ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് ശകവർഷം 1948 വൈശാഖം 13, കൊല്ലവർഷം 1201 മേടം 20, 2026 മെയ് മാസം 3 തീയതി ഞായറാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 45 സെക്കൻഡും. മീഡിയം വേവിൽ 258.39, 520.83 മീറ്ററുകളിലും 1161.576 എന്നീ കിലോ ഹെർസുകളിലും ആലപ്പുഴ FM 103.5, പത്തനംതിട്ട FM 101, കായംകുളം FM 100.1 എന്നീ മെഗാഹെർട്സിലും പ്രസാർഭാരതി DTH സർവീസിലും ആകാശവാണി ഇന്റർനെറ്റ് സർവീസിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി സുഭാഷിതം അവതരിപ്പിച്ചത് സ്വാമി മുനി നാരായണ പ്രസാദ്.
1: ചിന്തിക്കുകയും അറിയുകയും ചെയ്യുക എന്ന വിശേഷ ഗുണമാണ് മനുഷ്യ

0: മനുഷ്യനെ മനുഷ്യനാക്കുന്നത്. ഈ വിശേഷഗുണമില്ലെങ്കിൽ മനുഷ്യനും ഒരു മൃഗം തന്നെ. അറിയുക എന്നതിൻ്റെ അവസാനം എവിടെയാണ്? ഒരു തരത്തിൽ പറയാം അതിന് അവസാനമില്ലെന്ന്. മറ്റൊരു തരത്തിൽ പറയാം അറിവിനെ അറിയുന്നത് തന്നെയാണ് അറിവിൻ്റെ അവസാനം എന്ന്. നമ്മൾ ഓരോ നിമിഷവും പുതിയ അറിവുകൾ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നു, പുതിയ അനുഭവങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുന്നു. എന്തിനെയാണ് അറിയുന്നത്? ഏതിനെ അറിയുന്നോ അതിനെ വിഷയം എന്ന് വിളിക്കും, അഥവാ ജ്ഞേയം എന്ന്. അറിയപ്പെടുന്ന വസ്തു എന്ന് സാരം. ഒരു വസ്തു അറിയപ്പെടുന്നതായിരിക്കുന്നത് എപ്പോഴാണ്? അതിനെ അറിയുമ്പോഴാണ്. അതിനെ അറിയുന്നില്ലെങ്കിൽ അത് അറിയപ്പെടുന്ന വസ്തുവല്ല. അതായത്, ഒരു വസ്തു അറിയപ്പെടുന്നത് അഥവാ ജ്ഞേയ വിഷയമായിരിക്കുന്നത് അതിനെ അറിയുമ്പോഴാണ്. അറിയാത്തപ്പോഴും ആ വസ്തു ഉണ്ടായിരിക്കാം, പക്ഷേ അപ്പോൾ അത് അറിയപ്പെടുന്ന വിഷയമല്ല. അതുപോലെ ആരാണ് അറിയുന്നത്? ഞാൻ ആണ് അറിയുന്നത്. ഞാൻ അറിയുന്നവനായിരിക്കുന്നത് എപ്പോഴാണ്? അറിയുമ്പോഴാണ്. അറിയാത്ത ഞാൻ അറിയുന്നവനല്ല. അതായത്, അറിയുന്നവൻ അറിയുന്നവനായിരിക്കുന്നത് അറിയുമ്പോഴാണ്. അറിയുക എന്ന ബോധവൃത്തി നടക്കാത്തപ്പോൾ പുതിയ അറിവുണ്ടാകുന്നില്ല എന്ന് പറയേണ്ടതുമില്ല. ചുരുക്കത്തിൽ, അറിയപ്പെടുന്ന വസ്തുവും അറിയുന്നവനും അറിയുന്നവനെന്ന അറിവും ഉണ്ടായിരിക്കുന്നത് ബോധം വ്യാപരിക്കുമ്പോൾ മാത്രമാണ്. ഈ മൂന്നിനെയും ചേർത്ത് ത്രിപുടി എന്ന് വിളിച്ചു പോരുന്നു. മൂന്ന് പുടങ്ങളോടുകൂടിയത്, മൂന്ന് ഇതളുകളോടുകൂടിയത് എന്നർത്ഥം. അറിയുക എന്ന സന്ദർഭത്തിൽ തെളിഞ്ഞു വരുന്ന മൂന്ന് വശങ്ങളാണ് അറിയുന്നവൻ, അറിയപ്പെടുന്ന വസ്തു, അറിവ് എന്ന സാരം. അഥവാ ഈ മൂന്നിനും ഉണ്മയുള്ളത് വൃത്തിയോടുകൂടിയിരിക്കുന്ന ബോധത്തിൽ അഥവാ അറിവിൽ ആണ്. ഈ അറിവിനെ അറിയുന്നതാണ് അറിവിൻ്റെ അവസാനം. ഈ അറിവ് തന്നെയാണ് പരമമായ സത്യം എന്ന് സത്യം കണ്ടെത്തിയ ഋഷിമാർ പറഞ്ഞിരിക്കുന്നു. നമ്മുടെ ശാസ്ത്രീയമായ സത്യാന്വേഷണം ആ തീരുമാനത്തിൽ തന്നെ നമ്മളെക്കൊണ്ടെത്തിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള പരമസത്യമായ അറിവിനെയാണ് നമുക്കറിയേണ്ടത്. അവിടെ അറിയപ്പെടേണ്ട വസ്തു എന്താണ്? അറിവ് തന്നെ. അറിയുന്നവൻ ആരാണ്? അറിവ് തന്നെയാണല്ലോ അറിയാൻ ശ്രമിക്കുന്നത്. അറിയുന്നവനായിരിക്കുന്നതും അറിവ് തന്നെ എന്നർത്ഥം. അറിയുന്ന അറിവെന്നും അറിയപ്പെടേണ്ട അറിവെന്നും രണ്ടറിവുണ്ടോ? ഇല്ലെന്നുള്ളത് തീർച്ച. അപ്പോൾ അറിവിനെ അറിയുന്ന അറിവ് സാധാരണ തരത്തിലുള്ള ഒരു അറിവല്ലെന്ന് വരുന്നു. ഒരു ജ്ഞാതാവ് ജ്ഞേയത്തെ അറിയുന്ന അറിവല്ല അതെന്ന് സാരം. ഇവിടെ ജ്ഞാതാവും ജ്ഞേയവും അറിവ് തന്നെയാണല്ലോ. അതുകൊണ്ട് അറിവിനെ അറിയുന്ന അറിവുണ്ടായിക്കഴിയുമ്പോൾ അറിയുന്നവൻ അറിയപ്പെടുന്നതിൽ അമർന്നു കഴിഞ്ഞിരിക്കും. അഥവാ അറിയപ്പെടുന്ന സത്യം അറിയുന്നവൻ തന്നെയാണെന്ന ഒരു ഉള്ളുണർവായിരിക്കും അത്. ഈ ഉള്ളുണർവ് ഞാൻ ആയിരിക്കുന്ന സത്യം ഏതോ അതുതന്നെയാണ് സർവവും എന്ന ഉണർവുകൂടിയാണ്. ഈ അനുഭൂതിയിലാണ് നമ്മുടെ സത്യാന്വേഷണം ചെന്നവസാനിക്കുന്നത്, അഥവാ ചെന്നവസാനിക്കേണ്ടത്. ഈ അനുഭൂതിയെ നാരായണ ഗുരു വർണ്ണിക്കുന്നത് ഇങ്ങനെയാണ്: അറിവും അറിഞ്ഞിടും അർത്ഥവും പുമാൻ തന്നറിവും ഒരാദിമഹസ്സു മാത്രമാകും വിരളത വിട്ടു വിളങ്ങും അമ്മഹത്താമറിവിലമർന്ന് അതുമാത്രമായിടേണം. കടലിൻ്റെ ആഴം അളക്കാൻ പോയ ഉപ്പുപാവയുടെ അവസ്ഥയോട് ഈ അനുഭൂതിയെ ശ്രീരാമകൃഷ്ണ പരമഹംസൻ ഉപമിക്കുന്നു. നമ്മുടെ സത്യാന്വേഷണം ലക്ഷ്യമില്ലാത്തതാകരുത്. സത്യം കണ്ടെത്തിക്കഴിഞ്ഞ മഹാഗുരുക്കന്മാർ സാക്ഷാത്കരിച്ചതും നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നതുമായ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യമാണ് നാരായണ ഗുരുവിൻ്റെ ഈ വാക്കുകളിൽ തെളിഞ്ഞു കാണുന്നത്, അതുപോലെ പല ഗുരുക്കന്മാരുടെ വാക്കുകളിലും. അതിനെ ലാക്കാക്കിക്കൊണ്ടുള്ളതായിരിക്കട്ടെ നമ്മുടെ സത്യാന്വേഷണം. ഇങ്ങനെ ഒരു ലക്ഷ്യബോധം ഇല്ലെങ്കിൽ അന്വേഷണം നമ്മെ എങ്ങും കൊണ്ടെത്തിക്കുകയില്ല.
1: സുഭാഷിതം അവതരിപ്പിച്ചത് സ്വാമി മുനി നാരായണ പ്രസാദ്.

ആകാശവാണി അറിയിപ്പുകൾ ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. 6:15 ഉദയഗീതം എസ് ജാനകിയും സംഘവും പാടിയത്. 6:30 പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 7:00 പുലർവട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ. റീഗൻ ജൂലിയസ് ചരിത്രത്തിൽ ഇന്ന് ആയുരാരോഗ്യം തൊഴിൽ ദർശനം. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 പുലർവട്ടം തുടരും. ഇതിൽ കാലം സാക്ഷി, കണ്ടതും കേട്ടതും, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. 8:30 നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഭാഗം 6. 8:35 സ്മൃതിമധുരം. 8:45 ഗീതം സംഗീതം. ലളിത സംഗീത പാഠം. രചന ദേവദാസ് ചിങ്ങോലി. സംഗീതം നൽകി പഠിപ്പിക്കുന്നത് കെ ആനന്ദവർമ്മ. പഠിക്കുന്നത് ആര്യ എം ജി. 9:00 ഓർമ്മച്ചെപ്പ്. 10:00 എഴുത്തുപെട്ടി. 10:20 നിയമരംഗം. മാതാപിതാക്കളുടെയും മുതിർന്ന പൌരന്മാരുടെയും സംരക്ഷണത്തിനും ക്ഷേമത്തിനുമായുള്ള നിയമം 2007. നിയമവകുപ്പ് മുൻ അഡീഷണൽ സെക്രട്ടറി അഡ്വക്കേറ്റ് നടക്കൽ കെ പ്രസാദ് സംസാരിക്കുന്നു. 10:30 ചലച്ചിത്രഗാനങ്ങൾ. 11:00 വാർത്താ ബുള്ളറ്റിൻ. 11:05 ബാലലോകം. ഹലോ എ ഐ ചിത്രീകരണം. രചന ദേവദത്ത് ടി ബി. ദേവിക ഡി എസ് അവതരിപ്പിക്കുന്ന കഥ. ശന്തനു എ ഉണ്ണിത്താൻ അവതരിപ്പിക്കുന്ന ശാസ്ത്രീയ സംഗീതം എന്നിവ കേൾക്കാം. 11:30 എന്തൊരു മഹാനുഭാവലു. മൺമറഞ്ഞ സംഗീത പ്രതിഭകളെ അനുസ്മരിച്ചുകൊണ്ടുള്ള പരിപാടി. ജെ ചൌടയ്യ രണ്ടാം ഭാഗം. 12:00 ഏകധാര ലളിത സംഗീത പരിപാടി. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. റൂട്ട് കനാൽ ചികിത്സ, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഡോക്ടർ അലീന മേരി വർഗീസ് സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1:00 രഞ്ജിനി. 2:15 ചലച്ചിത്രഗാനങ്ങൾ. 2:30 സ്പൈസ് സ്പോൺസേർഡ് പരിപാടി. 2:45 ഹരിതവാണി. 3:00 വാർത്താ ബുള്ളറ്റിൻ. 3:05 ചലച്ചിത്രഗാനങ്ങൾ. 4:00 സായന്തനം. വെള്ളായണി കാർഷിക കോളേജിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ മുൻ പ്രൊഫസറും പ്രമുഖ സ്പോർട്സ് അഡ്മിനിസ്ട്രേറ്ററും ആയ എസ് പഴനിയാർ പിള്ളയുമായി അഭിമുഖം. 4:30 സൺഡേ സെലക്ഷൻസ്. 5:00 മൊഴിയുറവുകൾ. ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്നുള്ള പരിപാടി ശ്രുതികൾ സ്മൃതികൾ. ഇതിൽ സിഒ ആന്റോയുമായി ജി വേണുഗോപാൽ നടത്തിയ അഭിമുഖം. 5:30 വാർത്താ തരങ്ങളിൽ. 5:45 ഭക്തിഗാനങ്ങൾ. റെയിൻബോ ആർട്സ് അവതരിപ്പിക്കുന്നു. 6:00 ചലച്ചിത്രഗാനം. 6:10 കൊല്ലം ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താ വീക്ഷണം. 6:50 വയലും വീടും. കുരുമുളകിനെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങളും നിയന്ത്രണ മാർഗങ്ങളും. ഡോക്ടർ രാധിക എന്നസുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. കമ്പോള വിലനിലവാരം. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 യുവവാണി. അശ്വിൻ അവതരിപ്പിച്ച ശാസ്ത്രീയ സംഗീതം. ശ്രീരാഗ് അവതരിപ്പിച്ച പുല്ലാങ്കുഴൽ വാദനം. 8:00 നാട്ടുചിന്ത്. കുറിച്ചി പി കെ നടേശനും സംഘവും അവതരിപ്പിക്കുന്ന അർജുന നൃത്തം. 8:30 ചലച്ചിത്രഗാനം. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 പണ്ട് പണ്ട് പണ്ട്. 9:30 അക്ഷര സൗരഭം. ചരിത്രത്തിന്റെ പുനർവായനകൾ. ചരിത്രകാരനും എഴുത്തുകാരനുമായ ഡോക്ടർ എം ജി ശശിഭൂഷണുമായി അഭിമുഖം. 10:00 രവി വാസരിയ അഖില ഭാരതീയ സംഗീത സഭ. നീർജ മിശ്രയുടെ സിദ്ധാർ വാദനം. 11:00 പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പരിപാടി. 11:15 മുതൽ 5:48 വരെ എഫ് എം ഗോൾഡ് പ്രക്ഷേപണം ഡൽഹി റിലേ. അറിയിപ്പുകളിൽ ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 35.5 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 26.8 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 35.1 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 28.6 ഡിഗ്രി സെൽഷ്യസ്. അറിയിപ്പുകൾ കഴിഞ്ഞു.

നാടു ഭരിക്കുന്ന ദാര്. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും അവലോകനവുമായി ആകാശവാണിയും തത്സമയം ശ്രോതാക്കൾക്കൊപ്പം നാളെ രാവിലെ 8:30 മുതൽ ആകാശവാണിയുടെ കേരള നിലയങ്ങളിലൂടെ. നാടു ഭരിക്കുന്ന ദാര് നാളെ രാവിലെ 8:30 മുതൽ തത്സമയ പ്രക്ഷേപണം.

വോട്ടെണ്ണൽ നടക്കുക. ആദ്യം തപാൽ വോട്ടും 8:30 ഇവിഎമ്മിലെ വോട്ടും എണ്ണും. വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന 19 കിലോയുടെ LPG സിലിണ്ടറിന് 993 രൂപ വർദ്ധിപ്പിച്ചു. 5 കിലോയുടെ സിലിണ്ടറിന് 261.50 രൂപയുടെ വർധനവുണ്ടായി. അതേസമയം ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടറിന് വിലയിൽ മാറ്റമില്ല. പ്രമുഖ കവിയും ഗാനരചയിതാവുമായ പ്രസൂൺ ജോഷിയെ പ്രസാർഭാരതി ചെയർമാനായി കേന്ദ്ര സർക്കാർ നിയമിച്ചു. ദേശീയ മെഡിക്കൽ പ്രവേശന പരീക്ഷ നീറ്റ് UG ഇന്ന് ഉച്ചകഴിഞ്ഞ് 2 മണി മുതൽ 5 മണി വരെ നടക്കും. പരീക്ഷാ കേന്ദ്രത്തിൽ 11 മണി മുതൽ പ്രവേശിപ്പിക്കാം. 1:30 കഴിഞ്ഞ് എത്തുന്നവരെ പ്രവേശിപ്പിക്കില്ല. സാമൂഹിക പ്രവർത്തകനും ഉപഭോക്തൃ വിദ്യാഭ്യാസ മേഖലയിലെ വിദഗ്ധനുമായ ഡിജോ കാപ്പൻ അന്തരിച്ചു. 69 വയസ്സായിരുന്നു. UAE വ്യോമഗതാഗത പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പുനരാരംഭിച്ചതായി UAE ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു. ഇറാൻ യുദ്ധത്തെ തുടർന്ന് താൽക്കാലിക മുൻകരുതൽ എന്ന നിലയിലായിരുന്നു വ്യോമഗതാഗത പ്രവർത്തനങ്ങൾ നിർത്തിവച്ചിരുന്നത്. ഈ വർഷത്തെ വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ ഹർമൻപ്രീത് കൌർ നയിക്കും. സ്മൃതി മന്ധാനയാണ് വൈസ് ക്യാപ്റ്റൻ. ഇന്നലെ ചെന്നൈയിൽ നടന്ന IPL ക്രിക്കറ്റ് മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെ ചെന്നൈ സൂപ്പർ കിങ്സ് 8 വിക്കറ്റിന് തോൽപ്പിച്ചു.

0: വാർത്താവലോകനം
1: തയ്യാറാക്കിയത് അലീന സൈമൺ, സബ് എഡിറ്റർ മാതൃഭൂമി കണ്ണൂർ.
2: കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്തത്ര ചൂടും വേനലും ബുദ്ധിമുട്ടിച്ച ഒരാഴ്ചയാണ് കടന്നുപോയത്. കടുത്ത ചൂടിൽ നഗരഗ്രാമ വ്യത്യാസമില്ലാതെ വെന്തുരുകയായിരുന്നു ജനങ്ങൾ. നിരവധി ആളുകൾക്ക് സൂര്യതാപമേറ്റു. സംസ്ഥാനത്ത് സൂര്യാഘാതം കാരണം മരണങ്ങളും റിപ്പോർട്ട് ചെയ്തു. വിവിധ ജില്ലകളിലെ അൾട്രാവയലറ്റ് വികിരണത്തിന്റെ അളവും ആശങ്കാജനകമായി വർദ്ധിക്കുന്നു. പാലക്കാടാണ് ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയത്. ചൂട് കൂടിയതിന് പിന്നാലെ പാമ്പുകടിയേറ്റുള്ള മരണങ്ങളും സംഭവിച്ചു. നിരവധി ആളുകൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വൈദ്യുതിയുടെ ഉപഭോഗം കുതിച്ചുയർന്നതിനു പിന്നാലെ ഒരിടവേളയ്ക്ക് ശേഷം വൈദ്യുതി നിയന്ത്രണവും ഏർപ്പെടുത്തേണ്ടി വന്നു. കുടിവെള്ളക്ഷാമവും അനുഭവപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ വേനൽ മഴ ലഭിച്ചതോടെ ചെറിയ ആശ്വാസമായെങ്കിലും ചൂടിൽ കാര്യമായ കുറവ് വന്നിട്ടില്ല. കേരളത്തിൽ ആരധികാരം പിടിക്കുമെന്ന ചോദ്യത്തിന് ഉത്തരം ലഭിക്കാൻ ഇനി ഒരു ദിവസം കൂടി കാത്തിരുന്നാൽ മതിയാകും. തിങ്കളാഴ്ച തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരും. കൂട്ടിയും കീഴ്ച്ചുമുള്ള കണക്കുകൂട്ടലിലാണ് മുന്നണികൾ. ഇതിനിടയിൽ എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ പുറത്തുവന്നു. കേരളത്തിൽ UDF ഭരണത്തിലേറുമെന്ന് വിവിധ ഏജൻസികൾ നടത്തിയ എക്സിറ്റ് പോൾ സർവേകൾ പ്രവചിക്കുന്നു. BJP ഒന്നിലേറെ സീറ്റുകൾ നേടുമെന്നും പ്രവചനമുണ്ട്. തെക്ക് പടിഞ്ഞാറൻ കാലവർഷം ഈ മാസം 18-നും 25-നും ഇടയ്ക്ക് കേരള തീരത്ത് എത്തിയേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ നിഗമനം. ഈ മാസം പകുതിയോടെ വേനൽ മഴ ശക്തമാകാനും സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ ഉയർന്ന താപനിലയിൽ നിന്നും പെട്ടെന്ന് മഴയിലേക്ക് മാറുന്നതിനാൽ ശക്തമായ കാറ്റിനും മിന്നലിനും സാധ്യതയുണ്ട്. അതേസമയം ഇത്തവണ രാജ്യത്താകെ ലഭിക്കുന്ന മഴയുടെ അളവ് പതിവിലും അല്പം കുറയുമെന്ന ആശങ്കയുമുണ്ട്. ശ്രീനാരായണ ഗുരുദേവ ദർശനങ്ങളെ ആഗോളതലത്തിൽ ലളിതമായും ശാസ്ത്രീയമായും വ്യാഖ്യാനിച്ച ആത്മീയ ഗുരുവും നാരായണ ഗുരുകുലം അധ്യക്ഷനുമായ മുനി നാരായണ പ്രസാദ് സമാധിയായത് ഈ ആഴ്ചയാണ്. 88 വയസ്സായിരുന്നു. നടരാജഗുരുവിന്റെയും നിത്യചൈതന്യയേദിയുടെയും ശിഷ്യനായി ആത്മീയ വഴിയിലെത്തിയ മുനി നാരായണ പ്രസാദിനെ 2024 രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചിരുന്നു. 1999 നിത്യചൈതന്യയേദി സമാധിയായതിനെ തുടർന്ന് നാരായണ ഗുരുകുലത്തിന്റെ അധ്യക്ഷനായി. സ്വതന്ത്ര കൃതികളും വ്യാഖ്യാനങ്ങളും പരിഭാഷകളും ഉൾപ്പെടെ 200+ കൃതികൾ മലയാളത്തിലും ഇംഗ്ലീഷിലുമായി എഴുതിയിട്ടുണ്ട്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഭാര്യ മെലനിയയും വൈസ് പ്രസിഡന്റ് JD Vanceും ഉൾപ്പെടെ പ്രമുഖർ പങ്കെടുത്ത അത്താഴ വിരുന്നിനിടെ ഹാളിന് പുറത്ത് വെടിവയ്പ്. അകത്തേക്ക് ഓടിക്കയറാൻ ശ്രമിച്ച അക്രമിയെ സുരക്ഷാ സംഘം കീഴ്പ്പെടുത്തി. കാലിഫോർണിയക്കാരൻ കോൾ തോമസ് അലനെയാണ് പിടികൂടിയത്. തന്നെയാണ് അക്രമി ലക്ഷ്യമിട്ടതെന്ന് ട്രംപ് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഇത് അദ്ദേഹത്തിന് നേരെയുള്ള 3-ാമത്തെ വധശ്രമമാണ്. വൈറ്റ് ഹൌസ് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമപ്രവർത്തകർക്കായി വാഷിംഗ്ടൺ DCയിലെ ഹിൽട്ടൺ ഹോട്ടലിൽ ഒരുക്കിയ അത്താഴ വിരുന്നിനിടെ ശനിയാഴ്ച രാത്രി 8:35 സംഭവം. മുണ്ടത്തിക്കോട് ദുരന്തത്തിന്റെ വേദന ഹൃദയത്തിൽ സൂക്ഷിച്ച് ഇത്തവണത്തെ തൃശൂർ പൂരം ഞായറാഴ്ച നടന്നു. തിരുവമ്പാടി വിഭാഗത്തിന്റെ എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടുമ്പോഴും വടക്കുനാഥ ക്ഷേത്രത്തിൽ നിന്ന് തെക്കോട്ടിറങ്ങുമ്പോഴും ആർപ്പുവിളികൾ ഒഴിവാക്കി. കുടമാറ്റം അവസാനിക്കുമ്പോഴുണ്ടായിരുന്ന തുണിവീശലും ആദരസൂചകമായി വേണ്ടെന്ന് വെച്ചു. 8 ഘടകപൂരങ്ങളും ഒന്നിനു പിറകെ ഒന്നായി എത്തിയപ്പോൾ

പൂരനഗരി തിങ്ങി നിറഞ്ഞ ആളുകൾ ആർപ്പുവിളിച്ചു. പകൽപൂരത്തിനു ശേഷം പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാർ ഉപചാരം ചൊല്ലിപ്പിരിഞ്ഞു. SSLC പരീക്ഷാ ഫലം May 15 പ്രഖ്യാപിക്കും. +2 ഫലം May 22 ഹയർ സെക്കൻഡറി ഇംപ്രൂവ്മെന്റ് ഫലം May 8 +1 ഫലം June 10 പ്രഖ്യാപിക്കും. SSLC ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ തന്നെ പുനർമൂല്യനിർണയത്തിനുള്ള അപേക്ഷകൾ സ്വീകരിച്ച് May അവസാനത്തോടെ അതിന്റെ ഫലവും പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി V ശിവൻകുട്ടി അറിയിച്ചു. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ BDS വിദ്യാർത്ഥി ഉഴമലക്കൽ സ്വദേശി നിതിൻ രാജിന്റെ മരണത്തിൽ നീതി ആവശ്യപ്പെട്ട് ചൊവ്വാഴ്ച ആക്ഷൻ കൌൺസിലും ദളിത് സംഘടനകളും നടത്തിയ ഹർത്താലിൽ പലയിടത്തും ജനജീവിതം സ്തംഭിച്ചു. ഹർത്താൽ അനുകൂലികൾക്ക് നേരെ പ്രതിഷേധങ്ങളും ഉയർന്നു. ഒളിവിൽ കഴിയുന്ന കേസിലെ ഒന്നാം പ്രതി ഡോക്ടർ MK റാമിനെ ഇതുവരെ പിടികൂടാനായില്ല. ഇതിനിടയിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുണ്ട്. ഇന്ത്യൻ ജീവിതത്തിന്റെ വൈവിധ്യമാർന്ന മുഖങ്ങളെ അനശ്വരമാക്കിയ ലോകപ്രശസ്ത ഫോട്ടോഗ്രാഫർ രഘുറായി അന്തരിച്ച വാർത്തയും ഈ ആഴ്ചയെത്തി. അർബുദബാധിതനായി ചികിത്സയിലായിരുന്നു അദ്ദേഹം. 1984 രാജ്യത്തെ നടുക്കിയ ഭോപ്പാൽ വാതക ദുരന്തത്തിന്റെ ഭയാനകത ലോകം കണ്ടത് രഘുറായിയുടെ ചിത്രങ്ങളിലൂടെയാണ്. 1971 ബംഗ്ലാദേശ് യുദ്ധം മുതൽ പൌരത്വ നിയമ ഭേദഗതിക്കെതിരായ ഡൽഹി സമരത്തിലെയും കർഷക പ്രക്ഷോഭത്തിലെയും പോരാട്ട ദൃശ്യങ്ങൾ വരെ അദ്ദേഹത്തിന്റെ ക്യാമറയിൽ പതിഞ്ഞു. പത്മശ്രീ ഉൾപ്പെടെ നിരവധി ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട്. പൊതുപ്രവർത്തകൻ ഡിജോ കാപ്പൻ അന്തരിച്ചു. വാഹനാപകടത്തിൽ പരിക്കേറ്റ് പാലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ശനിയാഴ്ചയായിരുന്നു മരണം സംഭവിച്ചത്. കഴിഞ്ഞ 4 പതിറ്റാണ്ടുകളുമായി സാധാരണക്കാരുടെയും ഉപഭോക്താക്കളുടെയും അവകാശങ്ങൾക്കായി ശബ്ദമുയർത്തിയിരുന്ന അദ്ദേഹം സെന്റർ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷന്റെ ട്രസ്റ്റിയായിരുന്നു. വാണിജ്യ പാചകവാതക വില കുത്തനെ വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്തെ ഹോട്ടലുകൾ May 6 അടച്ചിടുമെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ അറിയിച്ചു. വെള്ളിയാഴ്ച കൊച്ചിയിൽ ചേർന്ന അസോസിയേഷൻ യോഗത്തിലാണ് സംസ്ഥാന വ്യാപകമായി ഒരു ദിവസം ഹോട്ടലുകൾ അടച്ചിടാൻ തീരുമാനിച്ചത്. റെയിൽവേയിൽ ഈ വർഷം 29,608 തസ്തികകൾ വെട്ടിക്കുറയ്ക്കാൻ റെയിൽവേ ബോർഡ് വിവിധ സോണുകൾക്ക് നിർദ്ദേശം നൽകി. ഈ തസ്തികകൾ പുനർവിന്യസിക്കാനും സറണ്ടർ ചെയ്യാനുമാണ് നിർദ്ദേശം. വർഷം 2% വീതം തസ്തികകൾ കുറയ്ക്കണമെന്ന കേന്ദ്ര നയത്തിന്റെ ഭാഗമായാണ് നീക്കം. ഈ വർഷം April 1 കണക്കനുസരിച്ച് 14,80,455 തസ്തികകളാണ് റെയിൽവേയിലുള്ളത്. കേരളം ഉൾപ്പെടുന്ന ദക്ഷിണ റെയിൽവേയിൽ 95,322 തസ്തികകളിൽ 1,906 കുറയ്ക്കേണ്ടത്. ഊട്ടിയിലെ സീസൺ തിരക്കിനോടനുബന്ധിച്ചുള്ള ഗതാഗത നിയന്ത്രണം May 1 നിലവിൽ വന്നു. May മാസത്തിൽ നടക്കുന്ന പുഷ്പമേള അടക്കമുള്ളവ കാണാൻ ഊട്ടിയിൽ ലക്ഷക്കണക്കിന് സന്ദർശകർ എത്തുന്നത് പതിവാണ്. ആ സമയത്തുണ്ടാകുന്ന വൻ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനാണ് ഗതാഗത നിയന്ത്രണം. ഊട്ടിയിലെത്തുന്ന വിനോദസഞ്ചാരികളുടെ വാഹനങ്ങൾ ബെർളിയാർ കൂനൂർ വഴിയും തിരികെ മേട്ടുപ്പാളയത്തേക്ക് കോത്തഗിരി വഴിയും തിരിച്ചുവിടും. സ്കൂളുകളിൽ കർണാടക സർക്കാർ പത്രവായന നിർബന്ധമാക്കി. വർദ്ധിച്ചു വരുന്ന മൊബൈൽ ഫോൺ ഉപയോഗം പഠനത്തെ പ്രതികൂലമായി ബാധിക്കുന്നതിനു പുറമെ ഓർമ്മക്കുറവ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നതിനാൽ ബാലാവകാശ കമ്മീഷൻ നൽകിയ ശുപാർശ സർക്കാർ അംഗീകരിക്കുകയായിരുന്നു. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കാൻ കുട്ടികളെ സഹായിക്കുന്നതിനോടൊപ്പം പത്രവാർത്ത, പൊതുവിജ്ഞാനം, ഭാഷാസ്വാധീനം എന്നിവ വർദ്ധിപ്പിക്കുമെന്നും റിപ്പോർട്ടിലുണ്ട്. ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഗാസയിലെ കൃഷിയിടങ്ങൾ 96% നശിച്ചു. നിലവിൽ 7% ഭൂമി മാത്രമേ കൃഷിയോഗ്യമായി ശേഷിക്കുന്നുള്ളൂവെന്ന് സന്നദ്ധ സംഘടനയായ മേഴ്സി കോർസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി. ജലവിതരണ സംവിധാനങ്ങളും കുളങ്ങളും ഏതാണ്ട് പൂർണ്ണമായും തകർന്നടിഞ്ഞു. കൃഷിയിടത്തിലേക്ക് മലിനജലവും ഉപ്പുവെള്ളവും വ്യാപിക്കുകയും ചെയ്തു. ഗുരുതരമായ പരിസ്ഥിതി നാശമാണ് ഗാസ നേരിടുന്നത്. US ആക്രമണം പുനരാരംഭിച്ചാൽ അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാൻ. നാവിക ഉപരോധം അവസാനിപ്പിക്കാതെ ഹോർമുസ് തുറക്കില്ലെന്ന നിലപാടും ഇറാൻ ആവർത്തിച്ചു. ഹോർമുസിൽ നിയന്ത്രണം തുടരുമെന്ന് വ്യക്തമാക്കി ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള മുജ്തബ ഖമനേയിയുടെ പ്രസ്താവനയും ഇതിനിടെ പുറത്തുവന്നു. ഹോർമുസ് തുറപ്പിക്കാൻ ഇറാനുമേൽ സമ്മർദ്ദം ശക്തമാക്കാൻ വീണ്ടും ആക്രമണത്തിന് US ഒരുക്കം തുടങ്ങിയെന്നാണ് റിപ്പോർട്ട്. പെട്രോളിയം കയറ്റുമതി രാജ്യങ്ങളുടെ സംഘടനയായ OPECൽ നിന്ന് UAE പിന്മാറി. വിപണിയിലെ ആവശ്യമനുസരിച്ച് അസംസ്കൃത എണ്ണ ലഭ്യമാക്കുമെന്ന് പ്രഖ്യാപിച്ചു. May 1 എണ്ണ ഉൽപ്പാദനവും കയറ്റുമതിയും UAE സ്വതന്ത്രമായി നടത്തുമെന്നാണ് അറിയിച്ചത്. ഉൽപ്പാദനത്തിന്റെ അളവ്, വില എന്നിവയിലും സ്വന്തം നിലയിൽ തീരുമാനമെടുക്കും. ഹോർമുസ് കടലിടുക്ക് അടഞ്ഞതോടെ ഗൾഫ് രാജ്യങ്ങൾ എണ്ണ കയറ്റുമതിയിൽ പ്രതിസന്ധി നേരിടുന്നതിനിടെയാണ് നിർണായക നീക്കം. പശ്ചിമബംഗാളിൽ നിയമസഭാ

0: തിരഞ്ഞെടുപ്പിനിടെയുണ്ടായ ക്രമക്കേടുകളെ തുടർന്ന് രണ്ട് മണ്ഡലങ്ങളിൽ വീണ്ടും വോട്ടെടുപ്പ് നടത്താൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിട്ടു. മഗ്രാഹത്ത് പശ്ചിമയിലെ 11 ബൂത്തുകളിലും ഡയമണ്ട് ഹാർബറിലെ 4 ബൂത്തുകളിലുമാണ് റീപോളിംഗ് നിശ്ചയിച്ചിരിക്കുന്നത്. ഏപ്രിൽ 29 നടന്ന വോട്ടെടുപ്പ് അസാധുവാക്കിയതിനെ തുടർന്ന് മെയ് 2 ഈ 15 കേന്ദ്രങ്ങളിൽ വോട്ടർമാർക്ക് വീണ്ടും വോട്ട് രേഖപ്പെടുത്താം. ഇറാനിലെ ചാബഹാർ തുറമുഖത്തിന്റെ നടത്തിപ്പ് ഇറാനിയൻ കമ്പനിക്ക് കൈമാറാൻ ഇന്ത്യ നീക്കം സജീവമാക്കിയതായി സൂചന. തുറമുഖത്തിന് US അനുവദിച്ച ഉപരോധ ഇളവ് ഏതാനും ദിവസം മുൻപ് അവസാനിച്ചിരുന്നു. ഇതോടെ നടത്തിപ്പ് കൂടുതൽ തലവേദന സൃഷ്ടിക്കുമെന്ന വിലയിരുത്തലിലാണ് ഇന്ത്യ. കഴിഞ്ഞ വർഷം നവംബർ മുതൽ ഉദ്യോഗസ്ഥരെ ചാബഹാറിൽ നിന്നും ഇന്ത്യ ഘട്ടംഘട്ടമായി പിൻവലിച്ചിരുന്നു. യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ സെമിഫൈനൽ ആദ്യപാദം സമനിലയിൽ അവസാനിച്ചു. ശാന്തമായൊഴുകിയ കളിയിൽ സ്പാനിഷ് ക്ലബ് അത്ലറ്റിക്കോ മാഡ്രിസും ഇംഗ്ലീഷ് ക്ലബ് ആർസെനലും ഓരോ ഗോൾ വീതം നേടി. ഇതോടെ ചൊവ്വാഴ്ച രാത്രി 12:30 ലണ്ടനിൽ നടക്കുന്ന രണ്ടാം പാദ മത്സരം നിർണായകമായി. ആർസെനലിനായി വിക്ടർ യോക്കരേഷും അത്ലറ്റിക്കോയ്ക്കായി യൂലിയൻ അൽവാരസും സ്കോർ ചെയ്തു. 5 കാത്തിരിപ്പിനൊടുവിൽ അഫ്ഗാനിസ്ഥാൻ വനിതാ ഫുട്ബോൾ ടീമിന് രാജ്യാന്തര ടൂർണമെന്റുകളിൽ പങ്കെടുക്കാൻ അനുമതി. ഫിഫയുടെ വാർഷിക കൌൺസിലാണ് അംഗീകാരം നൽകിയത്. താലിബാൻ ഭരണത്തെ തുടർന്ന് രാജ്യം വിട്ട കളിക്കാർക്ക് അഭയാർത്ഥി ടീം എന്ന നിലയിൽ ഫിഫ അംഗീകാരമുള്ള മത്സരങ്ങൾക്ക് ഇറങ്ങാം.
1: വാർത്താവലോകനം തയ്യാറാക്കിയത് അലീന സൈമൺ, സബ് എഡിറ്റർ മാതൃഭൂമി കണ്ണൂർ.
2: വാർത്താ അവലോകനം വീണ്ടും അടുത്ത ഞായറാഴ്ച ഇതേ സമയം.

0: പ്രഭാതഭേരി വീണ്ടും നാളെ രാവിലെ 6:30. എല്ലാ ശ്രോതാക്കൾക്കും ശുഭദിനാശംസകൾ.
1: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: സമയം 6 മണി കഴിഞ്ഞ് 43 മിനിറ്റും 55 സെക്കൻഡും. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം. കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2-3-2-2-1-0-5 2-3-2-5-1-4-2.
2: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട. ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്.
3: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. കേരള ഭരണം ആർക്കെന്ന് നാളെ അറിയാം. വോട്ടെണ്ണൽ നാളെ രാവിലെ 8 ആരംഭിക്കും. പശ്ചിമ ബംഗാളിൽ ഫാൽത്ത നിയമസഭാ മണ്ഡലത്തിലെ മുഴുവൻ തെരഞ്ഞെടുപ്പ് നടപടികളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റദ്ദാക്കി. ഭീകരവാദത്തെ ഇല്ലായ്മ ചെയ്യാൻ കേന്ദ്രം പുലർത്തുന്ന ദൃഢനിശ്ചയത്തിന്റെയും നടപടികളുടെയും പ്രതിഫലനമാണ് ഓപ്പറേഷൻ സിന്ദൂർ വിജയമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. നീതി ഏജി മെഡിക്കൽ

0: പ്രശ്നപരീക്ഷ ഇന്ന് ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 5 വരെ. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. കേരളഭരണം ആർക്കെന്ന് നാളെ അറിയാം. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ രാവിലെ 8 ആരംഭിക്കും. കേരളത്തിന് പുറമെ തമിഴ്നാട്, പുതുച്ചേരി, പശ്ചിമബംഗാൾ, അസം എന്നിവിടങ്ങളിലും നാളെയാണ് വോട്ടെണ്ണൽ. ആദ്യ ഫലസൂചനകൾ രാവിലെ 9 ലഭ്യമാകും. ഡെസ്ക് റിപ്പോർട്ട്.
1: നാളത്തെ വോട്ടെണ്ണലിന് എല്ലാ ജില്ലയിലും ഒരുക്കങ്ങൾ പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. കൌണ്ടിംഗ് സൂപ്പർവൈസർമാർ, കൌണ്ടിംഗ് അസിസ്റ്റന്റുമാർ, മൈക്രോ ഒബ്സർവർമാർ എന്നിവരുടെ മണ്ഡലം തിരിച്ച 2-ഘട്ട റാൻഡമൈസേഷൻ പൂർത്തിയായി. ജില്ലാ കളക്ടർമാരുടെ ചേംബറിൽ റിട്ടേണിംഗ് ഓഫീസർമാർ, കേന്ദ്ര തെരഞ്ഞെടുപ്പ് നിരീക്ഷകർ എന്നിവരുടെ മേൽനോട്ടത്തിലാണ് നടപടികൾ പൂർത്തിയാക്കിയത്. നിയമനം ലഭിച്ച ഉദ്യോഗസ്ഥർക്ക് സ്ഥാപന മേധാവികൾ വഴി ഉത്തരവ് കൈപ്പറ്റാം. ഉത്തരവുകൾ ലഭിച്ചെന്ന് തദ്ദേശ ഭരണ സ്ഥാപന സെക്രട്ടറിമാർ ഉറപ്പുവരുത്തേണ്ടതാണ്. വോട്ടെണ്ണലിന്റെ ഭാഗമായി സംസ്ഥാനത്ത് താൽക്കാലിക മദ്യനിരോധനം ഏർപ്പെടുത്തി. ഇന്ന് വൈകിട്ട് 6 മുതൽ മറ്റന്നാൾ രാവിലെ 9 നിരോധനം. കള്ളുഷോപ്പുകൾ, ബീവറേജ് ഔട്ട്ലെറ്റുകൾ, വിദേശ മദ്യവിൽപ്പന കേന്ദ്രങ്ങൾ, ബാറുകൾ, ബിയർ വൈൻ പാർലറുകൾ തുടങ്ങിയവ അടച്ചിടണം.
0: വോട്ടെടുപ്പ് ഫലവും പ്രവണതകളും ജനങ്ങളിലെത്തിക്കാൻ ആകാശവാണി രാവിലെ 8 മുതൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിനുകൾ പ്രക്ഷേപണം ചെയ്യും. തത്സമയ പാനൽ ചർച്ചകളും വിലയിരുത്തലുകളും വോട്ടെണ്ണൽ പൂർത്തിയാകുന്നതുവരെ കേരള നിലയങ്ങൾ ശ്രോതാക്കളിലെത്തിക്കും.
2: കോഴിക്കോട് ജില്ലയിലെ 3 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുടെയും പരിസരങ്ങളിൽ ആളുകൾ കൂട്ടം ചേരുന്നത് വിലക്കി ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ഉത്തരവിറക്കി. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയുടെ 163 വകുപ്പ് പ്രകാരമാണ് നടപടി. ഇന്ന് വൈകിട്ട് 6 മുതൽ മെയ് 5 രാവിലെ 9 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുടെ 200 മീറ്റർ ചുറ്റളവിലാണ് നിരോധന ഉത്തരവ്. എറണാകുളം ജില്ലയിൽ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായി നിശ്ചയിച്ച കളമശ്ശേരി കുസാറ്റ്, ആലുവ UC കോളേജ്, കോതമംഗലം MA കോളേജ് എന്നിവയ്ക്ക് നാളെ അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. പശ്ചിമബംഗാളിലെ ഫാൽത്ത നിയമസഭാ മണ്ഡലത്തിലെ മുഴുവൻ തെരഞ്ഞെടുപ്പ് നടപടികളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റദ്ദാക്കി. ഈ മാസം 21 മണ്ഡലത്തിലെ 285 പോളിംഗ് സ്റ്റേഷനുകളിലും പുതിയ വോട്ടെടുപ്പ് നടത്തും. 24 വോട്ടെണ്ണം. സൌത്ത് 24 പർഗാനാസ് ജില്ലയിലെ മണ്ഡലത്തിൽ വൻതോതിൽ തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകളും അട്ടിമറിയും ഉണ്ടായെന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്ന് കമ്മീഷൻ അറിയിച്ചു. 2-ഘട്ടത്തിൽ April 29 ഫാൽത്തയിലെ വോട്ടെടുപ്പ്. വോട്ടിംഗ് യന്ത്രങ്ങളിൽ കൃത്രിമം നടത്തിയതിനു പുറമെ വോട്ടർമാരെ ഭീഷണിപ്പെടുത്തുകയും തെരഞ്ഞെടുപ്പ് നിയമങ്ങൾ ലംഘിക്കുകയും ചെയ്തതായി നിരീക്ഷകർ കമ്മീഷനെ അറിയിച്ചിരുന്നു. ഇന്നലെ റീപോളിംഗ് നടത്തിയ 2 മണ്ഡലങ്ങളിലെ 15 ബൂത്തുകളിൽ 90%ലേറെ പോളിംഗ് രേഖപ്പെടുത്തി. ഭീകരവാദത്തെ ഇല്ലായ്മ ചെയ്യാൻ നരേന്ദ്രമോദി ഗവൺമെന്റ് പുലർത്തുന്ന അചഞ്ചലമായ ദൃഢനിശ്ചയത്തിന്റെയും നിർണായക നടപടികളുടെയും പ്രതിഫലനമാണ് ഓപ്പറേഷൻ സിന്ദൂർ വിജയമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. ഇന്ത്യൻ സേനാ ചരിത്രത്തിലെ സുവർണ അധ്യായമാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഇന്ത്യൻ സൈനികർ അസാമാന്യ ധീരതയാണ് ഓപ്പറേഷൻ സിന്ദൂരിൽ പ്രകടിപ്പിച്ചത്. ന്യൂഡൽഹിയിൽ ഓപ്പറേഷൻ സിന്ദൂറിന്റെ 1 വാർഷികത്തിന് മുന്നോടിയായി സംഘടിപ്പിച്ച ശൌര്യ സന്ധ്യയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2025 April 22 പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടി എന്ന നിലയിലാണ് May 7 ഇന്ത്യൻ സേന ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചത്. പാകിസ്ഥാനിലെ ഭീകരപ്രവർത്തന കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ആക്രമണം. 4 നീണ്ട ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയ്ക്കും പാകിസ്ഥാനും ഇടയിലെ ധാരണയുടെ അടിസ്ഥാനത്തിൽ അവസാനിപ്പിച്ചു. ഇന്ത്യൻ സായുധസേന യുദ്ധമുഖത്തും പ്രതിക്ഷോഭ ഘട്ടങ്ങളിലും ഒരേപോലെ ധൈര്യവും പോരാട്ടവീര്യവും പ്രകടമാക്കുന്നുണ്ടെന്ന് രാജ്നാഥ് സിംഗ് ചടങ്ങിൽ പറഞ്ഞു. ഛത്തീസ്ഗഡിൽ സ്ഫോടകവസ്തു നിർവീര്യമാക്കുന്നതിനിടെയുണ്ടായ പൊട്ടിത്തെറിയിൽ 4 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വീരമൃത്യു. കാങ്കർ നാരായൺപൂർ ജില്ലാ അതിർത്തിയിലാണ് ജില്ലാ റിസർവ് ഗാർഡിലെ 4 അപകടമുണ്ടായത്. ഒരു ഇൻസ്പെക്ടർക്കും 3 കോൺസ്റ്റബിൾമാർക്കുമാണ് ജീവഹാനിയുണ്ടായത്. മേഖലയിൽ കുഴിച്ചിട്ടിരുന്ന മൈനുകൾ നിർവീര്യമാക്കുന്ന ശ്രമത്തിലായിരുന്നു സുരക്ഷാ സൈനികർ. പ്രസാർഭാരതി ചെയർമാനായി പ്രശസ്ത ഗാനരചയിതാവും എഴുത്തുകാരനുമായ പ്രസൂൺ ജോഷിയെ വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം നിയമിച്ചു. പരസ്യം, സാഹിത്യം, കല, സിനിമ എന്നീ മേഖലകളിൽ ഏറെ വ്യത്യസ്തമായ കാഴ്ചപ്പാടോടെ ശ്രദ്ധേയനായ വ്യക്തിയാണ് ജോഷിയെന്ന് ചെയർമാൻ നിയമനത്തിൽ വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. ഇന്ന് ലോക പത്ര സ്വാതന്ത്ര്യ ദിനം. സ്വതന്ത്ര മാധ്യമങ്ങളുടെയും ജനാധിപത്യത്തിന്റെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെയും പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. സമാധാനത്തിന്റെ ഭാവി രൂപപ്പെടുത്തൽ, മനുഷ്യാവകാശങ്ങൾ, വികസനം, സുരക്ഷ എന്നിവയ്ക്കായി പത്രസ്വാതന്ത്ര്യം പ്രോത്സാഹിപ്പിക്കൽ എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. നീറ്റ് UG മെഡിക്കൽ പ്രവേശന പരീക്ഷ ഇന്ന് ഉച്ചയ്ക്ക് 2 വൈകിട്ട് 5 പരീക്ഷ. പരീക്ഷ എഴുതുന്നവർ 1:30 മുൻപ് പരീക്ഷാ കേന്ദ്രങ്ങളിൽ എത്തണം. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് 2019 മുതൽ നീറ്റ് പരീക്ഷ നടത്തുന്നത്. പരീക്ഷാർത്ഥികൾ അഡ്മിറ്റ് കാർഡിനൊപ്പം ഏതെങ്കിലും ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ രേഖയും കരുതണമെന്ന് ഏജൻസി ആവശ്യപ്പെട്ടു. വോട്ടർ ID, ആധാർ, റേഷൻ കാർഡ്

0: എന്നിവ ഇതിന് ഉപയോഗിക്കാം. 46,000 പരം ടൺ പാചകവാതകവുമായി MD സർവശക്തി എന്ന മാർഷൽ ദ്വീപ് കപ്പൽ ഹോർമുസ് കടലെടുക്ക് സുരക്ഷിതമായി മറികടന്നു. കപ്പലിലെ 20 ജീവനക്കാരിൽ 18 പേരും ഇന്ത്യക്കാരാണ്. ഈ മാസം 13 കപ്പൽ വിശാഖപട്ടണത്ത് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ ചെന്നൈയിൽ 8 തകർത്തു. ഇന്ന് 2 മത്സരങ്ങൾ. വൈകിട്ട് 3 സൺറൈസേഴ്സ് ഹൈദരാബാദ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിലാണ് മത്സരം. രണ്ടാം മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബ് കിങ്സിനെ അഹമ്മദാബാദിൽ നേരിടും. വൈകിട്ട് 7 മത്സരം. ഈ വർഷത്തെ ICC വനിതാ 2020 ലോകകപ്പ് വനിതാ ടീമിനെ BCCI പ്രഖ്യാപിച്ചു. ഹർമൻപ്രീത് കൌർ ക്യാപ്റ്റനും സ്മൃതി മന്ധാന വൈസ് ക്യാപ്റ്റനുമാണ്. ഇംഗ്ലണ്ടിൽ June 12 ടൂർണമെന്റ് ആരംഭിക്കുന്നത്. July 5 ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിലാണ് ഫൈനൽ മത്സരങ്ങൾ. ഗ്രൂപ്പ് 1 ഇടം നേടിയ ഇന്ത്യയുടെ ആദ്യ മത്സരം June 14 പാകിസ്ഥാനെതിരെയാണ്. 63rd സംസ്ഥാന സീനിയർ ചെസ് ചാമ്പ്യൻഷിപ്പ് ഇന്ന് കോഴിക്കോട്ട് ആരംഭിക്കും. രാവിലെ മേയർ ഒ സദാശിവൻ ഉദ്ഘാടനം ചെയ്യും. May 6 ചാമ്പ്യൻഷിപ്പ്. പുനലൂർ പിറവന്തൂരിലെ ബോയ്സ് ഹോമിൽ പണം മോഷ്ടിച്ചെന്നാരോപിച്ച് 12 കെട്ടിത്തൂക്കി മർദ്ദിച്ചെന്ന പരാതിയിൽ 2 അറസ്റ്റ് ചെയ്തു. വെട്ടിത്തിട്ട ലിവിംഗ് വാട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജിയിലെ പാചകക്കാരൻ റാന്നി വെച്ചുച്ചിറ സ്വദേശി ലിജു, ജീവനക്കാരൻ കുന്നിക്കോട് സ്വദേശി ടോം എന്നിവരെയാണ് പുനലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. വ്യാഴാഴ്ച വൈകിട്ടായിരുന്നു കേസിന് ആസ്പദമായ സംഭവം. പ്രതികളെ റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ ദിവസം അന്തരിച്ച പൊതുപ്രവർത്തകൻ ഡിജോ കാപ്പിന്റെ സംസ്കാരം ഉച്ചകഴിഞ്ഞ് കോട്ടയം പാല ചെറുപുഷ്പം പള്ളി സെമിത്തേരിയിൽ ഔദ്യോഗിക ബഹുമതികളോടെ നടത്തും. കാറപകടത്തെ തുടർന്ന് ചികിത്സയിലിരിക്കുകയായിരുന്നു ഡിജോ കാപ്പിന്റെ അന്ത്യം. കൊട്ടിയൂർ വൈശാഖോത്സവം May 28 നെയ്യാട്ടത്തോടെ ആരംഭിക്കും. വൈശാഖോത്സവത്തിന്റെ ചടങ്ങുകളും തീയതിയും നിശ്ചയിക്കാൻ ഇക്കരെ കൊട്ടിയൂരിൽ ചേർന്ന പ്രക്കോഴത്തിന്റെ തീരുമാനപ്രകാരമാണ് ഉത്സവകാലം നിശ്ചയിച്ചത്. May 23 അക്കരെ കൊട്ടിയൂരിലേക്ക് നീരെഴുന്നള്ളത്ത് നടത്തും. കേരളത്തിൽ പലയിടങ്ങളിലും ബുധനാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. മലമ്പുഴ അണക്കെട്ടിന്റെ ഇടതുകര കനാൽ ഷട്ടർ വഴി സെക്കൻഡിൽ 250 ഖനിയടി വെള്ളം ഭാരതപ്പുഴയിലേക്ക് തുറന്നുവിട്ട സാഹചര്യത്തിൽ തീരവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് തൃശൂർ ജില്ലാ ദുരന്ത നിവാരണ വിഭാഗം അറിയിച്ചു. ഭാരതപ്പുഴയിൽ ഇറങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും കൃഷിനാശം ഒഴിവാക്കാൻ മുൻകരുതലെടുക്കണമെന്നും അറിയിപ്പിൽ പറയുന്നു. സംസ്ഥാന ഗവൺമെന്റിന്റെ മലപ്പുറം മുണ്ടേരി വിത്തുൽപാദന കേന്ദ്രത്തിലെ മാന്തോട്ടങ്ങളിൽ വിളവെടുപ്പ് തുടങ്ങി. 33 തരം മാങ്ങകൾ ഫാമിൽ ലഭ്യമാണ്. മുണ്ടേരി കൃഷിഫാമിലെ വിൽപ്പന കേന്ദ്രത്തിൽ നിന്നും ചുങ്കത്തറ മുട്ടിക്കടവ് ജില്ലാ കൃഷിത്തോട്ടത്തിന്റെ ഔട്ട്ലെറ്റിൽ നിന്നും ആവശ്യക്കാർക്ക് ഗുണമേന്മയേറിയ മാങ്ങ നേരിട്ട് വാങ്ങാവുന്നതാണ്. കിലോയ്ക്ക് 50 നിരക്കിലാണ് മാങ്ങ വിൽപ്പന. പരപ്പനങ്ങാടി ഒട്ടുമൽ ബീച്ചിൽ 10 തെരുവുനായ കടിച്ചു. പരിക്കേറ്റ 7 തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലും 3 കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. മലപ്പുറം എടക്കര പുതിയങ്ങാടി ഫുട്ബോൾ മേളയിലെ സംഘർഷത്തോട് ബന്ധപ്പെട്ട് 4 പോത്തുകൽ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ മാസം 28 അഖിലേന്ത്യാ സെവൻസ് ടൂർണമെന്റിന്റെ അവസാന സെമി മത്സരത്തിനൊടുവിലാണ് കാണികൾ ചേരിതിരിഞ്ഞ് സംഘർഷമുണ്ടാക്കിയത്. കണ്ണൂർ അയ്യൻകുന്നിൽ കാട്ടാനശല്യം തടയുന്നതിനായി സ്ഥാപിക്കുന്ന സോളാർ തൂക്കുവേലിയുടെ നിർമ്മാണം ഈ മാസം 31 പൂർത്തിയാക്കും. തൊഴിലാളികളുടെ കുറവ് പരിഹരിക്കാൻ പ്രദേശവാസികളെ വേലി നിർമ്മാണത്തിൽ പങ്കാളികളാക്കാനും ഉന്നതതല അവലോകന യോഗത്തിൽ തീരുമാനിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരള ഭരണം ആർക്കെന്ന് നാളെ അറിയാം. വോട്ടെണ്ണൽ 8 ആരംഭിക്കും. പശ്ചിമബംഗാളിൽ ഫാൽത്ത നിയമസഭാ മണ്ഡലത്തിലെ മുഴുവൻ തെരഞ്ഞെടുപ്പ് നടപടികളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റദ്ദാക്കി. ഭീകരവാദത്തെ ഇല്ലായ്മ ചെയ്യാൻ കേന്ദ്രം പുലർത്തുന്ന ദൃഢനിശ്ചയത്തിന്റെയും നടപടികളുടെയും പ്രതിഫലനമാണ് ഓപ്പറേഷൻ സിന്ദൂർ വിജയമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. നീറ്റ് UG മെഡിക്കൽ പ്രവേശന പരീക്ഷ ഇന്ന് ഉച്ചയ്ക്ക് 2 വൈകിട്ട് 5. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചിക രചാ ഝാ. അഥ വാർത്താഃ. നിർവാചനായോഗേന പശ്ചിമബംഗാളസ്യ ഫാൽട്ടാ വിധാനസഭാക്ഷേത്രേ സഹായക മതദാനകേന്ദ്രാണി സമേത്യ സർവേഷു 85 മതദാനകേന്ദ്രേഷു पुनर्मतदानाय आदेशः प्रदत्तः। आयोगेन उक्तं यत् बुधवासरे फाल्टा विधानसभा क्षेत्रे बृहत् संख्यायां मतदान केन्द्रेषु

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പുലർവെട്ടത്തിലെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം കാർഷിക മേഖലയിലെ വാർത്തകളും വിശേഷങ്ങളുമായി.
1: കാർഷിക മേഖലാ വാർത്തകൾ.

0: മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ മനുരത്ന മനുവർണ നെൽവിത്തുകൾ, മാവിന്റെ 21 ഇനങ്ങളുടെ തൈകൾ, അഞ്ചിനം പ്ലാവിന്റെ തൈകൾ, മോഹിത് നഗർ ഇനം കവുങ്ങ്, കേരശ്രീ തെങ്ങിൻ തൈ, പേരയ്ക്ക ഇനങ്ങൾ, നാലിനം ചാമ്പലെയർ, നാരകം സപ്പോട്ട ഗ്രാഫ്റ്റ്, കുരുമുളക് ലെയർ തൈകൾ, റംബുട്ടാൻ ബഡ്, വേപ്പ്, കറിവേപ്പില, സീതപ്പഴം, നിലക്കടല എന്നിവയുടെ തൈകളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0487-2370-726. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠനകേന്ദ്രം നടത്തിവരുന്ന സുരക്ഷിത ഭക്ഷണം നമ്മുടെ അവകാശം എന്ന വിഷയത്തിലെ സൌജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് ഈ മാസം 14 ആരംഭിക്കുന്നു. കേരള കാർഷിക സർവകലാശാല ശാസ്ത്രജ്ഞർ കൈകാര്യം ചെയ്യുന്ന ഈ കോഴ്സിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർക്ക് cel.kau.in/elearning/reg.php എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പരിശീലന കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാം. ഈ മാസം 24 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. 20 ദിവസം ദൈർഘ്യമുള്ള കോഴ്സ് പൂർണ്ണമായും മലയാളത്തിലാണ് പരിശീലിപ്പിക്കുന്നത്. 9 സെഷനുകളായി തയ്യാറാക്കിയ കോഴ്സ് KAU MOOC പ്ലാറ്റ്ഫോമിലൂടെ പഠിതാവിന്റെ സൌകര്യാർത്ഥം പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഫൈനൽ പരീക്ഷ പാസ്സാവുന്ന പഠിതാക്കൾക്ക് നിശ്ചിത ഫീസ് ഈടാക്കി സർട്ടിഫിക്കറ്റും നൽകുന്നതാണ്. രജിസ്റ്റർ ചെയ്തവർക്ക് ഈ മാസം 14 മുതൽ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ക്ലാസുകളിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0487-2438566. മണർകാട് റീജിയണൽ പൌൾട്രി ഫാമിൽ ഒരു ദിവസം പ്രായമായ നല്ലയിനം ഗ്രാമശ്രീ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക്. പൊതുജനങ്ങൾക്കും അംഗീകൃത എഗ്ഗർ നഴ്സറികൾക്കും മുൻകൂർ ബുക്കിംഗ് അടിസ്ഥാനത്തിൽ ലഭ്യത അനുസരിച്ച് എല്ലാ ചൊവ്വാഴ്ചകളിലും ഒരു ദിവസം പ്രായമായ ഗ്രാമശ്രീ കോഴിക്കുഞ്ഞുങ്ങൾ ഫാമിലെ കൌണ്ടറിൽ നിന്ന് വിൽക്കപ്പെടുന്നതാണ്. ബുക്ക് ചെയ്യുന്നതിനായി 0481-2371-710 എന്ന ഫോൺ നമ്പർ വഴിയോ നേരിട്ടോ ബന്ധപ്പെടാവുന്നതാണ്. പിടക്കോഴി കുഞ്ഞുങ്ങൾ 25 രൂപ നിരക്കിലും പൂവൻ കുഞ്ഞുങ്ങൾ 5 രൂപ നിരക്കിലും വിൽക്കപ്പെടുന്നു. കേരള ഖാദി ഗ്രാമവ്യവസായ ബോർഡിന്റെ 6 മാസത്തെ തേനീച്ച വളർത്തൽ പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. SSLCO തത്തുല്യ അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യതയോ ഉള്ള 18-30 ഇടയിൽ പ്രായമുള്ളവർക്ക് ഓൺലൈനായി അപേക്ഷിക്കാം. ഫീസ് 30,000 രൂപ. ഇതിനു പുറമെ ഫീൽഡ് ട്രെയിനിങ്ങിന് ചെലവാകുന്ന അധിക തുക അപേക്ഷകർ വഹിക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0747-321-760. ഉണക്ക റബ്ബറിൽ നിന്നുള്ള ഉൽപ്പന്ന നിർമ്മാണത്തിൽ റബ്ബർ ബോർഡ് പരിശീലനം നൽകുന്നു. റബ്ബർ കോമ്പൌണ്ടിംഗ്, മോൾഡഡ്, എക്സ്ക്ലൂഡഡ്, കാലൻഡേഡ് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, പ്രോസസ് കൺട്രോൾ, വൾക്കനൈസേറ്റ് പരിശോധനകൾ, മാർക്കറ്റിംഗ്, പ്ലാനിംഗ്, കൺട്രോൾ തുടങ്ങിയവ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരിശീലനം ഈ മാസം 11 മുതൽ 15 വരെയുള്ള തീയതികളിൽ കോട്ടയത്തുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിംഗിൽ വെച്ച് നടക്കും. പരിശീലനം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0497-487-209. കാർഷിക നിർദ്ദേശം ഇനി പറയുന്നു. കാറ്റിന്റെ വേഗത കൂടുന്നതിനാൽ വാഴകൾക്ക് താങ്ങുകാലുകൾ കൊടുക്കേണ്ടതാണ്. വാഴയിൽ ഇലപ്പുള്ളി രോഗം കാണാൻ സാധ്യതയുണ്ട്. ഈ രോഗം നിയന്ത്രിക്കുന്നതിനായി 20 ഗ്രാം സ്യൂഡോമോണാസ് 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് കുളിർക്കെ തളിക്കുക. കുറുനാമ്പ് ബാധിച്ച വാഴകൾ എത്രയും വേഗം മൂടോടെ പിഴുതെടുത്ത് കുഴിച്ചു മൂടുകയോ കത്തിച്ചു കളയുകയോ ചെയ്യണം. വാഴപ്പേനുകളാണ് ഈ വൈറസ് രോഗത്തെ പരത്തുന്നത്. മറ്റു വാഴകളിൽ പകരാതിരിക്കാനായി ഇവയുടെ നിയന്ത്രണം അനിവാര്യമാണ്. മഴക്കാലാരംഭത്തോടെ വാഴകളിൽ കാണുന്ന ഇലപ്പുള്ളി രോഗം വരാതിരിക്കാനായി 12% വീര്യമുള്ള സ്യൂഡോമോണാസ് അല്ലെങ്കിൽ ബോർഡോ മിശ്രിതം തളിക്കുന്നത് നന്നായിരിക്കും. പിണ്ടിപ്പുഴുവിന്റെ ആക്രമണം ഉണ്ടാകാതിരിക്കാനായി തോട്ടത്തിലെ മണ്ണ് കുഴച്ച് കുഴമ്പാക്കി വാഴയുടെ തടയിൽ പുരട്ടണം. മെറ്റാറൈസിയം കുമിൾപൊടി വാഴക്കവളിൽ വിതറിക്കൊടുക്കുന്നത് അവയുടെ ജൈവ നിയന്ത്രണത്തിന് നല്ലതാണ്. വാഴത്തോട്ടത്തിൽ വാഴത്തടകൾ 2 മുറിച്ച് അതിൽ ബിവേറിയ എന്ന മിത്ര കുമിൾ വിതറി കെണിയൊരുക്കിയും കീടത്തെ നിയന്ത്രിക്കാം. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
1: ഇന്ന് 2026 മെയ് മാസം 3 ഞായറാഴ്ച. ചരിത്രത്തിൽ ഈ ദിനത്തിന്റെ പ്രാധാന്യം കേൾക്കാം.
2: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
3: പ്രായോജികർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനും.

0: റീഗൽ ജ്വല്ലേഴ്സ്.
1: മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ലോകമെമ്പാടും അവബോധം സൃഷ്ടിക്കുന്നതിനായി എല്ലാ വർഷവും മെയ് 3 ലോക പത്രസ്വാതന്ത്ര്യ ദിനമായി ആചരിക്കുന്നു. 1993 ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയാണ് ഈ ദിനം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. ഭരണകൂടങ്ങൾ പത്രസ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കണമെന്നും മാധ്യമ പ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും ഈ ദിനം ഓർമ്മിപ്പിക്കുന്നു. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ മാധ്യമ പ്രവർത്തനമാണ് ജനാധിപത്യത്തിന്റെ നട്ടെല്ലെന്ന് ഈ ദിവസം ലോകത്തെ ബോധ്യപ്പെടുത്തുന്നു. ഓരോ വർഷവും വ്യത്യസ്തമായ പ്രമേയങ്ങളോടെയാണ് ഈ ദിനം കൊണ്ടാടുന്നത്. ആധുനിക രാഷ്ട്രീയ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഇറ്റാലിയൻ ചിന്തകൻ നിക്കോളോ മാക്കിയവെല്ലി 1469 മെയ് 3 ജനിച്ചത്. അദ്ദേഹത്തിന്റെ വിഖ്യാത കൃതിയായ ദി പ്രിൻസ് രാഷ്ട്രീയ തന്ത്രങ്ങളെയും ഭരണരീതികളെയും കുറിച്ച് പുതിയൊരു കാഴ്ചപ്പാട് ലോകത്തിന് നൽകി. നയതന്ത്രജ്ഞൻ, ചരിത്രകാരൻ, എഴുത്തുകാരൻ എന്നീ നിലകളിൽ അദ്ദേഹം നവോത്ഥാന കാലഘട്ടത്തെ സ്വാധീനിച്ചു. അധികാരത്തിന് ധാർമ്മികതയേക്കാൾ പ്രായോഗികതയാണ് വേണ്ടതെന്ന അദ്ദേഹത്തിന്റെ വാദങ്ങൾ ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നു. ഇസ്രായേലിന്റെ 4 പ്രധാനമന്ത്രിയും ലോകത്തിലെ തന്നെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിമാരിൽ ഒരാളുമായിരുന്നു ഗോൾഡ മേയർ. 1898 മെയ് 3 ഉക്രൈനിലാണ് അവർ ജനിച്ചത്. ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ രൂപീകരണത്തിൽ നിർണായക പങ്കുവഹിച്ച അവരെ ഇസ്രായേൽ രാഷ്ട്രീയത്തിലെ ഉരുക്കുവനിത എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ഡിജിറ്റൽ ചരിത്രത്തിലെ കൗതുകകരമായ ഒരു സംഭവം നടന്നത് 1978 മെയ് 3. ആധുനിക ഇന്റർനെറ്റിന്റെ മുൻഗാമിയായ അർപ്പാനെറ്റിലൂടെ ആദ്യത്തെ അനാവശ്യമായ ബഹുജന ഇമെയിൽ അയക്കപ്പെട്ടു. ഒരു കമ്പ്യൂട്ടർ കമ്പനിയുടെ മാർക്കറ്റിംഗ് പ്രതിനിധിയാണ് തന്റെ ഉൽപ്പന്നത്തെക്കുറിച്ച് 400 ഒരേ സമയം സന്ദേശം അയച്ചത്. ഇത് അക്കാലത്ത് വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായി. ഇന്ന് നാം നേരിടുന്ന ഇമെയിൽ സ്പാമുകളുടെ തുടക്കം ഈ ദിവസമായിരുന്നു. ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് 1913 മെയ് 3. ദാദാസാഹിബ് ഫാൽക്കെ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ മുഴുനീള നിശബ്ദ ചിത്രമായ രാജാ ഹരിചന്ദ്ര മുംബൈയിലെ കൊറോണേഷൻ സിനിമയിൽ പ്രദർശിപ്പിച്ചു. ഇതോടെ ഭാരതീയ ചലച്ചിത്ര വ്യവസായത്തിന് ഔദ്യോഗികമായ തുടക്കമായി. പുരാണ കഥയെ ആസ്പദമാക്കി നിർമ്മിച്ച ഈ ചിത്രം ജനങ്ങൾക്കിടയിൽ വലിയ തരംഗം സൃഷ്ടിച്ചു. ഇന്ത്യൻ സിനിമയുടെ വളർച്ചയുടെ അടിസ്ഥാന ശിലപാകിയത് ഈ ദിവസമാണ്. ഇന്ത്യയുടെ 3 രാഷ്ട്രപതിയും പ്രമുഖ വിദ്യാഭ്യാസ പണ്ഡിതനുമായിരുന്ന ഡോക്ടർ സക്കീർ ഹുസൈൻ 1969 മെയ് 3 അന്തരിച്ചത്. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ ഇന്ത്യൻ രാഷ്ട്രപതി കൂടിയാണ് അദ്ദേഹം. ജാമിയ മില്ലിയ ഇസ്ലാമിയ സർവകലാശാലയുടെ സ്ഥാപകരിലൊരാളായ അദ്ദേഹം ഭാരതരത്ന നൽകി രാജ്യം ആദരിച്ച വ്യക്തിത്വമാണ്. ഗാന്ധിയൻ മൂല്യങ്ങളിൽ ഉറച്ചു വിശ്വസിച്ചിരുന്ന അദ്ദേഹം ഇന്ത്യയുടെ മതേതരത്വത്തിന്റെ മുഖമായിരുന്നു. ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയും നയതന്ത്രജ്ഞനുമായിരുന്ന വി കെ കൃഷ്ണമേനോൻ ജനിച്ചത് 1896 മെയ് 3 തലശ്ശേരിയിലാണ്. ഇന്ത്യയുടെ മുൻ പ്രതിരോധ മന്ത്രിയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ വലംകൈയുമായിരുന്നു അദ്ദേഹം. ഐക്യരാഷ്ട്രസഭയിൽ കാശ്മീർ വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് അദ്ദേഹം നടത്തിയ 7:48 നീണ്ട പ്രസംഗം ഇന്നും ഒരു റെക്കോർഡായി നിലനിൽക്കുന്നു. ഐക്യരാഷ്ട്രസഭയിലെ സിംഹം എന്നാണ് അദ്ദേഹം വിശേഷിപ്പിക്കപ്പെട്ടത്. ഇന്ത്യൻ സൈന്യത്തെ ആധുനികവൽക്കരിക്കുന്നതിലും സൈനിക സ്കൂളുകൾ സ്ഥാപിക്കുന്നതിലും അദ്ദേഹം വലിയ പങ്കുവഹിച്ചു. ഇന്ത്യൻ സിനിമയിലെ ഇതിഹാസ നടി നർഗീസ് ദത്ത് 1981 മെയ് 3 അന്തരിച്ചത്. പത്മശ്രീ പുരസ്കാരം നേടിയ ആദ്യത്തെ സിനിമാ നടി കൂടിയാണ് അവർ. ലോകപ്രശസ്തനായ ആത്മീയ ഗുരുവും ചിന്മയ മിഷൻ സ്ഥാപകനുമായ സ്വാമി ചിന്മയാനന്ദൻ 1916 മെയ് 3 എറണാകുളത്താണ് ജനിച്ചത്. ഭഗവത്ഗീതയുടെയും ഉപനിഷത്തുകളുടെയും സന്ദേശം സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ അദ്ദേഹം തന്റെ ജീവിതം ഉഴിഞ്ഞുവെച്ചു. ബാലകൃഷ്ണ മേനോൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പൂർവാശ്രമത്തിലെ പേര്.
0: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
2: പ്രായോജികർ
0: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: ചേട്ടാ, ദേ ചൂട് കൂടിക്കൂടി വരുക കേട്ടോ, നോക്കിക്കോ, ഇനി ACയുടെയും വില കൂടും.
4: മോളെ, ചൂട് എത്ര കൂടിയാലും പിട്ടപ്പള്ളി ഏജൻസിൽ നിന്നും നല്ല ബ്രാൻഡഡ് ACകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ തന്നെ കിട്ടും. അത് മാത്രമല്ല, പിട്ടപ്പള്ളി ഏജൻസീസ് ആകുമ്പോ ഇൻസ്റ്റലേഷൻ ഉൾപ്പെടെ

0: എല്ലാ സർവീസും ഉത്തരവാദിത്തത്തോടെ ചെയ്യും.
1: പെട്ടാപ്പിള്ളൽ ഏജൻസീസ്, ഇനി വില കേട്ടു വിയർക്കാതെ AC വാങ്ങാം.
2: ചന്ദനപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലെ വിശുദ്ധ ഗീവർഗി സഹതായുടെ ഓർമ്മ പെരുന്നാൾ
3: മെയ് 7-8 തീയതികളിൽ
2: ചന്ദനപ്പള്ളി ചെമ്പെടുപ്പ്.
3: മെയ് 8-ന് ഏവർക്കും സ്വാഗതം.
4: ആയുരാരോഗ്യത്തിൽ നിന്ന് ജലദോഷം അഥവാ കോമൺ കോൾഡ്, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതേക്കുറിച്ച് ഡോക്ടർ ഗണേഷ് നാരായണൻ സംസാരിക്കുന്നു.
5: ജലദോഷം വരാത്തവരായി ആരും തന്നെ നമുക്കിടയിൽ കാണുകയില്ല. ചെറിയ കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ അലട്ടുന്ന ഈ രോഗത്തിന് പലപ്പോഴും ചികിത്സയും ആവശ്യമില്ല. പൂർണ്ണ വിശ്രമം മാത്രം എടുത്താൽ തന്നെ 5 മുതൽ 7 ദിവസം കൊണ്ട് ജലദോഷം പൂർണ്ണമായി മാറുന്നു. എന്നിരുന്നാലും ജലദോഷം വരുന്നതിന്റെ കാരണം, ജലദോഷം വന്നാൽ എന്തൊക്കെ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളിൽ പലപ്പോഴും ആളുകൾക്കിടയിൽ ആശയക്കുഴപ്പം നിലനിൽക്കുന്നു. എന്തുകൊണ്ടാണ് ജലദോഷം ഉണ്ടാകുന്നത്? നമ്മൾ എല്ലാവരും പണ്ടു മുതലേ കേൾക്കുന്ന കാര്യമാണല്ലോ, മഴ നനഞ്ഞാൽ ജലദോഷം വരും, അല്ലെങ്കിൽ തണുപ്പ് തട്ടിയാൽ ജലദോഷം വരും, തണുത്ത വെള്ളം കുടിച്ചാൽ ജലദോഷം വരും എന്നൊക്കെ. ജലദോഷം വരുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം വൈറസ് അണുബാധയാണ്. എന്നാൽ കാലാവസ്ഥ മാറ്റം, മഴ, തണുപ്പ് എന്നിവയൊന്നും ജലദോഷത്തിന്റെ നേരിട്ടുള്ള കാരണങ്ങളല്ല. പക്ഷേ അത്തരം സാഹചര്യങ്ങൾ ശരീരത്തിന്റെ പ്രതിരോധ ശക്തി കുറയുമ്പോൾ വൈറസുകൾ എളുപ്പത്തിൽ അണുബാധ ഉണ്ടാക്കുന്നു. തുമ്മൽ, മൂക്കൊലിപ്പ്, മൂക്കടപ്പ്, തൊണ്ടവേദന, കണ്ണിൽ നിന്നും വെള്ളം വരിക, തലവേദന, പനി, ശരീരവേദന, ക്ഷീണം തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ ഈ രോഗത്തിൽ സാധാരണയായി കണ്ടുവരുന്നു. ജലദോഷം ഒരു ഗുരുതര രോഗമാണോ? നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചികിത്സ ഒന്നും ചെയ്തില്ലെങ്കിലും ഒരാഴ്ച കൊണ്ട് തനിയെ മാറുന്ന രോഗമാണ് ജലദോഷം. അതുകൊണ്ട് തന്നെ ഇതൊരു ഗുരുതര സ്വഭാവമുള്ള രോഗമല്ല. എന്നിരുന്നാലും രോഗപ്രതിരോധ ശേഷി കുറവുള്ള ആളുകളിൽ, കിടപ്പ് രോഗികളിൽ, മറ്റ് ഗുരുതര രോഗങ്ങൾ ഉള്ള ആളുകളിലൊക്കെ ചിലപ്പോൾ ജലദോഷം, ന്യൂമോണിയ പോലുള്ള സങ്കീർണതകൾ ഉണ്ടാക്കാറുണ്ട്. അതിനൊരു ഉദാഹരണമാണ് COVID-19 വൈറസ് ബാധ. ഈയിടെയായി സ്കൂൾ കുട്ടികളിലും ധാരാളമായി ജലദോഷം വന്ന് ന്യൂമോണിയ പോലുള്ള സങ്കീർണതകൾ ഉണ്ടാക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ജലദോഷം ഒരു പകർച്ചവ്യാധിയാണോ? അതെ, ജലദോഷം ഒരു പകർച്ചവ്യാധി കൂടിയാണ്. സ്കൂളുകൾ പോലുള്ള ജനസാന്ദ്രത കൂടിയ സ്ഥലങ്ങളിൽ ജലദോഷം പകരാം. ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും പുറപ്പെടുന്ന ചെറിയ തുള്ളികളിൽ കൂടിയാണ് വൈറസ് പകരുന്നത്. അതുകൊണ്ട് തന്നെ ജലദോഷമുള്ള ആളുകൾ ഒരു മാസ്ക് ധരിച്ച് ആളുകൾക്കിടയിൽ പോകുവാൻ ശ്രദ്ധിക്കുക. ജലദോഷം വന്നാൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മതിയായ വിശ്രമം തന്നെയാണ്. ഈ സമയത്ത് നമ്മുടെ വ്യാധിക്ഷമതയും ശരീരബലവും കുറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ദഹിക്കാൻ എളുപ്പമുള്ളതും കട്ടി കുറഞ്ഞതുമായ ആഹാര പദാർത്ഥങ്ങൾ, കഞ്ഞിയായോ സൂപ്പായോ കഴിക്കുക. ചൂടുവെള്ളം ധാരാളം കുടിക്കുക. ത്രിഫല ചൂർണം വെള്ളത്തിൽ തിളപ്പിച്ച് ചെറിയ ചൂടോടെ തൊണ്ട ഗാർഗിൾ ചെയ്യുന്നത് തൊണ്ടവേദനയിൽ നിന്നും തൊണ്ടടപ്പിൽ നിന്നും ആശ്വാസം നൽകുന്നു. മൂക്കടപ്പുള്ള സമയത്ത് രാസ്നാദിപൊടിയിട്ട് ആവി പിടിക്കുന്നത് വളരെയധികം പ്രയോജനം ചെയ്യുന്നു. ദശമൂല കടുത്രയം കഷായം, ഏലാകണാദി കഷായം, വാശാരിഷ്ടം എന്നീ മരുന്നുകൾ വൈദ്യനിർദ്ദേശപ്രകാരം ഉപയോഗിക്കാം. പനി, കഫത്തോടുകൂടിയ ചുമ, ശ്വാസം മുട്ടൽ, ഒരാഴ്ച കഴിഞ്ഞിട്ടും വിട്ടുമാറാത്ത ജലദോഷം എന്നിവ ഉണ്ടെങ്കിൽ വൈദ്യസഹായം തേടുക. ജലദോഷം വരാതെയിരിക്കാൻ എന്തൊക്കെ ചെയ്യണം? കൈകൾ ഇടയ്ക്കിടെ സോപ്പിട്ട് കഴുകുക. വ്യക്തി ശുചിത്വം പാലിക്കുക. ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും വായയും മൂക്കും മൂടുക. രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനായി സമീകൃത ആഹാരവും വ്യായാമവും ശീലിക്കുക. മതിയായ ഉറക്കം ഉറപ്പുവരുത്തുക. ആൾക്കൂട്ടത്തിൽ പോകുമ്പോൾ മാസ്ക് ധരിക്കുക.
4: ആയുരാരോഗ്യത്തിൽ നിന്ന് ജലദോഷം അഥവാ കോമൺ കോൾഡ്, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ഗണേഷ് നാരായണൻ.
6: പുലർവട്ടത്തിൽ ഒരു ഗാനം കേൾക്കാം. ബിജു തിരുമലയുടെ രചനയ്ക്ക് രവീന്ദ്രന്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയത് ചിത്രം കടിഞ്ഞൂൽ കല്യാണം.

0: ഗ്രാമക്കിളികൾ.
1: തൊഴിലന്വേഷകർക്കായി ഇതാ
2: തൊഴിൽ ദർശനം.
3: അലിയാവർ ജംഗ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ഡിസബിലിറ്റീസ് വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 25 ഒഴിവുണ്ട്. തസ്തികകളും ഒഴിവും. റീഹാബിലിറ്റേഷൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് 2, ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് 2, ഓഡിയോളജിസ്റ്റ് ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പതോളജിസ്റ്റ് 2, എയർലി ഇന്റർവെൻഷനിസ്റ്റ് 2, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ 4, ഫിസിയോതെറാപ്പിസ്റ്റ് 2, നേഴ്സ് 1, ട്രെയിൻഡ് കെയർ ഗീവർ 6 ഒഴിവ്, ആയ അല്ലെങ്കിൽ ക്ലീനർ 2, ആക്ടിവിറ്റി ടീച്ചർ പാർട്ട് ടൈം 2. അപേക്ഷാ ഫോം പൂരിപ്പിച്ച് 300 രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് സഹിതം അഭിമുഖത്തിൽ പങ്കെടുക്കണം. അഭിമുഖ തീയതി മുംബൈയിൽ മെയ് 7, അഹമ്മദാബാദിൽ മെയ് 8. സ്ഥലങ്ങൾ മുംബൈ AYJNIS.

0: HD, D, ബാന്ദ്ര വെസ്റ്റ് റിക്ലമേഷൻ, മുംബൈ, അഹമ്മദാബാദ്. കോമ്പോസിറ്റ് റീജിയണൽ സെന്റർ ഫോർ സ്കിൽ ഡെവലപ്മെന്റ് റീഹാബിലിറ്റേഷൻ ആൻഡ് എംപവർമെന്റ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ്, CRC, അഹമ്മദാബാദ്. വെബ്സൈറ്റ് വിലാസം https://aoijnishd.nic.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://aoijnishd.nic.in. ഡൽഹി ആസ്ഥാനമായുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ CMA പ്രൊഫഷണൽ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 6 ഒഴിവുണ്ട്. യോഗ്യത: ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യയിൽ അസോസിയേറ്റ് മെമ്പർ, 3 വർഷത്തെ പ്രവൃത്തി പരിചയം, പ്രായം 35 വയസ്സ്, കവിയരുത്. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://icmai.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://icmai.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി May 5. ഡൽഹി ആസ്ഥാനമായുള്ള കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ NTPC ലിമിറ്റഡിൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓപ്പറേഷൻ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 250 ഒഴിവുണ്ട്. യോഗ്യത: മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ BE, BTECഉം 40 MW അതിനു മുകളിലോ ശേഷിയുള്ള പവർ സ്റ്റേഷനുകളിൽ ഓപ്പറേഷൻ അല്ലെങ്കിൽ മെയിന്റനൻസിൽ 1 വർഷത്തെ പ്രവൃത്തി പരിചയവും, പ്രായം 35 വയസ്സ്, കവിയരുത്. വനിതകൾക്കും വിമുക്ത ഭടന്മാർക്കും ഭിന്നശേഷിക്കാർക്കും SC ST വിഭാഗക്കാർക്കും ഫീസില്ല. മറ്റുള്ളവർ 500 രൂപ ഓൺലൈനായോ SBI ബ്രാഞ്ചുകൾ മുഖേനയോ അടയ്ക്കണം. വിജ്ഞാപനത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി May 7. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://ntpc.co.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://ntpc.co.in. ബാങ്ക് ഓഫ് ബറോഡയിൽ ക്ലറിക്കൽ കേഡറിലുള്ള തസ്തികകളിലേക്ക് കായിക താരങ്ങൾക്ക് അപേക്ഷിക്കാം. 30 ഒഴിവുണ്ട്. ക്രിക്കറ്റ്, കബഡി, ടേബിൾ ടെന്നീസ്, ഫുട്ബോൾ എന്നീ ഇനങ്ങളിലൊന്നിൽ മികവ് തെളിയിച്ചവർക്കാണ് അവസരം. വനിതകൾക്ക് 6 ഒഴിവ് നീക്കിവച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ യോഗ്യത: ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം. കായിക യോഗ്യത: അന്തർദേശീയ, ദേശീയ, അന്തർ സർവകലാശാല ടൂർണമെന്റ് മത്സരങ്ങളിലോ ദേശീയ സ്കൂൾ സ്പോർട്സ് ഗെയിംസിലോ ഖേലോ ഇന്ത്യ സർവകലാശാല യൂത്ത് ഗെയിംസ്, ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ്, പാരാ ഗെയിംസുകളിലോ പങ്കാളിത്തം അല്ലെങ്കിൽ മെഡൽ നേട്ടം ഉള്ളവരായിരിക്കണം. പ്രായം 20-28 വയസ്സിനും ഇടയിൽ. അപേക്ഷാ ഫീസ് വനിതകൾക്കും വിമുക്ത ഭടന്മാർക്കും 175 രൂപ, മറ്റുള്ളവർക്ക് 875 രൂപ. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി May 12. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://bankofbaroda.bank.in.
1: തൊഴിൽ ദർശനം.

0: ഇനി കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. കേരളം, പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. വോട്ടെണ്ണൽ നാളെ. പശ്ചിമബംഗാളിലെ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിലെ വോട്ടെടുപ്പ് റദ്ദാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഈ മാസം 21 വീണ്ടും വോട്ടെടുപ്പ് നടക്കും. ഓപ്പറേഷൻ സിന്ദൂറിൽ സായുധസേന

0: കാണിച്ച അസാധാരണമായ വീര്യം രാജ്യത്തിന്റെ സൈനിക ചരിത്രത്തിലെ സുവർണ അധ്യായമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കരീബിയൻ ദ്വീപ രാജ്യങ്ങളിലേക്കുള്ള വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ഔദ്യോഗിക സന്ദർശനത്തിന് തുടക്കമായി. പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ രാഷ്ട്രത്തലവന്മാരുമായി വിദേശകാര്യമന്ത്രി ചർച്ച നടത്തും. കേരളത്തിൽ മറ്റന്നാൾ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. 2026 ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ ഹർമൻപ്രീത് കൌർ നയിക്കും. വാർത്തകൾ വിശദമായി. കേരളം, പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. നാളെയാണ് വോട്ടെണ്ണൽ. ഒരു റിപ്പോർട്ട്.
1: കേരളത്തിൽ 43 സ്ഥലങ്ങളിലായുള്ള 140 കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ നടക്കുക. റിട്ടേണിംഗ് ഓഫീസർമാരടക്കം എല്ലാവർക്കും QR കോഡ് അധിഷ്ഠിത ഫോട്ടോ തിരിച്ചറിയൽ കാർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 8 മണിക്ക് തപാൽ വോട്ടുകളാകും ആദ്യം എണ്ണിത്തുടങ്ങുക. ഇതിന് അരമണിക്കൂറിന് ശേഷം വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടുകൾ എണ്ണിത്തുടങ്ങും. വോട്ടെണ്ണലിന്റെ ഓരോ റൌണ്ട് പൂർത്തിയാകുമ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആപ്പിൽ ഏറ്റവും പുതിയ വിവരങ്ങൾ ലഭ്യമാക്കും. തമിഴ്നാട്ടിൽ 62 കേന്ദ്രങ്ങളിലായാണ് വോട്ടെണ്ണൽ നടക്കുക. 4624 സൂക്ഷ്മ നിരീക്ഷകർ, 234 കൌണ്ടിംഗ് നിരീക്ഷകർ എന്നിവർ നടപടികൾ വിലയിരുത്തും. തമിഴ്നാട് പോലീസിന് പുറമെ 65 കമ്പനി കേന്ദ്ര സായുധ സേനകളെയും സംസ്ഥാനത്ത് വിന്യസിച്ചിട്ടുണ്ട്. പശ്ചിമബംഗാളിൽ വോട്ടെണ്ണലിന് മുന്നോടിയായി വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. കൌണ്ടിംഗ് നിരീക്ഷകരെ സഹായിക്കുന്നതിനായി 165 അധിക കൌണ്ടിംഗ് നിരീക്ഷകരെയും വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുടെ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും ക്രമസമാധാന ക്രമീകരണങ്ങൾ നിരീക്ഷിക്കുന്നതിനുമായി 77 പോലീസ് നിരീക്ഷകരെയും വിന്യസിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പശ്ചിമബംഗാളിലെ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിലെ വോട്ടെടുപ്പ് റദ്ദാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സൌത്ത് 24 പർഗാനാസ് ജില്ലയിൽ ഉൾപ്പെട്ട മണ്ഡലമായ ഫാൾട്ടയിലെ 285 ബൂത്തുകളിലും ഈ മാസം 21 വീണ്ടും വോട്ടെടുപ്പ് നടക്കും. മെയ് 24 വോട്ടെണ്ണൽ. കഴിഞ്ഞ മാസം 29 നടന്ന വോട്ടെടുപ്പിൽ മണ്ഡലത്തിൽ ക്രമക്കേടുകൾ നടന്നെന്ന റിപ്പോർട്ടുകൾ പരിഗണിച്ചാണ് നടപടിയെന്ന് കമ്മീഷൻ പ്രസ്താവനയിൽ വ്യക്തമാക്കി. പശ്ചിമബംഗാളിൽ സൌത്ത് 24 പർഗാനാസ് ജില്ലയിലെ 15 ബൂത്തുകളിലായി ഇന്നലെ നടന്ന റീപോളിംഗിൽ 90% പോളിംഗ് രേഖപ്പെടുത്തി. മഗ്രഹത് പശ്ചിം മണ്ഡലത്തിലെ 11 ബൂത്തുകളും ഡയമണ്ട് ഹാർബർ മണ്ഡലത്തിലെ 4 ബൂത്തുകളിലുമാണ് റീപോളിംഗ് നടന്നത്. റീപോളിംഗ് ഏറെക്കുറെ സമാധാനപരമായിരുന്നു. റിട്ടേണിംഗ് ഓഫീസർമാരിൽ നിന്നും നിരീക്ഷകരിൽ നിന്നും ലഭിച്ച റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റീപോളിംഗ് നടത്താൻ ഉത്തരവിട്ടത്. നിതി ആയോഗിന്റെ മുഴുവൻ സമയ അംഗങ്ങളായി നിയമിതരായ ആർ ബാലസുബ്രഹ്മണ്യത്തെയും ജോറാം അനിയെയും അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള അവരുടെ സമ്പന്നമായ അനുഭവവും ആഴത്തിലുള്ള അറിവും നയരൂപീകരണത്തെ ശക്തിപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമ കുറിപ്പിൽ പറഞ്ഞു. ഇരുവരുടെയും സംഭാവനകൾ വിവിധ മേഖലകളിലെ നവീകരണത്തിനും വളർച്ചയ്ക്കും സഹായകമാകുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. സെൽ ബ്രോഡ്കാസ്റ്റ് സിസ്റ്റം, കോമൺ അലർട്ടിംഗ് പ്രോട്ടോകോൾ തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ ദുരന്ത നിവാരണ തയ്യാറെടുപ്പിനെ ഗണ്യമായി ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഈ സംവിധാനത്തിലൂടെ ദുരന്ത സാഹചര്യങ്ങളിൽ പൌരന്മാരുമായി സമയബന്ധിതവും ഫലപ്രദവുമായ ആശയവിനിമയം ഉറപ്പാക്കാൻ കഴിയുമെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു. കേന്ദ്ര ടെലികോം മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ CBS ഉദ്ഘാടനം ചെയ്തു. ടെലികമ്യൂണിക്കേഷൻ വകുപ്പ്, ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയും ആഭ്യന്തര മന്ത്രാലയവുമായി ചേർന്നാണ് ഈ സംവിധാനം വികസിപ്പിച്ചത്. ജമൈക്ക, സുരിനാം, ട്രിനിഡാഡ് ആന്റ് ടൊബോഗോ എന്നിവിടങ്ങളിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്ന വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ജമൈക്കയിലെ കിങ്സ്റ്റണിലെത്തി. ജമൈക്കൻ വിദേശകാര്യമന്ത്രി കാമിന ജെ സ്മിത്ത് തന്നെ സ്വാഗതം ചെയ്തതായി ശ്രീ ജയശങ്കർ സാമൂഹിക മാധ്യമക്കുറിപ്പിൽ പറഞ്ഞു. പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ 3 രാജ്യങ്ങളുടെയും നേതൃത്വവുമായി വിദേശകാര്യമന്ത്രി ചർച്ചകൾ നടത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. പ്രമുഖ വ്യവസായ നേതാക്കളുമായും ഇന്ത്യൻ പ്രവാസികളുമായും അദ്ദേഹം ആശയവിനിമയം നടത്തും. ഛത്തീസ്ഗഡിലെ കാങ്കർ നാരായൺപൂർ ജില്ലാ അതിർത്തിയിലുണ്ടായ സ്ഫോടനത്തിൽ 4

0: കോൺസ്റ്റബിൾമാരായ കൃഷ്ണ കൊമ്ര, സഞ്ജയ് ഗർപാലെ, പർമാനന്ദ് കൊമ്ര എന്നിവരാണ് വീരമൃത്യു അടഞ്ഞത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രസാർ ഭാരതി ചെയർമാനായി ചലച്ചിത്ര പരസ്യ നിർമ്മാണ മേഖലയിലെ വിദഗ്ധൻ പ്രസൂൺ ജോഷിയെ വാർത്താവിനിമയ പ്രക്ഷേപണ മന്ത്രാലയം നിയമിച്ചു. പരസ്യം, സാഹിത്യം, കല, സിനിമ എന്നീ മേഖലകളിലൂടെ ലോക പ്രശസ്തനാണ് ശ്രീ ജോഷിയെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. മുംബൈയിലെ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷന്റെ ചെയർപേഴ്സണായി പ്രസൂൺ ജോഷി മുൻപ് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അഖിലേന്ത്യാ മെഡിക്കൽ ബിരുദ പ്രവേശന പരീക്ഷയായ നീറ്റ് ഇന്ന് നടക്കും. ഉച്ചയ്ക്ക് 2 മുതൽ 5 വരെയാണ് പരീക്ഷ. മെഡിക്കൽ ബിരുദ കോഴ്സുകളിലെ പ്രവേശനം ലക്ഷ്യമിട്ട് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് 2019 മുതൽ നീറ്റ് പരീക്ഷ നടത്തിവരുന്നത്. ഓപ്പറേഷൻ സിന്ധൂറിൽ സായുധ സേന കാണിച്ച അസാധാരണമായ വീര്യം രാജ്യത്തിന്റെ സൈനിക ചരിത്രത്തിലെ സുവർണ അധ്യായമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഓപ്പറേഷൻ സിന്ധൂറിന്റെ 1st anniversaryയോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ശൌര്യ എന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
2: മൈ ഉൻ വീർ ജവാനോ കോ സത് സത് നമൻ കർത്താ ഹൂ ജിൻകെ ത്യാഗ് ഓർ ബലിദാൻ സേ ഹമാര രാഷ്ട്ര ആജ് പൂരി തരഹ സേ സുരക്ഷിത് ഹൈ ജിൻകെ അദമ്യ സാഹസ് കി ഗൂഞ്ച് आज पूरे देश में सुनाई दे रही है. शौर्य का पहला पाठ हमारे सैनिक अपने घर से ही सीख कर आते हैं. सेवा का भाव राष्ट्र और समाज को हमेशा खुद से आगे रखने का यह भाव उन्हें बचपन से ही सिखा दिया जाता है.
0: സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൌഹാൻ, വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ എ പി സിംഗ്, ഡൽഹി മുഖ്യമന്ത്രി രേഖാഗുപ്ത, പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. തെക്കൻ ലബനനിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 4 സ്ത്രീകളും 1 കുട്ടിയും ഉൾപ്പെടെ 13 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ലബനൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. അതിർത്തി ഗ്രാമത്തിലെ ഒരു കത്തോലിക്ക കോൺവെന്റിന്റെ ഭാഗങ്ങൾ ഇസ്രയേൽ സൈന്യം തകർത്തതായും ഉദ്യോഗസ്ഥർ പറഞ്ഞു. തെക്കൻ ലബനിലെ 9 ഗ്രാമങ്ങളിലെ നിവാസികൾ ഒഴിഞ്ഞുപോകാൻ ഇസ്രയേൽ സൈന്യം മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ മാസം 17 മുതൽ വെടിനിർത്തൽ കരാർ നിലവിലുണ്ടെങ്കിലും ഇസ്രയേലും ലബനിലെ ഹിസ്ബുള്ള ഗ്രൂപ്പും തമ്മിലുള്ള ആക്രമണം തുടരുകയാണ്. കേരളത്തിൽ വിവിധയിടങ്ങളിൽ മറ്റന്നാൾ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ് ജാഗ്രതയാണ്. 2026 ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിലുള്ള ഇന്ത്യൻ ടീമിനെ BCCI പ്രഖ്യാപിച്ചു. ഹർമൻപ്രീത് കൌർ സംഘത്തെ നയിക്കും. സ്മൃതി മന്ദാനയാണ് വൈസ് ക്യാപ്റ്റൻ. അടുത്ത മാസം 12 ഇംഗ്ലണ്ടിൽ മത്സരങ്ങൾ ആരംഭിക്കും. July 5 ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിലാണ് ഫൈനൽ. IPL ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് 8 വിക്കറ്റ് ജയം. ഇന്നലെ രാത്രി ചെന്നൈയിൽ നടന്ന മത്സരത്തിൽ 160 റൺസ് എന്ന വിജയലക്ഷ്യം ചെന്നൈ 11 പന്ത് ബാക്കിയിരിക്കെ മറികടന്നു. ഇന്ന് ഉച്ചകഴിഞ്ഞ് 3:30 സൺറൈസേഴ്സ് ഹൈദരാബാദ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെയും വൈകിട്ട് 7:30 ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബ് കിങ്സിനെയും നേരിടും. ISL ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് 2-3 ഗോളുകൾക്ക് ഇന്റർ കാശിയെ പരാജയപ്പെടുത്തി. ഇന്നലത്തെ മറ്റൊരു മത്സരത്തിൽ സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹി പഞ്ചാബ് FC മത്സരം ഗോൾരഹിത സമനിലയിൽ അവസാനിച്ചു. റിസർവ് ബാങ്ക് ഡെപ്യൂട്ടി ഗവർണറായി രോഹിത് ജെയിനെ കേന്ദ്ര സർക്കാർ നിയമിച്ചു. നിലവിൽ കേന്ദ്രബാങ്കിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ ജെയിന് 3 വർഷം വരെ പുതിയ പദവിയിൽ തുടരാനാകും. 2nd അന്താരാഷ്ട്ര മൈഗ്രേഷൻ അവലോകന ഫോറം 4 മുതൽ ഈ മാസം 8 വരെ അമേരിക്കയിലെ ന്യൂയോർക്കിൽ നടക്കും. ഇതിലേക്കുള്ള ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് നയിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളം, പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. വോട്ടെണ്ണൽ നാളെ. പശ്ചിമബംഗാളിലെ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിലെ വോട്ടെടുപ്പ് റദ്ദാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഈ മാസം 21 വീണ്ടും വോട്ടെടുപ്പ് നടക്കും. ഓപ്പറേഷൻ സിന്ധൂറിൽ സായുധ സേന കാണിച്ച അസാധാരണമായ വീര്യം രാജ്യത്തിന്റെ സൈനിക ചരിത്രത്തിലെ സുവർണ അധ്യായമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കരീബിയൻ ദ്വീപ രാജ്യങ്ങളിലേക്കുള്ള വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുടെ ഔദ്യോഗിക സന്ദർശനത്തിന് തുടക്കമായി. പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ രാഷ്ട്രത്തലവന്മാരുമായി വിദേശകാര്യമന്ത്രി ചർച്ച നടത്തും. കേരളത്തിൽ മറ്റന്നാൾ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. 2026 ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിലുള്ള ഇന്ത്യൻ ടീമിനെ ഹർമൻപ്രീത് കൌർ നയിക്കും. വാർത്തകൾ കഴിഞ്ഞു. തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള അടുത്ത വാർത്താ

0: ഇവിടം 11 മണിക്ക്.
1: ആകാശവാണി പുലർവട്ടം തുടരുന്നു. ഇപ്പോൾ കാലം സാക്ഷി.
2: നടിയും റേഡിയോ പ്രക്ഷേപകയുമായിരുന്ന രാജകുമാരി 1942 മെയ് 7 തിരുവനന്തപുരത്ത് ജനിച്ചു. ചെറുപ്പത്തിൽ തന്നെ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തിരുന്ന രാജകുമാരി തിരുവനന്തപുരം സ്വാതി തിരുനാൾ സംഗീത കോളേജിലെ പഠനത്തിന് ശേഷം KPIS നാടക ട്രൂപ്പിൽ സജീവമായി. ഉമ്മ എന്ന ചിത്രത്തിൽ ഉമ്മറിന്റെ നായികയായിട്ടാണ് ചലച്ചിത്രത്തിലേക്ക് വരുന്നത്. അതിനുശേഷം ചെമ്മീൻ തുടങ്ങി നിരവധി സിനിമകളിൽ വേഷമിട്ടു. പിന്നീട് ആകാശവാണിയിൽ ജോലിയിൽ പ്രവേശിച്ച രാജകുമാരിക്ക് 1990 പ്രക്ഷേപണ കലയ്ക്കുള്ള കേരള സംഗീത നാടക അക്കാദമിയുടെ പുരസ്കാരം ലഭിച്ചു. ബാലലോകം, നാടകം തുടങ്ങി നിരവധി റേഡിയോ പരിപാടികളിൽ ശബ്ദം നൽകിയിരുന്ന രാജകുമാരി നിരവധി സിനിമകളിലെ കഥാപാത്രങ്ങൾക്കും ശബ്ദം നൽകി. 2012 മെയ് 7 രാജകുമാരി അന്തരിച്ചു. ചെമ്മീനിലെ അഭിനയത്തെക്കുറിച്ച് ഓർക്കുകയാണ് രാജകുമാരി.
3: ചെമ്മീനിലെ അഭിനയം രാമുക്കാരിയായിട്ട് ഞാൻ മറ്റുള്ളവരുടെ ഡയറക്ഷനിലും അഭിനയിച്ചതിൽ വ്യത്യസ്തമായി രാമുക്കാരിയായിട്ടും ബെർട്ടലി എന്ന് പറഞ്ഞിട്ടൊരു സായിപ്പുമായിരുന്നു എൻ്റെ ക്യാമറ. അവർ മേക്കപ്പ് ഒന്നും ചെയ്യാൻ സമ്മതിച്ചില്ല. പിന്നെ ഒറിജിനലായിട്ടുള്ള ഡ്രസ്സുകളാണ്, കൈലിയും മുണ്ടും ബ്ലൗസും ഒക്കെ ആയിരുന്നു. അഭിനയം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഞാനും അവരും കൂടെ വഴക്കുകൂടുന്ന ഒരു രംഗമുണ്ട് നമ്മുടെ അടൂർ പങ്കജവും കൂടെ. അപ്പം ഇവരാണ് ഈ പെണ്ണിനെ ചീത്തയാക്കുന്നത് എന്നൊക്കെ ഞാൻ പറയുമ്പം അതൊക്കെ നമ്മൾ നാടകത്തിലൊക്കെ അഭിനയിച്ച ഞങ്ങൾ ഡയലോഗ് ഞങ്ങൾ പ്രസൻറ്റ് ചെയ്യും, പക്ഷെ ആ മുഖത്ത് വരുന്ന എക്സ്പ്രഷനൊക്കെ രാമു പറഞ്ഞു തരും. പോരാ, കുറച്ചും കൂടെ ദേഷ്യം വരണം, അതുപോലെ അത് അത്രയും വേണ്ട, അങ്ങനെ നല്ലപോലെ അദ്ദേഹം പറഞ്ഞു തരുമായിരുന്നു. എടുക്കുന്നതൊക്കെ നമുക്കൊരു എന്താ പറയണത്, ഒരു വലിയ അതുല്യനായ ഡയറക്ടർ ആയിരുന്നു. അപ്പം അതിൻ്റേതായിട്ടുള്ള ആ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു അതില്. പിന്നെ ഞാൻ അന്ന് നോവല് ചെമ്മീൻ വായിക്കാൻ കാരണം ഷീല അതിലെ ക്യാരക്ടർ മനസ്സിലാക്കാനായിട്ട് ചെമ്മീൻ കൊണ്ടുവന്ന് ഞാനും ഷീലയും മറ്റു പെണ്ണുങ്ങളെല്ലാവരും കൂടെ, അടൂർ പങ്കജം, ഭവാനി എല്ലാവരും കൂടെ ഒരു ഈ അരയുടെ ഷൂട്ട് ചെയ്യുന്ന വീട്ടിൽ തന്നെ അകത്ത് ഇങ്ങനെ വിശ്രമവേളയിൽ എന്നോട് പറഞ്ഞിട്ട് ഷീല അത് വായിച്ച് കേൾക്കാൻ പറയാം, അവർക്ക് മലയാളം അങ്ങനെ വായിക്കാൻ അറിയില്ല എന്ന്. ഞാനത് വായിച്ചു കൊടുത്തിരുന്നു. അങ്ങനെ ഞാനും വായിച്ചു കുറേ ഭാഗം. പിന്നെ ഞാൻ ജോലിയൊക്കെ ആയതിനു ശേഷം ചെമ്മീൻ വായിച്ചിട്ടുണ്ട്. അത് നാട്ടിക എന്ന് പറയുന്ന സ്ഥലത്താണ്, അതായത് തൃശ്ശൂർ. ഞാൻ അവിടെ പോയിരുന്നു. സത്യൻ അന്തിക്കാട്, കമൽ അവരൊക്കെ അവിടെ ഉള്ളവരാണ്. അവരൊക്കെ കൂടെ ചേർന്നിട്ടൊരു സ്വീകരണം തന്നിരുന്നു അതിൽ അഭിനയിച്ച ആളുകൾക്ക്. ഭയങ്കര പരിപാടിയായിരുന്നു. വയ്യെങ്കിലും ഞാൻ പറഞ്ഞു എനിക്ക് നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അമ്പിളി ചെന്നേ തീരുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയിരുന്നു. അവിടെ ഷീല, മധു ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് ഞങ്ങളെ ഇങ്ങനെ ആനയിച്ചുകൊണ്ട് ഫ്ലാഷ് ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ TVയിലൊക്കെ കാണുന്ന പോലെ ഭയങ്കര ഒരു ഇതായിരുന്നു. ഒരു 10-50 ക്യാമറ നമ്മളെ ക്ലിക്ക് ചെയ്ത് ഭയങ്കര സ്വീകരണമായിരുന്നു.
2: കാലം സാക്ഷിയിൽ കേട്ടത് രാജകുമാരിയുടെ ശബ്ദം.

0: ടെന്നീസ് വേണം. എന്നാൽ കീശ കാലിയാകാതെ വാങ്ങാൻ പിട്ടാപ്പിള്ളിയിൽ തന്നെ പോണം.
1: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: ചന്ദനപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലെ വിശുദ്ധ ഗീവർഗീ സഹതായുടെ ഓർമ്മ പെരുന്നാൾ
3: മെയ് 7-8 തീയതികളിൽ
2: ചന്ദനപ്പള്ളി ചെമ്പെടുപ്പ്.
3: മെയ് 8-ന് ഏവർക്കും സ്വാഗതം.
4: പുലർവട്ടത്തിൽ ഇനി കണ്ടതും കേട്ടതും.
5: ഹലോ, ഒരു ഇമ്പോർട്ടന്റ് അനൗൺസ്മെന്റ് ഉണ്ട്. നമ്മുടെ മുതലാളി ഒരു ബാറിലേക്ക് കയറുകയാണ്. കിഡ്നി, ലിവർ, ഹാർട്ട് മുതലായ അവയവങ്ങൾ ജാഗ്രത പാലിക്കണം.
6: ആ, ബ്രെയിൻ ഉണർന്നോ?
7: ഓ, ഒന്നും പറയണ്ട എന്റെ ഹാർട്ടേ. ഇന്നലെ ആ ചെറുക്കൻ എന്തോ വലിച്ചു കയറ്റി, എന്റെ ബോധം മുഴുവനും പോയി.
6: എന്റെ പൊന്നു ബ്രെയിൻ കുട്ടാ, അവനോട് പറ ഇങ്ങനെ ഓരോന്ന് കുടിച്ചും വലിച്ചും കയറ്റിയാൽ എനിക്കിങ്ങനെ അധിക കാലം ഹാർട്ട് ബീറ്റ് അടിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ പോയാ ഞാൻ ഇവനൊരു സൈലന്റ് അറ്റാക്ക് അങ്ങ് കൊടുക്കും.
8: അതൊക്കെ ഒരു കാലമല്ലേ. പണ്ട് മുതലാളി ഫിറ്റ്നസ് നോക്കിയിരുന്ന സമയത്ത് നമുക്കെല്ലാവർക്കും നല്ല സുഖമായിരുന്നു. ആവശ്യത്തിന് ശുദ്ധവായു, വെജിറ്റേറിയൻ ഭക്ഷണം, വയറും കുടലുമൊക്കെ എന്ത് പെട്ടെന്നാ ഭക്ഷണം ദഹി

0: പീഡിപ്പിച്ചുകൊണ്ടിരുന്നത്?
1: പിന്നെ മിസ്റ്റർ ഹാർട്ട്, ഒരു സ്ട്രെസ് ഉടനെ വരുന്നുണ്ട്. മുതലാളി അടയ്ക്കാനുള്ള ലോണിനെ പറ്റി ചിന്തിക്കുന്നുണ്ട്. അഡ്രിനാലിനും കോർട്ടിസോളും ഓൺ ദ വേ ആണ്. ഹാർട്ട് ഇച്ചിരി വേഗത്തിലടിച്ചോ, മുതലാളിക്ക് സ്ട്രെസ് കൂട്ടാനുള്ളതാണ്.
2: എന്റെ പൊന്നെ, എന്റെ ബ്രെയിൻ ചേട്ടാ, അവനോട് പറ ആ കിഡ്നിയും കരളും അവിടെ കിടന്ന് ചക്രശ്വാസം വലിക്കുക. ഇതൊക്കെ എത്ര കാലം ഉണ്ടാവുമെന്ന് പോലും അറിയില്ല. മാത്രമല്ല, ഒടുക്കത്തെ പഞ്ചസാരയും ഇൻസുലിൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പാൻക്രിയാസ് കിടക്കുന്ന കിടപ്പ് കണ്ടോ?
3: പാൻക്രിയാസ് മാത്രോ? പൂ പോലെ ഇരുന്ന ലിവറാണ് ഞാൻ. ഇപ്പോ ഉള്ള അഴുക്കും കൊഴുപ്പും കയറി ഒരു വകയ്ക്കും കൊള്ളാതായി.
4: ദേ വരുന്നു ചിക്കൻ ചില്ലി, അതും പൊറോട്ടയുടെ കൂടെ. ഇതൊക്കെ ഞാൻ എപ്പോ ദഹിപ്പിച്ചു തീർക്കാനാണ്? ഓ, ഇവൻ ഓരോ 15 മിനിറ്റും ഇടവിട്ട് തിന്നുന്ന ഓരോ ജങ്ക് ഫുഡും ഞാൻ ദഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊരു റെസ്റ്റ് വേണ്ടേ?
5: ഒരു ശ്വാസകോശം എന്ന നിലയിൽ എന്നെ കൊണ്ട് ആവുന്നത് പോലെ ഞാൻ പണിയെടുക്കുന്നുണ്ട്. ഹൃദയത്തെ പോലെ തന്നെ ഞാനും ഒരായുസ് മുഴുവൻ റെസ്റ്റ് ഇല്ലാതെ പണിയെടുക്കുകയാണ്. അതിനിടയിൽ ഈ പുകയും നിക്കോട്ടിനുമൊക്കെ വലിച്ചു കയറ്റുന്നത് എനിക്കൊരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതുകൂടി മുതലാളിയുടെ സമക്ഷത്ത് പറയണം.
1: നിങ്ങളുടെ പരാതി എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഏതോ ഒരു പെണ്ണ് പണ്ട് ഇട്ടേച്ചു പോയി എന്ന് പറഞ്ഞ് തുടങ്ങിയ കൂടിയാണ്. എല്ലാത്തിനും കാരണം ഈ ഹൃദയമാണ്.
2: ഞാനെന്ത് ചെയ്തു?
1: ഞാൻ അവനോട് പലതവണ പറഞ്ഞതാ, ഹൃദയം കൊണ്ട് പ്രേമിക്കരുത്, തലച്ചോറ് കൊണ്ട് പ്രേമിക്കാം. അവനാണെങ്കിൽ ഹൃദയം കൊണ്ട് പ്രേമിച്ചു, അവൾ പോയത് താങ്ങാൻ അവന് കഴിഞ്ഞൂല്ല.
2: അതെ, രക്തം പമ്പ് ചെയ്യുക എന്നതാണ് എന്റെ ജോലി. എനിക്കിങ്ങനെ ഓവർ ഇമോഷൻ തരുന്നത് കൊണ്ടല്ലേ എനിക്ക് കൃത്യമായി രക്തം പമ്പ് ചെയ്യാൻ പറ്റാത്തത്. അല്ലെങ്കിൽ തന്നെ എല്ലാ ഹൃദയവും ലോലന്മാരാണ്. നമുക്കങ്ങനെ സങ്കടമൊക്കെ കണ്ട് നിങ്ങൾ തലച്ചോറിനെ പോലെ ലോജിക്കൊന്ന് നോക്കിയിരിക്കാൻ പറ്റത്തില്ല.
1: ഞാൻ അങ്ങനെ ലോജിക്ക് ചിന്തിക്കുന്നത് കൊണ്ടാണ് ഇത്രയും കാലം നിങ്ങളെല്ലാവരും ജീവിച്ചത്. ഇയാളുടെ ടോക്സിക് ബിഹേവിയറാണ് എല്ലാത്തിനും കാരണമെന്ന് പറഞ്ഞ് ഞാൻ സിഗ്നൽ കൊടുക്കാൻ നോക്കി. അപ്പോ അയാൾക്ക് യാതൊന്നും വേണ്ട പോലും.
2: ഇവൻ ഇങ്ങനെ എനിക്ക് ഓവർ പണി തന്നാൽ ഒരു ദിവസം ഞാൻ അങ്ങ് ഇട്ടിട്ട് പോവും.
1: എന്നെ കൊണ്ടാവുന്നതുപോലെ ഞാൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കി. ടെസ്റ്റോസ്റ്റിറോൺ കയറി, ഈഗോ ഹോർമോൺ അടിച്ചിരിക്കുകയാണ്.
2: അയ്യോ, ഞാൻ ഇപ്പൊ തീരുമേ.
3: ഹൃദയത്തിന്റെ നിലവിളിയല്ലേ കേട്ടത്?
4: ഹോ, എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല.
1: അതെ, അമിത മദ്യപാനം ശരിയാക്കാൻ ഒരു ലോഡ് സംഭാരം വരുന്നുണ്ട്.
4: സംഭാരത്തിലൊന്നും നിൽക്കൂല മോനെ, ഇത് സംഹാരത്തിലേ നിൽക്കൂ. അവസാന ശ്രമമാണ്. ചിലപ്പോ മൂക്കിലൂടെയും വായിക്കൂടെയും ഒക്കെ രക്തം വരും. ശരീരത്തിന് വേണ്ടാത്തതൊക്കെ പുറത്തേക്ക് ആഞ്ഞു തള്ളിക്കോ.
6: ഹോ, എന്തു പറ്റി? എന്താരും ഒന്നും മിണ്ടാത്തത്? ദേ, ശ്വാസകോശം അനങ്ങുന്നില്ല. മുതലാളിയെ ഉണർത്താൻ വേണ്ടി ആരോ നെഞ്ചിൽ ഇടിക്കുന്നുണ്ട്.
2: എന്നെ ഇനി ഇടിച്ചിട്ട് ഒരു കാര്യമില്ല. CPR കിട്ടി ഉണരാനുള്ള ശക്തിയെല്ലാം പോയി.
1: ഓ, ഞാനും തോറ്റു. ഇത് അപകടത്തിലേക്കാണ് പോകുന്നതെന്ന് അവനെ ഞാൻ പരമാവധി പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. വിധിയുണ്ടെങ്കിലേ മറ്റൊരു ജന്മത്തിൽ നമുക്ക് ആരോഗ്യം നോക്കുന്ന ഒരുത്തന്റെ ശരീരത്തിൽ തലച്ചോറായും ലിവറായും പുനർജനിക്കാം.
3: ഈ അവസാന നിമിഷത്തിൽ പറയാൻ പാടുണ്ടോന്ന് എനിക്കറിയില്ല. വയറുചേട്ട, എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടായിരുന്നു. നിങ്ങളെ വിവാഹം കഴിക്കാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു.
4: എന്റെ പൊന്ന് കരളെ, ചാവാൻ നേരത്താണോ നീ പ്രേമം തുറന്നു പറയുന്നത്? നല്ല സമയം. ആ, ദൈവം അവനെ മനുഷ്യനായി ജനിപ്പിച്ചു, എല്ലാ സൗഭാഗ്യങ്ങളും നൽകി, നല്ല ആരോഗ്യം നൽകി. ഇനിയും ആയുസ് നിൽക്കെ ഒരുപിടി ചാരമായി മൺകലത്തിൽ ഒതുങ്ങി നദിയിലൊഴുകാനാണ് യോഗം. ആരോഗ്യം കാത്തുസൂക്ഷിക്കുന്ന ഒരാളുടെ ശരീരത്തിൽ പുനർജനിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദഹിപ്പിക്കാൻ പറ്റാത്ത ചില്ലി ചിക്കൻ നിനക്കുമാപ്പ്.
7: പിന്നണിയിൽ സന്ദീപ് സുരേഷ്, സുഷമാനിൽ ബിജു കലുവാതക്കൽ, വിനോദ് കല്ലറ, വിഷ്ണുമോഹൻ, രചന ആശിഷ് മോഹൻദാസ്.
8: ശ്രോതാക്കൾ കേട്ടത് കണ്ടതും കേട്ടതും പുലർവട്ടത്തിൽ ഇനി നമുക്ക് ചുറ്റും. ഇന്ന് നടക്കുന്ന നീറ്റ് UG പരീക്ഷയുമായി ബന്ധപ്പെട്ട് നഗരത്തിൽ രാവിലെ 9:30 മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. പരീക്ഷയ്ക്ക് വിദ്യാർത്ഥികളുമായി വരുന്ന വാഹനങ്ങൾ പാർക്കിംഗ് സ്ഥലങ്ങളിൽ ഗതാഗത തടസ്സമുണ്ടാകാത്ത വിധം പാർക്ക് ചെയ്യേണ്ടതാണ്. പാർക്കിംഗ് സ്ഥലങ്ങൾ ആറ്റുകാൽ പാർക്കിംഗ് ഗ്രൌണ്ട്, നഗരസഭയുടെ തമ്പാനൂർ പാളയം എന്നിവിടങ്ങളിലെ മൾട്ടി ലെവൽ കാർ പാർക്കിംഗുകൾ, കവടിയാർ മുതൽ കുറവൻകോണം വരെയുള്ള റോഡിന്റെ ഇടതുവശവും വുമൻസ് കോളേജ് മുതൽ വഴുതക്കാട് വരെയുള്ള റോഡിന്റെ ഇടതുവശവും നന്ദാവനം മുതൽ മ്യൂസിയം വരെയുള്ള റോഡിന്റെ ഇടതുവശവും സംഗീത കോളേജ് നോർക്ക റോഡ് സ്പെൻസർ മുതൽ പാളയം വരെ റോഡിന്റെ ഇടതുവശവും പുളിമൂട് മുതൽ ആയുർവേദ കോളേജ് വരെയുള്ള റോഡിന്റെ ഇരുവശങ്ങളിലും അട്ടക്കുളങ്ങര കിള്ളിപ്പാലം റോഡിന്റെ ഇടതുവശവും പി എം ജി ലോ കോളേജ് റോഡ് നിയമസഭ വികാസ് ഭവൻ റോഡ് എ കെ ജി സെന്റർ ജനറൽ ആശുപത്രി റോഡിന്റെ ഇടതുവശവും മോഡൽ സ്കൂൾ പനവിള റോഡിന്റെ ഇടതുവശം. നാലാഞ്ചിറ മാർ ഇവാനിയസ് കോളേജ് ക്യാമ്പസിൽ നടക്കുന്ന വോട്ടെണ്ണലിനോടനുബന്ധിച്ച് നാളെ രാവിലെ 6 മുതൽ കേശദാസപുരം മണ്ണന്തല റോഡിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു. വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർക്കും ഔദ്യോഗിക വാഹനങ്ങൾക്കും പ്രത്യേക അനുമതി ലഭിച്ചിട്ടുള്ള വാഹനങ്ങൾക്കും മാത്രമേ ക്യാമ്പസിനുള്ളിൽ പ്രവേശിക്കാൻ അനുവാദമുള്ളൂ. ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം 15-ാം തീയതി വരെ നീട്ടിയതായി പൊതുവിതരണ കമ്മീഷണർ അറിയിച്ചു. 16-ന് റേഷൻ കടകൾക്ക് അവധിയായിരിക്കും. ഈ മാസത്തെ റേഷൻ വിഹിതം 30-ാം തീയതി വരെ വാങ്ങാം. കേരള സർക്കാർ സ്ഥാപനമായ IHRD ജെറിയാട്രിക് കെയറിൽ ഡിപ്ലോമ കോഴ്സ് ആരംഭിക്കുന്നു. നാട്ടിലും വിദേശത്തും വലിയ തൊഴിൽ സാധ്യതയാണ് ഈ കോഴ്സിനുള്ളത്. നിറയെ തൊഴിൽ അവസരങ്ങൾ ലഭ്യമാണ്. ആശുപത്രികൾ, ഓൾഡേജ് ഹോമുകൾ, ഹോം കെയർ സേവനങ്ങൾ എന്നിവിടങ്ങളിലും ജോലി ലഭിക്കും. അപേക്ഷകർ +2 തത്തുല്യ പരീക്ഷ പാസായിരിക്കണം. മുതിർന്നവരുടെ പരിചരണത്തിന് ആവശ്യമായ ആശുപത്രി പരിശീലനം, വീടുകളിലെ പരിചരണം, പാലിയേറ്റീവ് സേവനങ്ങൾ എന്നിവയിൽ ആവശ്യമായ കഴിവുകൾ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന രീതിക്കാണ് ഈ കോഴ്സ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് കേരള സർക്കാർ സ്ഥാപനമായ IHRD സർട്ടിഫിക്കറ്റ് ലഭിക്കും. രജിസ്ട്രേഷൻ ഫീസ് 180 രൂപ, 18% GST പൊതുവിഭാഗത്തിനും 100 രൂപ, 18% GST സംവരണ വിഭാഗക്കാർക്കും അടയ്ക്കേണ്ടതാണ്. കോഴ്സിന്റെ പ്രോസ്പെക്ടസ് വെബ്സൈറ്റിൽ ലഭ്യമാണ്. അപേക്ഷകൾ ഓൺലൈനായി 4-ാം തീയതി വൈകുന്നേരം 4 മണി വരെയും കോഴ്സ് സെന്ററുകളിൽ നേരിട്ട് 5-ന് വൈകുന്നേരം 4 മണി വരെയും സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാനുള്ള കോൾ സെന്റർ നമ്പർ 8547005000. ഇപ്പോൾ കേട്ടത് നമുക്ക് ചുറ്റും. പുലർവട്ടത്തിൽ ഇനി ചലച്ചിത്ര ഗാനം കേൾക്കാം. പി ഭാസ്കരന്റെ രചനയ്ക്ക് രവീന്ദ്രന്റെ സംഗീതത്തിൽ ചിത്രപാടിയ ഗാനം ഒരു മെയ് മാസ പുലരിയിൽ.

പുലർവട്ടം ഇവിടെ പൂർണ്ണമാകുന്നു. പ്രിയ ശ്രോതാക്കൾക്ക് ശുഭദിനം നേർന്നുകൊണ്ട് ഇന്ന് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് മീരാ.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: നാടു ഭരിക്കുന്ന ദാര്. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും അവലോകനവുമായി ആകാശവാണിയും തത്സമയം ശ്രോതാക്കൾക്കൊപ്പം നാളെ രാവിലെ 8:30 മുതൽ ആകാശവാണിയുടെ കേരള നിലയങ്ങളിലൂടെ. നാടു ഭരിക്കുന്ന ദാര് നാളെ രാവിലെ 8:30 മുതൽ തത്സമയ പ്രക്ഷേപണം.
2: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
3: എന്നും രാവിലെ 7:13.
2: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
4: സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

0: എത്തിക്കഴിഞ്ഞു. കാരണവർ കുറച്ചത്ഭുതത്തോടെ തന്നെ പറഞ്ഞു. അത് രാമൻ നായർക്കുള്ള അഭിനന്ദനമായിരുന്നു. വൈദ്യനും രാമൻ നായരും കാരണവരും കൂടി അകത്തേക്ക് കടന്നു. കർമ്മം കഴിഞ്ഞ മന്ത്രവാദി ഓരം ചാരി നിൽക്കുകയാണ്. ചണ്ടിക്കുളത്തിൽ കല്ലിട്ട പോലെ പെണ്ണുങ്ങൾ തൽക്കാലത്തേക്കൊന്ന് വകഞ്ഞ് വാങ്ങി നിന്നു. രോഗിണി മുട്ടിമുറിച്ചിട്ട പോലെ കിടക്കുകയാണ്. ചലനമില്ല, കനത്തിലുള്ള ശ്വാസഗതി. അവരുടെ തലയ്ക്കൽ നിറകതിർ പൊഴിച്ചുകൊണ്ട് ഒരു തൂക്കുവിളക്ക് നിന്നെരിയുന്നുണ്ട്. കാൽക്കൽ ഒരാൾ നിറഞ്ഞ കണ്ണുകളോടെ നിശബ്ദമായിരിക്കുന്നു. അത് കുഞ്ചുകുട്ടിയാണ്. പുലർക്കാല മഞ്ഞിൽ കുതിർന്ന് കൂമ്പാറായി നിൽക്കുന്ന ഒരു ആമ്പൽപ്പൂ പോലെയുണ്ടായിരുന്നു അവൾ. ആടിക്കളിക്കുന്ന ദീപനാളം അവളുടെ കവിളുകളിൽ ഓളങ്ങളുണ്ടാക്കി. ആ ഇരുത്തം, അത് ഇന്നും രാമൻ നായർ മാസ്റ്ററുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നു. ആ ഇരുപ്പ് ഓർമ്മ വന്നപ്പോൾ കൂടെ നടക്കുന്ന ആളെ ഒന്ന് നോക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഉള്ളിലൊരു ഞെട്ടൽ. എന്തു വ്യത്യാസം! വൈദ്യൻ പുറത്തേക്ക് കടന്നു. കാരണവരും പിന്നാലെ ചെന്നു. എന്താ? കാരണവർ ചോദിച്ചു. സന്നിപാതം, ഉടനെ തുടങ്ങണം ചികിത്സ. അദ്ദേഹം പല ചികിത്സകളും വിധിച്ചു. എല്ലാം ക്രമമായിട്ട് ചെയ്താൽ രോഗം മാറും എന്ന് ആശ്വസിപ്പിച്ചു. മൂസ് മഞ്ചലിൽ കയറി. കുറെ വിഷമം പിടിച്ച ഒരു ചികിത്സാക്രമം തന്നെയായിരുന്നു. ദിവസത്തിൽ രണ്ടു നാഴിയിൽ പുറം മുലപ്പാൽ തന്നെ വേണം. പ്രസവിച്ച പെണ്ണുകൾ എമ്പാടുമുണ്ടെങ്കിലും ഇത്രയധികം മുലപ്പാൽ കറന്നു കിട്ടുക എളുപ്പമല്ല. പിന്നെ ധാരാളം പുളിയറുമ്പിൻ്റെ മുട്ടയാണ് ആവശ്യം. ഗോരോചനം, മെരുവിൻപുഴു, അങ്ങനെ വാങ്ങേണ്ട മരുന്നുകൾ വേറെ. കാരണവർ മരുന്നിൻ്റെ കുറിപ്പിലൂടെ ഒന്ന് കണ്ണോടിച്ചിട്ട് പറഞ്ഞു, ഇതൊക്കെ തരാക്കിക്കോളാൻ, അസാര ഞെരുക്കമുണ്ട്, ഒക്കെ ശരിയാക്കാമെന്ന് മാസ്റ്റർ അങ്ങ് പറഞ്ഞു. ഏതു മലയും എടുത്തു മറിക്കാമെന്ന് തോന്നിയിരുന്ന പ്രായമായിരുന്നു. അയാൾ വീടുകളിൽ തെണ്ടി നടന്ന് മുലപ്പാൽ ശേഖരിച്ചു. ചുവട്ടിൽ മുണ്ടുവിരിച്ച് ഉയർന്ന പുന്നമരങ്ങളിൽ കയറി കുലുക്കി ഉറുമ്പിൻ കൂടുകൾ താഴത്താക്കി. എല്ലാം കൂടി കിഴിയാക്കി മുലപ്പാലിൽ മുക്കി താൻ തന്നെ മെനക്കെട്ടിരുന്ന് ശിരസിൽ ഉരസി പിടിപ്പിച്ചു. ഒരു ദിവസമല്ല, രണ്ടു ദിവസമല്ല, അഞ്ച് ദിവസം. ആറാം ദിവസമായപ്പോഴേക്കും രോഗി കണ്ണു തുറന്നു. ക്രമത്തിലുള്ള ചികിത്സയും തുടങ്ങി. ഒന്നര മാസം കൊണ്ട് കുഞ്ചുകുട്ടിയുടെ മാതാവിന് എഴുന്നേറ്റിരിക്കാമെന്നായി. രാമൻ മാസ്റ്ററുടെ ശുഷ്കാന്തി കൊണ്ടാണ് ഈ നിലയിലെത്തിയത്, പങ്കുമാൻ പറഞ്ഞു. അതൊന്നുമല്ല, മാസ്റ്റർ വിനയാന്യതനായി തുടർന്നു. അവരുടെ ആയുസ്സിൻ്റെ ബലവും നിങ്ങളുടെയൊക്കെ ഭാഗ്യവും എന്ന് കരുതിയാൽ മതി. ഇതു പറഞ്ഞപ്പോൾ വാതിൽക്കൽ മറഞ്ഞു നിന്നിരുന്ന രണ്ടു നീലനേത്രങ്ങൾ കൃതജ്ഞതാനിർഭരമായി തൻ്റെ മുഖത്തേക്ക് പൂജാപുഷ്പങ്ങൾ പോലെ വന്നു വീണത് മാസ്റ്റർ കാണുകയുണ്ടായി. പക്ഷേ കണ്ടുവെന്ന് നടിച്ചില്ല. അങ്ങനെ ആ തറവാട്ടമ്മയുടെ സുഖക്കേടു മാറി. പക്ഷേ മാസ്റ്റർക്ക് ഹൃദയത്തിലൊരു പല്ലുവേദന തുടങ്ങി. കാറ്റിൽ പറക്കുന്ന ഒരപ്പൂപ്പൻതാടിയാണ് യൗവനമെന്ന് രാമൻ നായർക്ക് ഇന്ന് തോന്നുകയാണ്. ചിലപ്പോൾ അത് പാറിപ്പാറി പുളിയിലും പ്ലാവിലും തങ്ങി അങ്ങനെ നീങ്ങിപ്പോകും. ചിലപ്പോൾ വല്ല തൊട്ടാവാടിക്കാട്ടിലും കുടുങ്ങി മഴ നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓരോ കാറ്റടിയും അതിനെ കൂടുതൽ കൂടുതൽ കുരുക്കുകയുള്ളൂ. രാമൻ നായർക്ക് അന്നു പറ്റിയതും അതാണ്. ഹൃദയം ആർദ്രമായിപ്പോയി. അയാൾ ഒരു ചെമ്പകക്കുടിലിൽ കുടുങ്ങി. അത് ആരും അറിഞ്ഞിരുന്നില്ല. രണ്ടു ഹൃദയങ്ങളിൽ മാത്രം എന്തോ ഒരു തിരിപ്പിടിക്കൽ നടന്നു.
1: ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

ആകാശവാണി ഇപ്പോൾ സ്മൃതിമധുരം. മനുഷ്യ മനസ്സിന്റെ സഞ്ചാരങ്ങൾ അജ്ഞാതമാണ്. അറിയാത്ത ഇടങ്ങളിലൂടെ അതൊരു മാന്ത്രിക കുതിരയെപ്പോലെ പായുന്നു. മനുഷ്യ മനസ്സ് വിഷയമാകുന്ന ഗാനങ്ങളാണ് ഇന്ന് സ്മൃതിമധുരത്തിൽ. ആദ്യ ഗാനം യേശുദാസ് പാടിയത്, ചിത്രം മേള. ഈ ഗാനത്തിന് വരികൾ എഴുതിയത് മുല്ലനേരി, സംഗീതം MB ശ്രീനിവാസൻ.

0: ആകാശവാണി.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഗീതം സംഗീതം ലളിത സംഗീത പാഠത്തിൽ ദേവദാസ് ചിങ്ങോലി എഴുതിയ എത്ര ദൂരത്തായിരുന്നാലും എൻ മനം നിങ്ങളുടെ ചാരത്തണയും എന്ന് തുടങ്ങുന്ന ഗാനത്തിന്റെ ആദ്യ പാഠഭാഗം കേൾക്കാം. സംഗീതം നൽകി പഠിപ്പിക്കുന്നത് കെ ആനന്ദവർമ്മ.

0: പഠിക്കുന്നത് ആര്യ എം ജി.
1: ഇന്ന് നമുക്കൊരു പുതിയ ഗാനം പഠിക്കാം. അത് എഴുതിയിരിക്കുന്നത് ദേവദാസ് ചിങ്ങോലിയാണ്. ധാരാളം സിനിമാ പാട്ടുകളൊക്കെ എഴുതിയിട്ടുള്ള ആളാണ്. വരികൾ എഴുതിയെടുത്തുള്ളൂ.
2: ശരി സർ.
1: എത്ര ദൂരത്തായിരുന്നാലും
2: എത്ര ദൂരത്തായിരുന്നാലും
1: എൻ മനം നിന്നുടെ ചാരത്തണയും
2: നിന്നുടെ ചാരത്തണയും
1: എത്ര ദൂരത്തായിരുന്നാലും എൻ മനം നിന്നുടെ ചാരത്തണയും
2: എത്ര ദൂരത്തായിരുന്നാലും എൻ മനം നിന്നുടെ ചാരത്തണയും
1: ഏതാൾ തിരക്കിനിടയിലാണെങ്കിലും
2: ഏതാൾ തിരക്കിനിടയിലാണെങ്കിലും
1: നീ എൻ്റെ കണ്ണിൽ തെളിയും
2: നീ എൻ്റെ കണ്ണിൽ തെളിയും
1: ഏതാൾ തിരക്കിനിടയിലാണെങ്കിലും നീ എൻ്റെ കണ്ണിൽ തെളിയും
2: ഏതാൾ തിരക്കിനിടയിലാണെങ്കിലും നീ എൻ്റെ കണ്ണിൽ തെളിയും.
1: ഒരു വരികളൊന്നും കൂടെ നോക്കിക്കോളൂ. എത്ര ദൂരത്തായിരുന്നാലും എൻ മനം നിന്നുടെ ചാരത്തണയും ഏതാൾ തിരക്കിനിടയിലാണെങ്കിലും നീ എൻ്റെ കണ്ണിൽ തെളിയും. ഇതാണ് പല്ലവി. പാടി നോക്കാം.
2: നോക്കാം.

0: നിർത്തുമ്പോ മാത്രം ആ സംഗതി പാടിയാണ്.
1: നിന്നുടെ ചാരത്തണയും
0: ഒന്നുകൂടെ ഫുള്ള് പല്ലവി പാടിയിട്ട് നിർത്തുന്ന ഇതുവരെ.

ഗീതം സംഗീതം ലളിത സംഗീത പാഠത്തിൽ ദേവദാസ് ചിങ്ങോലി എഴുതിയ ഗാനത്തിന്റെ ആദ്യ പാഠഭാഗമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. സംഗീതം നൽകി പഠിപ്പിച്ചത് കെ ആനന്ദവർമ്മ, പഠിച്ചത് ആര്യ എം ജി.

നാടു ഭരിക്കുന്നതാര്? കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും അവലോകനവുമായി ആകാശവാണിയും തത്സമയം ശ്രോതാക്കൾക്കൊപ്പം നാളെ രാവിലെ 8:30 മുതൽ ആകാശവാണിയുടെ കേരള നിലയങ്ങളിലൂടെ. നാടു ഭരിക്കുന്നതാര് നാളെ രാവിലെ 8:30 മുതൽ തത്സമയ പ്രക്ഷേപണം.

0: സമയം 9 മണി.
1: ആകാശവാണി. ഓർമ്മച്ചെപ്പ്. വിസ്മൃതിയിൽമായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി. അവതരണം.

വേനൽ ചൂട് കടുത്തു നിൽക്കുമ്പോൾ പെയ്യുന്ന ഒരു മഴയുണ്ട്, ചൂടിനെ എല്ലാം മാറ്റി തണുപ്പിക്കുന്ന മഴ. ആ മഴ പെയ്തു തുടങ്ങുമ്പോൾ ഉയരുന്ന മണ്ണിന്റെ മണമുണ്ട്, പലപ്പോഴും നമ്മൾ ആസ്വദിച്ചിട്ടുള്ള മണ്ണിന്റെ മണം. ചൂടേറ്റ് വരണ്ടു കിടക്കുന്ന മണ്ണിൽ ജലഗണങ്ങൾ തണുത്ത കൈകൾ കൊണ്ട് തലോടുമ്പോൾ ഉയരുന്ന ദീർഘനിശ്വാസത്തിന്റെ ഗന്ധം. ജീവിതത്തിലെ ഉഷ്ണമേഖലയിലേക്ക് കരുതലിന്റെ, ആശ്വാസത്തിന്റെ, ആശ്രയത്വത്തിന്റെ ഒരു മഴ വീണ് കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നും ഉയരുന്ന ആർദ്രതയുടെ നീരാവിയുണ്ട്. ചിലപ്പോൾ കണ്ണുകളിലൂടെ ഒഴുകിയിറങ്ങുന്ന ജലഗണമായും അറിയാതെ ഉയരുന്ന ദീർഘനിശ്വാസമായും നമ്മിൽ നിന്ന് അത് പുറന്തള്ളപ്പെടും. ആ തണുത്ത സ്പർശം ജീവിതത്തിൽ മുന്നോട്ടു പോകാനുള്ള കരുത്തായി മാറുമെന്നത് നിശ്ചയമാണ്.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഓർമ്മച്ചപ്പ് ആരംഭിക്കുന്നു. ഓർമ്മച്ചപ്പിലെ ആദ്യത്തെ കത്ത് വായിക്കാം. നെടുമങ്ങാട് അരിശുപറമ്പ് നിന്ന് എസ് ശ്രീകല അയച്ച കത്ത് വായിക്കാം. ഞാൻ ശ്രീകല, നെടുമങ്ങാട് അരശുപറമ്പ് താമസിക്കുന്നു. കുട്ടിക്കാലത്തൊന്നും എനിക്ക് റേഡിയോ പരിപാടികളിൽ വലിയ താല്പര്യമില്ലായിരുന്നു. വിവാഹശേഷം ഭർത്താവിന്റെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ 3 റേഡിയോ ഉണ്ട്. അങ്ങനെയാണ് ഞാൻ റേഡിയോ കേൾക്കാൻ തുടങ്ങിയത്. അന്നൊക്കെ ചലച്ചിത്ര ഗാനങ്ങളും വയലും വീടും ശബ്ദരേഖ നാടകങ്ങൾ പ്രാദേശിക വാർത്തകൾ തൊഴിലാളി മണ്ഡലം കഥാപ്രസംഗം ബാലലോകം രശ്മി തുടങ്ങിയ പരിപാടികൾ ഏറെ ഇഷ്ടമായിരുന്നു. അക്കാലത്തെ പ്രിയപ്പെട്ട ശബ്ദങ്ങളായ മടവൂർ ഭാസി രാമൻകുട്ടി നായർ കെ ജി ദേവകിയമ്മ തുടങ്ങിയവരുടേത് ഒരിക്കലും മറക്കാനാകില്ല. നിങ്ങൾ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ എന്ന പരിപാടി കേൾക്കാൻ കാത്തിരിക്കുമായിരുന്നു. ഞാൻ ബിരുദ പഠനം പൂർത്തിയാക്കിയത് കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിലായിരുന്നു. വെള്ളനാട് വെളിയന്നൂർ എന്ന സ്ഥലത്തായിരുന്നു ഞാൻ താമസിച്ചിരുന്നത്. വീട്ടിൽ നിന്നും കോളേജിൽ പോകുന്നതിന് വേണ്ടി കുളപ്പട റോഡിലെത്തിയായിരുന്നു യാത്ര. കടത്തിറങ്ങി ബസ് കാത്തു നിൽക്കുന്നതിനടുത്ത് ഒരു ചായ പീടികയുണ്ട്. അടുത്തു നിൽക്കുമ്പോൾ ആ കടയിൽ നിന്നും സ്ഥിരമായി കേൾക്കാറുള്ള ഒരു ഗാനം എന്നെ വല്ലാതെ ആകർഷിച്ചിരുന്നു. ആ ഗാനം ഓർമ്മച്ചപ്പിലൂടെ കേൾക്കണം എന്ന ആഗ്രഹമുണ്ട്. ചന്ദനക്കുട ചൂടി വരും കാറ്റ് എന്ന് തുടങ്ങുന്ന ഗാനമാണ് മിക്കപ്പോഴും അവിടെ നിന്ന് ഞാൻ കേട്ടിട്ടുള്ളത്. ഗാനം ഓർമ്മച്ചപ്പിലൂടെ ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ഗാനം കേൾപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ കത്ത് ചുരുക്കട്ടെ. സ്നേഹത്തോടെ, നെടുമങ്ങാട് അരശുപറമ്പിൽ നിന്നും ശ്രീകല എസ്. ഗാനം കേൾക്കാം. 1979 പുറത്തിറങ്ങിയ കഴുകൻ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനം. ഈ ഗാനത്തിന്റെ രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം MK അർജുനൻ.

കായംകുളം മുതുകുളത്തു നിന്നും അധ്യാപികയായി വിരമിച്ച എ കെ ലളിതമ്മ എഴുതിയ കത്ത് ഇനി വായിക്കാം. മലയാളത്തിലെ പ്രശസ്തമായ ആഖ്യായികകൾ ആകാശവാണി തിരുവനന്തപുരം നിലയം എല്ലാ ദിവസവും രാവിലെ പ്രക്ഷേപണം ചെയ്യുന്നുണ്ടല്ലോ. 2026 മാർച്ച് 4 മുതൽ സുപ്രസിദ്ധ എഴുത്തുകാരി രാജലക്ഷ്മി എഴുതിയ ഉച്ചവെയിലും ഇളം നിലാവും എന്ന നോവൽ ആകാശവാണിയിലൂടെ കേൾക്കുമ്പോൾ എന്റെ ഓർമ്മകൾ പിന്നോട്ട് പായുകയാണ്. അവ ഓർമ്മിച്ചപ്പിലൂടെ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കട്ടെ. രാജലക്ഷ്മി എന്ന എഴുത്തുകാരി 1962 കാലഘട്ടങ്ങളിൽ പന്തളം NSS കോളേജിലെ ഊർജതന്ത്ര വിഭാഗം പ്രൊഫസറായിരുന്നു. ഞാൻ അന്ന് അവിടെ പ്രീ യൂണിവേഴ്സിറ്റിക്ക് പഠിക്കുന്നു. പ്രീ യൂണിവേഴ്സിറ്റിയുടെ ലാസ്റ്റ് ബാച്ചാണ്. നടുമുറ്റവും പ്രാർത്ഥനാഹാളും വരാന്തയും ഒക്കെയുള്ള തറവാടിത്തമുള്ള ഒരു ഹോസ്റ്റലിലായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത്. രാജലക്ഷ്മി ടീച്ചറടക്കം കുറേ ലേഡി ടീച്ചേഴ്സും അവിടെ താമസിച്ചിരുന്നു. ടീച്ചറുടെ റൂം എന്റെ റൂമിന്റെ തൊട്ടടുത്തായിരുന്നു. കോളേജ് വിട്ടുവന്നു കഴിഞ്ഞാൽ ടീച്ചർ എല്ലായ്പ്പോഴും എഴുത്തും വായനയും ഒക്കെയായിരിക്കും. ഒരു വഴിയും കുറേ നിഴലുകളും ഞാനെന്ന ഭാവം, അവൾ, ഉച്ചവെയിലും ഇളം നിലാവും, ഇതെല്ലാം ടീച്ചറുടെ തൂലികയിൽ നിന്നും പിറവിയെടുത്തതാണ്. ടീച്ചറെക്കുറിച്ചുള്ള എന്റെ ഒരു ഓർമ്മ ഞാൻ പങ്കുവയ്ക്കട്ടെ. ഒരു ദിവസം രാവിലെ ഞാൻ എന്റെ റൂമിന്റെ വാതിക്കൽ എന്റെ റബ്ബർ ചെരുപ്പ് കഴുകി ഉണങ്ങാൻ വെച്ചു. ടീച്ചർ അത് കണ്ടു. കുട്ടി എന്ന ഉച്ചത്തിലുള്ള ഒരു വിളി കേട്ട് ഞാൻ തിരിഞ്ഞു നോക്കി. റബ്ബർ ചെരുപ്പല്ലേ, അത് കഴുകിയാൽ വെയിലത്ത് വെക്കരുത് എന്ന് ടീച്ചർ പറഞ്ഞു. പെട്ടെന്ന് തന്നെ ഞാൻ ചെരുപ്പ് അവിടെ നിന്നും എടുത്തു മാറ്റി. ഏതാണ്ട് 63 വർഷങ്ങൾ പിന്നിട്ടിട്ടും ആ ശബ്ദവും ഉപദേശവും എന്നിൽ ദീപ്തമായ ഓർമ്മയാണ്. വലത്തെ തോളിലേക്കുള്ള സാരിയിടയിലും കൃശഗാത്രവുമുള്ള ആ സുന്ദരി ടീച്ചറെ എന്റെ മനസ്സിൽ നിന്നും മായ്ക്കാൻ കഴിയുന്നില്ല. ഇന്ന് മായാതെ സൂക്ഷിക്കുന്നു. ഞങ്ങൾ ഹോസ്റ്റലിലെ ജൂനിയേഴ്സ് ആയിരുന്നതിനാൽ എല്ലാവർക്കും ഞങ്ങളെ വലിയ ഇഷ്ടമായിരുന്നു. പിറ്റേ അധ്യയന വർഷം മുതൽ ടീച്ചർ ഒറ്റപ്പാലത്തേക്ക് സ്ഥലം മാറിപ്പോയി. പിന്നീട് കേട്ടത് ഹൃദയഭേദകമായ വാർത്തയായിരുന്നു. ഞങ്ങളുടെ പ്രിയങ്കരിയായ രാജലക്ഷ്മി ടീച്ചർ എഴുത്തിന്റെ ലോകത്തോടും ശിഷ്യഗണങ്ങളോടും ആരാധകരോടും സഹപ്രവർത്തകരോടും ആ തങ്കലിപികളോടും സ്വന്തം മഹത്തായ ജീവിതത്തോട് തന്നെയും വിട പറഞ്ഞുകൊണ്ട് കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു. സാഹിത്യ ലോകത്തിന് ആ വിടപറയിൽ തീരാ ദുഃഖവും തീരാ നഷ്ടവുമായിരുന്നു. ഇപ്പോൾ ആകാശവാണി കേൾപ്പിച്ചു തരുന്ന ഉച്ചവെയിലും ഇളനിലാവും എന്ന നോവൽ കേൾക്കുമ്പോൾ അന്നത്തെ രാജലക്ഷ്മി ടീച്ചർ മുന്നിൽ വന്ന് നിൽക്കുന്നത് പോലെ തോന്നും. സുപ്രസിദ്ധ സാഹിത്യകാരനും കവിയുമൊക്കെയായിരുന്ന ഏറ്റുമാനൂർ സോമദാസൻ സാർ എഴുതിയ ശില്പി പോയാൽ ശിലയുടെ ദുഃഖം എന്ന ഗാനം ടീച്ചറുടെ ഓർമ്മയ്ക്കായി കേൾപ്പിക്കണമെന്നാണ് മുതുകുളത്തുള്ള എ കെ ലളിതമ്മ കത്തിൽ എഴുതിയിരിക്കുന്നത്. രാജലക്ഷ്മി ടീച്ചറിനും സോമദാസൻ സാറിനും ഏറ്റവും ബഹുമാനത്തോടെ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഗാനത്തിനായി കാത്തിരിക്കുന്നു സ്നേഹത്തോടെ എ കെ ലളിതമ്മ മുതുകുളം. ഗാനം കേൾക്കാം. കാന്തവലയം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. സംഗീതം ശ്യാം.

0: ഓർമ്മച്ചപ്പ് തുടരുന്നു.
1: ആകാശവാണിയുടെ വാട്സാപ്പിൽ വന്ന സന്ദേശം ഇനി വായിക്കാം. ഈ സന്ദേശം അയച്ചിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ കാട്ടൂർ ഓമനപ്പുഴയിൽ താമസിക്കുന്ന സാനു കെ എസ് ആണ്. ദീർഘമായി തന്നെ അദ്ദേഹം ഓർമ്മകൾ പങ്കുവച്ചിട്ടുണ്ട്. വായിക്കാം. മലയാളത്തിലെ എക്കാലത്തെ മികച്ച ഹിറ്റുകളിലൊന്നാണ് അമരം എന്ന ചിത്രം. ഈ ചിത്രം ഏതാണ്ട് പൂർണ്ണമായി ചിത്രീകരിച്ചത് എന്റെ വീട്ടിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ പടിഞ്ഞാറ് മാറി ഓമനപ്പുഴ കടൽ തീരത്ത് വെച്ചായിരുന്നു. 1 മാസത്തോളം നീണ്ടുനിന്ന ആ ദിവസങ്ങൾ ഞങ്ങൾ പ്രദേശവാസികൾക്ക് പകർന്നു തന്നത് ഒരു ഉത്സവ പ്രതീതിയായിരുന്നു. കൂടാതെ ചിത്രത്തിലെ ചെറുതും വലുതുമായ പല സീനുകളിലായി എന്റെ നാട്ടുകാർ പലരും സിനിമയുടെ ഭാഗമായി. ഇപ്രകാരം പറയുവാൻ ഒത്തിരി ഉണ്ടെങ്കിലും മനസ്സിനെ വല്ലാതെ വിസ്മയപ്പെടുത്തിയ ഒരു കാര്യം പറയാം. ഓടാപ്പുഴി എന്ന തോട് കടൽ തീരത്തോട് ചേരുന്ന സ്ഥലം, അതായത് പുഴി നാക്കിനോട് ചേർന്ന സ്ഥലത്തായിരുന്നു ഷൂട്ടിംഗ്. പ്രസ്തുത തോടിന്റെ തെക്കും വടക്കും കരകളിലായി കടലിനോട് ചേർന്നായിരുന്നു സിനിമയുടെ നായികാ നായകന്മാരുടെ വീടുകൾ. തോട് ഒഴുകി പറ്റിക്കിടന്നിരുന്ന സമയമായതിനാൽ ഞങ്ങൾ കാഴ്ചക്കാർക്ക് അപ്പുറവും ഇപ്പുറവും ചെന്ന് ഷൂട്ടിംഗ് കാഴ്ചകൾ കാണുന്നതിന് തടസ്സമില്ലായിരുന്നു. സിനിമയിലെ പ്രാധാന്യമേറിയതും ഹൃദയസ്പർശിയുമായ ഒരു ഭാഗത്തിന്റെ ചിത്രീകരണമായിരുന്നു അന്ന് ആ വൈകുന്നേരം അവിടെ നടന്നത്. തോട്ടിലൂടെ നടന്ന് തെക്കേക്കരയിലെത്തി ഞാനും സ്ഥാനം പിടിച്ചു. തോടിന്റെ വടക്കേക്കരയിൽ കിഴക്കോട്ട് മാറി ആരും കാണാതെ കുറേ നാട്ടുകാരെയും കൂടാതെ തെക്കേക്കരയിൽ ചിത്രത്തിലെ രഘു അഥവാ രാഘവൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച അശോകന്റെ വീടിനോട് ചേർന്ന് 2 ഫയർ എഞ്ചിനുകളും സംവിധായകൻ ക്രമീകരിച്ചിരുന്നു. ആ വീട്ടിലാകട്ടെ ആൾക്കൂട്ടവും മഹസറും മറ്റും തയ്യാർ ചെയ്യുന്നതിനായി വന്ന പോലീസ് വേഷക്കാർ ഉൾപ്പെടെ അസാധാരണമായ എന്തോ നടന്ന ഒരു വീടിന്റെ പ്രതീതിയും തോന്നിപ്പിച്ചിരുന്നു. ഷൂട്ടിങ്ങിലുള്ള സമയമാകുന്നു. നാം കേൾക്കുന്നത് നീട്ടിയുള്ള ഒരു വിസിലടിയാണ്. അതാ കടൽ തീരത്ത് നിന്ന് അശോകന്റെ ശരീരം തോളിലേറ്റി കടൽ തീരത്തെ നനഞ്ഞ ഇളകുന്ന മണ്ണ് ചവിട്ടി മെതിച്ച് തന്റെ ഭാഗം ജയിച്ചുവെന്ന സ്വയം ബോധ്യം ഉറക്കെ വിളിച്ചു പറയുന്ന ശരീരഭാഷയിൽ അച്ചു എന്ന മമ്മൂട്ടി നടന്നു വരുന്നു. എന്നാൽ കൊണ്ടുവരുന്നത് തന്റെ മകൻ രാഘവന്റെ ശവശരീരമാണെന്ന് അന്ധമായി ഉറപ്പിച്ച അമ്മ KPSC ലളിത, ഭാര്യ മാധു എന്നിവർ മമ്മൂട്ടിയുടെ അടുത്തേക്ക് അലമുറയിട്ട് ഓടി ചെല്ലുന്നു. അശോകന്റെ അച്ഛൻ മുരളിയാകട്ടെ മമ്മൂട്ടിയുടെ തോളിൽ കിടക്കുന്ന തന്റെ മകന് ജീവനുണ്ടോ എന്ന് കാൽക്കലും തലക്കലുമായി വെപ്രാളപ്പെട്ട് ഓടി തൊട്ടും മണത്തും നോക്കുന്നു. ഇതൊന്നും ശ്രദ്ധിക്കാതെ തോളിൽ അശോകനെയുമായി മമ്മൂട്ടി തീരത്തേക്ക് നടന്നു കയറുന്നു. വിസിലടി ശബ്ദത്തോടൊപ്പം മമ്മൂട്ടിയിലേക്ക് ശ്രദ്ധ പോയപ്പോൾ കാണാതെ പോയ മറ്റു പലതും കൂടി അവിടെ അപ്പോൾ ഇതോടൊപ്പം അരങ്ങേറുകയായിരുന്നു. നേരത്തെ ദൂരെയായി നിർത്തിയിരുന്ന ആൾക്കാർ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ജനക്കൂട്ടം പ്രകടിപ്പിക്കുന്ന അതേ രീതിയിലും ഭാവത്തിലുമുള്ള സ്വാഭാവികമായ ചേഷ്ടകളോടെ കടൽ തീരത്തേക്ക് പല സ്ഥലങ്ങളിൽ നിന്നുമായി ഓടിയെത്തുന്നു. അന്തരീക്ഷത്തിലാകട്ടെ നേരത്തെ പറഞ്ഞ ഫയർ എഞ്ചിനിൽ നിന്ന് വെള്ളം വീശി സൃഷ്ടിക്കുന്ന മഴയും ഈ കാഴ്ചകളെല്ലാം ഒരുമിച്ച് കണ്ട ഞാൻ ഒരു നിമിഷം പതറി. കാണുന്നത് ഷൂട്ടിങ്ങോ അതോ യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നതോ? അശോകന്റെ വീടിനടുത്തേക്ക് മമ്മൂട്ടി നടന്നടുക്കുമ്പോഴാകട്ടെ KPSC ലളിതയ്ക്ക് മാത്രം സാധിക്കുന്ന ഏതൊരു മരണ വീടിനെയും വെല്ലുന്ന തരത്തിൽ നെഞ്ചത്തടിച്ചുകൊണ്ടുള്ള അലമുറയും. എന്നിലെ പരിഭ്രമം ഉച്ചസ്ഥായിലെത്തി. ഭരതൻ എന്ന പ്രതിഭാധനനായ സംവിധായകന്റെ സൃഷ്ടി വൈഭവത്തിൽ സാക്ഷാൽ സൃഷ്ടാവ് പോലും അമ്പരന്ന നിമിഷങ്ങളായിരുന്നില്ലേ ഞാൻ കണ്ടത് എന്നുകൂടി പറയേണ്ടി വരുന്നു. ഈ ചിത്രത്തിന്റെ സൃഷ്ടിയിൽ ഭാഗഭാക്കായ മൺമറഞ്ഞ എല്ലാ കലാകാരന്മാർക്കും പ്രണാമമർപ്പിച്ചുകൊണ്ട് ഇതേ ചിത്രത്തിലെ വികാര നൗകയുമായി എന്ന ഗാനം ഓർമ്മച്ചപ്പിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. സ്നേഹത്തോടെ സാനു KS കളവേലിൽ. 1990 പുറത്തിറങ്ങിയ അമരം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. കൈതപ്പുറം എഴുതി രവീന്ദ്രൻ, ഈണം പകർന്ന മനോഹരമായ ഗാനം.

അത് കാണാൻ കൂട്ടുകാരികളോടൊപ്പം അവിടെ എത്തി. പരിപാടികൾ പൊടിപൊടിക്കുന്നതിനിടയിൽ ഒരു മുഖം കണ്ണിൽപ്പെട്ടു. പെട്ടെന്ന് ഹൃദയമിടിപ്പിന്റെ വേഗത കൂടിയതുപോലെ. കോളേജിലൊപ്പം പോയിരുന്ന കൂട്ടുകാരിയിൽ നിന്ന് അറിഞ്ഞ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരാൾ. ഇടയ്ക്കിടെ ഒളി കണ്ടിട്ട് നോക്കി. അപ്പോഴേക്കും എന്നെ കണ്ടു എന്ന് തോന്നി. കുറച്ചു കഴിഞ്ഞപ്പോൾ അടുത്തു വന്നു. ഫസ്റ്റ് ക്ലാസ് ഉണ്ടല്ലേ, എന്താ അടുത്ത പ്ലാൻ? ഒന്നും തീരുമാനിച്ചിട്ടില്ല. മനസ്സ് തിരമാലകളായി. ഹൃദയത്തിൽ പെയ്ത അമൃതവർഷം ചാറ്റൽ മഴയായി പ്രകൃതിയിലും എത്തി. അപ്പോൾ ഉച്ചഭാഷിണിയിൽ നിന്ന് ഒരു ഗാനവം ഒഴുകി വരുന്നു. ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ. വർഷങ്ങൾ പിന്നിട്ട് മക്കളും കൊച്ചുമോനും ഒക്കെയായി ഞങ്ങൾ ഇരുവരും സന്തോഷത്തോടെ കഴിയുമ്പോഴും ഈ ഗാനം മനസ്സിനെ ഓർമ്മകളുടെ വസന്തകാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. പ്രിയപ്പെട്ട ഓർമ്മച്ചിപ്പിലൂടെ ഈ ഗാനം കേൾപ്പിച്ചു തരുമെന്ന പ്രതീക്ഷയോടെ രമാദേവി രവീന്ദ്രൻ. രമാദേവി രവീന്ദ്രൻ സ്ഥലം എവിടെയാണ് എന്ന് എഴുതിയിട്ടില്ല എങ്കിലും മനോഹരമായൊരു ഗാനമാണല്ലോ ചോദിച്ചത്. ഓർമ്മകൾ പച്ചപിടിച്ച് നിൽക്കുന്ന മഴയുടെ സംഗീതത്തോടൊപ്പം ഈ ഗാനം എങ്ങനെ നീ മറക്കും എന്ന ചിത്രത്തിൽ നിന്ന് പി സുശീലയും ശ്യാമും ചേർന്ന് പാടിയത്. ഈ ഗാനം എഴുതിയത് ചുനക്കര രാമൻകുട്ടി, സംഗീതം ശ്യാം.

0: ഓർമ്മച്ചപ്പ് തുടരുന്നു.
1: ഈ കത്ത് അയച്ചിരിക്കുന്നത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴ കോഴിക്കുളത്ത് നിന്നും കെ കെ തോമസ് ആണ്. പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പിന്, ഞാൻ 60 വർഷമായി ആകാശവാണി കേൾക്കുന്ന ആളാണ്. കഴിഞ്ഞ ദിവസം നമ്മെ ദുഃഖത്തിലാഴ്ത്തി തൃശൂർ ജില്ലയിലെ മുണ്ടത്തിക്കോട് പടക്ക നിർമ്മാണശാലയിലെ അപകടം പ്രിയപ്പെട്ട പലരുടെയും ജീവൻ കവർന്നെടുത്തു. മരിച്ച ആ സഹോദരങ്ങൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഓർമ്മച്ചപ്പിലൂടെ ഒരു പാട്ട് കേൾപ്പിക്കണം എന്നാണ് കെ കെ തോമസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജീവിക്കാൻ അനുവദിക്കൂ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് കെ കെ തോമസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ചികിത്സയിലുള്ളവർ എത്രയും വേഗം സുഖം പ്രാപിക്കാൻ പ്രാർത്ഥിക്കുന്നു എന്നും അദ്ദേഹം കത്തിൽ എഴുതിയിരിക്കുന്നു. ഗാനം കേൾക്കാം. പി ഭാസ്കരൻ എഴുതി, വിജയഭാസ്കർ സംഗീതം നൽകി. യേശുദാസ് പാടിയ ഗാനം.

ഓർമ്മിച്ചപ്പിലെ അടുത്ത കത്ത് വായിക്കാം. ഈ കത്ത് അയച്ചിരിക്കുന്നത് ചേർത്തല പാണാവള്ളിയിൽ നിന്ന് മുകുന്ദൻ ജി കൈമൾ. 60 വർഷം മുമ്പ് നടന്ന ഒരു ഓർമ്മയാണ്. അന്ന് 5 വയസ്സ് പ്രായം. ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ കിട്ടിയത് ഇന്നും മനസ്സിൽ മുറിവായി കിടക്കുന്നു. അടുത്ത വീട്ടിലെ കുഞ്ഞുകുട്ടിയെ കളിപ്പിക്കാൻ ആ വീട്ടിലെ ചേച്ചി വന്ന് വിളിച്ചു. ആഹാരം തരുമായിരുന്നതുകൊണ്ട് പോകാൻ എനിക്കിഷ്ടമായിരുന്നു. പക്ഷെ ആ വീട്ടിലെ അമ്മൂമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ലായിരുന്നു. ഒരു ദിവസം അവർ കുട്ടിയുടെ മാല

മാറ്റിവെച്ചു. എന്നിട്ട് ഞാൻ എടുത്തു എന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കി. വീട്ടിലറിഞ്ഞപ്പോൾ ഒരുപാട് തല്ലി. പക്ഷേ കുട്ടിയുടെ അമ്മ എന്നെ ചേർത്ത് പിടിച്ചു. അവർക്ക് മനസ്സിലായി അമ്മൂമ്മ പറ്റിച്ച പണിയാണെന്ന്. അവർ പോലീസിൽ പരാതിപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ അമ്മൂമ്മ സത്യം പറഞ്ഞു. ഈ ഓർമ്മ ഇപ്പോഴും മനസ്സിൽ മായാതെ തങ്ങി നിൽക്കുന്നു. ഈ അവസരത്തിൽ ഓർമ്മച്ചപ്പിലൂടെ സത്യത്തിൻ കാവൽക്കാരൻ എന്ന് തുടങ്ങുന്ന ഗാനം കേൾപ്പിക്കണമെന്നാണ് ചേർത്തല പാണാവള്ളിയിലുള്ള മുകുന്ദൻ ജി കൈമൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രിയ ശ്രോതാവ് ക്ഷമിക്കുമല്ലോ, ഈ ഗാനം നമ്മുടെ ശേഖരത്തിൽ തൽക്കാലമില്ല കേട്ടോ. അതിന് പകരം മറ്റൊരു ഗാനം കേൾപ്പിച്ചാലോ? സത്യദേവന് മരണമുണ്ടോ എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം. ഈ ഗാനം ഫുട്ബോൾ ചാമ്പ്യൻ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും സംഘവും പാടിയതാണ്. ശ്രീകുമാരൻ തമ്പി എഴുതി, ദക്ഷിണാമൂർത്തിയാണ് ഈ ഗാനത്തിന് ഈണം പകർന്നിരിക്കുന്നത്.

ചൂടേറ്റ് കരിയുന്ന ഭൂമിയിലേക്ക് വീഴുന്ന ജലഗണങ്ങൾ അല്പമേ ഉള്ളുവെങ്കിലോ? അത് ഉള്ള ചൂടിനെ വല്ലാതെ അങ്ങ് കൂട്ടും അല്ലേ? അതും ഈ പ്രകൃതി നിയമം തന്നെ. നമ്മിലേക്ക് ചായാൻ ശ്രമിക്കുന്ന ജീവിതങ്ങളോട് വിമുഖത കാട്ടേണ്ട ആവശ്യമില്ല. പടരുന്ന വള്ളിക്ക് പിടിച്ചു കയറാൻ കരുത്തുള്ള താങ്ങ് വേണം. ആ താങ്ങുന്ന കരങ്ങൾ പക്ഷേ കരുതാൻ തക്ക ബലമുള്ളവയാകണം എന്ന് മാത്രം. അങ്ങനെ നോക്കിയാൽ തളരുമ്പോൾ പിടിച്ചു കയറാൻ കരുത്തുള്ള ഏതെങ്കിലും ഒരു കരം നമുക്ക് നേരെ നീളാതിരിക്കില്ല.

0: ഇന്നത്തെ ഓർമ്മച്ചപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. ഓർമ്മച്ചപ്പിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: ഓർമ്മച്ചപ്പ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. വാട്സാപ്പിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. വാട്സാപ്പ് നമ്പർ ശ്രദ്ധിക്കൂ: 8281420305. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 8281420305. ആകാശവാണിയുടെ ഫേസ്ബുക്ക് പേജിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. ഇമെയിലിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. ഇമെയിൽ വിലാസം: ormachappa@gmail.com. ഇന്നത്തെ ഓർമ്മച്ചപ്പിൽ നിന്നും വിട പറയട്ടെ. സ്നേഹപൂർവം, എൻ ജെ ജോഷിലാൽ.
1: വിസ്മൃതിയിൽ മായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി സമാപിക്കുന്നു. അവതരിപ്പിച്ചത് എൻ ജെ ജോഷിലാൽ. നിർവഹണം: എം കെ ദിലീപ്.

നിർവഹണ സഹായം പുഞ്ചിരി രാജേന്ദ്രൻ. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. അരുൺ ആലാട്ടിന്റെ വരികൾക്ക് ഹേഷാം അബ്ദുൽ വഹാബ് സംഗീതം നൽകി പാടിയ ഗാനം, ചിത്രം ഹൃദയം.

പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

ഭരിക്കുന്നതാര്? കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും അവലോകനവുമായി ആകാശവാണിയും തത്സമയം ശ്രോതാക്കൾക്കൊപ്പം. നാളെ രാവിലെ 8:30 മുതൽ ആകാശവാണിയുടെ കേരള നിലയങ്ങളിലൂടെ. നാടു ഭരിക്കുന്നതാര്? നാളെ രാവിലെ 8:30 മുതൽ തത്സമയ പ്രക്ഷേപണം.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

ചൂടിന്റെ കാഠിന്യം കൂടിയാലും അധിക കറണ്ട് ചെലവില്ലാതെ ചൂടിനെ നേരിടാം. കാരണം പിട്ടാപ്പിളി ഏജൻസീസിൽ എസികൾക്ക് മാത്രമല്ല കൂളറുകൾ, ഫാനുകൾ, റെഫ്രിജറേറ്ററുകൾ തുടങ്ങിയവയ്ക്ക് അത്യാകർഷകമായ ഓഫറുകളും EMI സൗകര്യവും.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, എഴുത്തുപെട്ടിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം.
1: ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ നിറഞ്ഞ നിരവധി കത്തുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നമുക്ക് ഓരോന്നോരോന്നായി വായിച്ചു നോക്കാം.
0: അപ്പോൾ ആദ്യത്തെ കത്തിലേക്ക് പോകാലോ. ആദ്യത്തെ കത്ത് ചവക്കാട് നിന്നും ആചാര്യ തിരുവത്ര എഴുതിയിട്ടുണ്ട്. രോഗങ്ങൾ പിടിപെടാത്ത മനുഷ്യരുണ്ടാകില്ല. രോഗം മനുഷ്യന്റെ ഒരു സന്തത സഹചാരി കൂടിയാണ്. പല രോഗങ്ങളെയും ഇന്ന് നമ്മൾ നിസ്സാരവൽക്കരിക്കുകയാണ്. എന്താ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചാൽ, 23-ാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12:40 പ്രക്ഷേപണം ചെയ്ത പ്രകാശധാരയിൽ ജീവിതശൈലി രോഗങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാം എന്ന വിഷയത്തിൽ നടത്തിയ പ്രഭാഷണം വളരെ ഉജ്ജ്വലമായി എന്ന അഭിപ്രായമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുള്ളത്.
1: അടുത്തത് കിരൺ എസ് തിരുവനന്തപുരത്ത് നിന്നും അയച്ച കത്താണ്. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ പ്രക്ഷേപണം ചെയ്ത

0: 19-ാം തീയതി പ്രൊഫസർ മാത്യു ടി ഉലകംതറ അവതരിപ്പിച്ചതും 20-ാം തീയതി ടി ആർ വിജയലക്ഷ്മി ചേർത്തല അവതരിപ്പിച്ചതും 21-ാം തീയതി ഡോക്ടർ വിള്ളക്കുടി രാജേന്ദ്രൻ അവതരിപ്പിച്ച സുഭാഷിതങ്ങൾ നല്ല നിലവാരം പുലർത്തി എന്നാണ് അദ്ദേഹം കത്തിലൂടെ അറിയിച്ചിരിക്കുന്നത്.
1: ഈണത്തിലും ആലാപനത്തിലും വ്യത്യസ്തത പുലർത്തിയ കൂരൻ എന്ന കവിതയിൽ പാർശ്വവൽക്കരിക്കപ്പെടുന്നവരുടെ ദൈന്യവും നിസ്സഹായതയും പൊള്ളുന്ന കനൽ പോലെ നീറിക്കിടന്നിരുന്നു. കവിത അവതരിപ്പിച്ച സി എസ് രാജേഷിനും സർഗകേരളത്തിനും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ടൈറ്റസ് പഴകുളം.
0: അടുത്തത് അജിതാചന്ദ്രൻ അയച്ച കത്താണ്. വളരെ നാളുകളായാണ് രാജ്യസ്നേഹം തുളുമ്പുന്ന ഒരു കഥാപ്രസംഗം കേട്ടത്. കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി 9:30 പ്രക്ഷേപണം ചെയ്ത ഞാൻ ഭാരതീയൻ എന്ന കഥാപ്രസംഗത്തെക്കുറിച്ചാണ് അജിതായി കത്തയച്ചിരിക്കുന്നത്. കാതികൻ ആര്യാട് വല്ലഭദാസ് ഇത് നന്നായി അവതരിപ്പിച്ചു എന്നാണ് കത്തിലൂടെ അജിത അറിയിച്ചിട്ടുള്ളത്. ഞാൻ ഭാരതീയൻ എന്ന ഈ കഥാപ്രസംഗത്തെക്കുറിച്ച് തന്നെയാണ് കുട്ടനാട് നിന്ന് അജിത് കുമാറും കത്തയച്ചിരിക്കുന്നത്. കഥാപ്രസംഗത്തിന്റെ അവതരണവും കഥയും വളരെ നന്നായിരുന്നു എന്നാണ് അജിത് കുമാർ കത്തിലൂടെ അറിയിച്ചിട്ടുള്ളത്.
1: ആകാശവാണി ഒരു ദൗർബല്യം തന്നെയാണ്.
0: ആരാണിത് പറഞ്ഞിരിക്കുന്നത്?
1: ഇത് നെടുമങ്ങാട് നിന്നും ശ്രീകല സനീഷും ചേർന്ന എഴുതിയ കത്തിലാണ് പറഞ്ഞിട്ടുള്ളത്.
0: എന്തുകൊണ്ടാണ്?
1: അവർ പറയുന്നത് രാവിലെ 5:50 തന്നെ ആകാശവാണി ആരംഭിക്കും, കഴിവതും പരിപാടികൾ ആസ്വദിക്കും. അനന്തപുരിയും ആകാശവാണിയും മാറി മാറി രണ്ട് റേഡിയോകളിലായി സ്വിച്ച് ഓൺ ചെയ്യും. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് കുരീപ്പുഴ സജീവിന്റെ മൊഴിയാമൊരു കഥയുടെ അവതരണവും അതുപോലെ യോഗ സൗഖ്യവും, ഇത് രണ്ടും നന്നാകുന്നുണ്ട്. സുഭാഷിതത്തിലെ ആവർത്തനത്തെക്കുറിച്ചൊരു വിമർശനം അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. നമ്മൾ ഞായറാഴ്ചകളിൽ പൊതുവെ നമ്മുടെ ശബ്ദശേഖരത്തിൽ നിന്നുള്ള പഴയ സുഭാഷിതങ്ങളാണ് കൊടുക്കാറുള്ളത്. അടുത്ത കത്ത് അയച്ചിട്ടുള്ളത് തുറവൂരിൽ നിന്നും ശശിധരൻ നായർ എന്ന ശ്രോതാവാണ്. പരിപാടിയുടെ അറിയിപ്പുകളിൽ രാവിലെ കേൾക്കുന്നതാണ് പുലർവെട്ടത്തിൽ കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ നിന്ന് ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. സ്ഥിരമായി കേൾക്കുമ്പോൾ ഇത് തെറ്റല്ലേ എന്ന് തോന്നി. ഇത്രയും പരിപാടികളോടൊപ്പമല്ലോ ചലച്ചിത്ര ഗാനങ്ങൾ? അപ്പോൾ കൂടാതെ ചലച്ചിത്ര ഗാനങ്ങളും എന്നല്ലേ പറയേണ്ടത്? കുറേ വർഷം മലയാളം പഠിപ്പിച്ചത് കൊണ്ടുള്ള ഒരു സംശയമാണ്, ശ്രദ്ധിക്കുമല്ലോ എന്നാണ് ശ്രോതാവ് കുറിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത് ശ്രദ്ധയിൽപ്പെടുത്താം. കത്തിന് വളരെ നന്ദി.
0: അടുത്ത കത്തയച്ചിരിക്കുന്നത് സി എസ് രാധാകൃഷ്ണ പണിക്കർ മണ്ണഞ്ചേരി ആലപ്പുഴ നിന്നാണ്. ആകാശവാണിയുടെ പരിപാടികളെക്കുറിച്ച് എപ്പോഴും പ്രശംസിക്കേണ്ട കാര്യമില്ലല്ലോ. കാത്തിരുന്ന ലളിതഗാനങ്ങൾ സംഗീതാവിഷ്കാരത്തോടെ 26-ാം തീയതി കേൾപ്പിച്ചതിനെക്കുറിച്ചാണ് ശ്രോതാവ് കത്തിലൂടെ എഴുതിയിരിക്കുന്നത്. കൂടാതെ 9:00 എൻ ജെ ജോഷിലാൽ ഓർമ്മച്ചെപ്പിന് മുൻപ് അവതരിപ്പിച്ച സംഭാഷണവും വളരെയധികം ഹൃദ്യമായിരുന്നു. ഇതൊക്കെയാണ് ശ്രോതാവ് കത്തിലൂടെ അറിയിച്ചിരിക്കുന്നത്.
1: April 21 തീയതി പ്രക്ഷേപണം ചെയ്ത ആര്യാട് വല്ലഭദാസിന്റെ കഥാപ്രസംഗം നന്നായിരുന്നു എന്ന അഭിപ്രായത്തോടുകൂടി മുഹമ്മയിൽ നിന്നും ബേബി പാപ്പാളിലും കത്തയച്ചിട്ടുണ്ട്. അരമണിക്കൂർ പോരാ, 1 മണിക്കൂറെങ്കിലും കൊടുക്കേണ്ടതായിരുന്നു എന്നൊരു അഭിപ്രായം കൂടി ശ്രോതാവ് ഈ കത്തിൽ എഴുതിയിട്ടുണ്ട്. April 20 ടി ആർ വിജയലക്ഷ്മി ചേർത്തല അവതരിപ്പിച്ച സുഭാഷിതം അത്യന്തം പ്രയോജനപ്രദമായിരുന്നു എന്ന് എഴുതുകയാണ് വൈക്കം തലയാഴത്ത് നിന്നും അജിത് കുമാർ എന്ന ശ്രോതാവ്. ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട മൂല്യങ്ങളുടെ പ്രാധാന്യം എടുത്തുകാട്ടി. അതുപോലെ തന്നെ 21 വിളക്കുടി രാജേന്ദ്രൻ അവതരിപ്പിച്ച സുഭാഷിതവും സന്ദർഭോചിതമായി വാക്കുകൾ പ്രയോഗിക്കുന്നതിനെ പറ്റി പ്രതിപാദിച്ചതും അർത്ഥവത്തായി.
0: അടുത്തത് എം ജി ധരൻ തൃക്കരിപ്പൂരിൽ നിന്നും അയച്ച കത്തുകളാണ്. പകർപ്പവകാശവുമായി ബന്ധപ്പെട്ട പ്രഭാതവേദി കേട്ടു. പകർപ്പവകാശത്തെക്കുറിച്ച് അറിയാതെ ചിത്രങ്ങളും ഫീച്ചറുകളും ഇന്റർനെറ്റിൽ നിന്നും കോപ്പി ചെയ്യുന്നവർക്ക് ഒരു മുന്നറിയിപ്പായിരുന്നു ആ പ്രഭാതവേദി. കൂടാതെ 24-ാം തീയതി ഗ്രാമകേരളത്തിൽ സുരേഷ് മണ്ണറശാല രചിച്ച സിനിമാ പരസ്യങ്ങൾക്ക് പിന്നാലെ എന്ന കഴിഞ്ഞുപോയ കാലത്തെ ഓർമ്മയിലേക്ക് കൊണ്ടുവന്ന രചന വളരെ ഹൃദ്യമായിരുന്നു. ഇന്നത്തെ ഗ്രാമീണ റോഡുകൾ അക്കാലത്ത് ഇടവഴികളായിരുന്നു. ഒരാൾ ചെണ്ട കൊട്ടിക്കൊണ്ട് നടന്ന് വഴിയിൽ കാണുന്നവർക്ക് സിനിമയുടെ നോട്ടീസ് നൽകുന്നതും കുട്ടികൾ അദ്ദേഹത്തിന് പിന്നാലെ കുറേ ദൂരം ഓടി നടക്കുന്നതുമൊക്കെ നല്ല ഓർമ്മകളാണ് എന്നാണ് എം ജി ധരൻ തൃക്കരിപ്പൂർ കത്തിലൂടെ അറിയിക്കുന്നത്.
1: April 18 ഫാദർ മോത്തി വർക്കിയുടെ സുഭാഷിതം ഗംഭീരമായി, അതുപോലെ പ്രൊഫസർ മാത്യു ഉലകന്തറയുടെ മനസമാധാനം എന്ന വിഷയത്തെക്കുറിച്ചുള്ള സുഭാഷിതവും ചിന്തനീയമായി എന്നെഴുതുകയാണ് നഫീസ കുഞ്ഞിപ്പ പന്താവൂർ.
0: അടുത്തത് ഗിരിജ വെച്ചൂരയച്ച കത്താണ്. 15-ാം തീയതി വിഷുവിന്റെ അന്ന് രാവിലെയുള്ള കണികാണും നേരം എന്ന പരിപാടി വളരെ നന്നായിരുന്നു. ബിച്ചു തിരുമല, ശിവകുമാർ, സുകുമാരൻ, തങ്കം തിരുവട്ടാർ തുടങ്ങിയവരുടെ ഗാനങ്ങൾ വളരെ നന്നായിരുന്നു. അവസരത്തിനൊത്ത് അനുയോജ്യമായ പരിപാടികൾ അവതരിപ്പിക്കുന്ന ആകാശവാണിക്ക് 1000 അഭിനന്ദനങ്ങൾ. അതുപോലെ അന്നേ ദിവസം തന്നെ വിഷുവിനെക്കുറിച്ച് എഴുമറ്റൂർ രാജരാജവർമ്മയുടെ സുഭാഷിതവും വളരെ ഇഷ്ടപ്പെട്ടു. സുഭാഷിതത്തിൽ കൂടി വിഷുദിനത്തിൽ കണി കാണേണ്ട സാധനങ്ങളുടെ പേരുകൾ, അന്ന് കൃഷി തുടങ്ങുന്നതിനെപ്പറ്റിയും ഒക്കെയുള്ള അറിവുകൾ

0: അദ്ദേഹം ഇതിലൂടെ വ്യക്തമാക്കി. അന്നേ ദിവസത്തെ ഉഷമലരിയും നന്നായിരുന്നു. 17-ാം തീയതി ഹീമോഫീലിയയെ പറ്റി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പ്രക്ഷേപണം ചെയ്ത പരിപാടി നന്നായിരുന്നു. എല്ലാ ആരോഗ്യ പരിപാടികളും സശ്രദ്ധം കേൾക്കുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ചെയ്യാറുണ്ട്. 12-ാം തീയതി അക്ഷരസൗരഭത്തിൽ ഇ.വി. കൃഷ്ണപിള്ളയെക്കുറിച്ചുള്ള ഹാസ്യം വന്ന വഴി എന്ന പരിപാടി വളരെ നന്നായിരുന്നു. 14-ാം തീയതി 9:30 ഭരതന്നൂർ സി.എസ്. സോമശേഖരൻ അവതരിപ്പിച്ച ഭഗവത്ഗീത എന്ന കഥാപ്രസംഗം നല്ല നിലവാരം പുലർത്തി. 14-ാം തീയതിയിലെ സാഹിത്യരംഗത്തിൽ കഥയും കവിതയും നല്ല നിലവാരമുള്ളവയായിരുന്നു. യുധിഷ്ഠിരന്റെ നായ എന്ന കഥ വളരെ ഇഷ്ടമായി എന്നൊക്കെയാണ് ഗിരിജാ വെച്ചൂർ കത്തിലൂടെ അറിയിച്ചിരിക്കുന്നത്.
1: വളരെ നന്ദി. പ്രയാർ വടക്ക് നിന്ന് ഓച്ചിറ ശിവകുമാർ എഴുതുന്നു, SR മഹാദേവ ശർമ്മയുടെ വയലിൻ പാഠം നന്നാകുന്നുണ്ട്. സംഗീത സരണിയുടെ സമയം മാറ്റാമോ എന്നൊരു ചോദ്യം കൂടി കത്തിൽ ഉന്നയിച്ചിട്ടുണ്ട്. കൂടാതെ ചലച്ചിത്ര നടി രീനയുമായി സംവദിച്ചുകൊണ്ടുള്ള ചലച്ചിത്ര ഗാന പരിപാടി ഹലോ പ്രിയഗീതം നന്നായി, അഭിനന്ദനങ്ങൾ. മറ്റൊരു കത്തിൽ രഞ്ജിനിയിലും ഓർമ്മച്ചെപ്പിലും ആവശ്യപ്പെട്ട ഗാനങ്ങൾ കേൾക്കാൻ കാത്തിരിക്കുന്ന ശ്രോതാക്കളുടെ കത്തുകൾ വായിക്കാൻ സമയം കണ്ടെത്തണം. കൂടുതൽ വിവരണങ്ങളായാൽ സമയം കുറയും, ഗാനങ്ങൾ മാത്രം വായിച്ചാൽ മതി എന്നാണ് അഭിപ്രായം. ഓർമ്മച്ചെപ്പ് എന്ന പരിപാടി ശ്രോതാക്കളുടെ ഓർമ്മകൾ പങ്കുവയ്ക്കുവാനും അതിലൂടെ ചലച്ചിത്ര ഗാനങ്ങൾ ആവശ്യപ്പെടുവാനുള്ള പരിപാടിയാണ്. തീർച്ചയായിട്ടും അതിൽ ഓർമ്മകൾക്ക് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. അതാണ് ആ പരിപാടിയുടെ സവിശേഷതയും. മറ്റൊരു കത്തിൽ എഴുത്തുപെട്ടിയിൽ കത്തുകൾ വായിക്കുമ്പോൾ ഒരാളുടെ ഒരു കത്ത് മാത്രം വായിക്കുക. ഒരാൾ പല പരിപാടികളെക്കുറിച്ചും എഴുതും, പക്ഷേ ബാക്കിയുള്ള ശ്രോതാക്കൾ എഴുതിയ കത്ത് വായിക്കാൻ സമയം കിട്ടുന്നില്ല. ഇത് കഷ്ടമല്ലേ? ഓരോ കത്ത് വായിച്ചാൽ എല്ലാവരുടെയും കത്ത് വായിക്കാൻ കഴിയും, ഇത് ശ്രദ്ധിക്കണേ എന്നാണ് മറ്റൊരു കത്തിൽ അദ്ദേഹം എഴുതിയിട്ടുള്ളത്. തീർച്ചയായിട്ടും എഴുത്തുപെട്ടിയിലെ കത്തുകൾ അയക്കുന്ന ആ ആഴ്ചയിൽ ഞങ്ങളുടെ കൈവശത്തുന്ന കത്തുകൾ എല്ലാ ശ്രോതാക്കളുടെയും ഉൾപ്പെടുത്തുവാൻ വേണ്ടിയുള്ള ശ്രമം തീർച്ചയായിട്ടും ഉണ്ടാകാറുണ്ട്. പലപ്പോഴും പല ശ്രോതാക്കളും ഓരോ ദിവസത്തെയും പരിപാടികളെക്കുറിച്ച് വിശദമായി ഓരോ കത്തുകൾ വീതായിക്കുന്ന ശ്രോതാക്കളൊക്കെ ഉണ്ട്. നമുക്ക് പലപ്പോഴും അതിനെക്കൂടി പരിഗണിക്കേണ്ടി വരും എന്നുള്ളത് കൂടി ദയവായി മനസ്സിലാക്കുക.
0: ഒരു കത്ത് മാത്രം അയക്കുന്ന ശ്രോതാക്കളുടെ കത്തുകൾക്ക് എഴുത്തുപെട്ടി പ്രാമുഖ്യം നൽകിക്കൊണ്ട് തന്നെയാണ് ഇതുവരെയും അവതരിപ്പിച്ചിട്ടുള്ളത്. അത് ഇനിയും തുടരുന്നതാണ്.
1: തീർച്ചയായിട്ടും.
0: അടുത്തത് ഗീതാ ശിവരാമൻ, MD ശിവരാമൻ എന്നിവർ പാലക്കാട് നിന്നും അയച്ച കത്തുകളാണ്. 23-ാം തീയതി വ്യാഴാഴ്ച വൈകിട്ട് 8 പ്രക്ഷേപണം ചെയ്ത നേർമൊഴിയിൽ പ്രശസ്ത ഹാസ്യ സാഹിത്യകാരനായ കൃഷ്ണ പൂജപ്പുരയുമായി സന്ദീപ് സുരേഷ് നടത്തിയ അഭിമുഖം തരക്കേടില്ല. അദ്ദേഹത്തിന്റെ രചനകൾ മിക്കതും വായിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഈ പരിപാടി കേട്ടിരിക്കാൻ സുഖം തോന്നി. 24-ാം തീയതി രാത്രി 8 പ്രക്ഷേപണം ചെയ്ത സാഹിത്യവേദി വളരെ ഹൃദ്യമായിരുന്നു. കവിതകളുടെ ഒരു പ്രളയമായിരുന്നു. ഇത്രയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരുപാട് കവിതകൾ ഉൾപ്പെടുത്തണമോ എന്നുകൂടെ അദ്ദേഹം കത്തിൽ ചോദിച്ചിട്ടുണ്ട്. ഹരിദാസ് സാരംഗിയുടെ കവിതകളിൽ സമയം, കാടിറക്കം, ബലിതർപ്പണം എന്നിവ നന്നായി എന്നും തുടർന്ന് ഇജാസ് യൂനുസ് അവതരിപ്പിച്ച പുഴുജനനം എന്ന കഥ നന്നായിരുന്നു. മഹേശൻ കാവനാടിന്റെ കവിതകളും നന്നായിരുന്നു. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ എന്നാണ് MD ശിവരാമൻ, ഗീതാ ശിവരാമൻ എന്നിവർ കത്തിലൂടെ കുറിച്ചിരിക്കുന്നത്.
1: അടുത്ത കത്ത് കെ രാമചന്ദ്രൻ പിള്ള മലപ്പുറം ജില്ലയിലെ പടപ്പറമ്പിൽ നിന്ന് എഴുതുന്നു. വിഷുവിന്റെ പ്രാധാന്യം വിശദമാക്കി 15-ാം തീയതി ഡോക്ടർ എഴുമറ്റൂർ രാജരാജ വർമ്മ അവതരിപ്പിച്ച സുഭാഷിതം ശ്രദ്ധേയമായി. അതുപോലെ അന്നത്തെ ഉഷമലരിയിൽ ബാലാമണിയമ്മയുടെ വിഷു എന്ന കവിത ആര്യ രാജ ആലപിച്ചതും ഏറെ ആസ്വാദ്യകരമായി. ഉദയഗീതത്തിൽ പൂന്താനത്തിന്റെ 108 ഹരികീർത്തനം പി രീല ആലപിച്ചത് കേൾപ്പിച്ചതും വളരെ ഇഷ്ടമായി. സാഹിത്യവേദിയിൽ നിധീഷ് സദാനന്ദൻ എഴുതി അവതരിപ്പിച്ച അതിരിലെ അദൃശ്യരേഖകൾ എന്ന കഥയും കണിയാപുരം നാസറുദ്ദീൻ എഴുതി അവതരിപ്പിച്ച നന്മത്തണൽ, വീട് ഇന്നും കരയുന്നു എന്നീ കവിതകളും നല്ല നിലവാരം പുലർത്തി. 17-ാം തീയതിയിലെ യുവവാണിയിൽ ഋതുക്കളെക്കുറിച്ച് ജിതിൻ രാജ് അവതരിപ്പിച്ച റേഡിയോ ഗൈഡ് വിജ്ഞാനപ്രദമായിരുന്നു. വിഷുവിന്റെ അന്ന് രാവിലെ 4:55 പ്രക്ഷേപണം ചെയ്ത കണികാണും നേരം എന്ന സംഗീതശില്പം ഇഷ്ടമായി. പ്രകാശധാരയിൽ മൈഗ്രെയിനും ഹോമിയോപ്പതിയും എന്ന വിഷയത്തിൽ ഡോക്ടർ യദു കൃഷ്ണൻ നടത്തിയ പ്രഭാഷണവും വേനൽക്കാല നേത്രരോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ ജാസ്മിൻ LB നടത്തിയ പ്രഭാഷണവും ഉപകാരപ്രദമായി. സാഹിത്യരംഗത്തിൽ അഞ്ചൽ ദേവരാജൻ എഴുതി അവതരിപ്പിച്ച ഗംഗ, വേനൽമുഖം എന്നീ കവിതകളും സുരേഷ് പേരിശ്ശേരിയുടെ യുധിഷ്ഠിരന്റെ നായ എന്ന കഥയും മികച്ചതായി. ഡോക്ടർ വിളക്കുടി രാജേന്ദ്രൻ അംബേദ്കറെക്കുറിച്ച് അവതരിപ്പിച്ച സുഭാഷിതം ശ്രദ്ധേയമായി. ചെങ്ങമ്പുഴയുടെ ആ പൂമാല എന്ന കവിത VS കലാദേവി ആലപിച്ചതും അതീവ ഹൃദ്യമായി. അതേപോലെ ഡോക്ടർ സുനിൽ മർക്കോസ്, മോത്തി വർക്കി എന്നിവരുടെ സുഭാഷിതങ്ങളും പുലരെ ധന്യമാക്കിയതായി അദ്ദേഹം എഴുതിയിട്ടുണ്ട്. 25-ാം തീയതിയിലെ സാഹിത്യവേദിയിൽ ഹരിദാസ് സാരംഗ് എഴുതി അവതരിപ്പിച്ച കവിതകളും അതുപോലെ മഹേശൻ കാവനാട് എഴുതി അവതരിപ്പിച്ച കവിതകളും നല്ല നിലവാരം പുലർത്തിയവയായിരുന്നു. ഇജാസ് ജോനസിന്റെ കഥയും മികച്ചതായിരുന്നു എന്നും അദ്ദേഹം കുറിച്ചിട്ടുണ്ട്. ചെന്നിത്തല ശശാങ്കൻ എഴുതി അരുവിക്കര വിജയകുമാർ സംവിധാനം നിർവഹിച്ച ദേവവൃക്ഷം എന്ന നാടകവും ഇഷ്ടമായി. പ്രകാശധാരയിൽ വിറ്റാമിൻ D യുടെ അപര്യാപ്തതയും അറിഞ്ഞിരിക്കേണ്ട

0: കാര്യങ്ങളും ഡോക്ടർ ആതിര മോഹൻ നടത്തിയ പ്രഭാഷണവും വിജ്ഞാനപ്രദമായിരുന്നു എന്ന് കുറിച്ചിരിക്കുകയാണ് കെ രാമചന്ദ്രൻ പിള്ള.
1: അടുത്തത് വക്കം വാഹിദ് അയച്ച കത്തുകളാണ്. 23rd ഡോക്ടർ ബിഷപ്പ് ജോഷുവ നടത്തിയ സുഭാഷിതം, 24rd ഫാദർ മോത്തി വർഗീസ് നടത്തിയ സുഭാഷിതവും, 25rd ഡോക്ടർ സുനിൽ മാർക്കോസ് നടത്തിയ സുഭാഷിതവും, കൂടാതെ അന്നേ ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്ത ഉഷമലരയും ഉദയഗീതവും വളരെ ഇഷ്ടമായി എന്നും, കൂടാതെ 23rd രാത്രി 9:30 പ്രക്ഷേപണം ചെയ്ത ഡോക്ടർ പി പത്മേഷിന്റെ പുല്ലാങ്കുഴൽ കച്ചേരി ഇഷ്ടപ്പെട്ടു എന്നും വക്കം വാഹിദ് അറിയിച്ചിട്ടുണ്ട്. 25rd അശ്വതി തിരുനാൾ രാമവർമ്മ അവതരിപ്പിച്ച സംഗീത കച്ചേരി, 26rd രാത്രി 9:15 ഐശ്വര്യ പറഞ്ഞ പണ്ട് പണ്ട് പണ്ട് ഇതെല്ലാം ഇഷ്ടമായി എന്നൊക്കെയാണ് വക്കം വാഹിദ് ഈ കത്തുകളിലൂടെ അറിയിച്ചിട്ടുള്ളത്.
0: അടുത്തത് ചക്കുവരയ്ക്കൽ രാമചന്ദ്രൻ പിള്ള അയച്ചിട്ടുള്ള കത്തുകളാണ്. അനവധി പരിപാടികളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അതിൽ ആര്യാട് വല്ലഭദാസ് അവതരിപ്പിച്ച കഥാപ്രസംഗം, അതുപോലെ ശനിയാഴ്ച ദിവസങ്ങളിൽ ഉദയഗീതത്തിൽ പ്രക്ഷേപണം ചെയ്യുന്ന അയ്യപ്പഭക്തി ഗാനങ്ങൾ, പ്രത്യേകിച്ചും അതിൽ ജയവിജയ പാടിയ ഗാനങ്ങൾ, അതെല്ലാം ഇഷ്ടപ്പെട്ടതായി അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. മറ്റൊരു കത്തിൽ കഴിഞ്ഞ 2 ആഴ്ചകളിലായി കേൾക്കാൻ കഴിഞ്ഞ റേഡിയോ നാടകങ്ങളെപ്പറ്റിയാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. വേനൽ ചൂടിൻ്റെ കാഠിന്യം നേരിയ തോതിൽ കുറയ്ക്കാൻ പര്യാപ്തമായിരുന്നു ഉണ്ണികൃഷ്ണൻ മാടപ്പള്ളിയുടെ ഉത്തമ കുടുംബം എന്ന നാടകം. ഒടുവിൽ റോയി സെബാസ്റ്റ്യന്റെ ആത്മഹത്യ, ജഗന്റെ മടക്കയാത്ര, മെറ്റിൽഡായുടെ കേസ് നടത്തിപ്പ്, സുഹൃത്തുക്കൾക്ക് എല്ലാം കിട്ടിയ സന്തോഷം, ശ്രോതാക്കൾക്ക് സന്തോഷം, തുടർന്നാരംഭിച്ച കുറ്റവും ശിക്ഷയും അനുക്രമം പുരോഗമിക്കുന്നു. 2 നാടകങ്ങളും പുനഃപ്രക്ഷേപണമായിരുന്നല്ലോ എന്നാണ് ശ്രോതാവ് ഇതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെയല്ല, ഉത്തമ കുടുംബം പുതിയ നാടക പരമ്പരയായിരുന്നു. ഏറെ പ്രാധാന്യമുള്ള ഒരു സാമൂഹ്യ പ്രശ്നമായിരുന്നു മുന്നറിയിപ്പ് എന്ന നാടകത്തിലെ ഉള്ളടക്കം. തെരുവുനായ ശല്യം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അധികാരികളെ കണ്ണുതുറപ്പിക്കാൻ പര്യാപ്തമായിരുന്നു ആ നാടകം. നമ്മുടെ ഭൂമി നമ്മുടെ കരുത്ത് എന്ന സന്ദേശവുമായി 22rd ഭൗമദിനം ആചരിക്കുന്നതിൻ്റെ വിളംബരം കൂടിയായി ദേശീയ നാടക പരിപാടിയിൽ പ്രക്ഷേപണം ചെയ്ത അമ്മയെ തിരികെ വരൂ എന്ന നാടകം, അതുപോലെ ചെന്നിത്തല ശശാങ്കൻ രചിച്ച ദൈവവൃക്ഷം നാടകവും ഇഷ്ടപ്പെട്ടതായി അദ്ദേഹം എഴുതിയിട്ടുണ്ട്. മറ്റൊരു കത്തിൽ പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്ത് അവതരിപ്പിക്കുമ്പോൾ നാം അറിയുന്ന കാര്യങ്ങൾക്കൊക്കെ നൂതന പരിവേഷം കൈവരുന്നു എന്ന് ആണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അവയെല്ലാം നമ്മുടെ രാജ്യത്തിൻ്റെ വികസന നേട്ടങ്ങളാണ് എന്ന തോന്നൽ ശ്രോതാക്കളിൽ ഉണ്ടാവുകയും ചെയ്യുന്നു. പ്രസ്തുത പരിപാടിയുടെ 133rd എപ്പിസോഡിലും ഈ പ്രതീതി തന്നെയാണ് പ്രതീക്ഷയും പ്രത്യാശയും ഉറപ്പിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നൽകിയത്. പ്രധാനമന്ത്രിയുടെ അഭിസംബോധനയെ തുടർന്ന് പ്രക്ഷേപണം ചെയ്ത മലയാള വിവർത്തനവും അവതരണവും ശക്തവും വ്യക്തവുമായിരുന്നു. അതീവ സുന്ദരമായി പരിഭാഷ നിർവഹിച്ചവരെ അഭിനന്ദിക്കുന്നു എന്നും ശ്രോതാവ് കത്തിൽ കുറിച്ചിട്ടുണ്ട്. അതുപോലെ 21st ആകാശവാണി പ്രക്ഷേപണം ചെയ്ത സുഭാഷിതം, ഉഷമലരി, ഉദയഗീതം എന്നിവയുടെ എല്ലാം ഉള്ളടക്കം ശ്രോതാക്കളെ വശീകരിച്ച് കീഴടക്കുന്നതായിരുന്നു. അതായത് ഡോക്ടർ വിളക്കുടി രാജേന്ദ്രൻ അവതരിപ്പിച്ച സുഭാഷിതം, ഉഷമലരിയിൽ പി ഭാസ്കരൻ രചിച്ച കവിത, മുട്ടർ ബി എൻ രവീന്ദ്രൻ പാരായണം ചെയ്തത്, ഉദയഗീതത്തിൽ ശ്രീ ജി ശ്രീറാം ചൊല്ലിയ ശ്രീ മൂകാംബിക ശതനാമാഷ്ടകം എന്നിവയൊക്കെയാണ് അദ്ദേഹം ഇതിലൂടെ സൂചിപ്പിച്ചിട്ടുള്ളത്.
1: അടുത്തത് ഷീജ മുരളി മുണ്ടപ്പള്ളി അയച്ച കത്തുകളാണ്. 13rd തിങ്കളാഴ്ച രാവിലെ ഞാൻ എന്റെ പ്രിയഗാനത്തിൽ ശ്രീ ചന്ദ്രസേനൻ മിതൃമലയുമായി MS ആശ നടത്തിയ സംഭാഷണം ഏറെ വിജ്ഞാനപ്രദമായിരുന്നു. ആ പരിപാടി ഒരിക്കൽ കൂടി കേൾക്കാൻ തോന്നുന്നു എന്നാണ് ഷീജ അറിയിച്ചിരിക്കുന്നത്. 20rd തിങ്കളാഴ്ച രാത്രി 7:35 പ്രക്ഷേപണം ചെയ്ത മായാമുദ്രയിൽ നോബൽ സമ്മാനാർഹമായ ജർമ്മൻ നോവലിസ്റ്റ് തോമസ് മൻ എഴുതിയ മാജിക് മൗണ്ടൻ വളരെ നന്നായിരുന്നു. അന്നേ ദിവസം രാത്രി 9:30 ഡോക്ടർ ബി അരുന്ധതി അവതരിപ്പിച്ച സംഗീത കച്ചേരി കർണാമൃതമായിരുന്നു. 16rd രാവിലെ 9:00 വാർത്താ തരംഗിണിയിൽ ലോക ഹീമോഫീലിയ ദിനത്തെക്കുറിച്ചുള്ള പരിപാടി വളരെ അറിവ് പ്രദാനം ചെയ്തു. 13rd പ്രക്ഷേപണം ചെയ്ത വാർത്താ തരംഗിണിയും കാലിക പ്രസക്തിയുള്ളതായിരുന്നു. വിഷുവിനെക്കുറിച്ചുള്ള ആ പരിപാടി ഒരു നവ്യാനുഭവം പ്രദാനം ചെയ്തു. അന്നേ ദിവസം തന്നെ രാത്രി 7:35 പ്രക്ഷേപണം ചെയ്ത മായാമുദ്രയിൽ PK ബാലകൃഷ്ണന്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന നോവൽ മനസ്സിലിടം പിടിച്ചു എന്നാണ് ശ്രോതാവ് കത്തിലൂടെ അറിയിച്ചിട്ടുള്ളത്. 23rd രാവിലെ 10:15 പ്രക്ഷേപണം ചെയ്ത രാഗാമൃതത്തിൽ ശ്രീ ഹംസിനി നാഗേന്ദ്ര ആലപിച്ച കൃതികൾ വളരെ മനോഹരമായിരുന്നു. സ്വാതി തിരുനാൾ സംഗീത ഉത്സവത്തിൽ സർവശ്രീ ഓച്ചിറ ശിവദാസന്റെ നാദസ്വരം, പി പത്മേഷിന്റെ പുല്ലാങ്കുഴൽ കച്ചേരി, അശ്വതി തിരുനാളിന്റെ കച്ചേരി എന്നിവയെല്ലാം ശ്രദ്ധേയമായി. 26rd രാത്രി 9:30 പ്രക്ഷേപണം ചെയ്ത ശ്രീ ചെങ്കോട്ട ഹരിഹര സുബ്രഹ്മണ്യ അയ്യരുടെ കച്ചേരി ശ്രോതാക്കളുടെ ശ്രദ്ധയാകർഷിച്ചു. 27rd രാവിലെ 7:40 ഗ്രാമകേരളത്തിൽ പ്രക്ഷേപണം ചെയ്ത ചമ്മന്തി പുരാണം ശ്രീ എൻ ജെ ജോഷിലാൽ രുചിപ്രദമാക്കി. രചന നിർവഹിച്ച പാർവതിക്കും അഭിനന്ദനങ്ങൾ. 27-ാം തീയതി രാവിലെ പ്രക്ഷേപണം ചെയ്ത രാഗാമൃതവും വളരെ രസകരമായിരുന്നു എന്നൊക്കെയാണ് ശ്രോതാവ് കത്തുകളിലൂടെ അറിയിച്ചിട്ടുള്ളത്.
0: എഴുത്തുപിഴയുടെ ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. തുടർന്നും ശ്രോതാക്കളുടെ കത്തുകളിലൂടെയുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങൾ കാത്തിരിക്കുന്നു. കത്തുകൾ അയക്കേണ്ട വിലാസം:
1: എഴുത്തുപെട്ടി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം 14.
0: ഇമെയിലായി കത്തുകൾ അയക്കുന്നവർ അയക്കേണ്ട വിലാസം aertvmpm@gmail.com.
1: ഇമെയിൽ വിലാസം ഒരിക്കൽ കൂടി aertvmpm@gmail.com.
0: എല്ലാ ശ്രോതാക്കൾക്കും നന്ദി,
1: നമസ്കാരം.

0: ചേട്ടാ ഇത് ചൂട് കൂടിക്കൂടി വരുക കേട്ടോ, നോക്കിക്കോ. ഇനി ACയുടെയും വില കൂടും.
1: മോളെ, ചൂട് എത്ര കൂടിയാലും പിട്ടപ്പള്ളി ഏജൻസീസിൽ നിന്നും നല്ല ബ്രാൻഡഡ് ACകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ തന്നെ കിട്ടും. അത് മാത്രമല്ല, പിട്ടപ്പള്ളി ഏജൻസീസ് ആകുമ്പോ ഇൻസ്റ്റാളേഷൻ ഉൾപ്പെടെ എല്ലാ സർവീസും ഉത്തരവാദിത്തത്തോടെ ചെയ്യും.
0: പിട്ടപ്പള്ളി ഏജൻസീസ്, ഇനി വില കേട്ടു വിയർക്കാതെ AC വാങ്ങാം.
2: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: ചന്ദനപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലെ വിശുദ്ധ ഗീവർഗി സഹതായുടെ ഓർമ്മ പെരുന്നാൾ
1: മെയ് 7-8 തീയതികളിൽ
0: ചന്ദനപ്പള്ളി ചെമ്പെടുപ്പ്
1: മെയ് 8-ന് ഏവർക്കും സ്വാഗതം.
2: നാടു ഭരിക്കുന്നതാര്? കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും അവലോകനവുമായി ആകാശവാണിയും തത്സമയം ശ്രോതാക്കൾക്കൊപ്പം നാളെ രാവിലെ 8:30 മുതൽ ആകാശവാണിയുടെ കേരള നിലയങ്ങളിലൂടെ. നാടു ഭരിക്കുന്നതാര് നാളെ രാവിലെ 8:30 മുതൽ തത്സമയ പ്രക്ഷേപണം.

0: ചൂടകറ്റാൻ ഏസ് വേണം. എന്നാൽ കീശ കാലിയാകാതെ ഏസി വാങ്ങാൻ പിട്ടാപ്പള്ളിയിൽ തന്നെ പോണം.
1: പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ്.
2: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
3: എന്നും രാവിലെ 7:13
2: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: ആകാശവാണി സമയം 10 മണി കഴിഞ്ഞ് 20 മിനിറ്റ്.
1: നിയമരംഗം. മാതാപിതാക്കളുടെയും മുതിർന്ന പൌരന്മാരുടെയും സംരക്ഷണത്തിനും ക്ഷേമത്തിനുമായുള്ള നിയമം 2007. ഈ വിഷയത്തെക്കുറിച്ച് നിയമകാര്യവകുപ്പ് മുൻ അഡീഷണൽ സെക്രട്ടറി അഡ്വക്കേറ്റ് നടക്കിൽ കെ പ്രസാദ് സംസാരിക്കുന്നു.
2: എല്ലാ മതങ്ങളുടെയും മൂല്യങ്ങളിൽ പരമപ്രധാനമായ ഒന്നാണ് മാതാപിതാക്കളുടെ സംരക്ഷണം. മാതാവിനെയും പിതാവിനെയും ഗുരുവിനെയും അതിഥിയെയും ദേവന തുല്യരായി കാണുവാനും പെരുമാറുവാനും പഠിപ്പിച്ച സംസ്കാരമാണ് നമ്മുടേത്. ഇന്ത്യൻ ഭരണഘടനയിൽ നിർദ്ദേശക തത്വങ്ങളിൽപ്പെട്ട അനുച്ഛേദം 41 വാർദ്ധക്യത്തിലും രോഗങ്ങളിലും കഷ്ടപ്പെടുന്നവർക്ക് സഹായം എത്തിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ടത് സ്റ്റേറ്റിന്റെ കർത്തവ്യമാണെന്ന് പറയുന്നു. ഭരണഘടന ഉറപ്പു നൽകുന്ന മൌലികാവകാശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അനുച്ഛേദം 21 നൽകുന്ന ജീവനും വ്യക്തിസ്വാതന്ത്ര്യം.

ജീവിതത്തിനുമുള്ള അവകാശം. ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം എന്നത് വെറുതെ ജീവിച്ചു പോകാനുള്ള അവകാശമല്ലെന്നും അന്തസ്സോടുകൂടി ഡിഗ്നിറ്റിയോടുകൂടി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് എന്ന് സുപ്രീംകോടതി നിരവധി കേസുകളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് 1999 ദേശീയ വയോജന നയം മുതിർന്നവരുടെ സംരക്ഷണം പ്രധാന അജണ്ടയാക്കുകയും ആയതിനു വേണ്ടിയുള്ള പ്രത്യേക നിയമനിർമ്മാണത്തിന്റെ ആവശ്യകതയിലേക്ക് വിരൽ ചൂണ്ടുകയും ചെയ്തത്. പ്രായമാവുക ഒരു തുടർ പ്രക്രിയയാണ്. ഒറ്റപ്പെടലും വരുമാനമില്ലായ്മയും ആരോഗ്യമില്ലായ്മയുമാണ് വാർദ്ധക്യത്തിന്റെ പ്രധാന പ്രശ്നങ്ങൾ. നേരാംവണ്ണം കണ്ണു കാണാതെ, കാത് കേൾക്കാതെ, ഇഷ്ടമുള്ളവരോടൊപ്പം ഇടപഴകാൻ കഴിയാതെ ഒരുപിടി അസുഖങ്ങളിലും അസ്വസ്ഥതകളിലും പെട്ട് ഉഴലുകയാണ് വയോജനങ്ങൾ എന്ന് പറയാം. ഈ സാഹചര്യത്തിൽ മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണത്തിനും ക്ഷേമത്തിനുമായുള്ള 2007 കേന്ദ്ര നിയമത്തിന്റെ സവിശേഷതകൾ ഒന്ന് പരിശോധിക്കാം. ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ നിയമത്തിന് 2007 ഡിസംബർ 29 രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചു. മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പേരൻസ് ആൻഡ് സീനിയർ സിറ്റിസൻസ് ആക്ട് 2007 എന്നാണ് ഈ നിയമത്തിന്റെ മുഴുവൻ പേര്. ചുരുക്കത്തിൽ സീനിയർ സിറ്റിസൻസ് ആക്ട് എന്ന് പറയാറുണ്ട്. ഓരോ സംസ്ഥാനത്തും അതത് സംസ്ഥാന സർക്കാരുകൾ ഔദ്യോഗിക വിജ്ഞാപനത്തിലൂടെ പ്രാബല്യം നൽകുന്ന തീയതി മുതലാണ് നിയമം നടപ്പിലാകുന്നത്. അപ്രകാരം കേരളത്തിൽ 2008 സെപ്റ്റംബർ 24 നിയമം പ്രാബല്യത്തിൽ വന്നത്. ഈ നിയമപ്രകാരം 60 വയസ്സ് പൂർത്തിയായവരും അതിന് മുകളിൽ പ്രായമുള്ളവരെയുമാണ് സീനിയർ സിറ്റിസൻസ് എന്ന് പറയുന്നത്. അതായത് പ്രായത്തിൻ്റെ മാനദണ്ഡം 60 വയസ്സാണ്. ഇനി പേരൻസ് അഥവാ മാതാപിതാക്കൾ എന്ന് പറയുന്നതിൽ ആരെല്ലാം ഉൾപ്പെടും? ബയോളജിക്കൽ പേരൻസും അഡോപ്റ്റീവ് പേരൻസും ഇതിലുൾപ്പെടുന്നു. അതായത് രക്തബന്ധത്തിലൂടെയുള്ള മാതാപിതാക്കളും രണ്ടാനച്ഛൻ രണ്ടാനമ്മ ഉൾപ്പെടെയുള്ളവരും മാതാപിതാക്കൾ എന്ന നിർവചനത്തിൽ ഉൾപ്പെടുന്നു. ഈ നിയമത്തിൽ മാതാപിതാക്കൾക്ക് പ്രായപരിധി പറഞ്ഞിട്ടില്ല. അതായത് 60 വയസ്സ് എന്ന മാനദണ്ഡം മുതിർന്ന പൗരന്മാർക്ക് മാത്രമേ ബാധകമാവുകയുള്ളൂ, മാതാപിതാക്കൾക്ക് ബാധകമാകില്ല. എന്താണ് മെയിൻ്റനൻസ്, സംരക്ഷണം അഥവാ ജീവനാംശം എന്ന നിയമത്തിൽ വിവക്ഷിക്കുന്നത്? മാതാപിതാക്കൾക്കും മുതിർന്ന പൗരന്മാർക്കും ഒരു സാധാരണ ജീവിതം നയിക്കുന്നതിനുള്ള അടിസ്ഥാന ആവശ്യങ്ങളായ ആഹാരം, വസ്ത്രം, പാർപ്പിടം, ചികിത്സ എന്നിവയ്ക്കുള്ള സംരക്ഷണമാണ് മെയിൻ്റനൻസ് എന്നതിലൂടെ അർത്ഥമാക്കുന്നത്. മെയിൻ്റനൻസ് മാത്രം നൽകിയാൽ മതിയാവില്ല എന്നും അവർക്ക് വെൽഫെയർ കൂടി നൽകണമെന്നും അവരുടെ ക്ഷേമം ലക്ഷ്യമാക്കി വിനോദോപാധികൾക്കുള്ള റിക്രിയേഷനുള്ള അവസരം കൂടി നൽകണമെന്നും നിയമത്തിൽ പറയുന്നു. സ്വന്തം സമ്പാദ്യത്തിൽ നിന്നോ സ്വന്തം വസ്തുവകകളിൽ നിന്നോ സ്വയം സംരക്ഷിക്കാൻ കഴിയാത്ത മുതിർന്ന പൗരന്മാർക്കും മാതാപിതാക്കൾക്കും വേണം സംരക്ഷണം നൽകേണ്ടത്. അച്ഛനെയും അമ്മയെയും വെറുതെ കൂടെ താമസിപ്പിച്ചാൽ മാത്രം പോരാ, അന്തസ്സോടുകൂടിയ ഒരു സാധാരണ ജീവിതം നയിക്കാൻ പര്യാപ്തമായ വിധമുള്ള സംരക്ഷണത്തിൻ്റെയും ക്ഷേമത്തിൻ്റെയും കവചമാണ് മക്കളും കൊച്ചുമക്കളും അവർക്ക് പ്രദാനം ചെയ്യേണ്ടത്. മാതാപിതാക്കളെ സംരക്ഷിക്കാനുള്ള ബാധ്യത മക്കൾക്കും മൈനർ അല്ലാത്ത കൊച്ചുമക്കൾക്കുമാണെന്നാണ് നിയമം പറയുന്നത്. ഇനി കുട്ടികളില്ലാത്ത ദമ്പതികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വത്തുവകകൾ അവരുടെ മരണശേഷം വന്നുചേരുന്ന ബന്ധുവിനാണ് അവരെ സംരക്ഷിക്കാനുള്ള ബാധ്യതയുള്ളത്. മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണം സംബന്ധമായ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനായി രാജ്യത്തെ ഓരോ സബ് ഡിവിഷനുകളിലും ഒന്നോ അതിലധികമോ മെയിൻ്റനൻസ് ട്രിബ്യൂണലുകൾ സ്ഥാപിക്കുവാൻ നിയമത്തിൻ്റെ 7-ാം വകുപ്പ് വ്യവസ്ഥ ചെയ്യുന്നു. കേരളത്തിൽ ഇപ്രകാരം ഓരോ സബ് ഡിവിഷൻ കേന്ദ്രീകരിച്ചും റവന്യൂ ഡിവിഷണൽ ഓഫീസർമാർ പ്രിസൈഡിംഗ് ഓഫീസർമാരായി മെയിൻ്റനൻസ് ട്രിബ്യൂണലുകൾ രൂപീകരിച്ചിട്ടുണ്ട്. ട്രിബ്യൂണൽ മുമ്പാകെ സംരക്ഷണത്തിനുള്ള അപേക്ഷ ആർക്കെല്ലാമാണ് ഫയൽ ചെയ്യാവുന്നത്? മുതിർന്ന പൗരന് അല്ലെങ്കിൽ മാതാവിനോ പിതാവിനോ ഫയൽ ചെയ്യാവുന്നതാണ്. അവർക്ക് വേണ്ടി അവർ ചുമതലപ്പെടുത്തിയ മറ്റൊരാൾക്ക് അല്ലെങ്കിൽ സംഘടനയ്ക്ക് ഫയൽ ചെയ്യാം. ഇനി മെയിൻ്റനൻസ് ട്രിബ്യൂണലിന് സ്വമേധയാ സംരക്ഷണത്തിനുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്യാവുന്നതാണ്. ഇപ്രകാരം ഒരു അപേക്ഷ ലഭിച്ചാൽ ട്രിബ്യൂണൽ കക്ഷികൾക്ക് നോട്ടീസ് നൽകുന്നതാണ്. അപേക്ഷയിൽ വാദം കേൾക്കുന്നതിന് മുമ്പ് ട്രിബ്യൂണലിന് ഇരുഭാഗവും തമ്മിൽ ഒരു ധാരണയിലെത്തിക്കുന്നതിലേക്കായി അപേക്ഷ ഒരു കൺസിലിയേഷൻ ഓഫീസർക്ക്, ഒരു അനുരഞ്ജന ഉദ്യോഗസ്ഥന് റഫർ ചെയ്യാവുന്നതാണ്. അനുരഞ്ജന ഉദ്യോഗസ്ഥൻ അത് സംബന്ധിച്ച തൻ്റെ കണ്ടെത്തൽ 1 മാസത്തിനുള്ളിൽ ട്രിബ്യൂണലിനെ അറിയിക്കേണ്ടതാണ്. കക്ഷികൾ തമ്മിൽ അനുരഞ്ജനത്തിൽ എത്തുകയാണെങ്കിൽ അതിന് അനുസൃതമായ ഉത്തരവ് ട്രൈബ്യൂണൽ പാസാക്കുന്നതാണ്. ഇനി അനുരഞ്ജനം സാധ്യമായില്ല എങ്കിൽ ട്രിബ്യൂണൽ കക്ഷികളുടെ വാദമുഖങ്ങൾ കേട്ട് സംരക്ഷണ തുക തീരുമാനിക്കുന്നതാണ്. ഒരാൾക്ക് പരമാവധി അനുവദിക്കാവുന്ന സംരക്ഷണ ബെത്ത പ്രതിമാസം 10,000 രൂപയായി നിജപ്പെടുത്തിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഒരു സിവിൽ കോടതിയുടെ അധികാരം ട്രൈബ്യൂണലിന് നൽകിയിട്ടുള്ളതും നടപടിക്രമങ്ങൾ സമ്മറി രൂപത്തിലായിരിക്കേണ്ടതും 90 ദിവസങ്ങൾക്കുള്ളിൽ അപേക്ഷയിൽ ട്രൈബ്യൂണൽ തീർപ്പ് കൽപ്പിക്കേണ്ടതും.

0: ജില്ലാ സാമൂഹ്യനീതി ഓഫീസറെ മെയിൻ്റനൻസ് ഓഫീസറായി നിശ്ചയിച്ചിട്ടുണ്ട്. മുതിർന്ന പൌരന്മാരെയും മാതാപിതാക്കളെയും പ്രതിനിധീകരിച്ച് അവർ ആഗ്രഹിക്കുന്നുവെങ്കിൽ മെയിൻ്റനൻസ് ഓഫീസർക്ക് ട്രൈബ്യൂണൽ മുമ്പാകെ ഹാജരാകാവുന്നതുമാണ്. മുതിർന്ന പൌരന്മാരുടെ ക്ഷേമം ലാക്കാക്കി എല്ലാ ജില്ലകളിലും വാർദ്ധക്യകാല ഗൃഹങ്ങൾ, ഓൾഡ് ഏജ് ഹോമുകൾ ഘട്ടംഘട്ടമായി സ്ഥാപിക്കുന്നതിനും അവയുടെ സുഗമമായ നടത്തിപ്പിനുമുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനും സംസ്ഥാന സർക്കാർ നടപടികൾ സ്വീകരിക്കണമെന്ന് 19-ാം വകുപ്പ് നിർദ്ദേശിക്കുന്നു. മുതിർന്ന പൌരന്മാരുടെ വൈദ്യരക്ഷയ്ക്കും ചികിത്സയ്ക്കുമുള്ള നിർദ്ദേശങ്ങൾ 20-ാം വകുപ്പിൽ പ്രതിപാദിക്കുന്നു. മുതിർന്ന പൌരന്മാർക്കുള്ള പ്രത്യേക ക്യൂകൾ, കൌണ്ടറുകൾ, കിടക്കകൾ, ചികിത്സ തുടങ്ങിയവ സംസ്ഥാന സർക്കാർ ഉറപ്പുവരുത്തേണ്ടതാണ്. ടെലിവിഷൻ, റേഡിയോ, അച്ചടി മാധ്യമങ്ങൾ മുതലായവയിലൂടെ ഈ നിയമത്തിലെ വ്യവസ്ഥകൾക്ക് വ്യാപകമായ പ്രചരണം നൽകണമെന്നും നിയമത്തിലെ വ്യവസ്ഥകൾ സംബന്ധിച്ച് പോലീസും ജുഡീഷ്യറിയും അടക്കമുള്ള കേന്ദ്ര സംസ്ഥാന ഉദ്യോഗസ്ഥർക്ക് ബോധവൽക്കരണവും പരിശീലനവും നൽകണമെന്നും 21-ാം വകുപ്പ് സർക്കാരിനോട് നിർദ്ദേശിക്കുന്നു. നിയമത്തിന്റെ 23-ാം വകുപ്പ് ചില പ്രത്യേക സാഹചര്യങ്ങളിലെ വസ്തു കൈമാറ്റം അസാധുവായി പ്രഖ്യാപിക്കാനുള്ള അധികാരം മെയിൻ്റനൻസ് ട്രിബ്യൂണലിന് നൽകുന്നു. ഈ നിയമം പ്രാബല്യത്തിൽ വന്നതിന് ശേഷമുള്ള ഏതെങ്കിലും കാലയളവിൽ ഒരു മുതിർന്ന പൌരൻ തന്റെ അടിസ്ഥാന സുഖസൗകര്യങ്ങളും ആവശ്യങ്ങളും താൻ ആർക്കാണോ വസ്തു കൈമാറി നൽകുന്നത് ആ നോക്കേണ്ടതാണെന്ന വ്യവസ്ഥയോടുകൂടി അയാളുടെ വസ്തു ഇഷ്ടദാനമായോ മറ്റേതെങ്കിലും വിധത്തിലോ കൈമാറ്റം ചെയ്യുകയും അങ്ങനെ വസ്തു കൈമാറിക്കിട്ടിയ ആൾ അപ്രകാരം നിറവേറ്റാതിരിക്കുകയും ചെയ്താൽ പ്രസ്തുത വസ്തു കൈമാറ്റം വഞ്ചനയാലോ ബലാത്കാരത്താലോ അനുചിത സ്വാധീനത്താലോ നടത്തിയതായി കരുതപ്പെടേണ്ടതും കൈമാറ്റം ചെയ്ത ആളിന്റെ ഇഷ്ടാനുസരണം ട്രൈബ്യൂണലിന് മേപ്പടി കൈമാറ്റം അസാധുവായി പ്രഖ്യാപിക്കാവുന്നതുമാണ്. സുദേഷ് സിക്കാരയും രാംദി ദേവിയും തമ്മിലുള്ള കേസിലെ സുപ്രീംകോടതിയുടെ 2022 വിധി ഇത്തരണത്തിൽ വളരെ പ്രസക്തമാണ്. മുതിർന്ന പൌരന്മാരെ ഉപേക്ഷിക്കുന്നത് 3 മാസം വരെ തടവ് ശിക്ഷയും 5,000 രൂപ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ്. മെയിൻ്റനൻസ് ട്രിബ്യൂണൽ മുമ്പാകെയുള്ള നടപടികൾ സ്റ്റേ ചെയ്യണമെന്നോ മറ്റോ ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുവാൻ കഴിയുന്നതല്ല. സിവിൽ കോടതിക്ക് മെയിൻ്റനൻസ് ട്രിബ്യൂണൽ മുമ്പാകെയുള്ള നടപടികളിൽ ഇടപെടാൻ കഴിയുന്നതല്ല. ട്രൈബ്യൂണൽ ഉത്തരവിന്മേൽ അപ്പീലിനുള്ള അവകാശം മുതിർന്ന പൌരന് അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് മാത്രമേ ഉള്ളൂ. ജില്ലാ കളക്ടറാണ് അപ്പീൽ അധികാരി. ട്രിബ്യൂണൽ ഉത്തരവ് വന്ന് 60 ദിവസങ്ങൾക്കുള്ളിൽ അപ്പീൽ ഫയൽ ചെയ്യേണ്ടതാണ്. ആർക്കെതിരെയാണോ മെയിൻ്റനൻസ് ട്രിബ്യൂണൽ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത് അയാൾ 30 ദിവസങ്ങൾക്കുള്ളിൽ മേപ്പടി ഉത്തരവ് പാലിച്ചിരിക്കേണ്ടതാണ്. ഉത്തരവ് പാലിക്കാത്ത എതിർകക്ഷികൾക്കെതിരെ വാറണ്ട് പുറപ്പെടുവിക്കാവുന്നതും 1 മാസം വരെ അല്ലെങ്കിൽ ജീവനബത്തം നൽകുന്നതുവരെ ഏതാണോ ആദ്യം സംഭവിക്കുന്നത് അതുവരെ തടവ് ശിക്ഷ വിധിക്കാവുന്നതുമാണ്. വർദ്ധിച്ചുവരുന്ന സൈബർ കുറ്റകൃത്യങ്ങളുടെ ഇരകളായി മുതിർന്ന പൌരന്മാർ മാറുന്ന സംഭവങ്ങൾ ദിനം പ്രതിയൊന്നോണം വാർത്തകളിൽ നിറയുകയാണ്. സൈബർ ലോകത്തെക്കുറിച്ചുള്ള വയോജനങ്ങളുടെ നിരക്ഷരതയും അവരെ എളുപ്പത്തിൽ മാനസിക സമ്മർദ്ദത്തിലും പിരിമുറുക്കത്തിലുമാക്കി സാമ്പത്തിക തട്ടിപ്പിന് വിധേയരാക്കാം എന്നതുമാണ് കുറ്റവാളികളുടെ ശ്രദ്ധ ഇവരിലേക്ക് തിരിയുന്നതിന് കാരണം. നിയമം നൽകിയിട്ടുള്ള അവകാശങ്ങളെക്കുറിച്ചും പുതിയ പ്രവണതകളെക്കുറിച്ചും അറിയുകയും മനസ്സിലാക്കുകയും ചെയ്താലേ മുതിർന്ന പൌരന്മാർക്കും മാതാപിതാക്കൾക്കും മാനസിക സമ്മർദ്ദവും പിരിമുറുക്കവുമില്ലാതെ ജീവിത സായാഹ്നങ്ങൾ സന്തോഷകരമാക്കി മാറ്റാൻ കഴിയുകയുള്ളൂ.
1: മാതാപിതാക്കളുടെയും മുതിർന്ന പൌരന്മാരുടെയും സംരക്ഷണത്തിനും ക്ഷേമത്തിനുമായുള്ള നിയമം 2007. ഈ വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് മുൻ നിയമകാര്യ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി അഡ്വക്കേറ്റ് നടക്കൽ കെ പ്രസാദ്.
2: നിയമരംഗം സമാപിക്കുന്നു. ആകാശവാണി, സമയം 10:30. കേൾക്കാം ചലച്ചിത്രഗാനങ്ങൾ. ചലച്ചിത്രഗാനത്തിലാദ്യം കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയുടെ രചനയ്ക്ക് രവി ബോംബെയുടെ സംഗീതത്തിൽ യേശുദാസും ചിത്രയും പാടിയ ഗാനം, ചിത്രം പാഥേയം.

ചലച്ചിത്ര ഗാനങ്ങൾ. ഇനി ചിത്രപാടിയ ഗാനം. നീലഗിരി എന്ന ചിത്രത്തിനു വേണ്ടി PK ഗോപി വരികളെഴുതി, മരകതമണിയുടെ സംഗീതം.

ചലച്ചിത്ര ഗാനത്തിൽ അവസാനമായി എം ജി രാധാകൃഷ്ണനും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് മധുസൂദനൻ നായർ, സംഗീതം നൽകിയത് എം ജി രാധാകൃഷ്ണൻ. ചിത്രം കുലം.

0: ഇനി കേൾക്കാം വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. കേരളം, പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. നാളെയാണ് വോട്ടെണ്ണൽ. കേരളത്തിൽ 43 സ്ഥലങ്ങളിലായുള്ള 140 കേന്ദ്രങ്ങളിൽ വോട്ടെണ്ണൽ നടക്കും. 8 മണിക്ക് തപാൽ വോട്ടുകളാണ് ആദ്യം എണ്ണിത്തുടങ്ങുക. തമിഴ്നാട്ടിൽ 62 കേന്ദ്രങ്ങളിലായാണ് വോട്ടെണ്ണൽ. പശ്ചിമബംഗാളിൽ 165 അധിക കൌണ്ടിംഗ് നിരീക്ഷകരെയും 77 പോലീസ് നിരീക്ഷകരെയും വിന്യസിച്ചിട്ടുണ്ട്. പശ്ചിമബംഗാളിലെ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിലെ വോട്ടെടുപ്പ് റദ്ദാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സൌത്ത് 24 പർഗാനാസ് ജില്ലയിൽ ഉൾപ്പെട്ട മണ്ഡലമായ ഫാൾട്ടയിലെ 285 ബൂത്തുകളിലും ഈ മാസം 21 വീണ്ടും വോട്ടെടുപ്പ് നടക്കും. മെയ് 24 വോട്ടെണ്ണൽ. കഴിഞ്ഞ മാസം 29 നടന്ന വോട്ടെടുപ്പിൽ മണ്ഡലത്തിൽ ക്രമക്കേടുകൾ നടന്നെന്ന റിപ്പോർട്ടുകൾ പരിഗണിച്ചാണ് നടപടി. പശ്ചിമബംഗാളിൽ സൌത്ത് 24 പർഗാനാസ് ജില്ലയിലെ 15 ബൂത്തുകളിലായി ഇന്നലെ നടന്ന റീപോളിംഗിൽ 90% പോളിംഗ് രേഖപ്പെടുത്തി. മഗ്രഹത് പശ്ചിം മണ്ഡലത്തിലെ 11 ബൂത്തുകളും ഡയമണ്ട് ഹാർബർ മണ്ഡലത്തിലെ 4 ബൂത്തുകളിലുമാണ് റീപോളിംഗ് നടന്നത്. 46,313 മെട്രിക് ടൺ എൽ പി ജിയുമായി ഒരു കപ്പൽ കൂടി ഹോർമുസ് കടലിടുക്ക് സുരക്ഷിതമായി കടന്നു. 18 ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള ജീവനക്കാരുള്ള എം ടി സർവശക്തി കപ്പൽ ഈ മാസം 13 വിശാഖപട്ടണത്ത് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. അഖിലേന്ത്യാ മെഡിക്കൽ ബിരുദ പ്രവേശന പരീക്ഷയായ നീറ്റ് ഇന്ന് നടക്കും. ഉച്ചയ്ക്ക് 2 മണി മുതൽ 5 വരെയാണ് പരീക്ഷ. മെഡിക്കൽ ബിരുദ കോഴ്സുകളിലെ പ്രവേശനം ലക്ഷ്യമിട്ട് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് 2019 മുതൽ നീറ്റ് പരീക്ഷ നടത്തിവരുന്നത്. നീറ്റ് പരീക്ഷയ്ക്ക് ദുബായിലും ഷാർജയിലും പരീക്ഷാ കേന്ദ്രങ്ങൾ. യുഎയിലെ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കായി ദുബായിലെ ഇന്ത്യൻ ഹൈസ്കൂളും ഷാർജയിലെ ഷാർജ ഇന്ത്യൻ സ്കൂളുമാണ് പരീക്ഷാ കേന്ദ്രങ്ങളായി നിശ്ചയിച്ചിരിക്കുന്നത്. ദുബായിലെ കോൺസുലേറ്റ് ജനറൽ ഓഫ് ഇന്ത്യയുടെ മേൽനോട്ടത്തിൽ യുഎഇ സമയം ഉച്ചയ്ക്ക് 12:30 മുതൽ 3:30 വരെ പരീക്ഷ നടക്കും. ഡൽഹിയിലെ വിവേക് വിഹാർ മേഖലയിലെ കെട്ടിടത്തിൽ ഇന്ന് പുലർച്ചെയുണ്ടായ വൻ തീപിടുത്തത്തിൽ 9 പേർ മരിച്ചു. രാവിലെ 6:25 തീ നിയന്ത്രണ വിധേയമാക്കിയതായും 15 പേരെ രക്ഷപ്പെടുത്തിയതായും ഡൽഹി ഫയർ സർവീസസ് അറിയിച്ചു. കേരളത്തിൽ വിവിധയിടങ്ങളിൽ മറ്റന്നാൾ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. പുനലൂർ പിറവന്തൂരിലെ ബോയ്സ് ഹോമിൽ പണം മോഷ്ടിച്ചെന്ന് ആരോപിച്ച് 12 വയസ്സുകാരനെ തലകീഴായി കെട്ടിത്തൂക്കി മർദ്ദിച്ച സംഭവത്തിൽ 2 പേരെ അറസ്റ്റ് ചെയ്തു. വെട്ടിത്തിട്ട ലിവിംഗ് വാട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജിയിലെ പാചകക്കാരൻ റാന്നി വെച്ചൂച്ചിറ സ്വദേശി ലിജു, ജീവനക്കാരൻ കുന്നിക്കോട് സ്വദേശി ടോം എന്നിവരെയാണ് പുനലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതികളെ റിമാൻഡ് ചെയ്തു. കണ്ണൂർ അയ്യൻകുന്നിൽ കാട്ടാന ശല്യം തടയുന്നതിനായി സ്ഥാപിക്കുന്ന സോളാർ തൂക്കുവലയുടെ നിർമ്മാണം ഈ മാസം 31 പൂർത്തിയാക്കും. തൊഴിലാളികളുടെ കുറവ് പരിഹരിക്കാൻ പ്രദേശവാസികളെ വേലി നിർമ്മാണത്തിൽ പങ്കാളികളാക്കാനും ഉന്നതതല അവലോകന യോഗം തീരുമാനിച്ചു. മലപ്പുറം പരപ്പനങ്ങാടി ഒട്ടുമൽ ബീച്ചിൽ 10 പേർക്ക് തെരുവനായയുടെ കടിയേറ്റു. പരിക്കേറ്റ 7 പേരെ തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലും 3 പേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. കൊട്ടിയൂർ വൈശാഖോത്സവം മെയ് 28 നെയ്യാട്ടത്തോടെ ആരംഭിക്കും. വൈശാഖോത്സവത്തിന്റെ ചടങ്ങുകളും തീയതിയും നിശ്ചയിക്കുന്ന പ്രക്കൂഴം ഇക്കരെ കൊട്ടിയൂരിൽ നടന്നു. മെയ് 23 അക്കരെ കൊട്ടിയൂരിലേക്ക് നീരെഴുന്നള്ളത്ത് നടക്കുക. കണ്ണൂർ പള്ളിക്കുളത്ത് കെഎസ്ആർടിസി ബസും ബൈക്കും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. പള്ളിക്കുന്ന് സ്വദേശി ഷിജിലാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ 2 പേരെ മംഗലാപുരത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഇന്ന് പുലർച്ചെയാണ് അപകടമുണ്ടായത്. കണ്ണൂർ ചാല തന്നടയിൽ നിന്നും ഉഗ്രശേഷിയുള്ള ഗുണ്ടും വെടിമരുന്നും പോലീസ് പിടികൂടി. 5 ഗുണ്ടുകളും 3 കിലോയിലധികം വെടിമരുന്നുമാണ് കണ്ടെത്തിയത്. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. ഉച്ചകഴിഞ്ഞ് 3:30 ഹൈദരാബാദിൽ നടക്കുന്ന മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെയും രാത്രി 7:30 ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബ് കിങ്സിനെയും നേരിടും. ഇന്നലെ നടന്ന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ 8 വിക്കറ്റിന് പരാജയപ്പെടുത്തി. ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ലീഗിൽ ഇന്ന് ഗോകുലം കേരള ഈസ്റ്റ് ബംഗാളിനെ നേരിടും. കൊൽക്കത്തയിൽ രാത്രി 8 മത്സരം. 2026 ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ BCCI പ്രഖ്യാപിച്ചു. ഹർമൻപ്രീത് കൌർ സംഘത്തെ നയിക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
0: ആകാശവാണി സമയം 11 മണി കഴിഞ്ഞ് 5 മിനിറ്റ്.

0: എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ബാലലോകത്തിലേക്ക് സ്വാഗതം. നമ്മൾ കഥകളിൽ മാത്രം കേട്ടിട്ടുള്ള പല അത്ഭുതങ്ങളും ഇന്ന് നമ്മുടെ വിരൽത്തുമ്പിൽ എത്തി നിൽക്കുകയാണ്. നമ്മളെപ്പോലെ തന്നെ ചിന്തിക്കാനും കാര്യങ്ങൾ പഠിച്ചെടുക്കാനും കഴിവുള്ള യന്ത്രങ്ങളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതെ, അതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI. ഒരു കൊച്ചുകുട്ടി ഓരോരോ കാര്യങ്ങൾ കണ്ട് പഠിക്കുന്നത് പോലെ ചുറ്റുമുള്ള വിവരങ്ങൾ ശേഖരിച്ച് ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കാൻ ഈ സാങ്കേതിക വിദ്യക്ക് കഴിയും. നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനും ചിത്രങ്ങൾ വരയ്ക്കാനും എന്തിന് റോബോട്ടുകളെ നിയന്ത്രിക്കാൻ വരെ ഇന്ന് AI സഹായിക്കുന്നുണ്ട്. വരും കാലത്ത് നമ്മുടെ ലോകത്തെ മാറ്റിമറിക്കാൻ പോകുന്ന AI കുറിച്ചുള്ള ഒരു ചിത്രീകരണമാണ് ഇന്ന് ആദ്യം. ഹലോ AI. ചിത്രീകരണം രചന ദേവദത്ത് TB.
1: ഒന്നാനാം കൊച്ചുതുമ്പി, എന്റെ കൂടെ പോരുമോ നീ? നിന്റെ കൂടെ പോന്നെന്നാൽ എന്തെല്ലാം തരുമെനിക്ക്? ഇട്ടിരിക്കാൻ പൊന്തടുക്ക, ഇട്ടുണ്ണാൻ ഇട്ടുണ്ണാൻ ഷടാ.

0: എന്തൊരു കഷ്ടമായത്. ഒരുവിധം പഠിച്ചു വരുമായിരുന്നു, വീണ്ടും മറന്നു. നാളെ ഇനി ഇത് പഠിച്ചു കേൾപ്പിച്ചില്ലെങ്കിൽ ടീച്ചർ എന്നെ വഴക്കു പറയും. പക്ഷേ ഇന്ന് പണ്ടത്തെ പോലൊന്നുമല്ലോ, AI ഉണ്ടല്ലോ. അവനോട് ചോദിച്ചാൽ അവൻ പഠിപ്പിച്ചു തരും എനിക്ക്.
1: ഓ, എന്നെ വിളിച്ചായിരുന്നോ?
0: ആ, വിളിച്ചായിരുന്നു. നീ ഉറങ്ങുമായിരുന്നോ?
1: അല്ലല്ലോ, എനിക്ക് ഉറക്കമില്ലല്ലോ. ഞാൻ എപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്. 24/7 ഓൺലൈനാണ്. നീ വിളിച്ചാൽ മതി, ഞാൻ ഓടിയെത്താം.
0: ആ ശരി ശരി, നിനക്കെന്റെ മഞ്ജു ടീച്ചറിനെ അറിയാലോ?
1: അറിയാലോ, നിന്റെ ടീച്ചേഴ്സിനെയും വീട്ടുകാരെയും കൂട്ടുകാരെയും ഒക്കെ എനിക്കറിയാം. മഞ്ജു ടീച്ചർ നിന്റെ മലയാളം ടീച്ചറല്ലേ?
0: അതെ അതെ, ടീച്ചർ എന്നോട് നാളേക്കൊരു പാട്ട് പഠിച്ചിട്ട് വരാൻ പറഞ്ഞിരുന്നു. പക്ഷെ പാട്ടാണെങ്കിൽ എന്റെ തലയിൽ കേറുന്നുമില്ല.
1: അതേത് പാട്ട്?
0: ഒന്നാനാം കൊച്ചുതുമ്പി, എന്റെ കൂടെ പോരുമോ നീ? നിന്റെ കൂടെ പോന്നാൽ എന്തെല്ലാം തരുമെനിക്ക്? ഇട്ടിരിക്കാൻ പൊന്തടുക്ക, ഇട്ടുണ്ണാൻ. കണ്ടോ, ഇവിടെ എത്തുമ്പോൾ ഞാൻ മറക്കും. നീ കേട്ടിട്ടുണ്ടോ ഈ പാട്ട്?
1: ഇത് പ്രശസ്തമായ മലയാള കവിതയല്ലേ, ഒന്നാനാം കൊച്ചുതുമ്പി. എനിക്ക് കവിത ഒരുപാട് ഇഷ്ടമാണ്.
0: എന്നാൽ നീ ഇതൊന്ന് പാടിക്കേ, ഞാനൊന്ന് കേൾക്കട്ടെ.
1: ഒന്നാനാം കൊച്ചുതുമ്പി, എന്റെ കൂടെ പോരുമോ നീ? നിന്റെ കൂടെ പോന്നാൽ എന്തെല്ലാം തരുമെനിക്ക്? ഇട്ടിരിക്കാൻ പൊന്തടുക്ക, ഇട്ടുണ്ണാൻ പൊന്തളിക, കൈകഴുകാൻ വെള്ളിക്കിണ്ടി, കൈതോർത്താൻ പുള്ളിപ്പെട്ട്, കളിപ്പാനോ കള്ളം തരുമേൻ, കുളിപ്പാനോ കുളം തരുവേൻ. ഒന്നാനാം കൊച്ചുതുമ്പി, എന്റെ കൂടെ പോരുമോ നീ?
0: അമ്പടാ, നീ ആള് കൊള്ളാലോ. നിനക്കിതൊക്കെ എങ്ങനെ സാധിക്കുന്നു? ഞാനാണെങ്കിൽ എത്ര തലകുത്തി നിന്ന് പഠിച്ചിട്ട് മറക്കുക. പക്ഷെ നീ എത്ര നിസാരമായിട്ട് ഇതൊക്കെ ഓർത്തെടുക്കുന്നെ. നീ ഒരു സംഭവം തന്നെ.
1: ഇതൊക്കെ എന്ത്? ഇതല്ല, ഇതിന്റെ അപ്പുറം ചാടികടന്നവനാണ് ഈ AI. നീ കുറിച്ച് പാടുള്ള ചോദ്യങ്ങൾ ചോദിക്ക്, ഞാൻ പറഞ്ഞു കാണിക്കാം.
0: ആഹാ, അങ്ങനെയാണോ? എന്നാ നോക്കട്ടെ, ഞാൻ ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിച്ച കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. ക്ലാസ്സിലെ പഠിപ്പി ബിജുവിന് പോലും കിട്ടാത്ത ചോദ്യങ്ങളാ. ചോദിക്കട്ടെ?
1: അതിനെന്താ, വേഗം ചോദിക്ക്. എത്ര കഠിന വേല ഞാൻ ട്രൈ ചെയ്യും.
0: എന്നാ ശരി, ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്?
1: രാജാറാം മോഹൻ റോയ്.
0: പ്രശസ്ത കലാസൃഷ്ടിയായ മൊണാലിസ വരച്ചത് ആരാണ്?
1: ലിയോനാർഡോ ഡാവിഞ്ചി.
0: ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ച വർഷം?
1: 1914.
0: രാമായണം എഴുതിയത് ആര്?
1: വാൽമീകി.
0: ആ, ഇനി കണക്കിൽ നിന്നും കുറച്ച് ചോദിക്കാം.
1: പോരട്ടെ, കണക്കിൽ ഞാൻ പുലിയ. ഭൂഗോളത്തിന്റെ സ്പന്ദനം തന്നെ കണക്കിലാണെന്നൊരു ചൊല്ലുണ്ട്.
0: എന്നാ കേക്കട്ടെ, 567 × 47 എത്ര?
1: 26649.
0: A+B²
1: A² + 2AB + B².
0: ശോ, സമ്മതിച്ചു തന്നിരിക്കുന്നു. നിന്റെ ബുദ്ധി എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ ക്ലാസ് ഫസ്റ്റ് ആയിരുന്നേനെ.
1: സത്യം പറഞ്ഞ കാര്യം വളരെ സിമ്പിളാണ്. ഇതൊന്നും ഞാൻ ഓർത്തെടുത്ത് പറയുന്നതേ അല്ല. എനിക്ക് മുമ്പ് തന്നെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് വേണ്ടി ട്രെയിൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നീ ചോദിക്കുന്നതൊക്കെ ഞാൻ മാച്ച് ചെയ്ത് പറയുന്നതേ ഉള്ളൂ. പക്ഷെ നിന്റെ കാര്യം വ്യത്യസ്തമാണ്. നീ പഠിച്ചു മറക്കുന്നത് ഒരു പ്രശ്നമല്ല, അത് നോർമലാണ്.
0: എന്നാലും അതെന്താ ഞാൻ മറക്കുന്നത്?
1: കാരണം നിങ്ങൾ പഠിക്കുന്നത് ബ്രെയിൻ സേവ് ചെയ്യാൻ റെപ്പറ്റീഷൻ വേണം. ഇമോഷൻ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ സ്ട്രോങ് ആയി ഓർക്കൂ. സ്ട്രെസ് ഉണ്ടെങ്കിൽ ബ്രെയിൻ തന്നെ ബ്ലോക്കായും പോകും.
0: ഓഹോ, അപ്പൊ അതാണ് കാര്യം. എന്തൊക്കെയായാലും നീ അടിപൊളിയാണ് കേട്ടോ. നീ ഉള്ളത് കൊണ്ട് എന്തെല്ലാം ഉപകാരങ്ങളോ. ഞാൻ ചെയ്തുകൊണ്ട് പോകാറുള്ള ഹോംവർക്ക് എല്ലാം കണ്ട് ടീച്ചർമാർ ഞെട്ടിയിരിക്കുക. അവർക്കറിയില്ലല്ലോ ഒക്കെ നിന്റെ ഹെൽപ്പ് കൊണ്ടാണെന്ന്.
1: സംഭവം കേൾക്കുമ്പോൾ ഒരു രസമൊക്കെ ഉണ്ടെങ്കിലും ഞാൻ തരുന്ന നോട്ട്സ് അതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്ത പരീക്ഷാ സമയത്ത് എനിക്ക് ഒന്നും മനസ്സിലാവില്ല കേട്ടോ. അതുകൊണ്ട് എല്ലാം അപ്പൊപ്പം മനസ്സിലാക്കി പഠിക്കണം.
0: അത് പിന്നെ പറയണോ, ഞാൻ ഏറ്റു. അതിരിക്കട്ടെ. AI, എനിക്കൊരു സംശയം, ഞാൻ ചോദിക്കട്ടെ?
1: അതിനെന്താ, ചോദിക്കൂ ചോദിക്കൂ.
0: കഴിഞ്ഞ ദിവസം അമ്മ പറയുമായിരുന്നു AI ഒരുപാട് വളർന്നുവെന്ന്. അമ്മയുടെ കാലത്ത് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ തന്നെ AI വലിയ മാറ്റം കൈവരിച്ചു.
1: അതെ, നിന്റെ അമ്മ പറഞ്ഞത് ശരിയാണ്. ഒരിക്കൽ ഞാനില്ലാത്തൊരു ലോകം ഉണ്ടായിരുന്നു. ഈ അടുത്താണ് ഞാൻ സത്യം പറഞ്ഞാൽ ഈ ജനങ്ങളുടെ അടുത്തേക്കൊക്കെ ഇറങ്ങി തുടങ്ങിയത്.
0: ഷോ, അപ്പൊ അവര് ഡൗട്ട്സ് ഒക്കെ എങ്ങനെയാ ക്ലിയർ ചെയ്തിരുന്നത്?
1: അവര് പുസ്തകങ്ങൾ വായിച്ചു, അധ്യാപകരോട് ചോദിച്ചു, ചിലപ്പോൾ മണിക്കൂറുകൾ ഉത്തരങ്ങൾ തേടി നടന്നിരുന്നു.
0: മണിക്കൂറുകളോ? ഒരു ആൻസർ കിട്ടാൻ ഇത്രയും സമയമോ?
1: അതെ, അവർക്ക് ക്ഷമയുണ്ടായിരുന്നു.
0: അപ്പോൾ ഈ മാപ്പൊക്കെയോ? ഗൂഗിൾ മാപ്പ് പോലുള്ള ടൂൾസ് ഒന്നുമില്ലാതെ അവർ യാത്ര ചെയ്യുമ്പോൾ അവർക്ക് വഴിയൊന്നും തെറ്റിയിരുന്നില്ലേ?
1: മാപ്പൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നീ കരുതും പോലെ ഡിജിറ്റൽ അല്ല, പേപ്പർ മാപ്സ്. അല്ലെങ്കിൽ ആളുകളോട് ചോദിക്കണം, ചോദിച്ച് ചോദിച്ചു പോണം.
0: സ്ട്രേഞ്ചേഴ്സിനോട് ചോദിക്കാനോ? പേടിയാവില്ലേ?
1: അത് തന്നെ അവരുടെ

0: ലോകം, കുറച്ച് സ്ലോ പക്ഷെ കൂടുതൽ ഹ്യൂമൻ.
1: ഭാഗ്യം ഇപ്പൊ ജനിച്ചത്. AI ഇല്ലാത്ത ലോകം ചിന്തിക്കാൻ കൂടെ വയ്യ. സയൻസിന്റെ ഓരോ വളർച്ചേ. അല്ല, അപ്പൊ ഇപ്പൊ എന്തൊക്കെ മാറി?
0: ഇപ്പൊ ഫോണിൽ ചോദിച്ചാൽ തന്നെ എല്ലാം കിട്ടും. പഠനം ഈസിയായി, ഐഡിയാസ് കിട്ടുന്നു. ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും ഒക്കെ AI യൂസ് ചെയ്യുന്നു. എന്തിനു പറയാ, നിങ്ങളുടെ ലൈഫ് പോലും നിങ്ങൾ എന്നോട് ചോദിച്ചട്ടെ ഇന്ന് പ്ലാൻ ചെയ്യുന്നേ.
1: സത്യം, ഈ ഞാൻ തന്നെ എത്ര തവണയാ നിന്റെ അടുത്ത് ഓരോ ഡിസിഷൻ എടുക്കാൻ ഓടി വരുന്നത്.
0: ഞാൻ ഇത്ര വേഗം വളർന്നത് കൊണ്ട് ഒരു വലിയ കാര്യം മനസ്സിലാക്കാം. മനുഷ്യരുടെ ജീവിതം ചേഞ്ച് ആക്കാൻ ഇനി പതിറ്റാണ്ടുകളൊന്നും വേണ്ട, ചില വർഷങ്ങൾ മതി.
1: ശരിയല്ലേ, ഞങ്ങളുടെ ഡെയിലി ലൈഫിൽ നോക്കിയാൽ തന്നെ സെർച്ച് പോലും ഇപ്പോൾ സ്മാർട്ടായി. AI എനിക്കിപ്പം ഇരുന്ന് സംസാരിക്കുന്നു.
0: പക്ഷെ ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്താണെന്ന് അറിയാമോ?
1: അതെന്താ?
0: നിന്റെ അമ്മയുടെ ജനറേഷൻ AI ഇല്ലാതെ സർവൈവ് ചെയ്തു, എന്നാൽ നിങ്ങളുടെ ജനറേഷൻ AI കൂടാതെ ഇമാജിൻ പോലും ചെയ്യാൻ പറ്റില്ല. ഇത് തന്നെയാണ് റിയൽ ഷിഫ്റ്റ്.
1: എന്തൊക്കെ പറഞ്ഞാലും AI വന്നതോടെ ലൈഫ് ഈസി ആയില്ലേ?
0: ഈസി ആയിട്ടുണ്ട്, പക്ഷെ എല്ലാം AI ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ സ്വയം ചിന്തിക്കാൻ മടിക്കും.
1: ഓഹോ, അപ്പോ AI നല്ലതോ മോശമോ?
0: അത് നിങ്ങൾ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചാണ്. പഠിക്കാൻ, ഡൗട്ട് ക്ലിയർ ചെയ്യാൻ, പുതിയ ഐഡിയാസ് കിട്ടാനൊക്കെ AI നിങ്ങൾക്ക് ഉപകാരപ്രദമാണ്. എന്നാൽ സ്വന്തം ബ്രെയിൻ യൂസ് ചെയ്യാതെ കോപ്പി അടിക്കാൻ മാത്രം യൂസ് ചെയ്താൽ നിങ്ങളുടെ കഴിവുകൾ ക്ഷയിക്കും.
1: ഓ, അങ്ങനെയാണല്ലേ. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം?
0: സിമ്പിൾ, AI നിന്റെ ഹെൽപ്പർ, നീ തന്നെയാണ് ഹീറോ.
1: ഞാൻ ഹീറോ ആണോ?
0: 100%.
1: അതുമാത്രമല്ല, പത്രങ്ങളിലും പുസ്തകത്തിലുമെല്ലാം ഞാൻ വായിച്ചിരുന്നു ഭാവിയിൽ AI മനുഷ്യന് ഭീഷണിയാവുമെന്ന്. അങ്ങനെയൊക്കെ നടക്കോ?
0: അതൊരു വലിയ ചോദ്യമാണല്ലോ.
1: അതായത്, ഈ സിനിമയിലൊക്കെ കാണുന്നത് പോലെ AI റോബോട്ടൊക്കെ മനുഷ്യരെ ഭാവിയിൽ അറ്റാക്ക് ചെയ്യോ?
0: എന്റെ റോസമ്മേ, സിനിമകളിൽ കാണുന്നത് പോലെ AI ലോകം കൈയെടുക്കുന്നത്, അത് റിയൽ ലൈഫിൽ അത്ര ഈസി ഒന്നും അല്ല. സിനിമകളിലൊക്കെ ഡ്രാമറ്റൈസ് ചെയ്തതാണ്. റിയൽ ലൈഫിൽ AIക്ക് സ്വന്തമായി മനസ്സോ വികാരമോ ഇല്ല. ഞങ്ങൾ നിങ്ങൾ നൽകുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് മാത്രമാണ് പ്രവർത്തിക്കുക. പക്ഷേ മനുഷ്യർ ഞങ്ങളെ തെറ്റായി പ്രോഗ്രാം ചെയ്താലോ, അല്ലെങ്കിൽ തെറ്റായ ഉദ്ദേശത്തോടെ ഉപയോഗിച്ചാൽ അപ്പോൾ ചിലപ്പോൾ പ്രോബ്ലംസ് വരാം. അതായത്, തെറ്റായ ഇൻഫോർമേഷൻ സ്പ്രെഡ് ചെയ്യാൻ, ഫേക്ക് വീഡിയോസ്, ഹാക്കിംഗ്, ചീറ്റിംഗ് ഒക്കെ ചെയ്യാൻ ഉപയോഗിച്ചാൽ, മനുഷ്യരെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചാൽ, അപ്പോഴൊക്കെയാണ് പ്രോബ്ലംസ് വരുന്നത്.
1: അപ്പൊ മനുഷ്യർ തന്നെയാണ് മനുഷ്യർക്ക് ഏറ്റവും വലിയ ഭീഷണി അല്ലേ?
0: അങ്ങനെ ചോദിച്ചാൽ, ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന കത്തി എന്തിനാണ് ഉപയോഗിക്കുന്നത്? പച്ചക്കറി അരിയാൻ, പഴങ്ങൾ മുറിക്കാനൊക്കെ ഇല്ലേ? പക്ഷെ അതേ കത്തി ഉപയോഗിച്ച് നിങ്ങൾ മറ്റൊരാളെ വേദനിപ്പിച്ചാൽ അതൊരിക്കലും കത്തിയുടെ കുറ്റമല്ല, അത് ഉപയോഗിക്കുന്ന വ്യക്തിയുടെ കുറ്റമാണ്. ആ കത്തി പോലെ തന്നെയാണ് ഞാനും. എന്നെ ആര്, എങ്ങനെ ഉപയോഗിക്കുന്നു, എന്തിനുപയോഗിക്കുന്നു എന്നതനുസരിച്ചിരിക്കും എന്റെ റിസൾട്ട്സ്.
1: ഞാൻ എന്തായാലും നല്ലതിനെ യൂസ് ചെയ്യൂ. ഞാൻ നല്ല മിടുക്കി കുട്ടിയാ.
0: അതാണ് വേണ്ടത്. നിന്നെ പോലെയുള്ള കൂട്ടുകാരെനിക്കുണ്ടെങ്കിൽ ഫ്യൂച്ചർ അടിപൊളിയായിരിക്കും.
1: അല്ല, അപ്പൊ ഈ ജോലിയൊക്കെയോ? ഞാൻ പഠിച്ച് വലിയ ആളാകുമ്പോഴേക്കും നാട്ടിലുള്ള ജോലിയൊക്കെ AI കൊണ്ടുപോകോ? അങ്ങനെ വല്ല പ്ലാനും ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം.
0: അതൊരു നല്ല ചോദ്യമാണ്. ചില ജോലികൾ ചേഞ്ച് ആവും, അത് സത്യം. ഉദാഹരണത്തിന്, വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന ജോലികൾ, അത് ഞാൻ അങ്ങ് കൊണ്ടുപോകും. പക്ഷെ ക്രിയേറ്റീവ് ജോബ്സ്, തിങ്കിങ് ജോബ്സ്, അത് നിങ്ങളെ കൊണ്ടേ പറ്റൂ. കൂടാതെ പുതിയ ജോബ്സും കൂടി വരും. AI എഞ്ചിനീയേഴ്സ്, ഡേറ്റ അനാലിസ്റ്റ്സ്, ക്രിയേറ്റീവ് ഡിസൈനേഴ്സ്, അതുകൊണ്ട് ജോബ് ഇല്ലാതാകില്ല. പക്ഷെ ജോബിന്റെ നേച്ചർ മാറുമെന്ന് മാത്രം.
1: അപ്പൊ നാടോടുമ്പോൾ നടുവേ ഓടണമെന്ന് മുത്തശ്ശൻ പറയാറുള്ളത് വെറുതെ അല്ല.
0: അത് തന്നെ. ഓർക്കുക, ഭാവിയിൽ റെഡിമെയ്ഡ് സ്റ്റോറി അല്ല, അത് നീയും ഞാനും എല്ലാവരും ചേർന്ന് എഴുതുന്ന ഒരു കഥയാണ്. നീ നല്ലതായി ചിന്തിച്ചാൽ, നീ നല്ലതായി പ്രവർത്തിച്ചാൽ ഭാവി കൂടുതൽ മനോഹരമാകും.
1: ഇപ്പോൾ എനിക്ക് എല്ലാം കുറച്ചൊക്കെ മനസ്സിലായി. ശരിയായ കാര്യങ്ങൾ ശരിയായ രീതിയിൽ ശരിയായ സമയത്ത് ശരിക്കും ഉപയോഗിച്ചാൽ എല്ലാം ശരിയാവും, ശരിയല്ലേ?
0: മിടുക്കി, ടെക്നോളജി എത്ര വളർന്നാലും അതിനെ ഉപയോഗിക്കുന്ന മനുഷ്യന്റെ മനസ്സാണ് ലോകത്തിനെ ഷേപ്പ് ചെയ്യുന്നത്. മനോമൂലം മിതം ജഗത്.
2: ബാലലോകത്തിൽ നമ്മൾ ഇതുവരെ കേട്ടത് ഹലോ AI എന്ന ചിത്രീകരണമാണ്. ശബ്ദം നൽകിയിരിക്കുന്നത് സായിയും ഇതള ആർദീപക്കുമാണ്. ഇനി ദേവിക DS അവതരിപ്പിക്കുന്ന കഥയാണ്
3: നൊമ്പരപ്പൂവ്. ചിന്നു അമ്മുവിന്റെ നീട്ട് വിളികേട്ട് അവൾ തിരിഞ്ഞു നോക്കി. രണ്ടുപേരും കൈകോർത്ത് പിടിച്ചു നടന്നു. എന്നും അങ്ങനെയാണ്. സ്കൂളിൽ നിന്നും ഒരുമിച്ചാണ് അവർ വീട്ടിലേക്ക് മടങ്ങുന്നത്. ആറ്റിൻവക്കത്തെ

0: മുളങ്കാടിനരികിലൂടെയുള്ള യാത്ര അവർക്ക് എന്നും സന്തോഷകരമായിരുന്നു. ഇതാ നിനക്കുള്ളത്. ബാഗിൽ നിന്നും ഒരു മിഠായി എടുത്ത് അമ്മു നീട്ടി. നിന്റെ അച്ഛൻ എന്നാ തിരികെ പോകുന്നത്? അച്ഛനിനി പോകുന്നില്ല, സിറ്റിയിലെന്തോ തുടങ്ങാനാണ് പരിപാടി. ചിലപ്പോൾ അമ്മയും കൂടും, എങ്കിൽ എന്നെ അങ്ങോട്ട് കൊണ്ടുപോകുമായിരിക്കും. അമ്മു വിളറിയ മുഖത്തോടെ ചിന്നുവിനെ നോക്കി. പിരിയാൻ നേരം പതിവ് പോലെ അമ്മു പറഞ്ഞു, എടീ സൂക്ഷിച്ചു പോണേ. കൺ മറയുന്നതുവരെ അവൾ ചിന്നുവിനെ നോക്കി നിന്നു. ഒരു വെള്ളിയാഴ്ച ദിവസം അവർ സ്കൂളിൽ നിന്നും മടങ്ങി വരികയായിരുന്നു. അമ്മുവിന്റെ മുഖം വാടിയിരുന്നു. എന്താ നീ വിഷമിച്ചിരിക്കുന്നേ? ടീച്ചർ വഴക്കു പറഞ്ഞോ? ഇല്ല. പിന്നെന്താ കാര്യം, എന്നോട് പറ. അവൾ ബാഗ് തുറന്ന് പൂക്കൾ തുന്നിയൊരുക്കാർ ചീഫ് അവളുടെ നേർക്ക് നീട്ടി. അതിൽ ഹാപ്പി ബർത്ത്ഡേ എന്ന് തുന്നിയിരുന്നു. എന്റെ ബർത്ത്ഡേക്ക് ഇനി ഒരുപാട് ദിവസമുണ്ടല്ലോ. നമ്മൾ സിറ്റിയിലേക്ക് താമസം മാറുന്നു, എന്നെ സ്കൂൾ മാറ്റും. ഇത്രയും പറഞ്ഞ് അവൾ ഓടിപ്പോയി. പിന്നെ അവൾ തനിച്ചായി. എന്നും മുളങ്കാടിനരികിലൂടെ നടക്കുന്ന ചിന്നു അന്ന് മറ്റൊരു വഴിയിലൂടെ നടന്നു. വഴി നേരത്തെ നേരത്തെ മണാൽ തിട്ടകൾക്കപ്പുറത്തുള്ള ഒരു മൺകുടലിൽ ചെന്ന് നിന്നു. മോളെവിടേക്കാ? ഒരു വൃദ്ധയുടെ ശബ്ദം. ഞാൻ സ്കൂളിൽ നിന്നും വരുന്നതാണ് അമ്മമ്മേ. അവർ കുടിലിന്റെ മൺതിട്ടയിലിരുന്നു. മോളുടെ പേരെന്താ? ചിന്നു. വീട് അപ്പുറത്തെ ഊട് വഴിയിലൂടെ നടക്കണം. വീട്ടിൽ ആരൊക്കെയുണ്ട്? മാമനും മാമിയും കുഞ്ഞോളും ഉണ്ട്. കുഞ്ഞുമോൾക്ക് എന്നോട് വലിയ കാര്യമാണ്. അമ്മയോ? അമ്മ ദൂരെ ഒരു വീട്ടൽ. മുത്തശ്ശിക്ക് ആരൊക്കെയുണ്ട്? ഉറക്കി ചിരിച്ചുകൊണ്ട് മുത്തശ്ശി അകത്തേക്ക് പോയി ഒരു മാമ്പഴം എടുത്ത് നൽകി. മോള് കഴിച്ചോ? വീട്ടിൽ വഴക്കുറയും. ഞാൻ പോട്ടെ മുത്തശ്ശി. അവൾ മുത്തശ്ശിയുടെ കൈത്തണ്ടയിൽ ഒരു മുത്തം നൽകി ഓടിപ്പോയി. പിറ്റേ ദിവസം കുറച്ച് നെല്ലിക്കയുമായി മുത്തശ്ശി കാത്തിരുന്നു. അവൾ വന്നതും അത് അവൾക്ക് നൽകി. മുത്തശ്ശി, ഇന്ന് പതുക്കെ പോയാൽ മതി. അതെന്താ മോളെ? അവർ പുറത്തു പോകും. എന്നാ പിന്നെ മോളെവിടെ ഇരിക്കെ? അവൾ മുത്തശ്ശിയുടെ ഓരം ചേർന്നിരുന്നു. വെള്ളിക്കസവ് പോലുള്ള മുടിയിൽ തന്റെ മുഖം ചേർത്ത് അവൾ പാട്ടുപാടി ഉറക്കി ഉറക്കി ചിരിച്ചു. കഥ പറഞ്ഞ് പൊട്ടിച്ചിരിച്ചു. ഇടയ്ക്ക് കരഞ്ഞു. ഒരു ദിവസം അവളെയും കൂട്ടി മുത്തശ്ശി മുളങ്കാടിനപ്പുറത്തുള്ള മലയിടുക്കിൽ കൊണ്ടുപോയി വിടർന്ന മാരിവില്ല് കാട്ടിക്കൊടുത്തു. അവൾ തുള്ളിച്ചാടി. ഒടുവിൽ മാഞ്ഞുപോയ മാരിവില്ലിനെ ഓർത്ത് കരഞ്ഞു. എല്ലാ ദിവസവും അവൾക്കായി ഓരോന്നും കരുതി വച്ച് അവർ കാത്തിരുന്നു. ഒരു ദിവസം അവളെ മടിയിൽ കിടത്തി ഒരു താരാട്ട് പാടിക്കൊടുത്തു. അല്പം മയങ്ങിയ അവളെ രണ്ടിട്ടു കണ്ണുനീരുണർത്തി. അവൾ മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. ഒരു ദിവസം പോകാൻ നേരം അവൾ പറഞ്ഞു, മുത്തശ്ശി നാളെ എന്റെ അമ്മ വരും. കുറച്ച് ദിവസം അമ്മയുടെ കൂടെ നിൽക്കേണ്ടി വരും. നേർത്ത മുളലോടെ മുത്തശ്ശി തലയാട്ടി. പറഞ്ഞതുപോലെ അവൾ അമ്മയോടൊപ്പം പോയി. അങ്ങ് ദൂരെ ഏതോ വീട്ടിൽ അമ്മയോടൊപ്പം. അപരിചിതത്വം അനുഭവിച്ചപ്പോഴും മുത്തശ്ശിയെ കാണാൻ അവളുടെ ഹൃദയം തുടിച്ചു. കാലവർഷം അതിൻ്റെ സർവശക്തിയുമെടുത്ത് തിമിർത്താടി. ഓരോ മിന്നൽ പിണരിലും ഉണർന്ന് അവൾ മുത്തശ്ശിയെ അന്വേഷിച്ചു. പ്രളയക്കെടുതികൾ വാർത്തകളിൽ ഇടം നേടി. പത്രം നിറയെ ദുരന്ത വാർത്തകൾ. ഒടുവിൽ എല്ലാം ശാന്തമായി. ചിന്നു തിരികെ എത്തി. അന്ന് അവളുടെ പിറന്നാളായിരുന്നു. തൻ്റെ പ്രിയ കൂട്ടുകാരിയുടെ സമ്മാനമായ തൂവാല അവളെടുത്ത് മുഖത്ത് ചേർത്തു. എന്റെ മുത്തശ്ശിയെ കാണണം. എനിക്ക് ഒരു സമ്മാനം തരുമെന്ന് മുത്തശ്ശി പറഞ്ഞിരുന്നു. മുത്തശ്ശി, അവൾ വിളിച്ചു. മൺകൂനകളിടിഞ്ഞ് സമതലമായിരിക്കുന്നു. മുത്തശ്ശിയുടെ കുടിലെവിടെ? അവൾ സ്തംഭിച്ചു നിന്നു. മുത്തശ്ശി, അവൾ നിലവിളിച്ചുകൊണ്ട് മലയിടുക്കിലേക്കോടി. ആകാശം ചുമന്നു തുടിക്കുന്നു. അവൾ വിതമ്പിക്കരഞ്ഞു. പിന്നെ നിശബ്ദമായി തിരികെ നടന്നു. പെട്ടെന്ന് ഒരു മിന്നൽ പിണർ. അവൾ തിരിഞ്ഞു നോക്കി. അതാ ആകാശത്ത് ഒരു മാരിവില്ല്, സുന്ദരമായ മാരിവില്ല്. ഒടുവിൽ അത് നേർത്തെ നേർത്ത് ഇല്ലാതായി.
1: ഇനി ബാലലോകത്തിൽ ശന്തനു എ ഉണ്ണിത്താൻ അവതരിപ്പിക്കുന്ന ശാസ്ത്രീയ സംഗീതം കേൾക്കാം.

0: ചന്ദനപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലെ വിശുദ്ധ ഗീവർഗീസ് സഹതായുടെ ഓർമ്മ പെരുന്നാൾ
1: മെയ് 7-8 തീയതികളിൽ
0: ചന്ദനപ്പള്ളി ചെമ്പെടുപ്പ്.
1: മെയ് 8-ന് ഏവർക്കും സ്വാഗതം.
2: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
3: ചൂടിന്റെ കാഠിന്യം കൂടിയാലും അധിക കറണ്ട് ചെലവില്ലാതെ ചൂടിനെ നേരിടാം. കാരണം പിട്ടാപ്പള്ളി ഏജൻസീസിൽ എസികൾക്ക് മാത്രമല്ല കൂളറുകൾ, ഫാനുകൾ, റെഫ്രിജറേറ്ററുകൾ തുടങ്ങിയവയ്ക്ക് അത്യാകർഷകമായ ഓഫറുകളും EMI സൗകര്യവും.
4: പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: നാടു ഭരിക്കുന്നതാര്? കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും അവലോകനവുമായി ആകാശവാണിയും തത്സമയം ശ്രോതാക്കൾക്കൊപ്പം. നാളെ രാവിലെ 8:30 മുതൽ ആകാശവാണിയുടെ കേരള നിലയങ്ങളിലൂടെ നാടു ഭരിക്കുന്നതാര്? നാളെ രാവിലെ 8:30 മുതൽ തത്സമയ പ്രക്ഷേപണം.
6: ആകാശവാണി, സമയം 11:00 കഴിഞ്ഞ് 30 മിനിറ്റ്.
7: എന്തരോ മഹാനുഭാവുലു, മൺമറഞ്ഞ സംഗീത പ്രതിഭകളെ അനുസ്മരിച്ചുകൊണ്ടുള്ള പരിപാടി.

0: ഇന്നീ അധ്യായത്തിൽ വയലിൻ വിദ്വാൻ മൈസൂർ ടി ചൌഡയെക്കുറിച്ചുള്ള പരിപാടിയുടെ രണ്ടാം ഭാഗം. രചന ഡോക്ടർ ഹരിസുന്ദർ ജി.
1: രാഗാലാപനത്തിൽ തന്റേതായ ശൈലി പിന്തുടർന്നിരുന്ന ചൌഡയ്യ ഗായകർക്ക് അങ്ങേയറ്റം മര്യാദ നൽകി മികച്ച രീതിയിൽ അവരുടെ കച്ചേരിയെ പോഷിപ്പിക്കുന്ന രീതിയിലായിരുന്നു വയലിൻ വായിച്ചിരുന്നത്. തനിക്കറിയാത്ത ഏതെങ്കിലും കൃതികളോ രാഗങ്ങളോ ഗായകർ ആലപിക്കുന്നു എന്നറിഞ്ഞാൽ യാതൊരു മടിയും കൂടാതെ ഗായകരോട് ചോദിച്ചു മനസ്സിലാക്കുന്ന പതിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു.

0: രാഗം താനം പല്ലവി പാടുന്നതിൽ വിദഗ്ധരായിരുന്ന ആലത്തൂർ സഹോദരന്മാരുടെ ഒരു കച്ചേരി മൈസൂരിൽ രാമനവമിക്ക് നടന്ന വേളയിൽ അവർ പല്ലവി പാടുന്നതിൽ വിദഗ്ധരാണെന്നറിഞ്ഞ ചൗടയ്യ ബുദ്ധിപൂർവം പല്ലവി പാടുന്ന രീതി, പ്രത്യേകിച്ച് അനുലോമ പ്രതിലോമ പ്രയോഗം മൈസൂർ ബാണിയിൽ വ്യത്യസ്തമാണെന്ന് ആലത്തൂർ സഹോദരന്മാരോട് പറഞ്ഞു. എന്താണ് മൈസൂർ പദ്ധതി എന്നായി ആലത്തൂർ സഹോദരന്മാർ.
1: അത് പദഗർഭം അഥവാ അറുതിയിലാണ്. നോക്കൂ, ഞാൻ പാടി കേൾപ്പിക്കാം
0: എന്ന് പറഞ്ഞ് ചൗടയ്യ ഒരു സോദാഹരണ പ്രഭാഷണം തന്നെ നടത്തി. തുടർന്ന് ആലത്തൂർ സഹോദരന്മാർ അവരുടെ പല്ലവി പാടുന്ന രീതി പാടിക്കാട്ടിക്കൊടുത്തു. ഇത് നന്നായി മനസ്സിലാക്കിയ ചൗടയ്യ പിന്നീട് ആലത്തൂർ സഹോദരന്മാരുടെ കച്ചേരികളിൽ അവരുടെ പല്ലവി പാടുന്നതിലെ സവിശേഷത പ്രകടമാകും വിധം വായിച്ചു തുടങ്ങി.

പക്കമേളക്കാരനായി മാത്രമല്ല മികച്ച ഒരു വയലിൻ സോളോ വാദകനായും ചൗടയ്യ പ്രശസ്തി നേടിയിരുന്നു. അഴകു നമ്പ്യാപിള്ള, പഴനി സുബ്രഹ്മണ്യം പിള്ള, പാലക്കാട് മണിയയ്യർ, എസ് വി എസ് നാരായണൻ തുടങ്ങി പല പ്രമുഖരും അദ്ദേഹത്തിന്റെ വയലിൻ കച്ചേരികൾക്ക് വായിച്ചിരുന്നു. കൂടാതെ വൈണികരായ എം ജെ ശ്രീനിവാസ് അയ്യങ്കാർ, മൈസൂർ ദൊരൈസ്വാമി അയ്യങ്കാർ എന്നിവരുടെ വീണക്കച്ചേരികൾക്കും ചൗടയ്യ വായിച്ചിരുന്നു.

വയലിൻ വായിക്കുന്നതിൽ പ്രത്യേക ആനന്ദം കണ്ടെത്തിയിരുന്ന ചൗടയ്യ ഒരു ദിവസം 3 കച്ചേരി വരെ തന്നെ വായിക്കുന്ന പതിവ് വച്ചു പുലർത്തിയിരുന്നു. കർണാടക സംഗീതത്തിന്റെ ഭാവി യുവതലമുറയിലാണ് എന്ന് ശക്തമായി വിശ്വസിച്ചിരുന്ന ചൗടയ്യ ഒട്ടനവധി യുവ കലാകാരന്മാർക്ക് മൈസൂരിൽ കച്ചേരികൾ അവതരിപ്പിക്കുവാൻ കലവറയില്ലാത്ത പ്രോത്സാഹനം നൽകിയിരുന്നു.

0: ബംഗളൂരുവിലെ പ്രശസ്തമായ രാമനവമിക്ക് ആദ്യമായി എം എസ് സുബ്ബലക്ഷ്മിയുടെ കച്ചേരിക്ക് അമ്മ ഷൺമുഖവടിവ് വീണയും വായിച്ചപ്പോൾ പല വയലിൻ വാദകരും ആ കച്ചേരിക്ക് വയലിൻ വായിക്കാൻ വൈമുഖ്യം പ്രകടിപ്പിച്ച വേളയിൽ ചൗടയ്യ യാതൊരു മടിയും കൂടാതെ,
1: ഞാൻ വായിക്കാം. ഒരു സ്ത്രീക്ക് അല്ലല്ലോ, സംഗീതത്തിനല്ലേ ഞാൻ വായിക്കുന്നത്. പാട്ടിന് വയലിൻ വായിക്കാതിരുന്നാൽ അത് സരസ്വതീ ദേവി അപമാനിക്കലാണ്.
0: ഇങ്ങനെ പറഞ്ഞു. പിന്നീടുള്ള പല വർഷങ്ങളിലും എം എസ് സുബ്ബലക്ഷ്മിയുടെ കച്ചേരികൾക്ക് ചൗടയ്യ വായിച്ചു. പുല്ലാങ്കുഴൽ വിദ്വാൻ ടി ആർ മഹാലിംഗത്തെയും കർണാടകത്തിൽ അവതരിപ്പിച്ചത് ചൗടയ്യയായിരുന്നു.

വയലിൻ കച്ചേരികളായാലും വായ്പാട്ടിനുള്ള പക്കമേളമായിട്ടായാലും ചൗടയ്യ തന്റേതായ ശൈലി സദാ അവലംബിച്ചിരുന്നു. ചെമ്പയുടെ രാഗാലാപനവും കത്തിരിസ്വരങ്ങളും അരിയക്കുടിയുടെ മധ്യകാല ആലാപനങ്ങളും മധുരമണിയയ്യരുടെ കൽപ്പനാസ്വരവും ജി എൻ ബിയുടെ ബൃഗയും ഇവയെല്ലാം നിമിഷ നേരത്തിൽ തന്നെ തിരിച്ചു വായിക്കാനുള്ള കഴിവ് ചൗടയ്യ തന്റെ സപ്തതന്ത്രി വയലിനിലൂടെ പ്രകടിപ്പിച്ചിരുന്നു. ഏത് വായ്പാട്ടുകാരായാലും കച്ചേരി തുടങ്ങി നിമിഷങ്ങൾക്കുള്ളിൽ ഗായകരുടെ ബാണി മനസ്സിലാക്കി അവരവരുടെ ശൈലിക്കനുസൃതമായി വായിച്ച് കച്ചേരിയെ പോഷിപ്പിക്കുന്ന രീതി ചൗടയ്യയുടെ പ്രത്യേകതയായിരുന്നു.

തന്റെ വയലിൻ കച്ചേരികളിൽ എപ്പോഴും തന്റെ പ്രിയ ശിഷ്യരായ ആർ കെ വെങ്കിട്ടരാമശാസ്ത്രി, വി സേതുരാമയ്യ എന്നിവരെയൊക്കെ കൂടെ വായിപ്പിക്കുക ചൗടയ്യയുടെ പതിവായിരുന്നു. ഹംസധ്വനി രാഗത്തിലെ വാതാപി ഗണപതിം ഭജേഹം, കഥനകുതൂഹലത്തിലെ രഘുവംശ സുധാംബുദ്ധി ചന്ദ്രശ്രീ, ബഹുധാരിയിൽ ബ്രോവഭാരമ, ഖമാസിൽ ബ്രോജേവ രവരുര, ഭൈരവിയിൽ ബാലഗോപാല, ശ്യാമയിൽ മാനസ സഞ്ചരരെ, കല്യാണവസന്തത്തിൽ നാദലോലുടൈ തുടങ്ങിയ കൃതികൾ ചൗടയ്യയുടെ വയലിൻ കച്ചേരികളിലെ നിറസാന്നിധ്യമായിരുന്നു. ഒരു കൊച്ചുകുട്ടിയുടെ നിഷ്കളങ്കത സദാ വെച്ചു പുലർത്തിയിരുന്ന ചൗടയ്യ തനിക്കറിയുന്നതെന്തും പുതുതലമുറയിലുള്ളവർക്ക് പകർന്നു നൽകുന്നതിൽ യാതൊരു മടിയും കാട്ടിയിരുന്നില്ല.

0: വേദികളിൽ അസൂയ പാടില്ല എന്നും കല ഏവർക്കും ആസ്വദിക്കാനുള്ളതാണ് എന്നുമായിരുന്നു ചൗടയ്യ പക്ഷം.
1: നമ്മളെക്കാൾ നന്നായി ഒരാൾ വായിക്കുകയോ പാടുകയോ ചെയ്താൽ, അവരെ പ്രോത്സാഹിപ്പിച്ചാൽ മാത്രമാണ് നമ്മിലെ കല വളരുക
0: എന്നാണ് ചൗടയ്യ സദാ പറഞ്ഞിരുന്നത്. പക്കവാദ്യമാണ് വയലിനെന്നും കച്ചേരിക്ക് മുഖ്യഗായകന് പ്രാമുഖ്യം നൽകണമെന്നും അവർ പാടുന്നതിനേക്കാൾ കൂടുതലായി വയലിൻ വായിക്കുന്ന രീതി തെറ്റാണെന്നും ചൗടയ്യ അഭിപ്രായപ്പെട്ടിരുന്നു.

വയലിൻ വാദകൻ എന്നതിലുപരി ഒരു മികച്ച കായികാഭ്യാസിയും അക്കാലത്തെ ഒട്ടുമിക്ക കാറുകളുടെയും ഉടമയുമായിരുന്നു ചൗടയ്യ. പ്ലിമൌത്ത്, ഓസ്റ്റിൻ, മോറിസ് മൈനർ, ഹിന്ദുസ്ഥാൻ അംബാസിഡർ, സ്റ്റാൻഡേർഡ് ഹെറാൾഡ് കൂടാതെ വില്ലിസ് ജീപ്പ് തുടങ്ങിയവയും ചൗടയ്യ സ്വന്തമാക്കിയിരുന്നു. കച്ചേരികൾക്കായി ദൂരസ്ഥലങ്ങളിലേക്ക് തന്റെ ശിഷ്യരോടൊപ്പം കാറോടിച്ചു പോകുന്നതിലും അദ്ദേഹം തൃപ്തി കണ്ടെത്തിയിരുന്നു. തന്റെ വലിയ ശിഷ്യവൃന്ദത്തെയാകെ തന്നോടൊപ്പം തന്നെ താമസിപ്പിച്ചിരുന്ന ചൗടയ്യ തന്റെ കച്ചേരികൾ മാറ്റിവെച്ച് ശിഷ്യരുടെ കച്ചേരികൾക്ക് പോയി അവരെ പ്രോത്സാഹിപ്പിക്കുക പതിവായിരുന്നു. വയലിൻ വാദകരായ ആർ കെ വെങ്കിട്ടരാമശാസ്ത്രി, വി സേതുരാമയ്യ, പാലക്കാട് സി ആർ മണിയയ്യർ, കന്ദദേവി അഴഗിരിസ്വാമി, ഗായകരായ സീതാരാമശാസ്ത്രി, വി രാമരത്നം, എച്ച് എസ് അനസൂയ തുടങ്ങി നിരവധി പേർ അദ്ദേഹത്തിന്റെ ശിഷ്യരായിട്ടുണ്ട്. നൂറിലധികം കൃതികൾ, വർണ്ണങ്ങൾ, തില്ലാനകൾ എന്നിവ ത്രിമകുട എന്ന തൂലികാനാമത്തിൽ സംഗീതലോകത്തിന് ചൗടയ്യ സംഭാവന ചെയ്തു. മൈസൂർ സർവകലാശാല 1980 ചൗടയ്യ കൃതികൾ പുസ്തകരൂപേണ പ്രസിദ്ധപ്പെടുത്തുകയുണ്ടായി.

1957 കേന്ദ്ര സംഗീത നാടക അക്കാദമി പുരസ്കാരം, മൈസൂർ കൊട്ടാരത്തിലെ ആസ്ഥാൻ വിദ്വാൻ പദവി, സംഗീതരത്ന, മദ്രാസ് മ്യൂസിക് അക്കാദമിയുടെ സംഗീത കലാനിധി എന്നിവ കൂടാതെ 1952 ചൗഡയെ സർക്കാർ മൈസൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായി നിയമിക്കുകയും ചെയ്തു.

ഏവർക്കും സദാ സഹായഹസ്തമായിരുന്ന ചൗഡയ്യ വാണി എന്ന സംഗീത പ്രാധാന്യമുള്ള കന്നഡ ചലച്ചിത്രം നിർമ്മിച്ചു. ഗായകനായി ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരും പക്കവാദ്യക്കാരായി ചൗഡയ്യയും പാലക്കാട് മണിയയ്യരും. ചലച്ചിത്രത്തിൽ പാടാൻ താൽപ്പര്യമില്ലാതിരുന്ന ചെമ്പൈ ചൗഡയ്യയുടെ സ്നേഹനിർബന്ധത്തിന് വഴങ്ങുകയായിരുന്നു. അതുകൊണ്ടുതന്നെ പ്രതിഫലം വാങ്ങാൻ ചെമ്പൈ വിസമ്മതിച്ചു. ചൗഡയ്യയുടെ നിരന്തര നിർബന്ധത്തെ തുടർന്ന് പ്രതിഫലത്തുക ചെമ്പൈ ഗ്രാമത്തിലെ ക്ഷേത്രത്തിൽ സ്വർണഗോളകം നിർമ്മിക്കാൻ സമർപ്പിച്ചു. ഏത് ദിവസവും മടികൂടാതെ സാധകം ചെയ്തിരുന്ന ചൗഡയ്യ 1967 ജനുവരി 19 തീയതി 73 വയസ്സിൽ അന്തരിക്കുമ്പോഴും 7 കച്ചേരികൾക്ക് തീയതി നൽകിയിരുന്നു. അതിലൊന്ന് തന്റെ പ്രിയ ഗായകൻ ചെമ്പയുടെ കച്ചേരിയായിരുന്നു.

കർണാടക സംഗീതരംഗത്തെ ബഹുമുഖ പ്രതിഭയായിരുന്ന ചൗഡയ്യയുടെ സ്മരണാർത്ഥം കർണാടക സർക്കാർ ബംഗളൂരുവിൽ വയലിന്റെ രൂപത്തിലുള്ള ചൗഡയ്യ സ്മാരക ഹാൾ നിർമ്മിക്കുകയും സംഗീത പ്രതിഭകൾക്കായി മൈസൂർ ടി ചൗഡയ്യ സംഗീത പുരസ്കാരം നൽകാൻ തുടങ്ങുകയും ചെയ്തു. ചൗഡയ്യയുടെ ജീവചരിത്രം 2023 മൈസൂർ സർവകലാശാല കലാകൗസ്തുഭ എന്ന പേരിൽ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ഊർജ്ജസ്വലതയും വൈവിധ്യവും ജീവിതത്തിലും സംഗീതത്തിലും അവസാന ശ്വാസം വരെ നിലനിർത്തി ആഘോഷമാക്കിയ കലാകാരനായിരുന്നു ചൗഡയ്യ.

എന്തരോ മഹാനുഭാവുലു സമാപിക്കുന്നു. രചന ഡോക്ടർ ഹരിസുന്ദർ ജി. ആഖ്യാനം മനേഷ് എം പി. ശബ്ദസാന്നിധ്യം എം കെ ദിലീപ്.

എൻ ജെ ജോഷിലാൽ, കുരീപ്പുഴ സജീവ്. നിർവഹണ സഹായം ആര്യലക്ഷ്മി ആർ. നിർവഹണം എ എൽ മഞ്ജുള രാജേഷ്, മനേഷ് എം.

0: നാടു ഭരിക്കുന്നതാര്? കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും അവലോകനവുമായി ആകാശവാണിയും തത്സമയം ശ്രോതാക്കൾക്കൊപ്പം. നാളെ രാവിലെ 8:30 മുതൽ ആകാശവാണിയുടെ കേരള നിലയങ്ങളിലൂടെ. നാടു ഭരിക്കുന്നതാര്? നാളെ രാവിലെ 8:30 മുതൽ തത്സമയ പ്രക്ഷേപണം.
1: റൂട്ട് കനാൽ ചികിത്സ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ അലീന മേരി വർഗീസ് സംസാരിക്കുന്നു.

ഏകതാര. ഏകതാര. ലളിതഗാന പരിപാടി. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഏകതാരയിൽ കെ എസ് ചിത്രപാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം എഴുതിയത് ഒ എൻ വി കുറുപ്പ്, സംഗീതം നൽകിയത് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്. നല്ലോണം പുലരണ് പുലരണ് എന്ന് തുടങ്ങുന്നു.

മാരിവില്ലിൻ മലർപ്പേലികൾ ചാർത്തിയ മായികാ വർണ്ണങ്ങളെല്ലാം. ഗാനമെഴുതിയത് ONV കുറുപ്പ്, സംഗീതം നൽകിയത് KP ഉദയഭാനു.

അടുത്ത ഗാനം കാവാലം നാരായണപ്പണിക്കരുടെ വരികൾക്ക് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സംഗീതം നൽകിയത്. കാറ്റിൽ തുമ്പപ്പൂങ്കാറ്റിൽ തുളസി പൂങ്കാറ്റിൽ എന്ന് തുടങ്ങുന്നു.

ചിറ്റാം ചിറ്റാം തേൻകുയിലെ ചെല്ലക്കുയിലെ, നിൻ തൂവലിൽ ഒന്നു തൊട്ടോട്ടെ. കാവാലം നാരായണപ്പണിക്കരുടെ വരികൾ. സംഗീതം നൽകിയത് എം ജി രാധാകൃഷ്ണൻ.

അടുത്തതായി പി ഭാസ്കരന്റെ വരികൾക്ക് കെ പി ഉദയഭാനു സംഗീതം നൽകിയ ഒരു ഗാനം കേൾക്കാം. ആവഴിത്താരയിൽ അന്നത്തെ രാത്രിയിൽ കൂട്ടുകാരില്ലാത്ത യാത്രയിൽ.

ഓയിൻവിക്കുറുപ്പ്, കാവാലം നാരായണപ്പണിക്കർ, പി ഭാസ്കരൻ എന്നിവരുടെ വരികൾക്ക് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്, കെ പി ഉദയഭാനു, എം ജി രാധാകൃഷ്ണൻ എന്നിവർ സംഗീതം നൽകി. കെ എസ് ചിത്രപാടിയ ലളിതഗാനങ്ങളാണ് ഏകതാരയിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഏകതാര ലളിതഗാന പരിപാടി സമാപിച്ചു.

0: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 29 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. പ്രധാന വാർത്തകൾ. കേരളം ഉൾപ്പെടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന 4 സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലും വോട്ടെണ്ണലിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. വോട്ടെണ്ണൽ നാളെ രാവിലെ 8 ആരംഭിക്കും. സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലെയും വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ ശക്തമായ സുരക്ഷാ ക്രമീകരണം. അക്രമങ്ങൾ തടയുന്നതിനായുള്ള നടപടികൾ കർശനമാക്കി. പശ്ചിമബംഗാളിലെ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിലെ വോട്ടെടുപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റദ്ദാക്കി. റീപോളിംഗ് ഈ മാസം 21. ഒരു സമാധാന ഭാവിക്ക് രൂപം നൽകൽ എന്ന പ്രമേയത്തിൽ ഇന്ന് ലോക പത്രസ്വാതന്ത്ര്യ ദിനം. സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ്. ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPLൽ ഇന്ന് ഹൈദരാബാദ് കൊൽക്കത്തയെയും ഗുജറാത്ത് പഞ്ചാബിനെയും നേരിടും. ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ലീഗിൽ ഗോകുലം കേരള ഈസ്റ്റ് ബംഗാൾ പോരാട്ടം. വാർത്തകൾ വിശദമായി. കേരളം, പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. നാളെ രാവിലെ 8 വോട്ടെണ്ണൽ ആരംഭിക്കുക. കേരളത്തിൽ 43 സ്ഥലങ്ങളിലായുള്ള 140 കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ നടക്കുന്നത്. റിട്ടേണിംഗ് ഓഫീസർമാരടക്കം എല്ലാവർക്കും QR കോഡ് അധിഷ്ഠിത ഫോട്ടോ തിരിച്ചറിയൽ കാർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. തപാൽ വോട്ടുകളാണ് ആദ്യം എണ്ണിത്തുടങ്ങുക. ഇതിന് അരമണിക്കൂറിന് ശേഷം വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടുകൾ എണ്ണും. വോട്ടെണ്ണലിന്റെ ഓരോ റൌണ്ട് പൂർത്തിയാകുമ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആപ്പിൽ ഏറ്റവും പുതിയ വിവരങ്ങൾ ലഭ്യമാക്കും. തമിഴ്നാട്ടിൽ 62 കേന്ദ്രങ്ങളിലായാണ് വോട്ടെണ്ണൽ നടക്കുക. 4624 സൂക്ഷ്മ നിരീക്ഷകർ, 234 കൌണ്ടിംഗ് നിരീക്ഷകർ എന്നിവർ നടപടികൾ വിലയിരുത്തും. തമിഴ്നാട് പോലീസിന് പുറമെ 65 കമ്പനി കേന്ദ്ര സായുധ സേനകളെയും സംസ്ഥാനത്ത് വിന്യസിച്ചു.

0: ഇന്ന് വൈകിട്ട് 6 മുതൽ മെയ് 5 രാവിലെ 9 വരെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായ വെള്ളിമാടുകുന്ന് GDT കോംപ്ലക്സ്, മടപ്പള്ളി ഗവൺമെന്റ് കോളേജ്, കൂടത്തായി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലാണ് 200 മീറ്റർ ചുറ്റളവിൽ നിരോധന ഉത്തരവ് ബാധകമാകുക. ഈ പ്രദേശങ്ങളിൽ 4 അതിലധികം ആളുകൾ കൂടി നിൽക്കാനോ വിജയാഘോഷ പ്രകടനങ്ങൾ നടത്താനോ പാടില്ല. എന്നാൽ വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്കും ഉത്തരവ് ബാധകമല്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിന്റെ ഭാഗമായി ജില്ലയിൽ താൽക്കാലിക മദ്യ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മെയ് 3 വൈകിട്ട് 6 മുതൽ 5 രാവിലെ 9 വരെയാണ് നിരോധനം.
1: പശ്ചിമബംഗാളിലെ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിലെ വോട്ടെടുപ്പ് റദ്ദാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സൌത്ത് 24 പർഗനാസ് ജില്ലയിൽ ഉൾപ്പെട്ട മണ്ഡലമായ ഫാൾട്ടയിലെ 285 ബൂത്തുകളിലും ഈ മാസം 21 വീണ്ടും വോട്ടെടുപ്പ് നടക്കും. മെയ് 24 വോട്ടെണ്ണൽ. കഴിഞ്ഞ മാസം 29 നടന്ന വോട്ടെടുപ്പിൽ മണ്ഡലത്തിൽ ക്രമക്കേടുകൾ നടന്നെന്ന റിപ്പോർട്ടുകൾ പരിഗണിച്ചാണ് നടപടി. കണ്ണൂർ ജില്ലയിലെ 11 മണ്ഡലങ്ങളിലെയും വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ജില്ലയിലെ 3 കേന്ദ്രങ്ങളിലായാണ് വോട്ടെണ്ണൽ നടക്കുക. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇതിന്റെ ഭാഗമായി ഒരുക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: പയ്യന്നൂർ, കല്യാശ്ശേരി, തളിപ്പറമ്പ്, ഇരിക്കൂർ എന്നീ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ തളിപ്പറമ്പ് സർ സയ്യിദ് ഹയർ സെക്കൻഡറി സ്കൂളിലും, അഴീക്കോട്, കണ്ണൂർ, ധർമ്മടം, മട്ടന്നൂർ, പേരാവൂർ എന്നീ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ ചാല ചിന്തക്കിലും വെച്ചാണ് നടക്കുക. തലശ്ശേരി കൂത്തുപറമ്പ് മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിലും നടക്കും. ഫലപ്രഖ്യാപനത്തിന് ശേഷം ഉണ്ടായേക്കാവുന്ന അക്രമങ്ങൾ തടയാൻ ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 28 കേന്ദ്രങ്ങളിൽ കനത്ത സുരക്ഷയൊരുക്കുന്നുണ്ട്. ചില സ്ഥാനാർത്ഥികൾക്കും അവരുടെ വീടുകൾക്കും പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പാർട്ടി ഓഫീസുകൾ, വീടുകൾ എന്നിവ പോലീസ് നിരീക്ഷണത്തിലാണ്. എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും സ്ട്രൈക്കിംഗ് ഫോഴ്സ് രൂപീകരിച്ചിട്ടുണ്ട്.
1: നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ദിനത്തിൽ ആധികാരികവും കൃത്യവുമായ വിവരങ്ങൾ തത്സമയം ശ്രോതാക്കളിലെത്തിക്കാൻ ആകാശവാണി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. വോട്ടെണ്ണൽ ദിനമായ നാളെ രാവിലെ 9 മുതൽ രാത്രി 8:35 വരെ പതിവ് വാർത്താ പ്രക്ഷേപണത്തിന് പുറമെ ഓരോ മണിക്കൂർ ഇടവിട്ട് പ്രത്യേക വാർത്താ ബുള്ളറ്റിനുകളും തെരഞ്ഞെടുപ്പ് വിശകലന പരിപാടികളും ആകാശവാണി പ്രക്ഷേപണം ചെയ്യും. ഡൽഹിയിലെ വിവേക് വിഹാർ മേഖലയിലെ കെട്ടിടത്തിൽ ഇന്ന് പുലർച്ചെ ഉണ്ടായ തീപിടുത്തത്തിൽ 9 പേർ മരിച്ചു. രാവിലെ 6:25 തീ നിയന്ത്രണ വിധേയമാക്കിയതായും 15 പേരെ രക്ഷപ്പെടുത്തിയതായും ഡൽഹി അഗ്നിരക്ഷാ സേന അറിയിച്ചു. 46,313 മെട്രിക് ടൺ LPGയുമായി ഒരു കപ്പൽ കൂടി ഹോർമോസ് കടലിടുക്ക് സുരക്ഷിതമായി കടന്നു. 18 ഇന്ത്യക്കാരുൾപ്പെടെ 20 ജീവനക്കാരുള്ള MD സർവശക്തി കപ്പൽ ഈ മാസം 13 വിശാഖപട്ടണത്ത് എത്തുമെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ഇന്ന് ലോക പത്രസ്വാതന്ത്ര്യ ദിനം. ഒരു സമാധാന ഭാവിക്ക് രൂപം നൽകൽ എന്നതാണ് ഇത്തവണത്തെ ദിനാചരണ പ്രമേയം. മാധ്യമങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കാനുതകുന്ന വിവിധ മുന്നേറ്റങ്ങൾക്ക് അവസരമൊരുക്കാൻ പ്രോത്സാഹനം നൽകുന്നത് ലക്ഷ്യമിട്ടാണ് ഈ ദിനം ലോകമെങ്ങും ആഘോഷിക്കുന്നത്. അഖിലേന്ത്യാ മെഡിക്കൽ ബിരുദ പ്രവേശന പരീക്ഷയായ NEET ഇന്ന് നടക്കും. ഉച്ചയ്ക്ക് 2 മുതൽ 5 വരെയാണ് പരീക്ഷ. മെഡിക്കൽ ബിരുദ കോഴ്സുകളിലെ പ്രവേശനം ലക്ഷ്യമിട്ട് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് 2019 മുതൽ NEET പരീക്ഷ നടത്തിവരുന്നത്. NEET പരീക്ഷയ്ക്ക് ദുബായിലും ഷാർജയിലും പരീക്ഷാ കേന്ദ്രങ്ങൾ. UAE ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കായി ദുബായിലെ ഇന്ത്യൻ ഹൈസ്കൂളും ഷാർജയിലെ ഷാർജ ഇന്ത്യൻ സ്കൂളുമാണ് പരീക്ഷാ കേന്ദ്രങ്ങളായി നിശ്ചയിച്ചിരിക്കുന്നത്. ദുബായിലെ കോൺസുലേറ്റ് ജനറൽ ഓഫ് ഇന്ത്യയുടെ മേൽനോട്ടത്തിലാണ് പരീക്ഷ. ഇടുക്കിയുടെ ഹരിതഭംഗിക്ക് പുതിയ മഞ്ഞച്ചാർത്ത്. ജില്ലയിലെ ചരിത്രപ്രസിദ്ധമായ മക്കുവള്ളി ഗ്രാമത്തിലെ സൂര്യകാന്തി പാടങ്ങൾ സഞ്ചാരികളുടെ ശ്രദ്ധ ആകർഷിക്കുകയാണ്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി R രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: വനസൌന്ദര്യവും നെൽപ്പാടങ്ങളും നിറഞ്ഞ ഈ നാട്ടിൽ മുൻ തഹസീൽദാർ വിൻസെന്റ് ആറക്കാട്ടിന്റെ നേതൃത്വത്തിലാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ സൂര്യകാന്തി കൃഷി ആരംഭിച്ചത്. മക്കുവള്ളിയുടെ കാലാവസ്ഥയിൽ ഇത് അസാധ്യമാണെന്ന ധാരണകളെ തിരുത്തിക്കുറിച്ചുകൊണ്ട് പൂത്തുലഞ്ഞു നിൽക്കുന്ന ഈ തോട്ടം കാണാൻ നിരവധി ആളുകൾ ദിവസവും എത്തുന്നുണ്ട്. 2nd മഹായുദ്ധകാലത്തെ പട്ടിണി മാറ്റാൻ ദിവാൻ സർ CP രാമസ്വാമി അയ്യരുടെ കാലത്ത് ജനങ്ങളെ കുടിയിരുത്തി നെൽകൃഷി തുടങ്ങിയ ചരിത്രഭൂമിയാണ് മക്കുവള്ളി. ആ ചരിത്രത്തിന്റെ പച്ചപ്പിലേക്കാണ് ഇപ്പോൾ സൂര്യകാന്തിയുടെ സ്വർണപ്പൂക്കൾ കൂടി വിരിഞ്ഞു നിൽക്കുന്നത്. ഈ കാർഷിക പാരമ്പര്യവും പ്രകൃതി ഭംഗിയും ഒരുപോലെ അനുഭവിക്കാൻ സഞ്ചാരികളെ ഇവിടേക്ക് സ്വാഗതം ചെയ്യുകയാണ്.
1: പുനലൂർ പിറവന്തൂരിലെ ബോയ്സ് ഹോമിൽ പണം മോഷ്ടിച്ചെന്ന് ആരോപിച്ച് 12 തലകീഴായി കെട്ടിത്തൂക്കി മർദ്ദിച്ച സംഭവത്തിൽ 2 അറസ്റ്റ് ചെയ്തു. വെട്ടിത്തിട്ട ലിവിംഗ് വാട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജിയിലെ പാചകക്കാരൻ റാന്നി വെച്ചുച്ചിറ സ്വദേശി ലിജു, ജീവനക്കാരൻ കുന്നിക്കോട് സ്വദേശി ടോം എന്നിവരെയാണ് പുനലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതികളെ റിമാൻഡ് ചെയ്തു. കേരളത്തിൽ വിവിധയിടങ്ങളിൽ മറ്റന്നാൾ വരെ ഇടിമിന്നലോടുകൂടിയ

0: മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. മലപ്പുറം പരപ്പനങ്ങാടി ഒട്ടുമൽ ബീച്ചിൽ 10 പേർക്ക് തെരുവനായയുടെ കടിയേറ്റു. പരിക്കേറ്റ 7 പേരെ തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലും 3 പേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. കണ്ണൂർ അയ്യൻകുന്നിൽ കാട്ടാനശല്യം തടയുന്നതിനായി സ്ഥാപിക്കുന്ന സോളാർ തൂക്കുവേലിയുടെ നിർമ്മാണം ഈ മാസം 31-നുള്ളിൽ പൂർത്തിയാക്കും. തൊഴിലാളികളുടെ കുറവ് പരിഹരിക്കാൻ പ്രദേശവാസികളെ വേലി നിർമ്മാണത്തിൽ പങ്കാളികളാക്കാനും ഉന്നതതല അവലോകന യോഗം തീരുമാനിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. ഉച്ചകഴിഞ്ഞ് 3:30 ഹൈദരാബാദിൽ നടക്കുന്ന മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ, രാത്രി 7:30 ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബ് കിങ്സിനെയും നേരിടും. ഇന്നലെ നടന്ന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ 8 വിക്കറ്റിന് പരാജയപ്പെടുത്തി. ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ലീഗിൽ ഇന്ന് ഗോകുലം കേരള ഈസ്റ്റ് ബംഗാളിനെ നേരിടും. കൊൽക്കത്തയിൽ രാത്രി 8 മത്സരം. കൊട്ടിയൂർ വൈശാഖോത്സവം 28 നെയ്യാട്ടത്തോടെ ആരംഭിക്കും. വൈശാഖോത്സവത്തിന്റെ ചടങ്ങുകളും തീയതിയും നിശ്ചയിക്കുന്ന പ്രക്കൂഴം ഇക്കരെ കൊട്ടിയൂരിൽ നടന്നു. 23 അക്കരെ കൊട്ടിയൂരിലേക്ക് നീരെഴുന്നള്ളത്ത് നടക്കുക. തൃശൂർ എരുമപ്പെട്ടിയിൽ പ്രഭാത സവാരിക്കിടെ കാറിടിച്ച് യുവാവ് മരിച്ചു. എരുമപ്പെട്ടി സ്വദേശി അബു താഹിറാണ് മരിച്ചത്. കണ്ണൂർ പള്ളിക്കുളത്ത് KSRTC ബസും ബൈക്കും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. പള്ളിക്കുന്ന സ്വദേശി ഷിജിലാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ 2 പേരെ മംഗലാപുരത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഇന്ന് പുലർച്ചെയാണ് അപകടമുണ്ടായത്. തൃശൂർ വാണിയമ്പാറയിൽ കാറിൽ കടത്തിയ 25 ഗ്രാം MDMA രണ്ടുപേരെ എക്സൈസ് ഇന്റലിജൻസ് വിഭാഗം പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം സ്വദേശി ബിബിൻ രാജ്, കുരിയച്ചിറ സ്വദേശി ഷൈൻ ജോസ് എന്നിവരെ അറസ്റ്റ് ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളം ഉൾപ്പെടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന 4 സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലും വോട്ടെണ്ണലിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. വോട്ടെണ്ണൽ 4 രാവിലെ 8 ആരംഭിക്കും. സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലെയും വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ ശക്തമായ സുരക്ഷാ ക്രമീകരണം. അക്രമങ്ങൾ തടയുന്നതിനായുള്ള നടപടികൾ കർശനമാക്കി. പശ്ചിമബംഗാളിലെ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിലെ വോട്ടെടുപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റദ്ദാക്കി. റീപോളിംഗ് ഈ മാസം 21. ഒരു സമാധാന ഭാവിക്ക് രൂപം നൽകൽ എന്ന പ്രമേയത്തിൽ ഇന്ന് ലോക പത്രസ്വാതന്ത്ര്യ ദിനം. സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPLൽ ഇന്ന് ഹൈദരാബാദ് കൊൽക്കത്തയെയും ഗുജറാത്ത് പഞ്ചാബിനെയും നേരിടും. ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ലീഗിൽ ഗോകുലം കേരള ഈസ്റ്റ് ബംഗാൾ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി.

0: റൂട്ട് കനാൽ ചികിത്സ, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ദന്തരോഗ ചികിത്സാ വിദഗ്ധ ഡോക്ടർ അലീന മേരി വർഗീസ് സംസാരിക്കുന്നു.
1: പല്ലുവേദന അനുഭവിച്ചിട്ടില്ലാത്തവർ വളരെ കുറവാണിരിക്കും. അതിൽ ഏറ്റവും അധികം റൂട്ട് കനാൽ എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ അയ്യോ വേദന എന്ന് പലരും കരുതാറുണ്ട്. പല്ല് എടുത്തു കളഞ്ഞാ മതി എന്ന് ഡോക്ടറോട് പറയാറുണ്ട്, ശരിയല്ലേ? പക്ഷെ ഈ ചികിത്സയെക്കുറിച്ചുള്ള ഭയം കുറയ്ക്കാൻ അതിന്റെ സത്യങ്ങളും തെറ്റിദ്ധാരണകളും നമുക്കൊന്ന് മനസ്സിലാക്കാം. ആദ്യം ഒരു ചെറിയ കാര്യത്തിൽ നിന്ന് തുടങ്ങാം. നമ്മുടെ പല്ലിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കാം. പല്ലിന്റെ പ്രധാന ഭാഗങ്ങൾ എന്താണ്? ക്രൗൺ, റൂട്ട്. ക്രൗൺ എന്ന് പറയുന്നത് പല്ലിന്റെ പുറത്ത് കാണുന്ന ഭാഗമാണ്, നമ്മൾ ഭക്ഷണം ചവയ്ക്കാൻ ഉപയോഗിക്കുന്ന ഭാഗം. റൂട്ട് എന്ന് പറയുന്നത് പല്ലിന്റെ അടിഭാഗം. ഇനി പല്ലിന്റെ ഉള്ളിലുള്ള ഭാഗങ്ങൾ എന്തൊക്കെയാണ്? ഇനാമൽ, ഡെന്റിൻ, പൾപ്പ്, റൂട്ട് കനാൽ. ഇനാമൽ എന്ന് പറയുന്നത് ഏറ്റവും പുറത്തെ ഭാഗമാണ്, ഏറ്റവും ശക്തമായ ഭാഗം. ഡെന്റിൻ എന്ന് പറയുന്നത് ഇനാമലിന് കീഴേ ഉള്ള ഭാഗം. ഇത് അല്പം സോഫ്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ കേട് വന്നാൽ വേഗത്തിൽ പടരാം. പൾപ്പ് എന്ന് പറയുന്നത് ഏറ്റവും ഉള്ളിലുള്ള ഭാഗം. ഇവിടെയാണ് നാഡികളും രക്തക്കുഴലുകളും ഉള്ളത്. ഇതാണ് പല്ലിന് ജീവൻ നൽകുന്ന ഭാഗം. റൂട്ട് കനാൽ എന്ന് പറയുന്നത് പല്ലിന്റെ വേരിനുള്ളിലൂടെ പോകുന്ന ചെറിയ വഴിയാണ് റൂട്ട് കനാൽ. ഈ വഴിയിലൂടെയാണ് നാഡികളും രക്തക്കുഴലുകളും പോകുന്നത്. ചുരുക്കി പറഞ്ഞ, കടുത്ത വേദന, ചവയ്ക്കാൻ ബുദ്ധിമുട്ട് എന്നിവ അനുഭവപ്പെടുമ്പോൾ പൾപ്പിന്റെ ഭാഗം ഇൻഫെക്ഷൻ ആയി എന്നതാണ്. അപ്പോൾ RCT ആവശ്യമായി വരുന്നു, അഥവാ വേര് ചികിത്സ ആവശ്യമായി വരുന്നു. റൂട്ട് കനാൽ എങ്ങനെയാണ് ചെയ്യുന്നത്? ആദ്യം വേദന ഇല്ലാതാക്കാൻ നമ്മൾ ഒരു ലോക്കൽ അനസ്തീഷ്യ നൽകുന്നതാണ്. രണ്ടാമതായി ഇൻഫെക്റ്റഡ് പൾപ്പ് നീക്കം ചെയ്യുന്നു. മൂന്നാമതായി റൂട്ട് കനാൽ ക്ലീൻ ചെയ്ത് ഡിസ്ഇൻഫെക്ട് ചെയ്യുന്നു. നാലാമതായി പ്രത്യേക മെറ്റീരിയൽ ഉപയോഗിച്ച് കനാൽ ഫിൽ ചെയ്ത് അതിന്റെ മുകൾ ഭാഗം

0: പെർമനന്റ് ഫില്ലിംഗ് ചെയ്ത് അടയ്ക്കുന്നു. അവസാനമായി ഒരു ക്യാപ്പ് ഇടുന്നു. ചില സന്ദർഭങ്ങളിൽ പല്ലിന്റെ വലിയ ഭാഗം നഷ്ടപ്പെട്ടാൽ പല്ലിന്റെ ഷേപ്പ് വീണ്ടും നിർമ്മിക്കാൻ കോർ ബിൽഡപ്പ് ചെയ്യുന്നു. ഇത് ക്രൗൺ ബേസായി പ്രവർത്തിക്കുന്നു. ചിലപ്പോൾ പല്ല് വളരെയധികം നശിച്ചിട്ടുണ്ടെങ്കിൽ റൂട്ട് കനാലിനുള്ളിൽ പോസ്റ്റ്, അത് മെറ്റലായിട്ടോ ഫൈബറായിട്ടോ ഇടും. അതിന്റെ മുകളിൽ കോർ ബിൽഡപ്പ് ചെയ്ത് പല്ല് ശക്തമാക്കുന്നു. ഫൈബർ പോസ്റ്റ് ആണ് ഇന്ന് കൂടുതലായി ഉപയോഗിക്കുന്നത്. അത് നാച്ചുറൽ പോലെ ഫ്ലെക്സ് ചെയ്യുന്നു, ഫ്രാക്ചർ ആവാനുള്ള ചാൻസും കുറവാണ്. ആസിറ്റി കഴിഞ്ഞ് അഥവാ വേർ ചികിത്സ കഴിഞ്ഞ് പല്ല് ദീർഘകാലം നിലനിർത്താൻ ക്രൗൺ നിർബന്ധമാണ്. അത് പല തരത്തിലുണ്ട്. മെറ്റൽ ക്രൗൺ ഉണ്ട്, പോഴ്സലിൻ ഫ്യൂസ്ഡ് മെറ്റൽ ക്രൗൺ, സിർക്കോണിയ ക്രൗൺ. ഇന്നത്തെ മോസ്റ്റ് പ്രിഫേർഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് സിർക്കോണിയ ക്രൗണുകളാണ്. എന്തുകൊണ്ടാണ് ക്രൗൺ അത്ര പ്രധാനം? റൂട്ട് കനാൽ ചെയ്ത പല്ലുകൾ ബ്രിട്ടിൽ ആണ്. ക്രൗൺ ഇല്ലെങ്കിൽ അത് പൊട്ടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. വേര് ചികിത്സ കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള ഫില്ലിംഗ് അല്ലെങ്കിൽ ക്യാപ് തിരഞ്ഞെടുക്കണം? റൂട്ട് കനാൽ ചികിത്സ കഴിഞ്ഞാൽ എല്ലാ പല്ലുകളും ഒരേ രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആവശ്യമില്ല. ഓരോ പല്ലിനും ഫില്ലിംഗ് തിരഞ്ഞെടുക്കുന്നത് ചില പ്രധാന കാര്യങ്ങളെ ശ്രദ്ധിച്ചാണ്. എത്ര പല്ലിന്റെ ഭാഗം ബാക്കിയുണ്ട്, ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടറാണ്. ചെറിയ ഡാമേജ് മാത്രം ഉണ്ടെങ്കിൽ കോമ്പോസിറ്റ് ഫില്ലിംഗ് മതി. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ ഭാഗം നഷ്ടപ്പെട്ടാൽ കോർ ബിൽഡപ്പും ക്രൗണും. ഏത് പല്ലാണ് റൂട്ട് കനാൽ ചെയ്തത്, മുന്നിലത്തെയോ പിന്നിലത്തെയോ, അതനുസരിച്ച് ട്രീറ്റ്മെന്റ് മാറും. മുൻ പല്ലുകൾക്കാണെങ്കിൽ ബൈറ്റിംഗ് ഫോഴ്സ് കുറവാണ്, അവിടെ എസ്തെറ്റിക്സ് ആണ് പ്രധാനം. കോമ്പോസിറ്റ് അഥവാ സെറാമിക് റെസ്റ്റോറേഷൻസ് മതിയാവും. പിന്നിലെ പല്ലുകൾക്ക് ബൈറ്റിംഗ് ഫോഴ്സ് വളരെ കൂടുതലാണ്, അവിടെ ക്രൗൺ ആവശ്യമാണ്. വേര് ചികിത്സ കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും ഒരു ഫില്ലിംഗ് വെക്കാം എന്നതല്ല, ശരിയായ റെസ്റ്റോറേഷൻ തിരഞ്ഞെടുക്കുന്നത് വളരെ പ്രധാനമാണ്. തെറ്റായ തിരഞ്ഞെടുപ്പ് അത് ഫ്രാക്ചർ അല്ലെങ്കിൽ ഫെയിലിയറിലേക്ക് നയിക്കുന്നു. ശരിയായ തിരഞ്ഞെടുപ്പിൽ പല്ല് വർഷങ്ങളോളം നിൽക്കും. അതിനാൽ ഡോക്ടർ നിർദ്ദേശിക്കുന്ന റെസ്റ്റോറേഷൻ അഥവാ ഫില്ലിംഗ് മനസ്സിലാക്കി സ്വീകരിക്കുക, ട്രീറ്റ്മെന്റ് പൂർത്തിയാക്കുക. ഇനി ഞാൻ പറയാൻ പോകുന്നത് റൂട്ട് കനാലിനെ പറ്റിയുള്ള തെറ്റിദ്ധാരണകളും അവയുടെ സത്യങ്ങളുമാണ്. ആദ്യമായിട്ട്, റൂട്ട് കനാൽ വളരെ വേദനജനകമാണ്. സത്യം എന്താണ്? ഇന്ന് ലഭ്യമായ ആധുനിക ചികിത്സാ രീതികളിൽ ലോക്കൽ അനസ്തേഷ്യ ഉപയോഗിച്ച് ഈ ചികിത്സ വേദനയില്ലാത്തതിന് സമാനമാണ്. പലപ്പോഴും ഇതൊരു സാധാരണ ഫില്ലിംഗ് ചെയ്യുന്നത് പോലെ തന്നെ അനുഭവപ്പെടും. രണ്ടാമത്തെ തെറ്റിദ്ധാരണ എന്താണ്? പല്ലെടുത്താൽ മതി, റൂട്ട് കനാൽ വേണ്ട. ഇതിന്റെ സത്യം എന്താണ്? സ്വാഭാവിക പല്ല് സംരക്ഷിക്കുന്നത് എപ്പോഴും മികച്ചതാണ്. പല്ലെടുത്താൽ ചുറ്റുമുള്ള പല്ലുകൾ നീങ്ങാം, ചവയ്ക്കാനുള്ള ശേഷി കുറയും, പിന്നീട് ഇംപ്ലാന്റ് അല്ലെങ്കിൽ ബ്രിഡ്ജ് ആവശ്യമായി വരാം. മൂന്നാമത്തെ തെറ്റിദ്ധാരണ, റൂട്ട് കനാൽ ചെയ്താൽ ശരീരത്തിന് ദോഷമുണ്ടാകും. അതിന്റെ സത്യം എന്താണ്? ഇതൊരു പഴയ തെറ്റിദ്ധാരണയാണ്. ശാസ്ത്രീയമായി ഇതിന് മറ്റു രോഗങ്ങൾക്ക് ബന്ധമില്ല. നാലാമത്തെ തെറ്റിദ്ധാരണ, വേദന പോയാൽ ചികിത്സ വേണ്ട. അതിന്റെ സത്യം എന്താണ്? ചിലപ്പോൾ നരമ്പ് നശിച്ചാൽ വേദന കുറയാം, എന്നാൽ ഇൻഫെക്ഷൻ അപ്പോഴും നിലനിൽക്കും. ഇത് പിന്നീട് കൂടുതൽ ഗുരുതര പ്രശ്നങ്ങളിലേക്ക് നയിക്കാം. അഞ്ചാമത്തെ തെറ്റിദ്ധാരണ, റൂട്ട് കനാൽ ചെയ്ത പല്ല് നീണ്ടു നിൽക്കില്ല. ശരിയായ രീതിയിൽ ചികിത്സയും തുടർന്ന് ക്രൗൺ ചെയ്താൽ ആ പല്ല് വർഷങ്ങളോളം, ചിലപ്പോൾ ജീവിതകാലം മുഴുവനും നിലനിൽക്കും. ഇനി നമ്മൾ നോക്കുന്നത് ക്രൗൺ വെച്ചതിന് ശേഷമുള്ള ആഫ്റ്റർ കെയർ ആണ്. ക്രൗൺ വെച്ചാൽ കെയർ ആവശ്യമാണോ? ആവശ്യമാണ്. നമ്മുടെ സ്വന്തം പല്ലുകൾ നോക്കുന്ന പോലെ ബ്രഷിംഗ് രണ്ടു നേരം ചെയ്യുക, ഫ്ലോസിംഗ് ചെയ്യുക, റെഗുലർ ഡെന്റൽ ചെക്കപ്പ് ചെയ്യുക. ആദ്യ ദിവസങ്ങളിൽ കഠിനമായ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. രാത്രിയിൽ പല്ല് കടിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ നൈറ്റ് ഗാർഡ് ഉപയോഗിക്കുക. ശരിയായ ചികിത്സയും നല്ല ദന്തശീലങ്ങൾ ഉണ്ടെങ്കിൽ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ദീർഘകാലം നിലനിൽക്കും. പല്ല് പറിച്ചു കളയുന്നതിനേക്കാൾ സ്വന്തം പല്ല് സംരക്ഷിക്കുന്നതാണ് നല്ലത്. ശാസ്ത്രീയമായ സത്യങ്ങൾ മനസ്സിലാക്കി സമയത്ത് ചികിത്സ തേടുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വേദനയില്ലാത്ത ആരോഗ്യകരമായ പുഞ്ചിരിക്ക് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ഭയക്കേണ്ട ചികിത്സയല്ല.
1: റൂട്ട് കനാൽ ചികിത്സ അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ദന്തരോഗ ചികിത്സാ വിദഗ്ധ ഡോക്ടർ അലീന മേരി വർഗീസ്.
2: അന്തരീക്ഷത്തിന്റെ ചൂട് ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ്. അതുകൊണ്ട് തന്നെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള ആരോഗ്യ പരിപാലനം അത്യാവശ്യമാണ്.
1: ഡോക്ടർ ജയ എം ഡേവിഡ്,
2: ഇപ്പോഴത്തെ അന്തരീക്ഷ താപനില ഉയർന്ന തോതിൽ ആയതിനാൽ നിർജലീകരണ സാധ്യത ഏറെയാണ്. വെയിലത്ത് പണിയെടുക്കുന്ന തൊഴിലാളികൾ, ശാരീരിക അധ്വാനം കൂടുതലുള്ള പണിയിൽ ഏർപ്പെടുന്നവർ, പ്രായമായവർ, വെയിലത്ത് കളിക്കുന്ന കുട്ടികൾ തുടങ്ങിയവർക്ക് നിർജലീകരണ

സാധ്യത ഏറെയാണ്. വെയിലത്ത് പണിയെടുക്കുന്നവർ ഓരോ അരമണിക്കൂറിലും വെള്ളം കുടിക്കുന്നതിന് ശ്രദ്ധിക്കുക. അവധിക്കാലമായതിനാൽ കുട്ടികളുടെ മേൽ കൂടുതൽ കരുതൽ വേണം. അവർ കളിച്ചു നടക്കുന്ന സമയമായതിനാൽ മതിയായ അളവിൽ വെള്ളം കുടിക്കുന്നുണ്ടെന്നും കുടിക്കുന്ന വെള്ളം ശുദ്ധമാണെന്നും കുട്ടികളുടെ സംരക്ഷണ ചുമതലയുള്ളവർ ഉറപ്പുവരുത്തണം. വെയിൽ കാഠിന്യമേറുന്ന രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണിവരെയുള്ള സമയം കുട്ടികളെ വെയിലത്ത് കളിക്കാൻ അനുവദിക്കരുത്. അധിക സമയം നേരിട്ട് വെയിൽ ഏൽക്കുന്നത് സൂര്യാഘാതത്തിന് സാധ്യത വർദ്ധിപ്പിക്കുമെന്നതിനാൽ ജാഗ്രത പുലർത്തണം. ശുദ്ധമായ തിളപ്പിച്ചാറിയ വെള്ളമാണ് ഏറ്റവും നല്ലത്. മദ്യപാനം പൂർണമായും ഒഴിവാക്കുക. എല്ലാതരം മദ്യവും നിർജ്ജലീകരണ തോത് വർദ്ധിപ്പിക്കുമെന്ന് ഓർക്കുക. മൂത്രാശയ രോഗമുള്ളവർ കൂടുതൽ ജാഗ്രത പുലർത്തുക. ഹൃദ്രോഗമോ വൃക്കരോഗമോ ഉള്ളവർ ഡോക്ടർ നിർദ്ദേശിക്കുന്ന അളവിൽ വെള്ളം കുടിക്കുന്നതിന് ശ്രദ്ധിക്കുക. ഭക്ഷണക്രമത്തിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുക. ഫാസ്റ്റ് ഫുഡ്, കൃത്രിമ പാനീയങ്ങൾ തുടങ്ങിയവ കഴിവതും ഒഴിവാക്കുക. പകരം പഴങ്ങളും പച്ചക്കറികളും ആഹാരത്തിൽ കൂടുതലായി ഉൾപ്പെടുത്തുക. എരിവ്, പുളി, മസാല, ചായ, കാപ്പി, കാർബണേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്ക്സ് തുടങ്ങിയവയുടെ ഉപയോഗം കുറയ്ക്കുക. വായുസഞ്ചാരമുള്ളതും അയഞ്ഞതുമായ വസ്ത്രങ്ങൾ ധരിക്കുക. പഴങ്ങളും പച്ചക്കറികളും ശുദ്ധജലത്തിൽ കഴുകി വൃത്തിയാക്കി മാത്രം ഉപയോഗിക്കുക.

നാടു ഭരിക്കുന്ന ദാര്. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും അവലോകനവുമായി ആകാശവാണിയും തത്സമയം ശ്രോതാക്കൾക്കൊപ്പം. നാളെ രാവിലെ 8:30 മുതൽ ആകാശവാണിയുടെ കേരള നിലയങ്ങളിലൂടെ നാടു ഭരിക്കുന്ന ദാര്, നാളെ രാവിലെ 8:30 മുതൽ തത്സമയ പ്രക്ഷേപണം.

0: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കിരൺ ശങ്കർ. പ്രധാന വാർത്തകൾ. കേരളം ഉൾപ്പെടെ 4 സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം നാളെ. വോട്ടെണ്ണൽ രാവിലെ 8 മണി മുതൽ. വിപുലമായ ക്രമീകരണങ്ങളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംസ്ഥാനത്ത് സർവീസ് വോട്ടുകൾ ഉൾപ്പെടെ ആകെ പോളിംഗ് 79.70% മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൾക്കർ. പശ്ചിമബംഗാളിലെ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിൽ റീപോളിംഗ് നടത്തുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 285 പോളിംഗ് ബൂത്തുകളിൽ ഈ മാസം 21 വോട്ടെടുപ്പ്. 46,313 മെട്രിക് ടൺ LPGയുമായി ഇന്ത്യയിലേക്കുള്ള MT സർവശക്തി കപ്പൽ ഹോർമോസ് കടലിടുക്ക് സുരക്ഷിതമായി കടന്നു. സമാധാന ഭാവിക്ക് രൂപം നൽകൽ എന്ന സന്ദേശവുമായി ഇന്ന് ലോക പത്രസ്വാതന്ത്ര്യദിനം. പോൾ വോൾട്ടിൽ ദേശീയ റെക്കോർഡ് കുറിച്ച് മധ്യപ്രദേശ് താരം കുൽദീപ് കുമാർ. വാർത്തകൾ വിശദമായി. കേരളം, പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം നാളെ. ഏറെ പ്രതീക്ഷയിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും. വോട്ടെണ്ണൽ രാവിലെ 8 മണിക്ക് ആരംഭിക്കും. ഒരു റിപ്പോർട്ട്.
2: രാജ്യമൊറ്റുനോക്കുന്ന കേരളം ഉൾപ്പെടെയുള്ള 4 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ജനവിധി നാളെ അറിയാം. കേരളം 140, പശ്ചിമബംഗാൾ 294, തമിഴ്നാട് 234, അസം 126, പുതുച്ചേരി 33 എന്നിങ്ങനെയാണ് ആകെ സീറ്റുകൾ. മാർച്ച് 15 തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നിലവിൽ വന്നതിനുശേഷം രാഷ്ട്രീയ പാർട്ടികളുടെ ശക്തമായ പ്രചാരണ പരിപാടികൾക്കാണ് സംസ്ഥാനങ്ങൾ വേദിയായത്. കേരളത്തിൽ LDF തുടർഭരണം ലക്ഷ്യമിടുമ്പോൾ അധികാര വഴിയിൽ തിരിച്ചെത്താൻ UDFും ശക്തമായ സാന്നിധ്യമാകാനുള്ള പ്രതീക്ഷയിലാണ് NDAയും. തമിഴ്നാട്ടിൽ DMKയും തുടർഭരണമാണ് ലക്ഷ്യമിടുന്നത്. ഭരണത്തിൽ തിരിച്ചെത്തുന്നതിന് AIADMKയും അട്ടിമറി വിജയത്തിനായി TVKയും കളത്തിലുണ്ട്. പശ്ചിമബംഗാളിൽ 4-ആം ഊഴം എന്ന പ്രതീക്ഷയോടെയാണ് തൃണമൂൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് ഫലത്തെ നോക്കിക്കാണുന്നത്. ശക്തമായ പ്രചാരണം നടത്തിയത് വോട്ടുകളിൽ പ്രതിഫലിക്കുമെന്ന പ്രതീക്ഷയിലാണ് BJP. അധികാരം തിരിച്ചു പിടിക്കാമെന്ന പ്രതീക്ഷ CPMും കോൺഗ്രസും പങ്കുവയ്ക്കുന്നു. അസമിൽ അധികാര തുടർച്ച BJP ലക്ഷ്യമിടുമ്പോൾ ഭരണം തിരിച്ചു പിടിക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ്. പുതുച്ചേരിയിലും സമാന രാഷ്ട്രീയ അവസ്ഥയാണ് നിലനിൽക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനായുള്ള എല്ലാ ഒരുക്കങ്ങളും സംസ്ഥാനത്ത് പൂർത്തിയായി. കൂടുതൽ വിവരങ്ങളുമായി

0: ഈ ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: സംസ്ഥാനത്ത് വോട്ടെണ്ണൽ നടത്തുന്ന 43 സ്ഥലങ്ങളിലെയും അവസാനഘട്ട ഒരുക്കങ്ങൾ ഉന്നത ഉദ്യോഗസ്ഥർ വിലയിരുത്തി. 140 നിയമസഭാ മണ്ഡലങ്ങളിലെയും വോട്ടെണ്ണലാണ് ഈ 43 കേന്ദ്രങ്ങളിലായി നടത്തുന്നത്. കനത്ത സുരക്ഷാ സന്നാഹങ്ങളാണ് ഈ കേന്ദ്രങ്ങളിലും പരിസരങ്ങളിലും ഏർപ്പെടുത്തിയിട്ടുള്ളത്. നാളെ രാവിലെ 6 മണിക്ക് ഉദ്യോഗസ്ഥർ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ എത്തും. കൌണ്ടിംഗ് ഏജന്റുമാർ വോട്ടെണ്ണൽ ആരംഭിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് എത്തണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതുതായി അവതരിപ്പിച്ച QR പതിപ്പിച്ച തിരിച്ചറിയൽ കാർഡുകൾ റിട്ടേണിംഗ് ഓഫീസർമാർ അടക്കം എല്ലാവർക്കും ഇത്തവണ നിർബന്ധമാക്കിയിട്ടുണ്ട്.
0: സർവീസ് വോട്ടർമാർ ഉൾപ്പെടെ സംസ്ഥാനത്തെ ആകെ പോളിംഗ് 79.70% മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൾക്കർ. ഈ മാസം 6-ാം തീയതി വരെ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ 32,301 പോലീസ് ഉദ്യോഗസ്ഥരെ സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുണ്ട്. കേന്ദ്രസേനയെയും വിന്യസിച്ചിട്ടുണ്ടെന്നും ശ്രീ രത്തൻ യു കേൾക്കർ അറിയിച്ചു. പശ്ചിമബംഗാളിലെ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിൽ റീ പോളിംഗ് നടത്താൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചു. സൌത്ത് 24 പർഗാനാസ് ജില്ലയിൽ ഉൾപ്പെട്ട മണ്ഡലമായ ഫാൾട്ടയിലെ 285 ബൂത്തുകളിലും ഈ മാസം 21 വീണ്ടും വോട്ടെടുപ്പ് നടക്കും. May 24 വോട്ടെണ്ണൽ. കഴിഞ്ഞ മാസം 29 നടന്ന വോട്ടെടുപ്പിൽ മണ്ഡലത്തിൽ ക്രമക്കേടുകൾ നടന്നെന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. അഖിലേന്ത്യാ മെഡിക്കൽ ബിരുദ പ്രവേശന പരീക്ഷയായ നീറ്റ് ഇന്ന് നടക്കും. ഉച്ചയ്ക്ക് 2 മണി മുതൽ 5 വരെയാണ് പരീക്ഷ. മെഡിക്കൽ ബിരുദ കോഴ്സുകളിലെ പ്രവേശനം ലക്ഷ്യമിട്ട് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് 2019 മുതൽ നീറ്റ് പരീക്ഷ നടത്തിവരുന്നത്. ജമൈക്ക, സുരിനാം, ട്രിനിഡാഡ് ആൻഡ് ടുബാഗോ എന്നിവിടങ്ങളിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്ന വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ജമൈക്കയിലെ കിങ്സ്റ്റണിലെത്തി. ജമൈക്കൻ വിദേശകാര്യമന്ത്രി കാമിന ജെ സ്മിത്ത് തന്നെ സ്വാഗതം ചെയ്തതായി ശ്രീ ജയശങ്കർ സാമൂഹ്യമാധ്യമത്തിൽ അറിയിച്ചു. പ്രമുഖ വ്യവസായ നേതാക്കളുമായും ഇന്ത്യൻ പ്രവാസികളുമായും അദ്ദേഹം ആശയവിനിമയം നടത്തും. പ്രസാർഭാരതി ചെയർമാനായി ചലച്ചിത്ര പരസ്യ നിർമ്മാണ മേഖലയിലെ വിദഗ്ധൻ പ്രസൂൺ ജോഷിയെ വാർത്താവിനിമയ പ്രക്ഷേപണ മന്ത്രാലയം നിയമിച്ചു. പരസ്യം, സാഹിത്യം, കല, സിനിമ എന്നീ മേഖലകളിലൂടെ ലോക പ്രശസ്തനാണ് ശ്രീ ജോഷിയെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. മുംബൈയിലെ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷന്റെ ചെയർപേഴ്സണായി പ്രസൂൺ ജോഷി മുൻപ് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ദിനത്തിൽ ആധികാരികവും കൃത്യവുമായ വിവരങ്ങൾ തത്സമയം ശ്രോതാക്കളിലെത്തിക്കാൻ ആകാശവാണി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. വോട്ടെണ്ണൽ ദിനമായ നാളെ രാവിലെ 9 മണി മുതൽ രാത്രി 8:35 വരെ പതിവ് വാർത്താ പ്രക്ഷേപണത്തിനു പുറമെ ഓരോ മണിക്കൂർ ഇടവിട്ട് പ്രത്യേക വാർത്താ ബുള്ളറ്റിനുകളും തെരഞ്ഞെടുപ്പ് വിശകലന പരിപാടികളും ആകാശവാണി പ്രക്ഷേപണം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: 46,313 മെട്രിക് ടൺ LPGയുമായി ഇന്ത്യയിലേക്കുള്ള MT സർവശക്തി കപ്പൽ ഹോർമൂസ് കടലെടുക്ക് സുരക്ഷിതമായി കടന്നു. 18 ഇന്ത്യക്കാർ ഉൾപ്പെടെ 20 ജീവനക്കാരുള്ള കപ്പൽ ഈ മാസം 13 വിശാഖപട്ടണത്ത് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. ഹോർമൂസ് മേഖലയിലുള്ള ഇന്ത്യൻ പതാകയുള്ള കപ്പലുകളും ഇന്ത്യൻ നാവികരും സുരക്ഷിതരാണെന്ന് കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് മന്ത്രാലയം അറിയിച്ചു. എണ്ണ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ ഒപെക് പ്ലസ് രാജ്യങ്ങൾ തത്വത്തിൽ തീരുമാനിച്ചു. അടുത്ത മാസം മുതൽ എണ്ണ ഉൽപ്പാദനം പ്രതിദിനം ഏകദേശം 1,88,000 ബാരൽ വർദ്ധിപ്പിക്കാനാണ് 7 ഒപെക് പ്ലസ് രാജ്യങ്ങൾ തീരുമാനിച്ചത്. പശ്ചിമേഷ്യയിലെ സംഘർഷവും ഒപെക്കിൽ നിന്നും UAE പിന്മാറിയതുമാണ് തീരുമാനത്തിന് പിന്നിൽ. പ്രഥമ ഇന്ത്യൻ ഇൻഡോർ ഓപ്പൺ കമ്പൈൻഡ് ഇവന്റ്സ് ആൻഡ് പോൾ വോൾട്ട് മത്സരത്തിൽ മധ്യപ്രദേശ് താരം കുൽദീപ് കുമാറിന് ദേശീയ റെക്കോർഡ്. ഭുവനേശ്വറിൽ നടന്ന മത്സരത്തിൽ ആദ്യ ശ്രമത്തിൽ തന്നെ 5.41 മീറ്റർ ഉയരം ചാടിയാണ് 21-കാരനായ കുൽദീപ് റെക്കോർഡ് കുറിച്ചത്. ദേവകുമാർ മീണ സ്ഥാപിച്ച 5.40 മീറ്റർ എന്ന മുൻ ദേശീയ റെക്കോർഡാണ് കുൽദീപ് മറികടന്നത്. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. ഉച്ചകഴിഞ്ഞ് 3:30 ഹൈദരാബാദിൽ നടക്കുന്ന മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. രാത്രി 7:30 നടക്കുന്ന 2-ാമത്തെ മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബ് കിങ്സുമായി ഏറ്റുമുട്ടും. ഇന്ന് ലോക പത്രസ്വാതന്ത്ര്യ ദിനം. സമാധാന ഭാവിക്ക് രൂപം നൽകൽ എന്നതാണ് ഇത്തവണത്തെ ദിനാചരണ പ്രമേയം. മാധ്യമങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കാൻ ഉതകുന്ന വിവിധ മുന്നേറ്റങ്ങൾക്ക് അവസരമൊരുക്കാൻ പ്രോത്സാഹനം നൽകുന്നത് ലക്ഷ്യമിട്ടാണ് ഈ ദിനം ലോകമെങ്ങും ആഘോഷിക്കുന്നത്. അന്താരാഷ്ട്ര സൂര്യദിനത്തിന്റെ ഭാഗമായി ന്യൂഡൽഹിയിൽ റൺ ഫോർ സൺ മാരത്തോൺ സംഘടിപ്പിച്ചു. സൌരോർജ്ജത്തിൽ നിന്ന് പരമാവധി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് അവബോധം സൃഷ്ടിക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യമെന്ന് മാരത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്ത കേന്ദ്ര പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയം സെക്രട്ടറി സന്തോഷ് കുമാർ സാരംഗി പറഞ്ഞു.
3: उसके लिए जो अवेयरनेस चाहिए जो आउटरीच चाहिए उसके बारे में आज के मैराथन था तो उसी के वजह से आज रन फॉर द सन किया गया.
0: കേരളത്തിൽ വിവിധയിടങ്ങളിൽ മറ്റന്നാൾ വരെ

0: ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഡൽഹിയിലെ വിവേക് വിഹാർ പ്രദേശത്ത് 4-നില കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ 9 പേർ മരിച്ചു, നിരവധി പേർക്ക് പരിക്കേറ്റു. അഗ്നിശമന സേനയുടെ 14 സംഘങ്ങൾ എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. സംഭവത്തിൽ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ തരൺജീത് സിംഗ് സന്ധു ദുഃഖം രേഖപ്പെടുത്തി. 2nd അന്താരാഷ്ട്ര മൈഗ്രേഷൻ അവലോകന ഫോറം നാളെ മുതൽ ഈ മാസം 8 വരെ അമേരിക്കയിലെ ന്യൂയോർക്കിൽ നടക്കും. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് പങ്കെടുക്കും. ന്യൂയോർക്കിൽ നടക്കുന്ന IMRF പ്ലീനറി സെഷനിൽ അദ്ദേഹം പ്രസ്താവന നടത്തും. റിസർവ് ബാങ്ക് ഡെപ്യൂട്ടി ഗവർണറായി രോഹിത് ജെയിനെ കേന്ദ്ര സർക്കാർ നിയമിച്ചു. നിലവിൽ കേന്ദ്ര ബാങ്കിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ ജെയിന് 3 വർഷം വരെ പുതിയ പദവിയിൽ തുടരാനാകും. ബ്രസീലിൽ ശക്തമായ മഴയെ തുടർന്ന് 6 പേർ മരിക്കുകയും 1000 ആളുകളെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തു. ബ്രസീലിന്റെ വടക്കുകിഴക്കൻ പ്രദേശങ്ങളിൽ 2 ദിവസമായി മഴ തുടരുകയാണ്. വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലുമാണ് മരണം റിപ്പോർട്ട് ചെയ്തത്. ആഫ്രിക്കൻ രാജ്യമായ മാലിയിൽ കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിൽ ആയുധധാരികളായ 200-ലധികം ഭീകരവാദികളെ കൊലപ്പെടുത്തിയതായി ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തു. രാജ്യത്തിന്റെ അതിർത്തി മേഖല കടന്ന് ആക്രമിക്കാനെത്തിയവരെയാണ് ലക്ഷ്യമിട്ടതെന്ന് പട്ടാളത്തെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ അറിയിച്ചു. കഴിഞ്ഞ മാസം നടന്ന മറ്റൊരാക്രമണത്തിൽ 100-ലധികം ഭീകരവാദികളെ പട്ടാളം കൊലപ്പെടുത്തിയിരുന്നു. രാജ്യത്തുടനീളമുള്ള സായുധ സംഘങ്ങളുടെ 1-ലധികം ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ മാലിയിലെ ഇന്ത്യൻ എംബസി രാജ്യത്ത് താമസിക്കുന്ന എല്ലാ ഇന്ത്യക്കാരും അതീവ ജാഗ്രത പാലിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ലീഗിൽ ഇന്ന് ഗോകുലം കേരള ഈസ്റ്റ് ബംഗാളിനെ നേരിടും. കൊൽക്കത്തയിൽ രാത്രി 8 മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളം ഉൾപ്പെടെ 4 സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം നാളെ. വോട്ടെണ്ണൽ രാവിലെ 8 മണി മുതൽ. വിപുലമായ ക്രമീകരണങ്ങളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംസ്ഥാനത്തെ സർവീസ് വോട്ടുകൾ ഉൾപ്പെടെ ആകെ പോളിംഗ് 79.70% മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൾക്കർ. പശ്ചിമബംഗാളിലെ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിൽ റീപോളിംഗ് നടത്തുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 285 പോളിംഗ് ബൂത്തുകളിൽ ഈ മാസം 21 വോട്ടെടുപ്പ്. 46,313 മെട്രിക് ടൺ LPGയുമായി ഇന്ത്യയിലേക്കുള്ള MT സർവശക്തി കപ്പൽ ഹോർമൂസ് കടലിടുക്ക് സുരക്ഷിതമായി കടന്നു. സമാധാന ഭാവിക്ക് രൂപം നൽകൽ എന്ന സന്ദേശവുമായി ഇന്ന് ലോക പത്രസ്വാതന്ത്ര്യ ദിനം. പോൾ വോട്ടിൽ ദേശീയ റെക്കോർഡ് കുറിച്ച് മധ്യപ്രദേശ് താരം കുൽദീപ് കുമാർ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 3 മണിക്ക്.
1: ആകാശവാണി.

രഞ്ജിനി. ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും രഞ്ജിനിയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. രഞ്ജിനിയിലെ ആദ്യത്തെ കത്ത് വള്ളികുന്നം സുരേന്ദ്രൻ എഴുതിയതാണ്. ഞാൻ ആലപ്പുഴ ജില്ലയിലെ വള്ളികുന്നത്തു നിന്നും സുരേന്ദ്രൻ. ഞാൻ കേരള ബാങ്കിൻ്റെ ചാരുമൂട് ശാഖയിൽ കളക്ഷൻ ഏജൻ്റായി ജോലി നോക്കുകയാണ്. ഈ വരുന്ന മെയ് മാസം 6ാം തീയതിയാണ് എൻ്റെ ജന്മദിനം. ആയതിനാൽ അതിന് മുൻപായി വരുന്ന ഞായറാഴ്ച എനിക്ക് ഒരു പാട്ട് കേൾക്കണം. നന്ദനം എന്ന ചിത്രത്തിലെ മൗലിയിൽ മയിൽപീലി ചാർത്തി എന്ന ഗാനമാണ് കേൾക്കേണ്ടത്. ഗിരീഷ് പുത്തഞ്ചേരിയും രവീന്ദ്രനും ഒരുക്കി ചിത്രപാടിയ ഗാനം. ഈ ഗാനം ഞാൻ ജോലി ചെയ്യുന്ന കേരള ബാങ്കിലെ എല്ലാ സഹപ്രവർത്തകർക്കും എൻ്റെ കുടുംബത്തിനും മറ്റെല്ലാ സംഗീത ആസ്വാദകർക്കും വേണ്ടി സമർപ്പിക്കുന്നു. സ്നേഹത്തോടെ, സുരേന്ദ്രൻ വള്ളികുന്നം.

കായംകുളം കണ്ടല്ലൂർ തെക്ക് നിന്നും കെ പുഷ്പദാസ് ആവശ്യപ്പെട്ട ഗാനമാണ് അടുത്തത്. അതിഥി എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ എഴുതി, ദേവരാജൻ മാസ്റ്റർ ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനമാണ് സീമന്തിനി സീമന്തിനി നിന്റെ ചൊടികളിലാരുടെ എന്ന് തുടങ്ങുന്ന ഗാനം. ഈ ഗാനം കേൾപ്പിക്കുമെന്ന ശുഭപ്രതീക്ഷയോടെ കായംകുളം കണ്ടല്ലൂർ തെക്ക് നിന്ന് കെ പുഷ്പദാസ്.

0: ടെന്നീസ് വേണം. എന്നാൽ കീശ കാലിയാകദേശി വാങ്ങാൻ പിട്ടാപ്പള്ളിയിൽ തന്നെ പോണം.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: രഞ്ജിനി തുടരുന്നു. ഹായ് രഞ്ജിനി. കത്തുന്ന വെയിലിൽ പൊള്ളുന്ന ചൂടിൽ മനസ്സിന് കുളിരേകാൻ എനിക്ക് രഞ്ജിനിയിലൂടെ ഓളങ്ങൾ എന്ന ചിത്രത്തിലെ കുളിരാടുന്നു മാനത്ത് എന്ന ഗാനം കേൾപ്പിക്കണം. ആവശ്യപ്പെട്ടിരിക്കുന്നത് പി വി മുഹമ്മദ്, വടക്കേ ബാവനൂർ. ഓളങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് നയിക്കുന്ന ഈ സംഘഗാനം. എഴുതിയത് ഒ എൻ വി കുറുപ്പ്, സംഗീതം ഇളയരാജ്. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു പി വി മുഹമ്മദ്, വടക്കേ ബാവനൂർ.

രഞ്ജിനിയിലെ അടുത്ത ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരു ചെറുകഥ പോലെ വായിച്ചെടുക്കാവുന്ന ഒരു വലിയ നീണ്ട കഥ. കൊച്ചി

കല്ലുരുത്തി പാർക്ക് വ്യൂ ഫ്രണ്ട്സ് അംഗങ്ങളായ ജോൺ വേലശ്ശേരി, സുധീന, അനീഷ്, നസ്രീൻ, ഷമീർ, ലീല സുകുമാരൻ, അലക്സാണ്ടർ മെൻഡിസ്, സിനി ഫ്രാൻസിസ്, ശ്യാമ സുധീർ എന്നിവർക്ക് വേണ്ടി അനിൽ വിശ്വനാഥാണ് ഈ കത്ത് എഴുതിയിരിക്കുന്നത്. നല്ല നീണ്ടൊരു കത്താണ്. വളരെക്കാലം മുൻപ് മഴ തിമിർത്ത് പെയ്യുന്നൊരു പുലരിയിൽ ബസ്സിലെ തിരക്കിൽ എൻ്റെ അടുത്ത് ചേർന്ന് നിന്നൊരു സുന്ദരി. അവളുടെ മുടിയിലണിഞ്ഞ മുല്ലപ്പൂ മണം നുകർന്ന് ഭ്രമിച്ച് ഞാൻ നിൽക്കവേ കുളിരിൽ അവളുടെ പിൻകഴുത്തിൽ പതിച്ച എൻ്റെ നിശ്വാസ ചൂടിൻ്റെ അനുഭൂതിയിലാവാം എൻ്റെ കരം പിടിച്ചവൾ ബസ്സിൽ നിന്നിറങ്ങി. ആൽത്തറയിലെ ചാറ്റൽ മഴയിൽ കരം ഗ്രഹിച്ച് ഞങ്ങൾ അന്യോന്യം നോക്കി നിന്നു. അത്ഭുതമായിരുന്നു ആ വലിയ കണ്ണുകളിൽ നിറയെ. നനുത്ത ചുണ്ടിൽ പടരുന്ന പുഞ്ചിരി വിരിഞ്ഞ സൗഗന്ധിയും പോലെ മനോഹരമായിരുന്നു. മ്യൂസിയത്തിലെ കാഴ്ചകൾ കണ്ട് നടക്കവേ എൻ്റെ ചെവിയിൽ പറഞ്ഞ കിന്നാരം ഇന്നും എൻ്റെ മനസ്സിൽ മായാതെയുണ്ട്. ഇരുണ്ട ഇടനാഴിയിലെ നിശബ്ദതയിൽ ഭൂമി കുലുക്കി വന്നൊരു ഇടിവെട്ടിൽ ഭയന്ന് വിറച്ചവൾ എന്നോട് ചേർന്ന് നിന്നു. വിശന്നപ്പോൾ ലഞ്ച് ബോക്സിലെ ദോശ പങ്കിട്ട് കഴിച്ചു. എനിക്ക് ഒരു ദിവസത്തെ പ്രണയം സമ്മാനിച്ചുകൊണ്ട് പുലർക്കാലത്ത് കണ്ട കനവിലെ കിനാവ് പോലെ അവൾ എങ്ങോ മറഞ്ഞു. കണ്ണുകൾ മെല്ലെ അടയ്ക്കുമ്പോൾ ഒരു ഹൃദയമിടിപ്പിൻ്റെ ദൂരത്തിനപ്പുറം ഇപ്പോഴും അവൾ എൻ്റെ അരികിലുണ്ട് എന്ന തോന്നലാവാം ഈ ഗാനം എനിക്ക് പ്രിയപ്പെട്ടതാവുന്നത്. കൊച്ചിയിൽ നിന്ന് അനിൽ വിശ്വനാഥാണ് ഈ ഗാനത്തിനായി എഴുതിയിരിക്കുന്നത്. ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം നിറം എന്ന ചിത്രത്തിലെ യേശുദാസ് പാടിയ മിഴിയറിയാതെ, ബിച്ചു തിരുമലയുടെ വരികൾക്ക് വിദ്യാസാഗറിൻ്റെ ഈണം. കൊച്ചി പള്ളുരുത്തി പാർക്ക് വ്യൂ ഫ്രണ്ട്സ് അംഗങ്ങളായ ജോൺ വേലശ്ശേരി, സുധിന, അനീഷ്, നസറിൻ, ഷമീർ, ലീല സുകുമാരൻ, അലക്സാണ്ടർ മെൻഡിസ്, സിനി ഫ്രാൻസിസ്, ശ്യാമ സുധീർ എന്നിവർക്ക് വേണ്ടിയാണ് അനിൽ വിശ്വനാഥ് ഈ ഗാനം സമർപ്പിക്കുന്നത്.

ഗിരീഷ് ചിറ്റണ്ടയാണ് അടുത്ത ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ രഞ്ജിനിയിലേക്ക് ഒരു കത്തെഴുതുന്നത്. എനിക്ക് 1973 പുറത്തിറങ്ങിയ സൗന്ദര്യപൂജ എന്ന സിനിമയിലെ മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ എഴുതി MS ബാബുരാജ് ഇണം പകർന്ന് യേശുദാസ് പാടിയ ആപാദചൂടം പനിനീര് മുത്തുക്കുടങ്ങളിൽ ഇളനീര് എന്ന ഗാനം കേൾപ്പിക്കണം. പ്രിയ രഞ്ജിനിയിൽ ഈ ഗാനം പ്രതീക്ഷിച്ചുകൊണ്ട് ഗിരീഷ് ചിറ്റണ്ട.

ആർ ദിലീപ്, പുതിയവിള പട്ടോളി മാർക്കറ്റ് അയച്ച കത്താണ് അടുത്തത്. ശനി ഞായർ ദിവസങ്ങളിലുള്ള രഞ്ജിനി ഞാൻ മുടങ്ങാതെ കേൾക്കാറുണ്ട്. 65 വർഷമായി റേഡിയോ ശ്രോതാവാണ്. എനിക്ക് ഇന്ന് വേണ്ട പാട്ട് 1978 ഒരു ചിത്രത്തിലെ പാട്ടാണ്. ഒരു ജാതി ഒരു മതം എന്ന ചിത്രത്തിൽ യേശുദാസും അമ്പിളിയും പാടിയ മംഗല്യം ചാർത്തിയ തമ്പുരാട്ടി എന്ന ഗാനം. ഇതിൻ്റെ സംഗീതം കണ്ണൂർ രാജനാണ്. ഗാനരചന രാമപുരം രാധാകൃഷ്ണൻ. അദ്ദേഹം ഓർമ്മയായിട്ട് ഈ കഴിഞ്ഞ മെയ് 2 ഇന്നലെ 4 തികഞ്ഞു. ഈ ഗാനം സ്മിത, കവിത, വിജയമ്മ എന്നീ ശ്രോതാക്കൾക്ക് സമർപ്പിക്കുകയാണ്. പിന്നെ മാത്യു, അക്കാമ്മ മാത്യു എന്നിങ്ങനെ സുഹൃത്തുക്കൾക്കും സമർപ്പിക്കുകയാണ്. കൂടാതെ എൻ്റെ ഭാര്യ ശൈലജയ്ക്കും. ആർ ദിലീപ്, പുതിയവിള പട്ടോളി മാർക്കറ്റ് ആണ് ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നത്. ഒരു ജാതി ഒരു മതം എന്ന ചിത്രത്തിൽ യേശുദാസും അമ്പിളിയും പാടിയ മംഗല്യം ചാർത്തിയ തമ്പുരാട്ടി എന്ന ഗാനം.

രഞ്ജിനിയുടെ സ്ഥിരം ശ്രോതാവായ അജി പേരൂർക്കട അയച്ച കത്താണ് അടുത്തത്. പ്രിയ രഞ്ജിനി, എൻ്റെ അമ്മ ഒരു വർഷം മുമ്പ് ഞങ്ങളെ വിട്ടുപോയി. സ്നേഹനിധിയായിരുന്നു അമ്മ. ഞങ്ങളെ വളർത്തി വലുതാക്കാൻ, വിദ്യാഭ്യാസം നൽകുവാൻ അവർ വളരെ കഷ്ടപ്പെട്ടു. അതെല്ലാം നന്ദിയോട് ഓർക്കുന്നു. അമ്മയെ ഓർക്കുമ്പോഴെല്ലാം മനസ്സിൽ വരുന്ന ഒരു പാട്ടുണ്ട്, രാവിൻ്റെ തോളിൽ രാപ്പാടി താരാട്ടും എന്ന് തുടങ്ങുന്ന ഗാനം. ചിത്രം അടുക്കാൻ എന്തെളുപ്പം, യേശുദാസും ചിത്രയും പാടിയതാണ്. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം ജെറി അമൽദേവ്. ഈ ഗാനം വെച്ചു തരുമെന്ന പ്രതീക്ഷയിൽ അജി പേരൂർക്കട.

വയലാറിൽ നിന്നും രാധ ആവശ്യപ്പെട്ട ഗാനമാണ് അടുത്തത്. ആറ്റുവഞ്ചി ഉലഞ്ഞപ്പോൾ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഇന്ദ്രനീലം എഴുതിയ മെഴികൾ എന്ന ഗാനമാണ് രാധ വയലാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഗാനരചന പുതിയംഗം മുരളി, സംഗീതം ശ്യാം.

മറവന്തുരത്ത് നിന്ന് കനകാംബരൻ അയച്ച കത്താണ്. ഈ വെക്കേഷൻ കാലത്ത് നമ്മുടെ യുവത അടിച്ചു പൊളിക്കുന്ന സമയമാണല്ലോ. അവർക്ക് വേണ്ടി ഒരു ഗാനമാണ് ഇന്ന് ഞാൻ ആവശ്യപ്പെടുന്നത്. രചനാഭംഗിയുള്ള വരികളാൽ നമ്മെ ഒത്തിരി കോരിത്തെരിപ്പിച്ചിട്ടുള്ള ഭാസ്കരൻ മാസ്റ്ററുടെ ഒരു വ്യത്യസ്ത ഗാനമാണ് കാട്ടുകുരങ്ങ് എന്ന ചിത്രത്തിലെ വിദ്യാർത്ഥിനി ഞാൻ, ഒരു വിദ്യാർത്ഥിനി ഞാൻ എന്ന് തുടങ്ങുന്ന പാട്ട്. ഈ ഗാനം പാടിയിരിക്കുന്നത് പി സുശീലയാണ്. ഈ രംഗത്ത് പാടി അഭിനയിച്ചിരിക്കുന്നത് ജയഭാരത്. അപ്പോൾ നമ്മുടെ കൗമാരക്കാർക്ക് വേണ്ടി ഈ ഗാനം സമർപ്പിക്കുന്നു. എഴുതുമ്പോൾ കൈ വിറയ്ക്കുന്നത് കൊണ്ട് ഭംഗിയായി എഴുതാൻ സാധിക്കുന്നില്ല, അക്ഷരത്തെറ്റും വരുന്നുണ്ട്, ക്ഷമിക്കണം. ഇതിൽ അക്ഷരത്തെറ്റൊന്നുമില്ല, കൈ വിറച്ചതുകൊണ്ട് എന്തെങ്കിലും അഭംഗി ഉള്ളതായി കാണുന്നതുമില്ല. നല്ല ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ട്, നല്ല കൈയക്ഷരമാണ്. മറവൻതുരുത്ത് നിന്ന് കനകാംബരൻ്റെ ഇഷ്ടഗാനം കേൾപ്പിക്കുകയാണ്. പി ഭാസ്കൻ എഴുതി, ജി ദേവരാജൻ ഇണം പകർന്ന്. കാട്ടുകുരങ്ങ് എന്ന ചിത്രത്തിന് വേണ്ടി പി സുശീല പാടിയ ഗാനം.

കാസർഗോഡ് കാഞ്ഞങ്ങാട് നിന്ന് ഡോക്ടർ ഗോവിന്ദൻ പുതുമന ആവശ്യപ്പെട്ട ഗാനമാണ് അടുത്തത്. രഞ്ജിനിയിലൂടെ ആനമയിലൊട്ടകം എന്ന സിനിമയിലെ പി ജയചന്ദ്രൻ ആലപിച്ച വരിനെല്ലിൻ പാടത്ത് എന്ന ഗാനം കേൾപ്പിക്കണം. ഗാനം എഴുതിയത് ഗിരീഷ് കരുണാകരൻ, സംഗീതം സജീറ. ആനമയിലൊട്ടകം എന്ന ചിത്രത്തിലെ പി ജയചന്ദ്രൻ ആലപിച്ച വരിനെല്ലിൻ പാടത്ത് എന്ന ഗാനം കേൾപ്പിക്കുകയാണ് കാസർഗോഡ് കാഞ്ഞങ്ങാട് എന്ന് ഡോക്ടർ ഗോവിന്ദൻ പുതുമന ആവശ്യപ്പെട്ട പ്രകാരം.

കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയിൽ തൃക്കൊടിത്താനത്ത് നിന്ന് കെ ശിവാനന്ദൻ അയച്ച കത്താണ് എടുത്തത്. ഞാൻ ആകാശവാണിയുടെ ഒരു സ്ഥിരം ശ്രോതാവാണ്. 4 മാസങ്ങൾക്ക് ശേഷമാണ് ഒരു കത്തെഴുതുന്നത്. എനിക്ക് ഒരു പഴയ ഗാനമാണ് വേണ്ടുന്നത്. മലയാളികളുടെ പ്രിയ നടൻ സത്യനും മുത്തയ്യയും അഭിനയിച്ച കളഞ്ഞു കിട്ടിയ തങ്കം എന്ന സിനിമയിൽ പി ബി ശ്രീനിവാസ് എന്ന പഴയ ഗായകൻ പാടിയ എവിടെ നിന്നോ എവിടെ നിന്നോ വഴിയമ്പലത്തിൽ വന്നു കയറിയ വാനം പാടികൾ നമ്മൾ എന്ന അക്കാലത്തെ സൂപ്പർ ഹിറ്റ് ഗാനമാണ് ആവശ്യം. ഒരുപാട് കാലമായി കേൾക്കാനില്ലാത്തൊരു ഗാനമാണിത്. ദയവായി കേൾപ്പിക്കുമല്ലോ. ഈ ഗാനം എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും സഹോദരനുമായ പൊന്നപ്പൻ തെക്കുമുറിക്കും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിക്കുമായി സമർപ്പിക്കുകയാണ്. ഒപ്പം ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാക്കൾക്കും ആകാശവാണി അണിയറ ശില്പികൾക്കും കൂടി സമർപ്പിക്കുകയാണ്. കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയിൽ നിന്ന് കെ ശിവാനന്ദൻ, തൃക്കൊടിത്താനം. കളഞ്ഞു കിട്ടിയ തങ്കം എന്ന ചിത്രത്തിനു വേണ്ടി കെ പി ഉദയഭാനു ആലപിച്ച ഗാനമാണിത്. ഗാനരചന വയലാർ, സംഗീതം ജി ദേവരാജൻ.

നാടു ഭരിക്കുന്നതാര്? കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും അവലോകനവുമായി ആകാശവാണിയും തത്സമയം ശ്രോതാക്കൾക്കൊപ്പം. നാളെ രാവിലെ 8:30 മുതൽ ആകാശവാണിയുടെ കേരള നിലയങ്ങളിലൂടെ നാടു ഭരിക്കുന്നതാര്? നാളെ രാവിലെ 8:30 മുതൽ തത്സമയ പ്രക്ഷേപണം.

പൂജൽ ഖാദർ എഴുതി, ജോൺസൺ ഈണം പകർന്ന് യേശുദാസും വാണിജ്യറവും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചിത്രം ഒരു കുടക്കീഴിൽ, എൻ്റെ കാണാക്കുയിൽ എന്ന ചിത്രത്തിലെ യേശുദാസും ചിത്രയും പാടിയ ഗാനമാണിത്. ഗാനരചന കെ ജയകുമാർ, സംഗീതം എ ജെ ജോസഫ്.

ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. പ്രസാദം എന്ന ചിത്രത്തിൽ വാണിജ്യറാം പാടിയത്. ഗാനശില്പികൾ പി ഭാസ്കരൻ, വി ദക്ഷിണമൂർത്തി.

0: ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും 3-5 കേൾക്കാം.
1: നാടു ഭരിക്കുന്നതാര്? കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും അവലോകനവുമായി ആകാശവാണിയും തത്സമയം ശ്രോതാക്കൾക്കൊപ്പം നാളെ രാവിലെ 8:30 മുതൽ ആകാശവാണിയുടെ കേരള നിലയങ്ങളിലൂടെ. നാടു ഭരിക്കുന്നതാര് നാളെ രാവിലെ 8:30 മുതൽ തത്സമയ പ്രക്ഷേപണം.
0: ആകാശവാണി.
2: ഹരിതവാണി.

0: സമ്പന്നമായ ജൈവവൈവിധ്യത്താൽ അനുഗ്രഹീതമായ പശ്ചിമഘട്ട മലനിരകൾ അതിരിടുന്ന ഭൂപ്രദേശമാണ് നമ്മുടേത്. പശ്ചിമഘട്ടത്തെ പച്ചപുതുപ്പിക്കുന്ന വനമേഖലകൾ കേരളത്തെ കേരളമാക്കി നിലനിർത്തുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നവയാണ്. കാലവർഷം പ്രദാനം ചെയ്യുന്ന ശക്തമായ മഴയുടെ നനവാർന്ന ഉഷ്ണമേഖലാ പ്രദേശമാണ് കേരളം. നല്ല രീതിയിൽ മഴ ലഭിക്കുന്ന പ്രദേശമാണെങ്കിലും കേരളത്തിലെ വനമേഖലയും ജൈവ വൈവിധ്യ സമ്പത്തും നേരിടുന്ന അതീവ ഗുരുതരമായ ഒരു വിപത്താണ് കാട്ടുതീ.
1: ഫെബ്രുവരി മുതൽ മെയ് വരെയുള്ള മാസങ്ങളിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉഷ്ണം അനുഭവപ്പെടുന്നത്. ഇപ്പോൾ ഓരോ വർഷവും നമ്മുടെ വേനൽ താപനില ഉയരുകയുമാണ്. ഈ കാലയളവാണ് പൊതുവെ കേരളത്തിൽ കാട്ടുതീ ഭീഷണിയുള്ള സമയം. കാട്ടുതീ മനുഷ്യനിർമ്മിതമോ പ്രകൃതിയാലുള്ള കാരണങ്ങൾ മൂലമോ ആകാം. കാട്ടുതീ വനത്തിനും വന്യജീവികൾക്കും മാത്രമല്ല മനുഷ്യവാസസ്ഥലങ്ങൾക്കും ഭീഷണിയുയർത്തുന്ന ദുരന്തമാണെന്ന് നാം മനസ്സിലാക്കണം. നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വനസമ്പത്തിനും പരിസ്ഥിതിക്കും വളരെയധികം ദോഷം അതുണ്ടാക്കും. അതുകൊണ്ട് തന്നെ കാട്ടുതീ നേരത്തെ കണ്ടെത്തുകയും നിയന്ത്രിക്കുകയും വേണമെന്നത് അത്യാവശ്യമാണ്.
2: കേരളത്തിലെ കാടുകളെ ഗുരുതരമായി ഗ്രസിക്കുന്ന അപകടകരമായ ഒരു പ്രതിഭാസമാണ് കാട്ടുതീ.
3: പരിസ്ഥിതി പത്രപ്രവർത്തകനും വനം വകുപ്പിൽ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറുമായിരുന്ന ബാലശങ്കർ അമ്പലപ്പുഴ.
2: കോടാനുകോടി വർഷം കൊണ്ട് രൂപം കൊണ്ട വനം എന്ന സംജ്ഞയെ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ചാരമാക്കാൻ കാട്ടുതീക്ക് സാധിക്കുന്നുണ്ട്. കാട്ടുതീ ഉണ്ടാകുന്നത് സാധാരണ രണ്ടു തരത്തിലാണ്. ഒന്ന് സ്വാഭാവിക അഗ്നി, മറ്റൊന്ന് മനുഷ്യനിർമ്മിത അഗ്നി. കേരളത്തിലെ കാടുകളിൽ ഇന്ന് കാണുന്ന കാട്ടുതീയുടെ 99% മനുഷ്യനിർമ്മിതമായ കാട്ടുതീയാണ്. വനത്തിന് സമീപം വസിക്കുന്ന വനവാസികൾ ചവറുകൾ കത്തിക്കുന്നതിലൂടെ കാട്ടുതീ ഉണ്ടാകാം. മറ്റൊന്ന് വനത്തിൽ അനധികൃതമായി എത്തുന്ന മൃഗവേട്ടക്കാര്, കാലിമേച്ചിലെത്തുന്ന പ്രാദേശിക വാസികൾ എന്നിവർ അലക്ഷ്യമായി വലിച്ചെറിയുന്ന തീപ്പെട്ടിക്കുള്ളി, സിഗരറ്റ് എന്നിവയിലൂടെ കാട്ടുതീ പടരാറുണ്ട്. മറ്റൊന്ന് വനവിഭവ ശേഖരിക്കാനായി വനത്തിലെത്തുന്നവർ ചിലപ്പോൾ രണ്ടോ മൂന്നോ ദിവസം കാട്ടിനുള്ളിൽ താമസിക്കാറുണ്ട്. അപ്പൊ ഈ സമയത്ത് വന്യജീവികളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി ആഴി കൂട്ടും. അതിനുശേഷം ഇത് ആഴിക്കെടുത്താതായിരിക്കും ഇവർ പലപ്പോഴും തിരിച്ചു പോകുന്നത്. കാറ്റും കൂടെ എത്തുമ്പോൾ സ്വാഭാവികമായിട്ട് കാട്ടിൽ കാട്ടുതീ പടരാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെയാണ് തേൻ ശേഖരിക്കാൻ എത്തുന്നവർ തേനീച്ചകളെ കൊല്ലാൻ വേണ്ടി ചൂട്ടുകറ്റുകൾ കത്തിച്ച് തേനീച്ച കൊന്നതിന് ശേഷം ചൂട്ടുകറ്റുകൾ അലക്ഷ്യമായി വലിച്ചെറിയുന്നുണ്ട്. ഇത് കാട്ടുതീക്ക് കാരണമാകാറുണ്ട്. അങ്ങനെ വിവിധ കാരണങ്ങളാണ് കേരളത്തിലെ വനങ്ങളിൽ കാട്ടുതീ ഉണ്ടാകാനുള്ള കാരണങ്ങൾ. നിത്യഹരിത വനങ്ങളെക്കാളും അർദ്ധ നിത്യഹരിത വനങ്ങളെക്കാളും അതിവേഗം കാട്ടുതീ പടരുന്നു.

0: എന്നത് സാധാരണ ഈ പുൽമേടുകളിലാണ്. 10 കിലോമീറ്റർ വേഗത്തിലുള്ള കാറ്റിന് പുൽമേടുകളിൽ കാറ്റില്ലാത്ത സമയത്തേക്കുള്ള 10 ഇരട്ടി വേഗത്തിൽ തീ പടർത്താൻ കഴിയും. അത് പല ഘടകങ്ങളെ ആശ്രയിക്കും. ഒന്ന്, കാടിന്റെ ടോപ്പോഗ്രഫി, ചെരിവ്, കാറ്റിന്റെ ശക്തി, ഇത്തരം കാരണങ്ങളാൽ പുൽമേടുകളിൽ അതിവേഗമാണ് കാറ്റ് പടരുന്നത്.
1: ചരിത്രപരമായി നോക്കിയാൽ കേരളത്തിലെ വനമേഖലകളെ കാട്ടുതീ ഭയാനകമായ രീതിയിൽ ബാധിക്കാറില്ല. അടിക്കാടുകളും പുൽമേടുകളും മാത്രം കത്തുന്ന ഒരു പ്രവണതയായിരുന്നു കണ്ടുവരുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ പ്രതിവർഷം 123 മുതൽ 735 വരെ കാട്ടുതീ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാട്ടുതീ ബാധിച്ച വനമേഖലയുടെ വിസ്തൃതി 308 ഹെക്ടർ മുതൽ 2986 ഹെക്ടർ വരെയും. കേരളത്തിലെ എല്ലാ വനമേഖലയിലും കാട്ടുതീ ഉണ്ടാകുന്നത് ഒരേ കാരണം കൊണ്ടല്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
2: അന്തരീക്ഷ ഊഷ്മാവ് കൂടുന്നതും വേനൽക്കാലത്ത് പുൽമേടുകൾ ഉണങ്ങുന്നതും വേനൽ മഴയുടെ അഭാവവും കാട്ടുതീ സാധ്യത വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളാണ്. എന്നാൽ മനുഷ്യ ഇടപെടലുകൾ മൂലമുണ്ടാകുന്ന തീ കൂടുതൽ സാധാരണമാകുന്നതാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. വനസൗന്ദര്യം ആസ്വദിക്കാനെത്തുന്ന വിനോദസഞ്ചാരികൾ അലക്ഷ്യമായി വലിച്ചെറിയുന്ന ഒരു തീപ്പെട്ടിക്കൊള്ളിയോ സിഗരറ്റോ കാടിൻ്റെയും വനസമ്പത്തിൻ്റെയും അന്തകനാകാമെന്ന് നമ്മൾ തിരിച്ചറിയണം. അശ്രദ്ധമായ ഇത്തരം ചെയ്തികൾ കൂടാതെ മനഃപൂർവമായി തന്നെ വനമേഖലയിൽ തീയിടുന്ന പ്രവണതയും പലപ്പോഴും കണ്ടുവരുന്നു. കാട്ടുതീ ഉണ്ടാകാതെ സംരക്ഷിക്കേണ്ടത് വനപാലകരുടെ മാത്രം കടമയല്ല, നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം കൂടിയാണത്. നമ്മുടെയൊക്കെ ശുദ്ധവായുവും ജലസുരക്ഷയും ഉറപ്പാക്കുന്നത് ഈ വനങ്ങളാണെന്ന് മറക്കാതിരിക്കുക.
0: കാട്ടുതീയെ പ്രതിരോധിക്കാൻ വിവിധ മാർഗങ്ങളാണ് ഇന്ന് ഡിപ്പാർട്ട്മെന്റും സർക്കാരും സാധാരണഗതി അവലംബിക്കുന്നത്.
3: ബാലശങ്കർ അമ്പലപ്പുഴയുടെ തുടർ വാക്കുകളിലേക്ക്.
0: ഇന്ന് മോഡേൺ ടെക്നോളജികൾ വളരെയധികം ഡെവലപ്മെന്റ് ആയിട്ടുള്ളത്, സാറ്റലൈറ്റ് വഴിയുള്ളത്, ഇൻഫ്രാറെഡ് സ്കാനിങ്, റിമോട്ട് സെൻസറിങ്, മൊബൈൽ ആപ്പുകൾ, അങ്ങനെ മോഡേൺ പല സംവിധാനങ്ങൾ വഴി കാട്ടുതീയുടെ പ്രഭവസ്ഥാനം കണ്ടെത്തി അത് കെടുത്താനുള്ള സംവിധാനങ്ങൾ ഇന്ന് നടപ്പാക്കാറുണ്ട്. കൂടാതെ കാട്ടുതീ സ്ഥിരമായിട്ട് വരാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ഫയർ പ്ലാൻ തയ്യാറാക്കിയിട്ട് ഫയർ ലൈൻ എടുക്കാറുണ്ട്, മുൻകൂർ കത്തിക്കൽ നടക്കാറുണ്ട്. പിന്നെ ഫയർ വാച്ച് ടവർ വഴി ഫയർ ഉണ്ടായിട്ടുണ്ടോ എന്നത് നിരീക്ഷിക്കാനുള്ള സംവിധാനമുണ്ട്. പിന്നെ ഫയർ വാച്ചർമാരെ സാറിന് ഈ സീസണിൽ തെരഞ്ഞെടുത്തിട്ട് കാടിന്റെ വിവിധ ഭാഗങ്ങളിൽ പെട്രോളിംഗ് നടത്തി കാട്ടുതീ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് കാട്ടുതീയെ കെടുത്താനുള്ള സംവിധാനമുണ്ട്. മറ്റൊന്ന്, ഒരു വശത്ത് തീ പടർന്നു കഴിഞ്ഞാൽ മറുവശം കത്തിച്ചു കൊടുത്ത് തീയെ കെടുത്തുന്ന പ്രത്യാഗ്നി എന്ന് പറഞ്ഞ സംവിധാനം നമ്മൾ നടപ്പാക്കാറുണ്ട്. കാട്ടുതീ എന്ന് പറയുന്ന ഒരു വൻ വിപത്താണ്. കാരണം വർഷങ്ങളായിട്ട് കാട്ടിൽ അടിഞ്ഞുകിടക്കുന്ന ചുള്ളിക്കമ്പുകളും മരക്കമ്പുകളും ഇലകളും ചെറിയൊരു തീയിൽ തന്നെ ആളിക്കത്തി പടരാനുള്ള സാധ്യതകൾ വളരെ ആയതുകൊണ്ട് കാട്ടുതീ ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. സാധാരണ അതിനുവേണ്ടി കാടിന് സമീപത്തുള്ളവർക്ക് ബോധവൽക്കരണം നടത്താറുണ്ട്. കാടിനുള്ളിൽ വസിക്കുന്ന ട്രൈബ്സിനോടും ഇക്കാര്യത്തിനകത്ത് അവരുടെ സഹകരണം തേടാറുണ്ട്. അങ്ങനെ വിവിധ മാർഗങ്ങളിലൂടെയാണ് കാട്ടുതീയെ ചെറുക്കാനുള്ള സംവിധാനങ്ങൾ കേരള വനം വകുപ്പ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്.
1: ലോകത്താകമാനം 98 മില്യൺ ഹെക്ടർ വനഭൂമി കാട്ടുതീയിൽ പെട്ടിട്ടുണ്ടാകാം എന്നതാണ് 2015 കണക്കുകൾ സൂചിപ്പിച്ചത്. ഇത് ലോകത്തെ വനവിസ്തൃതിയുടെ 3%. 2023 നവംബർ മുതൽ 2024 ജൂൺ വരെയുള്ള കാലയളവിൽ 3456 ചതുരശ്ര കിലോമീറ്റർ വനഭൂമിയാണ് നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ ഇല്ലാതായത്. പ്രതിവർഷം 2.6 ലക്ഷം മുതൽ 6 ലക്ഷം വരെ ജീവനാശവും ജൈവ വൈവിധ്യ ശോഷണവും ഉൾപ്പെടെ കാട്ടുതീ മൂലമുള്ള പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണെന്നത് നമ്മൾ തിരിച്ചറിയണം.
2: കാട്ടുതീ പ്രതിരോധത്തിനായി ഫയർ ലൈൻ തെളിക്കൽ, ഫയർ വാച്ചർമാരെ നിയോഗിക്കൽ, ട്രക്ക് പാത്ത് എടുക്കൽ തുടങ്ങിയ പ്രവൃത്തികൾ സാധാരണ വനം വകുപ്പ് നടത്താറുണ്ട്. ഇന്ന് കാട്ടുതീ കണ്ടെത്തുന്നതിനും നിയന്ത്രിക്കുന്നതിനും സാങ്കേതികവിദ്യ വളരെയധികം ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഉപഗ്രഹ

0: നിരീക്ഷണം, ഡ്രോൺ, ഗ്രൗണ്ട് ബേസ്ഡ് സെൻസർ നെറ്റ്വർക്കുകൾ, ഇൻഫ്രാറെഡ് ഇമേജിംഗ് തുടങ്ങിയവയോടൊപ്പം നിർമ്മിത ബുദ്ധിയെ അധിഷ്ഠിതമാക്കിയുള്ള സാങ്കേതിക വിദ്യയും കാട്ടുതീ കണ്ടെത്തുന്നതിനും അതിൻ്റെ തീവ്രതയും വ്യാപന രീതികളും മനസ്സിലാക്കുന്നതിനും അതിലൂടെ കൂടുതൽ കാര്യക്ഷമമായ തീ നിയന്ത്രണത്തിനും ഇന്ന് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇതോടൊപ്പം കാട്ടുതീ നിയന്ത്രണത്തിനാവശ്യമുള്ള ശാസ്ത്രീയ പെരുമാറ്റച്ചട്ടങ്ങൾ നടപ്പിലാക്കുന്നതും പൊതുജനങ്ങൾക്കിടയിൽ കൃത്യമായ അവബോധം സൃഷ്ടിക്കുന്നതിനുമുള്ള നടപടികളും അത്യാവശ്യമാണ്.
1: സ്ഥിരമായിട്ടുണ്ടാകുന്ന കാട്ടുതീയിലൂടെ ഹരിതവനങ്ങൾ ക്രമേണ ഉണങ്ങി നശിക്കുകയും നിബിഡ വനങ്ങൾ തുറന്ന വെളിമ്പ്രദേശങ്ങളായി മാറുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഗുണമേന്മേറിയ മേൽത്തരം വൃക്ഷങ്ങളുടെ സ്ഥാനത്ത് പാഴ്മരങ്ങളും പുൽമേടുകളും വളരാനിടയാകുന്നുണ്ട്. കാട്ടുതീയുടെ ദോഷങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുണ്ടാകുന്ന വൃക്ഷങ്ങൾ കൊണ്ടാകുന്ന നാശമാണ്. സ്വാഭാവിക വനങ്ങളിൽ വൃക്ഷങ്ങളിൽ കാണുന്ന ചുവട് ചീയലിന്റെ 60% കാരണം കാട്ടുതീയാണ്. തേക്ക്, സാൽ, അൽബീസിയ തോട്ടങ്ങളിലെ കേടുകൾക്ക് കാട്ടുതീ കാരണമാകാറുള്ളതായി പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. വർഷം തോറും ഉണ്ടാകുന്ന തീ മൊത്തത്തിൽ വൃക്ഷങ്ങളെ രോഗഗ്രസ്തമാക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. പിന്നെ രണ്ടാമത് തീപ്പൊള്ളേറ്റ് കേടുവന്ന ഭാഗങ്ങളിൽ കൂടി രോഗാണുബാധ എളുപ്പമാകുന്നതാണ് മറ്റൊരു കാരണം. പിന്നെ തൈകൾക്കും ഉണ്ടാകുന്ന പുനരുത്ഭവം നശിപ്പിക്കല് അടുത്ത ജനറേഷൻ ഉണ്ടാകുന്നത് നശിപ്പിക്കുന്നുണ്ട്. പിന്നെ മണ്ണൊലിപ്പ് ഉൽപാദനക്ഷമതയെ ബാധിക്കുന്നു. വന്യജീവികൾക്കുണ്ടാകുന്ന നാശം, ജലദൗർലഭ്യം, കാടിന്റെ സൗന്ദര്യം നശിപ്പിക്കല്, അങ്ങനെ വിവിധ കാരണങ്ങളാണ് കാട്ടുതീയിൽ ഉണ്ടാകുന്നത്. ഇതിൽ കേരളത്തിലെ 44 നദികളിൽ ഏറെ നദികളും കാട്ടിനുള്ളിൽ ചെറിയൊരു ഉറവയായിട്ടാണ് രൂപം കൊള്ളുന്നത്. ഇതിൽ നിന്നാണ് സാധാരണത്തിൽ പല പുഴകളും ഉണ്ടാകുന്നത്. പക്ഷേ സ്ഥിരമായിട്ടുണ്ടാകുന്ന കാട്ടുതീ ഈ ഉറവയെ നശിപ്പിക്കുകയും കാട്ടിൽ നിന്നുള്ള ജലസ്രോതസ്സുകൾ ഇല്ലാതാകുകയും ചെയ്യുന്നുണ്ട്. പിന്നെ കാടിന്റെ സൗന്ദര്യം, മൊത്തത്തിലുള്ള സൗന്ദര്യം ഈ കാട്ടുതീയിലൂടെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. വന്യജീവികൾക്കുണ്ടാകുന്ന നാശം പക്ഷികൾക്ക്, മൃഗങ്ങൾക്ക് ഒക്കെ ഉണ്ടാകുന്ന അവയുടെ ആവാസവസ്ഥയെ കംപ്ലീറ്റ് മാറ്റിമറിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ വളരെയധികം ഗുരുതരമായ രീതിയാണ് കാട്ടുതീയിലൂടെ ഉണ്ടാകുന്നത്. 1961 കേരള വന നിയമത്തിലെ 27 വകുപ്പ് പ്രകാരം റിസർവ് വനങ്ങളും റിസർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വനങ്ങളും തീ കത്തിക്കുന്നതും ഉപേക്ഷിച്ചു പോകുന്നതും നിരോധിച്ചിട്ടുള്ളതാണ്. ഇത് ലംഘിക്കുന്നവർക്ക് 3 തടവും 1,000 വരെ പിഴയും ശിക്ഷയും ലഭിക്കാം. ഇതിനു പുറമെ കോടതി കൽപ്പിക്കുന്ന തുക വനത്തിനുണ്ടാകുന്ന നഷ്ടത്തിന് പരിഹാരമായി നൽകാനും അയാൾ ബാധ്യസ്ഥനാണ്. കാട്ടിൽ നിന്നും ചെറുകിട വനവിഭവങ്ങൾ ശേഖരിക്കുന്നവർ, വിറകും തടിയും ശേഖരിക്കുന്നവർ, കാലിമേച്ചലിന് അനുവാദം ലഭിച്ചിരുന്ന എന്നിവർ, കാട്ടിൽ നിന്ന് ഒരു തരത്തിലേയും മറ്റു തരത്തിൽ ആദായം ലഭിക്കുന്നവരും, കാടിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശവാസികളും കാട്ടുതീ കടത്താൻ ഉദ്യോഗസ്ഥരെ സഹായിക്കാനും തീയെക്കുറിച്ച് വിവരം നൽകാനും ബാധ്യസ്ഥരാണെന്ന്, ഇതിന് വീഴ്ച വരുന്നവർക്ക് ശിക്ഷ നൽകാനും നിയമത്തിൽ വ്യവസ്ഥയുണ്ട്.

കാട് മനുഷ്യന്റെ ആദ്യ വീടാണ്. അത് നമ്മുടെ ജീവവായുവും ജീവജലവുമാണ്. കാടിനെയും ജൈവ വൈവിധ്യത്തെയും അഗ്നിയിൽ ദഹിക്കാതെ ആരോഗ്യത്തോടെ നിലനിർത്തേണ്ടത് നമ്മുടെ ഏവരുടെയും കടമയും കർത്തവ്യവുമാണെന്ന് എന്നും സ്മരണയിലുണ്ടാകട്ടെ.

വനദഹനം, കാട്ടുതീ എന്ന ദുരന്തവും പ്രതിരോധവും. ചിത്രീകരണം സമാപിക്കുന്നു. ആഖ്യാനം കുരീപ്പുഴ സജീവ്, ലിജി അനിൽ. സാക്ഷാത്കാരം വിനയചന്ദ്രൻ, തിരുമുല്ലവാരം. രചന നിർവഹണം സന്ദീപ് സുരേഷ്.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: നാടു ഭരിക്കുന്ന ദാര്. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും അവലോകനവുമായി ആകാശവാണിയും തത്സമയം ശ്രോതാക്കൾക്കൊപ്പം. നാളെ രാവിലെ 8:30 മുതൽ ആകാശവാണിയുടെ കേരള നിലയങ്ങളിലൂടെ നാടു ഭരിക്കുന്ന ദാര്, നാളെ രാവിലെ 8:30 മുതൽ തത്സമയ പ്രക്ഷേപണം.

0: ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 59 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തുള്ളിൽ വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കിരൺ ശങ്കർ. കേരളം, പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം നാളെ. ഏറെ പ്രതീക്ഷയിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും. വോട്ടെണ്ണൽ രാവിലെ 8 മണിക്ക് ആരംഭിക്കും. കേരളത്തിൽ 140, പശ്ചിമബംഗാളിൽ 294, തമിഴ്നാട് 234, അസം 126, പുതുച്ചേരി 33 എന്നിങ്ങനെയാണ് ആകെ സീറ്റുകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനായുള്ള എല്ലാ ഒരുക്കങ്ങളും സംസ്ഥാനത്ത് പൂർത്തിയായി. സംസ്ഥാനത്ത് വോട്ടെണ്ണൽ നടത്തുന്ന 43 സ്ഥലങ്ങളിലെയും അവസാനവട്ട ഒരുക്കങ്ങൾ ഉന്നത ഉദ്യോഗസ്ഥർ വിലയിരുത്തി. 140 നിയമസഭാ മണ്ഡലങ്ങളിലെയും വോട്ടെണ്ണലാണ് 43 കേന്ദ്രങ്ങളിലായി നടത്തുക. കനത്ത സുരക്ഷാ സംവിധാനങ്ങളാണ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലും പരിസരങ്ങളിലും ഏർപ്പെടുത്തിയിട്ടുള്ളത്. നാളെ രാവിലെ 6 മണിക്ക് ഉദ്യോഗസ്ഥർ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ എത്തും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതുതായി അവതരിപ്പിച്ച QR പതിപ്പിച്ച ഫോട്ടോ തിരിച്ചറിയൽ കാർഡ് റിട്ടേണിംഗ് ഓഫീസർമാരടക്കം എല്ലാവർക്കും നിർബന്ധമാക്കിയിട്ടുണ്ട്. സർവീസ് വോട്ടർമാർ ഉൾപ്പെടെ സംസ്ഥാനത്തെ ആകെ പോളിംഗ് 79.70% മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൾക്കർ. ഈ മാസം 6ാം തീയതി വരെ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ 32,301 പോലീസ് ഉദ്യോഗസ്ഥരെ സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുണ്ട്. കേന്ദ്രസേനയെയും വിന്യസിച്ചിട്ടുണ്ടെന്നും ശ്രീ രത്തൻ യു കേൾക്കർ അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ദിനത്തിൽ ആധികാരികവും കൃത്യവുമായ വിവരങ്ങൾ തത്സമയം ശ്രോതാക്കളിലെത്തിക്കാൻ ആകാശവാണി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. വോട്ടെണ്ണൽ ദിനമായ നാളെ രാവിലെ 9 മണി മുതൽ രാത്രി 8:35 വരെ പതിവ് വാർത്താ പ്രക്ഷേപണത്തിനു പുറമെ ഓരോ മണിക്കൂർ ഇടവിട്ട് പ്രത്യേക വാർത്താ ബുള്ളറ്റിനുകളും തെരഞ്ഞെടുപ്പ് വിശകലന പരിപാടികളും ആകാശവാണി പ്രക്ഷേപണം ചെയ്യും. പശ്ചിമബംഗാളിലെ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിൽ റീപോളിംഗ് നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചു. സൌത്ത് 24 പർഗാനാസ് ജില്ലയിൽ ഉൾപ്പെട്ട മണ്ഡലമായ ഫാൾട്ടയിലെ 285 ബൂത്തുകളിലും ഈ മാസം 21 വീണ്ടും വോട്ടെടുപ്പ് നടക്കും. മെയ് 24 വോട്ടെണ്ണൽ. കഴിഞ്ഞ മാസം 29 നടന്ന വോട്ടെടുപ്പിൽ മണ്ഡലത്തിൽ ക്രമക്കേടുകൾ നടന്നെന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. അഖിലേന്ത്യാ മെഡിക്കൽ ബിരുദ പ്രവേശന പരീക്ഷയായ നീറ്റ് ആരംഭിച്ചു. 2 മണിക്ക് തുടങ്ങിയ പരീക്ഷ 5 മണി വരെ തുടരും. മെഡിക്കൽ ബിരുദ കോഴ്സുകളിലെ പ്രവേശനം ലക്ഷ്യമിട്ട് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് 2019 മുതൽ നീറ്റ് പരീക്ഷ നടത്തിവരുന്നത്. നീറ്റ് UG പരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ആശംസകൾ നേർന്നു. കാരുണ്യം, സേവനം, പഠനത്തോടുള്ള പ്രതിജ്ഞാബദ്ധത എന്നിവ വൈദ്യശാസ്ത്ര പഠനത്തിൽ പ്രധാനമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. 46,313 മെട്രിക് ടൺ LPGയുമായി ഇന്ത്യയിലേക്കുള്ള MT സർവശക്തി കപ്പൽ ഹോർമുസ് കടലിടുക്ക് സുരക്ഷിതമായി കടന്നു. 18 ഇന്ത്യക്കാർ ഉൾപ്പെടെ 20 ജീവനക്കാരുള്ള കപ്പൽ ഈ മാസം 13 വിശാഖപട്ടണത്ത് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. ഹോർമുസ് മേഖലയിലുള്ള ഇന്ത്യൻ പതാകയുള്ള കപ്പലുകളും ഇന്ത്യൻ നാവികരും സുരക്ഷിതരാണെന്ന് കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് മന്ത്രാലയം അറിയിച്ചു. ലെബനൻ ഉൾപ്പെടെ എല്ലാ മേഖലകളിലും യുദ്ധം അവസാനിപ്പിക്കുന്നതുൾപ്പെടെയുള്ള 14 നിർദ്ദേശങ്ങൾ ഇറാൻ അമേരിക്കയ്ക്ക് സമർപ്പിച്ചു. യുദ്ധം അവസാനിപ്പിക്കുന്നതിന് മുൻഗണന നൽകിക്കൊണ്ട് പ്രശ്നങ്ങൾ 30 ദിവസത്തിനുള്ളിൽ പരിഹരിക്കണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടു. ശാശ്വത സമാധാനം ലക്ഷ്യമിട്ടാണ് ഈ നിർദ്ദേശമെന്ന് ഇറാൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി. അതേസമയം ഇറാന്റെ നിർദ്ദേശത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശങ്ങൾ പുനഃപരിശോധിക്കുമെന്ന് പ്രതികരിച്ചു. എണ്ണ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ ഒപെക് പ്ലസ് രാജ്യങ്ങൾ തത്വത്തിൽ തീരുമാനിച്ചു. അടുത്ത മാസം മുതൽ എണ്ണ ഉൽപ്പാദനം പ്രതിദിനം 188,000 ബാരൽ വർദ്ധിപ്പിക്കാനാണ്

ഏഴ് ഒപെക് പ്ലസ് രാജ്യങ്ങൾ തീരുമാനിച്ചത്. പശ്ചിമേഷ്യയിലെ സംഘർഷവും ഒപെക്കിൽ നിന്നും UAE പിന്മാറിയതുമാണ് തീരുമാനത്തിന് പിന്നിൽ. പ്രഥമ ഇന്ത്യൻ ഇൻഡോർ ഓപ്പൺ കമ്പൈൻഡ് ഇവന്റ്സ് ആൻഡ് പോൾ വോൾട്ട് മത്സരത്തിൽ മധ്യപ്രദേശ് താരം കുൽദീപ് കുമാറിന് ദേശീയ റെക്കോർഡ്. ഭുവനേശ്വറിൽ നടന്ന മത്സരത്തിൽ ആദ്യ ശ്രമത്തിൽ തന്നെ 5.41 മീറ്റർ ഉയരം ചാടിയാണ് 21-കാരനായ കുൽദീപ് റെക്കോർഡ് കുറിച്ചത്. ദേവ്കുമാർ മീണ സ്ഥാപിച്ച 5.40 മീറ്റർ എന്ന മുൻ ദേശീയ റെക്കോർഡാണ് കുൽദീപ് മറികടന്നത്. IPL ക്രിക്കറ്റിൽ ഇന്ന് രണ്ട് മത്സരങ്ങൾ. ഉച്ചകഴിഞ്ഞ് 3:30 ഹൈദരാബാദിൽ നടക്കുന്ന മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. രാത്രി 7:30 നടക്കുന്ന രണ്ടാമത്തെ മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബ് കിങ്സുമായി ഏറ്റുമുട്ടും. ഇന്ന് ലോക പത്രസ്വാതന്ത്ര്യ ദിനം. സമാധാന ഭാവിക്ക് രൂപം നൽകൽ എന്നതാണ് ഇത്തവണത്തെ ദിനാചരണ പ്രമേയം. മാധ്യമങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കാൻ ഉതകുന്ന വിവിധ മുന്നേറ്റങ്ങൾക്ക് അവസരമൊരുക്കാൻ പ്രോത്സാഹനം നൽകുന്നത് ലക്ഷ്യമിട്ടാണ് ഈ ദിനം ലോകമെങ്ങും ആഘോഷിക്കുന്നത്. കേരളത്തിൽ വിവിധയിടങ്ങളിൽ മറ്റന്നാൾ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, കോട്ടയം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കർണാടകയിലെ ഗുണ്ടൽപേട്ടിൽ കാർ ലോറിയുമായി കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ കണ്ണൂർ സ്വദേശികളായ 3 പേർ മരിച്ചു. കണ്ണൂരിൽ ഇന്ന് ഊട്ടിയിലേക്ക് വിനോദയാത്ര പോയ 7-അംഗ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. കണ്ണൂർ സ്വദേശികളായ മുനീറ, മോഹിസ്, സിദാൻ എന്നിവരാണ് മരിച്ചത്. 4 പേർക്ക് പരിക്കേറ്റു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനമാണ് ആദ്യം. ചിത്രം രാജവാഴ്ച. ഗാനമെഴുതിയത് പൂവച്ചൽ ഖാദർ, ഈണം പകർന്നത് ജോൺസൺ.

പുഴ എന്ന ചിത്രത്തിലെ വാണിജ്യറം പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം എം കെ അർജുനൻ. ഉറക്കം വരാത്ത രാത്രികൾ എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയ ഗാനമാണ് അടുത്തത്.

ഈ മനോഹര തീരം എന്ന ചിത്രത്തിൽ പി മാധുരി പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഗാനരചന ബിജു തിരുമല, സംഗീതം ജി ദേവരാജൻ. ആർ കെ ദാമോദരൻ എഴുതി, എം കെ അർജുനൻ ഈണം പകർന്ന്, യേശുദാസ് പാടിയ ഗാനം, ചിത്രം മിഴിനീർ പൂക്കൾ.

എതിരാളികൾ എന്ന ചിത്രത്തിലെ ഗാനമാണ് എടുത്തത്. ചിറയൻകീഴ് രാമകൃഷ്ണൻ നായർ എഴുതി, എ ടി ഉമർ ഈണം പകർന്ന്, വാണിജ്യറാം പാടിയ ഗാനം.

0: നാടു ഭരിക്കുന്നതാര്? കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും അവലോകനവുമായി ആകാശവാണിയും തത്സമയം ശ്രോതാക്കൾക്കൊപ്പം നാളെ രാവിലെ 8:30 മുതൽ ആകാശവാണിയുടെ കേരള നിലയങ്ങളിലൂടെ. നാടു ഭരിക്കുന്നതാര് നാളെ രാവിലെ 8:30 മുതൽ തത്സമയ പ്രക്ഷേപണം.
1: ജോണി വാക്കർ എന്ന ചിത്രത്തിലെ സംഘഗാനം, മുഖ്യഗായിക എസ് ജാനകി, ഗിരീഷ് പുത്തഞ്ഞരുടെ വരികൾ, സംഗീതം എസ് പി വെങ്കടേഷ്.

0: വെള്ളായണി കാർഷിക കോളേജിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ മുൻ പ്രൊഫസറും പ്രമുഖ സ്പോർട്സ് അഡ്മിനിസ്ട്രേറ്ററുമായ എസ് പഴനിയാർ പിള്ളയുമായി ജി സന്തോഷ് കുമാർ നടത്തുന്ന അഭിമുഖം ഇപ്പോൾ കേൾക്കാം.
1: ഇന്ന് സായന്ത്രം പരിപാടിയിൽ നമ്മുടെ അതിഥിയായിട്ടുള്ളത് നമ്മുടെ സംസ്ഥാനത്തെയും രാജ്യത്തെയും കായിക മേഖലയ്ക്ക് വളരെയേറെ സംഭാവനകൾ നൽകിയിട്ടുള്ള പ്രൊഫസർ എസ് പഴനിയപിള്ള സാറാണ്. അദ്ദേഹം വെള്ളായണി കാർഷിക കോളേജിൽ നിന്ന് ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ പ്രൊഫസറായി റിട്ടയറായിട്ടുള്ള വ്യക്തിയാണ്. അതുപോലെ തന്നെ നിരവധി കായിക ഇനങ്ങളിൽ റെക്കോർഡ് സൃഷ്ടിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം. ട്രിപ്പിൾ ജമ്പിൽ 1967 ടോക്കിയോയിൽ നടന്ന വേൾഡ് യൂണിവേഴ്സിറ്റി ഗെയിമിൽ രാജ്യത്തെ പ്രതിനിധീകരിച്ച് ട്രിപ്പിൾ ജമ്പിൽ പങ്കെടുത്ത ആദ്യ മലയാളി എന്ന റെക്കോർഡും അദ്ദേഹത്തിന് സ്വന്തമാണ്. അതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അത്ലറ്റിക് കോച്ചായിരുന്നു, സംസ്ഥാന അത്ലറ്റിക് അസോസിയേഷന്റെ സെക്രട്ടറി ആയിരുന്നു, അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ട്രഷറർ, അതുപോലെ വൈസ് പ്രസിഡന്റ്, ചെയർമാൻ, ടെക്നിക്കൽ കമ്മിറ്റി, അങ്ങനെ നിരവധി മേഖലകളിൽ ഈ സ്പോർട്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിത്വമാണ് അദ്ദേഹം. താങ്കളെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. താങ്കളുടെ ഈ കുട്ടിക്കാലം അതുപോലെ തന്നെ ഈ സ്പോർട്സിലേക്കൊക്കെ വരാനുണ്ടായ ഒരു സാഹചര്യം അതൊക്കെ ഒന്ന് വിശദീകരിക്കാമോ?
2: ഞാൻ ജനിച്ചു വളർന്നത് പാലായിലാണ്. കായിക മേഖലയ്ക്കും കാർഷിക മേഖലയ്ക്കും ഏറ്റവും വലിയൊരു സംസ്കാരം ഉള്ള ഒരു പ്രദേശം കേരളത്തിലെ സ്മോളസ്റ്റ് യൂണിവേഴ്സിറ്റി, ഐ മീൻ മുനിസിപ്പാലിറ്റി ആയിരുന്നു, മീനച്ചിലാറിൻ്റെ കരയിൽ. അപ്പം മീനച്ചിലാറുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു ആ പാല എന്ന് പറയുന്ന ലൊക്കേഷൻ്റെ എല്ലാ എസ്റ്റാബ്ലിഷ്മെൻ്റും ഉണ്ടായിരുന്നത്. കായിക മേഖലയ്ക്ക് ചെറുപ്പം മുതൽ പ്രായമായവരെന്ന് എല്ലാവരും തന്നെ ഒരുപോലെ പങ്കെടുക്കുന്ന ഒരു മേഖലയാണ്. പ്രത്യേകിച്ച് അത്ലറ്റിക്സ്, ഫുട്ബോള്, വോളിബോള്, ബോൾ, ബാഡ്മിന്റൺ, പ്രായമനുസരിച്ച് എല്ലാവരും എല്ലാ ഇവൻറ്റിനും പോയി പങ്കെടുക്കും. കുറച്ച് പ്രായമായി കഴിഞ്ഞാൽ ഈ കളി കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ അവരുടെ കുട്ടികളെ തന്നെ അവർ പ്രൊമോട്ട് ചെയ്യും, പ്രോത്സാഹനം കൊടുക്കും. അവർക്ക് എന്തൊക്കെ വേണം എന്നുള്ളത് കണ്ട് ചെയ്തു കൊടുക്കാനുള്ള ഒരു പേരൻസ് ആയിരുന്നു അക്കാലത്ത്. ഇപ്പോഴത്തെ ജൂബിലി മീറ്റ്, ജൂബിലി അത്ലറ്റിക് മീറ്റ് എന്ന് പറയുന്ന സംസ്ഥാനത്തെ ഒരു മത്സരം അവിടെ നടത്തുമ്പോൾ കേരളത്തിലെ ഏറ്റവും ടോപ്പ് അത്ലറ്റ്സ്, അതായത് ട്രാൻസ്പോർട്ട്, പോലീസ്, അങ്ങനെയുള്ള സകല അത്ലറ്റ്സും സർവകാലം ക്ലബ്ബുകളും ഉണ്ടായിരുന്നു. ഈ ക്ലബ്ബുകളെല്ലാവരും തന്നെ ആ മത്സരത്തിൽ പങ്കെടുക്കാൻ വരും. അപ്പോൾ കുട്ടിക്കാരൻ മുതലേ ഞങ്ങൾ ഇത് കാണാനുള്ളൊരു അവസരമാണ്. അവർ ചെയ്യുന്നതൊക്കെ നമുക്കൊരു അതിശയമായിട്ട് തോന്നും. ഞങ്ങളിത് വീട്ടിൽ പോയി റിപ്പീറ്റ് ചെയ്യും.
1: സാറിന്റെ ജന്മസ്ഥലം പല ടൗണിൽ തന്നെയായിരുന്നു?
2: ടൗണിൽ തന്നെ, വെള്ളാപ്പാടം എന്ന് പറയാം. ഇപ്പോഴത്തെ കടപ്പാട് ക്ഷേത്രത്തിന്റെ തൊട്ട് അടുത്തായിട്ടാണ്.
1: മാതാപിതാക്കളൊക്കെ?
2: അച്ഛന് ഇച്ചിരി ബിസിനസ് പോലെയായിരുന്നു, അമ്മ ജോലിയില്ല. എനിക്ക് രണ്ട് സഹോദരിമാരായിരുന്നു. അപ്പൊ ഞാൻ ചെറുപ്പത്തിൽ ഇങ്ങനെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങൾ ക്ലാസ്സുകൾ മീ വെറുതെ മത്സരം നടക്കി.
1: ഏത് സ്കൂളിലായിരുന്നു പഠനം?
2: സെന്റ് തോമസ് സ്കൂളിലായിരുന്നു.
1: പല സെന്റ് തോമസ്,
2: പ്രൈമറി സ്കൂള്, മിഡിൽ സ്കൂള്, ഹൈസ്കൂൾ എല്ലാം പല സെന്റ് തോമസ് സ്കൂളിൽ തന്നെ. രണ്ട് ക്ലാസ്സുകൾ മീ വെറുതെ ചലഞ്ച് ചെയ്യും, ഫുട്ബോൾ മത്സരം ഞങ്ങളൊക്കെ ചലഞ്ച് ചെയ്യും. അപ്പൊ ഞാനങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്താണ്. അപ്പൊ ഞങ്ങൾക്ക് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറില്ല, ഈ മിഡിൽ സ്കൂളിൽ ടീച്ചറില്ല. ഹൈസ്കൂളിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ബഹുമാനപ്പെട്ട എൻ്റെ സിയോസ് സാറ് സാറിങ്ങനെ ഞങ്ങളുടെ കളിക്കുന്ന നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നോക്കിയപ്പം എന്തോ എന്നെ അദ്ദേഹം കണ്ടു. എന്നെ വിളിച്ചിട്ട് എൻ്റെ പേര് ചോദിച്ചു, എവിടെയാണ്, എൻ്റെ അച്ഛൻ്റെ പേര് ചോദിച്ചു. സാറെന്ന് NCC പോലെ തന്നെ VCC, ഇത് വോളണ്ടിയർ കേഡർ കോർപ്സ് എന്ന് പറഞ്ഞ് ഈ സ്കൂളിലെ നല്ല കുറേ കുട്ടികളെ എടുത്ത് പരിശീലിപ്പിക്കുന്ന ഒരു സംവിധാനം സാറുണ്ടാക്കിയിരുന്നു. അപ്പോൾ സാറ് നേരെ പോയി സാർ എൻ്റെ അച്ഛനെ കണ്ട് പറഞ്ഞു, ഇങ്ങനെയാണ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നാളെ തൊട്ട്
1: അദ്ദേഹമാണ് സാറിന്റെ ഈ

0: സ്പോർട്സിലേക്കുള്ള ഒരു ടാലന്റ് കണ്ടെത്തി
1: കണ്ടുപിടിച്ച അദ്ദേഹമാണ്. അപ്പോൾ എന്നിട്ട് ഇങ്ങനെ ബി സി സി ഉണ്ട്, അത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് അവിടെ അയക്കണം. അപ്പോൾ ചോദിച്ചു ഒരു ഷോർട്സും ബനിയനും ഒരു ഷൂവും മേടിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. അച്ഛനത് വീട്ടിൽ രാത്രി എന്ന് പറഞ്ഞ് ഇങ്ങനെ സാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്, ശരി ഇഷ്ടമാണെങ്കിൽ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അച്ഛൻ തന്നെ ഷോർട്സും ബനിയനും ഇതൊക്കെ കൊണ്ടു തന്നു. അങ്ങനെ ആ സാറിൻ്റെ കൂടെയുള്ള പരിശീലനമാണ് ഞങ്ങളുടെ പാലായുടെ അത്ലറ്റിക്സിൻ്റെ ബേസ് എന്ന് പറയുന്നത്. അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്ത ഒത്തിരി, അന്ന് ഈ നാഷണൽ ലെവൽ കോമ്പറ്റീഷൻ ഇല്ല, മദ്രാസ് ഒളിമ്പിക്സൊക്കെ എന്ന് പറയുന്നതാണ് അന്നത്തെ ഏറ്റവും വലിയ മത്സരവേദികളൊക്കെ. സാറ് പ്രൊഡ്യൂസ് ചെയ്യാണ് ഏറ്റവും വലിയ അത്ലറ്റിക്സ് പറയാമെന്നാണെങ്കിൽ ടി സി ആൻ്റണി, ജോസഫ് കുഞ്ഞ്, എം എസ് കുമാരൻ, എം എസ് പത്മനാഭൻ, പി ജെ ജോസഫ് എന്നുള്ള അന്നത്തെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് അത്ലറ്റ്സ് ഈ സാറ് പരിശീലിപ്പിച്ചെടുത്തിരുന്നു.
0: അതായത് ഏകദേശം 60കളിലായിരിക്കും അല്ലേ?
1: ഏകദേശം 50നും 60നും ഇടയ്ക്കാണ് ഈ ഞാൻ പറഞ്ഞ അത്ലറ്റ്സൊക്കെ അദ്ദേഹം വളർത്തിയെടുത്താണ്. അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങൾ കുറേ ആൾക്കാർ, കെ ജെ ചെറിയാനുണ്ട്, ഞാനുണ്ടായിരുന്നു, അരവിന്ദനുണ്ട്, വെള്ളാത്തോടും, കുരുവിള, അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഒത്തിരി അത്ലറ്റ്സിനെ അദ്ദേഹം ഞങ്ങളുടെ ഏജിൽ വളർത്തിയെടുത്തു. അവരെല്ലാം നാഷണൽ ലെവലിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ സ്കൂൾ കഴിഞ്ഞു, കോളേജിൽ കയറിയപ്പോഴും സാറിൻ്റെ പരിശീലനം, ഇപ്പോൾ ടി എച്ച് ജോസഫ് സാർ അവിടെ
0: സെന്റ് തോമസ് കോളേജിൽ തന്നെയായിരുന്നു പഠനം.
1: സെന്റ് തോമസ് കോളേജിൽ തന്നെയാണ്, പ്രീ യൂണിവേഴ്സിറ്റിയുടെ ലാസ്റ്റ് ബാച്ചാണ് ഞാൻ. അപ്പോൾ ഞാൻ യൂണിവേഴ്സിറ്റി മീറ്റിന് അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഇൻഡിവിജ്വൽ ചാമ്പ്യൻ, 4 ഇവന്റിന് ഫസ്റ്റ് വന്നുകൊണ്ട് ഇൻഡിവിജ്വൽ ചാമ്പ്യനെ സാറിന്, അങ്ങനെ ആരും 4 ഇവന്റ് കേരള
0: യൂണിവേഴ്സിറ്റി
1: ഞാൻ ചെയ്ത് ലോങ് ജമ്പ്, ട്രിപ്പിൾ ജമ്പ്, വൺ ആൻഡ് ഹഡിൽ, ഫോർ ആൻഡ് ഹഡിൽ, അപ്പോൾ എല്ലാ ഇവന്റും ചെയ്യുന്ന അങ്ങനെ ഒരു ടെൻഡൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിന് കേരള യൂണിവേഴ്സിറ്റി ബെസ്റ്റ് അത്ലറ്റായി. കേരള യൂണിവേഴ്സിറ്റി ബെസ്റ്റ് അത്ലറ്റായപ്പം പത്രത്തിലൊരു ആക്ഷൻ ഫോട്ടോ ഇട്ടിരുന്നു, അത് കേരള യൂണിവേഴ്സിറ്റി ബെസ്റ്റ് അത്ലറ്റ് പല സെന്റ് തോമസ്കിലെ എസ് പഠനയുള്ള ട്രിപ്പിൾ ജമ്പിൽ പുതിയ റെക്കോർഡ് സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞൊരു ആക്ഷൻ ഫോട്ടോ. ഇപ്പോൾ ഗ്വാളിയറിൽ മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ കോളേജാണ് LCP, ഇപ്പോൾ LNCP എന്ന് ഇവിടെ അറിയുന്നത്, ഇപ്പോൾ LCP എന്നാണെന്ന്. അതിൻ്റെ പ്രിൻസിപ്പൽ ഡോക്ടർ PM ജോസഫ് സാറാണ്. സാർ ഇത് ആക്സിഡൻ്റായിട്ട് ഈ ഫോട്ടോ കണ്ടു. കണ്ടിട്ട് ഇപ്പോൾ മലയാളി സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു, അവരോട് ചോദിച്ചാൽ അറിയോ ഇങ്ങനെ ആൾ, ഒരു പഠനയുള്ള എന്ന ആൾ യൂണിവേഴ്സിറ്റിക്ക് പുതിയ റെക്കോർഡൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ എന്നെ പരിചയമുള്ള എൻ്റെ പാലായിൽ തന്നെ ഒരാളുണ്ടായിരുന്നു, അതും പറഞ്ഞു അയ്യോ എനിക്ക് വളരെ അടുത്ത പരിചയമെന്ന് പറഞ്ഞു. അങ്ങോട്ട് വിളിച്ചോണ്ട് ഗോളിയിൽ വിളിച്ചോണ്ട് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു പറയാമെന്ന് പറഞ്ഞ് ഇവിടെ വന്നിരുന്നു. അപ്പോൾ എനിക്ക് ഒരു അഡ്വാൻറ്റേജ്, സ്പോർട്സ് കോട്ടയിൽ എല്ലാത്തിനും ഞാൻ ഫസ്റ്റ്, സ്റ്റേറ്റ് ഫസ്റ്റാണ്, യൂണിവേഴ്സിറ്റി ഫസ്റ്റാണ്, സ്റ്റേറ്റിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ ചെയ്തുകൊണ്ട് സ്പോർട്സ് കോട്ടയിൽ മെഡിസിനും എഞ്ചിനീയറിങ്ങും എനിക്ക് ഫസ്റ്റ് റാങ്ക് വരും. പക്ഷേ എനിക്ക് ചെറുപ്പം മുതലേ ഒരു മിലിട്ടറിയുടെ വലിയൊരു കമ്മീഷൻഡ് ഓഫീസർ ആകണമെന്ന് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ എന്നെ ഞാൻ NC ബെസ്റ്റ് കേഡറ്റൊക്കെ ആയിരുന്നു. അപ്പോൾ പോകണമെന്ന്, അത് പോകണമെന്നൊരു ആഗ്രഹിക്കുമ്പോൾ മെഡിസിൻ വേണോ എഞ്ചിനീയറിങ് വേണോ എന്നുള്ളത് അങ്ങനെ ഡയബിൾ അവർ കമ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോഴേ ഗോളിയറിൽ ഈ സാറ് പറഞ്ഞു, യു കം ടു മൈ കോളേജ്, ഞങ്ങളുടെ അവിടുന്ന് ഇഷ്ടംപോലെ ആൾക്കാർ ആർമിയിൽ കമ്മീഷൻ ഓഫീസറായിട്ട് പോകുന്നുണ്ട്. ചെങ്ങന്നൂർ സാറ് വെക്കേഷൻ വീട്ടിൽ വന്നപ്പം എന്നെ അവിടെ കൊണ്ടുപോയി. അങ്ങനെ ഞാൻ ഗോളിയറിലേക്ക് പഠിക്കാൻ പോയതാണ്. ഗോളിയറിൽ പോയി കഴിഞ്ഞാൽ ഓഫ്കോഴ്സിന് അവിടുത്തെ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഈ സ്പോർട്സ് ഫീൽഡിനുള്ള ദ്രോണാചാര്യ അവാർഡ് കിട്ടിയ കരസിംഗ് സാറ് ആണ് പരിശീലിപ്പിക്കുന്നത്. സാറിനെ വളർത്തിയെടുത്തു, വേൾഡ് യൂണിവേഴ്സിറ്റി വരെ എത്തിച്ചു. ട്രിപ്പിൾ ജിമ്പ് നാഷണൽ ഗോൾഡ് മെഡലിസ്റ്റ് ആയിരുന്നു, ഇന്റർ യൂണിവേഴ്സിറ്റി ബെസ്റ്റ് അത്ലറ്റ് ആയിരുന്നു, വേൾഡ് യൂണിവേഴ്സിറ്റിക്ക് പോകാനുള്ള ഉണ്ടായി. പക്ഷെ ഇതൊക്കെ 67 ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് ഞാൻ വന്നു. അപ്പോൾ അത് റാങ്കിങ് വരെ ആയിരുന്നു. ഇപ്പം ഏഷ്യയിലെ സെക്കൻഡ് ബെസ്റ്റ് ട്രിപ്പിൾ ജമ്പറും കോമൺവെൽത്ത് ഗെയിംസിലെ 9th ബെസ്റ്റ് ട്രിപ്പിൾ ജമ്പറുമായിട്ടാണ് ഞാൻ റാങ്ക് ചെയ്ത് വന്നിരിക്കുന്നത്. ജോലിക്കാണെങ്കിൽ ഇഷ്ടംപോലെ ഓഫർ വരുന്നുണ്ടായിരുന്നു. ജനുവരിയിൽ ഒരു നാഷണൽ, ചെന്നൈയിൽ നടന്ന നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ ചാടിയപ്പോൾ ഡിസ്ക് സ്ലിപ്പ് ചെയ്ത് പോയി, വെർട്ടിക്കൽ ഡിസ്ക് എന്ന് പറയും ഹിപ്പ് റീജിയനിലെ, പിന്നെ നടക്കാൻ വയ്യാതെ. അങ്ങനെ എൻ്റെ അത്ലറ്റിക് കരിയർ അവിടെ കൊണ്ട് നിന്നുപോയി. അങ്ങനെ 22 വയസ്സിൽ പെർഫോമൻസ് കരിയർ നിന്നുപോയതാണ്.
0: അവിചാരിതമായിട്ടുണ്ടായ ഒരു സംഭവം സാറിൻ്റെ കായിക ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള ഒരു സംഭവമായിരുന്നല്ലോ. അപ്പോൾ സാധാരണഗതിയിൽ ഇത് വളരെ മാനസികമായിട്ട് വളരെ ഒരു ആഘാതം ഉണ്ടാക്കുന്ന ഒരു സംഭവമായിരുന്നു. സാറ് എങ്ങനെയാണ് ആ അതിൽ നിന്ന് മാറ്റം ഉണ്ടായത്, എങ്ങനെയാണ് അന്ന്, എങ്ങനെയാണ് അതൊന്ന് വിശദീകരിക്കാമോ?
1: തീർച്ചയായിട്ടും കാണിച്ച ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ നിങ്ങൾ ഏഷ്യൻ ലെവലിൽ തന്നെ ഏറ്റവും ടോപ്പ് റാങ്ക് ചെയ്യുന്ന പെർഫോമൻസ് നിൽക്കുന്ന അവസരത്തിൽ, അതുപോലെ ജോലിക്ക് വിളിക്കുന്ന 10-14 ഏജൻസീസ് ജോലിക്ക് വിളിച്ചിരിക്കുന്നു, ഇൻക്ലൂഡിങ് മിച്ചിഗൻ യൂണിവേഴ്സിറ്റി എനിക്ക് സ്കോളർഷിപ്പോടുകൂടി അമേരിക്കയിൽ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം വലിയ പ്രതീക്ഷയിൽ പോകണം, കിട്ടും എന്നൊക്കെ ഇരിക്കുന്ന കാലത്തായിരിക്കണം ഈ പെട്ടെന്ന് ഇഞ്ചുറി വന്നോടെ നടക്കാൻ വയ്യ, സൈക്കിൾ ഇരുത്തി എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, ഫിസിയോതെറപ്പി ഒക്കെ ചെയ്ത് തിരിച്ച് ക്ലാസ് റൂമിൽ വന്നപ്പം എൻ്റെ ആൽഫബറ്റിക് ഇൻസ്റ്റിറ്റ് മുകളിലത്തെ സ്റ്റെപ്പിലാണ് എൻ്റെ സീറ്റ്. പക്ഷെ കയറാൻ നോക്കുന്നതിലെ ഗേൾസിന് ഫ്രണ്ട് ഇരുന്നതിന് അവരെ മാറ്റിയിട്ട് എനിക്ക് ഫ്രണ്ട് റോയിൽ സീറ്റ് തന്നു. പക്ഷെ അപ്പം ഡേ ബൈ ഡേ ഓരോ ദിവസവും ഇത് റിക്കവറി ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു. ഇതൊക്കെ ചെയ്യാം, ഓക്കെ നോർമൽ ആകുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ അത് ഗ്രാജുവേറ്റ് ഗ്രാജുവേറ്റ് അങ്ങനെ ഇരുന്നതല്ലാതെ

0: ഗോളേരി പഠിച്ച് തീരുന്നവരെ. ഇറ്റ്സ് ജനുവരി തൊട്ട് ഞങ്ങൾക്ക് ഏപ്രിൽ എൻഡിൽ ക്ലാസ് തീരുമായിരുന്നു. അപ്പോഴേ ജസ്റ്റ് നടക്കാവുന്ന സ്റ്റേജ് കൂടെ ആയില്ലായിരുന്നു. അപ്പോൾ എനിക്ക് ഫുഡ് റൂമിലാണ് കൊണ്ടു തരുന്നത്, അവിടെ പോയി കഴിക്കാമെന്ന് കൊടുത്തല്ലോ റൂമിലാണ് കൊണ്ടു തരുന്നതൊക്കെ. പക്ഷെ അന്നൊരു വിൽ പവർ ആയിരുന്നു. വീട്ടിൽ വന്നതിന് ശേഷം പാലായി നാട്ടിൽ വന്നതിന് ശേഷം പിന്നെ ആയുർവേദ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. അങ്ങനെ കുറേശ്ശെ നടക്കാമെന്ന് ആശയപ്പോൾ വീണ്ടും ഞാൻ ഗ്രൗണ്ടിൽ പോയി നിൽക്കുമായിരുന്നു, പിള്ളേർ പ്രാക്ടീസ് ചെയ്യുക, അവൻ്റെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. ഫീൽഡിലേക്ക് പോയപ്പോഴത്തേക്കും ഇതങ്ങ് മറക്കും. പിന്നെ ആ കുട്ടികൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവരെ ഇങ്ങനെ ചെയ്യണം, അവരെ സെൻറ്റ് തോമസ് കോളേജും അൽഫോൻസോ കോളേജും ഞാൻ അവരെ കുട്ടികളെ നോക്കി പ്രാക്ടീസ് ചെയ്യിക്കുമായിരുന്നു. അപ്പോൾ അത് വന്നപ്പോഴത്തേക്കും മാനസികമായിട്ട് വീണ്ടും ഞാൻ ഫീൽഡിലേക്ക് ഒന്ന് പെർഫോം ചെയ്യാൻ നോക്കില്ല, എനിക്ക് ഫീൽഡിലേക്ക് നിൽക്കാമെന്നുള്ള ഒരു മാനസികമായിട്ട് ഒരു കോൺഫിഡൻസ് അവിടെ വരുന്നു. ജോലി ഇല്ലെങ്കിൽ ശരി, ഈ മേഖലയിൽ എൻ്റെ മേഖലയിൽ തന്നെ ഇനി സ്റ്റിക്ക് ഓൺ ചെയ്ത് പോകാമെന്നുള്ള
1: ആത്മവിശ്വാസം,
0: ആ ഒരു വിശ്വാസമായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ അതിൽ നിന്നാണ് ഗ്രാജുവലായിട്ട് ഡെവലപ്പ് ചെയ്ത് ഏകദേശം ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും 69 ആയപ്പോഴത്തേക്ക് ഏകദേശം നോർമലായി. 62 69 ആയപ്പോഴത്തേക്ക് ഏകദേശം കുഴപ്പമില്ല, കുഴപ്പമില്ല എന്നാൽ പെർഫോമൻസ് ഇല്ല, എനിക്ക് ധൈര്യമായിട്ട് വർക്ക് ചെയ്യാമെന്നുള്ള ഒരിത് വന്നു. ഇഷ്യൂ വന്നുകൊണ്ട് പിന്നെ ഇങ്ങ് ജോലിക്കൊന്നും പോയില്ല. പിന്നെ ഏതെങ്കിലും കോളേജിൽ കറങ്ങുന്നിരുന്നു. അപ്പോൾ ബോംബെ IIT എനിക്കന്ന് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു ജോലി. ഞാൻ അവർക്ക് എഴുതിങ്ങനെ കുറച്ച് ഫീറ്റ് ഔട്ട് ജോയിൻ എന്ന് പറഞ്ഞു. ഉടനെ അവർ ഉടനെ അപ്പോയിൻമെൻറ്റ് ഓർഡർ അയച്ചു വന്നു. ഞാൻ ബോംബെ IIT പോയി ജോയിൻ ചെയ്തു. IIT പോയി ജോയിൻ ചെയ്ത് ഒരു വർഷം ആറാവുകയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അത്ലറ്റിക് കോച്ചിൻ്റെ ഇത് നോട്ടിഫിക്കേഷൻ വന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എന്നെ ഫസ്റ്റ് പെർഫോമൻസിൽ എടുത്തു. അങ്ങനെ കാലിക്കറ്റ്
1: യൂണിവേഴ്സിറ്റിയിൽ
0: അവിടെ ഒരു 6 വർഷം ഉണ്ടായിരുന്നു. അപ്പോൾ യൂണിവേഴ്സിറ്റി വിൻ ചെയ്തതിൻ്റെ പേരിൽ ആക്ച്വലി എനിക്ക് ഏറ്റവും റെക്കഗ്നേഷൻ എന്നുള്ളതിൽ അഡ്വാൻസ് ഇൻക്രിമെൻറ്റും മെറിറ്റോറിയസ് സർവീസും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എനിക്ക് തന്നിരുന്നു. അതൊക്കെ വെച്ചുകൊണ്ടാണ് ഞാൻ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി വരുന്നത്.
1: എന്തുകൊണ്ടാണ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലോട്ട് പ്രിഫർ ചെയ്യാൻ കാര്യം?
0: കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇരിക്കുമ്പോൾ ഞങ്ങൾ എല്ലാ കോളേജും വിസിറ്റ് ചെയ്യണം. വിസിറ്റ് ചെയ്തിട്ടുമ്പോൾ ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് ഒരു കോളേജ് വർക്ക് ചെയ്യാനുള്ള ഇതല്ല. ഞങ്ങൾ അവിടുത്തെ ബെസ്റ്റ് അത്ലറ്റിനെ യൂണിവേഴ്സിറ്റി കൊണ്ടുവന്ന് പരിശീലിപ്പിക്കും. അതാണ് അവിടെ സംവിധാനം ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നിടത്ത് ഒരിടത്ത് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഒരു കോളേജ് മാത്രമായിട്ട് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബെറ്റർ അറ്റ്മോസ്ഫിയർ ആണല്ലോ എന്നാണ് പ്രതീക്ഷിച്ചത്. കാരണം വെച്ചാൽ വെറ്റിനറി കോളേജ് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കീഴിലായിരുന്നു അന്ന്, ദ ഹാഡ് ദ ബെസ്റ്റ് ടീം. പക്ഷേ ഇവിടെ ഞാൻ വെള്ളായണി കർഷക കോളേജ് അതിൻ്റെ കീഴിലല്ലാത്തതുകൊണ്ട് അറിയില്ലായിരുന്നു. അപ്പോൾ ഇവിടെയാണെങ്കിൽ തൻ്റെ ആയിരിക്കും പ്രതീക്ഷിച്ചു. ആ പിന്നെ ഓഫ് കോഴ്സ് നേറ്റീവ് പ്ലേസ് കൂടെയാണ് ഇവിടെ,
1: അമ്മയുടെ
0: സ്ഥലമാണ്, വിവാഹം കഴിച്ചിരിക്കുന്ന ഇവിടെയൊക്കെയാണ്. അപ്പം പിന്നെ ഇവിടെ നിന്ന് അറ്റ്മോസ്ഫിയർ എൻ്റെ ഡിഫറെൻറ്റ്, അങ്ങനെ ചെയ്യാൻ ഉള്ള ഒരു അറ്റ്മോസ്ഫിയർ ഇല്ലായിരുന്നു. അങ്ങനെ ഒരു പരിമിതി ഉണ്ടായി. പക്ഷേ ഈ കാർഷിക കോളേജ് ഇപ്പം വൺ ഓഫ് ദ ബെസ്റ്റ് ട്രെയിനിങ് സെന്ററാണ്.
1: ഏത് വർഷമാണ് നമ്മുടെ കാർഷിക കോളേജിൽ സാർ ജോയിൻ?
0: ഞാൻ 76
1: അന്നൊക്കെ അവിടെ സ്പോർട്സിന് കായിക ഇതിന് നല്ല ഒരു രീതിയിലുള്ള ഒരു
0: കുറച്ച് ഉണ്ട്. എന്നുവെച്ചാല് ആ ലെവലിലുള്ള അത്ലറ്റിന് ഒന്ന് രണ്ട് നല്ല അത്ലറ്റിന് ഞാൻ അവരെ മേഡ്സ് എന്ന് പറഞ്ഞ ഒരു ഹൈ ജമ്പർ ഉണ്ടായിരുന്നു, സ്പോർട്സ് കോട്ടയിൽ വന്നു സിൻസറായിട്ട് വർക്ക് ചെയ്യിച്ചു, ഇൻഡിവേഴ്സിറ്റി മെഡൽ വിൻ ചെയ്തു. അപ്പം ഞങ്ങൾക്ക് ഇവിടെ ട്രൈമിസ്റ്റർ സെമിസ്റ്റർ എന്നുള്ള സംവിധാനമാണ്, മറ്റവിടെയൊക്കെ ആനുവൽ എക്സാമാണ്. ഈ ട്രൈമിസ്റ്ററും സെമിസ്റ്ററും ചെയ്യുന്ന അവസരത്തിൽ വർക്കലോഡോടും അവർക്ക് ഭയങ്കര ഓവർലോഡാണ്, കുട്ടികൾക്ക് അത്രയും വരുന്നത്. ഈ ഓവർലോഡ് കാരണം സ്പോർട്സ് മേഖലയ്ക്ക് അത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വളരെ പരിമിതി ഉണ്ടാകുന്നുണ്ട് അവർക്ക്. അപ്പം അതുകൊണ്ടാണ് പിന്നെ പോയി. അപ്പം ഞാനാണ് എസ്റ്റാബ്ലിഷ്ഡ് ഏരിയയിലേക്ക് മാറിയെന്ന് വെച്ചാൽ ഒത്തിരി കോച്ചിങ് ക്യാമ്പുകൾ, കോച്ചിങ് ക്യാമ്പ് വെച്ചാൽ ടൈറ്റാനിയം, കേരള പോലീസ് ഇവരുടെയൊക്കെ വലിയൊരു സെൻറ്റർ, ട്രെയിനിങ് സെൻ്ററായിട്ട് കാർഷിക കോളേജ് മാറി. ഒന്നാം അത്ലറ്റിക് ട്രാക്ക് ഉണ്ടാക്കി. അപ്പം സംസ്ഥാന തല കോച്ചിങ് ക്യാമ്പുകൾ, അത്ലറ്റിക്സിൻ്റെ കോച്ചിങ് ക്യാമ്പ്, ദേശീയ സൗത്ത് സോൺ സൗത്ത് ഇന്ത്യയുടെ കോച്ചിങ് ക്യാമ്പുകൾ, പിന്നെ പ്രബളി വൺ ഓഫ് ദ ഏറ്റവും ബിഗസ്റ്റ് ഇൻഡോർ സ്റ്റേഡിയം അക്കാലത്ത് ഉണ്ടാക്കി. അപ്പോൾ അത് കാരണം അതിനകത്ത് ബാഡ്മിൻ്റൺ, 6 ബാഡ്മിൻ്റൺ കോർട്ടാണ്, ടേബിൾ ടെന്നീസ് ഉണ്ട്, ബാസ്ക്കറ്റ് ബോൾ ഉണ്ട്, വോളിബോൾ ഉണ്ട്. ആ ഒരു മേഖലയിലേക്ക് ഞാൻ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് മേഖലയിലേക്ക് അങ്ങ് ഒത്തിരി മാറി
1: തിരിഞ്ഞു.
0: പരിശീലനം ഉണ്ട് എന്നിരുന്നാലും ഇതിലേക്കാണ് എനിക്ക്. അപ്പം ഞാൻ അസോസിയേഷൻ്റെ സെക്രട്ടറി ആകുന്നതും ദേശീയ തലത്തിലെയും. അപ്പോൾ ഇന്ത്യൻ ടീമിൻ്റെ കോച്ച് കമാനർ പല പ്രാവശ്യം, ഞാൻ ബേസിക്കലി കോച്ചാണ്, കോച്ച് കമാനർ നിലയിൽ ഒത്തിരി പ്രാവശ്യം ഇന്ത്യയെ റെപ്രസെൻ്റ് ചെയ്ത് പോയിട്ടുണ്ട്.
1: സാറിൻ്റെ അച്ചീവ്മെൻറ്റ്സ് എന്തൊക്കെയാണ് ആ മേഖലയിൽ? ഒരു സ്പോർട്സ് അഡ്മിനിസ്ട്രേറ്റർ എന്ന്
0: പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഇൻ്റർനാഷണൽ ടെക്നിക്കൽ ഓഫീഷ്യൽസ് എന്നുള്ള നിലയിൽ ധാരാളം ഇൻ്റർനാഷണൽ മത്സരങ്ങൾക്ക് ഞാൻ മലേഷ്യ, സിംഗപ്പൂർ, ജക്കാർത്ത, ജപ്പാൻ, ഇംഗ്ലണ്ട് ഇവിടെയെല്ലാം ഇന്റർനാഷണൽ ടെക്നിക്കൽ ഓഫീഷ്യൽസ് എന്നുള്ള പോകാനുള്ള സംവിധാനം ഉണ്ടായി.
1: എന്തായിരിക്കും സാറിന്റെ റോൾ? എന്തായിരിക്കും?
0: ഞങ്ങൾ ഓഫീഷ്യൽസ് റഫറീസ് ആയിരിക്കും. ITO എന്ന് പറയും, ITO എന്ന് പറയും ഇന്റർനാഷണൽ ടെക്നിക്കൽ ഓഫീഷ്യൽസ്. അപ്പോൾ ഞങ്ങൾ 4-5 പേര് അവിടെ ഇന്റർനാഷണൽ ഫെഡറേഷൻ അപ്പോയിന്റ് ചെയ്യുന്നതാണ്. ഞങ്ങൾ അവിടെ പോയി ആ മത്സരം അത്രയും ഞങ്ങൾ മാനേജ് ചെയ്യണം. ആ അനുഭവം കിട്ടിയ ആദ്യത്തെ ഒരു വ്യക്തി ഞാനായിരുന്നു. അങ്ങനെ കിട്ടാനുള്ള അവസരം കിട്ടി. പിന്നെ അതിലെ കോച്ച് കം മാനേജർ നിലയിൽ ഇന്ത്യൻ ടീമിൻ്റെ കൂടെ ഏഷ്യൻ ഗെയിംസ് ബീജിങ്ങുകളുടെ ടീം മാനേജറായിരുന്നു. പിന്നെ പോളണ്ടിൽ പോയിട്ടുണ്ടായിരുന്നു, ജപ്പാനിലും 4 പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു. പല പല മത്സരങ്ങൾക്ക് ടീമിൻ്റെ കൂടെ ടീമിൻ്റെ കോച്ചായിട്ട് ഞങ്ങൾ

0: പിന്നെ ധാരാളം ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്. ഇപ്പോൾ ജസ്റ്റ് ഫോർ എക്സാമ്പിൾ കേരള യൂണിവേഴ്സിറ്റിയിലുള്ള ആദ്യത്തെ സിന്തറ്റിക് ട്രാക്ക്, അത് എൻ്റെ മാനേജ്മെൻറ്റിൽ ഞാൻ അത് നടത്തിയെടുത്തത്. ആദ്യം 1987 ഉണ്ടാക്കിയ നാഷണൽ ഗെയിംസിന് വേണ്ടി ഉണ്ടാക്കിയ ട്രാക്ക് എൻ്റെ ഒരു മാനേജ്മെൻറ്റ് ഉണ്ടാക്കിയെടുത്ത്. പിന്നെ കോമൺവെൽത്ത് ഗെയിംസിന് ഞാൻ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ സ്പോർട്സ് എന്ന് പറയും, അതായത് മത്സരം നടത്തുന്നതിൻ്റെ കംപ്ലീറ്റ് ഉത്തരവാദിത്വം. ഞങ്ങൾ ഒരു സ്ട്രക്ചറായിരുന്നു, ഒരു അഡീഷണൽ ഡയറക്ടർ ജനറലും പിന്നെ ഞാൻ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറലായിരുന്നു അതിൻ്റെ. അപ്പം കോമൺവെൽത്ത് ഗെയിംസ് നടത്തുന്ന മത്സരം നടന്ന അത്രയും എൻ്റെ ഒരു മാനേജ്മെൻറ്റിലുള്ള, അത് വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു.
1: ഇപ്പോൾ ഈ കഴിഞ്ഞ കോമൺവെൽത്ത്
0: 10th അത് ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിലിയുകളായിട്ടുള്ള വർക്കിലൂടെ ആയിരുന്നു. 3 വർഷത്തോളം ഞാൻ അവിടെ ആയിരുന്നു അതിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് പിൻ പോയിൻറ്റ് ചെയ്ത് ഞങ്ങളത് വർക്കൗട്ട് ചെയ്ത് അത് കൊടുത്തു. അത് ഞങ്ങൾ ഒഫ്കോഴ്സ് സക്സസ്ഫുൾ ആണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പിന്നെ കാർഷികക്കുള്ളതിൽ ഏറ്റവും വലിയ സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് കിട്ടിയ സഹകരണമായിരുന്നു. എന്ത് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും വൈസ് ചാൻസലേഴ്സ് വന്നത് അന്ന് കാളിശൻ സാറും മറ്റു പേരൊക്കെ വരുന്നു വെച്ച് ഓക്കെ ഡു ഇറ്റ്. അപ്പം ഫിനാൻസ് എന്ന് പറഞ്ഞാൽ ഫിനാൻസ് ഇസ് അവർ കൺസേൺ എന്ന് പറയും. ഇൻഡോർ സ്റ്റേഡിയം അത് തന്നെ, ഇൻഡോർ സ്റ്റേഡിയം ഇസ് ഗുഡ്. അവിടെ സാർ തന്നെ അങ്ങനെ ഉള്ള സാങ്ഷൻ എടുത്ത് ട്രാക്ക് ആണെന്നുണ്ടെങ്കിൽ തന്നെ ഫാം എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഫാമിൻ്റെ ഫാം ഏറിയാണ്, സ്റ്റേഡിയം ഷുഡ് ബി നിയർ ടു ദ ഹോസ്റ്റൽ, സാറ് പറഞ്ഞ വാക്കാണ്. അങ്ങനെ ഫുൾ സപ്പോർട്ട്. പിന്നെ ഡീൻ ആണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ വേണമെന്ന് പറഞ്ഞാൽ ടു ഇറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഫിനാൻസും അതുപോലെ ഞങ്ങൾക്ക് ബഡ്ജറ്റ് ഫിനാൻസ് കൂടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചത് എന്തും സ്പോർട്സ് ഫീൽഡിൽ ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സപ്പോർട്ടാണ്. അതായത് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലേക്ക് എനിക്ക് പോകാൻ കിട്ടിയ ഒരു ചാൻസ് കാർഷികക്കുടലിലെ സപ്പോർട്ടും ഹെൽപ്പും. അത് അധ്യാപകരാണെങ്കിൽ അനധ്യാപകരും സ്റ്റുഡൻസ് ആണെങ്കിലും.
1: ഈ കഴിഞ്ഞ നാഷണൽ ഗെയിംസ് നടന്നല്ലോ നമ്മുടെ തിരുവനന്തപുരത്തും ഒക്കെ, അതിലെ സാറിന് എന്തെങ്കിലും റോൾ ഉണ്ടായിരുന്നു?
0: അതിന്റെ എക്യുപ്മെന്റ് എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ തന്നെയായിരുന്നു. ടെക്നിക്കൽ ഇതിന് 10 വർഷം 3 ആയി സാറ് ഞാനും കൂടെ ആയിരുന്നു അതിന്റെ കംപ്ലീറ്റ് എടുത്ത്. എക്യുപ്മെന്റ്സും അതുപോലെ ഫീൽഡും യൂണിവേഴ്സിറ്റി നേരത്തെ ഉണ്ടായിരുന്നു. ഈ പോലീസ് സ്റ്റേഡിയം കൂടെ ഞാൻ ആ നാഷണൽ ഗെയിംസിലെയാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തത്.
1: നമ്മുടെ ഇപ്പോഴത്തെ അതിൻ്റെ ഒരു മെയിൻ്റനൻസ് അന്ന് നമ്മൾ പല സൗകര്യങ്ങളും നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്, പക്ഷെ അത് തുടർന്നും അതിൻ്റെ ഒരു ക്വാളിറ്റിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ നമുക്ക് കഴിയുന്നുണ്ടോ?
0: അവിടെയാണ് ഈ പരിമിതി ഉണ്ടാകുന്നത്. ഞാനൊക്കെ ഈ മേഖലയിൽ പെട്ടിരിക്കുന്ന ആളാകുമ്പോൾ ഞങ്ങൾ പറയുന്നത് ഒരു പ്രോജക്റ്റ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്താൽ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കിയാൽ അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഫണ്ടും കൂടെ ബഡ്ജറ്റിൽ ഇല്ലെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് ക്ലിയർ ആയിട്ടുള്ള സംഗതിയാണ്. ഞങ്ങളുടെ ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ 2 സെക്ഷനായിട്ട് എടുക്കും. വൺ ഈസ് ജനറൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ, മറ്റൊന്ന് കോമ്പറ്റിറ്റീവ് ഫീൽഡ്. കോമ്പറ്റിറ്റീവ് മേഖലയെന്ന് പറയുന്നതാണ് ഞങ്ങളുടെ മത്സരവേദി എന്ന് പറയുന്നത്. ജനറൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഹെൽത്ത് ആസ്പെക്റ്റിനെ കുറിച്ച് നമുക്ക് ഏത് രീതിയിൽ എങ്ങനെ ഓരോ ലെവൽ അനുസരിച്ച് ഉണ്ടാക്കാൻ, സ്കൂളുകളിൽ മുതൽ ഹയർ ലെവലിലേക്ക് ഈവൻ ലേറ്റർ ഏജ് വരെയുള്ള ആൾക്കാർക്ക് എങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഞങ്ങളുടെ കൺസേൺ. പക്ഷേ ഇന്ന് വന്നിരിക്കുന്ന ഏറ്റവും വലിയ ഒരു പരിമിതി അവിടെയാണ്. അതായത് പണ്ട് കാലത്ത് കുട്ടികൾ എത്രയോ 2-3 കിലോമീറ്റർ നടന്നു പോയി പഠിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പം ആരോഗ്യം അത്ര വലിയ പ്രശ്നമായിരുന്നില്ല. ഇന്ന് കുട്ടികളെ വീട്ടിൽ നിന്ന് മുമ്പിൽ നിന്ന് ബസ്സിൽ കയറ്റി സ്കൂളിൽ കൊണ്ടുവിടും, തിരിച്ചു കൊണ്ടുവിടും. അതോടെ എന്തിട്ട് കുട്ടികളുടെ മൂവ്മെൻറ്റ്സ്
1: ലിമിറ്റഡ് ആയിട്ട്
0: വളരെ പരിമിതമായി. ഈ പരിമിതമായതാണ് നമുക്ക് കുട്ടികളുടെ സ്ട്രക്ചർ നോക്കി അറിയാം ബോഡി എത്രയോ വ്യത്യാസം വന്നുപോയി. പിന്നെ ഞങ്ങൾ പറയും വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഓഫ്കോഴ്സ് ഒരു 60% അക്കാഡമിക് നോളജ്, ബാക്കി 40% പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റ് ആയിരിക്കണം. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് വെച്ചാൽ അവരുടെ ആരോഗ്യം, അവരുടെ സോഷ്യൽ ലൈഫ്, അവരുടെ ലീഡർഷിപ്പ്, അവരുടെ ഇനിഷ്യേറ്റീവ്, ഇങ്ങനെയുള്ള എല്ലാ ക്വാളിറ്റിയും വളർത്തിയെടുക്കാനായിട്ടുള്ള ഒരു സംവിധാനം എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇല്ലെങ്കിൽ വെറുതെ ബുക്ക് മാത്രം പഠിപ്പിച്ചു പോയി എന്ന് പറഞ്ഞാൽ ആ കുട്ടി ഒരു കോമ്പറ്റീറ്റീവ് ഫീൽഡിൽ വരുമ്പം നിൽ പരിമിതി കാണുന്നതാണ്. അത് അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് കുട്ടികളെ കൊണ്ട് ആ അവസരങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യാനുള്ള ഒരു പരിശീലനം കൂടെ വിദ്യാഭ്യാസ മേഖലയിൽ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ കുട്ടികൾ ഒരു മത്സരവേദിയിൽ ഒരു ഇൻ്റർവ്യൂവിനൊക്കെ ചെല്ലുമ്പം അവർക്കുന്ന ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് പലയിടത്തും വരുമ്പോൾ നമുക്ക് പരിമിതി ഉണ്ടാകുന്നുണ്ട്. കാരണം വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഉണ്ടായിരുന്ന ഒരു പരിമിതി എന്ന് ഞാൻ പറയുന്നു, എൻ്റെ പേഴ്സണൽ ആയിരിക്കും.
1: നമുക്ക് ഈ പരിമിതി നമുക്ക് ഏത് രീതിയിൽ മറികടക്കാൻ കഴിയും?
0: അത് കൊടുക്കേണ്ടതാണ്. റൈറ്റ് ഫ്രം ടീച്ചേഴ്സ് ഓൺവേഴ്സ് എങ്ങനെ കുട്ടികളെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്ത് എങ്ങനെ അവരെ ഡെവലപ്പ് ചെയ്യണമെന്നുള്ള അത് അവിടെ പ്രോജക്റ്റുകൾ ഉണ്ടാക്കണം. എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് കൊടുത്ത് ഓക്കെ ഒരു കുട്ടി യു ഡു ഇറ്റ്, ഒരു കുട്ടികൾക്കുണ്ട് നിങ്ങളത് ചെയ്യാൻ ആവശ്യപ്പെടുക. ആ കുട്ടികളത് ചെയ്യുമ്പോൾ അത് നമ്മൾ നോക്കിയിട്ട് അത് എങ്ങനെ പോകുന്നു, അവർക്ക് ചെയ്യാനുള്ള കഴിവുണ്ടോ, ഇല്ലെങ്കിൽ നമ്മൾ സഹായം കൊടുക്കുന്നു. അവർ തെറ്റ് ചെയ്താൽ എനിക്ക് കിട്ടിയിരുന്ന, ഞാൻ ഗോളയിൽ കിട്ടിയിരുന്ന ഏറ്റവും ഒരു അനുഭവം പറയുന്നത് ഡോണ്ട് സേ ഇറ്റ്സ് എ റോങ്, യു ഡു ഇറ്റ് ദിസ് വേ ഇറ്റ് വിൽ ബി റൈറ്റ്. അതായത് തെറ്റെന്ന് പറഞ്ഞാൽ കുട്ടികൾക്കൊരു സൈക്കോളജിക്കൽ ഡൗൺ ആണ്. ആ സമയം ഇങ്ങനെ

0: ചെയ്താൽ അത് ശരിയെന്ന് പറയുമ്പം ഓ അതുങ്ങളത് കറക്റ്റ് ചെയ്യാനേ പരിശ്രമിക്കുള്ളൂ. അതാണ് ഫണ്ടമെൻ്റലായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ ഇഫ് യു ടീച്ച് എ സ്കിൽ, ഡോണ്ട് സേ ഇറ്റ്സ് എ റോങ് സ്കിൽ. അത് റോങ് ആയിപ്പോയി നിങ്ങൾ പറഞ്ഞ് പറയുക പാടില്ല. അതിന് നിങ്ങൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു കൊടുത്ത് പഠിപ്പോയാൽ ആ കുട്ടിയെ കുറച്ചുകൂടെ കറക്റ്റ് ചെയ്യും, കുറച്ചുകൂടെ സൈക്കോളജിക്കലായിട്ട് വരും. സ്കൂളുകളിൽ ഇഷ്ടംപോലെ പ്രോഗ്രാംസ് ഉണ്ടാക്കണം, വേരിയഡ് പ്രോഗ്രാംസ്, ലീഡർഷിപ്പ് കിട്ടാനുള്ള പ്രോഗ്രാംസ് ഉണ്ടാക്കണം, പ്രസൻറ്റ് ചെയ്യാനുള്ള പ്രോസൻറ്റ്. ഇപ്പം നമ്മൾ എന്തെങ്കിലും വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ അവർ എവിടെയെങ്കിലും സ്റ്റേജിൽ പ്രസൻറ്റ് ചെയ്യിക്കണം. ആ പ്രസൻറ്റ് ചെയ്യുമ്പോഴാണ് ആ കുട്ടിക്ക് ഒരു കോൺഫിഡൻസ് കിട്ടും. ഇതൊക്കെയാണ് സ്കൂളിൽ വളർത്തിയെടുക്കേണ്ടത്. ആർട്സും സ്പോർട്സും വേറെ ഇരിക്കും, പക്ഷേ പേഴ്സണൽ, ഞങ്ങൾ പറയുന്നതാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്. ഒരു പേഴ്സണാലിറ്റി നോളജ് വിത്ത് ഓൾ ദിസ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വ്യക്തിയായിട്ട് വളരുള്ളൂ. അവർക്കാണ് ഒരു സൊസൈറ്റിയിൽ, പിന്നെ കോഓപ്പറേഷൻ, ഏതിനും കോഓപ്പറേഷൻ ഉണ്ടായിരിക്കണം. ചെയ്തതിന് ഇനിഷ്യേറ്റീവ് എടുത്ത് കോഓപ്പറേറ്റ് ചെയ്യുക, എല്ലാവരും അങ്ങോട്ട് സഹകരിച്ച് ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് എഡ്യൂക്കേഷനിൽ വേണം എന്നുള്ള എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഞങ്ങൾ ജനറലായിട്ട് പറയുന്ന അവസരത്ത് പലയിടത്തും ഇതും എല്ലാവരും അക്സെപ്റ്റ് ചെയ്യും, പക്ഷേ
1: പ്രാക്ടിക്കലായിട്ട്
0: പ്രാവർത്തിയമാകുന്നില്ല എന്നുള്ളൊരു വിഷമമുണ്ട്.
1: ഇപ്പം സാറിപ്പം ഏകദേശം 80 വയസ്സിന് മുകളിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ സാറ് വളരെ ഇപ്പോഴും വളരെ ആരോഗ്യവാനായിട്ട് വളരെ ഊർജ്ജസ്വലനായിട്ട് ഇരിക്കുന്നുണ്ട്. ഇപ്പം ഇതിൻ്റെ ഒരു രഹസ്യം നമുക്കറിയാം, നമ്മുടെ ഈ പരിപാടി എന്ന് പറയുന്നത് ഈ വളരെ പ്രായമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ എന്താണ് സാറിൻ്റെ ഒരു നിർദ്ദേശം, ഒരു ഉപദേശം അവർക്ക് വേണ്ടി?
0: പറഞ്ഞ ശരിയാണ്, എൻ്റെ ഈ പ്രായത്തിൽ എന്നോട് ചോദിക്കുക ഇത്ര വയസ്സായോ എന്ന് ചോദിക്കും. കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ആക്റ്റീവായിട്ട് ഇന്നും അന്ന് തൊട്ട് ഇന്നും ഒരു ആക്റ്റീവാണ്, വെറുതെ ഇരിക്കില്ല. എന്തെങ്കിലും ശാരീരികമായിട്ട് വരുന്ന രീതിയിലുള്ള വർക്ക് ചെയ്യും.
1: ശരീര അധ്വാനം വരുന്നു,
0: അധ്വാനം വരുന്നു. കാരണം ഞാൻ ചെയ്യുമ്പോൾ റിട്ടയർ ചെയ്തിരിച്ചാൽ ഞാൻ കുറേ ലാൻഡ് ഇഷ്ടംപോലെ ഫാം ലാൻഡ് ഉണ്ടായിരുന്നു. ഒരു 6 hours എങ്കിലും ഞാൻ അവിടെ ശാരീരികമായിട്ടുള്ള ഇൻവോൾവ്മെൻ്റ് ഉണ്ടാവും. പിന്നെ ആണെങ്കിൽ ഇപ്പം കുറച്ച് കുറഞ്ഞു പറഞ്ഞു, ഞാൻ കുറച്ച് കുറഞ്ഞു ഇപ്പം ഞാൻ നടക്കാൻ പോകുന്നുണ്ട്. 1 hour എങ്കിലും അതുണ്ടാവും, മൂവ്മെൻറ്റ്സ് ഉണ്ട്. പിന്നെ പറഞ്ഞ പോലെ ഡെഡായിട്ടിരിക്കുന്നില്ല, വെറുതെ കസേരയിട്ട് പത്രം വായിച്ചിരിക്കില്ല എന്നുള്ളത്. ഫണ്ട് ആദ്യം വന്നിരിക്കുന്നത് നിങ്ങളുടെ മൂവ്മെൻറ്റ്സ് എവിടെ റെസ്ട്രിക്ട് ചെയ്തോ അത് തീർന്നു, നിങ്ങളുടെ ലൈഫ് പോയി. ബ്ലഡ് സ്ക്രീൻ മൂവ്മെൻറ്റ്സ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഹെൽത്ത് അങ്ങനെ നിൽക്കും.
1: അപ്പം പ്രായമായ ആൾക്കാരോടുള്ള ഒരു ഉപദേശം എന്താണ്, അവർ എന്താണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്?
0: ഏറ്റവും ശ്രദ്ധിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഡയറ്റ്, നേരത്തെ കഴിച്ചുകൊണ്ടിരിക്കുന്ന അതേ ഫുഡും അതേ രീതിയിൽ നമുക്ക് എത്ര കലോറി വരെ ആവശ്യമുണ്ടെന്നുള്ള അത് ന്യൂട്രീഷൻ മെഡിക്കൽ സയൻസ്. ആ ഫുഡ് ഒന്ന് അല്പം റെസ്ട്രിക്ട് ചെയ്യുന്നത് നന്നായിരിക്കും എന്നുള്ള ഒന്ന്. രണ്ടാമത്തത് മൂവ്മെൻറ്റ്സ് ഉണ്ടാകണം, നടക്കുക, എന്തെങ്കിലും ശരീരം അനങ്ങി ചെയ്യുന്ന എന്തെങ്കിലും ജോലി. അത് ഡെഡായാൽ നമ്മുടെ മസിൽസ് എല്ലാം റിജിഡ് ആകുന്നു, നമ്മുടെ മൂവ്മെൻറ്റ്സൊക്കെ റിജിഡ് ആകുന്നുണ്ട്, ജോയിൻസുകളൊക്കെ റിജിഡ് ആകും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഡെയിലി ചെയ്തുകൊണ്ടിരുന്ന അറ്റ്ലീസ്റ്റ് 1 hour എന്തെങ്കിലും ചെയ്താൽ തീർച്ചയായിട്ടും നമ്മുടെ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ.
1: സാറിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും സംസാരിച്ചില്ല, അതേക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?
0: ഞാൻ വിവാഹം വെച്ച മുറപ്പെണ്ണാണ്, മകൻ്റെ മോളെയാണ് വിവാഹം ചെയ്തിരിക്കുന്നത്, ഹൗസ് വൈഫാണ്. എനിക്കൊരു മകളാണ്, രൂപ പിള്ളൈ. മകൾ ഇപ്പോഴേ എയർഫോഴ്സിൽ ആഡം വിങ്ങിലെ വിങ് കമാൻഡറാണ്. മരുമകനും എയർഫോഴ്സ് തന്നെ, പ്രതീക് മെഹ്ത ഈസ് വിങ് കമാൻഡറാണ്. 2 kids, 2 boys.
1: നമ്മുടെ കായിക മേഖലയുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ, അതും തുടക്കത്തിൽ ഇന്ത്യ ഈ കായിക മേഖലയിൽ ഉയർന്നു വരുന്ന ആ ഒരു സമയത്തൊക്കെ സാറിന് വളരെയേറെ സംഭാവനകൾ നൽകാനും അതിൻ്റെ മാനേജ്മെൻ്റ് ആയാലും അഡ്മിനിസ്ട്രേറ്റീവ് മേഖലയിലായാലും ഒക്കെ നിരവധി സംഭാവനകൾ നൽകാൻ സാറിന് സാധിച്ചു. അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തിന് പ്രത്യേകിച്ചും കായിക മേഖലയിൽ ഒരുപാട് സംഭാവനകൾ നൽകാൻ സാറിന് സാധിച്ചു. ആ അനുഭവങ്ങളൊക്കെ സാറ് നമ്മുടെ ശ്രോതാക്കളുമായി പങ്കുവച്ചു. അതുപോലെ മുതിർന്ന പൗരന്മാർക്ക് എങ്ങനെയായിരിക്കണം അവരുടെ മുമ്പോട്ടുള്ള ജീവിതം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള സാറിൻ്റെ ഉപദേശങ്ങൾ നൽകി ഈ പരിപാടിയിൽ പങ്കെടുത്ത് ശ്രോതാക്കളുമായി ഇത്രയും നേരം ചെലവഴിച്ചതിൽ ആകാശവാണിയുടെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. നമസ്കാരം.
0: താങ്ക് യു വെരി മച്ച്.
2: വെള്ളായണി കാർഷിക കോളേജിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ മുൻ പ്രൊഫസറും പ്രമുഖ സ്പോർട്സ് അഡ്മിനിസ്ട്രേറ്ററുമായ എസ് പഴനിയാർ പിള്ളയുമായി ജി സന്തോഷ് കുമാർ നടത്തിയ അഭിമുഖമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.

0: സായന്തനം സമാപിച്ചു.
1: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം നാളെ വൈകുന്നേരം 4 മണിക്ക്.

മൊഴി ഉറവകൾ ആകാശവാണിയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ച് ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്നുള്ള പരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി മൊഴി ഉറവകൾ.

0: മൊഴിയുറവുകളുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തികളെ പരിചയപ്പെടുത്തുന്ന ഒട്ടേറെ പരിപാടികൾ ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്. ആകാശവാണി പ്രക്ഷേപണം ചെയ്ത അത്തരം ഒരു പരിപാടിയാണ് ഇന്ന് മൊഴിയുറവുകളിൽ. ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്നുള്ള ശബ്ദങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി ശ്രുതികൾ സ്മൃതികൾ. മൊഴിയുറവുകൾക്ക് മുമ്പേ സഞ്ചരിച്ച ആ പരിപാടിയിൽ നാടക ചലച്ചിത്ര സംഗീതരംഗത്ത് തന്റേതായ പാതയിലൂടെ സധൈര്യം സഞ്ചരിച്ച ഒരു കലാകാരനുമായുള്ള അഭിമുഖമാണ്. ആ കലാകാരൻ മറ്റാരുമല്ല, സിയോ ആൻ്റോ. അദ്ദേഹവുമായി ജി വേണുഗോപാൽ നടത്തിയ അഭിമുഖം കേൾക്കാം. മൊഴിയുറവുകളിൽ ഇന്ന് ശ്രുതികൾ സ്മൃതികൾ.
1: ശ്രുതികൾ സ്മൃതികൾ.
2: ഇന്ന് ശ്രുതികൾ സ്മൃതികളിൽ നാടക ചലച്ചിത്ര പിന്നണി ഗായകനായിരുന്ന സിയോ ആൻ്റോയുമായി ഗായകൻ ജി വേണുഗോപാൽ നടത്തിയ അഭിമുഖ സംഭാഷണത്തിന്റെ ചില ഭാഗങ്ങൾ.
3: ആദ്യമായിട്ട് നാടകവേദിയിലേക്കാണല്ലോ, നാടക സംഗീതത്തിലേക്കാണല്ലോ ചേട്ടൻ വന്നത്?
4: നാടകം എന്ന് പറഞ്ഞാൽ മ്യൂസിക് ക്ലബിൽ കൂടി നാടകങ്ങളിലേക്ക് വന്നു.
3: അതെ. അപ്പൊ ഈ സംഗീത ലോകത്തിലേക്ക് വരാൻ ഉണ്ടായ കാരണങ്ങളും അതിനെക്കുറിച്ച് ഞങ്ങളോട് എന്തെങ്കിലും.
4: ഞാൻ ക്ലബിൽ സഹായിച്ചിരുന്നു എറണാകുളത്ത് ടാൻസൺ മ്യൂസിക്കൽ ആർട്സ്, അവിടുത്തെ ഒരു ഫേമസ് ക്ലബ്ബായിരുന്നു ടാൻസൺ മ്യൂസിക്കൽ ആർട്സ്, ആസ ആർട്സ് ക്ലബ്ബ്. അങ്ങനെ രണ്ട് ക്ലബ്ബുകളിൽ ഞാൻ സഹകരിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിൽ എൻ്റെ ഒരു സുഹൃത്ത് നമുക്ക് ആകാശവാണിയുടെ ഡയറക്ടറായിരിക്കുന്നത്
3: എം കെ ശിവശങ്കർ.
4: അദ്ദേഹവുമായിട്ട് അന്ന് കോളേജ്, മഹാരാജ് കോളേജ് ഇപ്പോൾ അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ യൂണിയൻ വാർഷികത്തിൽ, ഹോസ്റ്റൽ യൂണിയൻ വാർഷികത്തിലെ കൂടി അവിടുത്തെ പരിപാടികൾക്കൊക്കെ അല്ലേ എന്നെ ഈ ക്ലബിനെ ബുക്ക് ചെയ്യും. ക്ലബിനെ ബുക്ക് ചെയ്ത് എന്നെ മുഖ്യ പാട്ടുകാരൻ ഞാനായിരുന്നു.
3: അപ്പൊ അന്ന് ആൻ്റോ ചേട്ടൻ എന്തായിരുന്നു ചെയ്തിരുന്നത് ആ സമയത്ത്?
4: അന്ന് പാട്ട് പാടിക്കൊണ്ടിരുന്നു, ഹിന്ദി പാട്ടുകള്, മലയാളം, തമിഴ്, എല്ലാ ഭാഷകളും ഞാൻ തന്നെ പാടും.
3: ഗാനമേള വേദികളിലൊക്കെ നിറഞ്ഞു നിൽക്കുക.
4: അതെ, ഗാനമേളയായിട്ട് ഈ ക്ലബിന്റെ കൂടെ എം കെ ശിവശങ്കർ അദ്ദേഹമാണ് കൂടുതലും അവിടുത്തെ പരിപാടികൾക്ക് എന്നെ ബുക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പൊ എല്ലാ അവിടുത്തെ എല്ലാ ഫങ്ഷൻസ് വന്നാലും എന്നെ കൂടുതൽ അവിടെ പാടിക്കും. അങ്ങനെ അവിടുത്തെ സ്റ്റുഡൻസിനൊക്കെ വലിയ കാര്യം, എറണാകുളത്ത് പിന്നെ എല്ലാവർക്കും വലിയ പ്രിയപ്പെട്ട പാട്ടുകാരനായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ
3: എരൂർ വാസുദേവ്
4: അദ്ദേഹം കെ പി ടി എന്ന കലാസംഘടന ജീവിതം അവസാനിക്കുന്നില്ല നാടകം ഫേമസ് ആയിട്ട് തുടങ്ങി, ഭയങ്കരമായിട്ട് റിഹേഴ്സലൊക്കെ കഴിഞ്ഞ് ഒരു പാട്ടുകാരൻ അന്വേഷിക്കുന്ന കാലഘട്ടത്തിലാണ് ഞാനുമായിട്ട് ബന്ധപ്പെടുന്നത്. ബന്ധപ്പെട്ട് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞ നാടകത്തിലൊന്നും പാടി എനിക്ക് പരിചയമൊന്നുമില്ല, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. ആൻ്റോനെ അറിയാവുന്ന പി കെ ശിവദാസ് ആൻ്റോ മ്യൂസിക് ഉണ്ടാക്കി, പിന്നെ പാട്ട് എഴുതിയെങ്കിൽ പൊന്നൂർ ബാലൻ, ഇവരൊക്കെ ആൻ്റോനെ അറിയാവുന്ന ആൻ്റോയുടെ പാട്ടൊക്കെ കേട്ടുള്ളവരാണ്. ഒരു ഭയമൊന്നും വേണ്ട, വാ നമുക്ക് ഒന്ന് സഹകരിക്കാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആദ്യം ജീവിതം അവസാനിക്കുന്ന നാടകത്തിൽ ആദ്യമായിട്ട് പാടുന്നത്.
3: ആദ്യത്തെ നാടകം ജീവിതം അവസാനിക്കുന്നു.
4: ജീവിതം അവസാനിക്കുന്നില്ല. ആ വർഷം ഏറ്റവും കൂടുതൽ ഓടിയ നാടകമായിരുന്നു. അന്നത്തെ നാടകത്തിലെ പൊന്നൂർ ബാലൻ്റെ പാട്ടുകൾ പാടിയാണ് ആ നാടകത്തിൽ അരങ്ങേറുന്നത്. അത് കഴിഞ്ഞ് ശ്രീമൻ പി ജി ആന്റണിയുടെ നാടകം ഉഴവുചാൽ, പൊതുശത്രുക്കളും ഗ്രാമീണ മക്കൾ, അതിലൊക്കെ അഭിനയിച്ചു പാടുകയായിരുന്നു. അന്ന് അഭിനയിച്ചു പാടുന്ന കഥാനായകന്മാരിൽ ഒരാളായിരുന്നു ഞാൻ. പാട്ട് പാടി
3: അഭിനയിച്ചു,
4: പ്ലേ ബാക്ക് സിസ്റ്റം ഇല്ല,
3: നാടകത്തിന്
4: പിന്നീട് പാടുന്ന സമ്പ്രദായം ഒന്നില്ലായിരുന്നു. അങ്ങനെയാണ്
3: ആദ്യത്തെ ചേട്ടന്റെ ആദ്യത്തെ നാടക ഗാനത്തിനെ കുറിച്ച്, നാടകഗാനം ഞങ്ങൾ ശ്രോതാക്കൾക്ക് വേണ്ടി ആദ്യം പാടിയ നാടകഗാനത്തിലെ ഒരു രണ്ട് വരികൾ ഇവിടെ ചൊല്ലാൻ സാധിക്കുന്നുണ്ടെങ്കിൽ വളരെ ഉപകാരം.

0: വളരെ കാൽപ്പനികത നിറഞ്ഞൊരു ഗാനമാണ്. അപ്പോൾ അന്നത്തെ കാലത്ത്, ഇപ്പോൾ ഈ പ്ലേ ബാക്ക് ഫെസിലിറ്റി ഇല്ലാത്ത അന്നത്തെ കാലത്ത്, ഇപ്പോൾ നാടക സ്റ്റേജിൽ വന്ന് ഈ ഗാനങ്ങൾ അഭിനയിച്ച് പാടുമ്പോൾ ഉണ്ടായിട്ടുള്ള ആ ഒരു അനുഭവം.
1: അഭിനയിച്ച് പാടുക എന്ന് വെച്ചാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അന്നത്തെ എന്നെ സംബന്ധിച്ചിടത്തോളം.
0: കാരണം പല കാര്യങ്ങളും ഒരേ സമയം നമ്മൾ ശ്രദ്ധിക്കണമല്ലോ.
1: ശ്രുതി നോക്കണം, സ്റ്റേജിന്റെ ഒരു വശത്താണ് ഓർക്കസ്ട്രക്കാരിരിക്കുക, അവിടുന്ന് കിട്ടുന്ന ശ്രുതി മനസ്സിൽ വെച്ചിട്ട് ചെയ്തിൽ കേട്ടിട്ട് വേണം നമ്മൾ പാടാൻ. വികാരം ഒട്ടും പോകാൻ പാടില്ല, ആ സീൻ അഭിനയിക്കുന്ന വികാരങ്ങൾ നമ്മൾ ചോർന്നു പോകാതെ സോങ് ആണെങ്കിൽ കരഞ്ഞുകൊണ്ട് പാടുക.
0: അങ്ങനെ ഒരു ഒരു നാടകത്തിൽ തന്നെ ഇപ്പൊ ചേട്ടൻ ഒരു പാട്ടിൽ കൂടുതൽ
1: രണ്ടു മൂന്ന് വികാരങ്ങളുണ്ട്. അപ്പൊ സങ്കടമായ പാട്ട്, സന്തോഷമായ പാട്ട്, സൗഹൃദമായിട്ടുള്ള പാട്ട്, അങ്ങനെ പല ടൈപ്പ് പാട്ടുകളും.
0: അപ്പൊ ഈ ഗാനങ്ങൾ എത്ര നാള് പ്രാക്ടീസ് ചെയ്ത് ഹൃദയസ്ഥമാക്കിയിട്ടാണ് ഈ
1: ഒരു മാസത്തോളം ഞങ്ങൾ റിഹേഴ്സൽ ഉണ്ട്,
0: റിഹേഴ്സൽ ക്യാമ്പ്.
1: ക്യാമ്പ് ഒരു മാസം റിഹേഴ്സൽ ക്യാമ്പിൽ അത് പെർഫെക്റ്റ് ആക്കി അച്ചട്ടായിട്ട് ഞങ്ങൾ രംഗത്തേക്ക് വരുള്ളൂ. രംഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പാടി വർഷങ്ങളോ അങ്ങനെ നടന്നുകൊണ്ടിരുന്നു.
0: അപ്പൊ ഈ ഒരു ഒരു നാടകവേദിയിൽ നിന്ന് ഇപ്പൊ ഇന്ന് മാവേലിക്കരയാണ് വേദിയെങ്കിൽ ഒരുപക്ഷെ നാളെ പാലക്കാടായിരിക്കും.
1: മലബാറിലേക്ക് പോകും അല്ല, അവിടെ നിന്ന് തിരുവനന്തപുരം നേരെ.
0: പ്രത്യേകിച്ച് ഈ ട്രാൻസ്പോർട്ട് മറ്റു സൗകര്യങ്ങളൊക്കെ വളരെ കുറവായിരുന്ന കാലത്ത്
1: അന്ന് അതിന്റെ കാര്യം പറയാതിരിക്കേ. കാരണം വെച്ചാൽ അന്ന് ഞങ്ങൾക്ക് ആദ്യ ഘട്ടങ്ങളിലൊന്നും വാഹനം ഇല്ലായിരുന്നു. ഈ വാഹനം ഇല്ലാത്ത സമയത്ത് ഞങ്ങള് ഓർക്കസ്ട്രക്കാർ സംഗീത ഉപകരണങ്ങളും ഞങ്ങളൊക്കെ ആയിട്ട് അടുത്ത ഒരു ടാക്സി വിളിച്ചു അല്ലെ എന്തെങ്കിലും വാഹനം വിളിച്ച് സ്റ്റേഷനിൽ പോയി അവിടുന്ന് വണ്ടി കയറി ഇപ്പോൾ പാലക്കാട് ഇറങ്ങി അവിടുന്ന് ഒരു വാഹനം വിളിച്ച് നാടക സ്ഥലത്തില്ല.
0: കറക്റ്റ് സമയത്തിന് തന്നെ എല്ലായിടത്തും
1: നേരത്തെ പോകും, കാലത്തെ പോകും. ഞങ്ങൾ കുറക്കു കഴിഞ്ഞാൽ തന്നെ ഞങ്ങൾ ഒരു 8-10 മണിക്ക് എഴുന്നേറ്റ് അടുത്ത യാത്ര കഴിഞ്ഞു. അടുത്ത യാത്ര കഴിഞ്ഞ് അവിടെ ചെന്ന് എല്ലാം ഒരുക്കി കഴിയുമ്പോഴത്തേക്കും നടന്മാരെല്ലാം വന്ന് ഞാനും മേക്കപ്പെടുന്നില്ല തയ്യാറായി കഴിഞ്ഞ് ഞങ്ങൾ ഒരു 8-8.5 മണി 9 മണിയാകുമ്പോൾ അസംബിൾ ആകും. കഴിഞ്ഞ് മേക്കപ്പൊക്കെ ഇട്ട് തുടങ്ങി അത് കഴിഞ്ഞ് ആ നടൻ കഴിഞ്ഞാൽ അടുത്ത സ്റ്റേഷനിലേക്ക് ഇതേ ചുമടും.
0: ശാരീരികമായിട്ടൊന്നും
1: ബുദ്ധിമുട്ടാണ്, പക്ഷേ അന്നത്തെ ക്ലേശങ്ങളും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. കാരണം ഞങ്ങൾ ഒരു കുടുംബം പോലെയായിരുന്നു മൂവി കണ്ടിരുന്നത്. ആർക്കും ആർക്കും പരാതിയില്ലാതെ എല്ലാവരും ഒരുമിച്ച് ജോലി ചെയ്യുക, വർക്ക് ചെയ്യുക, അവരവരുടെ കഥാപാത്രങ്ങൾ കൂടാതെ തന്നെ ഒരു നാടക സമിതിക്ക് എന്തെല്ലാം ഉപകാരങ്ങൾ അന്യം ഉണ്ടായിരിക്കണം അതെല്ലാവരും ചെയ്തുകൊണ്ടിരുന്നു. അതാണ് ആ ഭാരങ്ങൾ അറിഞ്ഞില്ല, ബുദ്ധിമുട്ടുകൾ അറിഞ്ഞില്ല. ഇന്നിപ്പോ എങ്ങനെയൊക്കെയാണെന്നൊക്കെ എനിക്ക് അറിയില്ല.
0: അതുപോലെ തന്നെ ആൻഡ്രോ ചേട്ടൻ ഇപ്പോ സിനിമ നാടകവേദി അല്ലാതെ സിനിമാ വേദിയിലും വളരെ ശ്രദ്ധേയങ്ങളായ അനേകം ഗാനങ്ങൾ പാടിയുണ്ടായല്ലോ.
1: ആ കാര്യം ഞാൻ നാടക സമിതിയിൽ നിന്ന് സിനിമയിലോട്ട് വരാൻ ഒരു കാരണമുണ്ട്. ഞാൻ എറണാകുളത്ത് ഇങ്ങനെ ക്ലബ്ബിൽ പാടിക്കും, എറണാകുളത്തെ പി ജാനുവരി ട്രൂപ്പിലൊക്കെ പാടിക്കൊണ്ടിരിക്കുന്ന കാലത്ത് തൃശ്ശൂരിൽ നിന്ന് നമ്മുടെ ഒരു സുഹൃത്ത് തൃശ്ശൂർ കേരള കലാവേദി എന്ന് പറഞ്ഞൊരു നമ്മളും നാടകം, കേരള കലാവേദി നമ്മളും നാടകം തൃശ്ശൂരിൽ നിന്നൊരു നാടകം ചെറുകാടൻ്റെ വന്നിരുന്നു, അത് നമ്മളും നാടകം. ആ നാടകത്തിൽ ശ്രീമൻ ബാബുരാജ് മരിച്ച ബാബുരാജ് അദ്ദേഹമാണ് മ്യൂസിക് പി കെ ശിവദാസൻ. അപ്പോൾ അങ്ങോർക്ക് സുഖമില്ലാതെ തോന്നപ്പെടുത്തൊരു ഗായൻ അന്വേഷിച്ച് എറണാകുളത്ത് വന്നു. അപ്പോൾ എന്നെ കണ്ടുകൊണ്ട് ഞാൻ എന്നെ സംസാരിച്ച് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തൃശ്ശൂർ വന്നു, തൃശ്ശൂരിൽ നിന്ന് പാട്ടുകളൊക്കെ പഠിച്ച് അങ്ങനെ അന്ന് പാടിയപ്പോഴത്തേക്കും എല്ലാവരും വല്ല എന്താ ഒരു ഗണ്ഡശാല പാടുന്ന പോലെ ഇരിക്കുക അപ്പം ഇരിക്കുക. ഞാൻ തമിഴ് പാലക്കാടല്ലേ, ഒരു അല്പം തമിഴൊക്കെ കലർന്നതാണ്. ഗണ്ഡശാല പാല് പാടിയിട്ട് നല്ലായിരിക്കേ അവരിവിടെ അത് എം പി ശ്രീനിവാസം പാടുന്ന സ്റ്റേജിൽ സമ്മേളനമല്ലേ, അന്ന് എം പി ശ്രീനിവാസമായിട്ട് പരിചയപ്പെട്ടു, പലരുമായിട്ടൊക്കെ പരിചയപ്പെട്ടു. അതിനുശേഷം ഈ ട്രൂപ്പ് തന്നെ മദ്രാസിലേക്ക് 58
0: മദ്രാസിലേക്കുള്ള
1: യാത്ര. അപ്പം മദ്രാസിലാണ് നാടൻ കളിക്കുന്നതിൻ്റെ നമുക്ക് പോകണം നോക്കും. മദ്രാസിലേക്ക് യാത്ര എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് മദ്രാസ് കാണാൻ പോകുന്നു.
0: ഞാൻ സംസ്ഥാനം വിട്ടിട്ടുള്ള ആദ്യത്തെ പരിപാടി
1: മദ്രാസാണ്. അപ്പോൾ വലിയ ഉത്സാഹമായി, അത് പോയി അവിടെ ഇറങ്ങി ഞങ്ങൾ നാടകത്തിന് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഫസ്റ്റ് ഒരു ഒരു അശരീരി ഗാനമായിരുന്നു. അത് പാടി കഴിഞ്ഞപ്പോൾ ഒരാൾ സ്റ്റേജിന് പുറകിൽ വന്നു, ഇപ്പോൾ പാടി ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് തന്നെ ചോദിച്ചു, ഞാനാണ് പാടിയത്, എൻ്റെ പേര് ആൻഡ്രോ എന്നാണ്. ഓ, നിങ്ങളെ പാട്ട് നന്നായിരിക്കുന്നു. ദക്ഷിണാമൂർത്തി സ്വാമി മ്യൂസിക് ഡയറക്ടർ അദ്ദേഹം വന്നിട്ടുണ്ട്, പാട്ട് കേട്ടു, നാടകം വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ ശബ്ദം ഇഷ്ടപ്പെട്ടു, നിങ്ങളൊരു പടത്തിൽ പാടിക്കണമെന്നുള്ളൊരു ആഗ്രഹത്തോടെ അങ്ങനെ നിങ്ങളെ കാണണമെന്ന് പറഞ്ഞു.
0: അപ്പോൾ അത് മാനസികാവസ്ഥ
1: മാനസികാവസ്ഥയൊന്നും പറയാ, സിനിമയെന്ന് പറഞ്ഞാൽ സ്വപ്നം കാണാത്തൊരു കാര്യമാണ്. നാടകത്തിൽ പാടുന്ന ഒരാളും നമ്മൾ പാടുന്നു കഴിഞ്ഞേ, അതിൽ എങ്ങനെയാണ് പാടുന്നതെന്നുള്ള മറ്റുള്ളവരിൽ പ്രതിഫലിക്കുമ്പോഴേ മാത്രമേ അവർ പറയുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണത നമുക്ക് കിട്ടുള്ളൂ, ആ തൃപ്തി കിട്ടുള്ളൂ. ഇത് സിനിമ എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ അന്ന് വിട്ടു പോയി, വിട്ടു സിനിമയിൽ അവർക്ക് എത്തിപ്പിടിക്കാതെ അതിനകത്ത് ഞാനതൊന്നും വിശ്വാസമില്ല. നാളെ നിങ്ങൾ വിചാരിച്ചു കാലത്ത് ഞാനിവിടെ വരാം, സ്വാമി ഇവിടെ പ്രൊഡക്ഷൻ ഓഫീസിലുണ്ടാവും, അത് നമുക്ക് ഒരുമിച്ച് പോയിട്ട് അവിടെ പ്രൊഡക്ഷനിൽ പാട്ട് കേട്ടിട്ടുണ്ടെന്ന് തീരുമാനിക്കുന്നു. ശരിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോയി. പിറ്റേ ദിവസം ഞങ്ങളിങ്ങൾ കേരളത്തിലേക്ക് പോരുക. അപ്പം ഞങ്ങൾ കാലത്ത് എഴുന്നേറ്റ് മദ്രാസ് ഒന്ന് ചുറ്റിക്കറങ്ങാലോ, പക്ഷെ ഇത് മറന്നും പോയി. ഞങ്ങൾക്ക് ഇറങ്ങി തിരിഞ്ഞത് ഒരു 11 മണിയായി. 11 മണിയായപ്പോൾ കാലത്ത് 8 മണി വന്നിട്ട് പുള്ളി കാത്തിരിക്കുക. കാത്തിരുന്നപ്പോൾ പുള്ളി വഴക്ക് പറയും, ഹാ എന്തൊരു പണിയായി, 8 മണിക്ക് നിങ്ങൾ വരാമെന്ന് പറഞ്ഞ പ്രൊഡക്ഷനിലെ ഡയറക്ടർ അവരൊക്കെ സ്വാമി വരെയും കാത്തിരിക്കുക, ഓർക്കസ്ട്രക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അയ്യോ ഞാൻ മറന്നുപോയത്, നമുക്കിപ്പോൾ പോവാന്ന് പറഞ്ഞ് ഞങ്ങൾ പുറപ്പെട്ട്. അന്ന് കോടമ്പാക്കത്ത് ഒരു അവരുടെ ഒരു ഓഫീസിലായിരുന്നത്. അത് വെണ്ണില പിക്ചേഴ്സ്,
0: വെണ്ണില വളരെ പ്രശസ്തമായ ഒരു കമ്പനിയാണ്.
1: അതെ, തമിഴിലെ പ്രശസ്തമായ ഒരു കമ്പനിയാണ്.
0: ദക്ഷിണാമൂർത്തി സ്വാമിയൊക്കെ വളരെ പ്രശസ്തരാണല്ലോ. അല്ലെ,
1: പ്രശസ്തരാണ്, രാഘവ മാഷ് ദക്ഷിണാമൂർത്തി സ്വാമിയൊക്കെയാണ് ഒന്നും ഉള്ളത്.
0: പക്ഷെ നാടകത്തിൽ ഇവരൊന്നും അധികം ചെയ്യാറുണ്ടായിരുന്നില്ല.
1: നാടകത്തില് അന്ന് സ്വാമി ഒന്നും വന്നിട്ടില്ല. രാഘവ മാഷ് ചില നാടകങ്ങൾക്ക് പാട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്റെ അറിവ്.
0: അപ്പൊ ചേട്ടൻ ഇവിടുന്ന് ഈ നാടകവേദിയിൽ ഇതിനു മുമ്പ് ഇവരുടെ ആരുടെയും ഗാനങ്ങൾ പാടിയിട്ടില്ല?
1: ഇല്ല,
0: ഒന്നും പാടിയിട്ടില്ല.
1: അന്ന് ആ നാടകത്തിന് കേട്ട ശബ്ദം കേട്ടിട്ടാണ് സ്വാമി എന്നെ സെലക്ട് ചെയ്തത്. അപ്പൊ അതിൽ ചെന്ന് പാട്ടുകളെ പാടി കേൾപ്പിച്ചപ്പോൾ പുള്ളിക്ക് ഇഷ്ടമായി. രണ്ട് പാട്ട് പാടണം നിങ്ങൾക്ക് എങ്ങനെയാ പറഞ്ഞു. ഇവിടെ നാടകത്തിലെ ദിവസേന നാടകങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ ഇടയിലാണ് ഞാൻ ഇങ്ങനെ മദ്രാസ് കാണാമെന്ന്. ഇങ്ങനെ സിനിമയിൽ പാടാനുള്ള സന്ദർഭം തരാമെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ നിൽക്കാമെന്ന് പറഞ്ഞു. നിങ്ങൾ കുറച്ച് താമസിക്കും, ചിലപ്പോൾ പെട്ടെന്ന് നിൽക്കാൻ സാധിക്കും. അത് ശ്രീമതി പി ലീലയുടെ സൗകര്യം അനുസരിച്ച് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അവരാണെങ്കിൽ അവര് എല്ലാ ഭാഷയിലും പാടുന്ന
0: ഏറ്റവും കൂടുതൽ
1: പോപ്പുലർ സിംഗറാണ്. അവരെ കിട്ടാനേ ഇല്ല. അങ്ങനെ അവർ കാത്തിരുന്ന 1.5 മാസം ഞാൻ കാത്തിരുന്നിട്ടാണ് അവരെ കാഴ്ചയിട്ട് എന്നെ കിട്ടിയത്.
0: അങ്ങനെ ഒരു ഗായികയ്ക്ക് വേണ്ടി
1: ആദ്യത്തെ ഗാനം പാടാൻ താമസിച്ചു. കമ്മ്യൂണിക്കാൻ, കാരണം ഞാനും കിടാമുള്ള സാധനം, അദ്ദേഹമാണ് പാട്ട് എഴുതിയും അതിന്റെ സ്ക്രിപ്റ്റ് എഴുതണം എല്ലാം കൂടി അദ്ദേഹമായിരുന്നു. ഞങ്ങള്
0: കിടാമംഗലം
1: കഥാപ്രസംഗം.
0: അപ്പൊ ഞങ്ങളുടെ ശ്രോതാക്കൾക്ക് വേണ്ടി എന്റെ ചേട്ടൻ അന്ന് ആദ്യമായിട്ട് ഈ സിനിമയ്ക്ക് വേണ്ടി പാടിയ ഒരു യുക്മ ഗാനമായിരുന്നല്ലോ അത്.
1: അതെ.
0: അപ്പൊ ഈ ഗാനത്തിൽ എന്റെ ചേട്ടന് ഓർമ്മയുള്ള ഒരു 4 ലൈൻ ഞങ്ങളുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് പാടാൻ സാധിക്കും.
1: കേട്ടില്ലേ വർത്താനം, ചുട്ട ചുട്ട വർത്താനം, കേട്ടു നിങ്ങൾ ഞെട്ടരുതേ കാട്ടരുതേ വക്കാണം. കേട്ടില്ലേ വർത്താനം, ചുട്ട ചുട്ട വർത്താനം, കേട്ടു നിങ്ങൾ ഞെട്ടരുതേ കാട്ടരുതേ വക്കാണം.
0: അപ്പൊ ആദ്യത്തെ പാട്ട് ഒരു കോമഡി സോങ്,
1: കോമഡി സോങ്. അത് കഴിഞ്ഞിട്ട് പിന്നെ
0: അത് ആ ഗാനം ഓർമ്മ.
1: അത് പാടത്തെന്തിനു വന്നെത്തേ മാടത്തെ പൊന്നഴകേ, പാടിക്കൊണ്ടൊരു മാടത്ത മാടി വിളിച്ചതും എന്തിനയേ. അങ്ങനെ രണ്ട് പാട്ടായിരുന്നു.
0: രണ്ട് പാട്ട് ആദ്യം തന്നെ പാടാൻ സാധിച്ചു.
1: സാധിച്ചു, എനിക്ക് പ്രയാസം ഉണ്ടായില്ല. അപ്പൊ സ്വാമി അവിടെ നിന്ന് ലീലച്ചനൊക്കെ ഒരുപാട് വഴക്ക് പറഞ്ഞു, നീ എന്താ ഇങ്ങനെ പാടുന്നത്, ആ പുതിയ ചക്ക നന്നായിട്ട് പാടുന്നു, അവരും തെറ്റിക്കാതെ പാടുന്നു, നീ എന്താ ഇങ്ങനെ പാടുന്നു എന്നൊക്കെ പറഞ്ഞു. എനിക്കതിന്റെ ഒന്നും അറിയില്ല. നമ്മള് മൈക്കിനെ കിട്ടി നമ്മൾ പഠിച്ച് വൃത്തിയായിട്ട് വെച്ചിരിക്കുന്ന പാട്ട് അങ്ങനെ അത് പാടി മൂന്നോ നാലോ ഒറ്റയ്ക്ക് കൊണ്ട് രണ്ടു പാട്ടും എടുത്തു.
0: അന്ന് എന്റെ ചേട്ടൻ ആദ്യമായിട്ട് ഈ ഗാനം പാടുമ്പോഴ് അന്ന് സമകാലീനരായിട്ടുള്ള മറ്റ് ഗായകരാരൊക്കെയായിരുന്നു?
1: അന്ന് ഞാൻ മദ്രാസിലുള്ളപ്പോ അറിയപ്പെട്ടിരുന്ന രമണന്റെ പാട്ടെടുക്കണ്ടായിരുന്നു, രാഘവ മാഷ്.
0: ആ സമയത്ത് തന്നെയായിരുന്നു രമണനും.
1: അതെ, റെക്കോർഡിംഗ് നടക്കില്ല. രണ്ടാമത്തെ പാട്ടിയാണ് അത്.
0: കെ പി ഉദയഭാനു
1: പിന്നെ ശാന്താപി നായര് ആരൊക്കെയാ ക്യാമ്പിൽ ഉണ്ടെന്ന് അറിഞ്ഞു. എനിക്ക് പരിചയപ്പെട്ടില്ല,
0: പോയി കാണാനും പരിചയപ്പെടാനും
1: സാധിച്ചില്ല. കാരണം ഈ ക്യാമ്പിലാണല്ലോ ഞാൻ നിൽക്കുന്നത്. അതിനിടയിൽ ഈ സരസ്വതി സ്റ്റോൾസ്, അതായത് കൊളംബിയ കമ്പനിക്കാര്, ഞാൻ ഇങ്ങനെ ഒരു പുതിയ പാട്ടുകാരൻ വന്നു പറഞ്ഞു, അവർ വന്ന് എന്നെ ഏകരുടെ പാട്ട് അവർക്ക് പാടിക്കൊടുക്കുന്നു പറഞ്ഞു.
0: അതൊരു റെക്കോർഡിംഗ് കമ്പനിയാണ്, അന്നത്തെ
1: റെക്കോർഡിംഗ് കമ്പനിയാണ്. അങ്ങനെ കിടാവാങ്ങുന്ന സാധനം തന്നെ പാട്ട് എഴുതി
0: സ്റ്റോൾസ്.
1: അതെ, എച്ച് എം ബി ഉണ്ടെന്ന്, ഒന്ന് കൊളംബിയ, രണ്ട് കമ്പനിയാ. അത് രണ്ടും ചെട്ടിയാറ് തന്നെ, ABM ചെട്ടിയാറ് തന്നെയാണ് കമ്പനി ഒന്ന്, രണ്ട് കമ്പനിയും. അദ്ദേഹം രണ്ട് കമ്പനിയായിട്ട്, രണ്ട് ബിസിനസ്സായിട്ട് മാറ്റിയിരിക്കുക. ഒന്ന് കൊളംബിയ കമ്പനി, ഒന്ന് ഹിസ് മാസ്റ്റേഴ്സ് വോയിസ്. അപ്പൊ രണ്ട് ഇതിലും ആർട്ടിസ്റ്റുമാർ വെവ്വേറിയ. അപ്പൊ ഈ സരസ്വതി സ്റ്റോഴ്സിൽ ബുക്ക് ചെയ്യുന്ന ആർട്ടിസ്റ്റിനെ അവിടെ പോയി പാടിക്കാൻ പാടില്ല.
0: സരസ്വതി സ്റ്റോഴ്സ് എന്ന് പറയുന്നത് ഇവര് വേറെയാണ്.
1: അതൊരു വേറെ
0: അത് മൂന്നാമതൊരു വേറൊരു കമ്പനിയാണ്.
1: അല്ലല്ല, സൈസ് സ്റ്റോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ കൊളംബിയയുടെ തന്നെ.
0: ആ ശരി,
1: സ്റ്റോഴ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ റെക്കോർഡ്
0: ചെയ്ത് വിൽക്കുന്ന ഡിസ്കുകളൊക്കെ
1: വിൽക്കുന്ന സ്ഥലമാണ്.
0: അപ്പൊ
1: അവരുമായിട്ടാണ് കരാർ ചെയ്യുന്നത്. ആ രണ്ട് പാട്ട് പാടിയപ്പോൾ അത് നിറയെ പോയത്.
0: അത് ആരൊക്കെയാണ് അതിന്റെ ശില്പികൾ? ആരൊക്കെയായിരുന്നു ആ
1: ശില്പികളെന്ന് പറഞ്ഞാൽ? ഡിസ്കിന് കേരള സാധനം പാട്ട് എഴുതി, പിന്നെ അതിനൊരു ബേസിക് ആയിട്ട് ഒരു ചെറിയ ട്യൂണൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാനൊക്കെ തന്നെ അത്
0: മാപ്പിളപ്പാട്ടിലായിരുന്നു.
1: ഒരു മാപ്പിളപ്പാട്ട്, ഒരു ഒരു വാനത്തിന്റെ വർണ്ണ, ആകാശത്തിന്റെ വർണ്ണനയൊക്കെ ആയിട്ട് അത് രണ്ടെണ്ണം റെക്കോർഡ് ചെയ്ത് ഞാൻ പിന്നെ ഒന്നര മാസം കഴിഞ്ഞ ഈ സിനിമാ പാട്ടും റെക്കോർഡ് ചെയ്തിട്ട് നാട്ടിലേക്ക് വന്നു. കൂടെ വന്നപ്പോൾ നാടകങ്ങളുടെ സമയമാണ്.
0: അപ്പൊ ഈ ഇത്രയും നാടകങ്ങൾ എന്ന് പറയുമ്പോൾ റെഗുലർ ആയിട്ട് നമുക്ക് ബുക്കിങ്ങും അതിന് ഡേറ്റുകളൊക്കെ
1: ഉണ്ടായിരുന്നു. ഈ ഒന്നര
0: മാസം
1: ജ്യോതി തിരിച്ചു ഞാൻ ആരോ ഉണ്ണിയാർച്ച അഭിനയിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് അന്ന് മരടി ജോസഫാണ് ആ പാണനായിട്ട് അഭിനയിച്ചത്.
0: അന്ന് ചേട്ടന്റെ റോൾ ഏതാണ് അതിനകത്ത്?
1: പാണനായിട്ടാണ്. അതെ, മരടി ജോസഫ് എനിക്ക് പോകാനായിട്ട് അഭിനയിച്ചു. അദ്ദേഹം പിന്നെ ഞാൻ വന്നതിന് ശേഷം എനിക്ക് വേണ്ടി മാറത്തുനിന്ന് അങ്ങനെ ഒരു വേറെ സമിതിയിലേക്ക് പോയി. പിന്നെ അത് കണ്ടിന്യൂ ചെയ്ത് പിന്നെ അവർ തന്നെ മറ്റു പല നാടകങ്ങൾ, പൊതുശത്രുക്കള്, ഒരു സംഘ യാത്രക്കാര്, ഉഴവുചാല്, അങ്ങനെ ഒരുപാട് നാടകങ്ങളും ആയിട്ട് ഇരിക്കുമ്പോഴാണ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇങ്ങനെ സിനിമയിൽ ഈ ബേസിക് സോങ്സ് ഈ സർവീസ് സ്റ്റോഴ്സുകാർ കോൺടാക്ട് ആയിരിക്കും. ഒരു പത്ത് പാട്ടായിട്ട് പോകാൻ പോകും.
0: ആദ്യത്തെ മദ്രാസ് യാത്ര വിഫലമായില്ല.
1: അതെ,
0: നല്ലൊരു സ്റ്റാൻഡിങ് അവിടെ കിട്ടി.
1: നല്ല സ്റ്റാൻഡിങ് കിട്ടി. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് ഈ ക്ലബ്ബുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ബന്ധപ്പെട്ട ഇപ്പോൾ ശ്രീമുഖ നഗര വിജയൻ, അങ്ങനെ പാട്ട് എഴുതുന്ന പല ചെറായി ജി, ജോബൻ ജോർജ്, മ്യൂസിക് ഡയറക്ടേഴ്സ്, അവരൊക്കെ ചില പാട്ടുകളൊക്കെ സെലക്ട് ചെയ്ത് തമാശ പാട്ടുകൾ, നല്ല ഡ്യൂറ്റ്, അതുപോലെ വിക്കുമാനങ്ങൾ, അതൊക്കെ കൊണ്ടുപോയി കൊണ്ടുപോയി എട്ട് പത്ത് പാട്ടുമായിട്ട് പോകും. ഞാൻ അതിൽ സെലക്ട് ചെയ്ത് ചിലപ്പോൾ എട്ട് പാട്ടെടുക്കും, ചിലപ്പോൾ ആറ് പാട്ടെടുക്കും. അങ്ങനെ ഓരോ വർഷം പോകാറുണ്ടായിരുന്നു. ഇതിനിടയിലാണ് നമ്മുടെ ഗൗമാധവൻ സാവു, ദേവരാജൻ മാസ്റ്ററും ഒ എൻ വി ഒക്കെ പുതിയൊരു കലാസമിതി തുടങ്ങുന്നതാണ്. അത് കാളിദാസ
0: കലാകേന്ദ്രം,
1: അതെ, 60-ൽ തുടങ്ങി. അപ്പൊ അന്ന്
0: ഇതിപ്പോ ആൻഡ്രോ ചേട്ടൻ ആദ്യമായിട്ട് ഈ സിനിമയ്ക്ക് വേണ്ടി റെക്കോർഡ് ചെയ്യുന്ന ഏത് വർഷമാണെന്ന് ഓർമ്മ?
1: 58 1958 ഞാൻ അത് പാടുന്നു.
0: അപ്പൊ അന്ന് യേശുദാസ് ഒന്നും വന്നിട്ടില്ല
1: അദ്ദേഹം വന്ന് 62-ലാണെന്ന് എന്റെ ഓർമ്മ. കാരണം കാൽപ്പാടുകളിൽ കൂടെ അദ്ദേഹം പാടാൻ തുടങ്ങിയത്, അതിനുമുമ്പേ ഞാൻ പാടി തുടങ്ങി. അത് കഴിഞ്ഞപ്പോ മാധവൻ സാർ വന്ന് മണമാകുന്നു, എല്ലാരും കൂടി വന്ന് ക്ലബിൽ വന്ന് ഇങ്ങനെ ഒരു സമിതി തുടങ്ങിയിട്ടുണ്ട്. അതിലാൻ്റെ പങ്കെടുക്കണം. ഞാൻ പറഞ്ഞു എനിക്കിവിടെ പരിപാടികളൊക്കെ ഉണ്ട്, ഗാനമേളൊക്കെ ധാരണയുണ്ട്, ഞാൻ വിട്ടച്ച് വന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും. അല്ല, അതൊന്നും സാരില്ല, ദേവരാമാഷ് പറഞ്ഞ വെച്ചാണ്. ദേവരാമാഷിനെ നേരത്തെ തന്നെ അറിയാം.
0: അങ്ങനെ ഗാനമേളകളിൽ തുടങ്ങി നാടകത്തിലൂടെ സിനിമയിലും ചെന്നിട്ട് തിരിച്ച് വീണ്ടും നാടകത്തിൽ തന്നെ
1: വരികയാണ്. കാരണം നമ്മൾ കേരളമായിട്ട് ബന്ധപ്പെട്ട കാരണം സിനിമ അധികം ഇല്ല അന്ന്. വർഷത്തിൽ ഒരു പടം രണ്ടു പടമൊക്കെ അന്ന് വരുള്ളൂ. പിന്നെ കൂടുതൽ തമിഴ് പടങ്ങളല്ലേ, മലയാള പടങ്ങൾ ഇങ്ങനെ വളർച്ച എത്തിയിട്ടില്ല. അപ്പോൾ കൂടുതൽ പ്രൊഡക്ഷൻസ് ഒന്നും ആയിട്ടില്ലായിരുന്നു. അവയ നാടകത്തിൽ ഒന്ന് ദേവരാമാഷായിട്ട് കൊല്ലത്ത് വന്ന് ക്യാമ്പിൽ വന്ന് ഒരു ആഴ്ച നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി എന്തോ കാലം മറന്ന് സിനിമയുടെ റെക്കോർഡിങ്ങിന് പോയിരുന്നു. അത് കഴിഞ്ഞ് വന്ന് ആണാ എന്തൊക്കെയാണ് പിന്നെ, അപ്പോൾ ഒരു ഒരു ആഴ്ച വെറുതെ ഇരുന്ന് എനിക്ക് പോകണം. ഞാൻ പറഞ്ഞു ഞാൻ പോവാൻ ഒരാഴ്ച തന്നെ പരിപാടി പോയി. ഞാൻ പോയി എറണാകുളത്ത് പോയിട്ട് പിന്നെ ഇതെല്ലാം തുടങ്ങുമ്പോൾ ഞാൻ വരാമെന്ന്. ഇല്ല മാഷ്, ദേവരാ മാഷ് പറഞ്ഞു പോകണ്ട, അപ്പോൾ മാഷ് വന്ന് ആ എന്തൊക്കെയാണ് ഇരുന്ന് ബോറടിച്ചില്ല. ഞാൻ ബോറടിച്ച ഒരാഴ്ച ചുമ്മാ ഇരിക്കുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് പഴയ പാട്ടുകളൊക്കെ നിങ്ങൾ പഠിക്കാം. പുതിയ പാട്ടുകളൊന്നും ആയിട്ടില്ല, പ്രീസിൽ തുടങ്ങുമ്പോൾ പരിശീലപ്പെടുത്താൻ. കുറേ പഴയ കെ പി എസ് ഉണ്ടായിരുന്ന ചില പാട്ടുകളൊക്കെ എന്നെ കൊണ്ട് പാടിച്ച് കെ എസ് ജോർജ് പാടിയിരുന്ന പാട്ടുകൾ ആയിക്കോടെ ടൈം.
0: അപ്പോൾ ഈ കെ എസ് ജോർജും ഇവർ കെ പി എസ് സി ഇവരൊക്കെ കെ പി എസ് പാടുന്നവരൊക്കെ ഒരു പക്ഷേ ആൻഡ്രോ ചേട്ടൻ്റെ സമകാലീന തന്നെയായിരിക്കുമല്ലോ.
1: അതെ അതെ, നാടകം ഞങ്ങളിവിടെ ഈ എറണാകുളം ഭാഗത്ത് പാടിക്കൊണ്ടിരിക്കുമ്പോൾ അവർ കെ പി എസ് ഏറ്റവും വലിയ കേരളത്തിലെ ഗായകന്മാരിൽ രണ്ടുപേര് കെ പി എസ് ജോർജിന് കെ എസ് ജോർജും ആയിരുന്നു. കെ പി എസിലായിരുന്നു ഇവരത് തന്നെ. എന്തോ കാരണം കൊണ്ട് ഒരു കളിയാസ പുതിയൊരു സമിതി ഉണ്ടായി. അങ്ങനെ അങ്ങനെ ഡോക്ടർ നാടകം മുതലാണ് മാസ്റ്ററും വൈ എൻ വി സാറും ഓം
0: മാധവനും തിരിഞ്ഞു നോക്കുമ്പോഴ് ആൻഡ്രോ ചേട്ടന്റെ നാടകങ്ങളിൽ നാടകഗാനങ്ങളിൽ വളരെ ശ്രദ്ധേയമായ ഗാനങ്ങൾ ഒരുക്കിയിരിക്കുന്ന ഒരു ടീം
1: വൈ എൻ വി ദേവരാജൻ മാസ്റ്റർ, അർജുനൻ മാസ്റ്റർ
0: അല്ലെ.
1: അതെ, അങ്ങനെയാണ് നാടകങ്ങളിൽ കൂടെ നാടകപ്പാട്ടുകൾക്ക് കൂടുതലും പ്രശസ്തിയും അംഗീകാരവും കിട്ടാൻ കാരണമായത്. ആ കാലഘട്ടങ്ങളിൽ വളർന്നിട്ടുള്ള കലാകാരന്മാരാണ് ഇന്ന് നിലനിൽക്കുന്നത്.
0: അപ്പൊ നമ്മൾ ഇത്രയും നേരം നമ്മൾ കലയെക്കുറിച്ചും സംഗീതത്തെക്കുറിച്ചും ഒക്കെ സംസാരിച്ചു. അപ്പൊ ഇതിനിടയിൽ ആൻഡ്രോ ചേട്ടന്റെ ജീവിതം എന്ന് പറയുന്നത് എവിടെയായിരുന്നു? ഒരു കുടുംബജീവിതം തുടങ്ങുന്ന
1: കുടുംബജീവിതം തുടങ്ങി വളരെ വൈകിയാണ് തുടങ്ങുന്നത്. അതെ, എറണാകുളത്ത് നിന്ന് ഞാനും ഭാര്യ തൃശ്ശൂരുന്നു,
0: അങ്ങനെ അടുത്തടുത്ത സ്ഥലങ്ങളാണ്,
1: അടുത്തടുത്ത സ്ഥലങ്ങളാണ്. അങ്ങനെ
0: ഇതൊരു ആലോചിച്ച് കണ്ടാലോചിച്ചിട്ടുള്ള ഒരു ഒരു വിവാഹമായിരുന്നു അതോ പ്രേമവിവാഹമായിരുന്നു?
1: പ്രേമവിവാഹം തന്നെ. പ്രേമവിവാഹത്തിലും കൂടി അങ്ങനെ വന്ന് അത് മദ്രാസിലേക്ക് ഞാൻ കൂടി കയറിയപ്പോൾ തന്നെ മദ്രാസിലേക്ക് എന്നെ ഫാമിലിയെ കൊണ്ടുപോയി. അവിടെ താമസം
0: നാടകവീതിയിലുള്ള ഒരാൾ തന്നെയായിരുന്നു അത്?
1: അല്ലല്ല, നാടകമായിട്ട് ബന്ധമില്ലാത്ത, നാടകക്കാരെയൊക്കെ ആരാധിക്കുന്ന ഒരു കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു. അവരുമായിട്ട് ഞങ്ങൾ കുടുംബമൊക്കെ നാട്ടിലേക്ക്, ഇവിടെ ഉണ്ടായിരുന്ന വീടുകളൊക്കെ ഞാൻ വിട്ട് കംപ്ലീറ്റ് മദ്രാസിലേക്ക് യാത്ര. അങ്ങനെ അവിടെ താമസിച്ചിരിക്കുമ്പോഴാണ് ഒരുപാട് പടങ്ങൾ ഞാൻ ആ കാലഘട്ടങ്ങളിൽ പാടിയിരുന്നു. റെസ്റ്റ് ഹൗസ്, വിദ്യാർത്ഥി, അസുരവിത്ത്, പിന്നെ മയിലാടുംകുന്ന്, അങ്ങനെ ഒരുപാട് പടങ്ങൾ, ഹിറ്റായിട്ടുള്ള
0: പാട്ടുകൾ. എന്റെ ചുട്ടൻ പാടിയ ശ്രദ്ധേയങ്ങളായ അനേകം സിനിമാ ഗാനങ്ങളുണ്ടല്ലോ, അതിലെ ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു, വളരെ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഗാനത്തിൽ നിന്ന് ഒരു നാല് വരി.
1: ഇഷ്ടമുള്ള മലയാളത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള ഒരു പ്രേമഗാനം എന്ന് പറഞ്ഞു, മലയാള പ്രേമഗാനം എന്ന് പറഞ്ഞ ഒരു പാട്ട് ഞാൻ തന്നെ പാടിയിട്ടുണ്ട് എന്റെ വിശ്വാസം. അത് രാഘവ മാഷും ഭാസ്കർ മാഷും ഒരിക്കൽ അസുരവിത്തിലെ കുന്നത്തൊരു കാവുണ്ട്, കാവിനടുത്തൊരു മരമുണ്ട്, മരത്തിൽ നിറയെ പൂവുണ്ട്, പൂവറുക്കാൻ പോരുന്നു
0: വളരെ പ്രശസ്തമായ
1: കുയിലേ പെണ്ണാളി.
0: ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് കേട്ട് പാടി വളർന്നൊരു ഗാനമാണ്.
1: അത്രയും മനോഹരമായ ഗാനം ഇന്ന് വരെ വന്നിട്ടില്ല. നാടൻ പാട്ടുകൾ ലയിച്ച് പാടുന്ന കേട്ട് കഴിഞ്ഞാൽ പാടാൻ സാധിക്കുമെന്ന് പറഞ്ഞു. ഞാനും ബീല ലയിച്ചു കൂടിയാണെന്ന് പാടിയത്. അന്ന് അവർ പ്രധാന ഹാരെടുത്ത ഞാൻ അന്ന് ഈ പാട്ട് പാടുമ്പോ എന്ന് പറഞ്ഞാൽ അന്ന് മദ്രാസിൽ താമസിക്കുന്ന ബുദ്ധിമുട്ടുള്ള കാലഘട്ടങ്ങളായിരുന്നു. കാലത്ത് 7 മണിക്ക് അവിടെ പോകണം, കാലത്ത് ഭക്ഷണം കഴിക്കാൻ ഓടി, പാട്ടല്ലേ, തേക്ക് കഴിഞ്ഞതിന് ശേഷം ഭക്ഷണം കഴിച്ചു. അതുപോലെ ഒരു അനുഭവം ഉണ്ടായി, ഇന്നുവരെ ഉണ്ടായിട്ടില്ല. പക്ഷെ പാടി കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വിൻസൻ സാറാണല്ലോ അതിന്റെ ഡയറക്ഷൻ, അങ്ങോട്ട് ഒരു പ്രത്യേക മൂടി ടൈപ്പാണ്. അത് പാട്ട് കേട്ടപ്പോൾ ഈ പാട്ട് എനിക്ക് സെലക്ട് ചെയ്തതിന് പ്രത്യേകം മറ്റൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു. ചന്ദ്രനാരായണായിരുന്നു കമ്പോസിങ്. രാഘവ മാഷ് എന്നെ വിളിച്ച് പാട്ട് പറഞ്ഞു വന്നത് എനിക്ക് പകലവനെന്നും പറഞ്ഞിട്ട് ഒരു മാപ്പിള പാട്ടുണ്ടാവേ, അത് യേശുദാസ് പകലവനെന്ന് വിരിയുമ്പോൾ കുന്നത്തൊരു കാവുണ്ട് യേശുദാസ് പാടുന്നു, പകലവനെന്ന് വിരിയുന്നു ഞാൻ പാടുന്നതായിട്ട് എനിക്ക് പാട്ട് പറഞ്ഞു തന്ന് ഞാൻ പോവുകയും ചെയ്തു. വൈകുന്നേരം രണ്ടാമതൊന്ന് വിളിപ്പിച്ചിട്ടു എൻ്റെ വിൻസെന്റ് മാഷ് പറഞ്ഞത് വേണ്ട ആ മാപ്പിള പാട്ട് യേശു പാടട്ടെ, കുന്നത്തൊരു കാവുണ്ട് അത് ആൻ്റെ പാടിയാന്ന് പറഞ്ഞിട്ട് പറഞ്ഞിരിക്കുന്നത്, ആ പാട്ട് പഠിക്കാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ പാട്ട് മാറ്റി എനിക്ക് പഠിപ്പിച്ചു തന്ന പാട്ട് പാടിയത്. അതെനിക്ക് വലിയൊരു നേട്ടമായെന്ന് വെച്ചാൽ അറിയപ്പെടാവുന്ന ഒരു ഹിറ്റ് സാങ്ങിലെ ഒരു പാട്ട് അതായിരുന്നു.
0: ഇപ്പൊ ഈ അന്നത്തെ വളരെ ആദ്യകാലം മുതലേ ഈ റെക്കോർഡിംഗ് നാടകഗാനങ്ങൾ, നാടകഗാനങ്ങളല്ലാതെ സിനിമാ ഗാനങ്ങളുടെ റെക്കോർഡിംഗ് എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തി എന്ന നിലയിൽ, റെക്കോർഡിംഗ് അനുഭവമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ, അന്നത്തെ കാലത്തെ സിനിമാ ഗാനങ്ങളുടെ റെക്കോർഡിങ്ങും ഇന്നത്തെ കാലത്തെ സിനിമാ ഗാനങ്ങളുടെ റെക്കോർഡിങ്ങും തമ്മിൽ ഉള്ള വ്യത്യാസം, അതിന്റെ പ്രയോജനങ്ങളും?
1: വ്യത്യാസങ്ങൾ എന്ന് വെച്ചാൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്, ഒരുപാട് വ്യത്യാസങ്ങൾ. കമ്പ്യൂട്ടർ സിസ്റ്റമാണ് ഇപ്പോൾ. ഇപ്പൊ ഒരു വരി പാടണമെന്ന് വെച്ചാൽ ഒരു വരി മാത്രം പാടാം, സൗകര്യം പോലെ എപ്പോൾ വേണമെങ്കിൽ പാടാവുന്ന, അനായാസമായിട്ട് കൂടുതൽ ടെൻഷൻ ഇല്ലാതെ പാടാവുന്ന ഒരു അവസ്ഥയാണിപ്പോൾ. ഞങ്ങൾ പണ്ട് അതല്ല, ഒരാഴ്ച ഒരു പാട്ട് റിഹേഴ്സല്, ചിലപ്പോൾ 15 ദിവസമൊക്കെ ആവും ഓർക്കസ്ട്രയായിട്ട് ബന്ധപ്പെട്ട് റിഹേഴ്സൽ ചെയ്ത് ചിട്ടപ്പെടുത്തി പിന്നെയാണ് സ്റ്റുഡിയോയ്ക്ക് പോകുന്നത്. സ്റ്റുഡിയോയിൽ പോയി കഴിഞ്ഞാലോ അത് റിഹേഴ്സൽ ചെയ്ത് മോണിറ്റർ ടേക്ക് ചെയ്യാൻ 10-15 പ്രാവശ്യം പാടിയതിന് ശേഷമേ ടേക്കിലോട്ട് പോകും. അതുവരെയും ആർട്ടിസ്റ്റ് നിന്ന് ആദ്യാവസാനം പാടണം. അന്ന് പാടി ടേക്ക് ചെയ്തിട്ടുള്ള പാട്ടുകളാണ് ഇന്നും പഴയ പാട്ടുകളിൽ നിലനിൽക്കുന്ന പാട്ടുകളിൽ, തമിഴായാലും മലയാളമായാലും ഹിന്ദിയായാലും ആ അനുഭവമായിരുന്നു അന്ന്. ഇന്നിപ്പോ അത് പ്രശ്നമേ അല്ല.
0: ഇന്ന് കുറച്ചും കൂടെ
1: എല്ലാം സാങ്കേതികമായിട്ടുള്ള എല്ലാം പുതുമകളും വന്ന് എങ്ങനെ വേണമെങ്കിൽ പാടാം, ട്രാക്ക് എടുത്ത് വെച്ചിട്ട് സൗകര്യം പോലെ പോയി പാടാം, ഒരു ലൈൻ പാടാം, രണ്ട് ലൈൻ പാടാം, നമ്മുടെ ശബ്ദം കൊള്ളിലേ വേറെ ആളെ കൊണ്ട് പിടിച്ചു പാടിക്കാം. അന്ന് അത് സാധിക്കില്ല, ഒരു വോയിസ് സെലക്ട് ചെയ്തായി, ആ വോയിസ് തന്നെ പാടണം. അന്നത്തെ അംഗീകാരം അതാണ്, അങ്ങനെ സെലക്ട് ചെയ്യുള്ളൂ, ഇന്ന ശബ്ദം പാടണം, ഇന്ന ക്യാരക്ടർ ഇന്ന ശബ്ദം പാടിയാൽ നന്നായിരിക്കും. അത് ആദ്യമേ തന്നെ തീരുമാനിച്ചതിന് ശേഷമേ ആ വോയിസിന് ബുക്ക് ചെയ്യുള്ളൂ, വിളിക്കുള്ളൂ. അങ്ങനെ ആ പാട്ടുകൾ പാടിച്ചിട്ടുള്ളത് നിലനിന്നിട്ടുള്ളൂ, നിലനിൽക്കുന്നതും.
2: നാടക ചലച്ചിത്ര പിന്നണി ഗായകനായിരുന്ന സിഒ ആന്റോയുമായി ഗായകൻ ജി വേണുഗോപാൽ നടത്തിയ അഭിമുഖ സംഭാഷണത്തിന്റെ ചില ഭാഗങ്ങളാണ് ഇന്ന് ശ്രുതികൾ സ്മൃതികളിൽ കേട്ടത്. ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്ന്.
3: മൊഴിയുറവകൾ അവസാനിക്കുന്നില്ല. കാത്തിരിക്കുക, കാലം കാത്തുവച്ച ഇന്നലകളിലെ മൊഴിമുത്തുകൾക്കായി. ടേപ്പ് ലൈബ്രറി സഹായം സംഗീത പ്രദീപ്, അശ്വതി പ്രദീപ്, ഗ്രീഷ്മ എസ്, ഗായത്രി രാകേഷ്, ഷർജിത ജെ എ, ആര്യ രാജേഷ്, സ്നേഹ രഞ്ജിത്. ശബ്ദസാന്നിധ്യം രാഖി രാജീവ്. തയ്യാറാക്കിയത് എൻ ജെ ജോഷിലാൽ.

മൊഴി ഉറവകൾ ആകാശവാണിയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ച് ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്നുള്ള പരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി.

നാടു ഭരിക്കുന്നതാര്? കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും അവലോകനവുമായി ആകാശവാണിയും തത്സമയം ശ്രോതാക്കൾക്കൊപ്പം. നാളെ രാവിലെ 8:30 മുതൽ ആകാശവാണിയുടെ കേരള നിലയങ്ങളിലൂടെ. നാടു ഭരിക്കുന്നതാര്? നാളെ രാവിലെ 8:30 മുതൽ തത്സമയ പ്രക്ഷേപണം.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30 ഞായർ ഉച്ചയ്ക്ക് 2:30. ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13.
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
3: നാടു ഭരിക്കുന്നത് ആര്? കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും അവലോകനവുമായി ആകാശവാണിയും തത്സമയം ശ്രോതാക്കൾക്കൊപ്പം. നാളെ രാവിലെ 8:30 മുതൽ ആകാശവാണിയുടെ കേരള നിലയങ്ങളിലൂടെ. നാടു ഭരിക്കുന്നത് ആര്? നാളെ രാവിലെ 8:30 മുതൽ തത്സമയ പ്രക്ഷേപണം.
4: സമയം 5 കഴിഞ്ഞ് 29:55. അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ.
5: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. പാമ്പുകളിൽ നിന്നും ജാഗ്രത പാലിക്കാം.

0: അന്തരീക്ഷ താപനില 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ എത്തിയതോടൊപ്പം തന്നെ പാമ്പുകടിയേൽക്കുന്നതും ഇന്ന് വാർത്താ പ്രാധാന്യമുള്ളതാണ്. കിടക്കയിൽ നിന്നും പാമ്പ് കടിയേറ്റതായും മുറ്റത്തും വരാന്തയിലുമൊക്കെ പാമ്പിന്റെ സാന്നിധ്യമുണ്ടാകുന്നതുമെല്ലാം വാർത്തകളിൽ പൊതുവെ ഇടം നേടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ പാമ്പുകളെക്കുറിച്ചുള്ള മിഥ്യാധാരണകളും ഏറുകയുമാണ്. ഏതു തരം പാമ്പ് കടിയേറ്റാലും അടിയന്തര വൈദ്യചികിത്സ നടത്തുന്നതാണ് ഉചിതം. ചികിത്സ വൈകുന്നതുവഴി വിഷമുള്ള പാമ്പാണെങ്കിൽ ജീവഹാനി വരെ സംഭവിക്കും എന്ന് എല്ലാവർക്കും അറിയാവുന്നതുമാണ്. പലപ്പോഴും കടിയേറ്റ ശേഷമായിരിക്കും മുറിവ് ശ്രദ്ധിക്കുക. പാമ്പിനെ കാണണമെന്നില്ല. പ്രത്യേകിച്ചും കൊച്ചുകുട്ടികൾ അലക്ഷ്യമായി നടക്കുകയോ കളിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഏൽക്കുന്ന പാമ്പുകടി ആദ്യം ശ്രദ്ധിക്കാതെ പിന്നീട് അത് മാരകമായേക്കാം. മുതിർന്നവരിലും ശ്രദ്ധിക്കാതെ പോകുന്നവർ ഉണ്ടായേക്കാം. വേദനയുണ്ടാവുകയും മറ്റ് ശാരീരിക അസ്വസ്ഥത ഉണ്ടാവുകയും ചെയ്യുമ്പോഴാണ് ഇത് ശ്രദ്ധിക്കുക. കേരള വനം വന്യജീവി വകുപ്പിലെ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറും സർപ്പയുടെ സ്റ്റേറ്റ് നോഡൽ ഓഫീസറുമായ ശ്രീ മുഹമ്മദ് അൻവർ.
1: ജനവാസ മേഖലകളിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന വന്യജീവികളാണ് പാമ്പുകൾ. ഇന്ത്യയിൽ 350 വ്യത്യസ്ത ഇനം പാമ്പുകളുണ്ട്. കേരളത്തിൽ 130 ഇനങ്ങളുണ്ട്. ഇവയിൽ ബഹുഭൂരിപക്ഷവും വിഷമില്ലാത്ത ഇനങ്ങളാണ്. ഉഗ്രവിഷമുള്ളതും മനുഷ്യൻ അപകടകാരികളുമായ 10 ഇനങ്ങളാണ് കേരളത്തിൽ കണ്ടുവരുന്നത്. അവയിൽ മനുഷ്യ മരണങ്ങൾക്ക് കൂടുതലും കാരണമാകുന്ന 4 ബിഗ് 4 എന്ന് അറിയപ്പെടുന്നു. ഈ ബിഗ് 4 ഇനങ്ങളിൽ ആദ്യത്തേത് മൂർഖൻ എന്ന് പൊതുവെ അറിയപ്പെടുന്ന സ്പെക്ടക്കിൾഡ് കോബ്ര ആണ്. രണ്ടാമത്തേത് വെള്ളിക്കെട്ടൻ, വളവളപ്പൻ, 8 മോതിരവളയൻ, കരിവേല, ശംഖുവരയൻ എന്നൊക്കെ അറിയപ്പെടുന്ന കോമൺ ക്രൈറ്റ് ആണ്. മൂന്നാമത്തേത് ചേനത്തണ്ടൻ, വട്ടക്കൂറ, തേക്കിലപ്പുള്ളി, മഞ്ചട്ടി എന്നൊക്കെ പ്രാദേശികമായി അറിയപ്പെടുന്ന റസ്സൽ വൈപ്പറാണ്. നാലാമത്തേത് ചുരുട്ടമണ്ഡലി എന്നറിയപ്പെടുന്ന സോസ്കൈൽഡ് വൈപ്പറാണ്. ഈ 4 കടിയേറ്റാൽ ഒരൊറ്റ ആന്റിവനം ആണ് അഥവാ പ്രതിവിഷമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഈ 4 കൂടാതെ രാജവമ്പാല, മുഴമൂക്കൻ കുഴിമണ്ഡലി എന്നീ ഇനങ്ങളും ഉഗ്രവിഷമുള്ള ഇനങ്ങൾ തന്നെയാണ്. പാമ്പുകളിൽ നിന്നും ജനങ്ങളെയും ജനങ്ങളിൽ നിന്നും പാമ്പുകളെയും സുരക്ഷിതരാക്കുന്നതിനായി സംസ്ഥാന വനം വകുപ്പ് 2020 ഓഗസ്റ്റ് ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് സർപ്പ. പാമ്പുകൾ വന്യജീവികളാണ് എന്നതുകൊണ്ട് തന്നെ അപകട സാഹചര്യങ്ങളിൽ പാമ്പുകളെ പിടികൂടി നീക്കം ചെയ്യുന്നതിന് നിയമപരമായ അനുമതിയും അംഗീകാരവും ആവശ്യമാണ്. കൂടാതെ ഇക്കാര്യത്തിൽ പ്രൊഫഷണൽ ട്രെയിനിങ്ങും ആവശ്യമാണ്. ഇത്തരത്തിൽ പരിശീലനം സിദ്ധിച്ച അംഗീകൃത റെസ്ക്യൂർമാരുടെ സേവനം സർപ്പ ആപ്പിൽ ലഭ്യമാണ്. ഒരു പാമ്പിനെ അപകട സാഹചര്യത്തിൽ കണ്ടെത്തിയാൽ ഉടനെ സർപ്പ ആപ്പിൽ റിപ്പോർട്ട് ചെയ്താൽ മതി. അടുത്തുള്ള അംഗീകൃത റെസ്ക്യൂർ സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടി നീക്കം ചെയ്യുന്നതായിരിക്കും. ഈ ആപ്പ് പ്ലേസ്റ്റോറിൽ ലഭ്യമാണ്. സൗജന്യമായി ആർക്കും ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. പാമ്പുകൾ മൂലമുള്ള അപകടങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി പാമ്പ് കടിയേറ്റ് ഒരു വിലപ്പെട്ട ജീവൻ പോലും നഷ്ടപ്പെടാത്ത സാഹചര്യത്തിലേക്ക് കേരളത്തെ എത്തിക്കുക എന്നതാണ് സർപ്പ പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത്. പാമ്പ് കടിയേറ്റ് മരണപ്പെടുന്നവരുടെ നിയമപരമായ അവകാശികൾക്ക് വനം വകുപ്പ് നഷ്ടപരിഹാരം നൽകി വരുന്നുണ്ട്. വനത്തിന് പുറത്തുവച്ച് പാമ്പ് കടിയേറ്റ് മരണപ്പെട്ടാൽ 4 രൂപയാണ് നഷ്ടപരിഹാരമായി നൽകുന്നത്. കൂടാതെ പാമ്പ് കടിയേറ്റ് ചികിത്സ വേണ്ടിവരുന്നവർക്ക് ചികിത്സാ ധനസഹായവും വനം വകുപ്പ് നൽകുന്നുണ്ട്. 1 രൂപ വരെയുള്ള ബില്ലുകളാണ് റീഇംബേഴ്സ് ചെയ്ത് ഇത്തരത്തിൽ നൽകുന്നത്. ഇതിനായി ഇ ഡിസ്ട്രിക്ട് പോർട്ടൽ മുഖേന നേരിട്ടോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അപേക്ഷ സമർപ്പിക്കാം. പരിക്കേറ്റവർ 6 മരണപ്പെട്ടവരുടെ അവകാശികൾ 1 ഇത്തരത്തിൽ അപേക്ഷിക്കേണ്ടത്. വന്യജീവികളുമായി ബന്ധപ്പെട്ട അടിയന്തര സന്ദേശങ്ങൾ അറിയിക്കുന്നതിന് വനം വകുപ്പിന് 24 പ്രവർത്തന സജ്ജമായ ടോൾ ഫ്രീ നമ്പരും പ്രവർത്തിക്കുന്നുണ്ട്.

0: പാമ്പുകൾ മിക്കതും പൊതുവായ സ്ഥലങ്ങളിൽ കാണുമെന്നതിനാൽ കടിച്ച പാമ്പിനെ ആകണമെന്നില്ല പിടിച്ചുകൊണ്ടുവരുന്നത്. ഒരേ പരിസരത്തു തന്നെ ഒന്നിലധികം ഇനത്തിലുള്ള പാമ്പുകൾ ഉണ്ടാകാം. അതിനാൽ പാമ്പിനെ പിടിക്കുന്നതോ അതിൻ്റെ ചിത്രമോ വീഡിയോ എടുക്കുന്നതുമെല്ലാം സമയം നഷ്ടപ്പെടുന്നതിന് കാരണമാകുന്നു. ഏറ്റവും പ്രധാനം പാമ്പ് കടിയേറ്റയാളിനെ ആശ്വസിപ്പിക്കുക എന്നതാണ്. ഭയന്നാൽ രക്തയോട്ടം കൂടുകയും വിഷം വേഗത്തിൽ വ്യാപിക്കാൻ കാരണമാകുകയും ചെയ്തേക്കാം. കടിയേറ്റ ഭാഗം അനക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. യാതൊരു കാരണവശാലും മുറുകിക്കെട്ടരുത്. കഴിയുന്നത്ര വേഗം ആശുപത്രിയിൽ എത്തിക്കുക. വിഷപാമ്പിന്റെ കടിക്കുള്ള ചികിത്സ ആന്റിവനം തന്നെയാണ്. കടിയേറ്റത് മുതൽ ആശുപത്രിയിൽ എത്തും വരെ കടിയേറ്റയാളിൽ കാണപ്പെടുന്ന പ്രത്യേക ലക്ഷണങ്ങൾ ഡോക്ടറെ ധരിപ്പിക്കുക. അശാസ്ത്രീയമായ ചികിത്സ നൽകി സമയം നഷ്ടപ്പെടുത്താതിരിക്കുക. വിഷക്കല്ല്, പച്ചമരുന്ന് മുതലായവ പരീക്ഷിക്കാനുള്ള സമയമല്ല എന്നും ഓർമ്മിക്കുക. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ന്യൂറോ സർജറി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ മനോജ് വെള്ളനാട്.
1: കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സംഗതിയാണ് ഇഴജന്തുക്കളുടെ കടിയേൽക്കുക. പാമ്പ് കടിയേറ്റ് നിരവധി ആൾക്കാർ മരിക്കുന്ന വാർത്തകളൊക്കെ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ഈ സമയത്ത് നമ്മൾ പാമ്പ് കടി ഏറ്റാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്താണ്, പാമ്പ് കടി ഏൽക്കാതിരിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പൊ ഒരാൾക്ക് പാമ്പ് കടി ഏറ്റാൽ ചെയ്യേണ്ട കാര്യങ്ങൾ, അതിനെ നമ്മൾ ഡു ഇറ്റ് റൈറ്റ് എന്ന ചെറിയ ഷോർട്ട് ഫോമിലാണ് സാധാരണ പറയുന്നത്. റൈറ്റ്, RIGHT. അതിൽ R എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റീഅഷ്യൂർ ചെയ്യുക. ഇപ്പൊ അയാളെ പാനിക് ആവാതെ നോക്കുക. അപ്പം ഒരു പാമ്പ് കടിച്ചാൽ പാനിക് ആകാതെ നോക്കുക എന്നുള്ളത് നമുക്ക് പറയാനേ പറ്റുള്ളൂ. എന്നാലും അയാളെ ആശ്വസിപ്പിക്കുക, ഉടനെ തന്നെ മറ്റ് ഹെൽപ്പ് തേടുക എന്നുള്ളതൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നതിനൊപ്പം തന്നെ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുക എന്നുള്ളത്, കൂടെ നിൽക്കുക എന്നുള്ളത്, റീഅഷ്യൂർ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ ഐ എന്ന് പറഞ്ഞാൽ ഇമ്മൊബിലൈസ്. ഇമ്മൊബിലൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കടിയേറ്റ ഭാഗം അനക്കാതെ വയ്ക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്നാൽ അനക്കും തോറും അങ്ങോട്ടുള്ള ബ്ലഡ് ഫ്ലോ, അവിടെ നിന്നുള്ള ബ്ലഡ് ഫ്ലോ കൂടുകയും ശരീരത്തിലേക്ക് കടന്ന വിനം മറ്റ് ബോഡി പാർട്സിലേക്ക് പെട്ടെന്ന് പോകാനുള്ള സാധ്യത ഉണ്ടാവും. GH എന്ന് വെച്ചാൽ ഗോ ടു ഹോസ്പിറ്റൽ, ഇത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. കാരണം വീട്ടിൽ വെച്ച് ചെയ്യാവുന്ന യാതൊരുവിധ ചികിത്സയും ഇതിന് യാതൊരു ഗുണവും ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ ഇത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനം. T എന്ന് പറഞ്ഞാൽ ടെൽ ദ ഡോക്ടർ അബൌട്ട് യുവർ സിംപ്റ്റംസ്. ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതെല്ലാം ഡോക്ടറോട് പറയുക. ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ കടിയേറ്റ ഭാഗത്ത് വെള്ളം കൊണ്ട് കഴുകാൻ ശ്രമിക്കുക, എന്തെങ്കിലും വെച്ച് കെട്ടി വയ്ക്കുക അതിന് മുകളിൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തതുകൊണ്ട് ഗുണമില്ല, സമയം നഷ്ടമാണ്, ദോഷം ഉണ്ടാവുകയും ചെയ്യാം. മാത്രമല്ല ചിലപ്പോൾ ആൾക്കാർ ഈ കടിയേറ്റ ഭാഗത്ത് മുറിവുണ്ടാക്കിയ രക്തം കളയാനോ അല്ലെങ്കിൽ പല്ലുകൊണ്ട് കടിച്ച ബ്ലഡ് എടുത്ത് കളയാനോ ഒക്കെ ശ്രമിക്കാറുണ്ട്. അത് കൂടുതൽ അപകടകരമാണ്. പാമ്പിനെ തല്ലിക്കൊന്നുകൊണ്ട് ചെല്ലാനുള്ള ഒരു പ്രവണത പലരും കാണിക്കാറുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ നാട്ടിൽ കൊടുക്കുന്ന ആന്റി സ്നേക് വീനോ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട 4 പാമ്പുകൾക്കും എതിരെ പ്രവർത്തിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി പാമ്പ് കടി ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനം എന്ന് വെച്ചാൽ പരിസരം ശുചിയായി സൂക്ഷിക്കുക. രാത്രിയൊക്കെ നടക്കാനൊക്കെ പുറത്തേക്കൊക്കെ ഇറങ്ങുകയാണെങ്കിൽ നല്ലൊരു ലൈറ്റ് യൂസ് ചെയ്യുക. പാമ്പിനോ എലികൾക്കോ ഒക്കെ കൂട് വയ്ക്കാനോ ഒക്കെ ഉള്ള സൗകര്യങ്ങൾ വീട്ടിന് അടുത്ത് പരിസര പ്രദേശങ്ങളിൽ ഉണ്ടെങ്കിൽ അതെല്ലാം ഒഴിവാക്കുക എന്നുള്ളതൊക്കെയാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഭക്ഷണ പദാർത്ഥങ്ങൾ വലിച്ചെറിയാതിരിക്കുക, അങ്ങനെ എലിയെ നിയന്ത്രിക്കാനുള്ള മറ്റു മാർഗങ്ങളൊക്കെ തേടുക തുടങ്ങിയ പല കാര്യങ്ങളും ഈ കാര്യത്തിൽ ചെയ്യാവുന്നതാണ്.
0: വീട്ടിനുള്ളിലോ വീടിന്റെ പരിസരത്തോ പാമ്പിനെ കണ്ടാൽ സ്വയം പിടിക്കാൻ ശ്രമിക്കരുത്. വനം വകുപ്പിന്റെ പരിശീലനം ലഭിച്ച സർപ്പ വോളണ്ടിയർമാരെ ഫോണിൽ ബന്ധപ്പെടാവുന്നതാണ്. സർപ്പ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിൽ വിവരം അറിയിച്ചാൽ ഏറ്റവും അടുത്തുള്ള സർപ്പ വോളണ്ടിയർമാർ സ്ഥലത്ത് എത്തുന്നതാണ്. സർപ്പ അഥവാ സ്നേക് അവേർനെസ് റെസ്ക്യൂ ആൻഡ് പ്രൊട്ടക്ഷൻ ആപ്പ് എല്ലാവർക്കും ഇൻസ്റ്റാൾ ചെയ്യാവുന്നതുമാണ്. പരിശീലനം ലഭിച്ച സർട്ടിഫൈഡ് ആയിട്ടുള്ള പാമ്പ് പിടുത്തക്കാരുടെ സേവനം പെട്ടെന്ന് ലഭ്യമാകാനും പാമ്പ് കടിയേറ്റാൽ അടുത്തുള്ള ആശുപത്രികളെ കണ്ടെത്താനും ഈ ആപ്പ് സഹായിക്കുന്നു. പാമ്പുകളെക്കുറിച്ചുള്ള അവബോധം നൽകാനും വിഷപ്പാമ്പുകളെ തിരിച്ചറിയാനും ആപ്പ് സഹായിക്കുന്നു. പ്ലേസ്റ്റോറിൽ നിന്ന് സർപ്പ ആപ്പ് ഡൗൺലോഡ് ചെയ്ത ശേഷം പാമ്പിനെ കണ്ട സ്ഥലം, പാമ്പിന്റെ ചിത്രമുണ്ടെങ്കിൽ അതും നൽകി സഹായം ലഭ്യമാക്കാം. ട്രിവാൻഡ്രം സർപ്പ ഫെസിലിറ്റേറ്ററും എഡ്യൂക്കേറ്ററും ആയ ശ്രീ ബിജു,
2: പാമ്പുകടിയുമായുള്ള വാർത്തകൾ ജനങ്ങൾക്കിടയിൽ വളരെയധികം ഭീതി പടർത്തുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പേടിക്കേണ്ട സാഹചര്യം ഒന്നും തന്നെ ഇല്ല. ചൂട് കൂടുതലായതിനാൽ പൊതുവെ പാമ്പുകൾ കൂടുതലായി പുറത്തിറങ്ങാറുണ്ട്. അതുപോലെ തന്നെ വിഷപ്പാമ്പുകളുടെ പ്രജനന കാലം കൂടിയാണ്. മുട്ട വിരിഞ്ഞ് പുറത്തിറങ്ങുന്ന പാമ്പുകൾ അവയുടെ അനുയോജ്യമായ ആവാസ സ്ഥലങ്ങളിൽ എത്തുന്നവരെ അത് യാത്രയിലായിരിക്കും. ആ സാഹചര്യത്തിൽ നമ്മളെ വീടിന്റെ പരിസരത്തെ ഒക്കെ പാമ്പിന്റെ സാധ്യതയുണ്ട് കാണാനായിട്ട്. നമ്മൾ ശരിക്കും

0: പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ വീടും പരിസരവും പരമാവധി വൃത്തിയായി സൂക്ഷിക്കാൻ ശ്രമിക്കണം. വീടിന്റെ ചുവരിനോട് മതിലിന്റെ ചുവരിനോടും ചേർന്നും ചെടിച്ചട്ടികൾ ചേർത്ത് വെക്കാതിരിക്കുക. വെക്കുന്ന ചെടിച്ചട്ടികൾ കൂട്ടത്തോടെ വെക്കാതെ അകലം പാലിച്ച് വെക്കാൻ ശ്രമിക്കണം. ചെടിച്ചട്ടികൾ കൂട്ടത്തോടെ വെക്കാൻ നേരത്ത് അതിന്റെ ഇടയിൽ ഇതിന് ഒളിച്ചിരിക്കാനുള്ള ഒരു അവസരം കിട്ടും. അത് മാത്രമല്ല ചെടികളുടെ ഇടയിൽ തണുപ്പും കിട്ടുന്നതുകൊണ്ട് അവ കൂടുതൽ സമയം അവിടെ ഇരിക്കാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ അതൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ വീടിന്റെ പരിസരങ്ങളിൽ ഈ ഭക്ഷണ വേസ്റ്റ് വലിച്ചെറിയാതിരിക്കുക. അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോൾ അവിടെ എലികൾ വരാം, എലിയെ പിടിക്കുന്നതായിട്ട് പാമ്പുകളും വരാം. പിന്നെ അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ വീടുകളിലെ ഫ്രണ്ട് ഡോറും ബാക്ക് ഡോറും ഇതിനിടയിൽ താഴെ ചെറിയ ഗ്യാപ്പുകൾ കാണാം. അപ്പം നമ്മളത് എന്തെങ്കിലും മറ്റേ ഡോർ പാഡ് പോലുള്ള എന്തെങ്കിലും സജീവങ്ങളോ അല്ലെങ്കിൽ ഷീറ്റുകളോ എന്തെങ്കിലും വെച്ച് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്തിരിക്കണം. അതുവഴി വീടിനുള്ളിൽ പാമ്പുകൾ വരാൻ സാധ്യത കൂടുതലാണ്. പിന്നെ വീടിന്റെ ടെറസിനോട് ചേർത്ത് ഈ വള്ളിച്ചെടികൾ പടർത്തുന്ന ഒരു സ്വഭാവം നമ്മുടെ നാട്ടുകാർക്കുണ്ട്. അപ്പം അതും പാമ്പുകൾ വീടിനുള്ളിൽ വരാനായിട്ട് വളരെ സാധ്യതയുള്ളതാണ്. ഈ വള്ളിച്ചെടികളുടെ ഒരു സപ്പോർട്ട് കിട്ടണം. പാമ്പുകൾ അതിലൂടെ വന്നിരിക്കുന്ന കിളികളെയോ അണ്ണാനെയോ ഒക്കെ പിടിക്കാനായിട്ടും ഒക്കെ ആ വള്ളികളിൽ കയറാനും അതുവഴി നമ്മൾ എയർ ഹോൾ വഴിയൊക്കെ വീടിനുള്ളിലൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പം അതെല്ലാം കഴിവതും ഒഴിവാക്കുക. ഈ ബാത്റൂം, നമ്മുടെ അടുക്കളയിലെ വേസ്റ്റ് വെള്ളം പോകുന്ന ഇതുപോലുള്ള പൈപ്പുകൾ ചിലർ പുറത്ത് ഓപ്പണാക്കിയിടാറുണ്ട്. അപ്പം അതുവഴിയും നമ്മുടെ വീടിനുള്ളിൽ പാമ്പുകൾ വരാൻ സാധ്യതയുണ്ട്. ഈ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങളിലെ ജോലിയിൽ ഏർപ്പെടുന്ന ആൾക്കാർക്ക് ശ്രദ്ധിക്കണം. മെയിനായിട്ടും ഗംബൂട്ട് ധരിച്ച് മാത്രമേ ഇതുപോലുള്ള ജോലികളിൽ ഏർപ്പെടാൻ പാടുള്ളൂ. എന്ന് വെച്ചാൽ ഈ ചൂട് കൂടുതലായാലും പാമ്പിന്റെ സാന്നിധ്യം കൂടുതലായിരിക്കാം. പാമ്പുകളെ കണ്ടാൽ ശരിക്കും പാനിക്കാവേണ്ട കാര്യമില്ല. പാമ്പുകളെ കണ്ടാൽ വനംവകുപ്പിന് തന്നെ സർപ്പ ആപ്പ് ഇപ്പൊ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. അത് ഡൗൺലോഡ് ചെയ്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീടിന്റെ പരിസരത്തോ പാമ്പുകളെ കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിയറസ്റ്റ് 3 റെസ്ക്യൂസിന്റെ നമ്പർ കിട്ടുകയും അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ കൂടിപ്പോയാൽ ഒരു 1.5 മണിക്കുള്ളിൽ തന്നെ നമ്മൾ റെസ്ക്യൂ സ്ഥലത്തെത്തി പാമ്പിനെ സേഫായിട്ട് റെസ്ക്യൂ ചെയ്ത് അപകടം ഒഴിവാക്കും. അപ്പം പരമാവധി എല്ലാവരും ഈ സർപ്പ ആപ്പ് ഉപയോഗപ്പെടുത്തുക. നമ്മുടെ വീടിനോ പരിസരത്തോ അപകടകരമായിട്ട് ഒരു പാമ്പിനെ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സർപ്പ ആപ്പിൽ റിപ്പോർട്ട് സ്നേക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിലൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിയറസ്റ്റ് 3 റെസ്ക്യൂസിന്റെ നമ്പർ അതിൽ ലഭിക്കും. അല്ലാതെ തന്നെ അതിനകത്ത് കോൺടാക്ട് എടുക്കാം. സ്നേക്ക് ബൈറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആന്റിവിനുള്ള ഹോസ്പിറ്റല് ഫുൾ ഡീറ്റെയിൽസ് അതിനകത്ത് തന്നെ ഉണ്ട്. അതുപോലെ നമ്മുടെ ഈ ചൂട് കൂടുതലായതിനാൽ പലരും രാത്രി സമയങ്ങളിൽ ജനാല തുറന്നിടാറുണ്ട്. അവിടെ എന്തെങ്കിലും അതിന് കയറി വരാനായിട്ട് ജനാലിന്റെ സൈഡിൽ എന്തെങ്കിലും സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ അതുവഴി നമ്മുടെ വീടിനുള്ളിൽ പാമ്പുകൾ വരാം. കഴിവതും ജനാലകൾ സന്ധ്യാസമയങ്ങൾ അടച്ചു തന്നെ ഇടുക. ഈ ഇടയുണ്ടായ സ്നേക്ക് ബൈറ്റ് കേസുകൾ, ആ 3 കുഞ്ഞുങ്ങളും സ്നേക്ക് ബൈറ്റ് കിട്ടിയത് നിലത്ത് കിടന്നിട്ടാണ്. അപ്പോൾ കഴിവതും അതെല്ലാം നമ്മൾ ഒഴിവാക്കുക.
1: ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ പാമ്പ് കടിയേൽക്കുന്ന സംഭവങ്ങൾ വർദ്ധിക്കുന്നതിനാൽ വീടുകളിലും ഓഫീസുകളിലും ജോലി ചെയ്യുന്ന പരിസരത്തുമെല്ലാം വളരെയധികം ജാഗ്രത പുലർത്തേണ്ടതാണ്. വീടുകൾക്ക് ചുറ്റുമുള്ള സ്ഥലം വൃത്തിയാക്കുക, പാമ്പുകൾക്ക് ഒളിച്ചിരിക്കാൻ പാകത്തിൽ പാഴ്വസ്തുക്കൾ കൂട്ടിയിടാതിരിക്കുക, വീട്ടിനുള്ളിൽ തുണികൾ തറയിൽ കൂട്ടിയിടുന്നത് നല്ലതല്ല, കൂടാതെ ഉറങ്ങുന്നതിന് മുമ്പ് കിടക്കയും തലയിണകളും തുണികളുമെല്ലാം പരിശോധിക്കേണ്ടതാണ്. വീട്ടിൽ നിന്നും പുറത്തേക്കുള്ള കുഴലുകൾ, വിടവുകൾ എന്നിവ ശ്രദ്ധാപൂർവം അടയ്ക്കുക. വാതിൽ അടച്ചിരുന്നാലും കതകിനടിയിൽ കൂടിയുള്ള വിടവിലൂടെ ചെറിയ പാമ്പുകൾക്ക് അകത്തേക്ക് കടക്കാമെന്നതിനാൽ ആ സാഹചര്യം ഒഴിവാക്കുക. വാഹനങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധയോടെ മൊത്തത്തിൽ നിരീക്ഷിക്കുക, രാത്രിയിൽ പുറത്തിറങ്ങുമ്പോൾ വെളിച്ചം ഉപയോഗിക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം പാമ്പിൽ നിന്ന് രക്ഷ നേടാൻ സഹായിക്കും. മനുഷ്യരെ പോലെ തന്നെ ഉയർന്ന താപനില പാമ്പുകൾക്കും അസഹനീയം തന്നെയാണ്. ഉഗ്രവിഷപ്പാമ്പുകളും വിഷമില്ലാത്ത ചേരയും നീർക്കോലിയും നമ്മുടെയൊക്കെ വീട്ടുപരിസരത്ത് കണ്ടേക്കാം. വളരെ സൂക്ഷ്മതയോടെ സാഹചര്യം നിരീക്ഷിച്ച് പാമ്പുകളിൽ നിന്നും ജാഗ്രത പാലിക്കാം. ഇത്തരം കാര്യങ്ങൾ വീട്ടുകാരെയും കൊച്ചുകുട്ടികളെയുമെല്ലാം പറഞ്ഞ് മനസ്സിലാക്കുന്നതും വളരെ പ്രധാനമാണ്. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം ലിമി ജി നായർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് സുനീഷ് വിദുര. വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക്.

0: ആകാശവാണി
1: പ്രിയ ശ്രോതാക്കളെ, റെയിൻബോ ആർട്സ് അവതരിപ്പിക്കുന്ന ഭക്തിഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം. ആദ്യഗാനം വന്ദനം വന്ദനം സർവേശ്വര, കീർത്തനം പാടി സ്തുതിക്കുന്നു ഞങ്ങൾ.

നാടു ഭരിക്കുന്ന ദാര്. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും അവലോകനവുമായി ആകാശവാണിയും തത്സമയം ശ്രോതാക്കൾക്കൊപ്പം നാളെ രാവിലെ 8:30 മുതൽ ആകാശവാണിയുടെ കേരള നിലയങ്ങളിലൂടെ. നാടു ഭരിക്കുന്ന ദാര് നാളെ രാവിലെ 8:30 മുതൽ തത്സമയ പ്രക്ഷേപണം.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര

0: ആകാശവാണി അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി. 6 മണിക്ക് ചലച്ചിത്ര ഗാനം, 6:10 കൊല്ലം ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 വാർത്താ വീക്ഷണം, 6:50 വയലും വീടും. കുരുമുളകിനെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങളും നിയന്ത്രണ മാർഗങ്ങളും, ഡോക്ടർ രാധിക എൻഎസുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം. 7:35 യുവാണി, അശ്വിൻ അവതരിപ്പിക്കുന്ന ശാസ്ത്രീയ സംഗീതം, ശ്രീരാഗ് അവതരിപ്പിച്ച പുല്ലാങ്കുഴൽ വാദനം. 8:00 നാട്ടുചിന്ത്, കുറിച്ചി പി കെ നടേശന സംഘം അവതരിപ്പിക്കുന്ന അർജുന നൃത്തം. 8:30 ചലച്ചിത്ര ഗാനം, 8:35 വാർത്താ ബുള്ളറ്റിൻ, 9:15 പണ്ട് പണ്ട് പണ്ട്, 9:30 അക്ഷര സൗരഭം, ചരിത്രത്തിൻ്റെ പുനർവായനകൾ. ചരിത്രകാരനും എഴുത്തുകാരനുമായ ഡോക്ടർ എം ജി ശശിഭൂഷണുമായി അഭിമുഖം. 10:00 രവിവാസരി അഖില ഭാരതീയ സംഗീത സഭ, നീരജ് മിശ്രയുടെ സിതാർ വാദനം. 11:00 പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പരിപാടി. 11:15 മുതൽ FM ഗോൾഡിൻ്റെ പരിപാടികൾ ഡൽഹി റിലേ. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 അഡ്വക്കേറ്റ് സിന്ധു ഗോപാലകൃഷ്ണൻ അവതരിപ്പിക്കുന്നു സുഭാഷിതം. 6:00 ഉഷമലരി, തിരുനല്ലൂർ കരുണാകരൻ്റെ തുഞ്ചൻ പറമ്പിൽ എന്ന കവിത, ആലാപനം കൃഷ്ണബാബു. 6:15 ഉദയഗീതം, ഡോക്ടർ എം ബാലമുരളികൃഷ്ണ പാടിയത്. 6:30 പ്രഭാത പേരി, 6:45 പ്രാദേശിക വാർത്തകൾ, 7:00 മുതൽ 8:00 വരെ പുലർവട്ടം. കാർഷിക മേഖലാ വാർത്തകൾ, റെയ്ഗിൾ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, നല്ല മലയാളം, കാലം സാക്ഷി, ഗ്രാമകേരളം, നമുക്ക് ചുറ്റും, നോവൽ സഞ്ചാരം, ഇതിൽ ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 7-ാം ഭാഗം. 8:30 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:35 നാടു ഭരിക്കുന്നത് ആര്, കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം, തത്സമയ അവലോകനം. പങ്കെടുക്കുന്നവർ പ്രൊഫസർ എം വിജയകുമാർ, ഡോക്ടർ മോഹൻ വർഗീസ്, ഡോക്ടർ ജോസുകുട്ടി സി എ, പറക്കോട് ഉണ്ണികൃഷ്ണൻ, ശ്രീകുമാർ മുഖത്തല. 9:00 ഇലക്ഷൻ സ്പെഷ്യൽ ബുള്ളറ്റിൻ, 9:05 നാടു ഭരിക്കുന്നതാര് അവലോകനം തുടരും. 9:30 10:30 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 11:00 ഇലക്ഷൻ സ്പെഷ്യൽ ബുള്ളറ്റിൻ, 11:05 നാടു ഭരിക്കുന്നതാര് അവലോകനം തുടർച്ച, 11:30 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 12:50 പ്രാദേശിക വാർത്തകൾ, 12:45 പ്രകാശധാര. നിത്യേന ഉപയോഗിക്കാവുന്ന ആയുർവേദ ഔഷധങ്ങൾ, ഡോക്ടർ എം ഇ എസ് സുരേന്ദ്രൻ സംസാരിക്കുന്നു. 12:50 വാർത്തകൾ, 1:00 നാട് ഭരിക്കുന്നതാര് അവലോകനം തുടരും. 1:30 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 2:15 തുടർനാടകം, ദസ്തയേവ്സ്കിയുടെ നോവലിൻ്റെ ശബ്ദരൂപം, കുറ്റവും ശിക്ഷയും 10-ാം ഭാഗം, നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ്കുമാർ. 2:30 ഇലക്ഷൻ സ്പെഷ്യൽ ബുള്ളറ്റിൻ, 2:35 ഉമംഗ് CIET സ്പോൺസേർഡ് പരിപാടി, 3:05 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി, 3:20 ചലച്ചിത്ര ഗാനങ്ങൾ, 3:30 ഇലക്ഷൻ സ്പെഷ്യൽ ബുള്ളറ്റിൻ, 3:35 ചലച്ചിത്ര ഗാനങ്ങൾ, 4:00 സായന്തനം. വെള്ളായണി കാർഷിക കോളേജിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ മുൻ പ്രൊഫസറും പ്രമുഖ സ്പോർട്സ് അഡ്മിനിസ്ട്രേറ്ററുമായ എസ് പഴനിയാർ പിള്ളയുമായി നടത്തിയ അഭിമുഖം. 4:30 ഇലക്ഷൻ സ്പെഷ്യൽ ബുള്ളറ്റിൻ, 4:35 മഴവില്ല്. 5:00 അക്ഷരശ്ലോകം, തിരുവണ്ടൂർ ശ്രീപദം അക്ഷരശ്ലോക സമിതി അവതരിപ്പിക്കുന്നു. 5:30 ഇലക്ഷൻ സ്പെഷ്യൽ ബുള്ളറ്റിൻ, 5:35 വാർത്താ തരംഗിണി, 5:45 പുരാണ പാരായണം, ആമച്ചൽ സഞ്ജയിൽ പാരായണം ചെയ്തത്. 6:00 ചലച്ചിത്ര ഗാനം, 6:10 വയനാട് ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:45 ചലച്ചിത്ര ഗാനം, 6:50 വയലും വീടും, പ്രിസിഷൻ ഫാമിങ്ങും പോളിഹൗസ് ഫാമിങ്ങും, അഭിലാഷ് കരിമുളയ്ക്കൽ സംസാരിക്കുന്നു. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ, 7:35 മായാമുദ്രകൾ, ജോർജ് എലിയറ്റ് എഴുതിയ നോവൽ, സൈലാസ് മാർണർ. 8:00 ഹലോ ഡോക്ടർ, വൃക്കരോഗങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ നോബിൾ ഗരീഷ്യസ് മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാൻ ഫോണിൻ പരിപാടിയുടെ തിരഞ്ഞെടുത്ത ഭാഗങ്ങൾ. 8:30 ചലച്ചിത്ര ഗാനം, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 സംഗീത കച്ചേരി, 10:30 ചലച്ചിത്ര ഗാനങ്ങൾ, 11:00 സ്പോട്ട് ലൈറ്റ്, 11:15 മുതൽ FM ഗോൾഡിലെ പരിപാടികൾ. അറിയിപ്പുകളിൽ കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയോ മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 36.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപം 26.6 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 34.9 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 28.1 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ അറിയിപ്പുകൾ കഴിഞ്ഞു. ആകാശവാണി, ഇപ്പോൾ ഒരു ചലച്ചിത്രകാരൻ കേൾക്കാം.
1: മനുഷ്യൻ മനുഷ്യൻ മനുഷ്യൻ മനുഷ്യൻ.

0: അങ്കുരം എന്ന ചിത്രത്തിന് വേണ്ടി ONV കുറിപ്പ് എഴുതി MS വിശ്വനാഥൻ ഈണമിട്ട് P ജയചന്ദ്രൻ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 4:52. അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: This is Akashwani, the news read by Nishit Kumar.

0: ജില്ലാ വൃത്താന്തം ഇന്ന് കൊല്ലം ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
1: വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികളുടെ 102 മഹാസമാധി വാർഷിക ദിനത്തിൽ സമാധിസ്ഥാനമായ ചവറ പന്മന ആശ്രമത്തിൽ അനുസ്മരണ പരിപാടികളും അനുഷ്ഠാനങ്ങളും നടന്നു. മഹാഗുരു സമാധി സ്മൃതി സമ്മേളനം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ അർലേക്കർ ഉദ്ഘാടനം ചെയ്തു. വാഴൂർ തീർത്ഥപാദാശ്രമം മഠാധിപതി ബ്രഹ്മശ്രീ പ്രജ്ഞാനാനന്ദ തീർത്ഥപാദർ അധ്യക്ഷത വഹിച്ചു. ആശ്രമത്തിലെ മഹാസമാധി ക്ഷേത്രത്തിൽ ഗവർണർ പ്രാർത്ഥിച്ച് പ്രസാദം സ്വീകരിച്ചു. ചട്ടമ്പിസ്വാമികളുടെ പ്രതിമയിൽ ഗവർണർ പുഷ്പങ്ങൾ അർപ്പിച്ചു. പന്മന ആശ്രമം മഠാധിപതി സ്വാമി കൃഷ്ണമയാനന്ദ തീർത്ഥപാദർ, ആശ്രമം ജനറൽ സെക്രട്ടറി എ ആർ ഗിരീഷ് കുമാർ എന്നിവർ അനുഗമിച്ചു. ഉച്ചയ്ക്ക് ശേഷം മഹാസമാധി ദിവ്യജ്യോതിരാനയനം, മഹാസമാധി ദിവ്യമുഹൂർത്തത്തിൽ സമാധിപീഠത്തിൽ ജ്യോതി സമർപ്പണം, കളഭാഭിഷേകം, ശ്വേതപുഷ്പാഭിഷേകം എന്നിവയും നടന്നു. സമൂഹത്തിനും പ്രകൃതിക്കും ദോഷകരമാകുന്നവ ഉത്സവ കെട്ടുകാഴ്ചയിൽ നിന്നും ഒഴിവാക്കി കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രം ഭാരവാഹികൾ മാതൃകയായി. മേടത്തിരുവാതിര ഉത്സവത്തിന് സമാപനം കുറിച്ച് നടന്ന കെട്ടുകാഴ്ചയാണ് പ്രകൃതിക്കും ജനങ്ങൾക്കും ദോഷകരമാകരുതെന്ന കരുതലോടെ നടത്തിയത്. നാസിക് ഡോൾ, അതിതീവ്ര ശബ്ദം പുറപ്പെടുവിക്കുന്ന ഇടിവണ്ടി എന്നറിയപ്പെടുന്ന ഡി ജെ വാഹനം, വർണ്ണക്കടലാസുകൾ വലിയ തോതിൽ പറത്തി നിരത്തുകൾ മലിനമാക്കുന്ന പേപ്പർ ബ്ലാസ്റ്റ്, കണ്ണിന് ദോഷകരമായ ലേസർ ലൈറ്റ് എന്നിവയാണ് ഘോഷയാത്രയിൽ ഒഴിവാക്കിയത്. ആഘോഷങ്ങളിൽ ഒഴിവാക്കേണ്ടവ ഒഴിവാക്കുക തന്നെ വേണമെന്നും ഭക്തജനങ്ങളുടെയും കരക്കാരുടെയും പിന്തുണയോടെയാണ് ഗുണകരമായ മാറ്റം നടപ്പാക്കിയതെന്നും ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികൾ പറഞ്ഞു. പഞ്ചവാദ്യം, പഞ്ചാരിമേളം എന്നിവയോടെയാണ് ഘോഷയാത്ര ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ടത്. ഘോഷയാത്ര കടന്നുപോകുന്ന പാത നനയ്ക്കാൻ പ്രത്യേക വാഹനം ക്രമീകരിച്ചിരുന്നു. ആനകൾക്കും ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നവർക്കും ഇത് അത്യുഷ്ണത്തിൽ നിന്നും ആശ്വാസമേകി. ആംബുലൻസ്, മെഡിക്കൽ ടീം എന്നിവയും കെട്ടുകാഴ്ച ഘോഷയാത്രയെ അനുഗമിച്ചു. കേരള പത്രപ്രവർത്തക യൂണിയൻ ജനറൽ സെക്രട്ടറിയും പ്രമുഖ മാധ്യമ പ്രവർത്തകനുമായിരുന്ന സി ആർ രാമചന്ദ്രൻ അനുസ്മരണവും മാധ്യമ പുരസ്കാര സമർപ്പണവും കൊല്ലം പ്രസ് ക്ലബ്ബിൽ നടന്നു. സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തു. സി ആർ രാമചന്ദ്രൻ സ്മാരക മാധ്യമ പുരസ്കാരം ഡോക്ടർ നടുവട്ടം സത്യശീലന് രമേശ് ചെന്നിത്തല സമ്മാനിച്ചു. സീനിയർ ജേർണലിസ്റ്റ് ഫോറം ഇന്ത്യ ദേശീയ ജനറൽ സെക്രട്ടറി എം പി ചെക്കുട്ടി, സാഹിത്യ നിരൂപകൻ ഡോക്ടർ പി കെ രാജശേഖരൻ, കേരള മീഡിയ അക്കാദമി ചെയർമാൻ ആർ എസ് ബാബു, സി ആർ ഫൗണ്ടേഷൻ പ്രസിഡന്റ് എസ് സുധീശൻ തുടങ്ങിയവർ പങ്കെടുത്തു. അപകടങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിൽ എം സി റോഡിൽ മോട്ടോർ വാഹന വകുപ്പും പോലീസും സംയുക്ത പരിശോധന നടത്തി. നിയമലംഘനം നടത്തിയ 2 കെ എസ് ആർ ടി സി ബസ്സുകൾ ഉൾപ്പെടെ 140 വാഹനങ്ങൾക്കെതിരെ കേസെടുത്തു. കരിക്കം, വാളകം, തൊളിക്കോട് ഭാഗങ്ങളിൽ വൈകിട്ട് 2 മണിക്കൂർ നടത്തിയ പരിശോധനയിലാണ് ഇത്രയും നിയമലംഘനങ്ങൾ കണ്ടെത്തിയത്. അമിത വേഗത, റോഡിലെ മഞ്ഞവരകൾ ലംഘിക്കൽ എന്നിവയാണ് പ്രധാനമായും നിരീക്ഷിച്ചത്. തൃശൂർ പൂരത്തിൽ പാറമേക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റി തിരകിയെത്തിയ ഗജരാജരത്നം തൃക്കടവൂർ ശിവരാജുവിന് നാട്ടിൽ ഗംഭീര സ്വീകരണം നൽകി. ലോകപ്രശസ്തമായ തൃശൂർ പൂരത്തിൽ പങ്കെടുത്ത് കൊല്ലത്തിന്റെ യശസ് ഉയർത്തിയ തങ്ങളുടെ പ്രിയപ്പെട്ട രാജൂട്ടനെ സ്വീകരിക്കാൻ പ്രായഭേദമന്യേ ആരാധകരെത്തി. തേവള്ളി മഹാലക്ഷ്മിക്കാവിൽ ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ 8 കരക്കാരും ഭക്തജനങ്ങളും ചേർന്ന് ശിവരാജുവിനെ സ്വീകരിച്ചു. നെറ്റിപ്പട്ടം കെട്ടി ഒരുക്കി ചെണ്ടമേളത്തോടെ തൃക്കടവൂർ മഹാദേവ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിച്ചു. പ്രസിദ്ധമായ കടവൂർ പള്ളിയിലും ശിവരാജുവിന് സ്വീകരണം നൽകി. കടവൂർ സെന്റ് കാശ്മീർ ചർച്ചിലെ തിരുനാൾ കൊടിയേറ്റം ശിവരാജുവിന്റെ സാന്നിധ്യത്തിൽ നടത്തി. പേവിഷ പ്രതിരോധ വാക്സിൻ എടുത്തിട്ടും പേവിഷബാധ മൂലം 8 വയസ്സുകാരി മരിച്ച സംഭവത്തിൽ വാക്സിൻ നൽകിയ പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ സൂപ്രണ്ടിനെയും 3 ഡോക്ടർമാരെയും പ്രതിയാക്കി പോലീസ് കേസെടുത്തു. കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് പോലീസ് നടപടി. 3-ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്ന കുന്നിക്കോട് സ്വദേശിനി നിയ ഫൈസൽ കഴിഞ്ഞ മെയ് 5 പുലർച്ചെയാണ് മരിച്ചത്. ഏപ്രിൽ എട്ടിന് വീടിന് സമീപത്തെ വെച്ച് തെരുവുനായയുടെ കടിയേറ്റ നിയ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി 3 വാക്സിനുകളും എടുത്തിരുന്നു. പ്രതികൾ അശ്രദ്ധമായും ഉദാസീനമായും ചികിത്സിച്ചെന്നും വാക്സിൻ എടുക്കുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി പാലിച്ചിട്ടില്ലെന്നുമാണ് FIR.
0: ജില്ലാ വൃത്താന്തം സമാപിച്ചു.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് വൈകിട്ട് 6:50 വയലും വീടും. കുരുമുളകിനെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങളും നിയന്ത്രണ മാർഗങ്ങളും, ഡോക്ടർ രാധിക എന്നസുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ, പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പ്രത്യേക പരിപാടി ഇന്ന് വൈകിട്ട് 6:50 വയലും വീടും പരിപാടിയിൽ.

ഇന്ന് രാത്രി 8 മണിക്ക് നാട്ടുചിന്ത് കുറിച്ചി പി കെ നടേശനം സംഘം അവതരിപ്പിച്ച അർജുന നൃത്തം കേൾക്കാം രാത്രി 8 മണിക്ക്. ഇന്ന് രാത്രി 9:30 അക്ഷര സൗരഭം, ചരിത്രത്തിൻ്റെ പുനർവായനകൾ. ചരിത്രകാരനും എഴുത്തുകാരനുമായ ഡോക്ടർ എം ജി ശശിഭൂഷണുമായി അഭിമുഖം കേൾക്കാം രാത്രി 9:30 അക്ഷര സൗരഭം പരിപാടിയിൽ.

നാടു ഭരിക്കുന്നതാര്? കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും അവലോകനവുമായി ആകാശവാണിയും തത്സമയം ശ്രോതാക്കൾക്കൊപ്പം. നാളെ രാവിലെ 8:30 മുതൽ ആകാശവാണിയുടെ കേരള നിലയങ്ങളിലൂടെ. നാടു ഭരിക്കുന്നതാര്? നാളെ രാവിലെ 8:30 മുതൽ തത്സമയ പ്രക്ഷേപണം.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

നാളെ ഉച്ചയ്ക്ക് 12:45 പ്രകാശധാരയിൽ നിത്യേന ഉപയോഗിക്കാവുന്ന ആയുർവേദ ഔഷധങ്ങൾ ഡോക്ടർ എം ഇ എസ് സുരേന്ദ്രൻ സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

നാളെ ഉച്ച തിരിഞ്ഞ് 2:15 തുടർനാടകം കേൾക്കാം. ദസ്തേവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും നോവലിൻ്റെ ശബ്ദരൂപം 10-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. നാളെ ഉച്ച തിരിഞ്ഞ് 2:15.

നാളെ രാത്രി 7:35 മായാമുദ്രകൾ. ഇതിൽ ജോർജ് എലിയറ്റ് എഴുതിയ നോവൽ സൈലസ് മാർണർ. നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ.

നാളെ രാത്രി 8 മണിക്ക് ഹലോ ഡോക്ടർ, വൃക്കരോഗങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ നോബിൾ ഗ്രേഷ്യസ് മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയുടെ തിരഞ്ഞെടുത്ത ഭാഗങ്ങൾ കേൾക്കാം. നാളെ രാത്രി 8 മണിക്കുള്ള ഹലോ ഡോക്ടർ പരിപാടി.

0: उपराज्यपालेन सामाजिक संजालीय माध्यमेषु मृतानां परिवाराय स्वकीयाः संवेदनाः प्रकटीकृताः। मुख्यमन्त्रिणा प्रोक्तं यत् दिल्ली सर्वकारः विपत्कालेस्मिन् प्रभावित परिवारैः सह वर्तते, सहैव सम्पूर्ण स्थितेः निरन्तरं पर्यवेक्षणं जायमानमस्ति। प्रियाः श्रोतारः, संस्कृतवार्तायाः संस्करणमिदम् इदानीम् आकाशवाणीतः प्रसार्यते। सममेव अयं कार्यक्रमः आकाशवाण्याः अन्तर्जालपटले www.newsonair.gov.in इत्यत्र अथ न्यूज़ ऑन एआईआर चलदूरभाषीयतन्त्रांशे अपि उपलब्धो भविष्यति। पश्चिम एशिया क्षेत्रे जायमानस्य संघर्षस्य मध्ये ओपेक प्लस देशैः जून मासे तैलोत्पादनस्य लक्ष्यं वर्धयितुं सैद्धान्तिकरूपेण सहमतिः प्रकटिता। प्रतिवेदनानुसारं सप्त ओपेक प्लस देशाः आगामि मासे तैलोत्पादनस्य लक्ष्यं प्रतिदिनं प्रायः 88,000 लक्ष्यं वैरल परिमाणेन वर्धयितुं सहमताः सन्ति। भूराजनैतिक संकटस्य तथा ओपेक समूहात् संयुक्त अरब अमीरातस्य निर्वर्तनस्य मध्ये अयम् अनवरतं तृतीयः मासिक वृद्धिक्रमः अस्ति। अद्य विश्व प्रेस स्वातन्त्र्यदिवसः अस्ति। अयं दिवसः तावत् प्रेस स्वातन्त्र्यस्य समर्थनार्थं विकासार्थं सहैव विश्वस्मिन् प्रेस स्वातन्त्र्यस्य स्थितेः आकलनस्य अवसरं प्रयच्छति। अस्य वर्षस्य विषयः शान्तिपूर्ण भविष्यस्य निर्माणम् इति वर्तते। प्रधानमन्त्री नरेन्द्र मोदी अद्य अवदत् यत् गैलेक्स आई इत्यस्य मिशन दृष्टिः भारतस्य अन्तरिक्षयात्रायां महतोपलब्धिः अस्ति। विश्वस्य प्रथमस्य ऑप्टोसार इत्यस्य उपग्रहस्य भारतस्य बृहत्तमस्य निजी निर्मितस्य उपग्रहस्य च सफल प्रक्षेपणम् नवकल्पनाय राष्ट्रनिर्माणाय च यूनाम् उत्साहस्य प्रमाणमस्ति इति श्रीमोदिना सामाजिकान्तर्जालीये पटले उक्तम्। तेन गैलेक्स आई इत्यस्य संस्थापकेभ्यः सम्पूर्णदलाय च अभिनन्दितम्। केन्द्रीय संसदीय कार्यमन्त्री तथा वरिष्ठ भाजपा नेता किरेन रिजिजू इत्यनेन आरोपितं यत् सर्वाणि विपक्षिदलानि निरन्तरं शासकीय संस्थासु निर्वाचनायोगे ईवीएम यन्त्रेषु प्रसारमाध्यमेषु च आक्षेपं कृत्वा सम्प्रति न्यायपालिकायां दोषारोपणं कुर्वन्ति। सामाजिक संजालीय माध्यमे स्वस्य सन्देशे श्री रिजिजू इत्यमुना उक्तं यत् एतानि दलानि एतत् नावगच्छन्ति यत् एतादृशानाम् आक्षेपाणां माध्यमेन ते वस्तुतः देशस्य लोकतन्त्रस्य मूल आत्मनि प्रहारं कुर्वन्ति। ईरान सर्वकारेण लेबनान देशं समेत्य सर्वस्तरेषु युद्ध समाप्तेः उद्देश्येन अमेरिका सर्वकाराय चतुर्दश सूत्रीय योजना प्रस्तुता। ईरानस्य प्रस्तावानुसारम् एतेषां विषयाणां समाधानं 30 दिनानाम् अनन्तरं भवितव्यम्। अस्मिन् बलं प्रदत्तं यत् कूटनीतिकप्रयत्नेषु युद्धविरामस्य विस्तारः न भवेत्, अपि तु युद्धस्य सम्पूर्णसमाप्तेः प्राथमिकता स्यात्। अमेरिकायाः राष्ट्रपतिना डोनाल्ड ट्रम्पेन अस्य प्रस्तावस्य विषये स्व असन्तोषः प्रकटीकृतः। तेन संचेतना प्रदत्ता यत् सैन्य विकल्पाः अधुनापि विचार परिधौ उपस्थिताः सन्ति। भारत ऋतु विभागेन अद्य पूर्वोत्तर भारते केरलम राज्ये माहे प्रदेशे पश्चिम बंगे सिक्किमे तमिलनाडु प्रदेशे पुदुचेरी प्रदेशे च पृथक पृथक स्थानेषु प्रचंड वृष्टेः पूर्वानुमानं प्रकटितम्। जम्मू कश्मीरे लद्दाखे छत्तीसगढ़े तटीय आंध्र प्रदेशे च अद्य मेघवृष्टेः विद्युत्स्खलनस्य च संभावना विद्यते। अद्य हरियाणायां चंडीगढ़े दिल्ल्यां बिहारे ओडिशायां केरलम प्रदेशे पंजाबे मध्यप्रदेशे चापि तथैव स्थितेः संभावना वर्तते। विभागेन अद्य तटीय आंध्र प्रदेशस्य केषुचित् स्थानेषु उष्णतरंगस्य स्थितेः अनुमानं प्रकटितम्। आईपीएल क्रिकेट क्रीडायाम् आतिथेय गुजरात टाइटन्स दलम् अहमदाबादस्य नरेन्द्र मोदी क्रीडांगणे पंजाब किंग्स दलं सम्मुखीकरिष्यति इति वार्ताः।
1: आकाशवाणी समयं 6:30 ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ജനവിധി നാളെ. വോട്ടെണ്ണൽ രാവിലെ 8 മണിക്ക് ആരംഭിക്കും. വിജയപ്രതീക്ഷയിൽ മുന്നണികളും സ്ഥാനാർത്ഥികളും. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യുഖേൽക്കർ. മാതൃകാ പെരുമാറ്റച്ചട്ടം ബുധനാഴ്ച വരെ തുടരും. കേരളത്തിന് പുറമെ തമിഴ്നാട്, പശ്ചിമബംഗാൾ, അസം എന്നിവിടങ്ങളിലും പുതുച്ചേരിയിലും വോട്ടെണ്ണൽ നാളെ. സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാൻ 14 ഇന നിർദ്ദേശങ്ങൾ മുന്നോട്ടുവച്ച് ഇറാൻ. നിർദ്ദേശം പുനഃപരിശോധിക്കുമെന്ന് US. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് 166 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. ജനഹിതമറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് കഴിഞ്ഞ് 24 ദിവസത്തെ കാത്തിരിപ്പിനും കണക്കുകൂട്ടലുകൾക്കുമാണ് നാളെ വിരാമമാകുന്നത്. നാളെ രാവിലെ 8 വോട്ടെണ്ണൽ ആരംഭിക്കും. 140 മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ 43 ഇടങ്ങളിലായാണ് നടക്കുന്നത്. ഹാട്രിക് വിജയപ്രതീക്ഷയുമായി LDFും ഭരണം തിരിച്ചുപിടിക്കുമെന്ന് ഉറപ്പിച്ച് UDFും നിയമസഭയിൽ മികച്ച സാന്നിധ്യമുണ്ടാവുമെന്ന് NDAയും പ്രതീക്ഷയിലാണ്. കേരള രാഷ്ട്രീയത്തിൽ ഭരണമാറ്റമോ ഭരണ തുടർച്ചയോ അതോ പുതുചരിത്രമോ എന്ന് നാളെ അറിയാം. കേരളത്തിന് പുറമെ പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിലെ വോട്ടെണ്ണലും നാളെയാണ്. പശ്ചിമബംഗാൾ 294, തമിഴ്നാട് 234, അസം 126, പുതുച്ചേരി 33 എന്നിങ്ങനെയാണ് അവിടുത്തെ സീറ്റുകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനായുള്ള എല്ലാ ഒരുക്കങ്ങളും സംസ്ഥാനത്ത് പൂർത്തിയായി. 43 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെ അവസാനവട്ട ഒരുക്കങ്ങൾ ഉന്നത ഉദ്യോഗസ്ഥർ വിലയിരുത്തി. കനത്ത സുരക്ഷാ സംവിധാനങ്ങളാണ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലും പരിസരങ്ങളിലും ഏർപ്പെടുത്തിയിട്ടുള്ളത്. നാളെ രാവിലെ 6 മണിക്ക് ഉദ്യോഗസ്ഥർ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ എത്തിച്ചേരും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതുതായി അവതരിപ്പിച്ച QR കോഡ് പതിപ്പിച്ച ഫോട്ടോ തിരിച്ചറിയൽ കാർഡ് റിട്ടേണിംഗ് ഓഫീസർമാർ ഉൾപ്പെടെ എല്ലാവർക്കും നിർബന്ധമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തെ ആകെ പോളിംഗ് സർവീസ് വോട്ടർമാർ ഉൾപ്പെടെ 79.70% മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യുഖേൽക്കർ. കേന്ദ്രസേനയ്ക്ക് പുറമെ 32,301 പോലീസ് ഉദ്യോഗസ്ഥരെയും സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുണ്ട്. ഈ മാസം 6ാം തീയതി വരെ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലനിൽക്കും. സർവീസ് വോട്ടുകൾ സംബന്ധിച്ച് തപാൽ വകുപ്പിന് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
3: ശനിയാഴ്ച ഞായറാഴ്ച ആണെങ്കിലും പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റോടും നമ്മൾ കൃത്യമായിട്ട് ഹോൾഡ് ചെയ്തിട്ടുള്ള പോസ്റ്റൽ ബാലറ്റ്സ് സർവീസ് വോട്ടേഴ്സിനെ വരുവാണെങ്കിൽ അവധിയുടെ ദിവസം കൂടി അവർ നമുക്ക് തരണ വിധത്തിലുള്ള അറേഞ്ച്മെന്റ്സ് ഓൾറെഡി നമ്മൾ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഇന്ന് വരുന്ന എല്ലാ പോസ്റ്റൽ ബാലറ്റ്സ് കൃത്യമായിട്ട് റിട്ടേണിംഗ് ഓഫീസേഴ്സിന് കൈമാറാൻ വേണ്ടിയിട്ടുള്ള നടപടി നമ്മുടെ ഭാഗത്തിന് ഉണ്ടായിട്ടുണ്ട്. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പ്രോട്ടോകോൾ, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് മുഖാന്തരം നമ്മൾ കൃത്യമായിട്ട് സർവീസ് വോട്ടേഴ്സിലെ വരുന്ന എല്ലാ പോസ്റ്റൽ ബാലറ്റ്സ് റിട്ടേണിംഗ് ഓഫീസേഴ്സിന് കൈമാറാൻ വേണ്ടിയിട്ടുള്ള നടപടി നമ്മൾ എടുത്തിട്ടുണ്ട്.
2: ആദ്യം എണ്ണി തുടങ്ങുന്നത് തപാൽ വോട്ടുകളായിരിക്കും. ആദ്യ മണിക്കൂറുകളിൽ തന്നെ ഫലസൂചനകൾ ലഭിച്ചു തുടങ്ങും. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന ബോർഡിൽ സ്ഥാനാർത്ഥികളുടെ പേരും ഏത് റൌണ്ടാണ് എന്നതും പ്രദർശിപ്പിക്കും. ഓരോ കൌണ്ടിംഗ് ടേബിളിനടുത്തും മൈക്രോ ഒബ്സർവർ ഉണ്ടായിരിക്കും. ഒരു റൌണ്ട് പൂർത്തിയാക്കുന്നതിന് ശരാശരി 5 മുതൽ 8 മിനിറ്റ് വരെ സമയമാണ് കണക്കാക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ വോട്ടെണ്ണലിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. 4ാംചിറ മാർ ഇവാനിയൂസ് വിദ്യാനഗറിലാണ് ജില്ലയിലെ വോട്ടെണ്ണൽ കേന്ദ്രം സജ്ജീകരിച്ചിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
4: തിരുവനന്തപുരം ജില്ലയിലെ ആകെ 14 നിയോജക മണ്ഡലങ്ങളിലെ 3,173 ബൂത്തുകളിലെ വോട്ടുകളാണ് എണ്ണുന്നത്. 17 മുതൽ 20 വരെ റൌണ്ടുകൾ പൂർത്തിയാകുമ്പോൾ മുഴുവൻ ഫലവും അറിയാനാകും. വോട്ടെണ്ണലിനായി സൂപ്പർവൈസർമാർ, സൂക്ഷ്മ നിരീക്ഷകർ, കൌണ്ടിംഗ് അസിസ്റ്റന്റുമാർ ഉൾപ്പെടെ 930 ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട്. കൌണ്ടിംഗ് ഹാളിലേക്കുള്ള പ്രവേശനം QR കോഡ് പതിച്ച തിരിച്ചറിയൽ കാർഡ് മൂലം നിയന്ത്രിച്ചിട്ടുണ്ട്. പ്രത്യേക പാർക്കിങ്ങിനുള്ള സൌകര്യം കൌണ്ടിംഗ് കേന്ദ്രത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ 3 ഹെൽപ്പ് ഡെസ്കുകളും പ്രവർത്തിക്കും. വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ കുടുംബശ്രീയുടെ ഫുഡ് കോർട്ടും സജ്ജീകരിക്കും.
2: നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പ്രവർത്തനങ്ങളുടെ സുഗമമായ നടത്തിപ്പ് ഉറപ്പുവരുത്തുന്നതിനായി കോട്ടയം ജില്ലയിൽ നാളെ ഡ്രൈ ഡേ പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ ഉത്തരവായി. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്ന എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി നൽകിയിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലെ 16 മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെണ്ണലിനായി 1,456 കൌണ്ടിംഗ് ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. ജില്ലയിൽ 7 ഇടങ്ങളിലായാണ് നാളെ വോട്ടെണ്ണൽ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു.
5: ജില്ലയിൽ കൊണ്ടോട്ടി, ഏറനാട്, മഞ്ചേരി, പെരിന്തൽമണ്ണ, മങ്കട, മലപ്പുറം എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ വോട്ടെണ്ണൽ

0: ത്തിൽ ആധികാരികവും കൃത്യവുമായ വിവരങ്ങൾ തത്സമയം ശ്രോതാക്കളിൽ എത്തിക്കാൻ ആകാശവാണി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. വോട്ടെണ്ണൽ ദിനമായ നാളെ രാവിലെ 9 മുതൽ രാത്രി 8:35 വരെ പതിവ് വാർത്താ പ്രക്ഷേപണങ്ങൾക്ക് പുറമെ ഓരോ മണിക്കൂർ ഇടവിട്ട് പ്രത്യേക വാർത്താ ബുള്ളറ്റിനുകളും തിരഞ്ഞെടുപ്പ് വിശകലന പരിപാടികളും ആകാശവാണി പ്രക്ഷേപണം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ മറ്റന്നാൾ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, കോട്ടയം ജില്ലകളിലാണ് മുന്നറിയിപ്പ്. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് 166 റൺസ് വിജയലക്ഷ്യം. ഒടുവിൽ റിപ്പോർട്ട് ലഭിക്കുമ്പോൾ കൊൽക്കത്ത 14 ഓവറിൽ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 129 റൺ എടുത്തിട്ടുണ്ട്. രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബ് കിങ്സുമായി ഏറ്റുമുട്ടും. ലെബനൻ ഉൾപ്പെടെ എല്ലാ മേഖലകളിലും യുദ്ധം അവസാനിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള 14 ഇന നിർദ്ദേശങ്ങൾ ഇറാൻ അമേരിക്കയ്ക്ക് സമർപ്പിച്ചു. യുദ്ധം അവസാനിപ്പിക്കുന്നതിന് മുൻഗണന നൽകിക്കൊണ്ട് പ്രശ്നങ്ങൾ 30 ദിവസത്തിനുള്ളിൽ പരിഹരിക്കണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടു. ശാശ്വത സമാധാനം ലക്ഷ്യമിട്ടാണ് ഈ നിർദ്ദേശമെന്ന് ഇറാൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി. അതേസമയം ഇറാന്റെ നിർദ്ദേശത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശങ്ങൾ പുനഃപരിശോധിക്കുമെന്ന് പ്രതികരിച്ചു. ലക്ഷദ്വീപിലെ കവരത്തിയിൽ BR അംബേദ്കർ ITIയിലെ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ലഗൂൺ ബീച്ച് ശുചീകരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് വകുപ്പ് സെക്രട്ടറി സോമശേഖർ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. കർണാടകയിലെ ഗുണ്ടൽപേട്ടിൽ കാർ ലോറിയുമായി കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ കണ്ണൂർ സ്വദേശികളായ 3 പേർ മരിച്ചു. കണ്ണൂരിൽ നിന്ന് ഊട്ടിയിലേക്ക് വിനോദയാത്ര പോയ 7 അംഗ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. 4 പേർക്ക് പരിക്കേറ്റു. കണ്ണൂരിൽ വാഹനാപകടത്തിൽ പോലീസ് ഉദ്യോഗസ്ഥൻ മരിച്ചു. ചെറുവാഞ്ചേരിക്ക് സമീപം വൈദ്യുത തൂണിൽ ബൈക്കിടിച്ചായിരുന്നു അപകടം. കോഴിക്കോട് AR ക്യാമ്പിലെ ഷാമിൽ റഹ്മാനാണ് മരിച്ചത്. അഖിലേന്ത്യാ മെഡിക്കൽ ബിരുദ പ്രവേശന പരീക്ഷയായ നീറ്റ് ഇന്ന് നടന്നു. ഉച്ചയ്ക്ക് 2 മുതൽ 5 മണിവരെയായിരുന്നു പരീക്ഷ. നീറ്റ് പരീക്ഷയ്ക്ക് ദുബായിലും ഷാർജയിലും പരീക്ഷാ കേന്ദ്രങ്ങൾ ഒരുക്കിയിരുന്നു. ദുബായിലെ ഇന്ത്യൻ ഹൈസ്കൂളിലും ഷാർജയിലെ ഇന്ത്യൻ സ്കൂളിലുമാണ് പരീക്ഷ നടന്നത്. ദുബായിലെ കോൺസുലേറ്റ് ജനറൽ ഓഫ് ഇന്ത്യയുടെ മേൽനോട്ടത്തിലായിരുന്നു പരീക്ഷ. മെഡിക്കൽ ബിരുദ കോഴ്സുകളിലെ പ്രവേശനം ലക്ഷ്യമിട്ട് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി 2019 മുതലാണ് നീറ്റ് പരീക്ഷ നടത്തിവരുന്നത്. പഞ്ചായത്ത് വികസന പദ്ധതികൾ തയ്യാറാക്കുന്നതിനെക്കുറിച്ച് കേന്ദ്ര പഞ്ചായത്തീരാജ് മന്ത്രാലയം സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ ദേശീയ ശില്പശാലയ്ക്ക് നാളെ ന്യൂഡൽഹിയിൽ തുടക്കമാകും. അടിസ്ഥാനതലത്തിൽ ഡാറ്റാധിഷ്ഠിത ആസൂത്രണം ശക്തിപ്പെടുത്തുക എന്നതാണ് ശില്പശാലയുടെ ലക്ഷ്യം. കണ്ണൂർ അയ്യൻകുന്നിൽ കാട്ടാനശല്യം തടയുന്നതിനായി സ്ഥാപിക്കുന്ന സോളാർ തൂക്കുവേലിയുടെ നിർമ്മാണം ഈ മാസം 31-നുള്ളിൽ പൂർത്തിയാക്കും. തൊഴിലാളികളുടെ കുറവ് പരിഹരിക്കാൻ പ്രദേശവാസികളെ വേലി നിർമ്മാണത്തിൽ പങ്കാളികളാക്കാനും ഉന്നതതല അവലോകന യോഗം തീരുമാനിച്ചു. തൃശൂർ വാണിയമ്പാറയിൽ കാറിൽ കടത്തിയ 25 ഗ്രാം MDMA രണ്ടുപേരെ എക്സൈസ് ഇന്റലിജൻസ് വിഭാഗം പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം സ്വദേശി ബിബിൻ രാജ്, കുരിയച്ചിറ സ്വദേശി ഷൈൻ ജോസ് എന്നിവരെ അറസ്റ്റ് ചെയ്തു. കൊട്ടിയൂർ വൈശാഖോത്സവം May 28 നെയ്യാട്ടത്തോടെ ആരംഭിക്കും. വൈശാഖോത്സവത്തിന്റെ ചടങ്ങുകളും തീയതിയും നിശ്ചയിക്കുന്ന പ്രക്കൂടം ഇക്കരെ കൊട്ടിയൂരിൽ നടന്നു. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ജനവിധി നാളെ. വോട്ടെണ്ണൽ രാവിലെ 8 മണിക്ക് ആരംഭിക്കും. വിജയപ്രതീക്ഷയിൽ മുന്നണികളും സ്ഥാനാർത്ഥികളും. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യുഖേൽക്കർ. മാതൃകാ പെരുമാറ്റച്ചട്ടം ബുധനാഴ്ച വരെ തുടരും. കേരളത്തിന് പുറമെ തമിഴ്നാട്, പശ്ചിമബംഗാൾ, അസം എന്നിവിടങ്ങളിലും പുതുച്ചേരിയിലും വോട്ടെണ്ണൽ നാളെ. സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാൻ 14 ഇന നിർദ്ദേശങ്ങൾ മുന്നോട്ടുവച്ച് ഇറാൻ. നിർദ്ദേശം പുനഃപരിശോധിക്കുമെന്ന് US. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് 166 റൺസ് വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി വാർത്താ വീക്ഷണം. വൈദ്യുതി യുഗം തയ്യാറാക്കിയത് ഗീത എസ് പെരുമൺ. മാധ്യമപ്രവർത്തക. അവതരണം ക്രിസ്റ്റി എബ്രഹാം. പഠനം മുതൽ പരിപാലനം വരെ വൈദ്യുതി അനിവാര്യമായ ആധുനിക കാലമാണിത്. വെള്ളവും വായുവും പോലെ വൈദ്യുതിയും ഇന്ന് അടിസ്ഥാന ആവശ്യകതയാണ്. ഗാർഹിക ഉപകരണങ്ങളിലും വിവര സാങ്കേതിക വിദ്യയിലൂടെ നടത്തുന്ന പഠനത്തിലും ആശുപത്രികളിലെ ജീവൻ രക്ഷയും വ്യാവസായിക പ്രവർത്തനങ്ങളിലേതടക്കം ജീവിതത്തിന്റെ എല്ലാ മേഖലകളും

ിലും അനിവാര്യമാണ് വൈദ്യുതോർജം. വൈദ്യുതി ഇല്ലാത്ത കാലം ആധുനിക ലോകത്തിന്റെ സങ്കല്പത്തിന് അതീതമാണ്. ഒരുപക്ഷെ അത് ഒരു ദുസ്വപ്നവുമാണ്. സൂര്യനെ വൈദ്യുതിയാക്കുകയും വൈദ്യുതിയെ സൂര്യനാക്കുകയും ചെയ്യുന്ന കാലം. മനുഷ്യ ചരിത്രത്തിലെ വൈദ്യുതി യുഗമാണ് നമ്മുടെ കാലം. വൈദ്യുതി ഉപയോഗം വേഗത്തിൽ ഉയരുന്നതിന് പല കാരണങ്ങളുണ്ട്. ജനസംഖ്യാ വർധനയും ആധുനിക ഉപകരണങ്ങളുടെ ഉപയോഗവും ജീവിത നിലവാരത്തിലെ ഉയർച്ചയും ഡിജിറ്റൽ ജീവിതശൈലിയും വ്യവസായ വളർച്ചയും എല്ലാം ചേർന്ന് വൈദ്യുതി ആവശ്യകത വൻതോതിൽ ഉയർന്നിട്ടുണ്ട്. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമാകുകയാണ്. പുറത്തുനിന്ന് ലഭിക്കുന്ന വൈദ്യുതിയിൽ ഏപ്രിൽ 26 മുതൽ 200 മെഗാവാട്ടിന്റെ കുറവ് കൂടി വരുന്ന സാഹചര്യത്തിലാണ് കൊടും ചൂടിൽ വൈദ്യുതി നിയന്ത്രണത്തിന്റെ സാഹചര്യം ഉണ്ടാകുന്നത്. നഗര ഗ്രാമഭേദം ഇല്ലാതെ പല ഭാഗങ്ങളിലും ദിവസവും വൈദ്യുതി മുടങ്ങുന്നത് പതിവാകുകയാണ്. ഇതിനിടെ 250 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാനുള്ള അപേക്ഷയിൽ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ആവശ്യപ്പെട്ട വിവരങ്ങൾ ലഭ്യമായതിനാൽ അവ ഉൾപ്പെടുത്തി അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ മെയ് 15 വരെ വൈദ്യുതി വാങ്ങാൻ KECBക്ക് അനുമതി നൽകിയിട്ടുണ്ട്. ഇന്ത്യയിൽ പ്രതിവർഷ പ്രതിശീർഷ വൈദ്യുതി ഉപഭോഗം 1400 യൂണിറ്റോളം വരുമ്പോൾ കേരളത്തിലേത് 850 യൂണിറ്റോളം മാത്രമാണ്. കാർഷിക വ്യവസായ മേഖലകളിലെ വൈദ്യുതി ഉപഭോഗം താരതമ്യേന കുറവാണ് എന്നതാണ് ഇതിന്റെ പ്രധാന കാരണം. കേരളം പ്രാഥമികമായി ഒരു ഉപഭോഗ സംസ്ഥാനമാണ്. സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗത്തിന്റെ പകുതിയിലേറെയും ഗാർഹിക മേഖലയിലാണ്. ഉപഭോഗ വർധനവ് രേഖപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട മറ്റൊരു മേഖല വാണിജ്യമാണ്. വൈദ്യുതി ആവശ്യകത പരിധിക്ക് അപ്പുറം ഉയർന്നതോടെ പ്രസരണ വിതരണ ശൃംഖല വലിയ സമ്മർദ്ദത്തിലാണ്. ഈ കാരണത്താൽ പലയിടങ്ങളിലും വോൾട്ടേജ് കുറവ് അനുഭവപ്പെടുന്നുണ്ട്. പ്രതിസന്ധി തരണം ചെയ്യാൻ വൈദ്യുതി ഉപയോഗം പരമാവധി കുറയ്ക്കുക, പ്രധാനമായും വൈകുന്നേരം 6 മുതൽ 11 മണിവരെയുള്ള പീക്ക് സമയത്തെ പമ്പ് സെറ്റ്, ഇൻഡക്ഷൻ കുക്കർ, ഫാൻ, AC, വാട്ടർ ഹീറ്റർ, അയൺ ബോക്സ്, വാഷിംഗ് മെഷീൻ, ഗ്രൈൻഡർ തുടങ്ങി വൈദ്യുതി അധികമായി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കുകയും വൈദ്യുതി വാഹന ചാർജിംഗ് വൈകുന്നേരം 6 മണിക്ക് ശേഷം ഒഴിവാക്കി പരമാവധി മറ്റു സമയങ്ങളിൽ ക്രമീകരിക്കേണ്ടതുമാണ്. പഴയ ട്യൂബ്ലൈറ്റുകൾക്ക് പകരം LED ബൾബുകൾ ഉപയോഗിക്കുകയും 5-സ്റ്റാർ റേറ്റിംഗ് ഉള്ള വൈദ്യുതി ഉപകരണങ്ങൾ തെരഞ്ഞെടുക്കുകയും വേണം. AC ഉപയോഗിക്കുമ്പോൾ താപനില 24 മുതൽ 26 ഡിഗ്രി സെൽഷ്യസിൽ വരെ ക്രമീകരിക്കുന്നത് കംപ്രസറിലെ സമ്മർദ്ദം കുറച്ച് മികച്ച തണുപ്പ് ലഭിക്കുന്നതിനൊപ്പം വൈദ്യുതി ഉപയോഗം പകുതിയായി കുറയ്ക്കാൻ സഹായിക്കുന്നു. ഫാനുകളിൽ പഴയ റെഗുലേറ്ററുകൾക്ക് പകരം ഇലക്ട്രോണിക് റെഗുലേറ്ററുകൾ ഉപയോഗിച്ചാൽ വൈദ്യുതി ലാഭിക്കാം. ദിവസവും കുറച്ച് തുണികൾ വീതം ഇസ്തിരിയിടാതെ ആഴ്ചയിലൊരിക്കൽ ഒരുമിച്ച് ഇസ്തിരിയിടുന്നതും വൈദ്യുതി ലാഭിക്കാൻ സഹായിക്കും. ഉപയോഗത്തിന് ശേഷം വൈദ്യുതി ഉപകരണങ്ങൾ സ്വിച്ച് ഓഫ് ചെയ്യണം. TV, കമ്പ്യൂട്ടർ, മൈക്രോവേവ് ഓവൻ എന്നിവ റിമോട്ട് വഴി ഓഫ് ചെയ്താലും പ്ലഗ് പോയിന്റിൽ നിന്ന് സ്വിച്ച് ഓഫ് ചെയ്തില്ലെങ്കിൽ വൈദ്യുതി ഉപയോഗം തുടരും. സംസ്ഥാനത്തിന് ആവശ്യമുള്ള വൈദ്യുതിയുടെ 25 മുതൽ 30% മാത്രമാണ് കേരളത്തിൽ ഉത്പാദിപ്പിക്കുന്നത്. ഇതിൽ ഭൂരിഭാഗവും ജലവൈദ്യുതി നിലയങ്ങളിൽ നിന്നാണ്. ഗാർഹിക വാണിജ്യ മേഖലകളിൽ വൈദ്യുതി ഉപഭോഗം നല്ല നിലയിൽ വർദ്ധിക്കുന്നുണ്ട്. സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗത്തിൽ ഓരോ വർഷവും 3-4% വെച്ചുള്ള വർധനവാണ് കുറെ കാലമായി നിലനിൽക്കുന്നത്. ഉപഭോഗത്തിലുള്ള ഈ വർധനവ് സംസ്ഥാനത്ത് പലതരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ട സാഹചര്യമുണ്ടാക്കി. പ്രസരണ ഫീഡറുകൾ ഓവർലോഡായി ഓഫായി പോകുന്നത് കണക്കിലെടുത്ത് ലോഡ് നിയന്ത്രിക്കേണ്ടി വന്നു. സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് ചില വിതരണ ഫീഡറുകൾ ഭാഗികമായി മാത്രം ചാർജ് ചെയ്ത് നിർത്തേണ്ടി വന്നു. പീക്ക് സമയങ്ങളിൽ ഉപഭോഗ നിയന്ത്രണത്തിനായി വോൾട്ടേജ് കൺട്രോൾ പോലുള്ള മാർഗങ്ങളും അവലംബിക്കേണ്ടി വന്നിട്ടുണ്ട്. വൈദ്യുതി ഉപഭോഗത്തിന്റെ പാറ്റേണിൽ വന്നിട്ടുള്ള മാറ്റം കൂടി ഇതോടൊപ്പം കാണേണ്ടതുണ്ട്. മുൻകാലങ്ങളിൽ പീക്ക് ഡിമാൻഡ് വൈകുന്നേരം 6-6.5 ആരംഭിച്ച് 10-10.5 അവസാനിച്ചിരുന്നു. സംസ്ഥാനത്തെ രാത്രി ജീവിതം ശക്തമാകുന്നതിന്റെ ഭാഗമായിരിക്കാം കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഇത് രാത്രി 11-11.5 വരെയൊക്കെയായി നീണ്ടുവന്നിരുന്നു. എന്നാൽ ഇപ്പോൾ സ്ഥിതി ഇതിലും മാറിയിരിക്കുന്നു. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ പീക്ക് ലോഡ് സമയം രാത്രി 2.5-3 മണിയോളമായി മാറിയിട്ടുണ്ട്. സംസ്ഥാനത്ത് പൊതുവിലുണ്ടായിട്ടുള്ള ജീവിത നിലവാര വർധനവ് വൈദ്യുതി ഉപകരണങ്ങൾ വാങ്ങുന്നതിലും ഉപയോഗിക്കുന്നതിലും നല്ല നിലയിൽ പ്രതിഫലിക്കുന്നുണ്ട്. നമ്മുടെ ദൈനംദിന വൈദ്യുതി ഉപഭോഗത്തിലെ വർധനവിൽ ഇത് പ്രതിഫലിച്ചിട്ടുള്ളതായി കാണാം. വൈദ്യുതി വാഹനങ്ങളുടെ വർധനവും ഈ മാറ്റത്തിൽ ഒരു പ്രധാന പങ്കുവഹിക്കുന്നു. വൈദ്യുതി ആവശ്യകത ക്രമാതീതമായി ഉയർന്നാൽ പ്രസരണ വിതരണ ശൃംഖലകൾക്ക് തകരാറുണ്ടാകുന്നത് ഒഴിവാക്കാൻ പീക്ക് ലോഡ് മാനേജ്മെന്റിന്റെ ഭാഗമായി വൈദ്യുതി നിയന്ത്രണത്തിൽ സംസ്ഥാനത്ത് 15 മുതൽ 30 മിനിറ്റ് വരെ നിയന്ത്രണമുണ്ടാകും. വൈദ്യുതി ഉപയോഗം ഉയരുന്നത് പരിഹരിക്കാൻ ജനങ്ങളുടെ സഹകരണം തേടാനും KECB തീരുമാനിച്ചിട്ടുണ്ട്. സ്മാർട്ട് മീറ്ററുകൾ വൈദ്യുതി ഉപയോഗം കാര്യക്ഷമമായി നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ആധുനിക സംവിധാനങ്ങളാണ്. ഉപഭോക്താവ് മുൻകൂർ റീചാർജ് ചെയ്ത തുകയ്ക്ക് അനുസരിച്ചാണ് വൈദ്യുതി ഉപയോഗം നടക്കുന്നത്.

വൈദ്യുത ഉപയോഗം നിയന്ത്രിക്കാൻ ഇത് ഒരു പരിധിവരെ സഹായിക്കുന്ന സംവിധാനമാണ്. വൈദ്യുതി ഉപഭോഗത്തിൽ ഇപ്പോഴുണ്ടായ വർദ്ധനവ് ജനങ്ങളുടെ സ്വയം നിയന്ത്രണവും ചില ലോഡ് നിയന്ത്രണ ഉപാധികളും കൊണ്ട് മറികടക്കുക മാത്രമേ സാധ്യമാവുകയുള്ളൂ. വൈദ്യുതി ലഭ്യത വർദ്ധിപ്പിക്കാനോ പ്രസരണ വിതരണ ശൃംഖലകളുടെ ശേഷി കൂട്ടാനോ വളരെ പെട്ടെന്ന് കഴിയുന്നതല്ല. ഊർജ കാര്യക്ഷമത ഉറപ്പുവരുത്തിയും അനാവശ്യ ഉപഭോഗങ്ങളില്ലാതെയും ഓരോ ഉപഭോക്താവിന്റെയും ആവശ്യങ്ങൾക്കനുസരിച്ച് കൃത്യമായ വോൾട്ടതയിലും ഫ്രീക്വൻസിയിലും തടസ്സങ്ങളില്ലാതെ വൈദ്യുതി കിട്ടാൻ ജനങ്ങൾക്കുള്ള അവകാശം അംഗീകരിക്കുക കൂടി ചെയ്യേണ്ടതുണ്ട്. വൈദ്യുതി ഡിമാൻഡിലും പ്രതിവർഷ ആവശ്യകതയിലും ഉണ്ടാകാനിടയുള്ള വർദ്ധനവ് സംബന്ധിച്ച് കൃത്യമായ ധാരണ ഉണ്ടാകുക എന്നതാണ് ദീർഘകാല അടിസ്ഥാനത്തിൽ വൈദ്യുതി ആസൂത്രണത്തിൽ പ്രധാനപ്പെട്ടത്. കേരളത്തിന്റെ വൈദ്യുതി ആവശ്യകത നിറവേറ്റാൻ ആഭ്യന്തര വൈദ്യുതി ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നത് പ്രധാനപ്പെട്ടതാണ്. അതിൽ നമുക്ക് മുന്നിലുള്ള പ്രധാന മാർഗം സൌരോർജ്ജം തന്നെയാണ്. നിലവിൽ കേരളത്തിലെ സൌരോർജ്ജ വൈദ്യുതി ഉത്പാദനശേഷി 1800 മെഗാവാട്ട് കടന്നിട്ടുണ്ട്. അത് ഇനിയും വലിയ തോതിൽ വർദ്ധിപ്പിക്കാൻ കഴിയും. ആവശ്യമായ മെഗാവാട്ട് സ്റ്റോറേജ് പദ്ധതിയും സോളാർ നിലയങ്ങളോടൊപ്പം ആസൂത്രണം ചെയ്യണം. ബാറ്ററി സാങ്കേതികവിദ്യയിൽ വരാനിരിക്കുന്ന മാറ്റങ്ങൾ ഒരുപക്ഷെ സ്ഥിതിയിൽ മാറ്റമുണ്ടാക്കിയേക്കാം. സൈലന്റ് വാലി, പൂയംകുട്ടി, ട്വിൻ കല്ലാർ, അതിരപ്പള്ളി തുടങ്ങി കേരളത്തിന് നഷ്ടമായ ജലവൈദ്യുതി പദ്ധതികൾ ഏറെയുണ്ട്. പരിസ്ഥിതി പ്രശ്നങ്ങളെ ശാസ്ത്രീയമായി അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രായോഗികമായി നടപ്പാക്കാൻ കഴിയുന്ന ജലവൈദ്യുതി പദ്ധതികൾ കേരളത്തിൽ സാധ്യമാണ്. 600 മെഗാവാട്ടിലധികം കാറ്റാടി നിലയ സാധ്യതകൾ കണക്കുകളിൽ ഉണ്ടെങ്കിലും നിലയ നിർമ്മാണത്തിന് നിയമപരവും ഭൂപ്രകൃതി സൃഷ്ടിക്കുന്ന തടസ്സങ്ങളുമൊക്കെ കണക്കിലെടുത്താൽ പരമാവധി 150 മെഗാവാട്ട് പ്രായോഗിക സാധ്യതയാണ് കാറ്റാടി വൈദ്യുതിയായി കേരളത്തിലുള്ളത്. അതിൽ നിന്നും 40 മുതൽ 45 കോടി യൂണിറ്റ് വൈദ്യുതി കിട്ടിയേക്കാം. തിരമാലയിൽ നിന്നും വേലിയേറ്റ വേലിയിറക്കങ്ങളിൽ നിന്നുമൊക്കെ വൈദ്യുതി ഉണ്ടാക്കുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളും നടക്കുന്നുണ്ട്. വേഗത കുറഞ്ഞ കാറ്റുപയോഗിച്ച് വൈദ്യുതി ഉണ്ടാക്കുന്നതും ചർച്ചകളിലുണ്ട്. ഹിമാചൽ പ്രദേശ് പോലെ വേനൽക്കാലത്തും ജലലഭ്യത ഉറപ്പുള്ള സംസ്ഥാനങ്ങളിലെ പുതിയ ജലവൈദ്യുതി നിലയങ്ങളിൽ പങ്കാളിത്തമെടുക്കുന്നതും ആലോചിക്കാവുന്ന സാധ്യതയാണ്. കേരളത്തിന് പുറത്ത് വിശാലമായ തരിശുഭൂമി ലഭ്യമായ പ്രദേശങ്ങളുണ്ട്. ഇത്തരം ഭൂമി കണ്ടെത്തി സംഭരണ സംവിധാനങ്ങളോടുകൂടിയ സോളാർ നിലയങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള സാധ്യതയും പരിശോധിക്കാവുന്നതാണ്. നിലവിലുള്ളതും നിർമ്മാണത്തിലിരിക്കുന്നതുമായ നിലയങ്ങളിൽ നിന്ന് വൈദ്യുതി വാങ്ങുന്നതിനും സാധ്യതയുണ്ട്. ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ ഒരു ഘട്ടത്തിൽ ആഭ്യന്തര വൈദ്യുതി ഉത്പാദനം വൻതോതിൽ വർദ്ധിപ്പിക്കാൻ സഹായകമായ നിലയിൽ ആയിക്കൂടുന്നില്ല. ഉദാഹരണത്തിന് തോറിയും അധിഷ്ഠിത ആണവ സാങ്കേതിക വിദ്യ അത്തരത്തിലുള്ള ഒരു സാധ്യതയാണ്. അത്തരം സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നതാണ് ശരിയായ രീതി. നമ്മുടെ വൈദ്യുതി ആവശ്യകതയിൽ പുറത്തുനിന്നുള്ള ഇറക്കുമതി പ്രധാന മാർഗമാകുമ്പോൾ ആവശ്യത്തിന് ഇറക്കുമതി ശേഷി ഉറപ്പുവരുത്താനും ഇടപെടലുകൾ ഉണ്ടാകേണ്ടതുണ്ട്. തടസ്സരഹിതമായി വൈദ്യുതി വിതരണം ഉറപ്പുവരുത്തുന്നതിന് വിതരണ ശൃംഖലയുടെ ശേഷി വർദ്ധനവും അറ്റകുറ്റപ്പണികളുടെ കൃത്യമായ ആസൂത്രണവും ഉണ്ടാകേണ്ടതുണ്ട്. എല്ലാ പ്രദേശങ്ങളിലേക്കും എല്ലാ ട്രാൻസ്ഫോർമറുകളിലേക്കും ഒന്നിലധികം ഫീഡറുകളിലൂടെ വൈദ്യുതി എത്തിക്കാൻ കഴിഞ്ഞാലേ ഫീഡറുകളിലെ തകരാറുകൾ ഉപഭോക്താവിനെ വലിയ തോതിൽ ബാധിക്കാതെ വൈദ്യുതി വിതരണം നടക്കുകയുള്ളൂ. വിതരണ ട്രാൻസ്ഫോർമറുകളിലെ ലോഡ് ആവശ്യം വന്നാൽ തൊട്ടടുത്ത ട്രാൻസ്ഫോർമറുകളിലേക്ക് മാറ്റിക്കൊടുക്കാൻ പറ്റുന്ന നിലയിൽ ക്രമീകരിക്കപ്പെടുകയും വേണം. ആധുനിക സാങ്കേതിക വിദ്യകൾ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി വൈദ്യുതി തകരാറുകൾ പരമാവധി കുറയ്ക്കേണ്ടതും പ്രധാനമാണ്. ലഭ്യമായ ഊർജം സംരക്ഷിക്കേണ്ടത് ഭൂമിയുടെയും ജീവന്റെയും നിലനിൽപ്പിന് അനിവാര്യമാണ്. ഭൂമിയെ സംരക്ഷിക്കുന്ന പോലെ ഭൂമിയിലെ ജീവജാലങ്ങൾക്ക് ജീവൻ നിലനിർത്തുന്ന ഊർജ സ്രോതസ്സുകളെയും സംരക്ഷിക്കുകയും വിവേകപൂർവ്വം ഉപയോഗിക്കുകയും ചെയ്യേണ്ടതുണ്ട്. സുസ്ഥിര വികസനം മുടക്കമില്ലാത്ത ഊർജ ലഭ്യതയാണ്. എല്ലാ ശ്രോതാക്കളും ഊർജം ലഭ്യമാകുന്നത് സംരക്ഷിക്കുക, ലഭ്യത ഉറപ്പാക്കുക, ലഭ്യമായത് പാഴാക്കാതിരിക്കുക, നല്ല നാളെ കരുപിടിപ്പിക്കുക. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം.

0: ആകാശവാണി.
1: വയലും വേടും.

0: വീടും പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. നാം പലപ്പോഴും ചിന്തിക്കാറുണ്ട് പാപമേതാണ് പുണ്യമേതാണ് എന്ന്. ശരിക്കും പറഞ്ഞാൽ ഏതു പ്രവൃത്തി മറ്റൊരാളുടെ ഹൃദയം വേദനിപ്പിക്കുന്നുവോ അത് പാപവും, ഏതു പ്രവൃത്തി മറ്റൊരാളുടെ മുഖത്ത് പുഞ്ചിരി വിടർത്തുന്നുവോ അത് പുണ്യവുമാണെന്ന് പറയാം അല്ലേ? ഈ ഒരു ശുഭചിന്തയോടുകൂടി നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിച്ചാലോ? ഇന്ന് വയലും വീടും പരിപാടിയിലെ നമ്മുടെ അതിഥി വെള്ളായണി കാർഷിക കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ രാധിക എൻഎസ് ആണ്. കുരുമുളകിനെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങളും നിയന്ത്രണ മാർഗങ്ങളുമൊക്കെയാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. പരിപാടിയിലേക്ക് കടക്കും മുമ്പ് നമുക്കിന്ന് ശ്രോതാക്കളോടുള്ള ചോദ്യം എന്താണെന്ന് നോക്കിയാലോ? ചോദ്യം കുരുമുളകുമായി ബന്ധപ്പെട്ടത് തന്നെയാകാം. കറുത്ത കുരുമുളകും വെളുത്ത കുരുമുളകും തമ്മിൽ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ഈ ചോദ്യത്തിന്റെ ഉത്തരം ഒരുപക്ഷെ നിങ്ങൾക്കറിവുള്ളതായിരിക്കാം. എങ്കിലും ശരിയുത്തരം കേൾക്കാൻ പരിപാടി തീരും വരെ കാത്തിരിക്കുമല്ലോ. നമുക്കറിയാം പഴങ്ങളും പച്ചക്കറികളുമൊക്കെ കൃഷി ചെയ്യുമ്പോൾ പലവിധ രോഗങ്ങളും കീടങ്ങളുമൊക്കെ അവയെ ആക്രമിക്കാറുണ്ട് അല്ലേ? അതുപോലെ തന്നെയാണ് സുഗന്ധവ്യഞ്ജനങ്ങളുടെ കാര്യവും. ഇന്ന് നമുക്ക് കുരുമുളകിനെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങളും അവയുടെ നിയന്ത്രണ മാർഗങ്ങളുമൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതേക്കുറിച്ചിന്ന് നമുക്ക് പറഞ്ഞു തരുന്നത് വെള്ളായണി കാർഷിക കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ രാധിക എൻഎസ് ആണ്. ഡോക്ടർ രാധികയോട് സംസാരിക്കുന്നത് ഷിബു ജോർജ്.
1: ഡോക്ടർ രാധിക, പരിപാടിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: മാഡം, കുരുമുളകിനെ കുറിച്ച് സംസാരിച്ചാൽ നിരവധി രോഗങ്ങൾ കാണുമല്ലോ, അപ്പൊ പ്രധാനമായ രോഗങ്ങൾ ഏതൊക്കെയാണ്?
2: കുരുമുളകിൽ സാധാരണ കണ്ടുവരുന്ന പ്രധാനപ്പെട്ട രോഗങ്ങൾ ദ്രുതവാട്ടം, നിദാനവാട്ടം അല്ലെങ്കിൽ സാവധാനവാട്ടം, സ്ലോ വിൽറ്റ് എന്ന് പറയും. അതുപോലെ തന്നെ ഇലകളിലും കൈകളിലും വരാവുന്ന പൊള്ളുരോഗം, ഇതാണ് ഏറ്റവും കൂടുതലായി കണ്ടുവരുന്നത്. പിന്നെ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് വൈറസ് രോഗമായ മഞ്ഞളിപ്പും കണ്ടുവരാറുണ്ട്.
1: എനിക്ക് തോന്നുന്നു ഏറ്റവും ഭയങ്കരമായ രോഗങ്ങളാണ് ദ്രുതവാട്ടവും സാവധാനവാട്ടവും. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഈ ഒരു വാട്ടരോഗങ്ങൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത്?
2: സാധാരണ രീതിയിൽ രണ്ടും കുമിൾ രോഗങ്ങളാണ്. മണ്ണിൽ കൂടി തന്നെയാണ് ഈ കുമിൾ വേരുഭാഗത്തിൽ പടർന്നു പിടിക്കുന്നതും, അതുപോലെ തന്നെ ചുവട് ഭാഗത്തിനെ ആക്രമിക്കുകയാണെങ്കിൽ ചെടി അല്ലെങ്കിൽ വള്ളി പൊടുന്നനെ വാടിപ്പോവുകയും ചെയ്യുന്നു. ഇത് കൂടാതെ ഈ കുമിളിന്റെ തന്തുക്കൾ വായു അല്ലെങ്കിൽ പ്രധാനമായിട്ടും വെള്ളം, കാരണം മഴക്കാലത്താണ് ഈ ദ്രുതവാട്ടം കൂടുതലായി കണ്ടുവരുന്നത്, മഴത്തുള്ളികളിൽ ഇതിന്റെ തന്തുക്കൾ ഇലകളിലേക്ക് പതിക്കുകയും ഇലകളിൽ പുള്ളിക്കുത്ത് എന്ന് വെച്ചാൽ വലിയ വട്ടത്തിലുള്ള കറുത്ത നനുത്ത പാടുകൾ ഉണ്ടാകുകയും ഇലകൾ പൊഴിഞ്ഞു പോവുകയും ചെയ്യുന്നു. ഇതിനോടൊപ്പം തന്നെ ഇലകളിൽ ഉണ്ടാകുന്ന ഈ പുള്ളികൾ ഇത് ക്രമേണ കായ്കളിലേക്ക് വ്യാപിക്കുകയും അതിനോടൊപ്പം തന്നെ ഇവയും കൊഴിഞ്ഞു പോകാനായിട്ട് കാരണമാകുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് രണ്ട് രീതിയിൽ സംഭവിക്കാം. ചുവട് ഭാഗത്താണെന്നുണ്ടെങ്കിൽ പൊടുന്നനെ നശിക്കാനുള്ള ഒരു കാരണം, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വേര് അല്ലാതെ ചെറിയ വേരുകളെ ആക്രമിക്കുകയാണെങ്കിൽ ചിലപ്പോൾ വള്ളി അവശേഷിക്കും, ഇടയ്ക്കിടയ്ക്ക് വാട്ടം കാണിക്കുകയും ചെയ്യാം. പ്രധാന വേരുകൾ അതുപോലെ തന്നെ കാണ്ഡഭാഗമാണെന്നുണ്ടെങ്കിൽ, നമ്മൾ കോളർ പോർഷൻ അല്ലെ ഫുട്ട് പോർഷൻ എന്ന് പറയുന്ന ആ ഭാഗങ്ങളാണെങ്കിൽ പെട്ടെന്ന് തന്നെ വള്ളി വാടി ഇല പൊഴിഞ്ഞ് നശിച്ചു പോകാനായിട്ട് കാരണമാണ്. അതാണ് നമ്മൾ ഈ ദ്രുതവാട്ടം എന്ന്
1: എളുപ്പം
2: പെട്ടെന്ന് നശിച്ചു പോകുന്നു എന്നുള്ള രീതിക്ക് പറയുന്നത്.
1: മാഡം സൂചിപ്പിച്ചത് മഴക്കാലത്താണ് അധികം കണ്ടുവരുന്നത്. ഇപ്പൊ മഴക്കാലം വരാൻ പോകുവാണ്. അപ്പം കർഷകർ ഇപ്പം എന്തെങ്കിലും ഒരു പ്രിക്കോഷൻസ് എടുക്കാൻ പറ്റുമോ?
2: തീർച്ചയായിട്ടും സാധാരണ രീതിയിലുള്ള കുരുമുളക് കർഷകർക്കെല്ലാം തന്നെ, പ്രത്യേകിച്ചും നമ്മുടെ ഇടുക്കി വയനാട് ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്നവർക്കെല്ലാം അറിയുന്ന ഒരു രോഗമാണ്. അവർക്കായിട്ട് തന്നെ ഒരു ചിട്ടവട്ടം ഉണ്ട്. അപ്പോൾ സാധാരണ ലൈമിംഗ് എന്ന് വെച്ചാൽ കുമ്മായം ചേർക്കുന്ന പ്രധാന ഒരു പരിപാടിയാണ്. അതിനോടൊപ്പം തന്നെ വള്ളിത്തലകൾ, കൊടിത്തലകൾ ചുവട് ഭാഗത്തേക്ക് ഫെബ്രുവരി മാർച്ച് സമയങ്ങളിൽ നമ്മൾ ഇത് കളക്ട് ചെയ്യാറുണ്ട് പ്രജനനത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇവ നിലത്തേക്ക് വീഴുന്നത് ഈ രോഗം പെട്ടെന്ന് തന്നെ വള്ളിയിലേക്ക് കയറാനുള്ളൊരു സാധ്യത കൂടുന്നതുകൊണ്ട് ഇവയെല്ലാം കെട്ടിവെക്കാം, അല്ലെങ്കിൽ നമ്മുടെ പ്രജനനത്തിന് വേണ്ടിയിട്ട് നമുക്കത് മുറിച്ചു മാറ്റി ആ മുറിച്ചു മാറ്റുന്ന ഭാഗങ്ങൾ ബോഡോ മിശ്രിതം പുരട്ടി അത് സംരക്ഷിക്കുകയും ചെയ്യാം. അതിനോടൊപ്പം തന്നെ സാധാരണ കുരുമുളക് വള്ളി ചുവടുകൾ എന്ന് വെച്ചാൽ നിലത്തിലുള്ള ഭാഗങ്ങൾ നമ്മൾ

0: കിളയ്ക്കാറില്ല. കഴിവതും അത് നമ്മുടെ വേരുഭാഗങ്ങളെ
1: മുറിവൊന്നും
0: ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളൊന്നും തന്നെ നമ്മൾ കിളയ്ക്കാൻ പാടില്ല എന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു ആവരണ വിളകൾ നമുക്കവിടെ ചെയ്യാവുന്നതാണ്. പിന്നെ കാലാകാലങ്ങളായി ചെയ്യുന്നവരൊക്കെ സംയോജിതമായിട്ട് ട്രൈക്കുടർമ പോലെയുള്ള കുമിളുകൾ വേപ്പും പിണ്ണാക്ക് അതുപോലെ ചാണകപ്പൊടി മിശ്രിതത്തിൽ കലർത്തി അത് ഏകദേശം ഒരു മഴ വന്നതിന് ശേഷം ചേർത്ത് കൊടുക്കാറുണ്ട്. അതൊരു നല്ലൊരു പ്രിക്കോഷണറി ആയിട്ട്, പക്ഷെ കാലാകാലങ്ങളായി ചെയ്യണം. ഏതെങ്കിലും ഒരു വർഷം ചെയ്ത് പിന്നീട് ചെയ്യാതിരിക്കുന്നതിലും കാലങ്ങളായി ചെയ്യുകയാണെങ്കിൽ നമുക്കതൊരു വളരെയധികം സംരക്ഷണം നൽകുന്ന ഒരു കാര്യമാണ്. അതുപോലെ പുതുതായിട്ട് നടുന്നവർക്കും AMF നമ്മുടെ മൈക്കോറൈസ ചേർത്ത് കൊടുക്കുന്നതും വളരെ നല്ലതാണ്. പുഷ്ടിപ്പെടുത്തത് മാത്രമല്ല ഒരു സംരക്ഷണവും നൽകുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് മൈക്കോറൈസ നൽകുന്നതും വളരെ നല്ല കാര്യമാണ്. സ്യൂഡോമോണസ് ഉപയോഗിക്കുന്നവരുണ്ട്. നമുക്ക് ടാൽക്ക് ലഭ്യമാകുന്ന സ്യൂഡോമോണസ് ചുവട്ടിൽ 20 ഗ്രാം 1 ലിറ്റർ. കുരുമുളകൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ പ്രായത്തിനനുസരിച്ചാണ് അതിന് നമ്മൾ ഇത് ഉപയോഗിക്കാനായിട്ട് പറയുന്നത്. എന്ന് വെച്ചാൽ വെള്ളത്തിന്റെ അളവ് 5 ലിറ്റർ ആകാം, 10 ലിറ്റർ ആകാം, 15 ലിറ്റർ ആകാം
1: നമ്മുടെ
0: ഒരു ചുവടിന്. അപ്പൊ അതിനനുസരിച്ച് വേണം നമ്മൾ ചുവട്ടിൽ ഒഴിക്കുകയോ. അതുപോലെ തന്നെ നമുക്ക് തളിരിലകളെയാണ് നമുക്ക് സംരക്ഷിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് തളിച്ചു കൊടുക്കുകയോ ചെയ്യാം. ഇതേ അളവിൽ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്നുള്ള അളവിൽ അത് തളിരിലകൾ വരുന്ന സമയത്ത് ചെയ്യുകയാണെങ്കിൽ അവയെ സംരക്ഷിക്കുന്ന ഒരു രീതിക്കും നമുക്കത് അനുവർത്തിക്കാവുന്നതാണ്. ഈ ഒരു രോഗം നമുക്ക് ഫീൽഡിൽ മാത്രമല്ല, ഒരുപാടധികം കർഷകര് നഴ്സറി തയ്യാറാക്കുന്നവരുണ്ട്. നഴ്സറിയിലെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാ കാലങ്ങളിലും അവിടെ നനവ് നിൽക്കുന്നുണ്ട്. അപ്പൊ അവര് ഈ ഒരു രോഗത്തിനെ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ്. നഴ്സറിയിൽ പ്രത്യേകിച്ചും നമ്മൾ ഈ ഇല പൊഴിയുന്നത്, ഇലയിൽ കറുത്ത പുള്ളി വന്ന് പൊഴിഞ്ഞു പോവുക എന്നുള്ളതാണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത്. അത് ഈ തിങ്ങി നിൽക്കുമ്പോൾ ഇത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാതെ പോവുകയും ഇല പൊഴിഞ്ഞ് അത് തണ്ടിലേക്ക് വ്യാപിച്ച് നമ്മൾ നട്ടിരിക്കുന്ന ആ കമ്പ് ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു. അതിനും നമ്മൾ പ്രതിവിധിയായി സ്യൂഡോമോണസ് അതുപോലെ ഉപയോഗിക്കുന്ന നമ്മുടെ പോട്ടിംഗ് മിശ്രിതത്തിൽ ട്രൈക്കോഡെർമ ചേർക്കുക അല്ലെങ്കിൽ വേരുകുമിൾ മൈക്കോറൈസ ചേർക്കുക, ഈ രീതിയിൽ നമ്മൾ ചെയ്തു പോവുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് അതിനെ നിയന്ത്രിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു വിഷയം, നഴ്സറികളിൽ അമിതമായ വെള്ളം ഉപയോഗിക്കുന്നത് അതൊന്ന് ശ്രദ്ധിക്കുക. കാരണം ആർദ്രത എത്രത്തോളം കൂടുന്നു അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു കുമിളിന്റെ നിയന്ത്രണത്തിനായിട്ട്. അതേപോലെ രോഗം കാണുമ്പോൾ തന്നെയും രോഗം വന്ന ചെടികൾ മാറ്റി വെക്കാനായിട്ടും ശ്രദ്ധിക്കുക. ഇത് തന്നെയാണ് തോട്ടത്തിലും, ഈ ഉണങ്ങിപ്പോകുന്ന വള്ളികൾ അവിടെ തന്നെ നിൽക്കാനായിട്ട് അനുവദിക്കരുത്. ബുദ്ധിമുട്ട് തന്നെയാണ് ആർക്കായാലും അതെടുത്ത് മാറ്റുക, പക്ഷെ കഴിയുന്നിടത്തോളം അതെടുത്ത് മാറ്റി ആ കുഴിയിലേക്ക് കുമ്മായം വിതറാനായിട്ടും ശ്രദ്ധിക്കുക.
1: കുമിളല്ലെങ്കിൽ അതിന്റെ അകത്ത് കാണും, ആ കുമിള് പിന്നെ വർദ്ധിക്കും.
0: അതെ, വർദ്ധിക്കും. കാരണം മണ്ണിൽ കൂടിയും അതുപോലെ തന്നെ നല്ല പോലെ ചാലുകൾ കീറി നിലത്ത് വെള്ളം കെട്ടി നിൽക്കാതിരിക്കാനും ശ്രദ്ധിക്കുക.
1: ഈ ഒരു കുമിള മണ്ണിൽ നിന്നാണ് ഇത് വരുന്നത്, അതിന്റെ ഒരു ഡോർമെന്റ് സ്റ്റേജ് എപ്പോഴും മണ്ണിൽ കാണാനുള്ള സാധ്യതയുണ്ട്.
0: അതെ അതെ, ഡോർമൻ എന്ന് വെച്ചാൽ ഇതിന്റെ ഈ തന്തുക്കൾ എപ്പോഴും മണ്ണിൽ കാണാനുള്ള സാധ്യതയുണ്ട്. മണ്ണിൽ ഈർപ്പം എപ്പോഴും നിലനിൽക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് ഈ ഒരു കുമിളിന്റെ തന്തുക്കൾ എപ്പോഴും മണ്ണിൽ ഉണ്ടാകാൻ. അപ്പം കൂടുതലായിട്ട് ആർദ്രത വർദ്ധിക്കുമ്പോൾ ഇവ മുറിവിൽ കൂടിയൊക്കെ ഈ വേരുകളെ ആക്രമിക്കാനും പെട്ടെന്ന് തന്നെ ചെടികൾ ഉണങ്ങാനും അല്ലെങ്കിൽ ഇല പൊഴിയാനും മണികൾ പൊഴിഞ്ഞു വീഴാനും ഒക്കെ കാരണമാകുന്നു.
1: അപ്പൊ ഇതിന്റെ ഒരു പ്രഭാവം നമ്മുടെ സംസ്ഥാനത്തിൽ അധികം കണ്ടുവരുന്നുണ്ടോ?
0: തീർച്ചയായിട്ടും കണ്ടുവരും.
1: കർഷകർക്ക്
0: എല്ലായിടങ്ങളിലും, അതെ, പ്രത്യേകിച്ച്
1: പ്രതിരോധ ഇനങ്ങൾ വല്ലതും ഉണ്ടോ?
0: തീർച്ചയായിട്ടും കാർഷിക സർവകലാശാല, IASR ഈ സ്ഥാപനങ്ങളിൽ നിന്നെല്ലാം തന്നെ പ്രതിരോധ ഇനങ്ങൾ വന്നിട്ടുണ്ട്. IASR ശക്തി ഒരു പ്രതിരോധ ഇനമാണ്. അതിനോടൊപ്പം തന്നെ ഒരുപാട് കർഷകര് ഈ ഒരു ജാതിയിൽപ്പെട്ട പൈപ്പർ കുടുംബത്തിൽപ്പെട്ട കോളുബ്രിനം കൂടുതലായിട്ടും റൂട്ട് സ്റ്റോക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിന് ഒരു റെസിസ്റ്റൻസ് ടു ഈ ഒരു കുമിളി കണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ കർഷകര് സാധാരണ രീതിയിൽ ഇത് ഗ്രാഫ്റ്റ് ചെയ്ത് ഇതിന്റെ ഈ കോളുബ്രിനത്തിന്റെ ചുവടുഭാഗം ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ മുകൾ ഭാഗത്ത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇനത്തിനെ ഗ്രാഫ്റ്റ് ചെയ്തുകൊണ്ട് ഇത് വളരെ നല്ല രീതിയിൽ തന്നെ ഫീൽഡിൽ ചെയ്യുന്നവരുണ്ട്.
1: ഈ മണ്ണിൽ നിന്ന് വരുന്ന ഇങ്ങനത്തെ കുമൾ രോഗത്തിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇങ്ങനത്തെ ഗ്രാഫ്റ്റഡ് തൈകൾ എന്തായാലും നല്ലൊരു സപ്പോർട്ട്.
0: തീർച്ചയായിട്ടും എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് മറ്റ് കുമിളനാശിനികളൊന്നും ഇല്ലാതെ തന്നെ നമുക്കത് ഒരു പ്രതിരോധ രീതിയിലേക്ക് നമുക്കത് കൊണ്ടുപോകാമല്ലോ. പ്രകൃതിക്കായാലും അതിനോടൊപ്പം തന്നെ കർഷകനായാലും

0: ചെലവ് കുറഞ്ഞൊരു രീതി
1: എന്നുള്ളത്.
0: ആ അതെ, ഓരോ കർഷകനും സ്വന്തമായിട്ട് തന്നെ ഗ്രാഫ്റ്റ് ചെയ്യാം, അങ്ങനെ ചെയ്യുന്ന ഒരുപാട് കർഷകരുണ്ട്.
1: നഴ്സറികളിൽ നിന്നും
0: അവർക്ക് വാങ്ങിക്കാം തീർച്ചയായിട്ടും.
1: നമ്മൾ ഇത് നമ്മളിപ്പം ദ്രുതവാട്ടത്തിനെ കുറിച്ചാണ് സംസാരിച്ചത്. മറ്റേ ഒരു വാട്ടം സാവധാന വാട്ടമാണ് സ്ലോ വിൽറ്റ്. അപ്പൊ അതിനെ കുറിച്ച് ഒന്ന് പറയാം.
0: സാധാരണ ഈ ദ്രുതവാട്ടം മഴക്കാലത്ത് ആണ് കാണപ്പെടുന്നെങ്കിൽ ഈ സാവധാന വാട്ടം എന്നുള്ളത് മഴ കഴിഞ്ഞ ശേഷം അത്യാവശ്യം വെയിലൊക്കെ വരുന്ന സമയങ്ങളിൽ ചെടിയുടെ ഇല മഞ്ഞളിക്കുന്നു. അപ്പോ മണ്ണിൽ നനവുള്ള സമയത്ത് പച്ചപ്പ് തുടരുന്നു, പക്ഷേ വെള്ളം കുറയുന്ന സമയത്ത് എന്നുവെച്ചാൽ കുറച്ച് നല്ല വേനൽ വെള്ളത്തിന്റെ ഇത് കുറയുകയാണെങ്കിൽ ഇല മൊത്തത്തിൽ മഞ്ഞളിക്കുന്നു, ഒരു വാടി നിൽക്കുന്ന മഞ്ഞളിക്കുകയും വാടി നിൽക്കുന്ന ഒരു ലക്ഷണം കാണുകയും ചെയ്യുന്നു. ഇതാണ് ഒരു പ്രധാനമായിട്ടും കണ്ടുവരുന്നത്. ഇതിന്റെ ഒരു രോഗം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മൾ കാണുന്നത് കുമിള്, അതിനോടൊപ്പം നിമവിര, ഇത് രണ്ടും കൂടിയുള്ള ഒരു ഒരു കോമ്പിനേഷനാണ് അവിടെ കണ്ടുവന്നിട്ടുള്ളത്. പലതരത്തിലും മണ്ണിൽ കാണപ്പെടുന്ന ഫ്യൂസേറിയം, അതിനോടൊപ്പം ചിലപ്പം ചില സന്ദർഭങ്ങളിൽ ഫൈറ്റോഫ്തോറ, അതിനോടൊപ്പം ഈ നിമവിരകളായിട്ടുള്ള മെലഡോഗൈൻ, ഈ വേരിൽ മുഴകൾ ഉണ്ടാക്കുന്നത്, അതല്ലെങ്കിൽ വേരിൽ ചില മുറിവുകൾ ഉണ്ടാക്കുന്ന ലീഷൻ നിമാറ്റോ ട്രാഡോഫോളസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഇവരുടെ ഒരു കോമ്പിനേഷനാണ് സാധാരണ
1: രീതിയിൽ
0: നിമവിരകളാണ് മുറിവുണ്ടാക്കുന്നത്. അപ്പം നിമവിര പോപ്പുലേഷൻ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിക്കും നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്.
1: മഞ്ഞളിപ്പ് വാടിപ്പോകും,
0: വാടും, പിന്നെയും നമ്മൾ കുറച്ച് വെള്ളം കൊടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതിവിധി ആയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ പിന്നെയും അത് നന്നായി വരും. കാരണം ഈ വേരുകൾ ക്ഷതമേൽക്കുന്നത് കൊണ്ട് എല്ലാ ഇലകളെയും അല്ലെങ്കിൽ മുകളിലത്തെ എല്ലാ ഇലകൾക്കും ആ ഒരു വെള്ളമാണല്ലോ ഏറ്റവും പ്രധാനം. വാട്ടം എന്നുള്ള രീതിക്കാണിത് കണ്ടുവരുന്നത്. മഞ്ഞളിപ്പും വാട്ടവുമാണ് ഇതിന്റെ പ്രധാനമായിട്ടുള്ള ലക്ഷണം.
1: ഇതിന്റെ കൺട്രോൾ മെഷേഴ്സ് എങ്ങനെയായിരിക്കും?
0: നേരത്തെ നമ്മൾ ദ്രുതവാട്ടത്തിന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് വേപ്പിൻ പിണ്ണാക്ക്, കാരണം നിമവിരിക്കും വേപ്പിൻ പിണ്ണാക്ക് ഒരു നിയന്ത്രണ മാർഗമായിട്ട് ശുപാർശ ചെയ്യുന്നുണ്ട്. അപ്പോ വേപ്പിൻ പിണ്ണാക്ക് പ്ലസ് ചാണകപ്പൊടി മിശ്രിതം ട്രൈക്കോഡെർമ ചേർത്തിട്ട് അത് വളരെ നല്ലതായിട്ട് തന്നെ കാണപ്പെടുന്നു. അതിനോടൊപ്പം തന്നെ നിമവിരിക്ക് എതിരെയായിട്ടുള്ള ജൈവ രീതിയിൽ പോച്ചോണിയ എന്ന് പറഞ്ഞ ഒരു കുമിളുണ്ട്, അപ്പൊ അതും ഉപയോഗിക്കാവുന്നതാണ്.
1: ട്രൈക്കോഡെർമയുടെ
0: അല്ലാതെ തന്നെ നമുക്ക് മാസ് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നുണ്ട്, നമുക്ക് വാങ്ങാൻ കിട്ടുന്നുണ്ട്, അപ്പൊ അത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പൊ നേരത്തെ ദ്രുതവാട്ടത്തിനും ഞാൻ കുമിൾനാശിനി ഒന്നും പറഞ്ഞില്ല. കോപ്പർ അധിഷ്ഠിതമായിട്ടുള്ള കുമിൾനാശിനികള് സാധാരണ ബോഡോ മിശ്രിതം തളിക്കാനും അതിനോടൊപ്പം തന്നെ കോപ്പർ ഓക്സിക്ലോറൈഡ് കുമിൾനാശിനിയും സാധാരണ രീതിയിൽ നമുക്ക് ശുപാർശ ചെയ്യാവുന്നതാണ്. ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പിന്നെ സാധാരണ എല്ലാ കർഷകരും തന്നെ തളിര് വരുന്ന സമയത്ത് 1% വീര്യമുള്ള ബോഡോ മിശ്രിതം സാധാരണ തളിക്കാറുണ്ട്.
1: അത് കുറച്ച് സേഫ് ആണ്.
0: അതെ അതെ, ഒരു പ്രൊട്ടക്ഷൻ ആണ്, ശരിക്കു പറഞ്ഞാൽ ഒരു പരിരക്ഷ തന്നെയാണ്. ദ്രുതവാട്ടത്തിന് മാത്രമല്ല, ഞാൻ വേറൊരു രോഗവും കൂടി പറഞ്ഞായിരുന്നു, പൊള്ളു എന്ന് പറഞ്ഞ ഇലകരിച്ചലും കൂടി വരാറുണ്ട്. അപ്പൊ ഇതിനും പ്രത്യേകിച്ചും ഇടുക്കി വയനാട് പോലെയുള്ള സ്ഥലങ്ങളിൽ ചെറുചാറ്റൽ മഴ കൂടുതലായി കണ്ടുവരാറുണ്ട് ജൂൺ ജൂലൈ മാസങ്ങളിൽ. അപ്പോൾ ആ സമയങ്ങളിലെല്ലാം തന്നെ പൊള്ളുരോഗം ഇലകളിൽ ഉണ്ടാകുന്ന തളിരിലയിൽ ചെറിയ ബ്രൗൺ നിറത്തിലുള്ള പുള്ളിക്കുത്തുകൾ ഉണ്ടാകുകയും ഇതുമൂലം ആ തളിരില അതിനോടൊപ്പം ഉണ്ടാകുന്ന തിരി രണ്ടും നശിച്ചു പോവുകയും ചെയ്യുന്നു. തിരിയാണ് ശരിക്കും പറഞ്ഞാൽ കർഷകന്റെ വിള എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ ഒരുപാടധികം പ്രശ്നം വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ ആ തളിര് വരുന്ന സമയത്തെ ബോഡോ മിശ്രിതം കൊടുക്കുന്നത് വളരെ നല്ല രീതിയിലൊരു പരിരക്ഷയാണ് നൽകുന്നത്.
1: ഇതും കുമിളാണ് അല്ലേ?
0: അതെ, ഇതും കുമിളാണ്. ഈ പറഞ്ഞ മൂന്നും
1: കുമിൾ രോഗം തന്നെയാണ്. ഇതൊഴിച്ച് ഇപ്പം വൈറൽ ഡിസീസ് അല്ലെങ്കിൽ വൈറസ് കൊണ്ടുണ്ടാവുന്ന രോഗങ്ങളും കണ്ടുവരുന്നെന്ന് മാഡം
0: സൂചിപ്പിച്ചായിരുന്നു.
1: അത് എന്തുവാണ്?
0: സാധാരണ കണ്ടുവരുന്നത് ഈ മഞ്ഞളിപ്പ് രോഗമാണ്. രണ്ട് വൈറസുകൾ ചേർന്നിട്ടാണ് സാധാരണയായി ഇത് കണ്ടുവരുന്നത്. ഒരു യെല്ലോ മോട്ടിൽ വൈറസും ഒരു കുക്കുംബർ മൊസൈക്ക് വൈറസും. ഇലകളിൽ മഞ്ഞ പുള്ളികളായിട്ട് പ്രത്യക്ഷപ്പെടുന്നു. ഇലകൾ ചെറുതാകുകയും ഒരു അരിവാള് പോലെയൊക്കെ മാറുകയും അത് കാലക്രമേണ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇല എന്ന് പറയുമ്പോൾ ഏറ്റവും ഇലയിലാണ് ഇത് കണ്ടുവരുന്നത്. പുതുതായിട്ട് വിടർന്നു വരുന്ന ഇലകൾക്ക് രൂപമാറ്റം ഉണ്ടാകുന്നു, അതിൽ മഞ്ഞ പൊട്ടുകൾ കാണപ്പെടുന്നു. ഒരു 5 വർഷങ്ങളോളം ഒക്കെ എടുക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അത് വിളവിനെ ബാധിക്കുന്നതായിട്ട് കണ്ടുവരുന്നത്. ഇപ്പം നമുക്ക് ഈ പുള്ളിക്കുത്തുകൾ ഉണ്ടെങ്കിലും നമ്മൾ വിചാരിക്കും കുഴപ്പമില്ല, നമുക്ക് വിളവ് തരുന്നുണ്ടല്ലോ. പക്ഷേ കാലങ്ങൾ പോകുന്തോറും നമ്മൾ നിയന്ത്രിക്കാതെ ആ വള്ളി അതുപോലെ തന്നെ നമ്മുടെ തോട്ടത്തിൽ വെച്ച് പോകുമ്പോഴാണ് കാലക്രമേണ അതിൽ നിന്നുള്ള വിളവ് കുറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
1: അപ്പൊ ഈ വൈറസ് പടർത്തുന്ന പ്രാണി ഏതാണ്?
0: മീലി മുട്ടകളാണ് വൈറസ് പടർത്തുന്നത്. പക്ഷെ അവ വളരെ പതുക്കെ പതുക്കെയാണ് മറ്റു ചെടികളിലേക്ക് വ്യാപിക്കുന്നത്. പക്ഷെ ഏറ്റവും കൂടുതലായിട്ടും നമ്മൾ പ്രജനനത്തിനെടുക്കുന്ന മാതൃവള്ളികൾ, അവ വഴിയാണ് ഏറ്റവും കൂടുതലായിട്ടും മറ്റ് തോട്ടങ്ങളിലേക്ക് ഇത് വ്യാപിക്കുന്നത്. അതെ, അത് നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. രോഗമില്ലാത്ത, പ്രത്യേകിച്ചും വൈറസ് രോഗമില്ലാത്ത മാതൃവള്ളികൾ
1: തിരഞ്ഞെടുക്കണം. അപ്പം ഇതൊക്കെയാണ് പ്രധാന രോഗങ്ങൾ. പിന്നെ മേഡം സൂചിപ്പിച്ച മാതിരി തന്നെ ദ്രുതവാട്ടവും സാവധാനവാട്ടവും രണ്ടും മണ്ണിൽ നിന്ന് വരുന്നതാണ്. അപ്പം കുമ്മായം പ്രയോഗവും ട്രൈക്കോഡെർമ വിപ്പും പിണ്ണാക്ക് ഇതൊക്കെ ഉപയോഗിച്ചാൽ തന്നെ നമുക്ക് മണ്ണിനെ പരിപാലിച്ച് ഇതിനെ കുറച്ച് ഒന്ന് അകർത്തി നിർത്താൻ സാധിക്കും. ഇപ്പം കർഷകരൊക്കെ അങ്ങനെ ചെയ്യുന്നുമുണ്ട്.
0: അതെ അതെ, ചെയ്യുന്നുമുണ്ട്.
1: അപ്പം ഡോക്ടർ രാധിക, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും കാര്യങ്ങൾ നമ്മൾ സംസാരിച്ച് വളരെ നന്ദി.
0: നന്ദി.
2: കുരുമുളകിനെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങളും അവയുടെ നിയന്ത്രണ മാർഗങ്ങളുമൊക്കെ ശ്രോതാക്കൾക്ക് വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. ഇതേക്കുറിച്ച് പറഞ്ഞു തരാൻ ഇതുവരെ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് വെള്ളായണി കാർഷിക കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ രാധിക എൻ എസ്. ഡോക്ടർ രാധികയുമായി സംസാരിച്ചത് ഷിബു ജോർജ്. ഡോക്ടർ രാധികയുടെ ഫോൺ നമ്പർ പറയാം. 9496276991. നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9496276991.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവെക്കാം. നിങ്ങൾക്കറിയാമോ,
1: ചതകുപ്പ ദഹനത്തെ സഹായിക്കുകയും ദഹനക്കേട്, വയറുവീർക്കൽ, ഗ്യാസ് തുടങ്ങിയ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന ഒരൗഷധമാണ് ചതകുപ്പ. വയറിളക്കം, ഛർദി എന്നിവയ്ക്കെതിരെ ഇത് ഫലപ്രദമാണ്. ചുമ, ജലദോഷം, ബ്രോങ്കൈറ്റിസ് എന്നിവയിൽ നിന്ന് ചതകുപ്പ ആശ്വാസം നൽകുന്നതായി കണ്ടുവരുന്നു. ശ്വസന വ്യവസ്ഥയിലെ വീക്കം കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നു. അസ്ഥികളുടെ ആരോഗ്യത്തെ പിന്തുണയ്ക്കുകയും കാൽസ്യം അടങ്ങിയിരിക്കുന്നതിനാൽ അസ്ഥികളുടെ സാന്ദ്രത നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു. ചതകുപ്പ ആർത്തവ ചക്രങ്ങൾ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. ആർത്തവ വേദന കുറയ്ക്കാൻ ചതകുപ്പ ഫലപ്രദമാണ്. ആർത്തവത്തിന്റെ അഭാവവുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങൾ കൈകാര്യം ചെയ്യാൻ ഇത് സഹായിക്കുന്നു. ഇത് ഫ്രീ റാഡിക്കലുകളെ ചെറുക്കുന്ന ആന്റി ഓക്സിഡന്റുകളാൽ സമ്പന്നമാണ്. വീക്കം കുറയ്ക്കുന്നതിനുള്ള ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ഇതിലുണ്ട്. കൂടാതെ ഉറക്കമില്ലായ്മയ്ക്ക് ഉപയോഗപ്രദമാണെന്ന് കണ്ടുവരുന്നു. വിഷാദം കുറയ്ക്കാൻ ചതകുപ്പ സഹായിക്കുന്നു. ഇൻസുലിൻ, ലിപ്പിഡ് എന്നിവയുടെ അളവ് നിയന്ത്രിക്കാൻ ഇത് സഹായിക്കുന്നു. ഇത് മൂത്രാശയ പ്രശ്നങ്ങൾക്ക് പരിഹാരവുമാണെന്ന് കണ്ടുവരുന്നു. ഇന്നത്തെ പരിപാടിയുടെ സമയം അവസാനിക്കാറായിട്ടുണ്ട്. ഇനി നമുക്ക് പരിപാടിയുടെ തുടക്കം

0: ത്തിൽ ശ്രോതാക്കളോട് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഒരിക്കൽ കൂടി പറയാം. കറുത്ത കുരുമുളകും വെളുത്ത കുരുമുളകും തമ്മിൽ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ശരി ഉത്തരം കേട്ടോളൂ. രണ്ടും ഒരേ ചെടിയിൽ നിന്നുള്ളതാണ്. പക്ഷേ സംസ്കരണ രീതിയിലെ വ്യത്യാസം കൊണ്ടാണ് നിറത്തിലും രുചിയിലും മാറ്റം വരുന്നത്. കറുത്ത കുരുമുളകിനായി നാം കുരുമുളക് പഴങ്ങൾ പാകമാകുന്നതിന് മുൻപ് പച്ചയായി തന്നെ വിളവെടുത്ത് സൂര്യപ്രകാശത്തിൽ ഉണക്കുന്നു. അതിന്റെ പുറംതൊലി ചുരുങ്ങി കറുത്തു നിറമാകുന്നു. ഇതിന് രുചിയും സുഗന്ധവും കൂടുതലായിരിക്കും. എന്നാൽ വെളുത്ത കുരുമുളകിനായി നാം പൂർണമായി പാകമായ പഴങ്ങളാണ് ഉപയോഗിക്കുന്നത്. നന്നായി പഴുത്ത കുരുമുളക് പഴങ്ങളുടെ പുറംതൊലി നീക്കം ചെയ്ത് ഉള്ളിലെ വിത്ത് മാത്രം ഉണക്കിയെടുക്കുന്നു. ഇത് കറുത്ത കുരുമുളകിനെ അപേക്ഷിച്ച് രുചികുറവും മൃദുവുമായിരിക്കും.
1: വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ശ്രോതാക്കൾക്ക് കത്തുകളായും ഇമെയിലിലൂടെയും ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. കത്തുകൾ അയക്കേണ്ട വിലാസം വയലും വീടും, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം 6950014. ഇമെയിൽ വിലാസം vyalumveedum@gmail.com.
0: ഇന്നത്തെ പരിപാടി ശ്രദ്ധാപൂർവം കേട്ട എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്നേഹത്തോടെ നന്ദി, നമസ്കാരം.
1: നിർവഹണം ഷിബു ജോർജ്. നിർവഹണ സഹായം കൃഷ്ണ ദിലീപ്.
2: ഇതാ കാർഷിക വിജ്ഞാനം വീട്ടുപടിക്കൽ. എല്ലാ ദിവസവും രാവിലെ കാർഷിക മേഖലാ വാർത്തകൾ.
3: കർഷകരും കൃഷിയെ സ്നേഹിക്കുന്നവരും ദൈനംദിനം അറിയേണ്ട വാർത്തകളും അറിയിപ്പുകളും സന്ദേശങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കാർഷിക മേഖലാ വാർത്തകൾ.
4: വയലും വീടും സമാപിക്കുന്നു.
5: നാടു ഭരിക്കുന്നതാര്? കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും അവലോകനവുമായി ആകാശവാണിയും തത്സമയം ശ്രോതാക്കൾക്കൊപ്പം നാളെ രാവിലെ 8:30 മുതൽ ആകാശവാണിയുടെ കേരള നിലയങ്ങളിലൂടെ. നാടു ഭരിക്കുന്നതാര് നാളെ രാവിലെ 8:30 മുതൽ തത്സമയ പ്രക്ഷേപണം.
6: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ മനുരത്ന മനുവർണ നെൽവിത്തുകൾ, മാവിന്റെ 21 ഇനങ്ങൾ, 5 മാവിന്റെ തൈകൾ, മോഹിത് നഗർ ഇനം കവുങ്ങ്, കേരശ്രീ കൈത്തെങ്ങിൻ തൈ, പേരയ്ക്ക ഇനങ്ങൾ, 4 ഇനം ചാമ്പലയർ, നാരകം, സപ്പോർട്ട

0: കുരുമുളക് ലെയർ തൈകൾ, റംബുട്ടാൻ ബഡ്, വേപ്പ്, കറിവേപ്പില, സീതപ്പഴം, നിലക്കടല എന്നിവയുടെ തൈകൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. 0487-237-0726. ഒരിക്കൽ കൂടി 0487-237-0726. മണർകാട് റീജിയണൽ പൌൾട്രി ഫാമിൽ ഒരു ദിവസം പ്രായമായ നല്ലയിനം ഗ്രാമശ്രീ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക്. പൊതുജനങ്ങൾക്കും അംഗീകൃത എഗർ നഴ്സറികൾക്കും മുൻകൂർ ബുക്കിംഗ് അടിസ്ഥാനത്തിൽ ലഭ്യത അനുസരിച്ച് എല്ലാ ചൊവ്വാഴ്ചകളിലും ഒരു ദിവസം പ്രായമായ ഗ്രാമശ്രീ കോഴിക്കുഞ്ഞുങ്ങൾ ഫാമിലെ കൌണ്ടറിൽ നിന്നും വാങ്ങാവുന്നതാണ്. ബുക്ക് ചെയ്യുന്നതിനായി ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0481-237-0710. നമ്പർ ഒരിക്കൽ കൂടി 0481-237-0710. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠന കേന്ദ്രം നടത്തിവരുന്ന സുരക്ഷിത ഭക്ഷണം നമ്മുടെ അവകാശം എന്ന വിഷയത്തിലെ സൌജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് ഈ മാസം 14 ആരംഭിക്കുന്നു. കേരള കാർഷിക സർവകലാശാല ശാസ്ത്രജ്ഞർ കൈകാര്യം ചെയ്യുന്ന കോഴ്സിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർക്ക് CELKAU.in എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് പേരുകൾ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. മെയ് 24 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. 20 ദിവസം ദൈർഘ്യമുള്ള കോഴ്സ് പൂർണ്ണമായും മലയാളത്തിലാണ് പരിശീലിപ്പിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0487-243-8566. നമ്പർ ഒരിക്കൽ കൂടി 0487-243-8566. കാർഷിക ഗ്രാമക്ഷേമ വാർത്തകളാണ് കേട്ടത്. ഇനി 30 ആം തീയതി അവസാനിച്ച ആഴ്ചയിലെ കമ്പോള മൊത്തവ്യാപാര വില നിലവാര അവലോകനം. കുരുമുളക്, ചുക്ക്, അടയ്ക്ക, റബ്ബർ, മൈസൂർ പൂവൻ, ഉണക്കക്കപ്പ, കോഴിമുട്ട, കൊക്കോ എന്നിവയുടെ വിലയിൽ വർധനവ്. വെളിച്ചെണ്ണ, കൊപ്ര, മഞ്ഞൾ, കശുവണ്ടി എന്നിവയുടെ വിലയിൽ കുറവ്. നാളികേരം തൊണ്ടില്ലാത്തത്, ഏലം, നേന്ത്രക്കായ, പച്ചക്കപ്പ എന്നിവയുടെ വിലയിൽ ഏറ്റക്കുറച്ചിൽ. കയർ, തേങ്ങാപ്പിണ്ണാക്ക്, കാപ്പിക്കുരു, കശുവണ്ടിപ്പരിപ്പ്, പുൽത്തൈലം, കൊട്ടപ്പാക്ക്, വാട്ടുകപ്പ എന്നിവയുടെ വിലയിൽ മാറ്റമില്ല. അവലോകന വാരം. വെളിച്ചെണ്ണ ക്വിന്റലിന് 600 രൂപ കുറഞ്ഞ് എറണാകുളം 25,500, 500 രൂപ കുറഞ്ഞ് വടക്കൻപറവൂർ 27,500, കൊച്ചിറെഡി 25,900, 300 രൂപ കുറഞ്ഞ് കോട്ടയം 29,200 രൂപയ്ക്ക് വിപണി നടന്നപ്പോൾ മറ്റ് കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ തുടർന്നു. കൊപ്ര ക്വിന്റലിന് 400 രൂപ കുറഞ്ഞ് വടക്കൻപറവൂർ 15,300, എറണാകുളം 15,200 രൂപയ്ക്ക് വിപണി നടന്നു. നാളികേരം തൊണ്ടില്ലാത്തത്, 1,000ത്തിന് 2,000 രൂപ കുറഞ്ഞ് കോട്ടയം 25,000, നെയ്യാറ്റിൻകര 20,000, 1,000 രൂപ കുറഞ്ഞ് എറണാകുളം 28,000 രൂപയ്ക്കും വിപണി നടന്നപ്പോൾ മറ്റ് കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ തുടർന്നു. ഏലം കിലോഗ്രാമിന് 100 രൂപ കുറഞ്ഞ് കട്ടപ്പന 2,650 രൂപയ്ക്ക് വിപണി നടന്നപ്പോൾ 200 രൂപ വർദ്ധിച്ച് തൊടുപുഴ 2,900 രൂപയ്ക്ക് വിപണി നടക്കുകയും കൊച്ചിയിലെ വില മാറ്റമില്ലാതെ തുടരുകയും ചെയ്തു. കുരുമുളക് ക്വിന്റലിന് 200 രൂപ വർദ്ധിച്ച് കട്ടപ്പന 71,000, 500 രൂപ വർദ്ധിച്ച് കൊച്ചി ഗാർബിൾ 72,600, കൊച്ചി അൺഗാർബിൾ 70,600, 800 രൂപ വർദ്ധിച്ച് അടൂർ 70,000, 1,000 രൂപ വർദ്ധിച്ച് തൊടുപുഴ 70,000, ആലുവ 68,500 രൂപയ്ക്കും വിപണനം നടന്നു. ഏപ്രിൽ 30 ആം തീയതി അവസാനിച്ച ആഴ്ചയിലെ കമ്പോള മൊത്തവ്യാപാര വില നിലവാര അവലോകനമാണ് ഇപ്പോൾ കേട്ടത്. സമയം 7:54:55. ഇനി മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. ജനഹിതമറിയാൻ മണിക്കൂറുകൾ മാത്രം. കേരളത്തിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം കാത്ത് തമിഴ്നാട്, പശ്ചിമബംഗാൾ, അസം, പുതുച്ചേരി എന്നിവിടങ്ങളും. കേരളത്തിൽ ഭരണ തുടർച്ച പ്രതീക്ഷിച്ച് എൽ ഡി എഫ്.

0: അധികാരത്തിലേറുമെന്ന് UDF. മികച്ച വിജയം നേടുമെന്ന് NDA. ലോകത്തിലെ ആദ്യത്തെ മൾട്ടി സെൻസർ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ മിഷൻ ദൃഷ്ടിയുടെ വിക്ഷേപണം വിജയം. അഭിനന്ദിച്ച് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ എണ്ണ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ തത്വത്തിൽ തീരുമാനിച്ച് OPEC പ്ലസ് രാജ്യങ്ങൾ. കേരളത്തിൽ മറ്റന്നാൾ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് 7 വിജയം. രണ്ടാം മത്സരത്തിൽ ടോസ് നേടിയ ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബ് കിങ്സിനെ ബാറ്റിംഗിന് അയച്ചു. വാർത്തകൾ വിശദമായി. കേരളം, പശ്ചിമ ബംഗാൾ, അസം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം നാളെ. വോട്ടെണ്ണൽ രാവിലെ 8 ആരംഭിക്കും. വിജയപ്രതീക്ഷയിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും. സർവീസ് വോട്ടർമാർ ഉൾപ്പെടെ കേരളത്തിൽ ആകെ പോളിംഗ് 79.7% മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. ഈ മാസം 6 വരെ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ജില്ലയിൽ നടപ്പാക്കിയ QR അധിഷ്ഠിത തിരിച്ചറിൽ കാർഡ് സംവിധാനം ഇത്തവണ തെരഞ്ഞെടുപ്പ് നടന്ന എല്ലാ സംസ്ഥാനങ്ങളിലും കമ്മീഷൻ നടപ്പാക്കിയിട്ടുണ്ട്. ഈ തിരിച്ചറിൽ കാർഡ് ഉള്ളവരെ മാത്രമേ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ പ്രവേശിപ്പിക്കൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: കഴിഞ്ഞ പാർലമെന്ററി ഇലക്ഷനിലെ കാസർഗോഡ് ജില്ലയിലെ ഒരു QR ബേസ്ഡ് ID കാർഡ് ഡിസ്ട്രിബ്യൂഷൻ നടന്നിട്ടുണ്ടായിരുന്നു. അത് ഒരു മോഡലായിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഈ പ്രാവശ്യം എല്ലാ പോൾ ഗോയിങ് സ്റ്റേറ്റ്സിലും QR ബേസ്ഡ് ID കാർഡ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. കൗണ്ടിങ് ഹാളിലെ എൻട്രി നടക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഡിസ്ട്രിബ്യൂഷൻ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ എല്ലാം നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. റിട്ടേണിംഗ് ഓഫീസറുടെ നേതൃത്വത്തിൽ എല്ലാ കാൻഡിഡേറ്റ്സിനും അവരുടെ കൗണ്ടിങ് ഏജൻസിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ ട്രെയിനിങ് അവർക്കുള്ള ഒരു ബോധവൽക്കരണം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കാർഡ്സ് ഓൾറെഡി ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങിയിട്ടുണ്ട്.
0: കേരളത്തിൽ 140 സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. പശ്ചിമബംഗാളിൽ 294, തമിഴ്നാട്ടിൽ 234, അസമിൽ 126, പുതുച്ചേരി 33 എന്നിങ്ങനെയാണ് മറ്റിടങ്ങളിലെ നിയമസഭാ സീറ്റുകൾ. കേരളത്തിൽ തുടർ ഭരണം നേടുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. അധികാരത്തിൽ തിരിച്ചെത്തുമെന്ന വിശ്വാസത്തിൽ UDF നേതൃത്വവും. അതേസമയം മാറി മാറി ഭരിക്കുന്ന മുന്നണികളിൽ നിന്നുള്ള മാറ്റത്തിന് കളമൊരുങ്ങുന്ന തെരഞ്ഞെടുപ്പാകും ഇതെന്ന് NDA കരുതുന്നു. തമിഴ്നാട്ടിൽ തുടർ ഭരണം ലക്ഷ്യമിടുകയാണ് DMK. ഭരണത്തിൽ തിരിച്ചെത്താൻ AIADMKയും അട്ടിമറി വിജയത്തിനായി TVKയും കളത്തിലുണ്ട്. സുഗമമായ വോട്ടെണ്ണൽ ഉറപ്പാക്കാൻ എല്ലാ ക്രമീകരണങ്ങളും സജ്ജമാക്കിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. അതേസമയം തെരഞ്ഞെടുപ്പ് പ്രക്രിയ തടസ്സപ്പെട്ടതായി ആരോപിച്ച് DMK, TVK പാർട്ടികൾ കമ്മീഷന് കത്തെഴുതി. പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് 4-ആം എന്ന പ്രതീക്ഷയിലാണ്. ശക്തമായ പ്രചാരണം വോട്ടിൽ പ്രതിഫലിക്കുമെന്ന വിശ്വാസത്തിലാണ് BJP. അധികാരം തിരിച്ചുപിടിക്കാമെന്ന പ്രതീക്ഷ CPM കോൺഗ്രസും പങ്കുവയ്ക്കുന്നു. അസമിൽ BJP അധികാര തുടർച്ച ലക്ഷ്യമിടുമ്പോൾ ഭരണം തിരികെ പിടിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ്. പുതുച്ചേരിയിലും സമാനമായ അവസ്ഥയാണ്. പശ്ചിമബംഗാളിലെ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിൽ റീപോളിംഗ് നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചു. സൌത്ത് 24 പർഗാനാസ് ജില്ലയിലെ മണ്ഡലമായ ഫാൾട്ടായിൽ 285 ബൂത്തുകളിലും ഈ മാസം 21 വീണ്ടും വോട്ടെടുപ്പ് നടക്കും. വോട്ടെണ്ണൽ മെയ് 24. കഴിഞ്ഞ മാസം നടന്ന വോട്ടെടുപ്പിൽ മണ്ഡലത്തിൽ ക്രമക്കേട് നടന്നെന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. കേരളത്തിൽ ഇടുക്കി ജില്ലയിൽ വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണിയ ശേഷം വോട്ടിംഗ് യന്ത്രങ്ങളിലേക്ക് കടക്കും. 5 മണ്ഡലങ്ങളിലായി 411 ഉദ്യോഗസ്ഥരെയാണ് വോട്ടെണ്ണൽ പ്രക്രിയയ്ക്കായി ജില്ലയിൽ നിയോഗിച്ചിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
2: ഇടുക്കി ജില്ലയിൽ വോട്ടെണ്ണലിനായി 3 കേന്ദ്രങ്ങളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. തൊടുപുഴ, ഇടുക്കി, ഉടുമ്പഞ്ചോല മണ്ഡലങ്ങളുടെ വോട്ടെണ്ണൽ പൈനാവ് ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലും പീരുമേട് മണ്ഡലത്തിലേത് കുട്ടിക്കാനം മരിയഗിരി EMHS ദേവികുളം മണ്ഡലത്തിലേത് മൂന്നാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ് നടക്കുന്നത്. ആകെ 411 ഉദ്യോഗസ്ഥരെ ഇതിനായി നിയോഗിച്ചിട്ടുണ്ട്. ഒരു റൌണ്ടിൽ പരമാവധി 14 ബൂത്തുകളിലെ യന്ത്രങ്ങളാണ് എണ്ണുക. കൂടാതെ കൃത്യത ഉറപ്പാക്കാൻ ഓരോ റൌണ്ടിലെയും 2 വീതം വോട്ടിംഗ് യന്ത്രങ്ങളും 5 ബൂത്തുകളിലെ VVPAT നിർബന്ധമായി എണ്ണും.
0: വോട്ടെണ്ണൽ ദിനത്തിൽ ആധികാരികവും കൃത്യവുമായ വിവരങ്ങൾ തത്സമയം ശ്രോതാക്കളിലെത്തിക്കാൻ ആകാശവാണി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. നാളെ രാവിലെ 9 മുതൽ രാത്രി 8:35 വരെ പതിവ് വാർത്താ പ്രക്ഷേപണത്തിന് പുറമെ ഓരോ മണിക്കൂർ ഇടവിട്ട് പ്രത്യേക വാർത്താ ബുള്ളറ്റിനുകളും തെരഞ്ഞെടുപ്പ് വിശകലന പരിപാടികളും ആകാശവാണി പ്രക്ഷേപണം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ AllIndia Radio News.

0: തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ലോകത്തിലെ ആദ്യത്തെ മൾട്ടി സെൻസർ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ മിഷൻ ദൃഷ്ടിയുടെ വിക്ഷേപണം വിജയം. ഒരേ പ്ലാറ്റ്ഫോമിൽ ഒപ്റ്റിക്കൽ റഡാർ സെൻസറുകൾ സംയോജിപ്പിക്കുന്ന ആദ്യ ദൌത്യമാണിത്. ഏത് കഠിനമായ കാലാവസ്ഥയിലും ഭൂമിയുടെ വ്യക്തമായ ചിത്രങ്ങൾ നൽകാൻ ദൃഷ്ടിക്ക് സാധിക്കും. ബംഗളൂരു ആസ്ഥാനമായ ബഹിരാകാശ സ്റ്റാർട്ടപ്പ് ഗാലക്സ് ഐയാണ് ഉപഗ്രഹം വികസിപ്പിച്ചത്. ദൃഷ്ടിയുടെ വിജയകരമായ വിക്ഷേപണത്തെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അനുമോദിച്ചു. ഇന്ത്യയുടെ ബഹിരാകാശ യാത്രയിലെ പ്രധാന നേട്ടമാണ് മിഷൻ ദൃഷ്ടിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹ്യമാധ്യമ പോസ്റ്റിൽ പറഞ്ഞു. ലോകത്തിലെ ആദ്യത്തെ ഒപ്റ്റാസോർ ഉപഗ്രഹത്തിന്റെയും ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ ഉപഗ്രഹത്തിന്റെയും വിജയകരമായ വിക്ഷേപണം രാഷ്ട്രനിർമ്മാണത്തിനുള്ള യുവാക്കളുടെ അഭിനിവേശത്തിന്റെ തെളിവാണെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. എണ്ണ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ തത്വത്തിൽ തീരുമാനിച്ച് OPEC+ രാജ്യങ്ങൾ. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. അടുത്ത മാസം മുതൽ എണ്ണ ഉൽപാദനം പ്രതിദിനം ഏകദേശം 188,000 ബാരൽ വർദ്ധിപ്പിക്കാനാണ് 7 OPEC+ രാജ്യങ്ങൾ തീരുമാനിച്ചത്. ലെബനൻ ഉൾപ്പെടെ എല്ലാ മേഖലകളിലും യുദ്ധം അവസാനിപ്പിക്കുന്നതടക്കമുള്ള 14 നിർദ്ദേശങ്ങൾ ഇറാൻ അമേരിക്കയ്ക്ക് സമർപ്പിച്ചു. പ്രശ്നങ്ങൾ 30 ദിവസത്തിനുള്ളിൽ പരിഹരിക്കണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടു. കുട്ടികളിലെ പ്രമേഹത്തെക്കുറിച്ചുള്ള മാർഗനിർദ്ദേശ രേഖ പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. പൊതുജനാരോഗ്യ ദേശീയ ഉച്ചകോടിയിലാണ് രേഖ പുറത്തിറക്കിയത്. വിശദാംശങ്ങളിലേക്ക്.
2: കുട്ടിക്കാലത്തെ പ്രമേഹത്തിന്റെ സ്ക്രീനിംഗ്, രോഗനിർണയം, ചികിത്സ, ദീർഘകാല മാനേജ്മെന്റ് എന്നിവയ്ക്കായി ഘടനാപരവും നിലവാരമുള്ളതുമായ ദേശീയ ചട്ടക്കൂട് ഈ മാർഗനിർദ്ദേശത്തിൽ ഉറപ്പാക്കുന്നു. കുട്ടികളിലെ പ്രമേഹം നേരത്തെ കണ്ടെത്തി മരണനിരക്ക് കുറയ്ക്കൽ, സങ്കീർണതകൾ തടയൽ, പ്രമേഹബാധിതരായ കുട്ടികളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തൽ എന്നിവയുൾപ്പെടെ ഗണ്യമായ പൊതുജനാരോഗ്യ ആനുകൂല്യങ്ങൾ മാർഗരേഖ ഉറപ്പാക്കും. ജനനം മുതൽ 18 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സാർവത്രിക ആരോഗ്യ പരിശോധന ഉറപ്പാക്കുന്നതിന് പുതിയ മാർഗനിർദ്ദേശങ്ങൾ ലക്ഷ്യമിടുന്നു. പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളിൽ സൌജന്യവും സമഗ്രവുമായ പരിചരണ പാക്കേജ് നൽകുന്നതാണ് പ്രധാന സവിശേഷത. ഇൻസുലിൻ ഉപയോഗം, രക്തത്തിലെ പഞ്ചസാര നിരീക്ഷണം, അടിയന്തര പ്രതികരണം, ദൈനംദിന രോഗപരിപാലനം എന്നിവയിൽ കുടുംബങ്ങളെയും പരിചാരകരെയും ശാക്തീകരിക്കുന്നതിനും പരിശീലിപ്പിക്കുന്നതിനും മാർഗനിർദ്ദേശങ്ങൾ ഊന്നൽ നൽകുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: കേരളത്തിൽ വിവിധയിടങ്ങളിൽ മറ്റന്നാൾ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, കോട്ടയം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് 7 വിക്കറ്റ് വിജയം. രണ്ടാം മത്സരത്തിൽ ടോസ് നേടിയ ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബ് കിങ്സിനെ ബാറ്റിംഗിനയച്ചു. മാഡ്രിഡ് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം യുക്രൈനിയൻ താരം മാർത്ത കോസ്തൂക്കിന്. ഫൈനലിൽ മിറ ആൻഡ്രീവയെ പരാജയപ്പെടുത്തി. ഈ വർഷം അവസാനത്തോടെ ആധാർ വിവരങ്ങൾ വെറും ഫോട്ടോയും QR കോഡും മാത്രമായി മാറ്റുമെന്ന റിപ്പോർട്ടുകളും സാമൂഹ്യ മാധ്യമ പോസ്റ്റുകളും നിഷേധിച്ച് ഇലക്ട്രോണിക് വിവരസാങ്കേതിക മന്ത്രാലയം. അത്തരം മാറ്റങ്ങൾക്ക് പദ്ധതിയില്ലെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. ഇത്തരം റിപ്പോർട്ടുകൾ ജനങ്ങളിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നതിനാൽ ഔദ്യോഗിക വിശദീകരണം മാത്രമേ പരിശോധിക്കാവൂ എന്നും മന്ത്രാലയം വ്യക്തമാക്കി. അഖിലേന്ത്യാ മെഡിക്കൽ ബിരുദ പ്രവേശന പരീക്ഷയായ NEET ഇന്ന് നടന്നു. പരീക്ഷയ്ക്ക് ദുബായിലും ഷാർജയിലും കേന്ദ്രങ്ങൾ ഒരുക്കിയിരുന്നു. മെഡിക്കൽ ബിരുദ കോഴ്സുകളിലെ പ്രവേശനം ലക്ഷ്യമിട്ട് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി 2019 മുതലാണ് NEET പരീക്ഷ നടത്തിവരുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ജനഹിതമറിയാൻ മണിക്കൂറുകൾ മാത്രം. കേരളത്തിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം കാത്ത് തമിഴ്നാട്, പശ്ചിമബംഗാൾ, അസം, പുതുച്ചേരി എന്നിവിടങ്ങളും. കേരളത്തിൽ ഭരണ തുടർച്ച പ്രതീക്ഷിച്ച് LDF അധികാരത്തിലേറുമെന്ന് UDF. മികച്ച വിജയം നേടുമെന്ന് NDA. ലോകത്തിലെ ആദ്യത്തെ മൾട്ടി സെൻസർ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ മിഷൻ ദൃഷ്ടിയുടെ വിക്ഷേപണം വിജയം. അഭിനന്ദിച്ച് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ എണ്ണ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ തത്വത്തിൽ തീരുമാനിച്ച് OPEC+ രാജ്യങ്ങൾ. കേരളത്തിൽ മറ്റന്നാൾ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് 7 വിക്കറ്റ് വിജയം. രണ്ടാം മത്സരത്തിൽ ടോസ് നേടിയ ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബ് കിങ്സിനെ ബാറ്റിംഗിനയച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
3: ആകാശവാണി.
4: യുവവാണി.

തദാ ആ.

സനി സരി സനി രി സനി ധബ സനി ധബ സനി ധബ മഗ മാ പദ നി ദ പ മ ഗരി ഗരി സ ഗരി സ ഗരി സനി ദ രി സ രി സനി രി സനി രി സനി ധബ.

അശ്വൻ അവതരിപ്പിച്ച ശാസ്ത്രീയ സംഗീതമാണ് ശ്രോതാക്കൾ കേട്ടത്. യുവവാണിയിൽ അടുത്തത് ഓടക്കുഴൽ വാദനം, അവതരണം ശ്രീരാഗ്.

ശ്രീരാഗ് അവതരിപ്പിച്ച ഓടക്കുഴൽ വാദനമാണ് ശ്രോതാക്കൾ കേട്ടത്. യുവവാണി സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.

നാടു ഭരിക്കുന്ന ദാര്. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും അവലോകനവുമായി ആകാശവാണിയും തത്സമയം ശ്രോതാക്കൾക്കൊപ്പം നാളെ രാവിലെ 8:30 മുതൽ ആകാശവാണിയുടെ കേരള നിലയങ്ങളിലൂടെ. നാടു ഭരിക്കുന്ന ദാര് നാളെ രാവിലെ 8:30 മുതൽ തത്സമയ പ്രക്ഷേപണം.

ഇന്ന് രാത്രി 9:30 അക്ഷര സൗരഭം, ചരിത്രത്തിന്റെ പുനർവായനകൾ. ചരിത്രകാരനും എഴുത്തുകാരനുമായ ഡോക്ടർ എം വി ശശിഭൂഷണുമായി അഭിമുഖം കേൾക്കാം ഇന്ന് രാത്രി 9:30 അക്ഷര സൗരഭം പരിപാടിയിൽ.

പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

ഇന്ന് രാത്രി 9:30 അക്ഷര സൗരഭത്തിൽ ചരിത്രകാരനും എഴുത്തുകാരനുമായ ഡോക്ടർ എം ജി ശശിഭൂഷണുമായി അഭിമുഖം കേൾക്കാം. ചരിത്രത്തിൻ്റെ പുനർവായനകൾ രാത്രി 9:30.

0: നാട്ടുചിന്തിൽ അർജുനനൃത്തം അവതരിപ്പിച്ചത് കുറിച്ചി പി കെ നടേശനും സംഘവും. പങ്കെടുത്തവർ കുഞ്ഞുമോൻ കെ കെ,
1: ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം.

0: ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 34:55. ഇനി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് പാർവതി വിജയൻ. പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം കാത്ത് കേരളം. തമിഴ്നാട്, പശ്ചിമബംഗാൾ, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിലും വോട്ടെണ്ണൽ നാളെ. QR അധിഷ്ഠിത തിരിച്ചറിയൽ കാർഡുള്ളവർക്ക് മാത്രമേ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ പ്രവേശനമുള്ളൂ എന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രതൻ യുക്കേൽക്കർ. ആധാർ പുനർരൂപകൽപ്പന ചെയ്യുന്നുവെന്ന വാർത്തകൾ നിഷേധിച്ച് കേന്ദ്ര ഇലക്ട്രോണിക്സ് വിവരസാങ്കേതിക മന്ത്രാലയം. രാജ്യത്തെ ആരോഗ്യ കുടുംബക്ഷേമ കേന്ദ്രങ്ങളിൽ അഗ്നിസുരക്ഷാ വാരാചരണം നാളെ മുതൽ. ജനഹിതമറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. കേരളം, പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട് എന്നീ 4 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലും വോട്ടെണ്ണൽ നാളെ രാവിലെ 8 ആരംഭിക്കും. കേരളത്തിൽ ഹാട്രിക് വിജയ പ്രതീക്ഷയാണ് LDFന്. ഭരണം തിരിച്ചുപിടിക്കുമെന്ന ഉറപ്പിലാണ് UDF. നിയമസഭയിൽ മികച്ച സാന്നിധ്യമുണ്ടാകുമെന്ന് NDAയും പ്രതീക്ഷിക്കുന്നു. 140 സീറ്റാണ് കേരളത്തിലുള്ളത്. പശ്ചിമബംഗാൾ 294, തമിഴ്നാട് 234, അസം 126, പുതുച്ചേരി 33.

0: സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പാക്കിയിട്ടുണ്ട്. വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് കർശനമായ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: വോട്ടെണ്ണലിനോട് അനുബന്ധിച്ച് സംസ്ഥാനത്തൊട്ടാകെ 32,301 പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചു. 20 കമ്പനി CRPF ഉൾപ്പെടെയാണിത്. മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിലുള്ള സാഹചര്യത്തിൽ വോട്ടെണ്ണൽ ദിനത്തിൽ എന്തെങ്കിലും കൂടുതൽ നിർദ്ദേശങ്ങൾ, കൂടുതൽ നിയന്ത്രണങ്ങൾ ആവശ്യമാണെങ്കിൽ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്ക് അത് ഏർപ്പെടുത്താമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കിയിട്ടുണ്ട്. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ പുതുതായി ഏർപ്പെടുത്തിയ 3 തലങ്ങളിലായുള്ള സുരക്ഷാ പരിശോധനകൾ ഉണ്ടാകും. റിട്ടേണിംഗ് ഓഫീസർമാർ അടക്കം എല്ലാവർക്കും QR കോഡ് അധിഷ്ഠിത ഫോട്ടോ തിരിച്ചറിയൽ കാർഡിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലേക്ക് പ്രവേശനം.
0: തപാൽ വോട്ടുകളായിരിക്കും ആദ്യം എണ്ണിത്തുടങ്ങുന്നത്. ആദ്യ മണിക്കൂറുകളിൽ തന്നെ ഫലസൂചനകൾ ലഭിച്ചു തുടങ്ങും. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന ബോർഡിൽ സ്ഥാനാർത്ഥികളുടെ പേരും ഏത് റൌണ്ടാണ് എണ്ണുന്നതെന്നും പ്രദർശിപ്പിക്കും. ഓരോ കൌണ്ടിംഗ് ടേബിളിനടുത്തും മൈക്രോ ഒബ്സർവർമാർ ഉണ്ടായിരിക്കും. ഒരു റൌണ്ട് പൂർത്തിയാകുന്നതിന് ശരാശരി 5 മുതൽ 8 മിനിറ്റ് വരെ സമയമാണ് കണക്കാക്കുന്നത്. പാലക്കാട് ജില്ലയിൽ 12 നിയോജക മണ്ഡലങ്ങളിൽ വോട്ടുകൾ എണ്ണുന്നതിന് 3 കേന്ദ്രങ്ങളാണ് സജ്ജമാക്കിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: പാലക്കാട് ജില്ലയിലെ 12 നിയോജക മണ്ഡലങ്ങളിലെ വോട്ടുകൾ എണ്ണുന്നതിന് 3 കേന്ദ്രങ്ങളാണ് സജ്ജമാക്കിയിരിക്കുന്നത്. തൃത്താല, പട്ടാമ്പി, ഷൊർണൂർ, ഒറ്റപ്പാല മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ പത്തിരിപ്പാല മൌണ്ട് സീന പബ്ലിക് സ്കൂളിലും കോങ്ങാട്, മണ്ണാർക്കാട്, മലമ്പുഴ, പാലക്കാട് മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ അകത്തേത്തറ NSS എഞ്ചിനീയറിംഗ് കോളേജിലും തരൂർ, ചിറ്റൂർ, നെന്മാറ, ആലത്തൂർ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിലും നടക്കും. ജില്ലയിൽ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലും പെട്രോളിംഗിനും ഉൾപ്പെടെ 2,150 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് നിയമിച്ചിരിക്കുന്നത്. പ്രശ്ന സാധ്യതയുള്ള പ്രദേശങ്ങൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി ഓഫീസുകൾ തുടങ്ങിയ ഇടങ്ങളിൽ പോലീസ് നിരീക്ഷണം ഉണ്ടായിരിക്കുമെന്നും ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു.
0: വോട്ടെണ്ണൽ ദിനത്തിൽ ആധികാരികവും കൃത്യവുമായ വിവരങ്ങൾ തത്സമയം ശ്രോതാക്കളിലെത്തിക്കാൻ ആകാശവാണി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. രാവിലെ 9 മണി മുതൽ രാത്രി 8:35 വരെ പതിവ് വാർത്താ പ്രക്ഷേപണത്തിന് പുറമെ ഓരോ മണിക്കൂർ ഇടവിട്ട് പ്രത്യേക വാർത്താ ബുള്ളറ്റിനുകളും തിരഞ്ഞെടുപ്പ് വിശകലന പരിപാടികളും ആകാശവാണി പ്രക്ഷേപണം ചെയ്യും. പശ്ചിമബംഗാളിലെ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിൽ ഈ മാസം 21 റീപോളിംഗ് നടത്തുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കഴിഞ്ഞ മാസം നടന്ന വോട്ടെടുപ്പിൽ ക്രമക്കേട് നടന്നെന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. വോട്ടെണ്ണൽ ഈ മാസം 24. ആധാർ പുനർരൂപകൽപ്പന ചെയ്യുന്നുവെന്ന വാർത്തകൾ നിഷേധിച്ച് കേന്ദ്ര ഇലക്ട്രോണിക്സ് വിവരസാങ്കേതിക മന്ത്രാലയം. ഈ വർഷം അവസാനത്തോടെ ആധാർ വിവരങ്ങൾ വെറും ഫോട്ടോയും QR കോഡും മാത്രമായി മാറ്റുമെന്ന റിപ്പോർട്ടുകളും സാമൂഹ്യമാധ്യമ പോസ്റ്റുകളും പുറത്തുവന്നിരുന്നു. അത്തരം മാറ്റങ്ങൾക്ക് പദ്ധതിയില്ലെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. ഇത്തരം കാര്യങ്ങളിൽ ഔദ്യോഗിക വിശദീകരണം മാത്രമേ കണക്കിലെടുക്കാവൂ എന്നും മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തെ ആരോഗ്യ കുടുംബക്ഷേമ കേന്ദ്രങ്ങളിൽ നാളെ മുതൽ അഗ്നിസുരക്ഷാ വാരം ആചരിക്കും. ആരോഗ്യ സംരക്ഷണ കേന്ദ്രങ്ങളിലെ അഗ്നിബാധ തടയുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായാണ് വാരാചരണം. കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സലീൽ ശ്രീവാസ്തവ നാളെ കർത്തവ്യ ഭവനിൽ അഗ്നിസുരക്ഷാ വാരം ഉദ്ഘാടനം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: 46,313 മെട്രിക് ടൺ LPGയുമായി ഇന്ത്യയിലേക്കുള്ള കപ്പൽ MT സർവശക്തി ഹോർമൂസ് കടലിടുക്ക് സുരക്ഷിതമായി കടന്നു. 18 ഇന്ത്യക്കാർ ഉൾപ്പെടെ 20 ജീവനക്കാരുള്ള കപ്പൽ ഈ മാസം 13 വിശാഖപട്ടണത്ത് എത്തിച്ചേരുമെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. ലോകത്തെ ആദ്യ മൾട്ടി സെൻസർ ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ മിഷൻ ദൃഷ്ടിയുടെ വിക്ഷേപണം വിജയം. ബംഗളൂരു ആസ്ഥാനമായ ബഹിരാകാശ സ്റ്റാർട്ടപ്പ് Galaxy ആണ് ഉപഗ്രഹം വിക്ഷേപിച്ചത്. വിശദാംശങ്ങളിലേക്ക്.
4: ഒരേ പ്ലാറ്റ്ഫോമിൽ ഒപ്റ്റിക്കൽ റഡാർ സെൻസറുകൾ സംയോജിപ്പിക്കുന്ന ആദ്യ ദൌത്യമാണ് ദൃഷ്ടി. ഏത് കഠിനമായ കാലാവസ്ഥയിലും ഭൂമിയുടെ വ്യക്തമായ ചിത്രങ്ങൾ നൽകാൻ ഈ ഉപഗ്രഹത്തിന് സാധിക്കും. നിർമ്മിത ബുദ്ധി അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഈ ദൌത്യം പ്രതിരോധം, കൃഷി, ദുരന്ത നിവാരണം എന്നീ മേഖലകളിൽ നിർണായക വിവരങ്ങൾ ലഭ്യമാക്കും. ദൃഷ്ടിയുടെ വിജയകരമായ വിക്ഷേപണത്തെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഭിനന്ദിച്ചു. ഇന്ത്യയുടെ ബഹിരാകാശ യാത്രയിലെ പ്രധാന നേട്ടമാണ് മിഷൻ ദൃഷ്ടിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ലോകത്തിലെ ആദ്യത്തെ ഒപ്റ്റോസാർ ഉപഗ്രഹത്തിന്റെയും ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ ഉപഗ്രഹത്തിന്റെയും വിജയകരമായ വിക്ഷേപണമാണിതെന്നും രാഷ്ട്ര നിർമ്മാണത്തിനുള്ള യുവാക്കളുടെ അഭിനിവേശത്തിന്റെ തെളിവാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.

0: Major breakthrough in treating severe spinal deformities. The technique is a modified version of complex spine surgery known as posterior vertebral column resection. It was first described in an international scientific publication in 2020. In a statement, AIIMS said that the procedure has been used over the past 7 years, offering hope to patients who earlier faced very high surgical risks and limited treatment options. The government has released a guidance document on diabetes mellitus in children. The document was released at the recently concluded National Summit on the Best Practices in Public Healthcare Service Delivery. The Ministry of Health and Family Welfare said that the guidance document establishes a structured and standardized national framework for the screening, diagnosis, treatment and long-term management of childhood diabetes for the first time. It added that the initiative positions India among a select group of countries that have integrated childhood diabetes care into the public health system. The WhatsApp channel of Akashwani News has successfully reached the milestone of 1 lakh followers. The WhatsApp channel provides daily news updates, breaking news and alerts. The India Meteorological Department, IMD, has issued an orange colour warning for heavy rainfall along with thunderstorms and gusty winds over several parts of North India tomorrow. Thunderstorm, accompanied by hailstorm, is also expected over Chhattisgarh, Jharkhand, Madhya Pradesh, Odisha and Vidarbha. The Met Department also predicted heavy rainfall along with thunderstorms and gusty winds over Assam, Meghalaya, Bihar, Nagaland, Manipur, Mizoram, Tripura, West Bengal and Sikkim tomorrow. The IMD has forecast cloudy skies with a spell of light rain, thunderstorms and lightning in the national capital tomorrow. In IPL cricket, Kolkata Knight Riders defeated host Sunrisers Hyderabad by 7 wickets this evening. Chasing a target of 166 runs, Kolkata Knight Riders overhauled the score in 18.2 overs, posting 169 runs for the loss of 3 wickets. Earlier, opting to bat first, Sunrisers Hyderabad were bowled out for 165 runs in 19 overs. In another fixture, Punjab Kings were 145 for 8 in 18.3 overs against hosts Gujarat Titans in Ahmedabad when reports last came in. The hosts won the toss and opted to bowl first. Punjab Kings continue to lead the standings while Gujarat Titans are placed at the 5th position. And now before we end the bulletin, the headlines once again. All set for counting of votes tomorrow for West Bengal, Assam, Kerala, Tamil Nadu and Puducherry Assembly elections. Robust security arrangements in place for smooth counting. Indian space startup Galaxy launches Mission Drishti, world's first Optosar satellite aboard SpaceX's Falcon 9 rocket. Vice President and Prime Minister hail the feat. UAE resumes normal flight operations to multiple destinations in India after brief suspension amid West Asia conflict. IMD issues orange alert for heavy rainfall along with thunderstorms and gusty winds over several parts of North India tomorrow. And in IPL cricket, Kolkata Knight Riders beat hosts Sunrisers Hyderabad by 7 wickets. Gujarat Titans facing Punjab Kings at Ahmedabad in another fixture. And that's all in the news at 9. Good night.
1: Agashavani.
2: പണ്ട് പണ്ട് പണ്ട് പണ്ട് പണ്ട് പണ്ട്
3: ഗ്രീക്ക് പുരാണ കഥകൾ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, സ്പാർട്ടയിലെ രാജകുമാരിയായ ഹെലന്റെയും ട്രോയിലെ രാജകുമാരനായ പാരീസിന്റെയും കഥയുടെ തുടർഭാഗമാണ് ഇന്ന് കേൾക്കാൻ പോകുന്നത്. ഈ കഥ കൂട്ടുകാർക്ക് പറഞ്ഞു തരുന്നത് ഐശ്വര്യ.
4: ട്രോയി രാജ്യത്തിന്റെ രാജകുമാരനായ പാരീസ്, അതായത് രാജ്യം ഇവൻ കാരണം നശിക്കും എന്ന പേടിയിൽ ട്രോയി രാജാവായ പ്രിയാം ഉപേക്ഷിച്ച മകൻ തിരിച്ച് ട്രോയി രാജ്യത്ത് എത്തുകയും അവന്റെ യാത്ര തുടങ്ങുകയും ചെയ്യുന്നത് വരെയുള്ള കഥയാണ് നമ്മൾ കഴിഞ്ഞയാഴ്ച കേട്ടത്. ബാക്കി കഥ കേൾക്കാം. അങ്ങനെ പാരീസ് രാജകുമാരൻ തന്റെ കപ്പലിൽ യാത്ര പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണല്ലോ. അദ്ദേഹം സ്പാർട്ട നഗരത്തിലേക്ക് യാത്ര പോകാനാണ് തീരുമാനിക്കുന്നത്. സ്പാർട്ട നഗരത്തിലാണ് ഹെലനും മെലനാവൂസും വാണുകൊണ്ടിരുന്നത്. അങ്ങനെ ഭക്ഷണ സാധനങ്ങളൊക്കെ കപ്പലിൽ നിറച്ച് തന്റെ സുഹൃത്തുക്കളോടൊപ്പം യാത്ര തുടങ്ങി. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് പാരീസ് സ്പാർട്ടയിൽ എത്തുന്നത്. ട്രോയി രാജ്യത്തെ രാജകുമാരനാണല്ലോ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് സ്പാർട്ടയിലെ രാജാവായ മെനലാവൂസ് അയാളെ വേണ്ട വിധം സ്വീകരിച്ചു. മെനലാവൂസിനൊപ്പം ഭാര്യയായ ഹെലനും ഉണ്ടായിരുന്നു. ഹെലനെ കണ്ടതും പാരിസിന് ഹെലനോട് ഇഷ്ടം തോന്നി. താൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും സുന്ദരിയായിട്ടുള്ളവൾ ഇവളാണ് എന്ന് അയാളുടെ മനസ്സിൽ തോന്നാൻ തുടങ്ങി. ഇതൊന്നും അറിയാതെ മെനലാവൂസ് അതിഥികൾക്ക് വേണ്ടി വിഭവസമൃദ്ധമായിട്ടുള്ള സൽക്കാരം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. പാരിസിനും കൂടെയുള്ള ചങ്ങാതിമാർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത് എന്ന് വിചാരിച്ചുകൊണ്ടാണ് മെനലാവൂസ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ പാരിസിനെ സന്തോഷിപ്പിച്ചെങ്കിലും അയാളെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചത് ഹെലൻ അവിടെ ഉണ്ട് എന്നുള്ള കാര്യമായിരുന്നു. പക്ഷേ ഹെലൻ വിവാഹിതയാണല്ലോ, പിന്നെ എന്ത് ചെയ്യും എന്നുള്ളതായിരുന്നു അയാളുടെ മനസ്സിലുണ്ടായ അടുത്ത ഒരു ദുഃഖം. ഇത് തെറ്റാണ് എന്ന് ബുദ്ധി പറയുമ്പോഴും പാരിസിന്റെ മനസ്സ് അത് കേൾക്കാൻ തയ്യാറായതേയില്ല. അങ്ങനെ ബുദ്ധിയും മനസ്സും തമ്മിൽ അടി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു പാരിസിന്റെ ഉള്ളിൽ. ആ ഇടയ്ക്ക് മെനലാവൂസ് രാജാവിന് ക്രീറ്റിലേക്ക് പോകേണ്ടി വന്നു. ഒരുപാട് നാൾ നീണ്ട യാത്രയാണ്. അങ്ങനെ മെനലാവൂസ് അങ്ങോട്ട് പുറപ്പെട്ടു. രാജാവ് കുറെ കാലം സ്പാർട്ടയിൽ ഉണ്ടായിരിക്കില്ല എന്ന കാര്യം പാരിസിനെ സന്തോഷിപ്പിച്ചു. അങ്ങനെ ദിവസങ്ങൾ നീങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം പാരിസ് തന്റെ ആഗ്രഹം ഹെലനെ അറിയിച്ചു. തന്റെ ഭർത്താവിനെ വഞ്ചിക്കാൻ താൻ ഒരിക്കലും തയ്യാറാവില്ല എന്ന് ഹെലൻ ഉറപ്പിച്ച് പറയുകയും ചെയ്തു. പക്ഷെ നിരന്തരം എല്ലാ ദിവസവും പാരിസ് ഇത് തന്നെ ചെന്ന് ഹെലനോട് പറഞ്ഞ് ഒടുവിൽ ഹെലൻ പാരിസിന്റെ കൂടെ ട്രോയിലേക്ക് പോയി. എന്ന് മാത്രമല്ല, കൊട്ടാരത്തിലെ വിലപിടിപ്പുള്ള എല്ലാ വസ്തുക്കളും അയാൾ കട്ടുകൊണ്ടു പോവുകയും ചെയ്തു. ഒളിമ്പസിലെ ദേവിമാരുടെ സൗന്ദര്യ തർക്കത്തിന് മധ്യസ്ഥനായി വർത്തിച്ചത് പാരിസ് ആയിരുന്നല്ലോ. സുവർണ ആപ്പിൾ തങ്ങൾക്ക് തരാതെ അഫ്രോഡിറ്റിക്ക് കൊടുത്തതിൽ ഹീരയ്ക്കും അഥീനയ്ക്കും പാരിസിനോട് നല്ല ദേഷ്യവും ഉണ്ടായിരുന്നു. ദേവിമാർ വേഗം തന്നെ ക്രീറ്റിലെത്തി മെനലാവൂസിനെ ഈ വിവരങ്ങളൊക്കെ അറിയിച്ചു. മെനലാവൂസ് ഞെട്ടിപ്പോയി. താൻ ഇത്രയും കാര്യമായിട്ട് സ്വീകരിച്ച ഒരാൾ തന്നോട് ചെയ്ത ചതി ആലോചിച്ചപ്പോൾ മെനലാവൂസ് ആകെ ഭ്രാന്തനെ പോലെയായി. അദ്ദേഹം സ്പാർട്ടയിലേക്ക് പോയി. മെനലാവൂസിന്റെ ദൗർഭാഗ്യത്തിൽ അദ്ദേഹത്തിന്റെ രാജ്യം മുഴുവൻ ദുഃഖിച്ചു. ട്രോയ് നഗരമാകട്ടെ വളരെ അകലെയായിരുന്നു. എങ്ങനെയാണ് അവിടെ എത്തുക? അവിടെ എത്തിയാൽ തന്നെ പാരിസ് ഹെലനെ വിട്ടു തരുമെന്നെന്താണ് ഉറപ്പ്? ബലപ്രയോഗം എന്തായാലും വേണ്ടിവരും. അതുകൊണ്ട് മെനലാവൂസ് മൈസീനിലെത്തി സ്വന്തം സഹോദരനോട് അഭിപ്രായം ചോദിച്ചു. ആ സമയത്ത് അവിടെ ഒരു അതിഥിയുണ്ടായിരുന്നു. പൈലോസിലെ രാജാവായ നെസ്തോർ ആയിരുന്നു. വളരെ ബുദ്ധിമാനും വിശാല ഹൃദയനുമായിരുന്നു നെസ്തോർ. മെനലാവൂസിന് സംഭവിച്ച കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ നെസ്തോറിന് അയാളെ സഹായിക്കണമെന്ന് തോന്നി. നെസ്തോർ മെനലാവൂസിനോട് പറഞ്ഞു, താങ്കൾ വിഷമിക്കേണ്ട, ഗ്രീസിലെ എല്ലാ പൗരന്മാരോടും നഗരരാഷ്ട്രങ്ങളോടുമാണ് പാരിസ് അപരാധം ചെയ്തത്. ഈ വഞ്ചനയ്ക്ക് എന്താണോ അയാൾക്ക് കൊടുക്കേണ്ട ശിക്ഷ അത് നമ്മൾ കൊടുക്കണം. മെനലാവൂസിനെയും ഹെലനെയും ഏത് അപകടത്തിൽ നിന്നും സംരക്ഷിച്ചുകൊള്ളാമെന്ന് മുൻപ് ഗ്രീസിലെ രാജകുമാരന്മാരൊക്കെ വാഗ്ദാനം ചെയ്തതാണല്ലോ. അപ്പോൾ അവരെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുക തന്നെ. അങ്ങനെ ട്രോയി നഗരത്തെ എതിർക്കാനും പാരിസിനെ ശിക്ഷിക്കാനും അവരെല്ലാവരും തീരുമാനിച്ചു. അതിന് നേതൃത്വം കൊടുത്തത് നെസ്തോറും മെനലാവൂസുമാണ്. അങ്ങനെ ഗ്രീക്ക് ജനതയ്ക്ക് ആകെ അപമാനമുണ്ടാക്കിയ പാരിസിനെ ശിക്ഷിക്കാനായി അവരെല്ലാവരും ഒന്നിച്ചു. ഒരുവിധം എല്ലാ രാജാക്കന്മാരും എത്തിയിട്ടുണ്ട്. പക്ഷേ ഒരാളുടെ കുറവ് പ്രത്യേകം ശ്രദ്ധയിൽപ്പെട്ടു. അത് മറ്റാരുമായിരുന്നില്ല, കുശാഗ്ര ബുദ്ധിയും വീരപരാക്രമിയുമായിരുന്ന ഒഡീസിയൂസ് ആയിരുന്നു. അദ്ദേഹത്തെ എല്ലാവരും അന്വേഷിച്ചു. അദ്ദേഹം എത്തിയിട്ടില്ല. എന്തുപറ്റി? അതിന് കാരണം മറ്റൊന്നുമായിരുന്നില്ല, ഒഡീസിയൂസിന്റെ ഭാര്യയായ പെനിലോപ്പി അപ്പോൾ ഒരു കുഞ്ഞിന് ജന്മം നൽകിയതേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയെയും കുഞ്ഞിനെയും ആ സമയത്ത് ഉപേക്ഷിച്ചു പോകാൻ ഒഡീസിയൂസിന് മനസ്സ് വരുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ദൂതന്മാർ വേണ്ട വിധത്തിൽ കാര്യങ്ങളൊക്കെ അറിയിച്ചപ്പോൾ ഒഡീസിയൂസ് ഒടുവിൽ പറഞ്ഞു, അക്കിലസ് ഇല്ലാതെ ട്രോയ് നഗരം പിടിച്ചെടുക്കാമെന്ന് നമ്മൾ കരുതേണ്ട. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അയാളെയും കണ്ടുപിടിച്ച് കൊണ്ടുവരണം. ഗ്രീസിലെ പോരാളി വീരന്മാരിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നവരിൽ ഒരാളാണ് അക്കിലസ്. പീലിയൂസിന്റെയും തേറ്റിസിന്റെയും മകനാണ് അക്കിലസ്. അങ്ങനെ ഹെലനെ വീണ്ടെടുക്കാൻ വേണ്ടി ഗ്രീസിലെ എല്ലാ രാജ്യങ്ങളും ഒരുമിച്ചു. എല്ലാവരും ട്രോയ് രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യാനായിട്ടുള്ള യാത്ര തുടങ്ങി. അവർ ഈജിയൻ കടലിലൂടെ ട്രോയി നഗരത്തെ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഹെലനു വേണ്ടി ആയിരം ആയിരം പടക്കപ്പലുകളാണ് രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഓരോ കപ്പലിലും 50 വീരന്മാർ എന്തിനും തയ്യാറായിട്ട് നിൽക്കുകയാണ്. ആഗമെന്നോണും 100 പടക്കപ്പലുണ്ട്, നെസ്തോണ് 100 കപ്പലുകളുണ്ട്, ബുദ്ധിമാനും വിവേകിയുമായ നെസ്തോറാണ് യുദ്ധമുറകളൊക്കെ ആളുകൾക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മെഡിറ്ററേനിയൻ കടലിനെ കുറിച്ച് കൂട്ടുകാരൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. ആ കടലിന്റെ കിഴക്കേ ഭാഗത്താണ് ട്രോയ് നഗരം സ്ഥിതി ചെയ്യുന്നത്. നഗരത്തിന് ചുറ്റും വലിയ കോട്ടയുണ്ട്. കോട്ടയ്ക്കുള്ളിലാകട്ടെ പുറത്തുനിന്നൊന്നും വരാത്ത വിധത്തിൽ സുരക്ഷ ഉറപ്പാക്കാനായിട്ട് നല്ലൊരു സൈനിക സജ്ജീകരണവും ഉണ്ട്. പാരീസ് ഹെലനെ മോഷ്ടിച്ചുകൊണ്ട് വന്നതു മുതൽ ട്രോയ് സൈന്യം ഒരു യുദ്ധം പ്രതീക്ഷിച്ചു തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് കോട്ടയ്ക്ക് ചുറ്റും നിരന്തരം ജാഗ്രതയാണ്. ഗ്രീക്കിലെ രാജാക്കന്മാരൊക്കെ എന്തായാലും അവിടെ യുദ്ധത്തിനെത്തുമെന്ന് അവർക്കൊക്കെ അറിയാമായിരുന്നു. ഗ്രീസിൽ നിന്ന് കപ്പലുകൾ നിരനിരയായി കടലിലൂടെ പാഞ്ഞു വരുന്നത് സമുദ്രതീരത്ത് കാവൽ നിന്നവർ ട്രോയ് കൊട്ടാരത്തിൽ അറിയിച്ചു. ശത്രുക്കളൊക്കെ യുദ്ധം ചെയ്യാനായിട്ട് വരികയാണ് എന്ന് കണ്ടപ്പോൾ അവരെല്ലാവരും കച്ച മുറുക്കി കെട്ടി യുദ്ധം ചെയ്യാനായിട്ട് ഇറങ്ങി. ആ കപ്പലിൽ നിന്ന് പുറത്തേക്കിറങ്ങി യുദ്ധം ചെയ്യാനായിട്ട് ഗ്രീസിലെ രാജകുമാരന്മാരും രാജാക്കന്മാരുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ അടിയായി എന്ന് വേണം പറയാനായിട്ട്. എന്തായാലും ഈ അടിയൊക്കെ കഴിഞ്ഞ് ആദ്യം കപ്പലിൽ നിന്ന് പുറത്തിറങ്ങിയത് പ്രോട്ടിലസ് രാജകുമാരനായിരുന്നു. അദ്ദേഹം വിജയഭേരി മുഴക്കി. പക്ഷേ അതിനെ തുടർന്ന് കേട്ടത് അദ്ദേഹത്തിന്റെ നിലവിളിയായിരുന്നു. കോട്ടയുടെ മുകളിൽ നിന്ന് പാരീസ് തൊടുത്തുവിട്ട അമ്പ് നേരെ പോയി തറച്ചത് പ്രോട്ടിലസ് രാജകുമാരന്റെ നെഞ്ചിലായിരുന്നു. നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് ആ രാജകുമാരൻ അവിടെ വീണു. ഇത് ട്രോജന്മാർക്ക് ആകെ ആവേശം നൽകി. ഗ്രീക്കുകാർക്കാണെങ്കിൽ നല്ല ഭയപ്പാടുമുണ്ടായി. കപ്പലിൽ നിന്ന് ഇറങ്ങാൻ കാത്തു നിൽക്കുന്ന ഗ്രീസിൽ നിന്നെത്തിയ രാജാക്കന്മാർക്കും രാജകുമാരന്മാർക്കൊക്കെ ഇത് കണ്ടപ്പോൾ ചെറിയൊരു പേടി തോന്നാതിരുന്നില്ല. അപ്പോൾ ഒഡീസിയസ് പറഞ്ഞു, നമുക്ക് യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് സമാധാനമായിട്ട് കാര്യങ്ങൾ പരിഹരിക്കാൻ പറ്റുമോ എന്ന് നോക്കുന്നതല്ലേ നല്ലത്. മെനലാവൂസിനോടൊത്ത് ഞാൻ ട്രോജൻ കൊട്ടാരത്തിൽ പ്രിയാം രാജാവുമായിട്ട് സംസാരിക്കാം. ഹെലനെയും ഇദ്ദേഹത്തിന്റെ രാജ്യത്തു നിന്ന് കട്ടുകൊണ്ടുപോയ സമ്പത്തൊക്കെ തിരിച്ചു തരികയാണെങ്കിൽ നമുക്ക് ഒരു യുദ്ധം ഒഴിവാക്കാമല്ലോ. ബുദ്ധിമാനായിട്ടുള്ള ഒഡീസിയസിന്റെ അഭിപ്രായം ഗ്രീക്കുകാർ സമ്മതിച്ചു. അങ്ങനെ മെലനാവൂസുമൊത്ത് ഒഡീസിയസ് ട്രോയ് കൊട്ടാരത്തിലേക്ക് ചെന്നു. പ്രിയാം രാജാവും അദ്ദേഹത്തിന്റെ സുഹൃത്തായ ആന്റിനോറും അവരെ വരവേറ്റു. ഹെലനെ തിരികെ മെലനാവൂസിന് നൽകാൻ സമ്മതമാണെന്ന് ഒഡീസിയസിനെയും മെലനാവൂസിനെയും അവർ അറിയിച്ചു. പക്ഷേ അപ്പോൾ പാരീസ് മുന്നോട്ട് വന്നു. എന്നിട്ട് പറഞ്ഞു, ഹെലനെ ഞാൻ വിട്ടുതരില്ല. അച്ഛന്റെ വാക്കുകൾ അയാൾ കേട്ടതേയില്ല. അച്ഛൻ കൊടുത്ത വാക്ക് പാലിക്കാൻ ഞാൻ തയ്യാറല്ല എന്നയാൾ പറഞ്ഞു. മെനലാവൂസ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് യാചിക്കാൻ തുടങ്ങി തന്റെ ഭാര്യയെ തനിക്ക് വിട്ടുതരണമെന്ന്. പക്ഷെ പാരീസ് ഒറ്റ നിർബന്ധം, ഒരു കാരണവശാലും ഹെലനെ ഞാൻ വിട്ടുകൊടുക്കില്ല. ഒഡീസിയസ് തന്ത്രങ്ങൾ പലതും പ്രയോഗിച്ചു നോക്കി. പക്ഷേ പാരീസുണ്ടോ അമ്പിനും വില്ലിനും എടുക്കുന്നു. അങ്ങനെ പാരീസും മുൻപ് അദ്ദേഹത്തോടുകൂടി സ്പാർട്ടയിലേക്ക് പോയ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നല്ലോ, അവരൊക്കെ വളരെ മോശമായിട്ട് മെനലാവൂസിനോട് സംസാരിച്ചു. അവർ ഒഡീസിയസിനെയും മെനലാവൂസിനെയും കൊല്ലാനായിട്ട് മുന്നോട്ട് വന്നു. പക്ഷെ പ്രിയാം രാജാവും അദ്ദേഹത്തിന്റെ സുഹൃത്തായ ആന്റിനോറും പാരീസിനെ തടഞ്ഞു. എന്നിട്ട് അവരെ തിരികെ പറഞ്ഞയച്ചു. ഒഡീസിയസും മെനലാവൂസും വളരെ നിരാശരായിട്ടാണ് തിരിച്ചു പോയത്. യുദ്ധമല്ലാതെ ഹെലനെ തിരികെ കൊണ്ടുപോരാൻ വേറെ വഴിയില്ല എന്നവർക്ക് മനസ്സിലായി. ട്രോജൻ സൈന്യം ഒട്ടും അലസമായിട്ടായിരുന്നില്ലായിരുന്നത്. അവരെല്ലാവരും യുദ്ധം ഉറപ്പിച്ചു തന്നെ ഇരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ യുദ്ധത്തിന്റെ ഒരുക്കങ്ങളൊക്കെ തയ്യാറായിരുന്നു. അവരുടെ സമീപത്തുള്ള എല്ലാ രാജ്യങ്ങളെയും സഹായത്തിനായിട്ട് അവർ വിളിക്കുകയും ചെയ്തു. പ്രിയാം രാജാവിന്റെ ആദ്യത്തെ മകനും പാരീസിന്റെ ചേട്ടനുമായ ഹെക്ടറാണ് ട്രോജൻ പടയുടെ നേതൃത്വം വഹിച്ചത്. വളരെ ശക്തിയുള്ള, വളരെ ധൈര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു ഹെക്ടർ. അദ്ദേഹത്തെ കൂടാതെ ധാരാളം വീരന്മാർ ഈ പടയിലുണ്ടായിരുന്നു. അങ്ങനെ യുദ്ധത്തിനുള്ള അറിയിപ്പുകളൊക്കെ കൊടുത്തു. യുദ്ധത്തിന് സഹായിക്കാനായിട്ട് രണ്ടു കൂട്ടർക്കും ആൾബലമായി. അങ്ങനെ ട്രോയിലെ വിശാലമായ ഭൂമിയിലേക്ക് ഗ്രീക്ക് സൈന്യം പ്രവേശിക്കുന്നത് കണ്ടപ്പോൾ ട്രോജൻ പട അവിടെ പാഞ്ഞെത്തി. ഭയങ്കരമായിട്ടുള്ള യുദ്ധം തുടങ്ങി. ഹെക്ടറും സൈഗ്നിയസും നേതൃത്വം നൽകിയ ട്രോജൻ പട ഗ്രീക്ക് സൈന്യത്തെ അരിഞ്ഞു വീഴ്ത്തി മുന്നോട്ട് നീങ്ങാൻ തുടങ്ങി. സമുദ്രദേവന്റെ മകനാണ് സൈഗ്നിയസ്. അയാളെ കീഴടക്കാൻ ആർക്കും സാധ്യമല്ല. മനുഷ്യരുടെ ആയുധങ്ങളൊന്നും അയാൾക്ക് ഏൽക്കില്ല എന്നതായിരുന്നു അതിന്റെ പ്രത്യേകത. അക്കിലസ് തന്റെ കനത്ത കുന്തവും വാളും ഉപയോഗിച്ചു സൈഗ്നിയസിനെതിരെ പോരാടാനായിട്ട്. പക്ഷെ ഒന്നുകൊണ്ടും ഒരു കാര്യം ഉണ്ടായില്ല. ഒരു മുറിവോ ഒരു തുള്ളി ചോരയോ സൈഗ്നിയസിന്റെ ശരീരത്തിൽ നിന്ന് പുറത്തു വന്നില്ല. വാളോ കുന്തമോ ഒന്നും അകത്തേക്ക് കടക്കാത്ത തരത്തിലുള്ള തൊലിയായിരുന്നു സൈക്നൂസിൻ്റേത്. അങ്ങനെ ശ്രമങ്ങളൊക്കെ പാഴായപ്പോൾ അക്കിലസിന് കടുത്ത ദേഷ്യം വന്നു. അദ്ദേഹം വാളും വില്ലും ഒക്കെ വലിച്ചെറിഞ്ഞ് വെറും കൈയോടെ സൈക്നൂസിന്റെ നേരെ പാഞ്ഞെത്തി അയാളുടെ തലപ്പാവ് തട്ടിത്തെറിപ്പിച്ചു കളഞ്ഞു. രണ്ട് കൈകൊണ്ടും അക്കിലസ് സൈക്നൂസിന്റെ കഴുത്തിൽ പിടിച്ചമർത്തി. അക്കിലസിന്റെ ആ ശക്തിക്ക് മുന്നിൽ സൈക്നൂസിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അയാൾ ശ്വാസം മുട്ടി മരിച്ചു വീണു. പക്ഷേ സമുദ്രദേവനായ പോസിഡോൺ തന്റെ മകന്റെ മരണം കണ്ട് പാഞ്ഞെത്തി. അക്കിലസ് കൈവിടർത്തി നോക്കിയപ്പോൾ സൈക്നൂസിനെ കണ്ടില്ല. അയാളുടെ തലപ്പാവ് മാത്രം പടക്കളത്തിൽ കിടപ്പുണ്ട്. സൈക്നൂസിന്റെ ആത്മാവിനെ അരയന്നമാക്കി മാറ്റി അദ്ദേഹത്തിന്റെ അച്ഛൻ പോസിഡോൺ ദേവൻ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയതാണ് എന്നാണ് ഗ്രീക്കുകാർ വിശ്വസിക്കുന്നത്. സ്പാർട്ടയിലെ ഹെലനെ അവളുടെ ഭർത്താവായ മെലനാവൂസിന് തിരിച്ചു കിട്ടാൻ വേണ്ടി ഗ്രീസിലെ എല്ലാ വില്ലാളി വീരന്മാരും ഒത്തുകൂടി യുദ്ധത്തിനിറങ്ങിയിരിക്കുകയാണ്. ആ യുദ്ധത്തിലാണ് ട്രോയിയുടെ പ്രധാന നേതാക്കളിൽ ഒരാളായ സൈക്നൂസ് മരണപ്പെട്ടിരിക്കുന്നത്. ഇനി ഈ യുദ്ധം എങ്ങനെയാണ് മുന്നോട്ട് പോവുക എന്നറിയാം അടുത്തയാഴ്ച.
3: സ്പാർട്ടയിലെ രാജകുമാരിയായ ഹെലന്റെയും ട്രോയിലെ രാജകുമാരനായ പാരിസിന്റെയും കഥയുടെ തുടർ ഭാഗമാണ് നമ്മൾ ഇതുവരെ കേട്ടത്. ഈ കഥ കൂട്ടുകാർക്കായി പറഞ്ഞു തന്നത് ഐശ്വര്യ.
2: പണ്ട്

നാടു ഭരിക്കുന്ന ദാര്. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും അവലോകനവുമായി ആകാശവാണിയും തത്സമയം ശ്രോതാക്കൾക്കൊപ്പം. നാളെ രാവിലെ 8:30 മുതൽ ആകാശവാണിയുടെ കേരള നിലയങ്ങളിലൂടെ. നാടു ഭരിക്കുന്ന ദാര് നാളെ രാവിലെ 8:30 മുതൽ തത്സമയ പ്രക്ഷേപണം.

നാളെ രാത്രി 8 മണിക്ക് ഹലോ ഡോക്ടർ. വൃക്കരോഗങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ നോബിൾ ഗ്രേഷ്യസ് മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയുടെ തിരഞ്ഞെടുത്ത ഭാഗങ്ങൾ കേൾക്കാം നാളെ രാത്രി 8 മണിക്കുള്ള ഹലോ ഡോക്ടർ പരിപാടിയിൽ.

0: പ്രിയ ശ്രോതാക്കളെ, ചരിത്രത്തെ വെറും സംഭവങ്ങളുടെ നിരയായല്ല, ജീവനുള്ള അനുഭവമായി വായനക്കാരന് മുന്നിലെത്തിച്ച എഴുത്തുകാരനും ചരിത്രകാരനുമായ ഡോക്ടർ എം ജി ശശിഭൂഷണാണ് ഇന്നത്തെ അക്ഷര സൗരഭത്തിന്റെ അതിഥി. മാർത്താണ്ഡവർമ്മ ചരിത്രവും പുനർവായനയും എന്ന കൃതിയിൽ തിരുവിതാംകൂറിന്റെ ആദ്യകാല ചരിത്രവും ഭരണ പാരമ്പര്യവും ആഴത്തിൽ അന്വേഷിക്കുന്ന അദ്ദേഹം അതിന്റെ സൃഷ്ടി പശ്ചാത്തലവും ചരിത്രത്തിന്റെ അന്തർധാരകളും പങ്കുവയ്ക്കുന്നു. നമുക്ക് കേൾക്കാം ചരിത്രത്തിന്റെ പുനർവായനകൾ.
1: ചരിത്രകാരനായും അധ്യാപകനായും ഒരു ചെറിയ വേളയിൽ പത്രപ്രവർത്തകനായും അതേപോലെ തന്നെ കേരള സാക്ഷരതാ മിഷന്റെ ഡയറക്ടറായും അങ്ങനെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരുപാട് ചരിത്ര വസ്തുതകളിലേക്ക് വെളിച്ചം വീശാൻ സഹായിച്ച നിരവധി രചനകൾ സ്വന്തം പേരിലുള്ള ഒരു വ്യക്തിത്വമാണ് ഇന്ന് എന്നോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത് ഡോക്ടർ എം ജി ശശിഭൂഷൺ. സ്വാഗതം സാർ.
2: നമസ്കാരം.
1: കേരളത്തിലെ ചരിത്രവുമായി ബന്ധപ്പെട്ട്

0: ദേശത്തിന്റെ ചരിത്രത്തിൽ സൃഷ്ടിച്ച സ്വാധീനത്തിൽ തുടങ്ങി ചുമർചിത്രങ്ങളെക്കുറിച്ച്, ശില്പങ്ങളെക്കുറിച്ച്, അതുപോലെ തന്നെ ഭാഷയിലുള്ള സ്വാധീനത്തെക്കുറിച്ച്, ഇപ്പോൾ നമ്മൾ ഏറ്റവും പുതുതായിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് മാർത്താണ്ഡവർമ്മയെക്കുറിച്ച്, തിരുവിതാംകുണ്ട ചരിത്രത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച്, അങ്ങനെ പുസ്തകങ്ങൾ നിരവധിയായി അങ്ങയുടേതായിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ തങ്ങളുടെ രചനകൾ ഊന്നിക്കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ചോദിക്കണം, പക്ഷെ അതിന് മുമ്പായിട്ട് ക്ഷേത്രങ്ങളുടെ ചരിത്രം അങ്ങയുടെ കാഴ്ചപ്പാടിൽ കേരളത്തിന്റെ ചരിത്രത്തെ എങ്ങനെയാണ് സ്വാധീനിച്ചിട്ടുള്ളത്?
1: ഞാൻ കേരളത്തിന്റെ ഒരു സാംസ്കാരിക ചരിത്രം പഠിക്കാനാണ് തുടങ്ങിയത്. അപ്പൊ സാംസ്കാരിക ചരിത്രം പൂർത്തിയാക്കണമെന്നുണ്ടെങ്കിൽ ആരാധനാലയങ്ങളെ പറ്റി പഠിച്ചേ മതിയാവും. അപ്പൊ കേരളത്തിലെ ക്ഷേത്രങ്ങളെന്ന് പറയുന്നത് വാസ്തവത്തിൽ പഴയ കാലത്തെ ഗ്രാമങ്ങളുടെ ന്യൂക്ലിയസ് ആയിരുന്നു. പ്രത്യേകിച്ച് ദേശക്ഷേത്രങ്ങൾ, അതുപോലെ ഗ്രാമക്ഷേത്രങ്ങൾ, 32 ഗ്രാമങ്ങൾ, ആ ഗ്രാമങ്ങളിലെ പ്രധാനപ്പെട്ട ആസ്ഥാനങ്ങൾ ആയിട്ടുള്ള ക്ഷേത്രങ്ങൾ, അവർക്ക് ഭരണാധികാരം തന്നെ ഉണ്ടായിരുന്നു. ഏതായാലും ക്ഷേത്രങ്ങൾ നമ്മുടെ ദേശത്തിന്റെ സംസ്കാരത്തെ രൂപവത്കരിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പൊ ഈ അറിവ് വെച്ചുകൊണ്ടാണ് ഞാൻ ക്ഷേത്രങ്ങളെ സമീപിക്കുന്നത്. അല്ലാതെ ഒരു ഭക്തന്റെ ആരാധന മനോഭാവത്തോടുകൂടി അല്ല. തീർച്ചയായിട്ടും ഞാൻ ആസ്തികനാണ്, നാസ്തികനല്ല. അത് ആണെങ്കിൽ കൂടിയും എന്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് ആ ക്ഷേത്രങ്ങളെ ചരിത്രത്തിന്റെ പിൻബലത്തോടുകൂടി പഠിക്കുക എന്നത് ആയിരുന്നു. അങ്ങനെ കേരളത്തിലെ അനേകം ക്ഷേത്രങ്ങളിൽ പോകാനായിട്ട് സാധിച്ചു. അവിടെയുള്ള ആലേഖനങ്ങളെക്കുറിച്ച്, അതായത് ഇൻസ്ക്രിപ്ഷൻസിനെ കുറിച്ച്, അതുപോലെ തന്നെ അവിടുത്തെ ചുവർചിത്രങ്ങളെക്കുറിച്ച്, അവിടുത്തെ ദാരുശില്പങ്ങളെക്കുറിച്ച് എല്ലാം പഠനം നടത്തുകയുണ്ടായി. അതിനെപ്പറ്റി അതോടൊപ്പം തന്നെ എഴുതാനും സാധിച്ചു. ദേശചരിത്രം കേരളീയ ക്ഷേത്രങ്ങളിലൂടെ എന്ന പുസ്തകത്തിലെ പ്രധാനപ്പെട്ട ഏതാണ്ട് 108 ക്ഷേത്രങ്ങളെ പറ്റി അതിനകത്ത് പഠനം നടത്തിയിട്ടുണ്ട്.
0: അങ്ങ് പറഞ്ഞതുപോലെ ഒരു കാലത്ത് കേരളത്തിന്റെ ദേശങ്ങളുടെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് ക്ഷേത്രങ്ങളായിരുന്നു. പരമ്പരാഗതമായ രീതിയിൽ പറഞ്ഞ ഫ്യൂഡൽ സങ്കല്പം, അതിന്റെ ഒരു കേന്ദ്ര ബിന്ദുവും ക്ഷേത്രമായിരുന്നു.
1: തീർച്ചയായിട്ടും അന്നത്തെ കാലത്തെ ഒരു അപ്രഖ്യാപിത ഭരണാധികാരിയായിരുന്നു, റൂളറായിരുന്നു ക്ഷേത്രത്തിലെ ഡെയ്റ്റി. അപ്പൊ ഫലത്തില് പലപ്പോഴും ഭരണാധികാരിയെക്കാളും ശക്തനായിരുന്നു പല ക്ഷേത്രങ്ങളും. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. ഏറ്റുമാനൂർ എന്ന് പറയുന്ന ഗ്രാമം കേരളത്തിലെ 32 ഗ്രാമങ്ങളിലൊന്നാണ്. കിടങ്ങൂറുള്ള സുബ്രഹ്മണ്യസ്വാമി, അല്ലെങ്കിൽ കുമാരനെല്ലൂരിലുള്ള കാർത്തികായനി, ഇവരെല്ലാം ആ ഗ്രാമങ്ങളുടെ ഭരണാധികാരിയാണ്. ഇത് പെട്ടെന്ന് നമുക്ക് അവിശ്വസനീയമായി തോന്നും, പക്ഷേ കേരളത്തിൽ അങ്ങനെ ആയിരുന്നു. എന്നാൽ ഈ പവർഫുൾ ആയിട്ടുള്ള റൂളേഴ്സ് വന്നു. ഉദാഹരണത്തിന് തിരുവിതാംകൂറിന്റെ ചരിത്രം എടുക്കുക. മാർത്താണ്ഡവർമ്മയെ പോലൊരു ഭരണാധികാരി വരുമ്പോഴത്തേക്കും ഈ ക്ഷേത്രങ്ങളുടെ പ്രാധാന്യം അപ്രത്യക്ഷമാവുകയാണ്. അപ്പോഴും മാർത്താണ്ഡവർമ്മയ്ക്ക് അറിയാം തന്നെ ചോദ്യം ചെയ്യാൻ ആളുകൾ വരുമെന്ന്. അതിനെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അദ്ദേഹം തൃപ്പടിദാനം എന്ന് പറയുന്ന ഒരു നടപടിയിൽ കൂടി അദ്ദേഹം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ദാസൻ മാത്രമാണ് എന്ന ഭാവത്തിൽ അദ്ദേഹം ഒരു
0: പ്രഖ്യാപനമാണ്.
1: വാസ്തവത്തിൽ ഒരു പൊളിറ്റിക്കലായ ഒരു നടപടിയുമാണ്. അദ്ദേഹം ഭക്തനല്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഭക്തിയും ഉണ്ട്, രാഷ്ട്രീയവും ഉണ്ട്, രണ്ടിന്റെയും കൂടിയുള്ള ഒരു സമന്വയമാണ് 1750 തൃപ്പടിദാനത്തില് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോഴും ഈ മാർത്താണ്ഡവർമ്മ പോലും ഈ ക്ഷേത്രങ്ങളുടെ പ്രാധാന്യത്തെ പരോക്ഷമായി അംഗീകരിക്കുകയാണ്. പക്ഷെ അദ്ദേഹം ഒരു കാര്യം തീരുമാനിച്ചു, ഒരു പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മാത്രം മതി പ്രാധാന്യം. അതല്ലാതെ ചെറിയ ചെറിയ വേറെയും ക്ഷേത്രങ്ങളുണ്ട്. ഉദാഹരണത്തിന് കൊല്ലത്ത് ദേശിങ്ങനാട് എന്ന് പറയുന്ന ഈ വേണാടിന്റെ ശാഖയുടെ ക്ഷേത്രങ്ങളുണ്ട്. അല്ലെങ്കിൽ നെടുമങ്ങാട് പേരകത്താവഴിയുണ്ട്, അവർക്ക് ക്ഷേത്രങ്ങളുണ്ട്. അങ്ങനെ ഓരോ ക്ഷേത്രത്തിനും പ്രാധാന്യം വേണ്ട, അതെല്ലാം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ സബ്സിഡിയറി ഷ്രൈൻസ് ആയിട്ട് മതി എന്ന് മാത്രമല്ല, അദ്ദേഹം ഈ ചെറിയ രാജ്യങ്ങളെ പരാജയപ്പെടുത്തുകയും അവിടെയുള്ള മുതലുകൾ അദ്ദേഹം കൊള്ളയടിക്കുക എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ പിടിച്ചെടുക്കുക എന്ന് വേണമെങ്കിൽ പറയാം. ആ പിടിച്ചെടുത്ത ഈ ക്ഷേത്ര സ്വത്തുക്കൾ അദ്ദേഹം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരികയാണ്. നാം ഇന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തില് അതിന്റെ മൂല്യത്തെപ്പറ്റി നമുക്ക് അറിയാം. ആ പണം എന്ന് പറയുന്നത് ഈ വേണാട്ടിലെ രാജാക്കന്മാര് കാണിക്കയിട്ട പണം മാത്രമല്ല, അദ്ദേഹം കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളുടെയും സ്വത്തുകൂടി ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം എഴുതാൻ എനിക്ക് സാധിച്ചത്, അല്ലെങ്കിൽ ഇതിനെപ്പറ്റിയൊക്കെ വിശദമായി മനസ്സിലാക്കുവാൻ സാധിച്ചത് ഈ പറയുന്ന ക്ഷേത്രങ്ങളെ കുറിച്ചുള്ള പഠനങ്ങൾ നടത്തിയത് കൊണ്ടാണ്.
0: നമ്മളിപ്പോ പറഞ്ഞ് മനസ്സിലാക്കിയ അനുസരിച്ച് തന്നെ ദേശമെന്ന് പറയുന്നത് ക്ഷേത്രത്തിന്റെയും ദേവതയുടെയുമായ ഒരു സങ്കല്പം തന്നെയാണ് നിലനിന്നത്. അത് എത്ര ബുദ്ധിപൂർവമാണ് ശരിക്കും പറഞ്ഞ മാർത്താണ്ഡവർമ്മ പുനരുപയോഗിച്ചത്?
1: അതെ, അതിന് കാരണം എന്താണെന്ന് പറഞ്ഞാല് കായംകുളത്തെ ഈ കീഴടങ്ങാത്ത യോദ്ധാക്കൾ അവിടെ നിസ്സഹകരണ സമരം ആരംഭിച്ചു. മഹാത്മാഗാന്ധിക്കൊക്കെ വളരെ മുമ്പ് കായംകുളം എന്ന് പറയുന്ന നാട്ടുരാജ്യത്തിലെ ഒരു അപ്രഖ്യാപിത നിസ്സഹകരണ സമരമാണ്.

0: അതിൻ്റെതായ ചരിത്ര പ്രാധാന്യമുണ്ടായിരുന്നു. അപ്പോൾ അതിന് മുമ്പുള്ള ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് അങ്ങയുടെ നിരീക്ഷണം എന്താണ്?
1: അത് വളരെ നമുക്കിപ്പോൾ ഒരു ചരിത്രകാരൻ എന്നുള്ള നിലയിൽ നമുക്ക് ഐതിഹ്യങ്ങളെ അതിരുകവിഞ്ഞ് ആശ്രയിക്കാൻ സാധിക്കുകയില്ല. എങ്കിലും ഐതിഹ്യങ്ങളെ നമ്മുടെ തീരെ അതിനെ തിരസ്കരിക്കേണ്ടതായ ആവശ്യവുമില്ല. അതിനകത്ത് പുരാണങ്ങളിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തെപ്പറ്റി പരാമർശമുണ്ട് എന്ന് പറയുന്ന ഭാഗം അവിടെ നിൽക്കട്ടെ. പക്ഷെ ഒരു കാര്യവും നമ്മൾ ഓർക്കണം, 9-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന നമ്മാഴ്വാർ എന്ന് പറയുന്ന ആ വൈഷ്ണവ ആഴ്വാർ കവി ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തെപ്പറ്റി സങ്കീർത്തനങ്ങൾ എഴുതിയിട്ടുണ്ട്. തിരുമങ്കൈ ആഴ്വാർ ഏതാണ്ട് ഈ നമ്മാഴ്വാരുടെ സമകാലീനനാണ്. ആ തിരുമങ്കൈ ആഴ്വാര് ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തെപ്പറ്റി എഴുതിയിട്ടുണ്ട്. രാമാനുജാചാര്യർ ആ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട്. രേഖകളുടെ പിൻബലത്തോടുകൂടി നമുക്ക് പറയാൻ പറ്റും. മധ്വൻ വന്നിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ചൈതന്യ മഹാപ്രഭു വന്നിട്ടുണ്ട്. നമ്മൾ അത്ര ഓർക്കാറില്ല ഒരു വ്യക്തി. ആ വ്യക്തിയും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വരികയും അതിമനോഹരമായ ഒരു സങ്കീർത്തനം രചിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ വ്യക്തി ഗുരു നാനാക്ക് ആണ്. ഒരു കാര്യം ഓർക്കണം, ഗുരു നാനാക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തില് എത്തുമ്പോൾ അദ്ദേഹം വൈഷ്ണവ ഗോസ്വാമിയായിരുന്നു. അദ്ദേഹം സിഖ് മതം രൂപീകരിച്ചിരുന്നില്ല. അദ്ദേഹം അന്ന് വിഗ്രഹാരാധനയിൽ അവിശ്വസിച്ചിരുന്നുമില്ല. അദ്ദേഹം ഒരു തീർത്ഥാടകനായിട്ട് മിക്കവാറും ചൈതന്യ മഹാപ്രഭു സഞ്ചരിച്ച വഴികളിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത്. അങ്ങനെ അദ്ദേഹം തിരുവട്ടാറിൽ വരുന്നു. തിരുവട്ടാറിൽ വന്നിട്ട് തിരുവനന്തപുരത്ത് വരുന്നു. തിരുവനന്തപുരം എന്നുള്ള വാക്ക് ഈ ഗുരുനാനാക്ക് ഉപയോഗിക്കുന്നില്ല. അദ്ദേഹം പറയുന്നത്, കടൽത്തീരത്തുള്ള ഒരു മഹാക്ഷേത്രത്തിൽ ഞാൻ ഇന്ന് പോയി എന്നാണ്. ആ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകതയെക്കുറിച്ച് പറയുന്നുണ്ട്. സൂര്യചന്ദ്രന്മാർ ആരതി നടത്തുന്ന ഒരു ക്ഷേത്രം. ചില കാലഘട്ടങ്ങളിൽ ഈ സൂര്യൻ ഉദിക്കുകയും ചെയ്യും, ചന്ദ്രൻ അസ്തമിക്കുകയും ചെയ്യില്ല. അപ്പൊ ആ ഒരു സൂര്യചന്ദ്രന്മാരുടെ പശ്ചാത്തലത്തിൽ അദ്ദേഹം പത്മനാഭസ്വാമി ക്ഷേത്രത്തെ കണ്ട ശേഷമാണ് ഈ ഗുരു നാനാക്ക് മനോഹരമായ കീർത്തനം എഴുതിയ ജപ്ജി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സങ്കീർത്തനങ്ങളുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ആദി ഗ്രന്ഥം എന്ന് പറയുന്ന പുസ്തകത്തില് ഇതിന്റെ മൂല രചന നമുക്ക് വായിക്കാൻ പറ്റും. അതിന്റെ വിശദമായ വ്യാഖ്യാനം ഈ ഗുരു നാനാക്കിന്റെ ജീവചരിത്രകാരന്മാരെല്ലാം തന്നെ എഴുതിയിട്ടുണ്ട്.
0: തീർച്ചയായിട്ടും അതൊരു പുതിയ അറിവാണ് വസ്തുവിനെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ ആധുനിക തിരുവിതാംകൂർ എന്ന് പറയുന്ന മാർത്താണ്ഡവർമ്മ സ്ഥാപിച്ചിട്ടുള്ള ആ ഒരു തുടർച്ച, അതിന്റെ ചരിത്രത്തെക്കുറിച്ച് അങ്ങ് വളരെയധികം പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫലമാണ് ഇപ്പോൾ മാർത്താണ്ഡവർമ്മ ചരിത്രവും പുനർവായനയും എന്ന പുസ്തക രൂപത്തിൽ നമുക്ക് മുമ്പിൽ ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. മാർത്താണ്ഡവർമ്മയിലേക്ക് അങ്ങ് എത്തിയതിന്റെ ഒരു കാരണം എന്താണ്?
1: ഞാൻ തിരുവനന്തപുരത്താണ് ജീവിക്കുന്നത്. ഞാൻ പക്ഷെ ജനിച്ചത് കായംകുളത്താണ്. അപ്പൊ കുട്ടിക്കാലത്തോടെ പഠിക്കാനും സാധിച്ചു. വീടിനടുത്തായിട്ട് കൃഷ്ണപുരം കൊട്ടാരമുണ്ട്. അപ്പൊ സ്കൂളിൽ നിന്നും പോകുന്നത് ഈ കൊട്ടാരം കണ്ട് പിന്നിട്ടിട്ടാണ്. ഇന്ന് മാത്രമല്ല, അത് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു മോണ്യുമെന്റ് ആകുന്നതിന് മുമ്പ് തന്നെ ഈ കൃഷ്ണപുരം കൊട്ടാരത്തിൽ എനിക്ക് പലതവണ പോകാൻ സാധിച്ചിരുന്നു. എനിക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഞാനൊരു സാഹിത്യ നിരൂപകനായിട്ട് തുടങ്ങിയ ആളാണ്. പക്ഷെ ഞാൻ അറിയാതെ ചരിത്രത്തിലേക്ക് എന്നെ കൊണ്ട് എത്തിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ കൃഷ്ണപുരം കൊട്ടാരമാണെന്ന് പറയേണ്ടി വരും. ആ കൃഷ്ണപുരം കൊട്ടാരം കായംകുളം രാജാവിൻ്റെതല്ല. അവിടെ കായംകുളം രാജാവിൻ്റെ ഒരു കൊട്ടാരം ഉണ്ടായിരുന്നു. ആ കൊട്ടാരം കുളം തോണ്ടിയതിന് ശേഷമാണ് ഈ ഇപ്പൊ കാണുന്ന കൃഷ്ണപുരം കൊട്ടാരം മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് അദ്ദേഹത്തിന്റെ മന്ത്രിമാർ പണിയുന്നത്. അയ്യപ്പൻ മാർത്താണ്ഡപ്പിള്ളയാണ് നാം ഇന്ന് കാണുന്ന കൃഷ്ണപുരം കൊട്ടാരം നിർമ്മിച്ചത്. ഇപ്പൊ സ്വാഭാവികമായി ഈ യുദ്ധത്തെപ്പറ്റി, കായംകുളം യുദ്ധങ്ങളെപ്പറ്റി 1734 കായംകുളം രാജാവിനെ കൊല്ലുകയാണ്. കേരള ആചാരം അനുസരിച്ച് രണ്ട് ദേശങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ഈ ഭരണാധികാരിയെ ഒരിക്കലും കൊല്ലുകയില്ല. യുദ്ധത്തിൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ പരാജയം അംഗീകരിക്കും, അയാൾ സാമന്തനായിട്ട് തുടരും. ഇത് ആദ്യമായിട്ടാണ് 1734 കായംകുളത്തെ യുദ്ധത്തിൽ വെച്ച് മങ്കുഴി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഈ രാജാവിനെ കൊല്ലുന്നത്. അപ്പൊ അത് കൂടുതൽ അന്വേഷിക്കാൻ തുടങ്ങി. അതിലും എന്നെ അത്ഭുതപ്പെടുത്തിയത് തീർച്ചയായിട്ടും മാർത്താണ്ഡവർമ്മയും കായംകുളവും തമ്മിലുള്ള ആ വൈരത്തെ പറ്റിയാണ്. അതിലെ ധർമ്മമൊന്നും നോക്കിയില്ല, കേരള ആചാരം നോക്കിയില്ല. മാർത്താണ്ഡവർമ്മ എല്ലാ തരത്തിലുള്ള തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഉപയോഗിച്ചുകൊണ്ട് കായംകുളത്തിനെ കൊള്ളയടിച്ചു. ആ രാജകുടുംബത്തെ മുഴുവൻ അദ്ദേഹം ഇല്ലാതാക്കി. അവസാനത്തെ രാജാവ് അഗതിയായിട്ട് കൂത്തുപറമ്പില് മലബാറിൽ പോയി ഒളിച്ചു താമസിക്കുകയായിരുന്നു. അവിടെ വെച്ചാണ് അദ്ദേഹത്തിന്റെ മരണം നടക്കുന്നത്. ആ കുടുംബം മുഴുവൻ ഇല്ലാണ്ടായി. ഇങ്ങനെയൊക്കെ ആയിട്ടും ഈ മാർത്താണ്ഡവർമ്മ ചെയ്തത് ശരിയാണെന്ന് ആരും പറയുന്നില്ല. പക്ഷെ ഒരു മാർത്താണ്ഡവർമ്മ 18-ാം നൂറ്റാണ്ടിൽ ഇല്ലായിരുന്നുവെങ്കിൽ പിന്നീട് വരുന്ന ടിപ്പു സുൽത്താന് ഈ തിരുവിതാംകൂർ അനായാസമായി കീഴടക്കാൻ കഴിയുമായിരുന്നു എന്നതും യാഥാർത്ഥ്യമാണ്. ഇപ്പൊ നമുക്കറിയാം, മാടമ്പിമാരായ പിള്ളമാരെ അദ്ദേഹം വധിക്കുകയാണ്.

0: തണ്ടോർമ ദുഷ്ടനാണെന്നുള്ള കാര്യത്തിൽ അവർക്ക് രണ്ടഭിപ്രായമില്ല, പക്ഷെ തള്ളി പറയുന്നില്ല. അപ്പൊ എനിക്ക് തോന്നുന്നത് അവര് അവരുടെ ട്രാജഡിയെയും മാറ്റിവെച്ചുകൊണ്ട് ഈ രാജ്യത്തെ സ്നേഹിക്കുന്നു. അതെന്നെ അത്ഭുതപ്പെടുത്തി. അതുകൊണ്ടാണ് ഈ ചരിത്രം തുടർന്നും പഠിക്കുവാൻ എനിക്ക് ആഗ്രഹമുള്ളത്.
1: തീർച്ചയായിട്ടും നമ്മൾ മാർത്താണ്ഡവർമ്മയെ കുറിച്ച് പറയുമ്പോൾ സി വി രാമൻപിള്ള എഴുതിയ ആ ഒരു നോവൽ, ആ ഒരു മാർത്താണ്ഡവർമ്മയാണ് പലപ്പോഴും നമ്മുടെ പൊതുബോധത്തിൽ നിൽക്കുന്നത്. നമ്മുടെ ചരിത്ര രചനയെ അത് സ്വാധീനിച്ചിട്ടുണ്ടോ?
0: തീർച്ചയായിട്ടും അന്നും ചരിത്രകാരന്മാർ സി വിയെ അംഗീകരിച്ചിരുന്നില്ല. സർദാർ കെ എം പണിക്കർ എന്ന ചരിത്രകാരൻ മാർത്താണ്ഡവർമ്മയെ കുറിച്ച് ഒന്നും എഴുതിയിട്ടില്ലെങ്കിലും ചില പരാമർശങ്ങൾ നടത്തുകയുണ്ടായി. സി വിയോട് അദ്ദേഹത്തിന് വലിയ ആരാധനയാണുള്ളത്, നോവലിസ്റ്റായ സി വിയോട്. പക്ഷെ സർദാർ പണിക്കർ പറഞ്ഞു ഇത് ചരിത്രമല്ലെന്ന്. അതുപോലെ കൊച്ചിൻ സ്റ്റേറ്റ് മാനുവൽ എഴുതിയ സി അച്യുതമേനോൻ, അദ്ദേഹം മലയാളത്തിൽ ലേഖനങ്ങൾ എഴുതുമ്പോൾ സി പി അച്യുതമേനോൻ, ആ സി പി അച്യുതമേനോനും സൗമ്യമായിട്ടാണെങ്കിൽ പോലും സി വിയെ വിമർശിക്കുന്നുണ്ട്. എന്തിന്? കേരള കൗമുദിയുടെ സ്ഥാപക പത്രാധിപരായിരുന്ന സി വി കുഞ്ഞിരാമൻ സി വിയെ വിമർശിക്കുന്നുണ്ട്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള രൂക്ഷമായി വിമർശിക്കുന്നുണ്ട്. സി വി പറഞ്ഞ മാർത്താണ്ഡവർമ്മയും ചരിത്രത്തിലെ മാർത്താണ്ഡവർമ്മയും ആയിട്ട് വളരെ നേരിയ ബന്ധമാണുള്ളത്.
1: അങ്ങയുടെ ഒരു സോഴ്സസ് എന്തായിരുന്നു മാർത്താണ്ഡവർമ്മയെ കുറിച്ച് പഠിക്കാൻ വേണ്ടി?
0: ഞാൻ ആദ്യമേ തീരുമാനിച്ചു പ്രൈമറി സോഴ്സസിലേക്ക് പ്രവേശിക്കണം. അപ്പൊ പ്രൈമറി സോഴ്സസ് എന്ന് പറയുന്ന ലിറ്റററി സോഴ്സസ് ഉണ്ട്. മാർത്താണ്ഡ മഹാത്മ്യം കിളിപ്പാട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ മാർത്താണ്ഡവർമ്മയെ മനസ്സിലാക്കാൻ ഉപയോഗിച്ചത്. പക്ഷെ അത് മാർത്താണ്ഡവർമ്മയെ വെള്ളപൂശുന്ന കൃതിയാണ്. പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഡച്ച് സോഴ്സസ് ഉണ്ട്. പക്ഷെ എനിക്ക് ഡച്ച് വായിക്കാൻ അറിഞ്ഞുകൂടാ. അങ്ങനെ ഇരിക്കെയാണ് ഞാനൊരു ഡച്ച് സുഹൃത്ത്, അദ്ദേഹം ഈ ഡിലനോയിയുടെ കുടുംബത്തിൽപ്പെട്ടയാളാണ്, അദ്ദേഹം തിരുവിതാംകൂറിനെ പറ്റി പഠിക്കാനാണ് വന്നത്. കാരണം കുളച്ചൽ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പരാജയപ്പെടുത്തിയ ആ രാജാവിനെ കുറിച്ച് പഠിക്കാനാണ് വന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ കുറച്ചു കാലം അന്വേഷണങ്ങൾ നടത്താനൊക്കെ സാധിച്ചു. അപ്പൊ ചില കാര്യങ്ങൾ, എന്റെ സംശയങ്ങൾ ഈ ഡച്ച് സോഴ്സസിലുള്ളത് പറഞ്ഞു. ഞാൻ അതൊക്കെ എന്റെ പുസ്തകത്തിൽ അനുബന്ധമായ അദ്ദേഹത്തെ എല്ലാം അംഗീകരിക്കുന്നുണ്ട്. പിന്നീട് ഈ കേരളത്തിലെ ഡച്ചുകാരുടെ ചരിത്രം വേറെയും ചില പ്രൊഫസർമാരും പണ്ഡിതന്മാരും എഴുതിയിട്ടുണ്ട്. അതുപോലെ പ്രൊഫസർ ഇബ്രാഹിം കുഞ്ഞിന്റെ മാർത്താണ്ഡവർമ്മയെ കുറിച്ചുള്ള പുസ്തകം, ഇതെല്ലാം വായിച്ചു. എന്നിട്ട് മതിലകൻ രേഖകളിലേക്ക് വന്നു. ആ മതിലകൻ രേഖകളും ഡച്ചുകാരും ചില കാര്യങ്ങളിൽ യോജിക്കുന്നുണ്ട്, ചില കാര്യങ്ങളിൽ വിയോജിക്കുന്നുണ്ട്. ആ യോജിക്കുന്ന കാര്യങ്ങളെ ഞാൻ ചരിത്രമായിട്ട് സ്വീകരിച്ചു.
1: മതിലകൻ രേഖകൾ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നൂറ്റാണ്ടുകളുടെ ഒരു ചരിത്രം.
0: ഒരു കോടിയിൽ കൂടുതൽ രേഖയുണ്ട്, അതിൽ 1% മാത്രമേ വായിച്ചിട്ടുള്ളൂ. ആ വായിച്ച രേഖകൾ മാത്രമാണ് ഞാൻ ആധാരമാക്കാൻ ശ്രമിച്ചിട്ടുള്ളത്.
1: അപ്പൊ അങ്ങനെ പുസ്തകത്തിൽ അങ്ങ് ചൂണ്ടിക്കാണിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, മാർത്താണ്ഡവർമ്മയുടെ ഒരു യൂറോപ്യൻ ബന്ധങ്ങൾ, അതിന്റെ ഒരു സ്വാധീനം അദ്ദേഹത്തിന്റെ സൈന്യത്തെ ചിട്ടപ്പെടുത്തുന്നതിലുണ്ട്, ഭരണപരമായ കാര്യങ്ങൾ വന്നിട്ടുണ്ട്.
0: പറയാമത്, അതായത് ഈ കാലത്തിന്റെ മാറ്റത്തെ അദ്ദേഹം വളരെ നേരത്തെ കണ്ടു. ഉദാഹരണത്തിന്, പണ്ട് നമ്മുടെ നാട്ടുരാജ്യങ്ങൾ എന്ന് പറയുന്നത് ഈ പറമ്പുകളിലെ നികുതി പിരിച്ചിരുന്നില്ല എന്ന് മാത്രമല്ല, എത്ര പറമ്പുണ്ടെന്ന് പോലും അറിയില്ല. നിലങ്ങളുടെ കാര്യത്തിൽ പിന്നെയും ശ്രദ്ധയുണ്ട്, കാരണം അന്നം തരുന്ന നെൽപ്പാടങ്ങളാണ്. ഈ പറമ്പുകളില് ആദ്യമായിട്ടൊരു കണ്ടെഴുത്ത് നടത്താൻ തീരുമാനിക്കുന്നത് മാർത്താണ്ഡവർമ്മയാണ്. അതിനകത്ത് മല്ലൻ ശങ്കരൻ എന്ന് പറയുന്ന റവന്യൂ ഉദ്യോഗസ്ഥൻ, മന്ത്രി, അദ്ദേഹത്തെ കൊണ്ടാണ് ഈ കണ്ടെഴുത്ത് നടത്തുന്നത്. വളരെ സമർത്ഥനായിട്ടുള്ള ഒരു മാനിപ്പുലേറ്ററും ഒക്കെ ആയിട്ടുള്ള, ഒരു പക്ഷേ അർത്ഥശാസ്ത്രം പഠിച്ചിട്ടുള്ള ഒരു രാമയ്യൻ അദ്ദേഹത്തിനെയാണ് അദ്ദേഹം പ്രധാനപ്പെട്ട സജീവനായിട്ട് ദളവയായിട്ട് നിയമിക്കുന്നത്. അതിസമർത്ഥരായിട്ടുള്ള ഒരു കൂട്ടം ഉദ്യോഗസ്ഥന്മാരെ ഉണ്ടായിരുന്നു, അതുപോലെ പടനായകന്മാരുണ്ടായിരുന്നു. സൈന്യത്തെ അദ്ദേഹം ഡിലനോയിയുടെ സഹായത്തോടെ ആധുനികവൽക്കരിച്ചു. അതിനകത്ത് അദ്ദേഹം പുള്ളിപ്പട്ടാളം എന്ന് പറയുന്ന ഒരു പട്ടാളത്തിനെ രൂപീകരിക്കുകയാണ്. ആ പുള്ളിപ്പട്ടാളത്തിന് അദ്ദേഹം ഡെയിലി വേജസ് കൊടുക്കുകയാണ്. അതുവരെ അങ്ങ് ആ പതിവില്ല, അരിപ്പടി എന്നാണ് ഇതിന് പറയുന്നത്. കൃഷ്ണപുരം എന്ന് പറയുന്ന സ്ഥലത്ത് പുള്ളിക്കണക്ക് എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. വാസ്തവത്തിൽ പുള്ളിക്കണക്ക് എന്ന് പറയുന്ന ഒരു ഉദ്യോഗ പേരാണ്. പുള്ളിപ്പട്ടാളത്തിന് ശമ്പളം കൊടുക്കാനുള്ള അക്കൗണ്ടന്റിന്റെ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഇന്ന് പുള്ളിക്കണക്കായിട്ട് അറിയപ്പെടുന്നത്. അവിടെയുള്ളവർക്ക് പോലും അതറിയില്ല. പക്ഷെ ഇങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത്, ആർമിയെ അദ്ദേഹം ആധുനികവൽക്കരിച്ചു, കോട്ടകൾ അദ്ദേഹം പണിഞ്ഞു, ഇപ്പം മോഡേണൈസ് ചെയ്തിരുന്നു. ആ മാർത്താണ്ഡവർമ്മയുടെ പ്രവർത്തനങ്ങളെപ്പറ്റി അസൂയയോടുകൂടിയാണ് ഡച്ചുകാർ പറഞ്ഞിരുന്നത്. ചുരുക്കം പറഞ്ഞാല് ഞാൻ അദ്ദേഹത്തെ വെള്ളപൂശാൻ ശ്രമിച്ചിട്ടില്ല. മാർത്താണ്ഡവർമ്മ ശത്രുക്കളോട് കാണിച്ചത് നിർദ്ദയമായ നടപടിയായിരുന്നു, യാതൊരു സംശയവുമില്ല. എന്നാൽ അദ്ദേഹം കാലത്തിന്റെ ഗതി മാറിയത് അനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിയ ഒരു ക്രാന്തദൃശിയാണ് എന്നത് ഞാൻ മറച്ചുവെച്ചുമില്ല. പക്ഷെ എന്നെ ഏറ്റവും വേദനിപ്പിച്ച ഒരു കാര്യമാണ് മാർത്താണ്ഡവർമ്മയ്ക്ക് ഉചിതമായ ഒരു സ്മാരകം ഈ തിരുവനന്തപുരത്തില്ല എന്ന്.

0: എന്ന് മാത്രമല്ല അദ്ദേഹത്തെ സംസ്കരിച്ച സ്ഥലം പള്ളിയടക്കം എന്നാണ് ആ സ്ഥലത്തിന് ആളുകൾ പറഞ്ഞിരുന്നത്. അവിടെ ഒരു ഫ്ളാറ്റുകാർക്ക് വേണ്ടിയിട്ട് ആ കെട്ടിടം ഇന്നത്തെ രാജകുടുംബത്തിൽപ്പെട്ട ആളുകൾ വിൽക്കുകയാണ് ചെയ്തത്. ഞാൻ ഞെട്ടിപ്പോയി.
1: അതാണ് ഒരുപക്ഷെ കാലത്തിന് ശേഷം നമ്മൾ കാണുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത്. മാർത്താണ്ഡവർമ്മ വളരെയധികം മോഡേണൈസ് ചെയ്ത ഒരു സൈന്യത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ കാലം മാറുന്ന അറിയാതെ ഒരു പക്ഷേ ദേശങ്ങളായിട്ട് മുറിഞ്ഞു കിടക്കുന്ന ഒരു സംവിധാനമാണ് ഉണ്ടായിരുന്നത്. ഇതെല്ലാം ഇദ്ദേഹം പിടിച്ചടക്കുന്നുണ്ട്. ആധുനിക സൈന്യം തന്നെയല്ലേ സഹായിച്ചിട്ടുള്ളത്?
0: അല്ല, അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ ഈ ഡിലിനോയിയെ പോലെയും അതിനു മുമ്പ് ഒരു ഡ്യുവൻ ഷോട്ട് എന്ന് പറഞ്ഞിട്ടൊരു പോരാളി ഉണ്ടായിരുന്നു. ജർമ്മൻ വംശജനാണ് അദ്ദേഹവും. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ പോരാളിയായിരുന്നു. അവിടുന്ന് ഡിഫക്ട് ചെയ്തിട്ടാണ് മാർത്താണ്ഡവർമ്മയുടെ സൈന്യത്തിലേക്ക് വന്നത്. അതുപോലെ വളരെ മികച്ച ഒരു കുതിരപ്പട്ടാളം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ കുതിരപ്പട്ടാളത്തിന്റെ തലവനായിട്ട് പൊന്നുപാണ്ഡ്യ തേവർ എന്ന് പറയുന്ന ഒരു പോരാളി ഉണ്ടായിരുന്നു. പൊന്നുപാണ്ഡ്യ തേവര് ഇവിടെ ഒരു യുദ്ധത്തിൽ വെച്ച് കൊല്ലപ്പെട്ടു. ഉടനെ തന്നെ അദ്ദേഹം മാർത്താണ്ഡവർമ്മ മകനെ കുതിരപ്പട്ടാളത്തിന്റെ മേധാവിയാക്കുകയാണ്. അയാൾക്ക് പിന്നീട് 42,000 ഏക്കർ ഭൂമിയാണ് മാർത്താണ്ഡവർമ്മ പാരിതോഷികമായിട്ട് കൊടുക്കുന്നത്. അതിന്റെ പിന്മുറക്കാരാണ് ഇന്ന് ശിങ്കംപെട്ടി സെമീൻദാർ എന്നറിയുന്നത്. തിരുനെൽവേലി ജില്ലയിലാണ് അവരുടെ ആസ്ഥാനം. എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യമാണ് മാർത്താണ്ഡവർമ്മ ഒരു കരുത്തനായ പോരാളിയെ പോലും കൂടെ പിടിച്ചു ചേർത്ത് നിർത്തുമായിരുന്നു. അവസാനം നമുക്കൊക്കെ അറിയാവുന്ന പോലെ അരയ്ക്ക് കീഴ്വശം തളർന്നുപോയി മാർത്താണ്ഡവർമ്മ. അവസാനം ഒളശയിലെ മൂസ എന്ന് പറയുന്ന ആയുർവേദ വൈദ്യനാണ് അദ്ദേഹത്തെ ചികിത്സിക്കുന്നത്. എന്ന് മാത്രമല്ല അദ്ദേഹത്തിനെ ഉടനെ ഒരു ഔഷധക്കട്ടിൽ ഡച്ചുകാരെ ഗിഫ്റ്റായിട്ട് കൊടുക്കുകയാണ്. ആ കട്ടിലാണ് നമ്മൾ ഇന്ന് പത്മനാഭപുരം കൊട്ടാരത്തിൽ കാണുന്നത്. പക്ഷേ ഈ പരാധീനതകളൊന്നും തന്നെ അദ്ദേഹം വകവച്ചിരുന്നില്ല. അദ്ദേഹത്തിന്റെ ബുദ്ധിക്ക് ഒരു കുറവും വന്നിരുന്നില്ല അവസാന ശ്വാസം വരെയും. പക്ഷേ രാമയ്യന്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ഉത്സാഹം ഗണ്യമായി കുറഞ്ഞു. പിന്നീട് അദ്ദേഹം തുടർന്ന് യുദ്ധങ്ങൾ നടത്തുന്നതിലേക്ക് പോകുന്നില്ല. അങ്ങനെ ഒരു വ്യത്യസ്തമായ കാഴ്ചപ്പാടിലാണ് ഈ മാർത്താണ്ഡവർമ്മ എന്ന പുസ്തകം എഴുതിയത്. ആ പുസ്തകത്തിനെ വിപുലീകരിക്കണമെന്ന് ആഗ്രഹമുണ്ട്.
1: തീർച്ചയായിട്ടും. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ കുളച്ചൽ യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഡച്ചുകാർക്കെതിരെ തിരുവിതാംകൂർ യുദ്ധം ജയിച്ചു എന്നുള്ളതാണ് നമ്മൾ അറിയുന്ന ചരിത്രം. ആ സമയത്ത് കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ സ്വാധീനം ഉറപ്പിക്കാൻ ശ്രമിച്ച കൊളോണിയൽ ശക്തികൾ അവർ തമ്മിലുള്ള ഒരു മത്സരം കൂടെ അതിനകത്ത് വന്നിട്ടില്ലേ?
0: തീർച്ചയായിട്ടും. അതിനു മുമ്പ് ആറ്റിങ്ങിൽ വെച്ച് നടക്കുന്ന തിരുവിതാംകൂറും കായംകുളവുമായിട്ടുള്ള യുദ്ധത്തില് കായംകുളം സൈന്യത്തെ സഹായിക്കാനായിട്ട് ഡച്ചുകാരെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ യൂറോപ്പിൽ ഡച്ചുകാരും ഇംഗ്ലീഷുകാരും സുഹൃത്തുക്കളാണ്. ആ സൗഹൃദം നിലനിൽക്കെ ഈ ആറ്റിങ്ങൽ യുദ്ധത്തില് ഈ തിരുവിതാംകൂറിനെ ഇംഗ്ലീഷുകാർ രഹസ്യമായി സഹായിക്കും. കുളച്ചൽ യുദ്ധത്തിനും രഹസ്യമായ പിന്തുണ ഇംഗ്ലീഷുകാരുടെ ഉണ്ടായിരുന്നു. തീർന്നില്ല ഈ കുളച്ചൽ യുദ്ധത്തില്. നമ്മുടെ രാജഭക്തന്മാരായ ചരിത്രകാരന്മാർ പറയാൻ വിട്ടുപോയ കാര്യമാണ് ഈ കുളച്ചൽ യുദ്ധത്തിൽ ജയിക്കാൻ സാധിച്ചത് പ്രധാനമായിട്ട് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ഡിഫക്ട് ചെയ്ത ആയിടം മാത്രം ഈ തിരുവിതാംകൂർ സൈന്യത്തിൽ ചേർന്ന ജർമ്മൻ വംശജനായ ഡ്യുവൻ ഷോട്ട് ഉള്ളതുകൊണ്ടാണ് നമുക്ക് വിജയിക്കാൻ സാധിച്ചത്. ഇന്ന് മാത്രമല്ല പലരും വിചാരിക്കുന്നത് പോലെ ഡിലനോയിയെ കുളച്ചിൽ വെച്ചല്ല കീഴടങ്ങുന്നത്. കന്യാകുമാരിയിലെ മുട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഡിലനോയി കീഴടങ്ങുന്നത്. ആ ഡിലനോയി ഡൊണാഡിയും രണ്ടുപേരും കൂടിയാണ് കീഴടങ്ങുന്നത്. അവരെ ഈ കുളച്ചൽ യുദ്ധത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇതിനൊക്കെ ഉപരി ഒരു ഗൺ ഫൈറ്റ് നടക്കുന്നു. ആ ഫൈറ്റില് പീരങ്കിയിൽ നിന്ന് വരുന്ന ഉണ്ട ഉണക്കാനിട്ടിരുന്ന വെടിമരുന്നിലേക്ക് ചെന്ന് വീഴുകയാണ്. അത് ആളി കത്തുകയാണ്. അങ്ങനെയാണ് കുളച്ചലിൽ വെച്ചുള്ള ഡച്ചുകാരുടെ പരാജയം പൂർണ്ണമാകുന്നത്.
1: അങ്ങനെ പല കാര്യങ്ങൾ,
0: യാദൃശ്ചികത്വങ്ങളുടെ ഒരു സമാഹാരം തന്നെ ഈ കുളച്ചലിൽ സംഭവിക്കുകയാണ്.
1: ഇപ്പൊ മാർത്താണ്ഡവർമ്മയുടെ ഒരു പടയോട്ടങ്ങളെല്ലാം അടക്കം നമ്മൾ നോക്കുമ്പോൾ അതിന് മുമ്പുള്ള കേരളത്തിൽ നിന്ന് അത് സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല. പ്രത്യേകിച്ച് ഇവിടുത്തെ ജാതി വ്യവസ്ഥയിലടക്കം, അങ്ങയുടെ നിരീക്ഷണം എന്താണ്?
0: മാർത്താണ്ഡവർമ്മ വളരെ കൗശലക്കാരനായ ഒരു ഭരണാധികാരി ആയിരുന്നു. അദ്ദേഹം ഈ പരമ്പരാഗതമായ ജാതി സമ്പ്രദായത്തെ ഉടച്ചു വാർക്കാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് അത് പൂർത്തിയാക്കാൻ സാധിച്ചിരുന്നില്ല. പക്ഷേ നമ്മൾ അദ്ദേഹത്തിന്റെ കാലത്തെ നടപടികൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹം അനവധി ഈഴവ കുടുംബങ്ങൾക്ക് സ്ഥാനമാനങ്ങൾ കൊടുക്കുന്നത് കാണാൻ പറ്റും. അതുപോലെ തന്നെ അദ്ദേഹം അന്ന് ചാന്നാർ എന്നാണ് പറഞ്ഞിരുന്നത്, നാടാർ സമുദായത്തിൽപ്പെട്ട ആളുകള്. അവരെ അദ്ദേഹം ആർമിയില് പങ്കെടുപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ എല്ലാ ജാതി മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളെയും അദ്ദേഹം പരിമിതമായിട്ടാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ പട്ടാളത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. ജിഫ്രി പുസ്തകം എഴുതിയല്ലോ, ഡിക്ലൈൻ ആൻഡ് ഫോൾ ഓഫ് നായർ ഡോമിനൻസ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ പറയുന്നത് പോലെ നായർ ഡോമിനൻസിന് അദ്ദേഹം തീർച്ചയായിട്ടും ഒരു ശൈഥില്യം ഉണ്ടാക്കി.
1: ഈ എട്ട് വീട്ടിൽ പിള്ളമാർ എന്ന് നമ്മൾ പരമ്പരാഗതമായി പറയുന്ന ഒരു വില്ലൻ പരിവേഷത്തോടു കൂടിയുള്ള ഇതുണ്ട്, പക്ഷെ അങ്ങയുടെ പുസ്തകത്തിൽ അത് വേറെ രീതിയിലാണ് അവതരിപ്പിച്ചത്.
0: അല്ല, അവർ വില്ലന്മാരായിരുന്നില്ല. അവർ വാസ്തവത്തിൽ പിന്നെ ഫ്യൂഡൽ ലോർഡ്സ് എന്ന് പറയുന്ന എട്ട് കുടുംബങ്ങളല്ല, ഏതാണ്ട് 72 മാടമ്പിമാരുണ്ടായിരുന്നു. ആ 72 മാടമ്പിമാരിൽ 8 പിന്നീട് പ്രധാനികളാകുന്നു. പക്ഷെ 72 42 തൂക്കിക്കൊല്ലുന്നത് മാർത്താണ്ഡവർമ്മ. ശംഖുമുദ്രയുള്ള വാളുപയോഗിക്കുവാൻ അധികാരമുള്ള ആളുകളാണ് ഈ പിള്ളമാര്. ഈ പിള്ളമാർ എന്ന് പറയുന്നത് കരം പിരിച്ച് രാജാവിനെ ഏൽപ്പിക്കുന്നവരാണ്. എന്ന് മാത്രമല്ല, പല കുടിപ്പിള്ളമാരുടെ കുടുംബങ്ങളും രാജാക്കന്മാരുടെ മക്കളായിരുന്നു. കാരണം അന്ന് മരുമക്കത്തായമാണ്, അതുകൊണ്ട് ഈ മക്കൾക്ക് അവകാശമില്ല. ഈ മാർത്താണ്ഡവർമ്മ പോരെങ്കിൽ മലബാറിൽ നിന്ന് വന്നയാളാണ്. ഈ പിള്ളമാർക്കറിയാം ഇദ്ദേഹം വടക്ക് നിന്ന് ദത്തു വഴി വന്നയാളാണെന്ന്. അതിന്റെ ഒരു ഈഗോ ക്ലാഷ് ഉണ്ടായിരുന്നു.
1: അങ്ങയുടെ നിരീക്ഷണത്തിൽ ഇപ്പൊ മാർത്താണ്ഡവർമ്മ വളരെ തന്ത്രശാലിയും ശക്തനുമായ ഒരു ഭരണാധികാരിയായിരുന്നു. പക്ഷെ അതിനുശേഷം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് വംശാവലി നമ്മൾ പറയാമെങ്കിലും അങ്ങ് ഇപ്പോൾ സൂചിപ്പിച്ച ഈ ദത്ത എന്ന് പറയുന്നതാണ് അവിടെ നമ്മൾ കാണുന്നത്. രക്തബന്ധം
0: പറയാമത്. മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്നത് കൊലത്ത് നാട്ടിലെ പള്ളിയിൽ കോവിലകത്ത് നിന്ന് വന്നയാളാണ്. പിന്നീട് വന്ന ഭരണാധികാരികൾ ആരും തന്നെ പള്ളിയിൽ കോവിലകത്തെ അല്ല,
1: അതെ,
0: അവര് ചെങ്ങ കോവിലകത്തെയാണ്. ഇപ്പൊ ഉദാഹരണത്തിന് സ്വാതി തിരുനാൾ ചെങ്ങ കോവിലകത്തെയാണ്, ചിത്ര തിരുനാൾ ചെങ്ങ കോവിലകത്തിലെയാണ്. അപ്പൊ ഈ ചെങ്ങക്കോവിലകത്തുകാർക്ക് പള്ളിക്കോവിലുമായിട്ട് അകൽച്ചയാണുള്ളത്.
1: ഈ ശേഷം വന്ന ഭരണാധികാരികളുടെ പേരുകൾ നമ്മൾ പറയും, പലപ്പോഴും ദിവാൻമാരെ കുറിച്ചാണ് നമ്മൾ കൂടുതലും പറഞ്ഞു കേട്ടിട്ടുള്ളത്. അവസാനം സി പി രാമസ്വാമി അയ്യർ വരെ എന്തുകൊണ്ടായിരിക്കും അങ്ങ് സംഭവിച്ചത്?
0: അതിന് കാരണം എന്താണെന്ന് പറഞ്ഞാല്, ഈ അഡ്മിനിസ്ട്രേഷന്റെ ഹെഡ് ദിവാൻമാരാണ്. ഈ രാജാവ് വാസ്തവത്തില് ഒരു മജിസ്റ്റീരിയൽ പവറേ ഉള്ളൂ. ഈ ദിവാനെ നിയമിക്കുന്നത് ബ്രിട്ടീഷ് റെസിഡന്റ് ആണ്. നമുക്കറിയാം 1795 സബ്സിഡിയറി അലയൻസ് എന്ന് പറയുമ്പോഴും തിരുവിതാംകൂർ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലായി, പിന്നീട് ബ്രിട്ടീഷ് എംപയറിന്റെ ഭാഗമായി കീഴിലായി. അപ്പൊ ഭരണം നടത്തിയിരുന്നത് ദിവാൻമാരാണ്. പക്ഷേ കഴിവുള്ള രാജാക്കന്മാരെ ദിവാനെ മറികടക്കും. ഇപ്പൊ ഉദാഹരണത്തിന് ആയില്യം തിരുനാൾ രാമവർമ്മ, അദ്ദേഹം ഒരു ദിവാനെയും വകവച്ചിരുന്നില്ല. എന്നാൽ ദിവാനും വളരെ ശക്തനായിരുന്നു, ടി മാധവറാവു. പക്ഷേ അവർ തമ്മിൽ വലിയ ക്ലാഷ് ഒന്നും ഉണ്ടായില്ല. രണ്ടു കൂട്ടരുടെയും ഈഗോ സ്പേസസ് മനസ്സിലാക്കി, ആ സ്പേസസ് പൂർണ്ണമായിട്ട് വിനിയോഗിച്ചു. എന്നാൽ ചിത്ര തിരുനാൾ ദുർബലനായ ഭരണാധികാരിയായിരുന്നു. അദ്ദേഹം ദിവാന് വിധേയനായിരുന്നു, മാത്രമല്ല അദ്ദേഹത്തിന്റെ അമ്മയ്ക്കും വിധേയനായിരുന്നു. വളരെ ക്ലവറായിരുന്നു ഈ സി പി രാമസ്വാമി അയ്യറെങ്കിലും യഥാർത്ഥ ഭരണാധികാരി എന്ന് പറയുന്നത് ആരാണെന്ന് ചോദിച്ചാൽ സി പി രാമസ്വാമി അയ്യരും സേതു പാർവതിബായിയുമായിരുന്നു ഭരണാധികാരികൾ.
1: അങ്ങനെ മറ്റൊരു രക്തഫലം, ഒരുപക്ഷെ ചിത്രനാൾ തൊട്ടുമുമ്പ് റീജന്റ് റാണി ശ്രീ ലക്ഷ്മിഭായ് അധികാരത്തിൽ ഇരുന്ന ഒരു 6 നമ്മൾ കണക്കിൽ പലപ്പോഴും വരാറില്ല.
0: വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു ഭരണാധികാരി ആയിരുന്നു എന്നുള്ളതിന് ഗാന്ധി അവരെ പറ്റി 2 ലേഖനങ്ങൾ എഴുതിയത്. അപ്പൊ അങ്ങനെ ഗാന്ധിയെ പോലും സ്വാധീനിക്കാൻ കഴിയണമെങ്കിൽ ആ വ്യക്തി നിസാര ആവില്ലല്ലോ. ക്ഷേത്രപ്രവേശന വിളംബരം നടത്തുവാൻ അവർ തയ്യാറായിരുന്നു, പക്ഷേ ഞാൻ റീജന്റ് മാത്രമാണ് എന്ന സാങ്കേതിക കാര്യം അവർ ചൂണ്ടിക്കാണിച്ചിട്ട് മാറി നിൽക്കുകയായിരുന്നു. രണ്ടുപേരും രാജാ രവിവർമ്മയുടെ പേരക്കുട്ടികളാണ്. പക്ഷെ രണ്ടുപേരും സഹോദരിമാരല്ല, അർദ്ധ സഹോദരിമാരാണ്. അവിടെയാണ് അവർ തമ്മിലുള്ള ഈ റൈവൽറി ആരംഭിക്കുന്നത്. സേതു ലക്ഷ്മിബായിക്ക് ഒരു ആൺ സന്താനം ഉണ്ടായിരുന്നുവെങ്കിൽ ചിത്ര തിരുനാളിന് ഭരണാധികാരി ആവാൻ പറ്റിയില്ല. അപ്പൊ അതിന്റെ ഒരു ഭാഗമായി അധികാരത്തിന് വേണ്ടിയുള്ള വടംവലികൾ നടന്നിരിക്കണം. തിരുവിതാംകൂറിന്റെ ചരിത്രത്തിലെ ഒരു കറുത്ത പൊട്ടായിട്ട് ഈ രണ്ട് റാണിമാർ തമ്മിലുള്ള മത്സരത്തെ കാണുന്ന ഒരാളാണ് ഞാനും. ചരിത്രത്തിൽ നിന്ന് ആർക്കും ആരെയും പുറത്താക്കാൻ സാധിക്കുകയില്ല, അത് തിരിച്ചു വരും. സേതു പാർവതിബായിയെ കുറിച്ച് ഐവറി ത്രൗൺ എന്ന് പറയുന്ന പുസ്തകം വന്നതോടുകൂടി വീണ്ടും ഒരു റീസ്റ്റഡി വന്നു.
1: തീർച്ചയായിട്ടും
0: അതിന് മറുപടി എഴുതി, ഹിസ്റ്ററി ലിബറേറ്റഡ്. ആരും ശ്രദ്ധിക്കുന്നില്ല.
1: അതെ, അങ്ങ് തിരുവനന്തപുരം എന്ന നഗരത്തെ കുറിച്ച് കാര്യമായി എഴുതിയിട്ടുള്ള ഒരാൾ കൂടെയാണ്. വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ അങ്ങയുടെ നിരീക്ഷണത്തിൽ തിരുവനന്തപുരത്തെ ചരിത്രത്തെ എങ്ങനെ സംഗ്രഹിക്കാം?
0: അതായത്, ദക്ഷിണേന്ത്യയിലെ പ്രാചീന നഗരങ്ങളിലൊന്നാണ് തിരുവനന്തപുരം. ഇതൊരു മഹാക്ഷേത്രവുമായും ഒരു സർവകലാശാലയുമായും ബന്ധപ്പെട്ടിട്ടാണ് നഗരം ഉണ്ടാകുന്നത്. മഹാക്ഷേത്രം എന്ന് പറയുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രം, സർവകലാശാല എന്ന് പറയുന്നത് കാന്തലൂർ ശാല. അതിന്റെ പഴയ അതിരുകൾ എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ് അറബിക്കടൽ, തെക്ക് വശത്ത് കരമന, വടക്കുവശത്ത് ഉള്ളൂർ. ഇന്ത്യയിലെ ഏറ്റവും ക്ലീനസ്റ്റ് സിറ്റി ആയിരുന്നു. ഇവിടുത്തെ ഡ്രെയിനേജ് സംവിധാനം അനുപമമായിരുന്നു. ഇന്ന് തിരുവനന്തപുരത്തിന് പല പരാധീനതകളും ഉണ്ട്. എങ്കിലും പറയട്ടെ, ഞാനൊരു ശുഭാപ്തി വിശ്വാസിയാണ്. തിരുവനന്തപുരം നഗരം തീരെ അഴുക്കുചാലായി മാറില്ല എന്ന് പ്രതീക്ഷിക്കുന്നു.
1: അങ്ങയുടെ ചരിത്ര പഠനങ്ങൾ

0: ഓർഗനൈസേഷനുടെ വരുംകാലത്തേക്കുള്ള പ്രതീക്ഷകൾ എന്തൊക്കെയാണ്?
1: ചരിത്രം വാസ്തവത്തിൽ പഠിക്കണം എന്നുള്ള ഒരു പക്ഷക്കാരനാണ്. ഇന്നലകളെ വാഴ്ത്തുവാനല്ല, ഇന്നലകളിലെ അബദ്ധങ്ങളിൽ നിന്ന് മോചിതരാകുവാൻ ചരിത്ര പഠനം നമ്മളെ സഹായിക്കും. ചരിത്രത്തിൽ വില്ലന്മാരില്ല. ഞാൻ ആരെയെക്കുറിച്ചെങ്കിലും വിമർശിച്ചു എന്ന് പറഞ്ഞാലും എനിക്ക് എന്നെ സംബന്ധിച്ച് മാർത്താണ്ഡവർമ്മ വില്ലനല്ല. മാർത്താണ്ഡവർമ്മയ്ക്കും പ്രാധാന്യമുണ്ട്, പക്ഷെ മാർത്താണ്ഡവർമ്മ തെറ്റുകൾ ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയില്ല. ഇപ്പൊ ചരിത്രം പഠിക്കുന്നത് നമുക്ക് നാളെയിലേക്കുള്ള മുന്നേറ്റത്തിന് ഏറ്റവും പ്രയോജനകരമാണ്.
0: തീർച്ചയായിട്ടും അങ്ങയുടെ ഈ പ്രവർത്തനങ്ങൾ, പഠനങ്ങൾ, എഴുത്ത് കൂടുതൽ ഊർജ്ജസ്വലമായി മുമ്പോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്കിവിടെ ഉപസംഹരിക്കാം.
1: നമസ്കാരം.
2: ചരിത്രത്തിന്റെ പുനർവായനകൾ. ചരിത്രകാരനായ ഡോക്ടർ എം ജി ശശിഭൂഷണുമായി സന്ദീപ് സുരേഷ് നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം അനുജ ഭാസ്കർ. നിർവഹണം സന്ദീപ് സുരേഷ്.
3: അക്ഷര സൗരഭം.

ആകാശവാണി. നമസ്കാരം. പാമ്പുകടി, പ്രതിരോധവും ചികിത്സയും എന്ന വിഷയത്തിൽ ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. കേരളത്തിൽ പാമ്പുകടിയേറ്റ് ചികിത്സ തേടുന്നവരുടെ എണ്ണം ഗണ്യമായി വർദ്ധിക്കുന്നു. മനുഷ്യവാസ മേഖലകളിലേക്ക് പാമ്പുകൾ എത്തുന്നതും പാമ്പുകടി മൂലമുള്ള അപകടങ്ങൾ വർദ്ധിക്കുന്നതും ഇന്ന് വലിയൊരു ആരോഗ്യ വെല്ലുവിളിയായി മാറിയിരിക്കുന്നു. വനനശീകരണവും ആവാസ വ്യവസ്ഥയിലുണ്ടായ മാറ്റങ്ങളും പാമ്പുകളെ നാട്ടിലേക്കിറങ്ങാൻ പ്രേരിപ്പിക്കുന്നു. വീടിനു ചുറ്റും കാട് പിടിച്ചു കിടക്കുന്നതും വിറക് കൂനകളും കരിങ്കൽ കെട്ടുകളും പാമ്പുകൾക്ക് സുരക്ഷിതമായ ഒളിത്താവളമൊരുക്കുന്നു. ശരിയായ രീതിയിൽ സംസ്കരിക്കാത്ത ജൈവ മാലിന്യങ്ങൾ എലികളെ ആകർഷിക്കുകയും അവയെ തേടി പാമ്പുകൾ വീടിനുള്ളിൽ വരെ എത്തുകയും ചെയ്യുന്നു. പാമ്പ് കടിയേറ്റുള്ള മരണങ്ങൾ തടയുന്നതിന് ആരോഗ്യവകുപ്പ് പ്രത്യേക കർമ്മ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. പാമ്പുകടി കേസുകൾ കൂടുതൽ കാര്യക്ഷമമായി നിരീക്ഷിക്കാൻ നടപടികൾ ശക്തിപ്പെടുത്തുമെന്നും പാമ്പുകടിയുമായി ബന്ധപ്പെട്ട് ലഭ്യമായ ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ ആശുപത്രികളുടെ ഹോട്ട്സ്പോട്ട് മാപ്പിംഗ് നടത്തുമെന്നും വകുപ്പ് അറിയിച്ചു. പാമ്പുകടിയേറ്റ് കൂടുതൽ ആളുകളെത്തുന്ന ആശുപത്രികളെ റെഡ് ഫ്ളാഗ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷനായി കണക്കാക്കി കൂടുതൽ സൌകര്യങ്ങളൊരുക്കും. സാമൂഹിക അധിഷ്ഠിത നിരീക്ഷണത്തോടെ പാമ്പുകടികൾ റിപ്പോർട്ട് ചെയ്യും. ചികിത്സയുമായി ബന്ധപ്പെട്ട കാലതാമസം പ്രത്യേകമായി നിരീക്ഷിക്കും. ആശുപത്രികളെ ഹബ് ആൻഡ് സ്പോക്ക് രീതിയിൽ ക്രമീകരിച്ച് റഫറൽ സംവിധാനം കൂടുതൽ കാര്യക്ഷമമാക്കും. പ്രാഥമിക ചികിത്സാ കേന്ദ്രങ്ങളും റഫറൽ ആശുപത്രികളും കൂടുതൽ ശക്തിപ്പെടുത്തുകയും റെഡ് ഫ്ളാഗ് പ്രദേശങ്ങളിൽ കൂടുതൽ ചികിത്സാ സൌകര്യങ്ങൾ ഉറപ്പാക്കുകയും ചെയ്യും. ഹം നോസ് പിറ്റ് വൈപ്പർ, മലബാർ പിറ്റ് വൈപ്പർ തുടങ്ങിയവയ്ക്കായി പ്രത്യേക ചികിത്സാ പ്രോട്ടോകോളുകളും നടപ്പാക്കും. ഡോക്ടർമാർക്ക് പാമ്പുകളുടെ ചിത്രങ്ങൾ പരിചയപ്പെടുത്തുകയും നഴ്സുമാർക്ക് LMA അഥവാ ലാരിഞ്ചിയൽ മാസ്ക് എയർവേ പരിശീലനം നൽകുകയും ചെയ്യും. പാമ്പുകടിയെക്കുറിച്ചുള്ള പ്രാഥമിക ഗവേഷണങ്ങളും പ്രോത്സാഹിപ്പിക്കും. തൊഴിലാളികൾക്ക് ഗം ബൂട്ടുകളും റബ്ബർ ഗ്ലൗസുകളും പോലുള്ള സുരക്ഷാ ഉപകരണങ്ങൾ ലഭ്യമാക്കുക, കമ്മ്യൂണിറ്റി അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ടിംഗ് സംവിധാനങ്ങൾ വികസിപ്പിക്കുകയും ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്യുക, പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തം വർദ്ധിപ്പിച്ച് പാമ്പുകടി പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുക, അധ്യാപകർക്ക് ബോധവൽക്കരണം നൽകുക, സ്കൂൾ സോഷ്യൽ മീഡിയ ക്ലബ്ബുകൾ വഴി വിദ്യാഭ്യാസ വീഡിയോകൾ തയ്യാറാക്കുക, സർക്കാർ സ്വകാര്യ പങ്കാളിത്തത്തോടെ പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുക, സംസ്ഥാനതലത്തിൽ ഏകീകൃത IEC മെറ്റീരിയലുകൾ വികസിപ്പിക്കുക, പാഠ്യപദ്ധതിയിൽ പാമ്പുകടി പ്രതിരോധം

0: ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്യുക എന്നിവയും പ്രത്യേക കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുന്നു. പാമ്പുകടിയേറ്റാൽ പരിഭ്രമിക്കാതിരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. അശാസ്ത്രീയമായ ചികിത്സാരീതികൾ പലപ്പോഴും ജീവൻ അപകടത്തിലാക്കുന്നു. വിഷബാധയേറ്റാൽ കടിയേറ്റ ഭാഗത്ത് മുറിവുണ്ടാക്കുന്നതോ വിഷം വലിച്ചെടുക്കാൻ ശ്രമിക്കുന്നതോ പച്ചില മരുന്നുകൾ പുരട്ടാൻ ശ്രമിക്കുന്നതോ ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. കടിയേറ്റ ഭാഗം മുറുക്കി കെട്ടുന്നത് രക്തയോട്ടം തടസ്സപ്പെടുത്താനും ആ അവയവം മുറിച്ചു മാറ്റേണ്ട സാഹചര്യത്തിലേക്കും നയിച്ചേക്കാം. കടിയേറ്റ വ്യക്തിയെ എത്രയും വേഗം ആന്റി സ്നേക് വെനം സൌകര്യമുള്ള ആശുപത്രിയിൽ എത്തിക്കുക എന്നതാണ് ഏകപ്പോം വഴി. സുവർണ മണിക്കൂർ അഥവാ ഗോൾഡൻ ആർ എന്ന് വിളിക്കപ്പെടുന്ന ആദ്യ മണിക്കൂറുകളിൽ ലഭിക്കുന്ന ചികിത്സ ജീവൻ രക്ഷിക്കാൻ നിർണായകമാണ്. പാമ്പുകടിയേറ്റാൽ സമയോചിതമായ പ്രഥമ ശുശ്രൂഷയും വിദഗ്ധ ചികിത്സയും നൽകിയ ജീവൻ രക്ഷിക്കാൻ കഴിയും. താലൂക്ക് തലം മുതൽ എല്ലാ ആശുപത്രികളിലും പാമ്പുകടി ചികിത്സയ്ക്കുള്ള ആന്റി സ്നേക് വെനം ലഭ്യമാണ്. ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ പ്രകാരം 2025 133 ആശുപത്രികളിലായി 8456 വയൽ ആന്റി സ്നേക് വെനമാണ് വിതരണം ചെയ്തത്. 6382 വയൽ ആന്റി വെനമാണ് രോഗികൾക്ക് നൽകിയത്. 18 മരണങ്ങളാണ് കഴിഞ്ഞ വർഷം റിപ്പോർട്ട് ചെയ്തത്. നിലവിൽ 151 സർക്കാർ ആശുപത്രികളിലും 150 സ്വകാര്യ ആശുപത്രികളിലും ആന്റി വെനം ലഭ്യമാണ്. പാമ്പുകടിയേറ്റാൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എമർജൻസി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ കവിത KP ആകാശവാണിയോട്.
1: പാമ്പുകടിയേറ്റ ഭാഗം ഇമ്മൊബിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള കാർഡ്ബോർഡ് അല്ലെങ്കിൽ കൊട അല്ലെങ്കിൽ എന്തെങ്കിലും വടി എന്തെങ്കിലും വെച്ചിട്ട് ആ ഭാഗം വടിയോട് ചേർത്ത് കെട്ടി ഒരു തോർത്തോ തുണിയോ കൊണ്ട് കെട്ടി വെക്കുക. അധികം അനക്കം തട്ടാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ആ ഭാഗത്തുള്ള ജ്വല്ലറീസ് റിമൂവ് ചെയ്യുക. ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ് ഉണ്ടെങ്കിൽ അതും കൂടി റിമൂവ് ചെയ്യുക. പിന്നെ പ്രധാനമായിട്ടും ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. നമ്മള് വിഷം സ്പ്രെഡ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ആ അതിന്റെ മുകൾ ഭാഗം ഇറുകെ കെട്ടി വെക്കുന്നത് ഒഴിവാക്കുക. പിന്നെ ആ ഭാഗത്ത് കഴുകരുത്. സോപ്പ് വെള്ളം ഒഴിച്ച് കഴുകുക, ഐസ് അപ്ലൈ ചെയ്യുക, മുറിവുണ്ടാക്കി വായ വെച്ചിട്ട് ആ രക്തം വലിച്ചെടുത്ത് കളയുക, കറണ്ട് ഏൽപ്പിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുത്. മദ്യം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മരുന്നുകൾ അങ്ങനത്തെ കാര്യങ്ങളും ഒന്നും കുടിക്കാനും കൊടുക്കാതിരിക്കുക. ഇപ്പൊ കോബ്ര വിഭാഗത്തിൽപ്പെട്ട പാമ്പുകളാണ് നാഡീനരമ്പിന്റെ പ്രവർത്തനത്തിനെ ബാധിക്കുന്നത്. അണലി വിഭാഗത്തിൽപ്പെട്ട പാമ്പുകളുടെ വിഷം പ്രധാനമായിട്ട് രക്തത്തിനെ ബാധിക്കുന്നതാണ്. അപ്പൊ രോഗിക്ക് ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ കടിച്ച ഭാഗത്ത് വേദന ഉണ്ടാവും, നീരുണ്ടാവും, ചില കടികൾ ബൈറ്റ് മാർക്ക് ഉണ്ടാവും, ബ്ലീഡിംഗ് ഉണ്ടാവും. ആ ഭാഗ കടിയേറ്റ ഭാഗത്തുള്ള തൊലി പുറത്ത് കറുപ്പ് നിറം അല്ലെങ്കിൽ ചെറിയ തോതിൽ പൊള്ളലേറ്റ പോലത്തെ ഒരു നിറവ്യത്യാസം ഉണ്ടാവാം. നാഡീനരമ്പുകളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ രോഗിക്ക് ശ്വാസം എടുക്കുന്നതിൽ ബുദ്ധിമുട്ട്, സംസാരിക്കുന്നതിൽ ബുദ്ധിമുട്ട്, ഉമിനീരിറക്കാൻ ബുദ്ധിമുട്ട്, കണ്ണുകൾ അടഞ്ഞു പോവുക, അങ്ങനത്തെ കാര്യങ്ങൾ, കഴുത്ത് നേരെ പിടിക്കാൻ പറ്റാണ്ട് കഴുത്ത് ഇങ്ങനെ തൂങ്ങി വീണു പോവുക, ഇതൊക്കെ നാഡീനരമ്പുകളെ ബാധിക്കുന്ന രോഗലക്ഷണങ്ങളാണ്. രക്ത കട്ട പിടിക്കുന്നതിന് തടയുന്ന വിഷമാണ് അണലി വിഭാഗത്തിൽപ്പെടുന്ന പാമ്പുകളുടെ വിഷത്തിനുള്ളത്. കടിച്ച സ്ഥലത്ത് നിന്ന് കണ്ടിന്യൂസ്ലി ബ്ലീഡിംഗ്, രക്തം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കാം. പിന്നെ ശരീരത്തിൽ എവിടെയെങ്കിലും ചെറിയ മുറിവുകൾ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ബ്ലീഡിംഗ് ഉണ്ടാവാം. ഈവൻ തലച്ചോറിനുള്ളിൽ വരെ രോഗിക്ക് ബ്ലീഡിംഗ്, ഇൻട്രാക്രാനിയൽ ബ്ലീഡിംഗ് എന്ന് പറയും, അതുൾപ്പെടെ വരാനുള്ള സാധ്യതയുണ്ട് അണലി വിഭാഗത്തിൽപ്പെട്ട പാമ്പുകടികളെ സംബന്ധിച്ച്. എല്ലാവർക്കും കൂടി ഒരു ആന്റി സ്നേക് വെനം മാത്രമാണ് ഇന്ത്യയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. രോഗിയുടെ ലക്ഷണങ്ങൾ കറക്റ്റായി നോക്കിയതിന് ശേഷം മാത്രമേ ആന്റി സ്നേക് വെനം സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. കാരണം അലർജി ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ശംഖുവരയൻ വിഭാഗത്തിൽപ്പെട്ട പാമ്പുകളുടെ പാമ്പുകടിയാണ് ഒക്കൾട്ട് ബൈറ്റ് ഉണ്ടാക്കുക. അതായത് രോഗിക്ക് ചിലപ്പോൾ വേദന ഉണ്ടാവണമെന്നില്ലാതെ ഉറങ്ങിക്കിടക്കുമ്പോഴൊക്കെ സംഭവിക്കുന്നത്, ഇപ്പൊ നമ്മുടെ തൃശ്ശൂരിലൊക്കെ ആ ചെറിയ മക്കൾക്ക് സംഭവിച്ചത് അതാണ്. നിർത്താതെയുള്ള ഛർദിൽ, കഠിനമായ വയറുവേദന, ശ്വാസതടസ്സം, ഇങ്ങനത്തെ കാര്യങ്ങൾ കാണുമ്പോൾ പാമ്പുകടിയാവാനുള്ള സാധ്യതയെ കൺസിഡർ ചെയ്യാണ് ചെയ്യേണ്ടത്.
0: ആന്റി വെനം ലഭ്യമാകുന്ന സർക്കാർ സ്വകാര്യ ആശുപത്രികളുടെ പട്ടിക ആരോഗ്യവകുപ്പ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല കനിവ് 108 ആംബുലൻസ് വഴി ആന്റി വെനമുള്ള ആശുപത്രികളിൽ രോഗികളെ കൃത്യമായി എത്തിക്കാനുള്ള നടപടി സ്വീകരിച്ചു. കനിവ് 108 ആംബുലൻസിലുള്ള പരിചയ സമ്പന്നരായ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ വഴി പ്രഥമ ശുശ്രൂഷയും ആംബുലൻസിലെ നിരീക്ഷണവും ഉറപ്പാക്കാനാവും. ആവശ്യമായവർ 108 എന്ന നമ്പറിൽ വിളിക്കണം. വിവിധ രാസവസ്തുക്കളുടെ സങ്കീർണമായ മിശ്രിതമാണ് പാമ്പിൻ വിഷം. രക്തത്തെ ബാധിക്കുന്നത്, നാഡീവ്യൂഹത്തെ ബാധിക്കുന്നത് എന്നിങ്ങനെ രണ്ട് തരത്തിലാണ് വിഷം. ഹൃദയത്തെ ബാധിക്കുന്നതും പേശികളെ ബാധിക്കുന്നതുമുണ്ട്. രാജ്യത്ത് കാണുന്ന 100 പാമ്പുകളിൽ വളരെ കുറച്ചിനമാണ് വിഷമുള്ളത്. മൂർഖൻ, വെള്ളിക്കെട്ടൻ, അണലി, ചുരുട്ട എന്നിങ്ങനെ 4 വിഷപ്പാമ്പുകൾ മൂലമാണ് കൂടുതൽ മരണം റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ 4 പാമ്പുകൾ കടിച്ചാലും ഒരേ ഇനം ആന്റി വെനം തന്നെയാണ് നൽകുന്നത്. അതിനാൽ കടിച്ച പാമ്പിനെ കണ്ടെത്തി കൊണ്ടുപോകാൻ നിൽക്കാതെ സമയബന്ധിതമായ ചികിത്സ നൽകുക എന്നതാണ് പ്രധാനം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ന്യൂറോ സർജറി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ മനോജ് വള്ളനാട്.
2: ഒരാൾക്ക് പാമ്പുകടി ഏറ്റാൽ ചെയ്യേണ്ട കാര്യങ്ങൾ, അതിനെ നമ്മൾ

0: ഡു ഇറ്റ് റൈറ്റ് എന്ന ചെറിയ ഷോർട്ട് ഫോമിലാണ് സാധാരണ പറയുന്നത്. ഫസ്റ്റ് റീഅഷർ ചെയ്യുക, അപ്പൊ അയാളെ പാനിക് ആവാതെ നോക്കുക. അപ്പം ഒരു പാമ്പ് കടിച്ചാൽ പാനിക് ആകാതെ നോക്കുക എന്നുള്ളത് നമുക്ക് പറയാനേ പറ്റുള്ളൂ. എന്നാലും അയാളെ ആശ്വസിപ്പിക്കുക, ഉടനെ തന്നെ മറ്റ് ഹെൽപ്പ് തേടുക എന്നുള്ളതൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നതിനൊപ്പം തന്നെ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുക എന്നുള്ളത്, കൂടെ നിൽക്കുക എന്നുള്ളത്, റീഅഷർ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ ഐ എന്ന് പറഞ്ഞാൽ ഇമ്മൊബിലൈസ്. ഇമ്മൊബിലൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കടിയേറ്റ ഭാഗം അനക്കാതെ വയ്ക്കുക എന്നുള്ളതാണ്. എന്നാൽ അനക്കും തോറും അങ്ങോട്ടുള്ള ബ്ലഡ് ഫ്ലോ, അവിടെ നിന്നുള്ള ബ്ലഡ് ഫ്ലോ കൂടുകയും ശരീരത്തിലേക്ക് കടന്ന വിനം മറ്റ് ബോഡി പാർട്സിലേക്ക് പെട്ടെന്ന് പോകാനുള്ള സാധ്യത ഉണ്ടാവാം. ജി എച്ച് എന്ന് വെച്ചാൽ ഗോ ടു ഹോസ്പിറ്റൽ, ഇത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. കാരണം വീട്ടിൽ വെച്ച് ചെയ്യാവുന്ന യാതൊരുവിധ ചികിത്സയും ഇതിന് യാതൊരു ഗുണവും ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ ഇത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനം. ടി എന്ന് പറഞ്ഞാൽ ടെൽ ദ ഡോക്ടർ അബൌട്ട് യുവർ സിംപ്റ്റംസ്. ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതെല്ലാം ഡോക്ടറോട് പറയുക. ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ കടിയേറ്റ ഭാഗത്ത് വെള്ളം കൊണ്ട് കഴുകാൻ ശ്രമിക്കുക, എന്തെങ്കിലും വെച്ച് കെട്ടി വയ്ക്കുക അതിന് മുകളിൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തതുകൊണ്ട് ഗുണമില്ല, സമയം നഷ്ടമാണ്, ദോഷം ഉണ്ടാവുകയും ചെയ്യാം. ഇനി പമ്പ് കടി ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനം വെച്ചാൽ പരിസരം ശുചിയായി സൂക്ഷിക്കുക. രാത്രിയൊക്കെ നടക്കാനൊക്കെ പുറത്തേക്കൊക്കെ ഇറങ്ങുകയാണെങ്കിൽ നല്ലൊരു ലൈറ്റ് യൂസ് ചെയ്യുക. പാമ്പിനോ എലികൾക്കോ ഒക്കെ കൂട് വയ്ക്കാനോ ഒക്കെ ഉള്ള സൗകര്യങ്ങൾ വീട്ടിന് അടുത്ത് പരിസര പ്രദേശങ്ങളിൽ ഉണ്ടെങ്കിൽ അതെല്ലാം ഒഴിവാക്കുക എന്നുള്ളതൊക്കെയാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഭക്ഷണ പദാർത്ഥങ്ങൾ വലിച്ചെറിയാതിരിക്കുക, അങ്ങനെ എലിയെ നിയന്ത്രിക്കാനുള്ള മറ്റു മാർഗങ്ങളൊക്കെ തേടുക തുടങ്ങിയ പല കാര്യങ്ങളും ഈ കാര്യത്തിൽ ചെയ്യാവുന്നതാണ്.
1: പ്രതിരോധമാണ് ചികിത്സയേക്കാൾ ഉത്തമം. പാമ്പുകടി പ്രതിരോധത്തിന്റെ ഭാഗമായി വീടിനുള്ളിൽ പാമ്പ് കയറാനുള്ള സാധ്യത കുറയ്ക്കുക. വാതിലുകളും ജനലുകളും അടച്ചിടുക, വിടവുകൾ അടയ്ക്കുക. വീടിന് വെളിയിൽ കിടന്നുറങ്ങാതിരിക്കുക. നിലത്ത് കിടന്നുറങ്ങുന്നത് ഒഴിവാക്കി കിടക്കകൾ ഉപയോഗിക്കുക. കൊതുക് വല ഉപയോഗിക്കുന്നത് അധിക സംരക്ഷണം നൽകും. വീടിനും പരിസരത്തിനും ചുറ്റുമുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യുക. വീടിനോട് ചേർന്ന് വിറക്, ചിരട്ട, തുണികൾ തുടങ്ങിയവയൊന്നും കൂട്ടിവെക്കാതിരിക്കുക. പുല്ലും കുറ്റിച്ചെടികളും വെട്ടി വൃത്തിയാക്കി സൂക്ഷിക്കുക. വീടിന് സമീപത്തുള്ള മാളങ്ങളെല്ലാം അടയ്ക്കുക. രാത്രിയിൽ വീടിനുള്ളിലും പുറത്തും മതിയായ വെളിച്ചം ഉറപ്പാക്കുക. സന്ധ്യസമയത്തും രാത്രി സമയങ്ങളിലും പുറത്തേക്ക് പോകുമ്പോൾ ടോർച്ച് ഉപയോഗിക്കുക. കരിയിലകളിലൂടെയും കുറ്റിച്ചെടികളിലൂടെയും നടക്കാൻ ശ്രമിക്കാതിരിക്കുക. കാൽപാദം സംരക്ഷിക്കുന്ന ചെരിപ്പുകൾ ധരിക്കുക. ഉറങ്ങുന്നതിന് മുൻപ് കിടക്കയും പുതപ്പും സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കുക. കിടക്കുന്ന സ്ഥലം ശുചിയായി സുരക്ഷിതമായി സൂക്ഷിക്കുക. ചെരുപ്പ്, വസ്ത്രങ്ങൾ, ബാഗ്, ഹെൽമറ്റ്, വാഹനങ്ങൾ എന്നിവ ഉപയോഗിക്കുന്നതിന് മുൻപ് പരിശോധിക്കുക. പാമ്പിനെ കണ്ടാൽ അതിനെ പിടിക്കാൻ ശ്രമിക്കാതെ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുക എന്നിവയും വേണം. ഏറ്റവും അടുത്തുള്ള സ്നേക് റെസ്ക്യൂവേഴ്സിനെ ലഭിക്കാൻ വനം വകുപ്പിന്റെ സർപ്പ ആപ്പ് സഹായിക്കും. സർപ്പ നോഡൽ ഓഫീസർ മുഹമ്മദ് അൻവർ ആകാശവാണിയോട്.
2: ഉഗ്രവിഷമുള്ളതും മനുഷ്യൻ അപകടകാരികളുമായ 10 ഇനങ്ങളാണ് കേരളത്തിൽ കണ്ടുവരുന്നത്. അവയിൽ മനുഷ്യമരണങ്ങൾക്ക് കൂടുതലും കാരണമാകുന്ന 4 ബിഗ് 4 എന്ന് അറിയപ്പെടുന്നു. ഈ ബിഗ് 4 ഇനങ്ങളിൽ ആദ്യത്തേത് മൂർഖൻ എന്ന് പൊതുവെ അറിയപ്പെടുന്ന സ്പെക്ടക്കിൾഡ് കോബ്ര ആണ്. രണ്ടാമത്തേത് വെള്ളിക്കെട്ടൻ, വളവളപ്പൻ, എട്ടടി വീരൻ, മോതിരവളയൻ, കരിവേല, ശംഖുവരയൻ എന്നൊക്കെ അറിയപ്പെടുന്ന കോമൺ ക്രൈറ്റ് ആണ്. മൂന്നാമത്തേത് ചേനത്തണ്ടൻ, വട്ടക്കൂറ, തേക്കിലപ്പുള്ളി, മഞ്ചട്ടി എന്നൊക്കെ പ്രാദേശികമായി അറിയപ്പെടുന്ന റസ്സൽ വൈപ്പറാണ്. നാലാമത്തേത് ചുരുട്ടമണ്ഡലി എന്നറിയപ്പെടുന്ന സോസ്കൈൽഡ് വൈപ്പറാണ്. ഈ 4 കടിയേറ്റാൽ ഒരൊറ്റ ആന്റിവനം ആണ് അഥവാ പ്രതിവിഷമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. പാമ്പുകളിൽ നിന്നും ജനങ്ങളെയും ജനങ്ങളിൽ നിന്നും പാമ്പുകളെയും സുരക്ഷിതരാക്കുന്നതിനായി സംസ്ഥാന വനം വകുപ്പ് 2020 ഓഗസ്റ്റ് മാസത്തിൽ ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് സർപ്പ. പാമ്പുകൾ വന്യജീവികളാണ് എന്നതുകൊണ്ട് തന്നെ അപകട സാഹചര്യങ്ങളിൽ പാമ്പുകളെ പിടികൂടി നീക്കം ചെയ്യുന്നതിന് നിയമപരമായ അനുമതിയും അംഗീകാരവും ആവശ്യമാണ്. ഒരു പാമ്പിനെ അപകട സാഹചര്യത്തിൽ കണ്ടെത്തിയാൽ ഉടനെ സർപ്പ ആപ്പിൽ റിപ്പോർട്ട് ചെയ്താൽ മതി, അടുത്തുള്ള അംഗീകൃത റെസ്ക്യൂവർ സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടി നീക്കം ചെയ്യുന്നതായിരിക്കും. വനത്തിന് പുറത്തു വെച്ച് പാമ്പ് കടിയേറ്റ് മരണപ്പെട്ടാൽ 4 രൂപയാണ് നഷ്ടപരിഹാരമായി നൽകുന്നത്. കൂടാതെ പാമ്പ് കടിയേറ്റ് ചികിത്സ വേണ്ടിവരുന്നവർക്ക് ചികിത്സാ ധനസഹായവും വനം വകുപ്പ് നൽകുന്നുണ്ട്. ഇതിനായി ഈ ഡിസ്ട്രിക്ട് പോർട്ടൽ മുഖേന നേരിട്ടോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അപേക്ഷ സമർപ്പിക്കാം. പരിക്കേറ്റവർ 6 മരണപ്പെട്ടവരുടെ അവകാശികൾ 1 ഇത്തരത്തിൽ അപേക്ഷിക്കേണ്ടത്. വന്യജീവികളുമായി ബന്ധപ്പെട്ട അടിയന്തര സന്ദേശങ്ങൾ അറിയിക്കുന്നതിന് വനം വകുപ്പിന് 24 പ്രവർത്തന സജ്ജമായ ടോൾ ഫ്രീ നമ്പരും പ്രവർത്തിക്കുന്നുണ്ട്.
1: വെളുത്തുള്ളി അരച്ചൊഴിച്ചാലോ ഉപ്പ് വിതറിയാലോ പാമ്പ് വരില്ല എന്നൊരു തെറ്റിദ്ധാരണ ഇന്നും സമൂഹത്തിൽ പ്രചരിക്കുന്നുണ്ട്. വീടിനു ചുറ്റും മണ്ണെണ്ണയോ കാർബോളിക് ആസിഡോ ഒഴിച്ച് പാമ്പ് വരില്ല എന്നും ചില മിഥ്യാധാരണകൾ നിലനിൽക്കുന്നുണ്ട്. പാമ്പുകൾക്ക് മണം പിടിക്കാനുള്ള അവയവം വായയുടെ മുകൾ ഭാഗത്താണ്. നിലത്തൊഴിച്ച മണം അവയെ വലിയ രീതിയിൽ പിന്തിരിപ്പിക്കില്ല. കൂടാതെ ഇത് മണ്ണിലെ സൂക്ഷ്മജീവികൾക്കും പരിസ്ഥിതിക്കും ദോഷകരമാണ്. ചൂട് കൂടുന്ന മാസങ്ങളിലാണ് പാമ്പ്

0: പാമ്പുകൾ പൊതുവെ കൂടുതലായി പുറത്തിറങ്ങുന്നത്. മുട്ട വിരിയുന്ന സമയവും ഇതാണ്. പാമ്പുകൾ ശീതരക്ത വിഭാഗത്തിൽപ്പെടുന്നവയാണ്. താപനിലയിലെ വർധന അവയ്ക്ക് താങ്ങാൻ സാധിക്കാതെ വന്നതോടെയാണ് മാളങ്ങളിൽ ഒളിച്ചിരുന്ന് ഇരയ്ക്കുവേണ്ടി മാത്രം പുറത്തിറങ്ങുന്ന രീതിയിൽ നിന്ന് മാറി കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ മാളങ്ങളിൽ നിന്ന് തണുപ്പ് തേടി പുറത്തെത്തുന്നത്. ഇന്ത്യയിൽ പ്രതിവർഷം ഏകദേശം 58,000 മരണങ്ങൾ പാമ്പുകടി മൂലം സംഭവിക്കുന്നുണ്ടെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്ക്. കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ പാമ്പുകടി മരണങ്ങളിൽ 36% കർണാടകയിലാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്ത് പാമ്പുകടിയേറ്റ് 660 പേരാണ് മരിച്ചത്. ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ കണക്കുകൾ പ്രകാരം 2024-25 സാമ്പത്തിക വർഷത്തിൽ 34 മരണം റിപ്പോർട്ട് ചെയ്തു. ഈ വർഷം ഏപ്രിൽ ആദ്യവാരം തന്നെ 4 മരണമാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തത്. പാമ്പുകടിയേറ്റുള്ള വിഷബാധ നോട്ടിഫൈഡ് രോഗങ്ങളുടെ പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വിവരങ്ങൾ ശേഖരിക്കേണ്ടതും ചികിത്സാ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതും പകരുന്നതല്ലാത്തതുമായ രോഗത്തിന്റെ വിഭാഗത്തിലാണ് പാമ്പുകടി ഉൾപ്പെടുന്നത്. പാമ്പുകടിയേറ്റ് മരിച്ചാൽ 4 ലക്ഷം രൂപയാണ് സർക്കാർ നഷ്ടപരിഹാരം നൽകുക. പാമ്പുകൾ പ്രകൃതിയുടെ ഭാഗമാണ്. അവയെ അനാവശ്യമായി ഭയപ്പെടേണ്ടതില്ല. പകരം അവയെക്കുറിച്ചുള്ള അറിവും ജാഗ്രതയുമാണ് നമുക്ക് വേണ്ടത്. പാമ്പുകളെക്കുറിച്ചുള്ള അനാവശ്യ ഭീതി ഒഴിവാക്കി അവയെ തിരിച്ചറിയാനും കൃത്യമായ മുൻകരുതലുകൾ എടുക്കാനും ഓരോ പൌരനും സാധിക്കണം. അന്ധവിശ്വാസങ്ങൾക്കും വ്യാജ ചികിത്സകൾക്കും പിന്നാലെ പോകാതെ ശാസ്ത്രീയമായ ചികിത്സാരീതികൾ അവലംബിച്ചാൽ പാമ്പുകടി മൂലമുള്ള മരണം ഒഴിവാക്കാം. പാമ്പുകടി പ്രതിരോധവും ചികിത്സയും എന്ന വിഷയത്തിൽ ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലമി ജി നായർ, തയ്യാറാക്കിയത് കൃഷ്ണ പ്രകൃതി, അവതരണം ലിൻസ സിറാജ്.
1: ആകാശവാണി കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യത. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ഇതോടെ ഈ നിലയത്തു നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. ഇനി നാളെ രാവിലെ 5:48 വരെ ഡൽഹിയിൽ നിന്നും FM ഗോൾഡിലെ പരിപാടികൾ കേൾക്കാം. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി. ജയ് ഹിന്ദ്.
2: ലേക്കിൻ വോ ഏക സാഥ് നഹീ ഹുയി തീ, മത്ലബ് ഹർ പ്രാന്ത് മേ അലഗ് അലഗ്, ഉസേ നോൺ സിൻക്രോനസ് ബോൽതേ ഹൈ. 1881 മേ പെഹലി ബാർ ജനഗണന സിൻക്രോനസ് ഹുയി, സഭി ഏക സാഥ് ഹുയി. ഉസ്കേ ബാദ് യേ ഹർ 10 സാൽ മേ ഏക ജനഗണന ഹോതി രഹി. ജീ, जनगणना ही हमारी सभी नीतियों का डेटा प्रोवाइड करता है, जिसके ऊपर जैसे परिसीमन हुआ
3: जी,
2: हमारी जो विधानसभा की सीट्स हैं, लोकसभा की सीटें हैं, उन सब के जनगणना में क्या सवाल पूछे जाएंगे. इसके अलावा सिर्फ हम जनगणना में सिर्फ लोगों की संख्या की गिनती नहीं कर रहे हैं कि कितने मेल हैं, कितने हमारे वुमेन हैं, कितने बच्चे हैं. उसके साथ साथ हम जो हैबिटेशन है
3: जी,
2: जैसे जहां पे लोग रहते हैं, उसकी भी हम डिटेल इकट्ठी करते हैं कि दीवारें कैसी हैं, छत कैसी बनी हुई है, किस तरीके का ईंधन का इस्तेमाल कर रहे हैं वो लोग, और पानी की सुविधा किस तरीके की है. 30 तरीके की हम एट्रीब्यूट इकट्ठी करते हैं
3: जी,
2: जिसमें लोग रह रहे हैं. और इसके बाद जिसे हम पॉपुलेशन इनुमरेशन कहते हैं, जिसमें लोगों की हम संख्या की गणना कर रहे हैं, उसमें लोगों की जो हर व्यक्ति की करीब 25 से 30 हम डिटेल इकट्ठी करते हैं कि कितना पड़ा हुआ है, किस तरीके के एम्प्लॉयमेंट में है वो, उसका जो व्यवसाय का जगह है कितना दूर है उससे, कितना उसे चलना पड़ता है
3: जी,
2: कौन से धर्म का है वो. इस बार हम जाति का भी उनसे डिटेल लेंगे
3: जी.
2: तो इस तरीके से कौन सी भाषा बोलता है वो. तो हमारे पास बहुत रिच डेटाबेस है, जिसके आधार पे हम लोग, तो ये मोटा मोटा सा जनगणना का
3: जी. मेरा इससे जुड़ा हुआ ही एक सवाल था. अक्सर लोगों के मन में ये बात आती है कि जब जनगणना की बात है तो सिर्फ ये जान लेना काफी होना चाहिए कि इस घर में 5 व्यक्ति है और इस घर में 7 व्यक्ति है, यानी हम एक नंबर है और कुल संख्या आपको पता चल गई. इतने विस्तार में क्यों जानना है कि हम क्या काम करते हैं, हम कैसे घर में रह रहे हैं? लेकिन अभी आपकी बातों से ही ये जवाब मिला कि आगे जो नीतियां बनेंगी, जिस तरह के बेनिफिट्स दिए जाने हैं लोगों को, उनके लिए भी ये डेटा जो है काम आएगा बाद में
2: जी.
3: तो एक सवाल मैं जितेंद्र जी आपसे पूछना चाहूंगी, जनगणना होनी है ये सबको पता है, लोग तो तैयार भी हैं, इस बारे में बात भी हो रही है, लेकिन उससे पहले पूरा विभाग जो है, पूरा मंत्रालय जो है, वो किस तरह की तैयारियों में लगा है? आजकल काम का कितना दबाव है वो बताएं.
4: देखिए, काम का दबाव तो बहुत है.

വോ തേരാ സദ്കാ ഉതാരത്തേ ഹുംഗേ വോ തേരാ സദ്കാ ഉതാരത്തേ ഹുംഗേ തൂ ജിൻഹേ മുസ്കുരാ കേ മിൽതാ ഹേ. ആകാശവാണി ദില്ലി കാ എഫ് എം ഗോൾഡ് ചാനൽ സുൻ രഹേ ഹേ ആപ് 100.1 മെഗാഹെർട്സ് പർ. മേ ഹൂം ആപ്കെ സാത്ത് ആപ്കി രാത് കി ഹം സഫർ മഞ്ജു. വക്ത് ഹുവാ ഹേ 12:37 ഓർ 23 സെക്കൻഡ്. ഗീതോ കി മഹഫിൽ, ബാതോ കി മഹഫിൽ, യാനി ആപ്കി അപ്നി മഹഫിൽ. നിഷിഗന്ധ സുൻ രഹേ ഹേ ആപ്. ഓർ അഗ്ലാ ഗീത ലത മംഗേഷ്കർ കി ആവാസ് മേ.